0: രാഷ്ട്രബന്ധ സഹകരണ മന്ത്രി റൊണാൾഡ് ലെമോളയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്ന കാര്യം ഇരുവരും ചർച്ച ചെയ്തതായി ഡോക്ടർ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ വിവിധ വശങ്ങൾ രണ്ടുപേരും ചർച്ച ചെയ്തതായി ഡോക്ടർ ജയശങ്കർ അറിയിച്ചു. ഗവേഷണം, വികസനം, നവീകരണം എന്നീ രംഗത്ത് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം കേന്ദ്ര ഗവൺമെന്റ് സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ റിസർച്ച് ഡെവലപ്മെന്റ് ഇന്നൊവേഷൻ RDI പദ്ധതി പ്രകാരം 5 കരാറുകളിൽ ഒപ്പുവെക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ഡീപ്ടെക് നവീകരണം ത്വരിതപ്പെടുത്തുന്നതിനും വ്യവസായ മേഖലയിൽ ഗവൺമെന്റ് സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും അസാധാരണ സമീപനമാണ് കരാറിൽ പ്രതിഫലിക്കുന്നതെന്ന് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ക്വാണ്ടം സാങ്കേതികവിദ്യ, ഊർജ്ജം, ബഹിരാകാശം, ജീവശാസ്ത്രം എന്നിവയുൾപ്പെടെ നിർണായക മേഖലകളെയാണ് ആദ്യ റൌണ്ട് കരാർ ഉൾക്കൊള്ളുന്നതെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചു. സ്റ്റാർട്ടപ്പുകളെയും ഡീപ്ടെക് സംരംഭങ്ങളെയും പിന്തുണയ്ക്കുന്നതിന് ഗവൺമെന്റ് നിരവധി നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചിട്ടുണ്ടെന്നും സ്വകാര്യ പങ്കാളിത്തത്തിന് മേഖലകൾ തുറന്നുകൊടുത്തിട്ടുണ്ടെന്നും ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അറിയിച്ചു. ക്വാണ്ടം സുരക്ഷിത ആശയവിനിമയത്തിന് 8 വർഷം ലക്ഷ്യമിട്ടപ്പോൾ 4 വർഷത്തിനകം രാജ്യം ലക്ഷ്യം പൂർത്തീകരിച്ചതായി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു.
0: കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം അറിയിച്ചു. ഇത് സംബന്ധിച്ച് എല്ലാ ചർച്ചകളും പൂർത്തിയായതായി AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്നലെ വൈകിട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെത്തി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി മുഖ്യമന്ത്രി വിഷയത്തിൽ ചർച്ച നടത്തി. ഇതിനുശേഷമാണ് പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് ജയറാം രമേശ് അറിയിച്ചത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ഉച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത് ചേരുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ചുമതല വഹിക്കുന്ന ദീപാദാസ് മുൻഷി അടക്കം 2 കേന്ദ്ര നിരീക്ഷകർ യോഗത്തിൽ പങ്കെടുത്തേക്കും. വിജയിച്ച സ്ഥാനാർത്ഥികളോട് തിരുവനന്തപുരത്തെത്താൻ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. UDF ഘടകകക്ഷികളുടെ പാർലമെന്ററി പാർട്ടി യോഗവും ഇന്ന് ഉച്ചയ്ക്ക് ചേർന്നേക്കും. മുഖ്യമന്ത്രി വിഷയത്തിൽ മുന്നണിയിൽ പ്രശ്നങ്ങളുണ്ടാക്കാൻ മുസ്ലിം ലീഗ് ഇല്ലെന്ന് ഡോക്ടർ MK മുനീർ പറഞ്ഞു. ജില്ലയിൽ നിന്നും തെരഞ്ഞെടുത്ത നിയുക്ത ലീഗ് MLA മാരുടെ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഷയത്തിൽ കോൺഗ്രസ് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കാൻ ഇടതുമുന്നണിക്ക് ഇനിയും സാധിച്ചില്ലെന്നും MK മുനീർ പറഞ്ഞു. മുസ്ലിം ലീഗ് ഏത് വകുപ്പ് കൈകാര്യം ചെയ്യണം എന്ന കാര്യത്തിൽ മറ്റാളുകൾ അഭിപ്രായം പറയേണ്ടതില്ലെന്നും അത് ലീഗ് തീരുമാനിക്കുമെന്നും MK മുനീർ പറഞ്ഞു. ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പ്രകടമായ UDF അനുകൂല ഇടതുവിരുദ്ധ പ്രവണതകൾ കൂടുതൽ ശക്തമായി തീർന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചതെന്ന് INL സംസ്ഥാന നേതൃയോഗം വിലയിരുത്തി. ഭരണവിരുദ്ധ വികാരമല്ല രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിവെച്ചതെങ്കിൽ അതിന്റെ കാരണങ്ങൾ സത്യസന്ധമായി വിലയിരുത്തി തെറ്റുകൾ തിരുത്തുകയാണ് വേണ്ടതെന്നും നേതൃയോഗം അഭിപ്രായപ്പെട്ടതായി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. മെഡിക്കൽ പ്രവേശനത്തിന് നീറ്റ് പരീക്ഷ ഒഴിവാക്കണമെന്നും 12ാം ക്ലാസ്സിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്താൻ സംസ്ഥാനങ്ങളെ അനുവദിക്കണമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് പരീക്ഷകൾ റദ്ദാക്കിയതും കേസ് CBIക്ക് കൈമാറിയതും ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം ദേശീയ തലത്തിൽ പരീക്ഷാ സംവിധാനത്തിലെ പോരായ്മകളാണ് ഇതിലൂടെ വ്യക്തമായതെന്നും പറഞ്ഞു. നീറ്റ് പരീക്ഷ ഗ്രാമീണ മേഖലയിലെയും ഗവൺമെന്റ് സ്കൂളുകളിലെയും തമിഴ് മീഡിയം വിദ്യാർത്ഥികൾക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കും കനത്ത തിരിച്ചടിയാണെന്ന് വിജയ് വ്യക്തമാക്കി. MBBS, BDS, ആയുഷ് കോഴ്സുകളിലെ സംസ്ഥാന ക്വാട്ട സീറ്റുകൾ 12ാം ക്ലാസ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നികത്താൻ അനുവദിക്കണമെന്നത് സംസ്ഥാനത്തിന്റെ ദീർഘകാല ആവശ്യമാണെന്നും വിജയ് പറഞ്ഞു. അസം നിയമസഭയിൽ ഈ മാസം 26ന് ഏകീകൃത സിവിൽ കോഡ് ബിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. മുഖ്യമന്ത്രിയായി 2ാം വട്ടം അധികാരമേറ്റ ഹിമന്ത ബിശ്വ ശർമ്മ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകിട്ട് 3ന് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുക. യുദ്ധം കാരണം ഗൾഫിൽ പരീക്ഷ എഴുതാൻ കഴിയാത്ത കുട്ടികൾക്ക് നിശ്ചിത ഫോർമുല പ്രകാരം മാർക്ക് നൽകിയ ഫലവും നാളെ പ്രഖ്യാപിക്കും. ആകാശവാണിയുടെ 90ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 ഇന്ന് സമാപിക്കും. വൈകിട്ട് 5:30 സെഷനിൽ എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായിരിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെയുണ്ടായ മഴയും പൊടിക്കാറ്റും ഇടിമിന്നലും മൂലം 43 പേർ മരിച്ചു. ഭദോഹി ജില്ലയിൽ 15 പേരും, മിർസാപൂരിൽ 10 പേരും, ഫത്തേപൂരിൽ 9 പേരും, ബദായൂണിൽ 5 പേരും, ബറേലി ജില്ലയിൽ 4 പേരുമാണ് മരിച്ചത്. അടുത്ത സെൻസസ് കണക്ക് വരുന്നതോടുകൂടി ലോകത്ത് ഏറ്റവും കൂടുതൽ പേരെ ഹജ്ജിനയക്കുന്ന രാജ്യമായി ഇന്ത്യ മാറുമെന്ന് ദേശീയ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എ പി അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ഇന്തോനേഷ്യയാണ് നിലവിൽ

0: ഏറ്റവും കൂടുതൽ പേരെ ഹജ്ജിനയക്കുന്നത്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഹാജിമാരുടെ യാത്രയപ്പ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അബ്ദുള്ളക്കുട്ടി. കരിപ്പൂരിൽ ഹജ്ജ് ക്യാമ്പിന് തുടക്കമായി. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കരിപ്പൂർ വഴി ഇത്തവണ ഹജ്ജിന് പോകുന്നത് 969 പേരാണ്. ആദ്യ വിമാനം നാളെ രാത്രി 12:20 രണ്ടാമത്തെ വിമാനം പുലർച്ചെ 2:25 പുറപ്പെടുക. കരിപ്പൂരിൽ നിന്ന് ആകാശ എയർലൈൻസിന്റെ 145 പേർക്ക് യാത്ര ചെയ്യാവുന്ന 7 വിമാനങ്ങളാണ് സർവീസ് നടത്തുന്നത്. ഇന്നു മുതൽ ഈ മാസം 17 വരെയാണ് കരിപ്പൂരിൽ നിന്ന് ഹജ്ജ് വിമാനങ്ങളുടെ സർവീസ്. കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ അനധികൃത പാർക്കിംഗ് ഫീസ് പിരിക്കുന്നുവെന്ന പരാതിക്ക് അടിസ്ഥാനമില്ലെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് അറിയിച്ചു. എയർപോർട്ട് ഡയറക്ടർ സമർപ്പിച്ച വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവ നാളിൽ വയനാട്ടിൽ നിന്ന് പാൽച്ചുരം വഴി കൊട്ടിയൂരിലേക്ക് വൺവേ സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. പോലീസിന്റെ നേതൃത്വത്തിൽ കൊട്ടിയൂരിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. KSRTC ബസ്സുകൾക്ക് ഇത് ബാധകമല്ല. വാഹനങ്ങൾ നെടുമ്പോയിൽ പേരിയാച്ചുരം വഴി പോകണം. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ED നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19 നടയടയ്ക്കും. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 6 പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോയിന്റ് പട്ടികയിൽ 1 സ്ഥാനത്തെത്തി. റായ്പൂരിൽ കൊൽക്കത്ത ഉയർത്തിയ 193 റൺസ് ലക്ഷ്യം വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി കരുത്തിൽ 19.1 ബംഗളൂരു മറികടന്നു. ഇന്ന് ധരംശാലയിൽ 7:30 പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. 2024-25 വർഷത്തെ കണ്ണൂർ സർവകലാശാല നാഷണൽ സർവീസ് സ്കീം അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച പ്രോഗ്രാം ഓഫീസർമാരായി കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ ഡോക്ടർ KV വിനീഷ് കുമാർ, കണ്ണൂർ വിമൻസ് കോളേജിലെ ഡോക്ടർ KP നിധീഷ്, പയ്യന്നൂർ കോളേജിലെ ഡോക്ടർ TV സുരേഖ, പനമരം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ MA ഷെറീന, മട്ടന്നൂർ കോളേജിലെ ജെസിക്ക സുധീർ എന്നിവർക്കാണ് പുരസ്കാരം. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ ഗ്രന്ഥശാലകളിൽ സംഘടിപ്പിക്കുന്ന അക്ഷരകളരി വേനലവധി ക്യാമ്പിന് കോഴിക്കോട് കാളാണ്ടിത്താഴം ദർശന ഗ്രന്ഥാലയത്തിൽ തുടക്കമായി. മലയാള ഭാഷാപഠനം മുൻനിർത്തി വള്ളിയും പുള്ളിയും എന്ന പേര് നൽകിയ 10 പരിശീലനം കവി PK ഗോപി ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. പാർലമെന്ററി പാർട്ടി യോഗം ഉച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത്. SSLC പരീക്ഷാഫല പ്രഖ്യാപനം നാളെ. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 6 തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 6 കഴിഞ്ഞ് 55 മിനിറ്റും 10 സെക്കൻഡും.

0: എഫും ശുഭദിനത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം കേൾക്കാം
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: മോളെ, എന്റെ ശരീരം മൊത്തം വേദന. കാൽമുട്ടിന്റെ തേയ്മാനാച്ചാ കൂടി കൂടി വരിക. എന്തപ്പോ ചെയ്യാ?
3: അമ്മ ഇനി വിഷമിക്കണ്ട, നമുക്ക് എടരിക്കോടുള്ള കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയറിൽ പോകാം. അവിടെ ആച്ചാ മുട്ടിന് മാത്രല്ല, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ തുടങ്ങിയ എല്ലാ വേദനകൾക്കും PRP പോലുള്ള അതിനൂതന ചികിത്സയുണ്ട്.
2: ഹാവൂ, ആശ്വാസമായി.
3: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ.
0: CBSE 12 ക്ലാസ് വിദ്യാർത്ഥികളുടെ പുനർമൂല്യനിർണയ നടപടികൾ ഈ മാസം 18 ആരംഭിക്കും. സപ്ലിമെന്ററി പരീക്ഷ July 15 നടക്കും. ഇക്കുറി പരീക്ഷ വിജയിച്ചവരിൽ ഒരു വിഷയത്തിന്റെ മാർക്ക് മെച്ചപ്പെടുത്താൻ താൽപര്യമുള്ളവർക്കും ഒരു വിഷയത്തിൽ പരാജയപ്പെട്ട് കമ്പാർട്ട്മെന്റ് വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കും പരീക്ഷ എഴുതാം. കഴിഞ്ഞ വർഷത്തെ ബോർഡ് പരീക്ഷ എഴുതുകയും കമ്പാർട്ട്മെന്റ് വിഭാഗത്തിൽ ഉൾപ്പെടുകയും ചെയ്തവർക്കും ഈ പരീക്ഷ എഴുതാൻ അവസരമുണ്ട്. അവസാന അവസരമാണിതെന്ന് അധികൃതർ വ്യക്തമാക്കി. സപ്ലിമെന്ററി രജിസ്ട്രേഷൻ June 2 ആരംഭിക്കും.

0: അരീക്കോട് ഗവൺമെന്റ് ഐടിഐയിൽ ഐഎംസിയുടെ ആഭിമുഖ്യത്തിൽ ഡിപ്ലോമ ഇൻ ഏവിയേഷൻ മാനേജ്മെന്റ് ആൻഡ് എയർലൈൻ കാബിൻ ക്രൂ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC, +2 ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9 3 7 7 2 3 0 9 3. മറ്റൊരു നമ്പർ 9 6 5 6 2 3 3 9 7 5. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 9 0 3 7 7 2 3 0 9 3. മറ്റൊരു നമ്പർ 9 6 5 6 2 3 3 9 7 5. പൊന്നാനിയിൽ പ്രവർത്തിക്കുന്ന സിവിൽ സർവീസ് അക്കാദമിയുടെ ഉപകേന്ദ്രമായ ICSR ബിരുദധാരികൾക്കുള്ള പ്രിലിംസ് കം മെയിൻസ് റെഗുലർ കോഴ്സിൽ ഏതാനും സീറ്റ് ഒഴിവുണ്ട്. വിലാസം: ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കരിയർ സ്റ്റഡീസ് ആൻഡ് റിസർച്ച്, കരിമ്പന, ഈശ്വരമംഗലം PO, പൊന്നാനി. 6 7 6 5 7 3. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 8 2 8 1 0 9 8 8 6 8. മറ്റൊരു നമ്പർ 8 0 8 9 8 5 8 6 8 0. നമ്പറുകൾ ആവർത്തിക്കാം. 8 2 8 1 0 9 8 8 6 8. മറ്റൊരു നമ്പർ 8 0 8 9 8 5 8 6 8 0. പാണ്ടിക്കാട് ASAP കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സൗജന്യ ആപ്ലിക്കേഷൻ ഡെവലപ്പ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഡിഗ്രി, 2 വർഷം ഡിപ്ലോമ 10ാം ക്ലാസും 3 വർഷ ഡിപ്ലോമയും വെബ് മൊബൈൽ മേഖലയിൽ 1.5 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 18. ഫോൺ നമ്പർ ശ്രദ്ധിച്ചോളൂ. 9 4 9 5 9 9 9 7 0 4. ഒരിക്കൽ കൂടി പറയാം. 9 4 9 5 9 9 9 7 0 4.
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്, കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ, ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
5: എന്നും രാവിലെ 8:30.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
0: സമയം 7 മണി. ഇന്നത്തെ ചിന്താവിഷയം പറയാം. ഇന്ന് നിങ്ങളെ എന്താണോ ദുഃഖിപ്പിച്ചത്, അത് നാളെ നിങ്ങളെ ശക്തനാക്കും. ശ്രീബുദ്ധൻ. ചിന്താവിഷയം ഒരിക്കൽ കൂടി പറയാം. ഇന്ന് നിങ്ങളെ എന്താണോ ദുഃഖിപ്പിച്ചത്, അത് നാളെ നിങ്ങളെ ശക്തനാക്കും. ശ്രീബുദ്ധന്റെ വാക്കുകൾ. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത്? ആവർത്തിക്കാം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത്? ഉത്തരത്തിനായി കാത്തിരിക്കുക FM ശുഭദിനത്തിന്റെ അവസാന ഭാഗം വരെ.
6: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ്, എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
7: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
8: പ്രായോജകർ
6: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
8: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
9: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
8: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
10: ഇന്ന് TRAMA പാടിയ ഗാനം കേൾക്കാം. രചന PP ശ്രീധരനുണ്ണി, സംഗീതം KK കുഞ്ഞിരാമൻ.

0: പി പി ശ്രീധരൻ ഉണ്ണിയുടെ വരികൾക്ക് കെ കുഞ്ഞിരാമൻ സംഗീതം നൽകി. ടി രമ ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ. മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
6: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: അമ്മയ്ക്ക് കരുതലായി,
6: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ. ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
6: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.
7: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
8: സോളമന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
9: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
8: വീട്ടിലൊരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
9: അതെങ്ങനെ?
8: ഒരു ആശാ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
9: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
10: കോഴിക്കോട് ഉണ്ണികുളം സെക്ഷനിൽ ഈയാട് യു

വള്ളിക്കുന്ന് കടലുണ്ടി സ്റ്റേഷനുകൾക്കിടയിലുള്ള ആനങ്ങാടി ലെവൽ ക്രോസിംഗ് ഗേറ്റ് അറ്റകുറ്റപ്പണികൾക്കായി താൽക്കാലികമായി ഇന്ന് രാവിലെ 8 മുതൽ 14 ദിവസത്തേക്ക് അടച്ചിടും. പരപ്പനങ്ങാടി കോഴിക്കോട് ഭാഗങ്ങളിലേക്ക് പോകുന്ന യാത്രക്കാർ ഈ ദിവസങ്ങളിൽ ഇതര റോഡുകൾ ഉപയോഗപ്പെടുത്തണം.

0: കോട്ടയ്ക്കൽ ആയുർവേദ കോളേജ് ജംഗ്ഷനിൽ നാളെ മുതൽ കൾവർട്ട് നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുന്നതിനാൽ പുതുപ്പറമ്പ് റോഡിലൂടെയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. വാഹനങ്ങൾ പുതുപ്പറമ്പ് അരീക്കൽ സിറ്റി ആലച്ചുള്ളി കോട്ടയ്ക്കൽ റോഡിലൂടെയും പുതുപ്പറമ്പ് ഒറ്റത്തെങ്ങ് മലബാർ സ്കൂൾ ആലച്ചുള്ളി കോട്ടയ്ക്കൽ റോഡിലൂടെയും തിരിഞ്ഞുപോകണം.
1: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
2: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
3: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
4: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16308 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33 2214 തിരുവനന്തപുരം ലോക്മാന്യതിലക് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 7:54 2260 കോയമ്പത്തൂർ മാംഗ്ലൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 8:27 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50 5632 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരും.
4: ട്രെയിൻ സമയം.
0: ഇപ്പോൾ സമയം 7:00 കഴിഞ്ഞ് 10 മിനിറ്റ്. ഇനി കേൾക്കാം.
5: ദൃശ്യം കണ്ണാശുപത്രി കോവിലത്തുംപാടം തൃശൂർ ആരോഗ്യജാലകം.
6: ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ആരോഗ്യജാലകം.
7: പ്രായോജകർ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
8: മരുന്നിനങ്ങളുടെ കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
9: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലില് പോവാം. അവിടെ പോയവർക്കൊക്കെ ദൃശ്യത്തെ കുറിച്ച് 100 നാവാ. ക്വാളിറ്റിയും കെയറൊക്കെ ഒന്നാം തര. റേറ്റ്സ് ആണെങ്കിലോ കുറവും.
6: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
7: ദൃശ്യം കണ്ണാശുപത്രി.
10: എന്താണ് എൻഡോസ്കോപ്പി? ആരോഗ്യജാലകത്തിൽ ഇന്ന് സംസാരിക്കുന്നത് തിരൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലെ കരൾ ഉദരരോഗ ചികിത്സാ വിഭാഗം മേധാവി ഡോക്ടർ M. മുരളീകൃഷ്ണൻ.
11: ഗ്യാസ്ട്രോഎൻട്രോളജി വിഭാഗം അഥവാ ഉദര കരൾ രോഗ വിഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രോഗനിർണയ സംവിധാനമാണ് എൻഡോസ്കോപ്പി. അഗ്രഭാഗത്ത് ക്യാമറ ഘടിപ്പിച്ചിട്ടുള്ള ഫ്ലെക്സിബിൾ ആയ ഒരു ട്യൂബാണ് എൻഡോസ്കോപ്പ്. എൻഡോസ്കോപ്പ് ഗ്യാസ്ട്രോഎൻട്രോളജി വിഭാഗത്തിൽ പ്രധാനമായും രണ്ടു തരത്തിലാണ് ചെയ്യാറുള്ളത്. ഒന്ന് അപ്പർ GI എൻഡോസ്കോപ്പി അഥവാ OGD സ്കോപ്പി. ഇതുവഴി അന്നനാളം, ആമാശയം, ചെറുകുടലിന്റെ ആദ്യ ഭാഗം എന്നിവ നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തേത് കൊളോണോസ്കോപ്പി എന്ന ടെസ്റ്റാണ്. ഇത് മലദ്വാരത്തിലൂടെ ചെയ്യുന്ന ടെസ്റ്റും മലാശയം തൊട്ട് വൻകുടൽ മുഴുവനായി ചെറുകുടലിന്റെ അവസാന ഭാഗവും നമുക്ക് കൊളോണോസ്കോപ്പ് വഴി കാണാൻ സാധിക്കും. ഇതുകൂടാതെ ചെറുകുടൽ കാണുന്നതിനായി എൻഡോസ്കോപ്പ് എന്ന സംവിധാനവും നിലവിലുണ്ട്. ഇപ്പോൾ കുറച്ചു കാലമായി ഉള്ളതാണ് ക്യാപ്സ്യൂൾ എൻഡോസ്കോപ്പ് എന്ന സംവിധാനം. ഇത് ക്യാമറ ഘടിപ്പിച്ച ഒരു ക്യാപ്സ്യൂളാണ്. ഇത് വിഴുങ്ങുക വഴി നമുക്ക് ചെറുകുടലിൻ്റെ എല്ലാ ഭാഗവും പുറത്ത് ഘടിപ്പിച്ചിട്ടുള്ള ഒരു റിസീവർ വഴി നമുക്ക് കാണാൻ സാധിക്കും. ഇനി ആർക്കൊക്കെയാണ് അപ്പർ GI എൻഡോസ്കോപ്പി നിർദ്ദേശിക്കാറുള്ളത്? സ്ഥിരമായി നെഞ്ചരിച്ച്,

0: അഥവാ പുളിച്ചുതേട്ടൽ ഉള്ളവർ, ഭക്ഷണം കഴിക്കാൻ തടസ്സമുള്ളവർ, സ്ഥിരമായി വിട്ടുമാറാത്ത വയറുവേദന ഉള്ള ആളുകൾ, അൾസർ സംശയിക്കുന്ന രോഗികൾക്ക്, രോഗികൾ രക്തം ഛർദ്ദിച്ചാൽ, അല്ലെങ്കിൽ അകാരണമായി വെയിറ്റ് കുറയുക, അല്ലെങ്കിൽ വിശപ്പ് കുറയുക, കാരണമില്ലാതെ ശരീരത്തിൽ രക്തത്തിൻ്റെ അളവ് കുറയുക, കരളിന് അസുഖമുള്ളവർ എന്നിവർക്കെല്ലാം നമ്മൾ എൻഡോസ്കോപ്പി നിർദ്ദേശിക്കാറുണ്ട്. അപ്രജീവ എൻഡോസ്കോപ്പിക്കുള്ള തയ്യാറെടുപ്പ് 6 മുതൽ 8 മണിക്കൂർ വരെ ഭക്ഷണം കഴിക്കാതിരിക്കലാണ്. ഈ ടെസ്റ്റ് വേദനയില്ലാത്തതും 5 മുതൽ 10 മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്തു തീർക്കാവുന്നതുമായ ടെസ്റ്റാണ്. ടെസ്റ്റ് കഴിഞ്ഞ് അന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകാവുന്നതുമാണ്. അടുത്താണ് കൊളോണോസ്കോപ്പി. മുന്നേ സൂചിപ്പിച്ച പോലെ തന്നെ വൻകുടൽ പരിശോധിക്കാനുള്ള ടെസ്റ്റാണ് കൊളോണോസ്കോപ്പി. ഇതിൻ്റെ തയ്യാറെടുപ്പ് ഡോക്ടർ നിർദ്ദേശിച്ച പോലെ മരുന്ന് കഴിച്ച് വയർ പൂർണ്ണമായും ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ചെറിയ സെഡേഷനിലും സെഡേഷൻ കൂടാതെയും ഇത് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മിക്കവാറും എല്ലാ രോഗികൾക്കും ടെസ്റ്റ് ചെയ്ത അന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകാവുന്ന ഡേ കെയർ പ്രൊസീജിയറാണ് കൊളോണോസ്കോപ്പി. കൊളോണോസ്കോപ്പി സാധാരണ ചെയ്യാറുള്ളത് മലത്തിലൂടെ രക്തം പോകുന്ന ആളുകൾക്ക്, വിട്ടുമാറാത്ത വയറുവേദനയുള്ള ആളുകൾക്ക്, ദീർഘകാലമായി മലബന്ധമുള്ള രോഗികൾ, കാരണമില്ലാതെ ശരീരത്തിൽ രക്തം കുറയുക തുടങ്ങി നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും വൻകുടലിലെ ക്യാൻസർ ഉണ്ടെങ്കിൽ അവർക്കും കൊളോണോസ്കോപ്പി നിർദ്ദേശിക്കാറുണ്ട്.
1: എന്താണ് എൻഡോസ്കോപ്പി? ഇതുവരെ സംസാരിച്ചത് തിരൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലെ കരൾ ഉദരരോഗ ചികിത്സാ വിഭാഗം മേധാവി ഡോക്ടർ എം മുരളീകൃഷ്ണൻ. ഹെപ്പറ്റൈറ്റിസ് ബി, സി എന്നീ രോഗങ്ങൾക്കുള്ള ചികിത്സയെയും ചികിത്സാ കേന്ദ്രങ്ങളെയും കുറിച്ച് അറിയാൻ വിളിക്കേണ്ട ഫോൺ നമ്പർ 0483-273-4066. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0483-273-4066.
2: ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ഷേറ്റ്വർ റോഡ്, ചാവക്കാട്. ആരോഗ്യജാലകം സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
4: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാർ റോഡ്, മഞ്ചേരി.
5: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
4: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
6: വെള്ളിയാഴ്ച രാവിലെ 7:50 IQ ഓപ്റ്റിക്കൽസ് സമകാലികം.
7: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, IQ ഓപ്റ്റിക്കൽസ്, കൊട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
8: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
9: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
8: ഫോൺ 0483-280-5000.
9: സ്പോർട്സ് ഇഞ്ചുറി, താക്കോൽദ്വാര ശസ്ത്രക്രിയ, കാൽമുട്ട് എടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, നട്ടെല്ലിന്റെ ശസ്ത്രക്രിയ, കുട്ടികളിലെ വൈകല്യങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ, അതും മിതമായ നിരക്കിൽ.
8: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാധുനിക അസ്ഥിരോഗ ചികിത്സാ കേന്ദ്രം
9: ABC ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
8: ഫോൺ 0483-280-5000.
1: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
10: പുതിയ വീട്, പുതിയ ജീവിതം, ലളിതമായ പ്രതീക്ഷകൾ. അതെ, വിശുദ്ധവും ലളിതവുമായ ആശകൾ. വീട് മാറുന്ന ദിവസം കാളവണ്ടിയുടെ മുകളിൽ കയറി വണ്ടിക്കാരന്റെയും ജോലിക്കാരന്റെയും കൂടെ ഞാൻ പോയി. നല്ല ചൂടുള്ള ദിവസം, വലിയ ആനന്ദവും. കല്ലിടാത്ത തെരുവുകൾ കഴിഞ്ഞ് റിയോ സാവോ പൗളോ ഹൈവേയിലെത്തിയപ്പോൾ അത് അത്യാനന്ദകരമായി. വണ്ടി സുഖമായി നീങ്ങി. എന്ത് രസമായിരുന്നെന്നോ. ഒരു മനോഹരമായ കാർ കടന്നുപോയി. അതാ, മാനുവൽ വാലഡാരിസിന്റെ കാറ് പോണു. റുവാ ദോ അക്യൂദേസിലെ കവല കടക്കുമ്പോൾ ദൂരെ നിന്നുള്ള ഒരു ചൂളം വിളികൊണ്ട് പ്രഭാതം നിറഞ്ഞു. ഹേയ്, ആ പോകുന്നത് മാംഗോറാ ജിബയ, ഞാൻ പണിക്കാരനോട് പറഞ്ഞു. നിനക്ക് എല്ലാ കാര്യവും അറിയാലോ, അതിന്റെ ശബ്ദം എനിക്ക് തിരിച്ചറിയാം. കുളമ്പുകളുടെ ക്ലിപ്പ് ക്ലോപ്പ് എന്ന ശബ്ദം മാത്രമേ ഹൈവേയിൽ കേൾക്കാനുള്ളൂ. ആ വണ്ടി പുതുപുത്തനൊന്നുമല്ലെന്ന് എനിക്ക് മനസ്സിലായി. നേരെ എതിര്, പക്ഷേ അതിന് നല്ല ഉറപ്പുണ്ട്, വാടക താങ്ങാൻ പറ്റുന്നതും. 2 ഓട്ടം കൂടി ഓടിയാൽ വീട്ടിലെ എല്ലാ സാമാനവും കൊണ്ടുവരാം. കഴുതയ്ക്ക് അത്രയധികം കരുത്തുണ്ടെന്ന് തോന്നിയില്ല, പക്ഷേ നന്നായി പെരുമാറണമല്ലോ. നല്ല വണ്ടിയാണ് കേട്ടോ, ഞാൻ വണ്ടിക്കാരനോട് പറഞ്ഞു. ആ, അതിന്റെ പണിക്ക് കൊള്ളാം. നല്ല കഴുതയാണല്ലോ. എന്താ പേര്?
11: ജിപ്സി.
10: അയാൾക്ക് വർത്തമാനം പറയാനുള്ള മൂഡല്ലായിരുന്നു. ഇന്നെന്റെ ഭാഗ്യദിവസ, ഞാൻ ആദ്യായാ

0: ഒരു വണ്ടിയിൽ കയറുന്നേ. പിന്നെ മാനുവൽ വാലാഡാരിസിന്റെ കാറ് കണ്ടു. മാങ്കോറ ജിബയുടെ ചൂളം വിളിയും കേട്ടു. വണ്ടിക്കാരൻ ഒന്നും മിണ്ടിയില്ല. മൗനം, നിശബ്ദത. വണ്ടിക്കാര, മാങ്കോറ ജിബയാണോ ബ്രസീലിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീവണ്ടി? അല്ല, ഈ ലൈനിലോടുന്ന ഏറ്റവും പ്രധാന വണ്ടി അതാണ്. അതുകൊണ്ടും കാര്യമുണ്ടായില്ല. മുതിർന്നവരെ മനസ്സിലാക്കാൻ ചിലപ്പോൾ വലിയ പ്രയാസമാണ്. വീട്ടിലേക്കെത്തിയപ്പോൾ വീടിന്റെ താക്കോൽ കൊടുത്ത് മര്യാദയോടെ ഞാൻ ചോദിച്ചു, ഞാൻ എന്തെങ്കിലും സഹായിക്കണോ സാർ? ഞങ്ങളുടെ വഴി മുടക്കാൻ വരാതിരുന്നാ മതി. പോയി കളിച്ചോ, തിരിച്ചു പോരാറാവുമ്പോ ഞാൻ വിളിക്കാം. ഞാൻ അതുതന്നെ ചെയ്തു. പിങ്കി, ഇനി എന്നും നമ്മൾ രണ്ടാളും ഒരുമിച്ചാവും. ഞാൻ നിന്നെ നന്നായി അണിയിച്ചൊരുക്കും. മറ്റു മരങ്ങൾക്കൊന്നും നിന്റെ കുട പിടിക്കാൻ കൂടി യോഗ്യതയുണ്ടാവില്ല. പിങ്കി, നിനക്കറിയോ, വണ്ടിയിലാ ഞാൻ വന്നത്. സിനിമയിൽ കാണുന്ന കോച്ചുകൾ പോലെ ഉണ്ടായിരുന്നു. നോക്ക്, ഞാനെല്ലാം കണ്ടുപിടിച്ചു. നിന്നോട് വന്ന് പറയാട്ടോ. ചാലിന്റെ അടുത്ത് നീളൻ പുല്ലുകൾ വളർന്നു നിൽക്കുന്നു. അതിലൂടെ ഒഴുകുന്ന ചളിവെള്ളം നോക്കി ഞാൻ നിന്നു. നമ്മൾ ഈ നദിയെ എന്ത് വിളിക്കുമെന്നാ ഇന്നാള് തീരുമാനിച്ചത്? ആമസോൺ. ഓ ശരിയാ, ആമസോൺ. അതിൽ ആദിവാസി ഇന്ത്യൻസിന്റെ വഞ്ചികളാകും നിറയെ താഴേക്ക് പായുന്നത്, അല്ലേ പിങ്കി? അതേപ്പറ്റി പറഞ്ഞു താ, അതെങ്ങനെയായിരിക്കും?
1: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. ശബ്ദം ബോബി.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483280500.
4: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുകുളം. എന്നും രാവിലെ 8:15 എല്ലാവിധ വീക്കായ ബാറ്ററികളും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു. ഫോൺ 7907966544.
5: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
6: മീഡിയ വാണി
5: നമ്പർ മറക്കല്ലേ, 90 20 620 630.
7: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
8: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
7: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
8: ഫോൺ 9744555024.
9: ചേട്ടാ, ചൂട് കൂടിക്കൂടി വരുകട്ടോ, നോക്കിക്കോ, ഇനി ACയുടെയും വില കൂടും.
10: മോളെ, ചൂട് എത്ര കൂടിയാലും പിട്ടപ്പള്ളി ഏജൻസിസിൽ നിന്നും നല്ല ബ്രാൻഡഡ് ACകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും. അത് മാത്രമല്ല, പിട്ടപ്പള്ളി ഏജൻസീസ് ആകുമ്പോ ഇൻസ്റ്റലേഷൻ ഉൾപ്പെടെ എല്ലാ സർവീസും ഉത്തരവാദിത്തത്തോടെ ചെയ്യും.
11: പിട്ടപ്പള്ളി ഏജൻസീസ്, ഇനി വില കേട്ടു വിയർക്കാതെ AC വാങ്ങാം.
12: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
13: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
14: അപ്പൊ നേത്രചികിത്സയ്ക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ?
15: ചെറുവണ്ണൂർ GLP സ്കൂളിൽ ഒഴിവുള്ള LPST തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം ഈ മാസം 23 രാവിലെ 10:30 സ്കൂളിൽ നടക്കും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി പങ്കെടുക്കണം. ഫോൺ നമ്പർ പറയാം, 9745837181. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9745837181. മലപ്പുറം ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ സർജറി യൂണിറ്റിലേക്ക് വെറ്ററിനറി സർജൻമാരെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. BVSC യോഗ്യതയും വെറ്ററിനറി കൌൺസിൽ രജിസ്ട്രേഷനുമുള്ളവരും WVS പോലുള്ള ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് സർജറിയിൽ പരിശീലനം നേടിയവർക്കും അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ ഈ മാസം 18 രാവിലെ 11 പൂർണ്ണമായ ബയോഡാറ്റയും യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും സഹിതം മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04832734917. ആവർത്തിക്കാം, 04832734917.

0: മങ്കട സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിനെ അഡ്ഹോക്ക് വ്യവസ്ഥയിൽ നിയമിക്കുന്നു. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും പരിചയ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 20 രാവിലെ 10:30 മങ്കട സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നേരിട്ട് അപേക്ഷിച്ച് അഭിമുഖത്തിൽ പങ്കെടുക്കണം. വിശദവിവരങ്ങൾ CHC ഓഫീസിൽ ലഭ്യമാണ്. വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലൊഴിവുള്ള HSST ജൂനിയർ ഒഴിവുകളിൽ ഇംഗ്ലീഷ്, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, ഇക്കണോമിക്സ്, സുവോളജി, സോഷ്യോളജി, അറബി, സൈക്കോളജി വിഷയങ്ങളിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം ഈ മാസം 25 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കും. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ നമ്പർ 04912457573. ഒമാനൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ്, ഇക്കണോമിക്സ്, അറബിക്, സോഷ്യോളജി, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ് എന്നീ വിഷയങ്ങൾക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി അഭിമുഖത്തിന് ഈ മാസം 23 രാവിലെ 9:30 സ്കൂൾ ഓഫീസിൽ ഹാജരാക്കണം. ഫോൺ നമ്പർ പറയാം: 98 95 95 5634. ആവർത്തിക്കാം: 98 95 95 5634. നടക്കാവ് GVHSS ഫോർ ഗേൾസിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ദിവസവേതനത്തിൽ HSST കെമിസ്ട്രി, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇംഗ്ലീഷ്, HSST ജൂനിയർ, ഫിസിക്സ്, ഗണിതം അധ്യാപകരെ നിയമിക്കും. അഭിമുഖം ഈ മാസം 25 രാവിലെ 10.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത്, തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫും മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 52 സെക്കൻഡും. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ലബനനിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ നിലനിൽക്കെ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. രാജ്യത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശനിയാഴ്ചയോടെ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഏഷ്യൻ സീനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ജ്ഞാനേശ്വരി യാദവിന് ഇരട്ട മെഡൽ നേട്ടം. വാർത്തകൾ വിശദമായി. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ അധ്യക്ഷതയിലാണ് യോഗം. യോഗത്തിൽ പങ്കെടുക്കാൻ ഇറാൻ, കസാഖിസ്ഥാൻ, നൈജീരിയ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ബ്രിക്സ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
2: ഈ മാസം 20 വരെ 5 രാഷ്ട്രങ്ങളിലേക്ക് നടത്തുന്ന പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അബുദാബി സന്ദർശിക്കും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. 5 മാസത്തിനുള്ളിൽ മോദിയും UAE പ്രസിഡന്റുമായുള്ള 2-ാമത്തെ നേരിട്ടുള്ള കൂടിക്കാഴ്ചയാണിത്. ഊർജ്ജ സഹകരണം, പരസ്പരം താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ തുടങ്ങിയ ഉഭയകക്ഷി വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ 2-ാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് എറ്റിനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ന്യൂസ് ഡെസ്ക്.

0: ആകാശവാണി.
1: കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ഇതു സംബന്ധിച്ച് എല്ലാ ചർച്ചകളും പൂർത്തിയായതായി AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിന് ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേസമയം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഇന്നുച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത് ചേരുമെന്ന് അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. തമിഴ്നാട് നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. വോട്ടെടുപ്പിൽ 144 MLA വിജയിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. 22 പേർ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 5 പേർ വിശ്വാസ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി ഓൾ ഇന്ത്യ NR കോൺഗ്രസ് നേതാവ് എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. ലോക് നിവാസിൽ നടന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാഷ് നാഥൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 5 തവണയാണ് എൻ രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്നത്. നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 5 CBI അറസ്റ്റ് ചെയ്തു. 3 ജയ്പൂരിൽ നിന്നും മറ്റു 2 ഗുരുഗ്രാമിലും നാസിക്കിലും നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. അസമിൽ ഈ മാസം 26 ഏകീകൃത സിവിൽ കോഡ് ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ഈ മാസം 21 മുതൽ 26 വരെ നടക്കുന്ന അസം നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA സത്യപ്രതിജ്ഞ ചെയ്യും. മുഖ്യമന്ത്രിയായി 2 അധികാരമേറ്റ ശേഷമുള്ള ആദ്യ മന്ത്രിസഭായോഗത്തിൽ അധ്യക്ഷത വഹിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടെ ഉത്തരാഖണ്ഡിനും ഗുജറാത്തിനും ശേഷം ഏകീകൃത സിവിൽ കോഡ് ബിൽ അവതരിപ്പിക്കുന്ന 3 സംസ്ഥാനമായി അസം മാറും. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ പ്രവീൺ സൂദിന്റെ കാലാവധി 1 കൂടി നീട്ടി കേന്ദ്ര സർക്കാർ. പേഴ്സണൽ ആന്റ് ട്രെയിനിംഗ് വകുപ്പ് പുറപ്പെടുവിച്ച ഔദ്യോഗിക ഉത്തരവ് പ്രകാരം ഈ മാസം 24 ശേഷവും CBIയുടെ ഡയറക്ടറായി പ്രവീൺ സൂദിനെ നിയമിക്കുന്നതിന് മന്ത്രിസഭയുടെ നിയമന സമിതി അനുമതി നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പച്ചക്കറികൾ, പഴങ്ങൾ, ഭക്ഷ്യധാന്യങ്ങൾ തുടങ്ങിയ അവശ്യ സാധനങ്ങളുടെ അന്തർ സംസ്ഥാന നീക്കത്തിനുള്ള എല്ലാ നിയന്ത്രണങ്ങളും പശ്ചിമബംഗാൾ സർക്കാർ പിൻവലിച്ചു. മുൻ തൃണമൂൽ കോൺഗ്രസ് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ BJP വാഗ്ദാനം ചെയ്തിരുന്നു. മുൻ സർക്കാരിന്റെ കാലത്തെ അധ്യാപക മുനിസിപ്പൽ കോ ഓപ്പറേറ്റീവ് സർവീസ് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട അഴിമതി കേസുകൾ CBIക്ക് കൈമാറി. അഴിമതിയോട് സർക്കാർ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പറഞ്ഞു. മമതാ ബാനർജി സർക്കാർ വിരമിക്കലിന് ശേഷം കരാറടിസ്ഥാനത്തിൽ വീണ്ടും നിയമിച്ച ജീവനക്കാരുടെ സേവനം റദ്ദാക്കി. ഇന്ത്യ റഷ്യ ഉഭയകക്ഷി പങ്കാളിത്തത്തിൽ സുസ്ഥിരമായ വളർച്ച കൈവരിച്ചതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. സാമ്പത്തിക, ഊർജ്ജ, ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണം വികസിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനായി എത്തിയ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവിന്റെ നേതൃത്വത്തിലുള്ള റഷ്യൻ പ്രതിനിധി സംഘത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ശ്രീ ജയശങ്കർ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ സഹകരണം വളരെ വിലപ്പെട്ടതാണെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു.
2: The last few years have seen a steady and sustained growth in our bilateral partnership. Its economic and energy dimensions have become more pronounced. Our political cooperation is even more valuable in an uncertain and volatile global environment. We have expanded our collaboration in science and technology. The mobility of talents and skills has acquired greater salience, and our interest in ensuring better connectivity is deeper.
1: CBSE 12th class പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 85.2% വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അർഹത നേടി. പെൺകുട്ടികളുടെ വിജയശതമാനം 88.86 ആൺകുട്ടികളേത് 82.13 തിരുവനന്തപുരം മേഖലയാണ് വിജയശതമാനത്തിൽ മുന്നിലുള്ളത്. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGEയും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. ലെബനനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 12 കൊല്ലപ്പെട്ടു. ബെയ്റൂട്ടിന് തെക്കുള്ള പ്രദേശങ്ങളിലും ദക്ഷിണ

0: ലെബനനിലും ഹൈവേയിലെ വാഹനങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടു. കഴിഞ്ഞ മാസം അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ നിലനിൽക്കെയാണ് സംഘർഷം തുടരുന്നത്. പ്രശ്നപരിഹാരത്തിനായി ലെബനൻ ഇസ്രയേൽ പ്രതിനിധികൾ പങ്കെടുക്കുന്ന പുതിയ ചർച്ച വാഷിംഗ്ടണിൽ നടക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടു ദിവസത്തെ ചൈന സന്ദർശനത്തിനായി ബീജിംഗിലെത്തി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഇറാൻ യുദ്ധം, ആഗോള ഊർജ്ജ പ്രതിസന്ധി, വ്യാപാര സംഘർഷങ്ങൾ, തായ്വാൻ, നിർമ്മിത ബുദ്ധി എന്നിവ ചർച്ച ചെയ്യും. വർദ്ധിച്ചുവരുന്ന അന്താരാഷ്ട്ര അനിശ്ചിതത്വത്തിനിടയിൽ ലോകത്തിലെ രണ്ട് വൻ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം സുസ്ഥിരമാക്കുന്നതിനുള്ള നിർണായക ശ്രമമാണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16 കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 6 ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടക്കുന്ന ഏഷ്യൻ സീനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം ജ്ഞാനേശ്വരി യാദവിന് ഇരട്ട മെഡൽ നേട്ടം. 53 kg സ്നാച്ച് വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ താരം തുടർന്ന് നടന്ന മത്സരങ്ങളിൽ ആകെ 194 kg ഉയർത്തിയാണ് വെങ്കലം ഉറപ്പിച്ചത്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ 6 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പരാജയപ്പെട്ടത്. 193 runs വിജയലക്ഷ്യവുമായി ബാറ്റിംഗ് ആരംഭിച്ച ബംഗളൂരു 19.1 ഓവറിൽ 4 നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ കോഴിക്കോട് കരിപ്പൂരിൽ നിന്ന് 969 തീർത്ഥാടകർ ഇന്ന് യാത്ര തിരിച്ചു. 2 686 സ്ത്രീകളും 283 പുരുഷന്മാരുമാണ് ഇന്ന് യാത്ര തിരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ പര്യടനം നാളെ ആരംഭിക്കും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ലെബനനിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ നിലനിൽക്കെ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ 12 കൊല്ലപ്പെട്ടു. രാജ്യത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശനിയാഴ്ചയോടെ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 6 ഇന്ന് മഞ്ഞ ജാഗ്രത. ഏഷ്യൻ സീനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ജ്ഞാനേശ്വരി യാദവിന് ഇരട്ട മെഡൽ നേട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 7 കഴിഞ്ഞ് 35 min 15 seconds. FM ശുഭദിന പരിപാടികൾ തുടരുന്നു.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
3: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. മുടികൊഴിച്ചിൽ ഒരു പ്രശ്നമാണോ എങ്കിലിപ്പോൾ MES മെഡിക്കൽ കോളേജിലെ ത്വക് രോഗ വിഭാഗത്തിലൂടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ,
2: ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ചികിത്സ,
3: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളോടുകൂടിയ എസ്തെറ്റിക് ക്ലിനിക്,
2: വിദഗ്ധരായ ത്വക് രോഗ ഡോക്ടർമാരുടെ സേവനം.
3: കൂടുതലറിയാൻ എസ്തെറ്റിക് ഡെർമറ്റോളജി, MES മെഡിക്കൽ കോളേജ്, പെരിന്തൽമണ്ണ.
4: ഇന്നത്തെ ഗാനം.
5: ഇന്ന് May 14 ഇന്ത്യൻ ചലച്ചിത്ര പരസ്യ ബാലതാരമായിരുന്ന തരുണി സച്ചദേവിന്റെ ഓർമ്മദിനം. വെള്ളി നക്ഷത്രം, സത്യം എന്നീ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ചെറുപ്രായത്തിലെ തന്നെ തരുണിക്ക് ആരെയും അത്ഭുതപ്പെടുത്തുന്ന അഭിനയ ചാരുതയുണ്ടായിരുന്നു. തരുണി സച്ചദേവ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ആർക്കും അറിയില്ലെങ്കിലും വെള്ളി നക്ഷത്രത്തിലെ അമ്മുക്കുട്ടി എന്ന് കേട്ടാൽ എല്ലാവർക്കും പരിചയമുണ്ടായിരിക്കും. 2012 ഇതേ ദിവസം 14 വയസ്സിലാണ് നേപ്പാളിൽ വെച്ചുണ്ടായ വിമാനാപകടത്തിൽ ആ ബാലതാരം ഈ ലോകത്തോട് വിട പറഞ്ഞത്. മലയാള ചലച്ചിത്ര ടെലിസീരിയൽ അഭിനേതാവായിരുന്ന കലാകാരൻ കലാശാല ബാബുവിന്റെ ചരമവാർഷിക ദിനവും ഇന്നാണ്. വില്ലൻ കഥാപാത്രങ്ങൾക്ക് പുത്തൻ ഭാവതലങ്ങൾ നൽകിയ നടനാണ് അദ്ദേഹം. കസ്തൂരിമാൻ, എന്റെ വീട് അപ്പൂവിന്റെയും, റൺവേ, തൊമ്മനും മക്കളും തുടങ്ങിയവയാണ് പ്രധാന സിനിമകൾ. ഇരുത്തം വന്ന വില്ലൻ, കണിശക്കാരനായ കാരണവർ തുടങ്ങിയ വേഷങ്ങളിലൂടെ മലയാളി സിനിമാ പ്രേമികൾക്ക് പരിചിതനായ കലാശാല ബാബു റേഡിയോ നാടകങ്ങളിലൂടെയാണ് കലാരംഗത്തെ

ഇൻഡസ്ട്രിക്ക് പ്രവേശിച്ചത്. 2003 ലോഹിതദാസ് സംവിധാനം ചെയ്ത കസ്തൂരിമാൻ എന്ന സിനിമയിലെ ലോനപ്പൻ മുതലാളി ഏറെ ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രമാണ്. 100-ലധികം സിനിമകളിലും ധാരാളം ടെലിസീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. 2018 ഇതേ ദിവസമാണ് അദ്ദേഹം അന്തരിച്ചത്. കേൾക്കാം അദ്ദേഹം അഭിനയിച്ച എന്റെ വീട് അപ്പൂവിന്റെയും എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും സുജാതയും ചേർന്നാലപിച്ച ഈ ഗാനം ഇന്നത്തെ ഗാനമായി.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് MV രവീന്ദ്രൻ.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, പ്രായോജകർ.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
2: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
3: പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗാവസ്ഥകൾക്കുള്ള ഹോമിയോപ്പതി ചികിത്സ. സംസാരിക്കുന്നത് പാണ്ടിക്കാട് ഡോക്ടർ ബാസിൽ സോമ്യോ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസീഷ്യൻ ഡോക്ടർ ബാസിൽ യൂസഫ്.
4: പൈൽസ് അഥവാ മൂലക്കുരു എന്ന രോഗവുമായി കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഫിഷർ, ഫിസ്റ്റുല എന്നീ രോഗങ്ങൾ വരികയാണെങ്കിൽ പോലും ആളുകൾ ഇത് പൈൽസാണ് എന്ന് തെറ്റിദ്ധരിക്കാറുമുണ്ട്. മലദ്വാരത്തിന്റെ അവസാന ഭാഗത്ത് ഞരമ്പുകൾ തടിച്ചുണ്ടാകുന്ന അവിടെ ഒരു കുരുപോലെ രൂപപ്പെടുന്ന രോഗത്തെയാണ് പൈൽസ് അഥവാ മൂലക്കുരു എന്ന് പറയുന്നത്. നമുക്ക് ചോരക്കുരു ഉണ്ടാകുന്നത് പോലെ ഒരു വലിയ കുരുവായിട്ട് അവിടെ തടിച്ചു പൊന്തുന്നതല്ല, മറിച്ച് ഞരമ്പുകൾ വീർത്ത് അവിടെ മലബന്ധവും മറ്റും ഉണ്ടാക്കി പ്രയാസം സൃഷ്ടിക്കുന്ന ഞരമ്പുകളുടെ ഒരു തടിപ്പിനെയാണ് കുരു എന്ന രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് പ്രയോഗിക്കുന്നത്. പൈൽസ് എന്നുള്ള രോഗത്തെ പോലെ തന്നെ ഫിഷർ, ഫിസ്റ്റുല എന്നീ രോഗങ്ങളും മൂലവ്യാധികളായിട്ട് കാണപ്പെടാറുണ്ട്. എന്നാൽ ആളുകൾക്ക് ഇതിൻ്റെ വ്യത്യാസം അറിയാത്തതിനാൽ തന്നെ എല്ലാം മൂലക്കുരു എന്ന ഒറ്റ വാക്കിലാണ് വിളിക്കാറുള്ളത്. മലദ്വാര

0: ത്തിന്റെ അവസാന ഭാഗത്ത് മലം ഉറക്കുകയും മലം പോകുന്ന സമയത്ത് പൊട്ടലോ വിള്ളലോ ഉണ്ടാവുകയും ചെയ്യുന്ന രോഗത്തെയാണ് ഫിഷർ വിള്ളൽ എന്നെല്ലാം പേരിൽ വിളിക്കുന്ന ഫിഷർ രോഗം വരുന്നത്. മലദ്വാരത്തിൻ്റെ അവസാന ഭാഗത്തുള്ള ഗ്രന്ഥികളിൽ അണുബാധ ഉണ്ടാവുകയും ആ അണുബാധ മലദ്വാരത്തിലൂടെ അല്ലാതെ മറ്റു വഴികളിലൂടെ മലം പുറത്തേക്ക് പോവത്തക്ക രൂപത്തിൽ ഒരു കനാൽ രൂപപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയെയാണ് ഫിസ്റ്റുല എന്ന രോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല ഇവ പാരമ്പര്യമായി വരുന്നതും ജീവിതശൈലി കൊണ്ട് വരുന്നതുമാണ്. പണ്ടെല്ലാം ഈ രോഗം പാരമ്പര്യമായിട്ടായിരുന്നു കൂടുതൽ കണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ജീവിതശൈലി കൊണ്ടാണ് ഈ രോഗങ്ങൾ കൂടുതലായി വരുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതശൈലി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ രോഗത്തെ നിയന്ത്രിക്കാനും വന്നതിനെ ഒരു പരിധിവരെ നിലക്ക് നിർത്തുവാനും ഓപ്പറേഷൻ ഒഴിവാക്കിക്കൊണ്ട് തന്നെ സുഖകരമായി മാറ്റിയെടുക്കാനും കഴിയും. പൈൽസും ഫിഷറും ഫിസ്റ്റുലയും വരാതിരിക്കാൻ ആദ്യം ശ്രദ്ധിക്കേണ്ടത് മലബന്ധം ഒഴിവാക്കുക എന്നുള്ളതാണ്. മലബന്ധം ഒഴിവാക്കുന്നതിന് വേണ്ടി ഭക്ഷണത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പച്ചക്കറികൾ ധാരാളം കഴിക്കുക. നാരുകൾ അഥവാ ഫൈബറുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ ലഭ്യമായിട്ടുള്ള ചക്ക, മാങ്ങ, പപ്പായ, ഇലക്കറികളായിട്ടുള്ള മത്തൻ്റെയും കുമ്പളത്തിൻ്റെയും പയറിൻ്റെയും എല്ലാം ഇലകൾ കറിവെച്ച് കഴിക്കുക. പച്ചക്കറികളായിട്ടുള്ള കക്കരി, മത്തങ്ങ, കുമ്പളങ്ങ, കോവക്ക ഇവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇത് നമുക്ക് സാലഡുകളായി ഉൾപ്പെടുത്തിയാലും വളരെ നല്ലതാണ്. പഴങ്ങൾ കഴിക്കുന്നതോടൊപ്പം തന്നെ ഉണങ്ങിയ പഴങ്ങൾ കഴിക്കുന്നതും നല്ലതാണ്. നമ്മളുടെ ഉണക്കമുന്തിരി വെള്ളത്തിൽ ഒരു 10 എണ്ണം ഇട്ട് വെച്ച് രാത്രി അത് കുടിക്കാം, ഒപ്പം കഴിക്കുകയും ചെയ്യാം. അതല്ലെങ്കിൽ ഇത് രാത്രി വെള്ളത്തിൽ ഇട്ട് വെച്ച് രാവിലെ എഴുന്നേറ്റ ഉടനെ വെള്ളവും മുന്തിരിയും കഴിക്കുന്നതും നല്ലതാണ്. അത്തിപ്പഴം വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ബദാം, അണ്ടിപ്പരിപ്പ് എന്നിവ നമുക്ക് കഴിയുകയാണെങ്കിൽ ഉപയോഗിക്കാം. ഇത്തരം സംഗതികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ തന്നെ എണ്ണമെഴുക്കുള്ളതും കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണശീലം പരമാവധി ഒഴിവാക്കേണ്ടതാണ്. വ്യായാമമില്ലായ്മയും മലബന്ധത്തിലേക്ക് നയിക്കാറുണ്ട് എന്നുള്ളതിനാൽ ദിവസവും 30 മുതൽ 45 മിനിറ്റ് വരെ 5 ദിവസമെങ്കിലും ആഴ്ചയിൽ വ്യായാമം ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. ഉറക്കക്കുറവ് ഒഴിവാക്കുവാൻ വേണ്ടി എല്ലാ ദിവസവും 6 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങുന്നുണ്ട് എന്ന് ഉറപ്പു വരുത്തേണ്ടതാണ്.
1: പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗാവസ്ഥകൾക്കുള്ള ഹോമിയോപ്പതി ചികിത്സ. ഇതുവരെ സംസാരിച്ചത് പാണ്ടിക്കാട് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ബാസിൽ യൂസഫ്.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ:
3: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
2: ഫോൺ 9946680000. സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത:
3: ശനിയും ഞായറും രാവിലെ 7:50
2: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
3: ഐക്യ ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
2: തിങ്കൾ രാവിലെ 8:20.
3: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
2: നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, ഐക്യ ഓപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്.
4: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23
5: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും:
4: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
6: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവ്യധാര. പ്രായോജകർ:
7: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
6: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി. കഴുത്തിനെയും നട്ടെല്ലിനെയും ബാധിക്കുന്ന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നുവോ എങ്കിൽ ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റലിലെ എൻഡോസ്കോപ്പിക് നട്ടെല്ല് ശസ്ത്രക്രിയാ വിഭാഗത്തിലേക്ക് വരൂ.
8: ഡോക്ടർ സന്ദേശിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സ
9: എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 2:30 മുതൽ 6:30 വരെ.
6: ബുക്കിംഗിന് 0483280500.
10: കാവ്യധാര,
11: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
10: കാവ്യധാരയിൽ ഇന്ന് ജീവന്റെ വൃക്ഷം, വിജയലക്ഷ്മിയുടെ കവിതയിൽ നിന്നൊരു ഭാഗം കേൾക്കാം. ചൊല്ലുന്നത് P. സുനന്ദ.

0: വാക്യം.
1: ജീവന്റെ വൃക്ഷം വിജയലക്ഷ്മിയുടെ കവിതയിൽ നിന്നൊരു ഭാഗമാണ് കാവ്യധാരയിൽ ഇതുവരെ കേട്ടത്. ചൊല്ലിയത് പി. സുനന്ദ.
2: കാവ്യധാര.
3: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവ്യധാര സമാപിച്ചു. പ്രായോജകർ നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
4: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
6: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
7: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
8: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 കഴിഞ്ഞ 50:57. FM ശുഭദിന പരിപാടികൾ തുടരുന്നു.
9: സുപ്നാബാം മൾട്ടി റബ് കായിക ലോകം
10: അവതരിപ്പിക്കുന്നു. വീട്ടിലെ ഫസ്റ്റ് എയ്ഡ് സുപ്നാബാം.
9: ആഹാ, അസുഖമൊക്കെ മാറി ജോലിക്കും പോയി തുടങ്ങിയല്ലേ.
10: പിന്നല്ലാതെ, സുപ്നാബാം ഉണ്ടെങ്കിൽ ഏത് അസുഖഭേദാവാത്തെ. തലവേദന, ജലദോഷം, സന്ധിവേദന, കൊതുകടിക്ക് പോലും സിദ്ധ ഔഷധ.
9: പല്ലിനെ ബാധിക്കുന്ന ഏത് അസുഖത്തിനും സുപ്ന ആയുർവേദിക്ക് പൽപ്പടി ഉണ്ടല്ലോ.
10: പോരല്ലോ, തലമുടിയുടെ സംരക്ഷണത്തിന് ദാ സുപ്ന ഹെയർ ഓയിൽ.
11: കായിക ലോകം തയ്യാറാക്കിയത് ഡോക്ടർ KT സലീജ്. ലോകം ഒരു പന്തിലേക്ക് ചെറുതാവാൻ കൃത്യം 1 ബാക്കി. June 11 US കാനഡയിലും മെക്സിക്കോയിലുമായി ഫിഫ ഫുട്ബോൾ ലോകകപ്പിന് തുടക്കമാവുക. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റാണിത്. 1930 പ്രഥമ ലോകകപ്പിൽ ഇറങ്ങിയത് 13 മാത്രമായിരുന്നു. നൂറ്റാണ്ടിന്റെ പോരാട്ടത്തിന് 1 മാത്രം ബാക്കിയിരിക്കെ 48 വളർച്ച കൗതുകമുണർത്തുന്നതാണ്. സ്പാനിഷ് ഫുട്ബോൾ ലീഗ് കിരീടം നിലനിർത്തി ബാഴ്സലോണ. എൽ ക്ലാസിക്കോയിൽ റയൽ മാഡ്രിഡിനെ എതിരില്ലാത്ത 2 പരാജയപ്പെടുത്തിയാണ് ബാഴ്സ കിരീടം സ്വന്തമാക്കിയത്. മാർക്കസ് റാഷ്ഫോർഡ്, ഫെറാൻ ടോറസ് എന്നിവരാണ് ബാഴ്സയുടെ

0: സ്കോറർമാർ. മൂന്ന് മത്സരങ്ങൾ ബാക്കി നിർത്തിയാണ് ബാഴ്സ കിരീടം ഉറപ്പിച്ചിരിക്കുന്നത്. ബാഴ്സയുടെ 29-ാം ലാലിഗ കിരീടമാണിത്. ഐ പി എല്ലിൽ ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഗുജറാത്ത് താരം ഉർവിൽ പാട്ടേൽ റെക്കോർഡ് നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ വെറും 13 പന്തുകളിൽ നിന്നാണ് ചെന്നൈ സൂപ്പർ കിങ്സ് താരം അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയത്. ഇതോടെ ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചുറി എന്ന യശസ്വി ജയ്സ്വാളിന്റെ റെക്കോർഡിനൊപ്പം ഉർവിലും ഇടം പിടിച്ചു. എ എഫ് സി അണ്ടർ 17 വനിതാ ഏഷ്യൻ കപ്പിൽ ആദ്യമായി ക്വാർട്ടർ ഫൈനലിലെത്തിയ ഇന്ത്യയ്ക്ക് മടക്കം. ക്വാർട്ടറിൽ ആതിഥേയരായ ചൈന മറുപടിയില്ലാത്ത 3 ഗോളിനാണ് തോൽപ്പിച്ചത്. സെമിഫൈനലിലെത്തിയിരുന്നെങ്കിൽ ഇന്ത്യക്ക് ഫിഫ ലോകകപ്പ് യോഗ്യത ലഭിക്കുമായിരുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അത് മറ്റൊരു ചരിത്രമായേനെ. ഈ സീസണിൽ എവേ മത്സരങ്ങളിൽ കാഴ്ചവെക്കുന്ന മികവ് തുടർന്ന ഫ്രഞ്ച് ക്ലബ് പി എസ് ജി തുടർച്ചയായ 2-ാം തവണയും യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ. ജർമ്മൻ ക്ലബ്ബ് ബയൺ മ്യൂണിക്കിന്റെ മൈതാനത്ത് നടന്ന 2-ാം പാദ സെമിയിലെ സമനിലയാണ് നിലവിലെ ചാമ്പ്യന്മാർ കൂടിയായ പി എസ് ജിയെ ഫൈനലിലെത്തിച്ചത്. അലയൻസ് അരീനയിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമും ഓരോ ഗോൾ വീതം നേടി. ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനവുമായി കൊളംബിയൻ ഗായിക ഷക്കീറ. 2010 ദക്ഷിണാഫ്രിക്ക ലോകകപ്പിലെ വക്കാവക്ക വഴി ശ്രദ്ധേയയായ ഷക്കീറയാണ് യു എസും മെക്സിക്കോയും കാനഡയും സംയുക്തമായി ആതിഥ്യം വഹിക്കുന്ന ഈ ലോകകപ്പിനും ഔദ്യോഗിക ഗാനമൊരുക്കിയത്. ഡായ് ഡായ് എന്ന് തുടങ്ങുന്ന ഗാനത്തിൽ നൈജീരിയൻ ഗായകൻ ബുർണ ബോയും 49-കാരി ഷക്കീറയ്ക്കൊപ്പമുണ്ട്. ഗ്രാൻഡ്സ്ലാം ടെന്നീസ് ടൂർണമെന്റുകളിൽ മികച്ച പ്രതിഫലം നൽകിയില്ലെങ്കിൽ മത്സരങ്ങൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത് 1-ാം നമ്പർ താരമായ അരീന സബലേങ്ക. ഈ മാസം 18-ന് ഗ്രാൻഡ്സ്ലാം ടൂർണമെന്റായ ഫ്രഞ്ച് ഓപ്പൺ ആരംഭിക്കാൻ ഇരിക്കെയാണ് ബഹിഷ്കരണ ഭീഷണിയുമായി സബലേങ്ക രംഗത്തെത്തിയത്. അടുത്തിടെ ഫ്രഞ്ച് ഓപ്പൺ ടൂർണമെന്റിന്റെ ആകെ പ്രതിഫലം ഏകദേശം 685 കോടി ഇന്ത്യൻ രൂപയായി ഉയർത്തിയിരുന്നു. എന്നാൽ ടൂർണമെന്റിന്റെ ആകെ വരുമാനത്തിന്റെ തുച്ഛമായ വിഹിതം മാത്രമാണിതെന്നാണ് താരങ്ങളുടെ വാദം. പ്രധാന താരങ്ങളെ ഒഴിവാക്കി പാകിസ്ഥാനും ബംഗ്ലാദേശിനുമെതിരായ പരമ്പരകൾക്കുള്ള ടീമുകളെ പ്രഖ്യാപിച്ച് ക്രിക്കറ്റ് ഓസ്ട്രേലിയ. May 30 പരമ്പര തുടങ്ങുന്നത്. ഐ പി എല്ലിൽ കളിക്കുന്ന പ്രധാന താരങ്ങളായ പാറ്റ് കമ്മിൻസ്, മിച്ചൽ സ്റ്റാർക്ക്, ജോഷ് ഹെയ്സൽവുഡ് എന്നിവരെ ഒഴിവാക്കിയാണ് ടീം പ്രഖ്യാപനം. ഇന്ത്യയിൽ ആദ്യമായി ഡാൻസ് സ്പോർട്സ് ഇനങ്ങളായ അക്രോബാറ്റിക് റോക്ക് ആൻഡ് റോൾ, അക്രോ സ്വിമ്മിംഗ് മത്സരങ്ങളുടെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് കപ്പ് ഡൽഹിയിൽ നടക്കുന്നു. കാഞ്ഞങ്ങാട് വെച്ചു നടന്ന 42-ാമത് യൂത്ത് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോടും ആൺകുട്ടികളിൽ തൃശൂരും കിരീടം നിലനിർത്തി. കായികലോകം സമാപിക്കുന്നു. തയ്യാറാക്കിയത് ഡോക്ടർ കെ ടി സലീജ്. അവതരണം ശ്രീലത പുരുഷോത്തമൻ.
1: സുംനാബാം മൾട്ടിറബ് കായികലോകം
2: സമർപ്പിച്ചത് വീട്ടിലെ ഫസ്റ്റ് എയ്ഡ് സുംനാബാം.
3: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
4: എന്നും രാവിലെ 7 മണിക്ക്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി
6: ദിവസവും കാലത്ത് 6:35.
7: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങ.
8: അൽ റെയ്ഹാൻ ഉള്ളപ്പോ തീമര ഉൾപ്പെടെയുള്ള നേത്ര രോഗങ്ങൾ എന്തിനാ പേടിക്കണേ.
9: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
10: പ്രായോജകർ
11: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
12: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
13: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
14: ആകെ പേടിയാവുന്നു ഡോക്ടർ.
15: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
13: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ, പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
15: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
9: ഇപ്പോൾ അഷ്ടപതി കേൾക്കാം. അഷ്ടപതി എന്നത് പ്രധാനമായും 12-ാം നൂറ്റാണ്ടിൽ ജയദേവ്

ദേവൻ രചിച്ച ഗീതാഗോവിന്ദം എന്ന സംസ്കൃത കാവ്യത്തിലെ 8 ശ്ലോകങ്ങളുള്ള ഗാനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ജയദേവൻ രചിച്ച ഈ കാവ്യം കൃഷ്ണന്റെയും രാധയുടെയും പ്രണയമാണ് പ്രധാന വിഷയമാക്കുന്നത്. ഭക്തിയും ശൃംഗാരവും ചേർന്ന ഈ ഗാനങ്ങൾ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ സോപാന സംഗീതത്തോടൊപ്പം ആലപിക്കപ്പെടുന്നു. ഇത് അഷ്ടപതിയാട്ടം എന്ന പേരിൽ ഒരു നൃത്തരൂപത്തിനും പ്രചോദനമായിട്ടുണ്ട്. ഇന്ന് അഷ്ടപതി ആലപിക്കുന്നത് കെ. ഗിരിജ.

0: കെ ഗിരിജ ആലപിച്ച അഷ്ടപതിയാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
3: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാരംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744550424.
4: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 8 മണി കഴിഞ്ഞ് 2 മിനിറ്റും 8 സെക്കൻഡും.
5: FM പ്രധാന വാർത്തകൾ.
4: ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അധ്യക്ഷനാകും. ഗവേഷണം, വികസനം, നവീകരണം എന്നീ രംഗങ്ങളിൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം കേന്ദ്ര ഗവൺമെന്റ് സജീവമായി

0: പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ റിസർച്ച് ഡെവലപ്മെന്റ് ഇന്നൊവേഷൻ ആർഡിഐ പദ്ധതി പ്രകാരം 5 കരാറുകളിൽ ഒപ്പുവയ്ക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മെഡിക്കൽ പ്രവേശനത്തിന് നീറ്റ് പരീക്ഷ ഒഴിവാക്കണമെന്നും 12-ാം ക്ലാസ്സിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്താൻ സംസ്ഥാനങ്ങളെ അനുവദിക്കണമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. ദേശീയതലത്തിൽ പരീക്ഷാ സംവിധാനത്തിലെ പോരായ്മകളാണ് ചോദ്യപേപ്പർ ചോർച്ചയിലൂടെ വ്യക്തമായതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. ഇത് സംബന്ധിച്ച എല്ലാ ചർച്ചകളും പൂർത്തിയായതായി AICC മാധ്യമവിഭാഗം മേധാവി ജയറാം രമേശ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഉച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത് ചേരുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. സംസ്ഥാനത്തിന്റെ ചുമതല വഹിക്കുന്ന ദീപാദാസ് മുൻഷിയടക്കം 2 കേന്ദ്ര നിരീക്ഷകർ യോഗത്തിൽ പങ്കെടുത്തേക്കും. കരിപ്പൂരിൽ ഹജ്ജ് ക്യാമ്പിന് തുടക്കം. ഇന്നു മുതൽ ഈ മാസം 17 വരെയാണ് കരിപ്പൂരിൽ നിന്ന് ഹജ്ജ് വിമാനങ്ങളുടെ സർവീസ്. 2024-25 വർഷത്തെ കണ്ണൂർ സർവകലാശാല നാഷണൽ സർവീസ് സ്കീം അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച പ്രോഗ്രാം ഓഫീസർമാരായി 5 പേരെയും മികച്ച വോളണ്ടിയർമാരായി 10 പേരെയും തെരഞ്ഞെടുത്തു. തപസ്യ കലാസാഹിത്യവേദിയുടെ 50-ാം വാർഷികോത്സവത്തിന്റെ മുന്നോടിയായി ആദ്യകാല പ്രവർത്തക സംഗമം ചാലപ്പുറത്തെ കേസരി ഭവനിൽ ഇന്ന് നടത്തും. പ്രമുഖ ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സംഗമം ഉദ്ഘാടനം ചെയ്യും.
1: FM പ്രധാന വാർത്തകൾ.
2: ETU എഡ്യൂക്കേഷൻ മാൾ മഞ്ചേരി തൂലിക തിങ്കളാഴ്ച രാവിലെ 7:50.
3: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
2: ETU സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ് കച്ചേരിപ്പടി മഞ്ചേരി.
4: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
5: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
4: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
5: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
7: തീവണ്ടി സമയം പ്രായോജകർ
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
8: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
6: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം, അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
6: ഫോൺ 8129110087.
7: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
6: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 2214 തിരുവനന്തപുരം ലോക്മാന്യ തിലക് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 20 മിനിറ്റ് വൈകി 8:14, 2261 കോയമ്പത്തൂർ മാംഗ്ലൂർ ഇന്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 8:27, 1669 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46, 1667 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസും 1635 എറണാകുളം കണ്ണൂർ എക്സ്പ്രസും 8:54 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44, 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49, 56610 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരും.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
7: തീവണ്ടി സമയം പ്രായോജകർ
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
9: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കോഴിക്കോട് റോഡ് മഞ്ചേരി.
10: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി.
11: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
12: പ്രായോജകർ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
11: CH സെന്റർ മഞ്ചേരി.
12: മഞ്ചേരി CH സെന്ററിൽ ഇനി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്.
11: കാർഡിയോളജിസ്റ്റ്, ഫിസിഷ്യൻ, ഡയബറ്റോളജിസ്റ്റ് എന്നീ ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾ വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെ.
12: ബുക്കിംഗിന് വിളിക്കൂ 9495777174.
11: കുറഞ്ഞ നിരക്കിൽ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള എല്ലാവിധ മരുന്നുകളും.
12: CH സെന്റർ മെഡിക്കൽ കോളേജിന് സമീപം മഞ്ചേരി.

0: കരിയർ ടിപ്സ്.
1: സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോകെമിക്കൽസ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അഥവാ സിപ്പെറ്റ് നടത്തുന്ന സൗജന്യ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമിലേക്കുള്ള പ്രവേശനത്തെക്കുറിച്ച് സംസാരിക്കുന്നു കരിയർ വിദഗ്ധനും കാലിക്കറ്റ് സർവകലാശാല മുൻ പബ്ലിക് റിലേഷൻസ് ഓഫീസറും.

0: മായ എം വി സക്കറിയ.
1: യുവജനങ്ങൾക്ക് തൊഴിലിനു വേണ്ടി ആശ്രയിക്കാവുന്ന ഒരുപാട് പ്രോഗ്രാമുകളെക്കുറിച്ച് അറിയിപ്പുകൾ വരാറുണ്ട്. മിക്കവാറും വലിയ പ്രലോഭനങ്ങളുടേതായിരിക്കും ഈ അറിയിപ്പുകൾ. വലിയ ഫീസും ഉണ്ടായിരിക്കും. ഇതിനിടയിൽ അത്തരത്തിൽ പ്രചണ്ഡമായ പരസ്യങ്ങളില്ലാതെ കടന്നു പോകുന്ന, എന്നാൽ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും അത്രയും യുവജനങ്ങളല്ലാത്ത പ്രായം കൂടിയവർക്കുമൊക്കെ പ്രയോജനപ്പെടുന്ന നിരവധി ഗവൺമെൻറ് സംരംഭങ്ങളുണ്ട്. കേന്ദ്ര ഗവൺമെൻറിന് കീഴിലുമുണ്ട്, സംസ്ഥാന ഗവൺമെൻറിന് കീഴിലുമുണ്ട്. ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനത്തിന് വിജ്ഞാപനങ്ങൾ മാത്രം പുറപ്പെടുവിക്കും, വമ്പിച്ച പരസ്യങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇവയൊക്കെ ശ്രദ്ധിക്കുന്നത്, പ്രത്യേകിച്ചും ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധിക്കുന്നത് യുവജനങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും. ഇത്തരത്തിലുള്ള ഒരു വിജ്ഞാപനം ശ്രദ്ധിക്കുക. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോകെമിക്കൽസ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, സിപ്പറ്റ് എന്ന പേരിൽ ഒരു കേന്ദ്ര ഗവൺമെൻറിൻ്റെ സ്ഥാപനമുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കെമിക്കൽസ് ആൻഡ് പെട്രോകെമിക്കൽസ്, മിനിസ്ട്രി ഓഫ് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഈ ഏജൻസിയുടെ കീഴിലാണ് ഈ സ്ഥാപനം. അവിടെ ഒരു സൗജന്യ തൊഴിലധിഷ്ഠിത പ്രോഗ്രാം കൊച്ചിയിൽ വെച്ച് നടത്തുന്നു. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇത്തരം പ്രോഗ്രാമുണ്ട്. 90 സീറ്റുകളുണ്ട്, പൂർണ്ണമായും സൗജന്യമാണ്. മെഷീൻ ഓപ്പറേറ്റർ, പ്ലാസ്റ്റിക് പ്രോസസ്സിംഗ്, ഈ പ്രോഗ്രാമാണ് നടത്തുന്നത്. ഈ സൗജന്യ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമിൻ്റെ രജിസ്ട്രേഷൻ മലപ്പുറം ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ മെയ് 16, അതായത് ഈ ശനിയാഴ്ച, നടത്തുന്നുണ്ട്. പൊതുവിഭാഗക്കാർക്കും OBC, OEC, SC, ST തുടങ്ങിയ ഭേദമില്ലാതെ എല്ലാവർക്കും അപേക്ഷിക്കാം. ശ്രദ്ധിക്കുക, സൗജന്യ താമസം, സൗജന്യ ഭക്ഷണം എല്ലാം ലഭ്യമാണ്. കോഴ്സിന്റെ പേര് മെഷീൻ ഓപ്പറേറ്റർ, പ്ലാസ്റ്റിക് പ്രോസസ്സിംഗ്, 600 മണിക്കൂർ. വിദ്യാഭ്യാസ യോഗ്യത +1 തുടങ്ങി അതിനു മുകളിലുള്ള ആർക്കുമാകാം. പ്രായപരിധി 18-30 ഇടയിൽ. താല്പര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആധാർ കാർഡ് എന്നിവ സഹിതം മലപ്പുറം ജില്ലാ വ്യവസായ ഓഫീസിൽ നേരിട്ടാണ് ഹാജരാകേണ്ടത്. ഹാജരാകേണ്ട സ്ഥലം ഒന്നുകൂടെ പറയാം. മലപ്പുറം ജില്ലാ വ്യവസായ കേന്ദ്രം, സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ട്, മലപ്പുറം. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാം. 9995830398 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9995830398.
0: കരിയർ വിദഗ്ധനും കാലിക്കറ്റ് സർവകലാശാല മുൻ പബ്ലിക് റിലേഷൻസ് ഓഫീസറുമായ MV സക്കറിയ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് CH സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.

0: കരിയർ ടിപ്സ്.
1: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
2: KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാരംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.
3: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
1: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
5: ആയിഷ ഗർഭിണിയാണോലേ?
6: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
5: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ഐഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
7: ഹാ, അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
5: തന്നെയോ? അതേതായാലും നന്നായി.
7: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കി ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
5: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
8: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
8: ദിവസവും കാലത്ത് 6:35.
10: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങ.
11: അൽ റെഹാൻ ഉള്ളപ്പോ തീമരുൾപ്പെടെയുള്ള നേത്ര രോഗങ്ങൾ എന്തിനാ പേടിക്കണേ?

0: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം പ്രായോജകർ
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്
1: റയാൻ ഡിറ്റർജന്റ് പ്രോഡക്റ്റിന്റെ ലോവ ലിക്വിഡ് ഡിറ്റർജന്റ്
0: മിലിക്സ് ഡിഷ് വാഷ്
1: ലോവ ഷൈൻ ഹാൻഡ് വാഷ്
0: ലോവ വാഷിംഗ് സോപ്പ്
1: പിങ്ക് വാഷിംഗ് പൗഡർ
0: ടെർബോ വാഷിംഗ് പൗഡർ എന്നീ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ മിതമായ വിലയിൽ വിപണിയിൽ ലഭ്യമാണ്
1: ഫോൺ 807-807-8540
0: അഴുക്കകറ്റാൻ റയാൻ ഡിറ്റർജൻസ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ
2: സൈബർ ജാലകം നോട്ട്ബുക്ക് LMൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഏതൊക്കെ സോഴ്സുകളിൽ നിന്നാണ് ഉത്തരം ലഭിക്കേണ്ടത് എന്നെങ്ങനെ നിർണയിക്കാം?
3: നോട്ട്ബുക്ക് LMൽ നമുക്ക് എത്ര സോഴ്സുകൾ വേണമെങ്കിലും ആഡ് ചെയ്യാം. 10-20 ഫയലുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ എല്ലാറ്റിൽ നിന്നുമല്ലാതെ ഒരു പ്രത്യേക സോഴ്സിൽ നിന്ന് മാത്രമുള്ള ഉത്തരം വേണമെങ്കിൽ എന്ത് ചെയ്യും? വളരെ എളുപ്പമാണ്. ഇടതുവശത്ത് കാണുന്ന സോഴ്സ് ലിസ്റ്റിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫയലുകൾ മാത്രം ടിക്ക് ചെയ്യുക. അങ്ങനെ ചെയ്താൽ പിന്നീട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആ സെലക്ട് ചെയ്ത ഫയലുകളിൽ നിന്ന് മാത്രമായിരിക്കും നോട്ട്ബുക്ക് LM ഉത്തരങ്ങൾ നൽകുക. വിവരങ്ങൾ കൃത്യമായി വേർതിരിച്ചെടുക്കുവാൻ ഈ വിദ്യ സഹായിക്കും എന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ. ഇനി നിങ്ങളുടെ കയ്യിൽ ഫയലുകളൊന്നുമില്ല, പകരം ഒരു വെബ്സൈറ്റിലെ വിവരങ്ങളാണ് വിശകലനം ചെയ്യേണ്ടതെങ്കിലോ? നോട്ട്ബുക്ക് LMൽ ആഡ് സോഴ്സ് കൊടുക്കുമ്പോൾ വെബ്സൈറ്റ് ലിങ്ക് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മതി. നിങ്ങൾക്ക് ആവശ്യമുള്ള ലേഖനത്തിൻ്റെ ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്യുക. ആ വെബ്സൈറ്റിലെ മുഴുവൻ വിവരങ്ങളും നിമിഷനേരം കൊണ്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൻ്റെ ഭാഗമാകും. ഇന്റർനെറ്റിലെ വലിയ വലിയ ലേഖനങ്ങൾ വായിച്ച് സമയം കളയേണ്ടി വരില്ല എന്ന് ചുരുക്കം.
2: സൈബർ ജാലകം.
0: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം പ്രായോജകർ
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി
1: കാർഷിക വൃത്താന്തം
0: എന്നും രാവിലെ 6:30
1: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
0: കണ്ടംകുളത്തി പ്രസവരക്ഷ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35
1: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
4: ഇപ്പോൾ സമയം 8 കഴിഞ്ഞ് 15:22.
0: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം
5: പ്രായോജകർ BRGC ഇനി മഞ്ചേരി ചരണിയിലും ബാറ്ററി റീചാർജുകൾക്ക് ഫോൺ 7907966544.
6: മാഡം, ഈ പാസ്ബുക്കിലൊന്ന് പ്രിന്റ് ചെയ്ത് തരാമോ?
5: അതിന് കറണ്ട് ഇല്ലല്ലോ.
6: അല്ല, അപ്പൊ നിങ്ങളുടെ ഇൻവെർട്ടറിന് എന്ത് പറ്റി?
5: അതിന് ചാർജ് തീരെ കിട്ടുന്നില്ല. പുതിയ ബാറ്ററി വാങ്ങണം.
6: ഇനി പുതിയത് വാങ്ങണ്ട, നമ്മുടെ ചരണിയിലുള്ള BRGCയിലേക്ക് പോയിക്കോളൂ. ഗ്യാരണ്ടിയോടുകൂടി നിങ്ങളുടെ ബാറ്ററി റീജനറേറ്റ് ചെയ്തു തരും.
5: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ ചരണി മഞ്ചേരി
6: ഫോൺ 7907966544.
7: എല്ലാവർക്കും ഇടിച്ചക്ക തോരൻ വളരെ പ്രിയപ്പെട്ടതാണല്ലോ. എന്നാൽ തോരന് പകരമായി ഒരു ചക്ക വട ഇന്ന് നമുക്കുണ്ടാക്കി നോക്കിയാലോ? ഇതുണ്ടാക്കാനായിട്ട് ഒരു ഇടിച്ചക്കയുടെ കാൽഭാഗം തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുക്കണം. 4 പച്ചമുളക്, ഉള്ളി 12, വെളുത്തുള്ളി 3, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, മഞ്ഞൾപ്പൊടി 1/2 teaspoon, ഉപ്പ് പാകത്തിന്, കറിവേപ്പില 1 തണ്ട്, എണ്ണ വറുക്കാൻ ആവശ്യത്തിന്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ചക്ക കുക്കറിൽ വേവിക്കുക. ഒരു വിസിൽ വന്നാൽ മതിയാകും. പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില എന്നിവ ചതച്ചെടുക്കണം. വേവിച്ച ചക്ക ചതച്ച കൂട്ടിലേക്ക് ചേർത്ത് നന്നായി ഉടച്ച് വടയുടെ പാകത്തിന് പരത്തി ചൂടായ എണ്ണയിലിട്ട് മൊരിയിച്ചു കോരിയെടുക്കാം. ഈ ചക്കവട സാധാരണ വട പോലെ നല്ല ക്രിസ്പായിരിക്കില്ല, കട്ട്ലറ്റ് പോലെ സോഫ്റ്റ് ആയിരിക്കും. ഒരു ദിവസം പരീക്ഷിച്ചു നോക്കണേ. നല്ല രുചികരമായിട്ടുള്ള ഈ ചക്കവട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്നുകൂടി പറഞ്ഞുതരാം. ചക്ക കുക്കറിൽ വേവിക്കുക. ഒരു വിസിൽ വന്നാൽ മതിയാകും. പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില എന്നിവ ചതച്ചെടുക്കണം.

0: വേവിച്ച ചക്ക ചതച്ച കൂട്ടിലേക്ക് ചേർത്ത് നന്നായി ഉടച്ച് വടയുടെ പാകത്തിന് പരത്തി ചൂടായ എണ്ണയിലിട്ട് മുരിയിച്ച് കോരിയെടുക്കാം. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കവട തയ്യാറായിട്ടുണ്ട്.
1: രസമുകുളം. BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം.
2: പ്രായോജികർ BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് ഫോൺ 7907966544.
3: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാ തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ
4: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഒരു AC വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിലേക്ക് ചെല്ല്.
6: അവിടെ 18 പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400 പരം മോഡൽ AC ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞേ മറ്റാരേ ഉള്ളൂ.
7: പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: ന്യൂറോ ആൻഡ് വാസ്കുലാർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: വാക്കും പുരളും.
8: പ്രായോജകർ
9: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
8: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: ഗർഭാശയ മുഴകൾക്ക് ശസ്ത്രക്രിയയില്ലാതെയും ഗർഭപാത്രം നീക്കം ചെയ്യാതെയുമുള്ള നൂതന ഫലപ്രദമായ ചികിത്സ
8: യൂട്രൈൻ ഫൈബ്രോയിഡ് എംബളൈസേഷൻ മൗലാന ആശുപത്രിയിൽ വിജയകരമായി ചെയ്തുവരുന്നു.
9: കൂടുതൽ വിവരങ്ങൾക്ക്
8: ന്യൂറോ ആൻഡ് വാസ്കുലാർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഫോൺ 0493-262-262.
10: വാക്കും പൊരുളും.
11: നമസ്കാരം.
12: നമസ്കാരം.
11: ഇന്ന് നല്ല സ്റ്റൈലിലാണല്ലോ വന്നിരിക്കുന്നത്. ഇട്ടിരിക്കുന്ന ജുബ്ബ കലക്കി കേട്ടോ.
12: ഇത് കഴിഞ്ഞ കേരളപ്പിറവിക്ക് വാങ്ങിച്ചതാ.
11: അത് ശരി.
12: നമ്മുടെ സ്വന്തം കേരളീയ വസ്ത്രമല്ലേ.
11: അതെ അതെ അതെ അതെ. അല്ല, കേരളത്തെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ആദ്യം തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ.
12: എന്താണാവോ?
11: നമ്മൾ കേരളീയർ നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിൽ ഓരോ ദിവസവും ഒരുപാട് സംസാരിക്കുന്നുണ്ടല്ലോ.
12: ഉണ്ടല്ലോ.
11: നമ്മൾ സംസാരത്തിന്റെ കാര്യത്തിൽ ഒട്ടും പിന്നാക്കമല്ല, പ്രവൃത്തിയുടെ കാര്യത്തിൽ അല്പം പുറകോട്ട് പോയാലും.
12: അതെ.
11: ഇങ്ങനെ നമ്മൾ അത്യാവശ്യം എഴുതുകയും ചെയ്യാറുണ്ടല്ലോ.
12: ഉണ്ട്.
11: ഇങ്ങനെ നമ്മൾ സംസാരിക്കുന്നതിൽ അല്ലെങ്കിൽ എഴുതുന്നതിൽ മറ്റ് ഭാഷകളിൽ നിന്നുള്ള വാക്കുകൾ എത്ര കടന്നു വരാറുണ്ട്?
12: അതിപ്പോ ഒരു കണക്ക് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ കുറെ സംസ്കൃത വാക്കുകൾ ഉണ്ടാവുമല്ലോ.
11: ഉണ്ടാവും.
12: മാത്രമല്ല കുറെ ഇംഗ്ലീഷ് വാക്കുകളും
11: കാണും. പക്ഷേ സംസ്കൃതവും ഇംഗ്ലീഷും മാത്രമേ ഉള്ളോ?
12: വേറെ ഏതെങ്കിലും ഭാഷയിലെ വാക്കുകൾ സാധാരണ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ.
11: അക്കാര്യം നല്ല ഉറപ്പുണ്ടോ?
12: അങ്ങനെ അങ്ങ് ഉറപ്പ് പറയാനും പറ്റില്ല.
11: എന്നാൽ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ.
12: നോക്കാലോ.
11: എന്നാൽ ഇപ്പോ നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത്?
12: ഇപ്പൊ നമ്മളൊരു മുറിയിലാണല്ലോ.
11: മുറിയിൽ തന്നെ സമ്മതിച്ചു. പക്ഷെ ഇരിക്കുന്നത് എന്തിന്റെ പുറത്താണ് അല്ലെങ്കിൽ എന്തിന്റെ മേലാണ്?
12: നമ്മൾ ഇരിക്കുന്നത് ഒരു കസേരയിലല്ലേ.
11: സംശയമില്ലല്ലോ.
12: ഇല്ല.
11: എന്നാലേ നമ്മുടെ മുമ്പിൽ ഇവിടെ ദാ എന്താ ഉള്ളത്?
12: മുമ്പിൽ ഒരു മേശ.
11: മേശയാണല്ലോ.
12: അതെ.
11: ഇനി ദാ മൂലയ്ക്ക് കാണുന്ന വസ്തു എന്താണ്?
12: മൂലയിൽ ഒരു അലമാരയല്ലേ കിടക്കുന്നത്?
11: അലമാരയാണല്ലോ.
12: അതെ.
11: ഇപ്പൊ നമ്മൾ മൂന്ന് വാക്കുകൾ പറഞ്ഞു, കസേര, മേശ, അലമാര. ഈ മൂന്ന് വാക്കുകളിൽ എത്ര എണ്ണം മലയാളമാണ്?
12: ഇതൊക്കെ മലയാളമല്ലേ.
11: മലയാളമാണോ എന്ന് ചോദിച്ചാൽ മലയാളം തന്നെ. പക്ഷേ വേറെ ഭാഷയിൽ നിന്ന് വന്ന് മലയാളമായി മാറിയതാണ് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി.
12: ഓ, അത് ശരി.
11: ഈ കസേര എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് വന്നാണെന്ന് അറിയാമോ?
12: ഇല്ല.
11: അത് കദൈറ എന്ന പോർച്ചുഗീസ് വാക്കിൽ നിന്നാണ് വന്നത്.
12: ഓ, ഒരു പുതിയൊരു അറിവാണ് കേട്ടോ.
11: ആ, ഇനി മേശയോ?
12: അത് ഉറുദോ, ഹിന്ദിയോ മറ്റോ ആണോ?
11: ഹേയ്, അതും പോർച്ചുഗീസ് തന്നെയാണ്. മെസ്സ എന്ന പോർച്ചുഗീസ് വാക്കിൽ നിന്നാണ് നമ്മുടെ മേശ വന്നത്.
12: ഓ, അത് ശരി. അപ്പൊ അലമാരയോ?
11: അലമാരയും പോർച്ചുഗീസ് തന്നെ. അർമാറിയോ എന്ന പോർച്ചുഗീസ് വാക്കിൽ നിന്നാണ് നമ്മുടെ അലമാര വന്നിട്ടുള്ളത്. ഇത് ഞാൻ പറയുന്നതല്ല, ഭാഷാ ഗവേഷകർ ഗവേഷണം നടത്തി എഴുതി വെച്ചിട്ടുള്ളതാണ്. ഇനി ദാ ആ കാണുന്നത് എന്താ?
12: അത് ജനലല്ലേ.
11: ജനലാണല്ലോ.
12: അതെ അതെ.
11: എന്നാലേ ഈ ജനലും പോർച്ചുഗീസ് തന്നെയാണ്.
12: ഓ, അത് ശരി.
11: ജനല എന്ന പോർച്ചുഗീസ് വാക്കിൽ നിന്നാണ് നമ്മുടെ ജനൽ അഥവാ ജനാല വന്നിട്ടുള്ളത്.
12: അപ്പൊ ഞാൻ ആലോചിക്കണതേ, നമ്മുടെ പോർച്ചുഗീസുകാർ ഇവിടെ വരുന്നതിന് മുമ്പ് മേശയും കസേരയും അലമാരയും ഒന്നും ഇവിടെ ഇല്ലായിരുന്നു എന്നാ.
11: ചോദ്യം വളരെ ന്യായമാണ്. പക്ഷെ അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അത് നമുക്ക് ചരിത്ര ഗവേഷകർക്ക് വിട്ടുകൊടുക്കാം.
12: അതെ.
11: വേറെ കാര്യം ചോദിക്കട്ടെ.
12: ആ,
11: ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്തായിരുന്നു പ്രാതല് കഴിച്ചത്?
12: രാവിലെ ദോശയും ചട്ടണിയാണ് കഴിച്ചത്.
11: കൂടെ ചായയും കുടിച്ചു കാണുമല്ലോ. എന്താ
12: കുടിച്ചു?
11: എന്നാലേ ഈ ചട്ടണി ഏത് നാട്ടുകാരനാണ് അല്ലെങ്കിൽ ഏത് ഭാഷയിൽ നിന്നാണ് വന്നത്?
12: ഇല്ല, നമ്മുടെ കേരളല്ലേ, സ്വന്തം അല്ലേ. നമ്മുടെ
11: സ്വന്തം തന്നെ.

0: പക്ഷേ സംഗതി ഹിന്ദി എന്നാണ് വന്നത്. ഹിന്ദിക്കാരുടെ ചട്നി തന്നെയാണ് നമ്മുടെ ചട്നിയും.
1: ആണോ?
0: ആ ചായ അപ്പടി തന്നെ. ഹിന്ദിയിൽ ചായ് ചായ് എന്ന് പറയുന്നത് കേട്ടിട്ടില്ല.
1: കേട്ടിട്ടുണ്ട്.
0: ആ ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, അത് ആദ്യമേ ചോദിക്കാതിരുന്നതാണ്.
1: പറയൂ.
0: ഇട്ടിരിക്കാൻ ജുബ്ബ കലക്കിയിട്ടുണ്ട്, പക്ഷേ ഈ ജുബ്ബ എവിടുന്ന് വന്നാണെന്നറിയാം?
1: അത് നമ്മുടെ സ്വന്തം സാധനമല്ലേ?
0: നമ്മുടെ സ്വന്തം സാധനമാണ് സംശയമല്ല, പക്ഷേ സംഗതി അറബിയാണ് കേട്ടോ.
1: ഓഹോ.
0: ഈ അറബികൾ ഇടുന്ന അയഞ്ഞ നീണ്ട കുപ്പായം കണ്ടിട്ടില്ലേ?
1: ഓ,
0: ആ സാധനത്തിന്റെ പേരാണ് ജുബ്ബ. നമ്മൾ അതെടുത്ത് അല്പം പരിഷ്കരിച്ചൊന്ന് ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ.
1: ഓ, അത് ശരി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പുറമേ നിന്ന് വന്ന വാക്കുകളൊക്കെ കഴിച്ചാൽ ബാക്കി കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല അല്ലേ?
0: അല്ല, ബാക്കി എന്നൊരു വാക്ക് പറഞ്ഞല്ലേ.
1: ഉവ്,
0: അതിനെ കുറിച്ച് എന്ത് തോന്നുന്നു?
1: എന്ത് തോന്നാൻ,
0: ഈ ബാക്കി എന്ന വാക്ക് അറബിയാണ് കേട്ടോ.
1: ആണോ?
0: ആ
1: എന്തായാലും ഈ വാക്കുകളുടെ കാര്യം നല്ല തമാശ തന്നെ കേട്ടോ.
0: തമാശയാണല്ലോ.
1: അതെ.
0: എന്നാലേ ഈ തമാശ എന്ന വാക്ക് പേർഷ്യൻ ആണ് കേട്ടോ.
1: അതെയോ? അതും പുതിയ അറിവാണ് കേട്ടോ. എന്നാലും ഇന്നത്തെ നമ്മുടെ ഈ വർത്തമാനത്തിൽ കൂടെ ഒരുപാട് പുതിയ കുറെ സാധനങ്ങൾ കിട്ടിട്ടോ. സംഗതി ഉഷാറായി.
0: ഉഷാറായല്ലോ.
1: അതെ.
0: എന്നാലേ ഉഷാറും പേർഷ്യനാണ്.
1: ആണോ?
0: ആ പേർഷ്യനല്ല, ഉഷാർ ആണ് നമ്മുടെ ഉഷാർ.
1: അത് ശരി. ഞാൻ ആലോചിക്കണതേ, നമ്മുടെ സ്വന്തം എന്ന് പറയാൻ ഇനി എന്തൊക്കെ ഉണ്ടെന്നാണ്.
0: അങ്ങനെ സ്വന്തം കാര്യം ആലോചിച്ച് ബേജാറാവേണ്ട യാതൊരു കാര്യവുമില്ല. എല്ലാ ഭാഷകളും ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്നതേ ഇങ്ങനൊക്കെ തന്നെയാണ്. ഇപ്പൊ നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് മറ്റ് നാടുകളിൽ നിന്നുള്ള ആളുകളുമായിട്ടും അവരുടെ സംസ്കാരങ്ങളുമായിട്ടും അവരുടെ ഭാഷകളുമായിട്ടും ഇടപെടുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഇല്ലാത്തത് ഇങ്ങോട്ട് വാങ്ങുന്നു, അവർക്കില്ലാത്തത് നമ്മൾ കൊടുക്കുന്നു. ഇത് ഭാഷകളുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ സമൂഹങ്ങളുടെയും ഇടപെടലുകളുടെ കാര്യത്തിലും ശരിയായ ഒരു കാര്യമാണ്. അപ്പോ ഒരു കാര്യം കൂടെ വിട്ടുപോയി, അത് ഈ ബേജാറെന്ന് പറഞ്ഞല്ലോ. ആ ഈ ബേജാറും പേർഷ്യനാണ് കേട്ടോ.
1: അതെയോ?
0: പേർഷ്യനല്ല, ബേസാർ ആണ് നമ്മുടെ ബേജാർ.
1: അത് ശരി. അപ്പൊ മറ്റു ഭാഷകളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന പോലെ നമ്മൾ അങ്ങോട്ടും പോയിട്ടുണ്ടാവൂല്ലേ?
0: തീർച്ചയായിട്ടും ഒരുപാട് വാക്കുകൾ അങ്ങോട്ട് പോയിട്ടുണ്ട്, ഇങ്ങോട്ടും ധാരാളം വന്നിട്ടുണ്ട്. എന്തായാലും അങ്ങനെ കൊള്ളുകയും കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഭാഷകൾക്ക് മാത്രമല്ല ഏത് സമൂഹത്തിനും നമ്മുടെ ലോകത്തിന് തന്നെയും നിലനിൽപ്പുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ന് സമയം കഴിയുന്നു, നിർത്തിയാലോ?
1: നിർത്താം. അപ്പൊ സംഗതി ഉഷാറായി. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പുതിയ അറിവുകൾ പകർന്നു കിട്ടി.
0: ഉഷാറായല്ലോ.
1: ഉഷാറായി.
0: ഇനി സ്വന്തം കാര്യം മാത്രം ഓർത്ത് ബേജാറാവേണ്ട. നമ്മുടെ മഹാകവി പറഞ്ഞിട്ടുള്ളതുപോലെ ലോകമേത്ര വാർഡ് പിന്നെ വസുധൈവ കുടുംബകം. നിർത്താം. നമസ്കാരം.
1: നമസ്കാരം.
2: വാക്കും പൊരുളും.
3: രചന ടി കെ മനോജൻ. അവതരണം
4: ടി കെ മനോജൻ, എം പ്രസന്നകുമാർ.
5: ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: വാക്കും പൊരുളും സമാപിക്കുന്നു.
5: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
3: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
6: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
7: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
8: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
7: അമ്മയ്ക്ക് കരുതലായി,
8: കുഞ്ഞിന് കാവലായി,
7: അലോഹ ഹോസ്പിറ്റൽ.
9: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
10: പ്രായോജകർ ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
11: ഐ കെയർ യു കെൻ ട്രസ്റ്റ്.
12: മാഡം, ഞാനൊരാഴ്ച ലീവായിരിക്കും കേട്ടോ. അമ്മയുടെ കണ്ണോപ്പറേഷനാ, കൂട്ടിന് പോണം.
13: അല്ല, അതിനിപ്പോ എന്തിനാ ലീവ് എടുക്കണേ? നമ്മുടെ തൃശൂർ പ്രിൻസിപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രിയിൽ പോയാ പെട്ടെന്ന് ചെയ്തു വരാലോ. അവിടെ ആധുനിക രീതിയിലുള്ള കണ്ണുപരിശോധനയും ചികിത്സയും ഒക്കെ ഉണ്ട്.
12: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
10: ഐ കെയർ യു കെൻ ട്രസ്റ്റ്.
14: എഫും ശുഭദിനത്തിന്റെ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, അതിന്റെ ഉത്തരം പറയാനുള്ള സമയമാണ്. ചോദ്യം ഇതായിരുന്നു, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത്? ഉത്തരം, ഹൈഡ്രജൻ. സൂര്യനിലെയും മറ്റ് നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ കണ്ടുപിടിച്ച ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ഹെൻറി കാവൻഡിഷ്. കത്തുന്ന വായു എന്ന് ഹൈഡ്രജനെ വിശേഷിപ്പിച്ചതും ഹെൻറി കാവൻഡിഷാണ്. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി പറയാം, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത്? ഉത്തരം, ഹൈഡ്രജൻ.
9: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
10: പ്രായോജകർ ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
11: ഐ കെയർ യു കെൻ ട്രസ്റ്റ്.
15: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
11: മീഡിയ വാണി
15: നമ്പർ മറക്കല്ലേ, 90 20 620 630.

ഇന്ന് നിങ്ങളെ എന്താണോ ദുഃഖിപ്പിച്ചത് അത് നാളെ നിങ്ങളെ ശക്തനാക്കുമെന്ന് ബുദ്ധവചനം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ FM ശുഭദിനത്തിൽ നിന്ന് വിട പറയുന്നു. ഇത്രയും സമയം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ജയയാണ്, കൂടെ സുധീർ ബാബു എ. എല്ലാവർക്കും ശുഭദിനാശംസകൾ.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിൻ്റെ ഹൃദയതാളം. സമയം 8 മണി കഴിഞ്ഞ് 28 മിനിറ്റ് 33 സെക്കൻഡ്.

കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ, ഗായകനും സംഗീത സംവിധായകനുമായ എം എസ് ബാബുരാജിനെ കുറിച്ചുള്ള ചിത്രീകരണം. രചന ഡോക്ടർ ടി പി മെഹറൂഫ് രാജ്. കോഴിക്കോട് PVS ലേക്ഷോർ മെഡിക്കൽ സെന്ററിലെ സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യനായ അദ്ദേഹം എഴുത്തുകാരൻ, ഗായകൻ, സംഗീത ചികിത്സകൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചു വരുന്നു.

0: കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ. ചിത്രീകരണം അഞ്ചാം ഭാഗം.
1: മലയാള ഗാനശാഖയ്ക്ക് അമൂല്യങ്ങളായ നിരവധി ഗാനങ്ങൾ സമ്മാനിച്ച MS ബാബുരാജിന്റെ വ്യത്യസ്തമായ ഗാനങ്ങളെക്കുറിച്ചും ഈണങ്ങളെക്കുറിച്ചുമുള്ള നിരീക്ഷണങ്ങൾ തുടരുന്നു. അദ്ദേഹത്തിന്റെ പ്രണയഗാനങ്ങളെക്കുറിച്ച്

1965 പുറത്തിറങ്ങിയ സത്യൻ, പ്രേംനസീർ, അംബിക, തിക്കുറിശി എന്നിവർ അഭിനയിച്ച ചേട്ടത്തി എന്ന സിനിമ അതിസുന്ദരമായ ഗാനങ്ങളാൽ അടയാളപ്പെടുത്തപ്പെട്ട ഒന്നായിരുന്നു. ബാബുരാജിന്റെ കരവിരുതിൽ നിന്ന് ഉതിർന്നു വീണ ഒട്ടേറെ മധുര ഗാനങ്ങളുണ്ട് ആ സിനിമയിൽ.

അതിൽ എസ് ജാനകി പാടിയ ഈ പ്രേമ പഞ്ചവടിയിൽ, ഈ വസന്ത പഞ്ചമിയിൽ ഇന്നാദ്യമായൻ അഭിലാഷങ്ങൾ ഇക്കിളിയിട്ടു വിടർന്നു എന്ന ഒരു മനോഹര ഗാനമുണ്ട്. എസ് ജാനകിയുടെ കുളിർമ ചൊരിയുന്ന ശബ്ദ സൌകുമാര്യത്തിൽ ഗമക പദ്ധതികളുടെ ഗതിവിഗതികൾ കേൾക്കുമ്പോൾ ചന്തമേറിയ കുറെ പാസുകൾ കൊണ്ട് മൈതാനത്ത് വിസ്മയം തീർക്കുന്ന തെക്കേ അമേരിക്കൻ കാൽപന്ത് കളിയാണ് ഓർമ്മ വരിക. ഒരു വേള ഫുട്ബോൾ കളിയും സംഗീതം തന്നെയാണല്ലോ. കളത്തിൽ കാലുകൾ കൊണ്ട് വിരിയിക്കുന്ന സംഗീതം കാറ്റത്താടുന്ന സാരിത്തലപ്പ് പോലെ ശ്രുതിസുഭകവും അനുഭൂതിദായകവുമായി ഈണം ഇടംവലം കുണുങ്ങിക്കുണുങ്ങി ഒഴുകിത്തീരുന്നത് നൽകുന്ന കേൾവിസുഖം ചെറുതല്ല. എസ് ജാനകിയുടെ അധികം പ്രശസ്തമല്ലാത്ത ഒരു ഗാനമാണ് ഇത്.

ബാബുരാജും എസ് ജാനകിയും തമ്മിലുള്ളത് ഹിന്ദിയിൽ മദൻ മോഹനും ലതാ മങ്കേഷ്കറും തമ്മിലുള്ള ബന്ധം പോലെയാണെന്ന് പറയാറുണ്ട്. ലതാജിക്ക് പാടാനായി ഗാനങ്ങൾ സൃഷ്ടിക്കാനാണ് മദൻ മോഹൻ ജനിച്ചതെന്നാണ് ആലങ്കാരികമായി പറയാവുന്നത്. അതുപോലെ എസ് ജാനകിക്കായി പാട്ടുകളൊരുക്കാനാണ് എം എസ് ബാബുരാജ് രംഗപ്രവേശം ചെയ്തതെന്നാണ് സംഗീതാസ്വാദകരുടെ നിരീക്ഷണം. ഈ ഗാനമൊന്ന് കേട്ടുനോക്കൂ. മുട്ടിവിളിക്കുന്നു വാതിലിൽ മധുമാസം, ഉദ്യാനപാലക ഉണരുണരു ഉണരുണരു, പുത്തനാം രഥമേറി വന്നു വസന്തറാണി, ഉദ്യാനപാലക ഉണരുണരു. മനസ്വിനി എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം. കാൽപ്പനികതയുടെ വജ്രകാന്തിയുള്ള ഭാസ്കരൻ മാസ്റ്ററുടെ വരികൾ വസന്തത്തിന്റെ ആഗമനം മണ്ണിലും മനസ്സിലും നടക്കുന്നതിനെക്കുറിച്ചാണ് കവിക്ക് പറയാനുള്ളത്. അതിന് ബാബുരാജ് ഒരുക്കിയ ഈണം വരികളിലെ ഛന്ദസ്സിനെ ഇതിൽ കൂടുതൽ എങ്ങനെ പ്രതിഫലിപ്പിക്കും എന്ന് വിസ്മയിപ്പിക്കുന്ന തരത്തിലും, പാട്ടിന്റെ പ്രാരംഭത്തിൽ പഴയകാല താളോപകരണമായ ബോങ്കോസും പുല്ലാങ്കുഴലുമൊക്കെ ചേർന്ന് സൃഷ്ടിക്കുന്ന ഫീൽ ശരിക്കും വസന്തത്തിന്റെ കുളമ്പടി ശബ്ദത്തെ അനുഭവിപ്പിക്കും. ഉദ്യാനപാലക ഉണരുണരു എന്ന ഭാഗത്തെ ഈണത്തിലെ സ്വരവിന്യാസം മാസ്മരികം തന്നെയെന്നേ പറഞ്ഞുകൂടൂ.

കവിളത്തെ കണ്ണീർ കണ്ടു. മണിമുത്താണെന്നു കരുതി വില പേശാൻ ഓടിവന്ന വഴിയാത്രക്കാര, വഴിയാത്രക്കാര. കഥനത്തിൻ തേങ്ങൽ കേട്ടു പുതുരാഗമെന്നു കരുതി ശ്രുതി ചേർക്കാൻ ഓടിയെത്തിയ വഴിയാത്രക്കാര, വഴിയാത്രക്കാര. എം എസ് ബാബുരാജ് ജാനകി കൂട്ടുകെട്ടിൽ പിറന്ന മറ്റൊരു അപൂർവ സുന്ദരഗാനമാണിത്. അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന ചിത്രത്തിലെ ഈ ഗാനസൃഷ്ടിക്ക് ബാബുരാജ് തെരഞ്ഞെടുത്തത് ഒരു സ്വരത്തിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള ഊയലാട്ടം പോലെയുള്ള മീണ്ടുകളാൽ സമൃദ്ധവും അതിമധുരം തുളുമ്പുന്നതുമായ കേദാർ രാഗമാണ്. കർണാടക സംഗീതത്തിലെ ഹമീർ കല്യാണിക്ക് സമാനമായ രാഗം. ഗാനസന്ദർഭത്തിന്റെ സത്ത പ്രതിഫലിപ്പിക്കാൻ ഒരു വേള മറ്റൊരു രാഗം ബാബുരാജ് ചിന്തിച്ചിട്ടുണ്ടായിരിക്കുകയില്ല. കേദാർ രാഗത്തിൽ മലയാളത്തിൽ പിറന്ന ഏറ്റവും ശ്രുതിമനോഹര ഗാനമായിരിക്കാം ഒരുപക്ഷെ ഇത്. പാട്ടിന് അനുഗുണമായ അകമ്പടി സംഗീത സൃഷ്ടിയിലും നൽകുന്നതിന് അദ്ദേഹം ബദ്ധശ്രദ്ധ പുലർത്തിയിട്ടുണ്ടെന്ന്

ഇട്ട കൈകളാൽ മെല്ലെ പൗർണമി രാത്രി എന്നെ വിളിച്ചുണർത്തി. നിദ്രാസമുദ്രത്തിൽ നീന്താനിറങ്ങിയ സ്വപ്നസുന്ദരി അപ്പോൾ പിണങ്ങിപ്പോയി എന്നത് ഹൃദയം കവരുന്ന മറ്റൊരു ഗാനശില്പം തന്നെ. കാൽപ്പനിക ബിംബങ്ങളുടെ ധാരാളിത്തം കൊണ്ട് അലങ്കൃതമായ വരികൾ, അവയ്ക്ക് നൽകപ്പെട്ട സംഗീതം തേൻ ചോരുന്നതും, പല്ലവിയും അനുപല്ലവിയും ചരണവും അവസാനിക്കുമ്പോൾ താളം ഒഴിവാക്കി പിണങ്ങിപ്പോയി നിന്നിരുന്നു വിതുമ്പി നിന്നു എന്നിങ്ങനെ മുന്നൊരുക്കങ്ങളില്ലാതെ ആലപിച്ചവസാനിപ്പിക്കുന്ന ശൈലിയേകുന്ന അനുഭൂതി അവാജ്യം തന്നെയാണെന്ന് പറയാതിരിക്കാനാവില്ല. ഈ ഒരു ശൈലി MS ബാബുരാജിന്റെ മുദ്രയാണെന്ന് പറയാം. അവ ബാബുരാജ് ഗാനങ്ങളിലെ തെളിഞ്ഞ നുണക്കുഴികൾ തന്നെ.

ഇന്ദുലേഖതൻ പൊൻകളിത്തോണിയിൽ ഇന്നലെ ഞാൻ നിന്നെ കൊണ്ടുപോയി. നിദ്രാസമുദ്രത്തിൻ തീരത്തു നമ്മുടെ നിശ്ചയതാമ്പൂലം നടന്നു. അനാഥ എന്ന സിനിമയ്ക്കു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം. ബാബുരാജിന്റെ മിക്ക ഗാനങ്ങൾക്കുമുള്ളൊരു പ്രത്യേകത ഈ പാട്ടിലുമുണ്ട്. അനുപല്ലവിയും ചരണവും രണ്ട് തലത്തിൽ നിന്ന് തുടങ്ങുന്നതാണ് ആ പതിവ്. പൊതുവെ ഹിന്ദി ഗാനങ്ങളിൽ കണ്ടുവരുന്നതാണ് ആ രീതി. പ്രകൃതി പ്രതിഭാസങ്ങളുടെ അകമ്പടിയിൽ കാമുകീ കാമുക സംഗമം വർണ്ണിക്കുന്ന വരികൾ, അതിന് ഹൃദയമന്ത്രണഭാവം ഉൾക്കൊള്ളുന്ന ഈണവും.

0: കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ, ഗായകനും സംഗീത സംവിധായകനുമായ എം എസ് ബാബുരാജിനെ കുറിച്ചുള്ള ചിത്രീകരണം. രചന ഡോക്ടർ ടി പി മെഹറൂഫ് രാജ്.
1: ചിത്രീകരണത്തിന്റെ അഞ്ചാം ഭാഗം സമാപിക്കുന്നു. ആഖ്യാനം സി കൃഷ്ണകുമാർ, പി നിഷ. നിർവഹണ സഹായം വിനോദ് കീഴടത്ത്. ചിത്രീകരണത്തിന്റെ ആറാം ഭാഗം അടുത്തയാഴ്ച ഇതേ സമയത്ത്.
2: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
3: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: അന്തപ്പനെന്താ ഒരു മൗനം?
5: പരസ്യത്തിൽ കൊടുത്ത വലിയ ലാഭം കണ്ടിട്ട് മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
6: കണ്ണം കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
7: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
8: Kia, movement that inspires.
9: ആകാശവാണി 102.7 മഞ്ചേരി FM.
0: സസ്നേഹം. മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി.
10: സഹ്യനേക്കാൾ തലപ്പൊക്കവും നിളയേക്കാൾ ആർദ്രതയുമുള്ളൊരാൾ. കാൽപ്പനിക ഭാവനകളെ തന്റെ കവിതകളിൽ സന്നിവേശിപ്പിച്ച് അനുവാചകർക്ക് ആസ്വാദനത്തിന്റെ നവ്യാനുഭൂതി പകർന്നു നൽകിയ കവി പി കുഞ്ഞിരാമൻ നായർ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കളിയച്ചൻ, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ താമരത്തോണി തുടങ്ങി 35 കവിതാ സമാഹാരങ്ങളും കവിയുടെ കാൽപ്പാടുകൾ, നിത്യകന്യകയെ തേടി, എന്നെ തിരയുന്ന ഞാൻ തുടങ്ങിയ ആത്മകഥകളും എഴുതി പി കുഞ്ഞിരാമൻ നായർ.

പ്രകൃതിയുടെ സൗന്ദര്യവും ഗ്രാമീണതയുടെ നൈർമല്യവും പ്രണയത്തിന്റെ തീവ്രതയും നിറഞ്ഞുനിന്ന കവിതകൾ മലയാള സാഹിത്യത്തിന് സമ്മാനിച്ച പി കുഞ്ഞിരാമൻ നായരെക്കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവയ്ക്കുന്നു

0: കൊച്ചുമകൾ ജയശ്രീ വടയക്കളം.
1: സാഹിത്യത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് പി കുഞ്ഞിരാമൻ നായർ കാൽപ്പനിക ഭാവങ്ങളെ ഉണർത്തിയ, ഒട്ടേറെ കവിതകൾ സമ്മാനിച്ച നിത്യസഞ്ചാരിയായ ഒരു മഹാകവിയാണ്. താങ്കളെ സംബന്ധിച്ച് മുത്തശ്ശനെ കുറിച്ചുള്ള ഓർമ്മകൾ, കൂടെ ജീവിച്ച ഓർമ്മകൾ, അദ്ദേഹത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ അറിവുകൾ, ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അതെന്തൊക്കെയാണ്?
2: പി കുഞ്ഞിരാമൻ നായരുടെ മൂത്ത മകളായ ലീല ടീച്ചറുടെ മകൾ ആണ് ഞാൻ. എനിക്ക് ഏറ്റവും കൂടുതലുള്ളത് അമ്മമ്മ പറഞ്ഞ അറിവും പിന്നെ അമ്മയിൽ നിന്ന് കിട്ടിയതും പിന്നെ എനിക്ക് സ്വന്തമായിട്ട് മുത്തശ്ശന്റെ കൂടെ ഉണ്ടായിരുന്ന അനുഭവങ്ങളും. മുത്തശ്ശൻ വീട്ടിൽ വരാറുണ്ടായിരുന്നു, കാഞ്ഞങ്ങാട് വെള്ളിക്കൊത്ത വീട്ടിൽ. ഞാനും അനിയന്മാരും ഒക്കെ കുട്ടികളായിരുന്നു. 10-17 വയസ്സ് വരെ ഇടക്ക് വന്നും പോയും എനിക്കറിയാം മുത്തശ്ശനെ.
1: ആ ഒരു സമയത്ത് തന്നെ അദ്ദേഹം ഒരു കവി എന്ന രീതിയിൽ വളരെ പ്രസിദ്ധനായിരുന്നല്ലോ അല്ലേ?
2: പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മുത്തശ്ശനും അമ്മമ്മയും കല്യാണം കഴിഞ്ഞ് പിന്നെ ഒന്നിച്ചുണ്ടായിരുന്നത് പാലക്കാടും കണ്ണൂരുള്ള കൂടാളി പിന്നെ കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട്ട് വീട്ടിലായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു കൊറേ കാലം.
1: അദ്ദേഹം ജനിച്ചു വളർന്ന സ്ഥലം കാഞ്ഞങ്ങാടായിരുന്നു അല്ലേ?
2: കാഞ്ഞങ്ങാട്.
1: പഠനമൊക്കെ അവിടെ തന്നെയായിരുന്നു.
2: പട്ടാമ്പി സംസ്കൃത കോളേജില് ആയിരുന്നല്ലോ അവര് പഠിച്ചിരുന്നത് മുത്തശ്ശനും അമ്മമ്മയും. അവര് പ്രണയത്തിലായിരുന്നല്ലോ. കല്യാണം കഴിഞ്ഞ് പിന്നെ പാലക്കാട് ആയിരുന്നു താമസം. പാലക്കാട് കുഞ്ഞമ്മാവനും ഉണ്ടായിരുന്നു, അമ്മമ്മയുടെ കുഞ്ഞമ്മാവനും കൂടെ കൂടെ ഉണ്ടായിരുന്നു. എന്റെ അമ്മയെ ലീല പ്രസവിച്ചത് അവിടുത്തെ ഹോസ്പിറ്റലിലായിരുന്നു
1: പാലക്കാട്.
2: പാലക്കാട് അപ്പൊ പ്രസവം എടുക്കാറായപ്പോ പൊന്മലയിൽ അമ്മയുടെ തറവാട്ടിൽ ചെന്നിട്ട് മുത്തശ്ശൻ അമ്മമ്മയും അമ്മമ്മയുടെ അമ്മയെ കൂട്ടിക്കൊണ്ടുവന്നു. പ്രസവ വേദന തുടങ്ങിയപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് മുത്തശ്ശനായിരുന്നു. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് ആദ്യത്തെ കുഞ്ഞിനെ കവി കണ്ടിട്ടേ ഇല്ലെന്ന്. മുത്തശ്ശൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് തിരുത്താൻ കൂടി വേണ്ടിയാണ് ഇത് പറഞ്ഞത്. കൂടാളിയിൽ താമസിക്കുന്ന സമയത്ത് ആണല്ലോ ഇവർക്ക് കൂടുതൽ അറിയുന്നത് മുത്തശ്ശന്റെ എഴുത്തൊക്കെ.
1: അതെ,
2: മുത്തശ്ശനെ കാലത്ത് ഒരു ജീരകവും മല്ലിയും വറുത്ത് പിടിച്ചൊരു കാപ്പി 4 മണിക്ക്. അത് കഴിഞ്ഞാ പിന്നെ രാവിലെ ഊണാണ് പതിവ്. ഊണ് കഴിച്ചിട്ടാ സ്കൂളിൽ പോവുക. ഞായറാഴ്ച മാത്രം കാപ്പിയും പലഹാരം ഉണ്ടാവും. എപ്പോ ഊണ് വേണമെങ്കിലും ഒരു 3-4 കറികൾ ഉണ്ടാവും. അതോ തൊടിയിൽ നിന്ന് കിട്ടുന്ന തന്നെ എടുത്തിട്ട കറികൾ ഉണ്ടാക്കുക. അവര് വാടകക്കായി താമസിച്ചിരുന്നത് കൂടാളിയില്. വീട്ടുടമയ്ക്ക് വലിയ ഇഷ്ട കവിമാഷിനി ലക്ഷ്മിയെടുത്തി. അപ്പൊ പറമ്പിലെ എല്ലാ സാധനങ്ങളും എടുക്കാനുള്ള സ്വാതന്ത്ര്യം, അത് ആ മുത്തശ്ശനോടുള്ള സ്നേഹമാണ്. അമ്മമ്മി അങ്ങനെ അവർക്ക് അമ്മയെ പോലെ തന്നെ സ്നേഹമാണ്. എല്ലാവരും പറയും അവിടെ കൂടാളിയിലുള്ളവര് പ്ലേറ്റ് ഊണ് കഴിക്കില്ല മുത്തശ്ശൻ, ഇല നിർബന്ധം. അവന് അവിടെ ഇഷ്ടംപോലെ വാഴയുണ്ട്, അതുകൊണ്ട് പിന്നെ അതൊന്നും വിഷയമല്ല. ഊണ് കഴിഞ്ഞാലും മധുരം വേണം. നെയ്പായസാണ് സാധാരണ പതിവ്. അതില്ലെങ്കിൽ ഒരു കഷ്ണം ശർക്കരെങ്കിലും വേണം. ഷുഗർ വന്നപ്പോ നിർത്തിയതാശീലം അത്ര വരെ ഉണ്ടായിരുന്നത്.
1: ഭക്ഷണത്തിനോട് വലിയ താല്പര്യമാണ്.
2: അത് ഞാൻ പറയുമ്പോഴേ മനസ്സിലാവുള്ളൂ എന്താ താല്പര്യം. ഇതുപോലെ തന്നെയാണ് കുളി കേട്ടോ. കാരണം ഓല കെട്ടി മറിച്ച് ഒരു കുളിമുറി പണ്ടൊക്കെ അങ്ങനെയാണല്ലോ. തോർത്തും ഒക്കെ ഉണ്ടാവും അവിടെ. എന്നാലും തലയും ദേഹവും തോർത്താതെ ഈറനോടെ അങ്ങനെ തന്നെ കേറി പോകും മച്ചിലേക്ക്. ഈ ഊണും കുളിയും ഒക്കെ എഴുത്തൊന്നും ഇല്ലെങ്കിൽ മാത്രമാണ് കേട്ടോ. എഴുതാനിരുന്നാ പിന്നെ കുളിയില്ല, ഊണില്ല, ഉറക്കമില്ല. ചിലപ്പോ 2-3 ദിവസം ഇത് തുടരും. അവിടുന്ന് ശബ്ദം കേൾക്കും. അമ്മ അത്ര വലിയ കുട്ടിയല്ലല്ലോ, അപ്പൊ പേടിയാവും. മോളിന്ന് ഒച്ച കേൾക്കും എന്ന് പറയും. എന്താ വെച്ചാല് മച്ചിൽ അങ്ങും ഇങ്ങും നടന്നോണ്ട് ഹരേ കൃഷ്ണ നാരായണ ഇതൊക്കെ ഒച്ചത്തിൽ ജപിക്കുന്ന കേൾക്കാം മുത്തശ്ശൻ. എന്നിട്ട് എഴുത്ത് മുറിയുടെ വാതിലില് ശക്തിയായിട്ട് തലയിടിക്കും. എഴുതാനുള്ള സാധനം കിട്ടുന്നില്ല,
1: അതുകൊണ്ടുള്ള
2: അസ്വസ്ഥതകളാണ്. ദീർഘനിശ്വാസം ഇതൊക്കെ താഴേക്ക് കേൾക്കാന്ന് മച്ചില മുറിഞ്ഞു. അമ്മക്ക് പേടിയാവും ഈ ഒച്ചയൊക്കെ കേൾക്കുമ്പോ. ഈ എന്താന്ന് അറിയാണ്ട് അമ്മ ആദ്യമൊക്കെ നല്ല പേടിയായിരുന്നു അത്ര അമ്മക്ക്. അപ്പൊ പറഞ്ഞു, മോളെ അത് എഴുത്ത് വരാനുള്ളതാണ്, അത് വാഗ്ദേവത പ്രസാദിച്ചാലല്ലേ അത് അച്ഛന് വരുള്ളൂ. ശാന്തമായിട്ട് അമ്മമ്മ പറഞ്ഞു കൊടുക്കും. അമ്മമ്മ വളരെ കാമൻ ക്വയറ്റാണ്. അപ്പൊ അതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാ, അത് കിട്ടുമ്പോ ശരിയാവും. അപ്പൊ അമ്മ സമാധാനിക്കും. കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് മുറിയിലെ ഒച്ചയും ബഹളം ഒക്കെ കുറയും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എഴുത്ത് വന്നിട്ടുണ്ട്, കവിത കിട്ടിയിട്ടുണ്ട് എന്ന്. പിന്നെ എല്ലാം പഴയ പോലെ, പഴയ അച്ഛനായി.

പി കുഞ്ഞിരാമൻ നായർ എന്ന കവിയോടും അദ്ദേഹത്തിന്റെ കവിതകളോടുമുള്ള പ്രണയത്തിൽ നിന്നും ആറ്റൂർ രവിവർമ്മ രചിച്ച വിഖ്യാതമായ കവിതയാണ് മേഘരൂപൻ. കളിയച്ഛൻ എന്ന കവിതയെ അടിസ്ഥാനമാക്കി അതേ പേരിലും കവിയുടെ ജീവിതത്തെ ആധാരമാക്കി ഇവൻ മേഘരൂപൻ എന്ന പേരിലും മലയാളത്തിൽ ചലച്ചിത്രങ്ങളുണ്ടായി. പി എന്ന കവിയെ ഒരു ജനത നെഞ്ചിലേറ്റിയതിന് സാക്ഷ്യങ്ങളായി ഇവ നിലകൊള്ളുന്നു.

0: അദ്ദേഹത്തിന്റെ മൂത്ത മകൾ, താങ്കളുടെ അമ്മ ലീല അമ്മാൾ, അവര് അച്ഛനെ കുറിച്ച് ഓർമ്മിച്ച് എഴുതിയ ഒരു പുസ്തകമുണ്ട്. അപ്പൊ അതില് ഒരു ഓർമ്മ പറയുന്നുണ്ട്, അച്ഛനും മകളും, അതായത് ലീല അമ്മാളും പി കുഞ്ഞിരാമൻ നായരും ഒരേ സ്കൂളിൽ അധ്യാപകരായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് എന്ന്. അതെ കുറിച്ച് അമ്മ പറഞ്ഞിട്ടുള്ളത് എന്താണ്?
1: കൂടാളി ഹൈസ്കൂൾ മലയാളം മനുഷ്യയായി ജോലി ചെയ്തിരുന്ന കാലത്താണ് അച്ഛനും അമ്മമ്മയും മക്കളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നത്. 10-11 വർഷത്തോളം ഉണ്ടായിരുന്നു അവരവിടെ. അമ്മ ഇടക്കിടക്കെ പറയും, അടുക്കും ചിട്ടയുള്ള

0: കൂടാളി ജീവിതം അച്ഛനേറെ ആസ്വദിച്ചിരുന്നു എന്ന്. മുത്തശ്ശൻ ജോലി ചെയ്തിരുന്ന കണ്ണൂരിലെ കൂടാളി ഹൈസ്കൂളിലെ യു പി വിഭാഗത്തിൽ താൽക്കാലിക ഒഴിവിലാണ് അമ്മ ചേർന്നത്. അച്ഛനും മകളും രാവിലെ ഒന്നിച്ചിറങ്ങും. പാടം വരുമ്പത്തോടെ ലേശം നടക്കാനുണ്ട്. നടത്തത്തിനിടയിൽ പശുക്കളെയോ കൂട്ടത്തോടെ പറക്കുന്ന പക്ഷികളെയോ ഒക്കെ കണ്ട മുത്തശ്ശൻ അവിടെ തന്നെ നിന്നുപോകും. അമ്മ മുത്തശ്ശനെയും കടന്ന് നടത്തം തുടരും. കാരണം സ്കൂളിൽ എത്താൻ നേരം വൈകിയാൽ മുത്തശ്ശന് കിട്ടുന്ന പരിഗണനയൊന്നും അമ്മയ്ക്ക് കിട്ടൂല. ഒരിക്കൽ മുത്തശ്ശൻ അമ്മമ്മയോട് പറയുന്നത് അമ്മ കേട്ടു. എന്താ വെച്ചാലേ, ഇവളുടെ ക്ലാസ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ട് ലക്ഷ്മി എന്ന്. ആ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നിയ നിമിഷം അതെന്ന് പറയും അമ്മ എപ്പോഴും. കൂടാളി സ്കൂളിൽ ക്രാഫ്റ്റ് മാഷ് ദീർഘ അവധി എടുത്തു പോയിട്ടുണ്ടായിരുന്നു ഒരു തവണ. അപ്പൊ അമ്മ അവിടെയുണ്ട്. ആ പിരീഡ് കൈകാര്യം ചെയ്യേണ്ടത് ഡ്യൂട്ടി അമ്മയ്ക്ക് കിട്ടി. അമ്മ പറയുന്നത് അത് അച്ഛൻ അറിയാമായിരുന്നു എന്ന്. അമ്മ പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോ ടെൻഷനോടെ വീട്ടിലെത്തി അമ്മമ്മയോട് വിവരം പറഞ്ഞു. അമ്മമ്മ മുത്തശ്ശനോടും പറഞ്ഞു. അപ്പോ ആ അതൊക്കെ അവൾക്ക് ചെയ്യാൻ പറ്റും എന്നാണ് അത്ര മുത്തശ്ശൻ പറഞ്ഞത്. അപ്പൊ ഈ കോൺഫിഡൻസ് തീരെ ഇല്ലാതിരുന്ന മകൾക്ക് ഇതിനേക്കാളും വലിയൊരു മോട്ടിവേഷൻ എന്താ
1: വേണ്ടത്?
0: ഇപ്പോഴും കടയിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരുന്ന കവറൊക്കെ ഉപയോഗിച്ച് പൂക്കൾ ഉണ്ടാക്കാൻ നല്ല ഉത്സാഹം അമ്മയ്ക്ക്. 94 വയസ്സായി, ഒരു കണ്ണിന് കാഴ്ചയില്ല. എന്നാലും അമ്മയ്ക്ക് അത് വലിയ ഇഷ്ടമായി. ഇപ്പോഴും
1: അച്ഛന്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടല്ലോ പണ്ടല്ലേ?
0: അതെ അതെ, അതൊരു വല്ലാത്തൊരു ആത്മവിശ്വാസം,
1: അംഗീകാരം കൂടിയാണല്ലോ. തൊഴിൽ എന്ന രീതിയിൽ അദ്ദേഹം പ്രധാനമായിട്ടും അധ്യാപകൻ തന്നെ ആയിരുന്നു അല്ലേ?
0: അതെ അതെ.
1: അതേസമയം തന്നെ അദ്ദേഹം അധ്യാപകന ജോലിക്ക് പുറമെ ഒരു പ്രസ് ആരംഭിച്ചിരുന്നില്ലേ?
0: അത് കണ്ണൂർ നവജീവൻ എന്നൊരു പ്രസ്സാ.
1: അതെ,
0: ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായിട്ടുള്ള ലേഖനങ്ങളും ഇതൊക്കെ പ്രസിദ്ധി, അത് അങ്ങനെയാ ഞാൻ മനസ്സിലാക്കിയത്. അത് പൂട്ടിച്ചു.
1: അദ്ദേഹത്തിന്റെ കൂടെ വീട്ടിൽ താമസിച്ച ഒരു കാലത്ത് മുത്തശ്ശന്റെ വരവും നിങ്ങൾ തമ്മിലുള്ള ഒരു സംഭാഷണമൊക്കെ എങ്ങനെയാണ് ഓർക്കുന്നത്?
0: കഞ്ഞങ്ങാട് വീട്ടിലേക്കാണ് വരാറ്. അമ്മമ്മയുടെ കട്ടിലിന്റെ തൊട്ടടുത്തിരുന്ന് കൈകൾ തടവിക്കൊണ്ടാ സംസാരിക്കുക അമ്മമ്മയോട്. ഞങ്ങള് കുട്ടികള് അമ്മമ്മയുടെ അടുത്തിരുന്ന് സംസാരിക്കുമ്പോ ഞാനും അനിയന്മാരും ആദ്യമൊക്കെ ദൂരെ മാറി നിൽക്കും. പക്ഷെ അപ്പോഴൊക്കെ മുത്തശ്ശൻ ഞങ്ങളെ അടുത്ത് വിളിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മമ്മയുമായി സംസാരം തുടരും. ആ ചേർത്ത് പിടിക്കലിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകരുതെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യും. കാരണം ആ ചേർത്ത് പിടിക്കൽ നിറയെ വാത്സല്യമായിരുന്നു. വല്ലപ്പോഴും കിട്ടുന്ന കൽക്കണ്ടോ കപ്പലണ്ടിയും മിഠായിയോ ഒക്കെ ഉണ്ടല്ലോ, അതിനേക്കാളൊക്കെ എനിക്ക് ഏറ്റവും പ്രിയമായിരുന്നു അത്. കുഞ്ഞുനാള് മുതൽ ഞാനത് ഇഷ്ടപ്പെടുന്നതാ. പിന്നെ പിന്നെ എനിക്ക് തോന്നിയത് സ്വന്തം മക്കളോട് പ്രകടിപ്പിക്കാനാവാതെ പോയ സ്നേഹം. പ്രകടിപ്പിക്കാനാവാതെ പോയതെന്ന് ഞാൻ സ്ട്രെസ് ചെയ്യുന്ന എന്തിനാ വെച്ചാലും മക്കളോട് സ്നേഹം ഇല്ലായികയല്ല, അത് പ്രകടിപ്പിക്കാൻ പറ്റിയിരുന്നില്ല. അത് ഞങ്ങൾക്ക് പകർന്നു തന്നതാവുന്ന പിന്നീട് എനിക്ക് തോന്നിയത്. അങ്ങനെ ചേർത്ത് പിടിക്കലോ മക്കളെ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ. പണ്ടത്തെ അച്ഛന്മാരൊന്നും അങ്ങനെ ചെയ്യാറുമില്ല, സംസാരിക്കാറ് പോലുമില്ലല്ലോ അച്ഛനും മക്കളും. അതുകൊണ്ടല്ല ആ സ്നേഹം കൂടി ഞങ്ങൾക്ക് പകർന്നു കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്.
1: അതെ, കുട്ടികളോട് അല്ലെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളത് വളരെ സ്നേഹവും ലാളനയുള്ള ആളാണ് എന്നാണ്.
0: അതെ അതെ അതെ, വളരെ ഇഷ്ടമാണ് കാഞ്ഞങ്ങാട്. എന്റെ അമ്മ എന്നെ ഗർഭിണിയായ സമയത്ത് ആ സമയം മുതലാണ് കൂടാളി ഇന്ന് വന്നത്. അമ്മ മുത്തശ്ശന്റെ അടുത്ത് നിന്ന് അമ്മ ഗർഭിണിയായ സമയത്ത് എന്റെ അച്ഛനും അമ്മയും മുത്തശ്ശനോട് പെർമിഷൻ ചോദിക്കാൻ പോയി അമ്മമ്മയെ കൂട്ടിക്കോട്ടെ എന്ന്. അപ്പ പറഞ്ഞു, ആ പിന്നെന്താ ഇപ്പോഴല്ലേ അമ്മയുടെ ആവശ്യം. അമ്മമ്മേനെ അയച്ചു. എന്നിട്ട് ഏകദേശം പ്രസവിച്ചു എന്നുള്ള കണക്ക് കൂട്ടലുണ്ടല്ലോ. അങ്ങനെയാണ് ഒരു ദിവസം അച്ഛനെ എഴുത്തു കിട്ടി, എനിക്കിവിടെ ഭക്ഷണം ഒന്നും ശരിയാവുന്നില്ല, ശ്രീധര, എന്റെ അച്ഛന്റെ പേര് ശ്രീധരൻ, ഞാൻ ലക്ഷ്മിയെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ആള് പിറ്റേന്ന് എത്തി. അതിനൊരു മറുപടി അയക്കാനുള്ള സാഹചര്യം പോലും ഇല്ല. മുത്തശ്ശൻ കയറി വരുമ്പോ അമ്മമ്മ എന്നെ എടുത്ത് ഇങ്ങനെ എടുത്ത് പടി കടന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന കണ്ട ഉടനെ എന്റെ മടിയിൽ വെച്ച് വരുമെന്ന് അങ്ങനെ എന്തോ പറഞ്ഞു. എന്നിട്ട് മുത്തശ്ശൻ എന്റെ രണ്ട് കുഞ്ഞിക്കാലുകളിൽ എടുത്ത് മുത്തശ്ശന്റെ തലയിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞത്രേ, അയ്യോ ലക്ഷ്മി നിന്നെ ഇപ്പൊ ആവശ്യം ഈ കുഞ്ഞിനാന്ന്, ഞാൻ പിന്നെ ഒരിക്കാ വരാ എന്ന് പറഞ്ഞ് ഊണൊക്കെ കഴിച്ച് പതുക്കെ
1: മടങ്ങിപ്പോയി.
0: പോയി. അത് അമ്മ ഇപ്പോഴും പറയും ആ സങ്കടം എനിക്ക് ഇപ്പോഴും തീർന്നില്ല എന്ന്. പിന്നെ അയക്കാൻ പറ്റിയില്ല അമ്മമ്മേ മുത്തശ്ശന്റെ അടുത്തേക്ക്.

0: അദ്ദേഹത്തിന്റെ ആ ഒരു ഓർമ്മ പുസ്തകത്തിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കാര്യം, അമ്മമ്മയും ഇതുപോലെ എഴുത്തിലും സാഹിത്യത്തിലൊക്കെ വളരെ താല്പര്യമുള്ള ആളായിരുന്നു എന്നാണ്. അതേക്കുറിച്ച് എന്താണ് തോന്നിയിട്ടുള്ളത്? അമ്മമ്മ എഴുതുമായിരുന്നോ, വായിച്ചിട്ടുണ്ടോ?
1: അമ്മമ്മ എഴുതുന്നു ഒന്നും എന്നോട് പറയാനില്ല. ആ പുസ്തകത്തിൽ കണ്ടത് ഞാൻ ചോദിക്കും, മുത്തച്ഛൻ എഴുതിയിരുന്നല്ലോ എവിടെയോ,
0: അതെ,
1: കവിയുടെ കൽപ്പാടികളാണെന്ന് തോന്നുന്നു അല്ലേ?
0: അതെ അതെ.
1: പുതിയ ഭാഷ, പുതിയ രൂപം, പുതിയ ഭാവം, സാഹിത്യ ലോകം ഉറ്റുനോക്കി, ആ വാങ്മയം പരിമളച്ചെപ്പ് തുറന്നു എന്നൊക്കെ പറഞ്ഞു. ഞാനത് വാങ്ങിച്ചു കൊടുത്ത അമ്മമ്മയോട് ചോദിച്ചതാ, അമ്മമ്മ ഇതാ ഇങ്ങനെ എഴുതിയിട്ടില്ല മുത്തച്ഛൻ. അമ്മമ്മ എഴുതും, ചിരിക്കുക മാത്രം ചെയ്യും. അതൊക്കെ പണ്ടല്ലേ, അതൊരു നിസ്സാരവൽക്കരിച്ച് തള്ളിക്കളയും അമ്മ. എനിക്ക് തോന്നുന്നത് കവിയുടെ കാവ്യ സൗന്ദര്യക്ക് ഭംഗം വരാതിരിക്കാൻ അരങ്ങിൽ നിന്നും മണിയറയിലേക്ക് സ്വയം ഒതുങ്ങിക്കൂടിയതാവണം എന്റെ അമ്മമ്മ. കാരണം കുട്ടികളും ഇതൊക്കെ ഉണ്ടാകുമ്പോ എന്തായാലും രണ്ടുപേരും ഇല്ലെങ്കിൽ ശരിയാവില്ലല്ലോ. പക്ഷേ പിന്നെയും ഒരുപാട് വായിക്കുമായിരുന്നു. ചുള്ളിക്കാടിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ബാലേന്ദ്ര ചുള്ളിക്കാടിനെ. മുത്തശ്ശന് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ. മുത്തശ്ശന്റെ അമ്മ കുറച്ചു നാള് വെള്ളിക്കോത്ത വീട്ടിലുണ്ടായിരുന്നു, എനിക്കൊന്നൊരു മൂന്നാല് മാസം അവിടെ താമസിച്ചിരുന്നു. അപ്പൊ അത് അമ്മമ്മയോട് പറഞ്ഞതാ, ലക്ഷ്മി എനിക്ക് അവിടെ വന്ന് നിക്കണം, താമസിക്കണം എന്ന് പറഞ്ഞ്. ആ സമയത്ത് മുത്തശ്ശൻ നാട്ടിൽ വരുമ്പോ മുത്തശ്ശനും താമസിക്കും, അമ്മയുണ്ടല്ലോ അവിടെ. മുത്തശ്ശൻ വരുന്ന സമയത്ത് ഭയങ്കര സന്തോഷ. ഇപ്പൊ മുത്തശ്ശൻ സ്വയം പറഞ്ഞ എന്താ, ഒരു മുടിയനായ പുത്രനായിട്ടല്ലേ സ്വയം അങ്ങ് അവരോധിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ലേ മുത്തശ്ശന്റെ ആ ഒരു ഇത്. ആ മുത്തശ്ശൻ വരുന്നുണ്ടെന്ന് കേട്ടാ ഭയങ്കര സന്തോഷ. മുത്തശ്ശനെ വിളിക്കുന്നത് കുഞ്ഞീന, മുത്തശ്ശന്റെ അമ്മ. വലിയ മുത്തശ്ശി വിളിക്കുന്നത് കുഞ്ഞീന. ശനിയാഴ്ച ആയിരിക്കും മിക്കവാറും വരിക, ശനി ഞായറും ഉണ്ടാവും. ഒരുപാട് ആൾക്കാര് വരും
0: വീട്ടില്.
1: ആ കുഞ്ഞിരാമൻ വന്നിട്ടുണ്ട് അല്ലേ, അല്ലെങ്കിൽ കുഞ്ഞിരാമൻ വന്നു ഒന്ന് കേട്ടുവല്ലോ പറഞ്ഞിങ്ങനെ ഒരുപാട് ആൾക്കാർ, ബന്ധുക്കളായാലും ബന്ധുക്കളല്ലാത്തവരൊക്കെ വരും. പക്ഷെ ആരും കുഞ്ഞിരാമനെ കാണാറില്ല, മുത്തശ്ശനാരും കാണാറില്ല. കാരണം മുത്തശ്ശൻ മച്ചിലെ മുറിയിൽ
0: ഇരിക്കുന്നുണ്ടാവും.
1: ഇല്ലില്ല, ആ വീട്ടിൽ നിന്ന് മുത്തശ്ശൻ എഴുതാറേ ഇല്ല. കാരണം അവിടെ ഒരുപാട് ഇങ്ങനെ വ്യവഹാരമൊക്കെ നടക്കുന്ന ഒരു കേസുകളും തീർപ്പ് കൽപ്പിക്കലൊക്കെ ഉണ്ടല്ലോ പണ്ട്, ഒരു നാട്ടുപ്രമാണിമാര് അങ്ങനെയുള്ള ഒരു കുടുംബ. അപ്പൊ ആൾക്കാർ വരും, ഓരോ കേസുകളും അതും ഇതൊക്കെ ആയി വരുമ്പോ അതിന്റെ ആ ഒരു ശാന്തത ഉണ്ടാവില്ലല്ലോ അവിടെ. അവിടുന്ന് ഒന്നും എഴുതാറില്ല. മോള് വെറുതെ കണ്ണടച്ചു കിടക്കും എന്ന് പറയും അമ്മ. അമ്മ പോയി നോക്കും. അമ്മ ഇങ്ങനെ 24 മണിക്കൂറും അച്ഛനെ ഒബ്സർവ് ചെയ്തോണ്ടിരിക്കും. അത്ര ശ്രദ്ധിച്ച് എനിക്ക് തോന്നുന്നു മറ്റേ ഒരു മക്കളും ഇത്രയധികം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അത്ര ശ്രദ്ധിക്കും. അങ്ങനെ അത് ഓർമ്മയെന്ന് അങ്ങനെ എടുത്ത് പറയുകയും ചെയ്യും.
0: അദ്ദേഹത്തെ കുറിച്ച് പൊതുവെ മലയാളികൾ ധരിച്ചു വെച്ചിട്ടുള്ളത് ഒരു സഞ്ചാരി അല്ലെങ്കിൽ അരാജക ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ്. ഒരുപാട് എഴുത്തുമായിട്ട് കേരളം മുഴുവൻ സഞ്ചരിച്ച ഒരു കവി. പക്ഷേ ഇപ്പോ അമ്മ എഴുതിയ ആ ഒരു ഓർമ്മ പുസ്തകത്തിൽ അദ്ദേഹത്തെ കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം കുടുംബത്തോടൊപ്പം ചെലവഴിച്ച സമയവും മക്കളുടെയും കുടുംബത്തിന്റെയും ഒക്കെ കാര്യങ്ങളിൽ, ഓരോ കാര്യങ്ങളിലും ഇടപെട്ടിരുന്ന സംഗതികളെല്ലാം പറയുന്നുണ്ട്. അപ്പോ പൊതുസമൂഹത്തിന്റെ ഈ ഒരു ധാരണയെ കുടുംബം സത്യത്തിൽ അതിനെ തിരുത്തുന്നതായിട്ടാണ് തോന്നിയത്. കേരളീയ പൊതുസമൂഹം മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ അറിഞ്ഞിട്ടുള്ളതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണോ കുടുംബം അദ്ദേഹത്തെ നോക്കിക്കാണുന്നത്?
1: തീർച്ചയായിട്ടും വേറെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ ജന്മം തന്നെയാണ് മുത്തശ്ശന്റേത്. ആത്മകഥാംശമുള്ള ഗദ്യങ്ങളിൽ കുടുംബ ജീവിതത്തെ പറ്റി കവി പറയാതെ പോയതൊരു കാരണം ആവാം ചിലപ്പോ. അമ്മമ്മയോട് ഞാനതിനെ പറ്റി ചോദിച്ചപ്പോ സങ്കടമോ ദേഷ്യമോ ഒക്കെ തോന്നുന്നില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോ കിട്ടിയ മറുപടി, തനിച്ചാക്കി പോവേ ദേഷ്യം തോന്നിയേ എന്തിനാ മോളെ, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഞാനും എന്റെ മനസ്സിൽ എന്നും അദ്ദേഹവും ഉണ്ടല്ലോ എന്നാ പറഞ്ഞത്. ഈ ഒരു മറുപടി കിട്ടിയ ശേഷം എനിക്ക് ഈ കാര്യം ഓർത്ത് വേവലാതിപ്പെടേണ്ടി വന്നിട്ടില്ല. വേറൊരു കാര്യം എന്താ വെച്ചാൽ, ആ പ്രായത്തിൽ മുത്തശ്ശനെ കുറിച്ച് പറയാൻ തുടങ്ങുമ്പോ ഉണ്ടല്ലോ ആ മുഖം വിടരുന്നതും കണ്ണുകള് പ്രകാശമാനമാവുന്നതും ഒക്കെ ഞാൻ ശ്രദ്ധിക്കും.
0: അദ്ദേഹത്തിന്റെ അവസാന നാളുകൾ എവിടെയായിരുന്നു അദ്ദേഹം ചെലവഴിച്ചിരുന്നത്? മരണവുമായി ബന്ധപ്പെട്ട്

0: ആ ഒരു വാർത്തയൊക്കെ അറിയുന്നത് എങ്ങനെയാണ്?
1: അവസാനം എന്താണെന്ന് വെച്ചാല് അത് CP സത്രത്തിലായിരുന്നല്ലോ മരണം. എനിക്കൊന്ന് 17-18 വയസ്സാണ് തോന്നുന്നു റേഡിയോയിൽ കൂടി അറിഞ്ഞത് കേട്ടോ മരിച്ചു എന്നുള്ളത്. അമ്മമ്മ ഒരക്ഷരം ഉണ്ടെന്നുണ്ടായിരുന്നില്ല ആ സമയത്ത്. ഞാനാണെങ്കിൽ അടുത്തിങ്ങനെ ചേർന്നിരിക്കുന്ന, കാരണം ഇതെന്തായാലും സഹിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. എന്നോട് പറഞ്ഞു അവസാനം ചിരിച്ചുകൊണ്ട് ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് ആ യാത്ര പറഞ്ഞു മുത്തശ്ശൻ മരിക്കുന്നതിന് മുമ്പ് വന്ന് യാത്ര പറഞ്ഞു പോയപ്പോ. ഞാൻ ഓർത്തു ചിലപ്പോ അത് ആ മുഖം തന്നെ മനസ്സിൽ ഇരിക്കുമല്ലോ. അപ്പൊ അത് കണ്ടാ പിന്നെ അതായിരിക്കില്ലേ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക,
0: അതായിരിക്കും അവസാനം മനസ്സിൽ വെച്ചത് അല്ലേ?
1: അതെ അതെ, ആ മനസ്സിൽ എപ്പോഴാണ് തലയാട്ടിക്കൊണ്ട് ചിരിച്ച ആ മുഖം മനസ്സിൽ വെക്കാൻ വേണ്ടി തന്നെയാണ് അമ്മമ്മ പോവാണ്ടിരുന്നതെന്ന് തോന്നുന്നു എനിക്ക്.
2: 1978 May 27 തിരുവനന്തപുരത്തെ CP സത്രത്തിലെ 11 നമ്പർ മുറിയിൽ വെച്ച് ഹൃദയസ്തംഭനം മൂലം P കുഞ്ഞിരാമൻ നായർ അന്തരിച്ചു. കവിതയിലും ജീവിതത്തിലും താൻ തിരഞ്ഞെടുത്ത വഴികളിലൂടെ സധൈര്യം സഞ്ചരിച്ച അദ്ദേഹം പ്രകൃതിയെയും മനുഷ്യനെയും അതിരറ്റ് സ്നേഹിച്ചു. കാളിദാസന് ശേഷം പിറന്ന കവിയെന്ന് സുകുമാർ അഴീക്കോടും വാക്കുകളുടെ മഹാബലിയെന്ന് KGSഉം വിശേഷിപ്പിച്ച ഭാവനാ മാഹാത്മ്യത്തെ പി എന്ന ഒറ്റയക്ഷരം കൊണ്ടാണ് മലയാളികൾ ഹൃദയത്തിൽ സ്വീകരിച്ചത്. സസ്നേഹത്തിൽ കവി പി കുഞ്ഞിരാമൻ നായരെക്കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവച്ചത് കൊച്ചുമകൾ ജയശ്രീ വടയക്കളം.
3: സസ്നേഹം. മൺമറഞ്ഞുപോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. നിർവഹണം ഫഹദ് രാജ.
4: സസ്നേഹം വീണ്ടും അടുത്ത വ്യാഴാഴ്ച രാവിലെ 8:55.
5: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
6: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
5: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744555-0424.
7: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connect 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family, take it for a test drive today.
8: Kia, movement that inspires.
9: വലിയ വിലയ്ക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
10: അന്തപ്പ, എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂന്ന്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ.
11: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 9:31.

0: FM പ്രധാന വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ നാളെ അബുദാബിയിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹിയാനുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ആഗോള എണ്ണ വിപണികളിലെ സമ്മർദ്ദത്തിന്റെ പശ്ചാത്തലത്തിൽ ഊർജ്ജ സുരക്ഷയ്ക്കായിരിക്കും ചർച്ചയിൽ പ്രാധാന്യം നൽകുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാഗ്ചി ഇന്നലെ ന്യൂഡൽഹിയിലെത്തി. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തിയത്. CBI ഡയറക്ടർ പ്രവീൺ സൂദിന്റെ സേവന കാലാവധി കേന്ദ്ര ഗവൺമെന്റ് ഒരു വർഷത്തേക്ക് കൂടി നീട്ടി. പേഴ്സണൽ ആന്റ് ട്രെയിനിംഗ് വകുപ്പ് ആണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് പുറപ്പെടുവിച്ചത്. SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകിട്ട് 3 പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുക. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ ഉത്സവനാളിൽ വയനാട്ടിൽ നിന്ന് പാൽച്ചുരം വഴി കൊട്ടിയൂരിലേക്ക് വൺ വേ സംവിധാനം ഏർപ്പെടുത്താൻ പോലീസിന്റെ നേതൃത്വത്തിൽ കൊട്ടിയൂരിൽ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനം. KSRTC ബസ്സുകൾക്ക് ഇത് ബാധകമല്ല. UDF അനുകൂല ഇടതുവിരുദ്ധ പ്രവണതകൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഫലത്തിൽ പ്രതിഫലിച്ചതായി INL സംസ്ഥാന നേതൃയോഗം. ഭരണവിരുദ്ധ വികാരമല്ല രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴി വെച്ചത്.

0: എങ്കിൽ അതിന്റെ കാരണങ്ങൾ സത്യസന്ധമായി വിലയിരുത്തി തെറ്റുകൾ തിരുത്തുകയാണ് വേണ്ടതെന്നും നേതൃയോഗം വിലയിരുത്തി. കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ സംഘടിപ്പിക്കുന്ന ദ്വിദിന ബാലസഭാ ക്യാമ്പിന് കഞ്ഞങ്ങാട് നഗരസഭയിൽ തുടക്കം. കളിക്കൂട്ടം ക്യാമ്പ് മുനിസിപ്പൽ ഹാളിൽ നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധരംശാലയിൽ വൈകിട്ട് 7:30 മത്സരം.
1: FM പ്രധാന വാർത്തകൾ.
2: ചൂടകറ്റാൻ ഏസി വേണം, എന്നാൽ കീശ താലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്. ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെഫ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
5: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 1669 മംഗളൂരു കന്യാകുമാരി പരശുറാം എക്സ്പ്രസ് 9:28. 1645 ലോക്മാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1:04 വൈകി 9:52. 1661 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 10:59. 1631 ശ്രീനഗർ തിരുവനന്തപുരം എക്സ്പ്രസ് 44 വൈകി 11:17. 1606 തിരുവനന്തപുരം മംഗളൂരു ഏറനാട് എക്സ്പ്രസ് 11:33. 1616 മംഗളൂരു ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് 11:38. 1623 കോയമ്പത്തൂർ മംഗളൂരു എക്സ്പ്രസ് 11:48 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപുറം സ്റ്റേഷനിൽ 5:06:23 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44. 1:06:32 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49. 5:06:10 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
5: ട്രെയിൻ സമയം.
6: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
7: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
8: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
9: വികസന വാർത്തകൾ.
0: വായിക്കുന്നത് സുധീർ ബാബു. സാക്ഷരതാ മിഷൻ അതോറിറ്റി നടത്തുന്ന ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സിൽ 2025 ജൂലൈയിൽ ഒന്നാം വർഷ തുല്യതാ പരീക്ഷ എഴുതിയവർക്കുള്ള രണ്ടാം വർഷ പരീക്ഷ, ഒന്നാം വർഷ ഇംപ്രൂവ്മെന്റ് പരീക്ഷ തുല്യതാ പരീക്ഷയിൽ പരാജയപ്പെട്ടവരുടെ പരാജയ വിഷയങ്ങളുടെ ഒന്നും രണ്ടും വർഷ സപ്ലിമെന്ററി പരീക്ഷയും പുതുതായി ഒന്നാം വർഷ രജിസ്ട്രേഷൻ നടത്തിയ പഠിതാക്കളുടെ ഒന്നാം വർഷ പരീക്ഷ എന്നിവ ജൂലൈ 3 മുതൽ 26 വരെ നടക്കും. ഹയർ സെക്കൻഡറി തുല്യത ഒന്നാം വർഷം, രണ്ടാം വർഷം രജിസ്റ്റർ ചെയ്ത് ക്ലാസ്സിൽ ഹാജരായി പഠനം നടത്തിവരുന്ന പഠിതാക്കൾ, സെന്റർ കോർഡിനേറ്റർ മുഖേന, പരീക്ഷാ കേന്ദ്രം, സൂപ്രണ്ടുമാർ നിശ്ചിത ഫീ സഹിതം അപേക്ഷിക്കണം. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടോട്ടി താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളുടെ ക്ഷമതാ പരിശോധന 16 രാവിലെ 8 മുതൽ 11 വരെ ചിറയിൽ ടെസ്റ്റ് ഗ്രൌണ്ടിൽ നടക്കും. സ്കൂൾ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായാണ് മോട്ടോർ വാഹന വകുപ്പ് സ്കൂൾ ബസ്സുകളുടെ പരിശോധന നടത്തി സ്റ്റിക്കർ പതിച്ച് നൽകുന്നത്. കൊണ്ടോട്ടി താലൂക്കിലെ എല്ലാ സ്കൂൾ വാഹനങ്ങളും പ്രവർത്തനക്ഷമമായ GPS, സ്പീഡ് ഗവർണർ, ക്യാമറ, ഫസ്റ്റ് എയ്ഡ് ബോക്സ്, ഫയർ എക്സ്റ്റിംഗ്വിഷർ മുതലായ സുരക്ഷാ സംവിധാനങ്ങളോടെ അതാത് ബസിന്റെ ഡ്രൈവർ, അറ്റൻഡർ, മാനേജർ എന്നിവർ വിശദാംശങ്ങളുമായി പരിശോധനാ ഗ്രൌണ്ടിൽ ഹാജരാകണം. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ കോഴിക്കോട് എംബാർക്കേഷൻ പോയിന്റിലെ ഹജ്ജ് ക്യാമ്പ് ഉദ്ഘാടനം പണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ നടന്ന പരിപാടിയിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി കരിപ്പൂരിൽ നിന്ന് 969 തീർത്ഥാടകരാണ് ഇത്തവണ യാത്രയാകുന്നത്. 686 സ്ത്രീകളും 283 പുരുഷന്മാരുമാണ് പുറപ്പെടുന്നത്. കർണാടകയിൽ നിന്നുള്ള 4 തീർത്ഥാടകരും ഇതിൽ ഉൾപ്പെടുന്നു. കരിപ്പൂരിൽ നിന്ന് ആകാശ എയർലൈൻസിന്റെ 145 പേർക്ക് യാത്ര ചെയ്യാവുന്ന 7 വിമാനങ്ങളാണ് സർവീസ് നടത്തുന്നത്. 14 മുതൽ 17 വരെ ആണ് കരിപ്പൂരിൽ നിന്നുള്ള വിമാനങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. തീർത്ഥാടകർക്ക് ആവശ്യമായ

0: താമസ ഭക്ഷണം പ്രാഥമിക ആരോഗ്യ സൗകര്യങ്ങൾ എന്നിവ ഹജ്ജ് ഹൗസിലും എയർപോർട്ടിലും വിപുലമായി ഒരുക്കിയിട്ടുണ്ട്. ഹജ്ജ് കമ്മിറ്റി ട്രെയിനർമാരും വളണ്ടിയർമാരും സേവനത്തിനായി സജ്ജരാണ്. ഇത്തവണ ആകെ 13,194 തീർത്ഥാടകരാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജിന് പുറപ്പെടുന്നത്. ഇതിൽ 4,326 പുരുഷന്മാരും 8,868 സ്ത്രീകളും ഉൾപ്പെടുന്നു.
1: വികസന വാർത്തകൾ.
2: അന്തപ്പനന്ത ഒരു മൗനം.
3: പരസ്യത്തിൽ കൊടുത്ത വലിയ ലാഭം കണ്ടിട്ടാ മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
4: കണ്ണം കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
5: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with AC performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
6: Kia, movement that inspires.
0: Akashavani 102.7 Manjeri FM. മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 9 മണി കഴിഞ്ഞ് 29 മിനിറ്റ് 52 സെക്കൻഡ്.

0: മഴവില്ല്.
1: എല്ലാ പ്രിയപ്പെട്ടവർക്കും മഴവില്ലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യം യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. എഴുതിയത് ONV കുറുപ്പ്, ഈണം പകർന്നത് ആലപ്പി രംഗനാഥ്. വസന്തബന്ധുരാ

0: കൊയിലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10
1: ഗർഭസ്ഥ ശിശു വൈകല്യം നേരത്തെ കണ്ടെത്താം. പ്രശസ്തരായ റേഡിയോളജിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഫീറ്റൽ മെഡിസിൻ വിഭാഗം.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
0: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
2: രാവിലെ 8:23.
3: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച.
2: ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ.
4: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
5: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
4: കെ പി പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744555024.
6: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറന്റ് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം വിട്ടാപ്പള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
7: വിട്ടാപ്പള്ളി ഏജൻസീസ്.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
4: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
8: വലിയ വിലയ്ക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
9: അന്തപ്പ, എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂന്ന്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ.
10: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
11: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
10: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
12: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
13: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connect 2.0, and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
14: Kia, movement that inspires.
1: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
11: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: അമ്മയ്ക്ക് കരുതലായി,
11: കുഞ്ഞിന് കാവലായി
1: അലോഹ ഹോസ്പിറ്റൽ.
11: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
1: കാർഷിക വൃത്താന്തം
11: എന്നും രാവിലെ 6:30.
1: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
11: കണ്ടംകുളത്തി പ്രസവരക്ഷ.
1: ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം ജീവിത പാഠം.
15: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
16: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
17: ചേട്ടാ, ദേ ചൂട് കൂടിക്കൂടി വരും കേട്ടോ, നോക്കിക്കോ, ഇനി ACയുടെയും വില കൂടും.
18: മോളെ, ചൂട് എത്ര കൂടിയാലും പിട്ടാപ്പള്ളി ഏജൻസീസിൽ നിന്നും നല്ല ബ്രാൻഡഡ് ACകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും. അത് മാത്രമല്ല, പിട്ടാപ്പള്ളി ഏജൻസീസ് ആകുമ്പോ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ എല്ലാ സർവീസും ഉത്തരവാദിത്തത്തോടെ ചെയ്യും.
17: പിട്ടാപ്പള്ളി ഏജൻസീസ്, ഇനി വില കേട്ട് ഉയർക്കാതെ AC വാങ്ങാം.
19: മഴവില് തുടരുന്നു, ഇനി വിജയൻ കോവൂർ പാടിയ ഗാനം കേൾക്കാം. രചന പി ശ്രീധരനുണി, സംഗീതം പകർന്നത് കെ കുഞ്ഞിരാമൻ.

0: പ്രിയപ്പെട്ടവരെ, ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് കേൾക്കാം അഖില കേരള റേഡിയോ നാടകോത്സവം. ഇന്ന് നാടകം ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു, ശബ്ദം നൽകുന്നവർ പ്രേംകുമാർ, ദേവി രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എസ്, തന്മയ സോൾ, തിരുമല രാമചന്ദ്രൻ, തമ്മന സോൾ, ബിജു കല്ലുവാതുകൾ, അനീഷ് നായർ, വിനോദ് കല്ലറ എന്നിവർ. ഇന്ന് ഉച്ചയ്ക്ക് മറക്കാതെ കേൾക്കുക അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ നാടകം ജീവിതോത്സവം.
1: 94,900 രൂപ വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55-inch 4K QLED TV ഇപ്പോൾ പാർട്ടി സ്പീക്കറോടുകൂടി 33,900 രൂപയ്ക്ക് കണ്ണങ്കണ്ടിൽ നിന്നും സ്വന്തമാക്കാം.
2: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം, എന്നും രാവിലെ 8:15.
3: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
4: അല്ല ഭാസ്കരേട്ടാ, നിങ്ങള് കൊറേ ദിവസമല്ലേ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
5: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണം എന്നാ ആലോചിക്കുന്നത്.
4: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസൽ ഷിഫേന്ന് ചെയ്ത

0: പോരെ.
1: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ് എന്നോ?
0: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഇന്റെ അച്ഛനും ഒക്കെ മുട്ടു മാറ്റി വെച്ചത് അവിടെ നിന്നല്ലേ.
1: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
2: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
1: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
2: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332999.
3: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
3: രാവിലെ 8:23.
4: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച.
3: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
5: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
6: Kia, movement that inspires.
7: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
8: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
9: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
10: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90-20-620-630.
9: മീഡിയ വാണി
10: നമ്പർ മറക്കല്ലേ, 90-20-620-630.
11: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
12: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
11: അതിപ്പോ എളുപ്പമല്ലേ. വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
12: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
13: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
14: എന്നും രാവിലെ 8:30.
13: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
14: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
15: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
16: മഴവില്ലിൽ ഇനി കേൾക്കാം ജയശ്രീ പാടിയ ഗാനം.

0: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
1: വാക്കും
0: പൊരുളും പ്രായോജകർ
1: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
0: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
2: ദിവസവും കാലത്ത് 6:35.
3: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങ.
4: അൽ റെഹാൻ ഉള്ളപ്പോ തീമര ഉൾപ്പെടെയുള്ള നേത്രരോഗങ്ങൾ എന്തിനാ പേടിക്കണേ?
5: ഒരു എ സി വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നേ? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക് ചെല്ല്.
6: അവിടെ 18-ൽ പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400-ൽ പരം മോഡൽ ACകൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞ മറ്റാരേ ഉള്ളൂ.
7: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
8: മീഡിയ വാണി
0: നമ്പർ മറക്കല്ലേ, 90 20 620 630.
9: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
10: എന്നും രാവിലെ 7 മണിക്ക്.
9: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
10: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
11: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
12: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി EMI പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ. കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
13: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
14: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
9: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
10: എന്നും രാവിലെ 7 മണിക്ക്.
9: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
10: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
13: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23
15: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
13: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
16: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
17: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
13: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
16: സാന്ത്വനത്തിന്റെ കരസ്പർശം.
18: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
19: ഏതെങ്കിലും ഒരു AC വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോ ചേർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.
20: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, അത് സംരക്ഷിക്കാൻ 10,990 രൂപ മുതൽ പ്രീമിയം മോഡൽ ചിമ്മിനി ഹോബുകൾ കണ്ണങ്കണ്ടിയിൽ.
21: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0, and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
22: Kia.
23: Marvelil Osanamai, Dr. M.K. Munir Padia Ganangalkam.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിൻ്റെ ഹൃദയത്താളം. സമയം 9 മണി കഴിഞ്ഞ് 56 മിനിറ്റ് 56 സെക്കൻഡ്.
1: എഫ് എം പ്രധാന വാർത്തകൾ.
0: ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അധ്യക്ഷനാകും. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി വിശാഖപട്ടണത്തെ കിഴക്കൻ നാവിക കമാൻഡിൽ സന്ദർശനം നടത്തി. തന്ത്രപരമായി പ്രധാനപ്പെട്ട നാവിക കമാൻഡിൽ നടത്തിയ പ്രവർത്തനം പരിശീലന ഭരണപരമായ പ്രവർത്തനങ്ങൾ അദ്ദേഹം അവലോകനം ചെയ്തു. കോഴിക്കോട് പെരുവണ്ണാമൂഴിയിൽ നിന്ന് ഡിജിറ്റൽ സർവേക്കായി പുറപ്പെട്ട 3 വനംവകുപ്പ് ഉദ്യോഗസ്ഥരും 4 റവന്യൂ ഉദ്യോഗസ്ഥരും അടങ്ങിയ സംഘം വനമേഖലയിൽ അകപ്പെട്ടു. വനംവകുപ്പ് തിരച്ചിൽ ശക്തമാക്കി. 2024-25 വർഷത്തെ കണ്ണൂർ സർവകലാശാല നാഷണൽ സർവീസ് സ്കീം അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച പ്രോഗ്രാം ഓഫീസർമാരായി കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ ഡോക്ടർ കെ വി വിനീഷ് കുമാർ, കണ്ണൂർ വിമൻസ് കോളേജിലെ ഡോക്ടർ കെ പി നിധീഷ്, പയ്യന്നൂർ കോളേജിലെ ഡോക്ടർ ടി വി സുരേഖ, പനമരം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എം എ ഷെറീന, മട്ടന്നൂർ കോളേജിലെ ജെസിക്ക സുധീർ എന്നിവർക്കാണ് പുരസ്കാരം. പത്തനംതിട്ട ഓമല്ലൂർ പൈവള്ളി ഭാഗത്ത് 4 പേരെ കടിച്ചു പരിക്കേൽപ്പിച്ച തെരുവുനായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് തെരുവുനായ്ക്കൾക്ക് പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പ് ഊർജിതമാക്കി. പാലക്കാട് മലമ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. വെള്ളെടുത്താമ്പറ്റ കോളനിയിലെ എം ചന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഏഷ്യൻ സീനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം ജ്ഞാനേശ്വരി യാദവിന് ഇരട്ട മെഡൽ നേട്ടം. 53 കിലോഗ്രാം സ്നാച്ച് വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ താരം തുടർന്ന മത്സരങ്ങളിൽ ആകെ 194 കിലോഗ്രാം ഉയർത്തിയാണ് വെങ്കല മെഡൽ ഉറപ്പിച്ചത്.
1: എഫ്എം പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 1661 മംഗളൂരു

0: പാലക്കാട് എക്സ്പ്രസ് 10:59, 1:06, 1:01 ശ്രീനഗർ തിരുവനന്തപുരം എക്സ്പ്രസ് 44 മിനിറ്റ് വൈകി 11:17, 1:06:06 തിരുവനന്തപുരം ബാംഗ്ലൂരു എറണാട് എക്സ്പ്രസ് 11:33, 1:06:06 ബാംഗ്ലൂരു ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് 11:38 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1:06:36 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49, 5:06:06 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 9 മണി കഴിഞ്ഞ് 59:58. അല്പസമയത്തിനകം അടുത്ത പരിപാടി.
1: സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: സ്വാധീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് കുറച്ചു നാളുകളായി നാം വളരെ ഉത്കണ്ഠയോടെ ശ്രദ്ധിക്കുന്ന ഒരു രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. ഈ രോഗത്തിന്റെ വ്യാപനത്തെക്കുറിച്ചും അതിന്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. അമീബിക് മസ്തിഷ്ക ജ്വരം നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് കൂടുതൽ കാണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഈ രോഗത്തിൽ അല്ലെങ്കിൽ രോഗവ്യാപനത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ടോ? അതിനെക്കുറിച്ച് എന്താണ് മാഡത്തിന് പറയാനുള്ളത്?
2: അതായത് നമുക്ക് മസ്തിഷ്ക ജ്വരം തലച്ചോറിനെയോ അതിന്റെ ആവരണത്തെയോ ബാധിക്കുന്ന അണുബാധയാണ് നമ്മൾ മസ്തിഷ്ക ജ്വരം എന്ന് പറയുക. അത് പനി, തലവേദന, ഛർദ്ദിൽ തുടങ്ങിയ ലക്ഷണങ്ങളോടെ കാണപ്പെടും. അപ്പോൾ ഇതിനുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ, അതായത് നമ്മുടെ തലച്ചോറിന് ചുറ്റുമുള്ള ആവരണത്തിനകത്തു നിന്നുള്ള ദ്രാവകം കുത്തിയെടുത്തുള്ള പരിശോധന, നമ്മുടെ ശരീരത്തിന്റെ നടുഭാഗത്തു നിന്നുമാണ് ഈ ദ്രാവകം കുത്തിയെടുത്ത് പരിശോധിക്കുന്നത്. അപ്പൊ ഈ ദ്രാവകത്തില് പരിശോധന പലതരത്തിൽ, ബാക്ടീരിയയാണോ, വൈറസ് ആണോ, ഫംഗസ് ആണോ, ടി ബി ആണോ, ഇതെല്ലാം അറിയാനുള്ള പല വിധത്തിലുള്ള പരിശോധനകളുണ്ട്. കൾച്ചർ മുതൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് PCR ടെസ്റ്റ് കഴിഞ്ഞൊരു 10 വർഷത്തിനപ്പുറം നമുക്ക് അതും ലഭ്യമാണ്. പക്ഷേ ഇതിൽ എത്ര തന്നെ നോക്കിയാലും, നമ്മൾ PCR ടെസ്റ്റ് വരെ നോക്കിയാലും, ഒരു 30% ആൾക്കാരിൽ മാത്രമേ, ഒരു 25 മുതൽ 30% ആൾക്കാരിൽ മാത്രമേ ഈ അണുബാധ ഉണ്ടാക്കുന്ന അണു ഏതാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ മാത്രം തന്നെ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. ഒരു സാധാരണ രക്തപരിശോധന പോലെയോ, അല്ലെങ്കിൽ ഒരു മൂത്രത്തിൽ അണുബാധ ഉണ്ടാകുമ്പോൾ ഉള്ള പരിശോധന പോലെയോ, ഒരു കഫ പരിശോധന പോലെയോ അത്ര എളുപ്പം അണു ഈ സ്രവത്തിൽ നമുക്ക് കിട്ടാറുണ്ടായിരുന്നില്ല. ഈ 30% മാത്രമായിരുന്നു നമുക്ക് ആകെ കിട്ടിയിരുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ നമ്മുടെ ഗൈഡ് ലൈൻസ് ചേഞ്ച് ചെയ്തപ്പോൾ, ആരെയൊക്കെ അമീബയ്ക്ക് ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ഗൈഡ് ലൈൻസ് ചേഞ്ച് ചെയ്തപ്പോൾ, എല്ലാ രീതിയിലും ഈ തലച്ചോറിന്റെ അണുബാധയുമായിട്ട് വരുന്ന എല്ലാ രോഗികളുടെയും സ്രവം അമീബ പരിശോധിക്കണം എന്നുള്ള നയം നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ വന്നു. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ഈ സ്രവത്തിനെ വെറ്റ് മൗണ്ട്, അതായത് മൈക്രോസ്കോപ്പിലൂടെ ഫ്രഷ് ആയിട്ടുള്ള സാമ്പിൾ നോക്കുന്ന വെറ്റ് മൗണ്ട് പരിശോധനയും, പിന്നെ ഈ വർഷം മാർച്ച് മുതൽ തിരുവനന്തപുരത്ത് നമ്മുടെ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബിൽ PCR പരിശോധനയും നിലവിൽ വന്നു. അതോടുകൂടി നമുക്ക് കൂടുതൽ ഈ സ്രവത്തിലെ അമീബയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിഞ്ഞു. ഈ PCR ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ പ്രൈവറ്റ് ലാബുകളിൽ പോലും ലഭ്യമായിട്ടുള്ള ഒന്നല്ല. രാജ്യത്ത് തന്നെ 2-3 സ്ഥലങ്ങളിൽ മാത്രമാണ് ഇതുള്ളത്. വളരെ അപൂർവമായിട്ടാണ് ഒരു പ്രൈവറ്റ് ലാബ്സിൽ പോലും ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം അത്യപൂർവമായിട്ടുള്ള ടെസ്റ്റ് നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ തന്നെ ചെയ്യാനുള്ള സൗകര്യം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം നമ്മുടേതാണെന്ന് തന്നെ പറയാം. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് നമുക്കിത് അക്യാന്തമീബയാണോ അതോ നെഗ്ലേറിയയാണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു തുടങ്ങിയത്. മാത്രമല്ല, നമ്മുടെ തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലെ മൈക്രോബയോളജി വിഭാഗവും വളരെ ശക്തമായി തന്നെ, വളരെ സ്ട്രോങ് ആയി തന്നെ ഇത് കണ്ടെത്താൻ പ്രാപ്തരാണ്. അങ്ങനെ നമുക്ക് കൂടുതൽ ഇത്തരം അണുബാധകൾ ഇതാണ്, അമീബയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. മുമ്പ് നമുക്ക് 70% ആൾക്കാരിൽ അണു ഏതാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അന്ന് നമ്മൾ ബാക്ടീരിയയ്ക്കും വൈറസിനും എല്ലാം ചേർന്ന് ഒരു സംയോജന

0: ജനവുമാണ് തലച്ചോറിലെ അണുബാധയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മൾ ചെയ്തിരുന്നത്. പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാത്തപ്പോൾ ടി ബിയുടെ ചികിത്സയും ചെയ്യേണ്ടി വരുമായിരുന്നു. ടി ബിയുടെ അണു എപ്പോഴും കിട്ടണം എന്നില്ല. പക്ഷെ ഈ പല മരുന്നുകളും അമീബിക്കെതിരെയും വർക്ക് ചെയ്യുമെന്നുള്ളതിനാൽ കുറെ പേർ രക്ഷപ്പെടുമായിരുന്നു. പിന്നെ കൃത്യമായ ചികിത്സ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അണുബാധയുള്ള, മസ്തിഷ്കത്തിന്റെ അണുബാധയുള്ള 50% ആൾക്കാർ മരണപ്പെടുകയും ചെയ്യും. അപ്പൊ ഇവരിലും പലപ്പോഴും നമുക്ക് കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് അന്ന് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ലഭ്യമായ ഈ മെച്ചപ്പെട്ട ടെസ്റ്റിംഗ് സൗകര്യങ്ങളിലൂടെയും കൃത്യമായിട്ട് എല്ലാ ഈ അണുബാധ മസ്തിഷ്ക അണുബാധ ഉള്ളവർക്കും അമീബ ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു നിയമം പോലും നമ്മുടെ നാട്ടിൽ വന്നതോടുകൂടി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. കൃത്യമായ ടെസ്റ്റിംഗ് സ്ട്രാറ്റജിയിലൂടെ അത് നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനവും നമ്മുടേതാണ്. അങ്ങനെ നമുക്ക് ഇതിന്റെ കാരണം കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷെ മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ മസ്തിഷ്ക അണുബാധ വന്നിട്ടുള്ളവരുടെ എണ്ണം വർദ്ധിച്ചതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല. പക്ഷേ കാരണം കണ്ടെത്താൻ കഴിയുന്നുണ്ട്, കൃത്യമായ ചികിത്സ കൃത്യസമയത്ത് നൽകാനും കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വർദ്ധിച്ചു വരുന്നു എന്ന് നമ്മൾ പത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. കൃത്യമായ കാരണം കണ്ടെത്തി കൃത്യമായ സമയത്ത് ചികിത്സ നൽകി കൂടുതൽ രോഗികൾക്ക് രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ശരിക്കും ആശ്വാസകരമായിട്ടുള്ള കാര്യം.
1: ഇനി പ്രധാനമായും അറിയേണ്ടത് ഈ രോഗത്തിന്റെ പകർച്ച എങ്ങനെ എന്നുള്ളതാണ്. അതിനെ കുറിച്ചൊന്ന് പറയാമോ മാഡം?
0: പകർച്ചാരീതിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനം, ഒന്ന്, മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു അസുഖമല്ല. രണ്ട്, മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു അസുഖവുമല്ല. മൃഗങ്ങളിലും ഈ അമീബകൾ പലതും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ ഇവയൊന്നും തന്നെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലോട്ടോ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലോട്ടോ വരുന്നതല്ല. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമ്മൾ എപ്പോഴും മീഡിയയിൽ ഇപ്പൊ കേൾക്കുന്നതുമായിട്ടുള്ളത്, പ്രധാനമായിട്ട് കെട്ടിക്കിടക്കുന്ന വെള്ളം, അത് അശുദ്ധമായിട്ടുള്ള വെള്ളമായിരിക്കാം. നമ്മൾ എവിടെയായാലും വെള്ളം കെട്ടിക്കിടന്നാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ പായൽ വരുന്നതായിട്ട് നമുക്കറിയില്ലേ. അപ്പൊ അങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളം, പ്രത്യേകിച്ചും കുറച്ച് ചൂട് കൂടിയുള്ള, നമ്മുടെ സംസ്ഥാനത്ത് ഒരു 25 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് ആണല്ലോ പൊതുവെയുള്ള താപനില. അപ്പൊ ആ താപനില പ്രത്യേകിച്ചും നെഗ്ലേറിയ പോലെയുള്ള അമീബയ്ക്ക് വളരാൻ കൂടുതൽ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നതും നമ്മൾ സ്വിമ്മിംഗ് പൂൾസിലോ അല്ലെങ്കിൽ തീം പാർക്കിലോ പോകുമ്പോഴും കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ മുങ്ങിക്കുളിക്കുമ്പോൾ നമ്മുടെ മൂക്കിലൂടെ ഈ അശുദ്ധജലത്തിലൂടെ അമീബ നമ്മുടെ തലച്ചോറിലേക്ക് പ്രവേശിക്കാം. അതായത് നമ്മുടെ തലയോട്ടിയ, നമ്മുടെ മൂക്കിന്റെ മുകളിൽ ഒരു നേർത്ത ഒരു പാളിയുണ്ട്, ക്രിബ്രിഫോം പ്ലേറ്റ്. പ്രത്യേകിച്ചും കുട്ടികളിൽ അത് നല്ല രീതിയിൽ വികസിച്ചിട്ടുണ്ടാവില്ല, അവിടെ ചെറിയ സുഷിരങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ചില ENT സർജറികളൊക്കെ ചെയ്തിട്ടുള്ള ചിലരിൽ, എല്ലാവർക്കും അല്ല, ചിലതരം ENT സർജറീസ് ചെയ്തുള്ളവർക്ക് തലച്ചോറിന് തലയോട്ടിക്ക് മുഖത്ത് ആക്സിഡന്റ് ഒക്കെ പറ്റി മൂക്കിനൊക്കെ പരിക്ക് പറ്റിയവരിലെല്ലാം ആ സുഷിരങ്ങളിലൂടെ ഈ അമീബ എളുപ്പത്തിൽ ഞരമ്പിലൂടെ നമ്മുടെ തലച്ചോറിലോട്ട് പ്രവേശിക്കാം. അതാണ് നമുക്ക് ഏറ്റവും കോമൺ, ഏറ്റവും സാധാരണയായിട്ട് അറിയാവുന്നതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും നമുക്ക് ഏറ്റവും പ്രിവെന്റ് ചെയ്യാനും തടയാനും കഴിയാവുന്ന ഒരു മാർഗം ഇതാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലുള്ള, അതുപോലെ മൂക്ക് വെള്ളം വെച്ച് വലിച്ച് കഴുകുന്നവരുണ്ട് ചിലർ, അത് മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കും അല്ലാതെയും മൂക്ക് വെള്ളം വലിച്ചു കയറ്റി കഴുകുന്നതും ഒഴിവാക്കേണ്ടതാണ് അശുദ്ധമായിട്ടുള്ള ജലം ഉപയോഗിച്ച്. രണ്ടാമത്തൊരു കാര്യം, മുറിവുകൾ നമ്മൾ കഴുകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അപ്പൊ കിട്ടുന്ന വെള്ളം ഉപയോഗിച്ച് കഴുകും. പക്ഷേ ഈ മുറിവുകളിലും ഇത്തരം വെള്ളം കോണ്ടാക്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ മുറിവുള്ള കാലമായിട്ട് നമ്മൾ ചെളിയിലൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിലും ആ മുറിവിലൂടെ അമീബ നമ്മുടെ രക്തത്തിലേക്ക് പ്രവേശിച്ച് ഇതുണ്ടാക്കാം. മറ്റൊന്ന്, ഒരുപാട് പൊടിപടലങ്ങൾ ഉള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ എ സിയുടെ വെന്റിനടുത്തെല്ലാം വർക്ക് ചെയ്യുമ്പോൾ ആ സമയത്ത് അമീബയുടെ സിസ്റ്റം എല്ലാം ശ്വസനത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പോകാം. ഈ സിസ്റ്റ് രൂപത്തിലുള്ള അമീബ അതൊരു ചെറിയ തോട് പോലുള്ളതാണ്. ആ തോട് പൊട്ടിച്ച് അത് എപ്പോ വേണമെങ്കിലും ഈ അമീബ ആക്റ്റീവ് ആകാം. അത് കൂടുതൽ ആ നിർജീവമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് സജീവമായി രക്തത്തിലൂടെ കലർന്ന് നമ്മുടെ, പ്രധാനമായിട്ടും തലച്ചോറാണ് അമീബയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവയവം, അവിടേക്കാണ് കൂടുതൽ അണുബാധ ഉണ്ടാക്കുക. ഈ മൂന്ന് രീതിയിലാണ് പ്രധാനമായിട്ടും അമീബ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതും രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്.
1: മാഡം, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: നമ്മൾക്ക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷണം ജ്വരം അഥവാ പനി തന്നെയാണ്. ഒന്ന്, പ്രധാനപ്പെട്ട പനി ഉണ്ടാകാം. പക്ഷേ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് പനി ഇല്ലാതെയും മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള മറ്റു പല അസുഖങ്ങളുമായിട്ട് ഈ രോഗികൾ വരുന്നുണ്ട്. മറ്റൊന്ന്, തലവേദന. ഇപ്പൊ മുൻപ് തലവേദന ഉണ്ടായിരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മുമ്പുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള അതികഠിനമായ, തീവ്രമായ, ഒരുപക്ഷെ ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കടുത്ത തലവേദന, അതിനോടൊത്ത് ഓക്കാനമുണ്ടാകാം, ഛർദിലുണ്ടാകാം, കഴുത്തിന് വേദന, കഴുത്ത് തിരിക്കുമ്പോഴുള്ള മസിലിനൊരു പിടുത്തം, അത് ഈ തലച്ചോറിന്റെ ആവരണത്തിൽ പഴുപ്പ് വരുമ്പോൾ ഉള്ള ഒരു ആദ്യ ലക്ഷണങ്ങളിലൊന്നാണ്. മറ്റൊന്ന്, വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ കണ്ണ് പുളിക്കുന്ന പോലെ തോന്നുക, ചെവി വളരെ അസ്വസ്ഥത അനുഭവപ്പെടുക. തലച്ചോറിൽ കൂടുതൽ അണുബാധ കൂടുതൽ തീവ്രമാകുമ്പോൾ

0: സംസാരത്തിന് കുഴച്ചിൽ, മയക്കം, ബോധക്ഷയം, ജന്നി തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാവാം. കുറച്ചുകൂടെ കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ പലപ്പോഴും അബോധാവസ്ഥയും കൈകാലുകളുടെ പേശി ചലനക്കുറവും അങ്ങനെയുള്ള ലക്ഷണങ്ങളുമായിട്ടും ഇത്തരം രോഗികൾ വരാറുണ്ട്. ചിലർക്ക് തലച്ചോറിനകത്തെ മർദ്ദം, പ്രഷർ കൂടുന്ന ലക്ഷണമായിട്ടാണ് വരിക. ഇവർ പലപ്പോഴും രണ്ടായിട്ട് കാണുന്നത് പോലെയും ചെവിക്കുള്ളിൽ മൂളൽ, മുഴക്കം, പെട്ടെന്ന് ചിലപ്പോൾ കാഴ്ച മങ്ങുന്ന പോലുള്ള ലക്ഷണങ്ങൾ, ഇത്തരം രോഗലക്ഷണങ്ങളുമായിട്ടും ഈ രോഗികൾ വരാറുണ്ട്. അപ്പം മുൻപില്ലാത്ത രീതിയിലുള്ള പുതിയൊരു തരത്തിലുള്ള തലവേദന കഠിനമായിട്ട് വരികയാണ്, ഉറക്കം പോലും പറ്റാത്ത രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇത്തരം ലക്ഷണങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഡോക്ടറെ കണ്ട് വേണ്ട പരിശോധനകൾ ചെയ്യണം.
1: മാഡം, ഈ രോഗത്തിന് കൃത്യമായ ചികിത്സയുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: അതായത് നമുക്ക് ഏതൊരു രോഗത്തിനും ചികിത്സാ രീതി എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെരിമെന്റൽ ട്രയൽസ് എന്നൊക്കെ പറയും, റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ, അതൊക്കെയാണ് ഏറ്റവും തെളിവ് എന്ന് പറയുന്നത്. പക്ഷേ ഈ അമീബിക് മെനിങ്കോ എൻകെഫലൈറ്റിസ് ഒന്നും അങ്ങനെ നമുക്ക് പരീക്ഷണാടിസ്ഥാനത്തിലൊരു റാൻഡമൈസ് കൺട്രോൾ ട്രയൽ ഒന്നും നടത്താൻ കഴിയുന്ന ഒരു രോഗമല്ല. അത് ലോകത്ത് ഒരിടത്തും അങ്ങനെയല്ല. അപ്പൊ നമുക്ക് ഉള്ള തെളിവുകൾ ലോകത്ത് എമ്പാടും ഉള്ള പല കേസ് റിപ്പോർട്ട്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള എവിഡൻസ്, ആ തെളിവുകൾ വെച്ച് ഓരോ രോഗികൾക്കും ഏതായിരിക്കും ഏറ്റവും പ്രയോജനപ്പെട്ടിട്ടുള്ള മരുന്നുകൾ എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള 4 മരുന്നുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്, നമ്മുടെ നാട്ടിലും ലഭ്യമാണ്. അത് വെച്ചാണ് ഒരു സെഫ്ട്രാക്സോൺ, അസിത്രോമൈസിൻ, ഡോക്സിസൈക്ലിൻ, ഫ്ലൂക്കണസോൾ, അങ്ങനെ ചിലതരം മരുന്നുകളുണ്ട്. ഇവയുടെ ഒരു സംയോജനമാണ് മിക്ക രോഗികൾക്കും നമ്മൾ ഉപയോഗിച്ച് വരിക. പിന്നെ ഈ PCR പരിശോധനയിൽ നമുക്ക് ഏത് തരം അമീബയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അതിനും നെഗ്ലേറിയ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അക്കാന്തമീബ ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മരുന്നുകൾ ഒരു എക്സ്ട്രാ മരുന്ന് അഡീഷണൽ ആയിട്ട് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. പിന്നെ വേണ്ടത് രോഗിക്ക് സപ്പോർട്ടീവ് കെയർ ആണ്, അല്ലെങ്കിൽ ആ രോഗലക്ഷണം അനുസരിച്ച്. ഉദാഹരണത്തിന് അപസ്മാരം ഉണ്ടെന്നുണ്ടെങ്കിൽ ജന്നി വരാതിരിക്കാനുള്ള മരുന്ന്, തലച്ചോറിലെ മർദ്ദം കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാനുള്ള മരുന്ന്, തലച്ചോറിലെ ആവരണത്തിലെ നീര് കുറയ്ക്കാനുള്ള മരുന്ന്, ഇത് ഓരോ രോഗലക്ഷണങ്ങൾ അനുസരിച്ചുള്ള മറ്റ് കെയർ വേണ്ടി വരും. അപ്പൊ അബോധാവസ്ഥയിലേക്ക് പോവുകയോ ജന്നി വരികയോ ഒക്കെ ചെയ്യുന്ന ഒരു രോഗിയാണെങ്കിൽ നമുക്ക് അവർക്ക് ഒരു ICU കെയർ വേണ്ടി വന്നേക്കാം, ചിലപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായം വേണ്ടി വന്നേക്കാം. ഇപ്പൊ തലച്ചോറിനകത്ത് പഴുപ്പ് കെട്ടിക്കിടക്കുകയോ അല്ലെങ്കിൽ തലച്ചോറിലെ മർദ്ദം മരുന്നുകളോട് പ്രതികരിക്കാത്ത രീതിയിൽ ഉയർന്നു നിൽക്കുകയോ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ന്യൂറോ സർജറിയും വേണ്ടി വന്നേക്കാം. ആ പഴുപ്പ് എടുത്ത് കളയാനോ അല്ലെങ്കിൽ പ്രഷർ കുറയ്ക്കാനോ ഉള്ള സർജറിയും ചില രോഗികൾക്ക് വേണ്ടി വരും.
1: മാഡം, നമുക്ക് എങ്ങനെയാണ് ഈ രോഗത്തെ പ്രതിരോധിക്കുവാനാവുക?
0: നമുക്ക് പ്രതിരോധിക്കാൻ ഏറ്റവും നന്നായിട്ട് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, നമ്മൾ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊന്നും തല മുങ്ങി കുളിക്കുകയോ അല്ലെങ്കിൽ അശുദ്ധമായ വെള്ളം നമ്മുടെ മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ശുദ്ധമായിട്ടുള്ള ജലം എപ്പോഴും നമ്മുടെ എല്ലാ ജലസ്രോതസ്സുകളും ശുദ്ധമായി സൂക്ഷിക്കണം. രണ്ടാമത്തേത്, മുറിവുകളൊക്കെ കഴുകുമ്പോൾ അല്ലെങ്കിൽ മുറിവുള്ള കാലുമായിട്ട് നമ്മൾ ചെളിയിലും അഴുക്ക് വെള്ളത്തിൽ ചവിട്ടാതിരിക്കും. മുറിവുകളിലൂടെ പെട്ടെന്ന്, അത് പ്രത്യേകിച്ചും രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരിൽ അത് അമീബ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വഴിയാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ.
1: മാഡം, നമ്മുടെ ജലസ്രോതസ്സുകൾ ശുദ്ധിയായി സൂക്ഷിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത ഈ രോഗത്തെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിലില്ലേ? അതിനെ കുറിച്ച് എന്താണ് മാഡത്തിന് പറയാനുള്ളത്?
0: നമുക്ക് എവിടെയായാലും ജലത്തിൽ അമീബയും മറ്റ് ജീവികളും ഉണ്ടാകും, അത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഈ ജലസ്രോതസ്സുകൾ ശുദ്ധമായിട്ട് സൂക്ഷിക്കുക. നമ്മൾ ചിലരിൽ കണ്ടത് വീട്ടിലെ കിണറ്റിൽ മീൻ വളർത്തുന്നവരുണ്ട്, അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. മീൻ വളർത്തുമ്പോൾ അതിൽ അമീബ പോലുള്ള സൂക്ഷ്മജീവികൾ പെറ്റ് പെരുകാനുള്ള സാധ്യത കൂടുകയാണ്. പിന്നെ മീൻ വളർത്തുന്നു എന്ന് പറഞ്ഞ് ക്ലോറിനേറ്റ് ചെയ്യാതിരിക്കും, മീൻ ചത്തുപോകുന്നത് അതൊഴിവാക്കണം. അതുപോലെ സെപ്റ്റിക് ടാങ്ക് എല്ലാം ഇതിനടുത്തായിട്ട് കിണറിനടുത്തുണ്ടെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കാൻ നോക്കുക. അങ്ങനെയുള്ള രീതിയിൽ ഈ കിണറിലെ വെള്ളം മലിനമാകാതെ സൂക്ഷിക്കണം. കൃത്യസമയത്ത് ആരോഗ്യ പ്രവർത്തകർ പറയുന്നതനുസരിച്ച് ക്ലോറിനേഷൻ ചെയ്യണം. അതുപോലെ പല വീടുകളിലും ഈ വെള്ളം സൂക്ഷിക്കുന്ന ടാങ്കുകളുണ്ട്. ആ ജലസംഭരണികൾക്കുള്ളിലും അമീബ ഉണ്ടാകാം. അമീബ എന്നല്ല, പായലുണ്ടാകും, സ്വാഭാവികമാണ്. വെള്ളം എവിടെ കെട്ടിക്കിടന്നാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ പായലുണ്ടാകും. അപ്പൊ ഈ ജലസംഭരണികൾ നമ്മൾ കൃത്യമായി സൂക്ഷിക്കണം. പിന്നെ ഈ അമീബ എന്നുള്ളത് നമ്മുടെ നാട്ടിൽ മാത്രമുള്ള ഒരു സംഗതി അല്ല, ഇത് ലോകമെമ്പാടും ഉള്ളത് തന്നെയാണ്. നമ്മുടെ നാട്ടിലെ ടെസ്റ്റിംഗ് ഇംപ്രൂവ് ചെയ്തത് കൊണ്ട് മാത്രമാണ് നമുക്കിത് കൃത്യമായി നേരത്തെ കണ്ടെത്താൻ കഴിയുന്നത്. ഇത് പല രോഗികളിലെ, രോഗികളല്ല, ആരോഗ്യമായിട്ടിരിക്കുന്ന സാധാരണ മനുഷ്യരിലുള്ള ആന്റിബോഡി ടെസ്റ്റിംഗ് ഉണ്ട്. നമ്മുടെ ശരീരത്തിനുള്ളിൽ ഏതെങ്കിലും അമീബയാവട്ടെ, ബാക്ടീരിയ ആവട്ടെ, ഇവയൊക്കെ പ്രവേശിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള സീറോ പ്രിവലൻസ് സ്റ്റഡീസ്, ഇത് വിദേശ രാജ്യങ്ങളിൽ നടത്തിയിട്ടുള്ളവയാണ്. കഴിഞ്ഞ വർഷം ടെക്സസിൽ നടത്തിയിരുന്നു, US UKയിലും ഒക്കെ നടത്തി, ഓസ്ട്രേലിയയിലും എല്ലാം നടത്തിയിട്ടുള്ളതാണ്. അപ്പൊ ഇതിലെല്ലാം കണ്ടെത്തിയിട്ടുള്ളത് സാധാരണ മനുഷ്യരിൽ പോലും 90%

0: ആൾക്കാരിലും നെഗ്ലേറിയയുടെ വന്നു പോയതിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ അക്കാദമിയോ 95% ആൾക്കാരിലും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതായത് നമ്മൾ എല്ലായിടത്തും ഉള്ളൊരു സൂക്ഷ്മജീവി തന്നെയാണിത്. അത്രത്തോളം ഭയക്കേണ്ട ഒരു കാര്യമല്ല. പക്ഷെ നമ്മുടെ ജലസ്രോതസ്സുകളെല്ലാം മലിനമാകാതെ ശുദ്ധമായി സൂക്ഷിക്കണം. അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. ലക്ഷണങ്ങൾ കണ്ട എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ സേവനം തേടുകയും വേണം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റും 13 സെക്കൻഡും.

ഇപ്പോൾ ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് ബോളിവുഡ് ഹിറ്റ്സ്. 10:50 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ടത്. 12:00 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 12:10 ഇശൽ. 12:25 ജാലകം, 12:40 പ്രകാശധാര. 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം, നാടകം ജീവിതോത്സവം. രചന ശ്രീജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു. ശബ്ദം നൽകുന്നവർ പ്രേംകുമാർ, ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എ എസ്, തന്മയാസോൾ, തിരുമല രാമചന്ദ്രൻ, തമന്നാസോൾ, ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ. തുടർന്ന് എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം, 2:30 ചലച്ചിത്രഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം.

3 മണിക്ക് ഡെയിലി സോങ് തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 3:57 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. തുടർന്ന് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം. നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന രാജേഷ് വിശ്വംഭരൻ. സംവിധാനം YS പൌർണമി. ശബ്ദം നൽകുന്നവർ ശ്രീമൂലനഗരം പൊന്നൻ, MK കൃഷ്ണൻ പോറ്റി, മനീഷ KS, ജയലക്ഷ്മി സി, കാഞ്ഞൂർ മത്തായി, വി ഉദയകുമാർ, പ്രസാദ് ബാലകൃഷ്ണൻ, മെജോ ഹരീഷ് മേനോൻ, രാജേഷ് വിശ്വംഭരൻ, YS പൌർണമി, പ്രീത പീയൂസ്, വിനിത മനമ്മൽ, EN സജിത, ബിനിത ഗോപിനാഥ്, രുക്മിണി അമ്മാൾ, അജിഷ ഹരിദാസ് എന്നിവർ. ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്.

ബോളിവുഡ് ഹിറ്റ്സ്. ബോളിവുഡ് ഹിറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യ ഗാനം കേൾക്കാം. ചിത്രം ഹം ദിൽ ദേ ചുക്കേ സനം, പാടിയത് ഉദിത് നാരായൺ, അൽക്ക യാഗ്നിക്.

0: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറണ്ട് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പള്ളിൽ ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
1: പിട്ടാപ്പള്ളിൽ ഏജൻസീസ്.

0: 94,900 രൂപ വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55-inch 4K QLED ടിവി ഇപ്പോൾ പാർട്ടി സ്പീക്കറോടുകൂടി 33,900 രൂപയ്ക്ക് കണ്ണങ്കണ്ടിൽ നിന്നും സ്വന്തമാക്കാം.
1: ചിത്രം ഓം ശാന്തി ഓം. പാടിയത് സോനു നിഗം, ശ്രേയ ഘോഷാൽ.

0: Summer's here, and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection, plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans, and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe, and smooth this summer. Visit your nearest Kia service center today.
1: Kia, movement that inspires.
2: ചേട്ടാ, ദേ ചൂട് കൂടിക്കൂടി വരും കേട്ടോ, നോക്കിക്കോ. ഇനി ACയുടെയും വില കൂടും.
3: മോളെ, ചൂട് എത്ര കൂടിയാലും പിട്ടപ്പള്ളി ഏജൻസീസിൽ നിന്നും നല്ല ബ്രാൻഡഡ് ACകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും. അത് മാത്രമല്ല, പിട്ടപ്പള്ളി ഏജൻസീസ് ആകുമ്പോ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ എല്ലാ സർവീസും ഉത്തരവാദിത്തത്തോടെ ചെയ്യും.
2: പിട്ടപ്പള്ളി ഏജൻസീസ്, ഇനി വില കേട്ടു വിയർക്കാതെ AC വാങ്ങാം.
4: നീതിമോഹൻ പാടിയ ഗാനം, ചിത്രം പത്മാവത്.

0: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
1: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
0: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: സോനു നിഗം, ശ്രേയ ഘോഷാൽ എന്നിവർ ചേർന്ന് പാടിയ ഗാനം ചിത്രം 3 ഇഡിയറ്റ്സ്.

0: కేల్కు కేల్కు కేల్కు ప్రియపెట్ట నాటుగారే, KYC అప్డేట్ చేయാനുള്ള మెసేజ్ കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ചിത്രം ഫന, ഗായകർ ഷാൻ, കൈലാഷ് ഗീർ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം.
1: FM പ്രധാന വാർത്തകൾ.
0: ദേശീയ ദുരന്ത നിവാരണ സേന 20 വർഷത്തിനുള്ളിൽ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗാസിയാബാദിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പ്രസിഡന്റ് കളർ അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അമിത്ഷാ. കൃഷി, ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങൾ, ആരോഗ്യ സംരക്ഷണം, ശുദ്ധോർജ്ജം മുതൽ ഉൽപ്പാദന സാങ്കേതിക പങ്കാളിത്തം വരെ ഇന്ത്യ ആഫ്രിക്ക സഹകരണത്തിന്റെ അടുത്തഘട്ടം കെട്ടിപ്പടുക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ ഇന്ത്യ ആഫ്രിക്ക ബിസിനസ് ഡയലോഗ് ആൻഡ് എക്സിബിഷനും ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടിക്ക് മുന്നോടിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോ ഷുഗർ, വൈറ്റ് ഷുഗർ, റിഫൈൻഡ് ഷുഗർ എന്നിവയുൾപ്പെടെ പഞ്ചസാരയുടെ കയറ്റുമതി 2026 സെപ്റ്റംബർ വരെയോ അടുത്ത ഉത്തരവ് ഉണ്ടാകുന്നതുവരെയോ കേന്ദ്ര ഗവൺമെന്റ് ഉടനടി പ്രാബല്യത്തോടെ നിരോധിച്ചു. കയറ്റുമതി നയത്തിൽ മാറ്റം വരുത്തിയെങ്കിലും യൂറോപ്യൻ യൂണിയൻ, അമേരിക്ക എന്നിവിടങ്ങളിലേക്ക് പ്രത്യേക ക്വാട്ട വഴി കയറ്റുമതിക്ക് നിരോധനം ബാധകമല്ല. നീറ്റ് യുജി 2026 ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ രാജസ്ഥാനിലെ സിക്കർ കേന്ദ്രീകരിച്ച് സിബിഐ അന്വേഷണം ഊർജ്ജിതമാക്കി. മഹാരാഷ്ട്രയിൽ നിന്ന് പേപ്പർ ഹരിയാന വഴി രാജസ്ഥാനിലെ സിക്കറിലും ജയ്പൂരിലും എത്തിയതായാണ് കണ്ടെത്തൽ. നീറ്റ് യുജി 2026 ചോദ്യപേപ്പർ ചോർച്ചാ കേസുമായി ബന്ധപ്പെട്ട് മംഗിലാൽ ബിവാൽ, ദിനേഷ് ബിവാൽ, യഷ് യാദവ്, വികാസ് എന്നീ 4 പ്രതികളെ സിബിഐ ജയ്പൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. കൂടുതൽ ചോദ്യം ചെയ്യലിന് പ്രതികളെ ഡൽഹിയിലേക്ക് മാറ്റി. കരിപ്പൂരിൽ ഹജ്ജ് ക്യാമ്പിന് തുടക്കമായി. ആദ്യ വിമാനം നാളെ രാത്രി 12:20 രണ്ടാമത്തെ വിമാനം പുലർച്ചെ 2:25 പുറപ്പെടുക. SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകിട്ട് 3 പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുക. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധരംശാലയിൽ വൈകിട്ട് 7:30 മത്സരം.
1: FM പ്രധാന വാർത്തകൾ.
2: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറണ്ട് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പള്ളിൽ ഏജൻസീസിൽ AC കൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
3: പിട്ടാപ്പള്ളിൽ ഏജൻസീസ്.
4: ആയിഷ ഗർഭിണിയാണോലേ?
5: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
4: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
6: അതപ്പ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
4: തന്നെയോ? അതേതായാലും നന്നായി.
6: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
4: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
7: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
9: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia

0: summer readiness service gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
1: Kia, movement that inspires.
2: ചേട്ടാ ദേ ചൂട് കൂടി കൂടി വരിക കേട്ടോ, നോക്കിക്കോ. ഇനി എ സിയുടെയും വില കൂടും.
3: മോളെ, ചൂട് എത്ര കൂടിയാലും പിട്ടാപ്പള്ളി ഏജൻസീസിൽ നിന്നും നല്ല ബ്രാൻഡഡ് എ സികൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും. അത് മാത്രമല്ല, പിട്ടാപ്പള്ളി ഏജൻസീസ് ആകുമ്പോ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ എല്ലാ സർവീസും ഉത്തരവാദിത്തത്തോടെ ചെയ്യും.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്, ഇനി വില കേട്ടു വിയർക്കാതെ എ സി വാങ്ങാം.
4: ട്രെയിൻ സമയം.
5: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16311 ശ്രീഗംഗാനഗർ തിരുവനന്തപുരം കൊച്ചുവേളി എക്സ്പ്രസ് 11:16 16606 തിരുവനന്തപുരം മാംഗ്ലൂർ ഏർനാട് എക്സ്പ്രസ് 11:33 16160 മാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് 11:38 16323 കോയമ്പത്തൂർ മാംഗ്ലൂർ എക്സ്പ്രസ് 11:48 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 എത്തിച്ചേരും.
4: ട്രെയിൻ സമയം.
6: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
7: ഹൃദയ സംരക്ഷണത്തിൽ എന്നും കരുതലോടെ മൗലാന ഹാർട്ട് ഫൗണ്ടേഷൻ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
8: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
9: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
10: AC ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണ്ണേജ് അഥവാ BTU-യിലുള്ള AC തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണങ്കണ്ടി, വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
11: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
12: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുമ്പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
13: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
14: ഒരു AC വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക് ചെല്ല്.
15: അവിടെ 18-ൽ പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400-ൽ പരം മോഡൽ AC ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞേ മറ്റാരും ഉള്ളൂ.
16: പിട്ടാപ്പള്ളി ഏജൻസീസ്.
17: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
18: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
19: എന്നും രാവിലെ 8:30.
18: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
19: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
2: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ്, എന്നും രാവിലെ 8:05.
6: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
0: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23.
5: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
10: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
5: നമസ്കാരം. പാലക്കാട് ജില്ലയുടെ ജലസംരക്ഷണ പദ്ധതിയായ നീർധാരയുടെ അവലോകന യോഗം ജില്ലാ കളക്ടർ മാധവിക്കുട്ടി MSന്റെ അധ്യക്ഷതയിൽ ചേർന്നു. കഴിഞ്ഞ ഒരു വർഷമായി ജില്ലയിൽ നടപ്പാക്കിയ ജലസംരക്ഷണ പദ്ധതികൾ വരൾച്ചയെ പ്രതിരോധിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചെന്ന് യോഗം വിലയിരുത്തി. വിവിധ ഡിപ്പാർട്ട്മെന്റുകളും തദ്ദേശ സ്ഥാപനങ്ങളും ഈ പ്രാധാന്യം മനസ്സിലാക്കി വരും വർഷങ്ങളിൽ കൂടുതൽ ജലസംരക്ഷണ പദ്ധതികൾ നടപ്പിലാക്കണമെന്നും ജില്ലാ കളക്ടർ യോഗത്തിൽ നിർദ്ദേശം നൽകി. ജലവിഭവ മന്ത്രാലയത്തിന്റെ പോർട്ടലായ JSJB യുടെ അവലോകനവും ഇതോടൊപ്പം നടന്നു. പുതിയ അധ്യയന വർഷാരംഭത്തിന് മുന്നോടിയായി സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി പാലക്കാട് ജില്ലാ കളക്ടർ മാധവിക്കുട്ടി MSന്റെ അധ്യക്ഷതയിൽ ചേംബറിൽ അവലോകന യോഗം ചേർന്നു. സ്കൂളുകളുടെ കെട്ടിട സുരക്ഷ, പൊതുവായ ഭൌതിക സാഹചര്യങ്ങൾ എന്നിവ പരിശോധിച്ചു.

0: ിക്കുമെന്നും മറ്റു വകുപ്പുകളിൽ നിന്നുള്ള പരിശോധനാ റിപ്പോർട്ടുകൾ ക്രോഡീകരിച്ച് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ യോഗത്തിൽ അറിയിച്ചു. സ്കൂൾ പരിസരങ്ങൾ വൃത്തിയാക്കാൻ സ്കൂൾ അധികൃതർക്ക് നിർദ്ദേശം നൽകാൻ ജില്ലാ കളക്ടർ വിദ്യാഭ്യാസ ഉപഡയറക്ടറെ ചുമതലപ്പെടുത്തി. എല്ലാ വകുപ്പുകളിലും നോഡൽ ഓഫീസർമാരെ നിയമിക്കണമെന്നും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്നും കളക്ടർ പറഞ്ഞു.
1: വികസന വാർത്തകൾ.

ഇഷ്ടഗാനങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ മുതൽ 12 മണിവരെ ആസ്വദിക്കാം ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാന പരിപാടി.

ആദ്യഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചിരിക്കുന്നത് രമ ചെറാട്ടുകുഴിയാണ്. രമ ആവശ്യപ്പെടുന്ന ഗാനം പാളങ്ങൾ എന്ന ചിത്രത്തിൽ വാണി ജയറാം പാടിയത്. ഈ ഗാനം എഴുതിയത് പൂവച്ചൽ ഖാദർ, ഈണം പകർന്നത് ജോൺസൺ.

0: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
1: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി EMI പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ. കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: അടുത്ത ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നത് ഓച്ചിറ ശിവകുമാർ പ്രയാർ ആണ്. ഇദ്ദേഹം ആവശ്യപ്പെടുന്നത് എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഈണം പകർന്നത് വി ദക്ഷിണാമൂർത്തി.
3: ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ

0: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം.
1: ആ പറയൂ.
0: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
1: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
0: എങ്ങനെ ചെയ്യേണ്ടത്?
1: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക, അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
0: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
1: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
0: ഇത്രയുള്ളൂ?
1: ഇത്രയുള്ളൂ.
0: ഇപ്പോൾ മനസ്സിലായി.
1: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
0: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: അടുത്ത ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നത് കൊല്ലമ്പടിയിൽ നിന്ന് അനീഷാണ്. അനീഷ് ആവശ്യപ്പെടുന്നു മൂന്നാമതൊരാൾ എന്ന ചിത്രത്തിൽ P ജയചന്ദ്രൻ പാടിയ ഗാനം. ഗാനശില്പികൾ ഷിബു ചക്രവർത്തി, ഔസേപ്പച്ചൻ.

പ്രിയപ്പെട്ടവരെ, സമയം ഒരു മണി കഴിഞ്ഞ് 19:05 കേട്ടുകൊണ്ടിരിക്കുന്നത്. അഖില കേരള റേഡിയോ നാടകോത്സവം ഉച്ചയ്ക്ക് ഒരു മണിക്ക് കേൾക്കൂ. ഇന്നത്തെ നാടകം ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു, ശബ്ദം നൽകുന്നവർ

പ്രേംകുമാർ, ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എസ്, തന്മയ സോൾ, തിരുമല രാമചന്ദ്രൻ, തമന്ന സോൾ, ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ എന്നിവർ. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ നാടകം ജീവിതോത്സവം. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇനി മുദ്ര എന്ന ചിത്രത്തിലെ ഗാനമാണ് പാടിയത് എം ജി ശ്രീകുമാർ. കൈതപ്രത്തിന്റെ വരികൾക്ക് ഈണം പകർന്നിരിക്കുന്നത് മോഹൻ സിത്താര. ഈ ഗാനം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചിരിക്കുന്നത് പുലാവന്തോൾ ചെമ്മലശ്ശേരിയിൽ നിന്ന് ഷാഫി, ഷറഫുനിസ, മിജ്ലാദ് മിൻഹാദ്, ഫാത്തിമ നൈഹ എന്നിവർ.

ഇഷ്ടഗാനങ്ങൾ തുടരുകയാണ്. അടുത്ത ഗാനം ആശീർവാദം എന്ന ചിത്രത്തിൽ വാണിജ്യറാം പാടിയത്, ഭരണിക്കാവ് ശിവകുമാറിൻ്റെ രചനയ്ക്ക് എം കെ അർജുനൻ്റെ സംഗീതം. ഈ ഗാനം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചിരിക്കുന്നത് കീഴാറ്റൂരിൽ നിന്നും അച്ചുണ്ണിയാണ്.

0: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros. Something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
1: Kia. Movement that inspires.
2: ഇനി കേൾക്കാം കെ പി മോഹനൻ പെരുമ്പളം ചേർത്തല ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനം. ഇദ്ദേഹം കേൾക്കാൻ ആവശ്യപ്പെടുന്നത് വെള്ളം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. ഗാനശില്പികൾ മുള്ളനേഴി, ജി ദേവരാജൻ.

ഇനി ശശിചിത്ര മലപ്പുറം ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനം കേൾക്കാം. ശശിചിത്ര ആവശ്യപ്പെടുന്നത് പ്രിയതമ എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയത്. ശ്രീകുമാരൻ തമ്പി എഴുതിയ ഈ ഗാനം ചിട്ടപ്പെടുത്തിയത് ബ്രദർ ലക്ഷ്മൺ.

പ്രിയപ്പെട്ടവര്, സമയം 11 മണി കഴിഞ്ഞ് 37 മിനിറ്റ് 37 സെക്കൻഡ് ആയിട്ടുണ്ട്. അടുത്ത ഗാനം പുന്നപ്ര വയലാർ എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും ചേർത്ത് പാടിയതാണ്. ഈ ഗാനം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് PM വാസുദേവൻ നമ്പൂതിരിയും കുടുംബവും, മുളഞ്ഞൂർ ഒറ്റപ്പാലം.

0: നിങ്ങളൊരു എ സി വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോ ഫീർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന എ സികൾ കണ്ണങ്കണ്ടിയിൽ.
1: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, അത് സംരക്ഷിക്കാൻ 10,990 രൂപ മുതൽ പ്രീമിയം മോഡൽ ചിമ്മിനി ഹോബുകൾ കണ്ണങ്കണ്ടിയിൽ.
2: ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. അംഗീകാരം എന്ന ചിത്രത്തിലെ ഗാനം ബിച്ചുത്തുരമല എഴുതി എ ടി ഉമ്മർ ഈണം പകർന്ന് എസ് ജാനകി പാടിയ ഈ ഗാനം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചിരിക്കുന്നത് രാജി മരത്തങ്കോട്.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിൽ ശ്രീനിവാസും സുജാതയും ചേർന്ന് പാടിയ ഗാനം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചിരിക്കുന്നത് സത്യൻ കരുവാറ്റക്കുന്ന് പോരൂരാണ്. ഈ ഗാനം എഴുതിയത് കൈതപ്രവും ഈണം പകർന്നത് മോഹൻ സിത്താരയും.

പ്രിയപ്പെട്ടവരെ, സമയം 11 മണി കഴിഞ്ഞ 49:21 ആയിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഇനി വാഴ എന്ന ചിത്രത്തിലെ ഗാനമാണ്. പാടിയത് രജിത് പ്രകാശ്. ഈ ഗാനത്തിന്റെ സംഗീതവും അദ്ദേഹം തന്നെയാണ്, എഴുതിയതും അദ്ദേഹം തന്നെയാണ്. രജിത് പ്രകാശ് എഴുതി, ഈണം പകർന്ന് അദ്ദേഹം തന്നെ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചിരിക്കുന്നത് ഓറം ജോൺ, പാലാരിവട്ടം, കൊച്ചി.

ഈ ഗാനത്തിൻ്റെ സംഗീതവും അദ്ദേഹം തന്നെയാണ്, എഴുതിയതും അദ്ദേഹം തന്നെയാണ്. രജത് പ്രകാശ് എഴുതി, ഈണം പകർന്ന് അദ്ദേഹം തന്നെ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചിരിക്കുന്നത് ഓറം ജോൺ, പാലാരിവട്ടം, കൊച്ചി.

അടുത്ത ഗാനം കാര്യം നിസ്സാരം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയതാണ്. ഗാനശില്പികൾ കൊന്നിയൂർ ഭാസ്, കണ്ണൂർ രാജൻ. ഈ ഗാനം കേൾക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചിരിക്കുന്നത് എം വേലായുധൻ, പുറ്റമണ്ണ.

വയലാർ രാമവർമ്മ എഴുതി, ജി ദേവരാജൻ ഈണം പകർന്ന് പഞ്ചവൻകാട് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ അടുത്ത ഗാനം ആവശ്യപ്പെടുന്നത് മോഹൻദാസ് ചമ്രക്കാട്ടൂരാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഇഷ്ടഗാനത്തോടുകൂടി ഇന്നത്തെ ഇഷ്ടഗാന പരിപാടി സമാപിക്കും.

പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഇഷ്ടഗാന പരിപാടി അവസാനിക്കുകയാണ്. ഇന്ന് ഇഷ്ടഗാനങ്ങളിലേക്ക് കത്തയച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തുടർന്നും കത്തുകൾ അയക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം ഇഷ്ട

0: FM പ്രധാന വാർത്തകൾ.
1: വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ രാവിലെ ന്യൂഡൽഹിയിൽ ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിലെ പുരോഗതിയും ആസിയാൻ കൂട്ടായ്മ സഹകരണവും ഇരു നേതാക്കളും അവലോകനം ചെയ്തതായി ഡോക്ടർ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന രണ്ട് ദിവസത്തെ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. ആഗോള സമാധാനം, സുരക്ഷ, സുസ്ഥിര വികസനം എന്നിവയ്ക്ക് നയതന്ത്ര ചർച്ചകൾ അത്യന്താപേക്ഷിതമാണെന്നും ഭീകരവാദത്തിനെതിരെ സഹകരണം ശക്തിപ്പെടുത്തണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. 11 പേരുടെ മരണത്തിനിടയാക്കിയ ചുവപ്പ് കോട്ട സ്ഫോടനത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി 7500 പേജ് കുറ്റപത്രം സമർപ്പിച്ചു. ഭീകര സംഘടനകളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന 10 പേർക്കെതിരെയാണ് കുറ്റപത്രം. കോഴിക്കോട് പെരുവണ്ണാമൂഴിയിൽ നിന്ന് ഡിജിറ്റൽ സർവേക്ക് പുറപ്പെട്ട് വനമേഖലയിൽ അകപ്പെട്ട സംഘത്തെ കണ്ടെത്തി. 3 വനംവകുപ്പ് ഉദ്യോഗസ്ഥരും 4 റവന്യൂ ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ടായിരുന്നു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് വനത്തിൽ തങ്ങേണ്ടി വന്നതാണെന്ന് ഔദ്യോഗിക വിശദീകരണം. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 240 രൂപ കൂടി 1,19,040 രൂപയായി. ഗ്രാമിന് 14,880 രൂപ. പാലക്കാട് ജില്ലയിൽ ഈ സീസണിൽ തണ്ണിമത്തൻ കൃഷിയിലൂടെ കുടുംബശ്രീ 6.8 കോടി നേടി. 45 ലക്ഷത്തോളം കിലോ തണ്ണിമത്തനാണ് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ വിറ്റത്. കോഴിക്കോട് വെസ്റ്റ്ഹീലിലെ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസസ് അക്കാദമിയുടെ ഈ അധ്യയന വർഷത്തെ ബാച്ചിൽ പ്രവേശനം തുടരുന്നു. ഡിഗ്രി യോഗ്യത നേടിയവർക്കും അവസാന വർഷ ഡിഗ്രി വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം.
0: FM പ്രധാന വാർത്തകൾ.

0: ടെന്നീസ് വേണം. എന്നാൽ കീശ കാലിയാകാതെ വാങ്ങൽ പിട്ടാപ്പിള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
2: രാവിലെ 8:23.
3: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച.
2: ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ.
0: ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15.
4: ബി ആർ ജി സി ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
5: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറണ്ട് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
6: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
7: ട്രെയിൻ സമയം.
8: ട്രെയിൻ നമ്പർ 1605 മംഗലൂരു തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസ് 12:08. നമ്പർ 1619 ചെന്നൈ എഗ്മോർ മംഗലൂരു എക്സ്പ്രസ് 1:08. ട്രെയിൻ നമ്പർ 1207 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് 2:19 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
7: ട്രെയിൻ സമയം.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 4 മിനിറ്റ് 33 സെക്കൻഡ്. അല്പസമയത്തിനുള്ളിൽ

0: last game in. In IPL cricket, Punjab Kings will take on Mumbai Indians in Dharamshala this evening. The match is scheduled to begin at 7:30 p.m. Yesterday, Royal Challengers Bengaluru defeated Kolkata Knight Riders by 6 wickets in Raipur. And with that, we end this news bulletin.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളത്തിൽ ഇപ്പോൾ ആസ്വദിക്കാം ഈശൽ.

0: അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ടുകണ്ടേ.
1: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
3: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരുമ്പയിൽ ഹോസ്പിറ്റലിലും.
1: സാന്ത്വനത്തിന്റെ കരസ്പർശം.
4: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros. Something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
5: Kia. Movement that inspires.
1: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
6: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: അമ്മയ്ക്ക് കരുതലായി,
6: കുഞ്ഞിന് കാവലായി
1: അലോഹ ഹോസ്പിറ്റൽ. ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
7: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
1: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
8: ചേട്ടാ, ദേ ചൂട് കൂടിക്കൂടി വരും കേട്ടോ, നോക്കിക്കോ. ഇനി ACയുടെയും വില കൂടും.
9: മോളെ, ചൂട് എത്ര കൂടിയാലും പിട്ടപ്പള്ളി ഏജൻസീസിൽ നിന്നും നല്ല ബ്രാൻഡഡ് ACകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും. അത് മാത്രമല്ല, പിട്ടപ്പള്ളി ഏജൻസീസ് ആകുമ്പോ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ എല്ലാ സർവീസും ഉത്തരവാദിത്തത്തോടെ ചെയ്യും.
8: പിട്ടപ്പള്ളി ഏജൻസീസ്, ഇനി വില കേട്ട് ഉയർക്കാതെ AC വാങ്ങാം.
10: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
11: ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കിൽ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണങ്കണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
12: മാഡം,
13: ആ പറയൂ.
12: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
13: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
12: എങ്ങനെ ചെയ്യേണ്ടത്?
13: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
12: അത് ശരി. മാറ്റങ്ങൾ
13: ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
12: ഇത്രയുള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
13: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
12: RBI പറയുന്നു,
14: അറിവ് നേടൂ, ജാഗ്രത പുലർത്തു.
15: ഐക്യോ ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
1: തിങ്കൾ രാവിലെ 8:20.
15: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
1: No. 1 ഒപ്റ്റിക്കൽ ഷോറൂം, IQ ഒപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്.
16: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
17: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
18: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
19: ദിവസവും കാലത്ത് 6:35.
20: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങ.
21: അൽ റെഹാൻ ഉള്ളപ്പോ തിമിരുൾപ്പെടെയുള്ള നേത്ര രോഗങ്ങൾ എന്തിനാ പേടിക്കണേ?

0: വിട്ടാൻ ഏസി വേണം. എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി.
3: കാർഷിക വൃത്താന്തം
2: എന്നും രാവിലെ 6:30
3: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
2: കണ്ടംകുളത്തി പ്രസവരക്ഷ. എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35
3: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
2: ദൃശ്യം

0: ആശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
1: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
2: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
3: Kia, movement that inspires.
0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
4: ഹൃദയ സംരക്ഷണത്തിൽ എന്നും കരുതലോടെ മൗലാന ഹാർട്ട് ഫൗണ്ടേഷൻ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: അന്തപ്പനെന്താ ഒരു മൗനം?
6: പരസ്യത്തിൽ കൊടുത്ത വലിയ ലാഭം കണ്ടിട്ടാ മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
7: കണ്ണം കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
8: ഇശലിൽ ഇനി കണ്ണൂർ ഷെരീഫ് ആലപിച്ച ഒരു ഗാനം കേൾക്കാം.

0: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻകൂറ്റനാട് മധുരം ഗീതം
1: എന്നും രാവിലെ 7 മണിക്ക്.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
3: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
4: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
5: വലിയ വിലയ്ക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
6: അന്തപ്പ, എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂ. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ
7: എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
8: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
9: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
10: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family, take it for a test drive today.
11: Kia, movement that inspires.
12: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
13: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
0: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരുമ്പയിൽ ഹോസ്പിറ്റലിലും.
1: സാന്ത്വനത്തിന്റെ കരസ്പർശം.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
1: എന്നും രാവിലെ 8:30.
0: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
14: 94,900 വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55-ഇഞ്ച് 4K QLED TV ഇപ്പോൾ പാർട്ടി സ്പീക്കറോടുകൂടി 33,900 രൂപയ്ക്ക് കണ്ണങ്കണ്ടിൽ നിന്നും സ്വന്തമാക്കാം.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
1: കാർഷിക വൃത്താന്തം
0: എന്നും രാവിലെ 6:30.
1: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
0: കണ്ടംകുളത്തി പ്രസവരക്ഷ.
1: അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: അമ്മയ്ക്ക് കരുതലായി,
0: കുഞ്ഞിന് കാവലായി
1: അലോഹ ഹോസ്പിറ്റൽ.
15: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
0: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ, ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
16: ആയിഷ ഗർഭിണിയാണോലേ?
17: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
16: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ഐഷാന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
18: ഹാ, അതപ്പ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസൽ ഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു.
16: വെരി സിമ്പിൾ തന്നെയോ? അതേതായാലും നന്നായി.
18: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
16: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
17: 8078777710. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻകൂറ്റനാട് മധുരം ഗീതം
1: എന്നും രാവിലെ 7 മണിക്ക്.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: ചെറുക്കാൻ ഏസി വേണം. ഒപ്പം വായു ശുദ്ധീകരിക്കാനും അണുക്കള നശിപ്പിക്കാനും കൂടെ കഴിഞ്ഞാലോ? പിട്ടാപ്പുലിൽ ഏജൻസി സന്ദർശിക്കൂ. അത്യാധുനിക ഏസികളുടെ കേരളത്തിലെ ഏറ്റവും വിപുലമായ ശേഖരത്തിൽ നിന്നും ഏസി സ്വന്തമാക്കൂ.
1: ഈശൽ സമാപിച്ചു.

ആകാശവാണി 102.7 മഞ്ചേരി എഫ്എം. കേൾക്കാം ജാലകം. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് IAS അക്കാദമിയുടെ സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനം അടുത്ത മാസം ആദ്യവാരം ആരംഭിക്കും. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി, കേരള ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമനിധി എന്നിവയിൽ രജിസ്റ്റർ ചെയ്തവരുടെ ആശ്രിതർക്ക് പകുതി ഫീസ് അടച്ചാൽ മതി. ഫോൺ നമ്പർ പറയാം, 0471249996. നമ്പർ ആവർത്തിക്കാം, 0471247996. സംസ്ഥാന കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്ക് 2026-27 അധ്യയന വർഷത്തെ പഠന കിറ്റുകൾ വിതരണം ചെയ്യുന്നതിനായി അപേക്ഷ ക്ഷണിക്കുന്നു. സർക്കാർ എയ്ഡഡ് അൺ എയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 7 ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ആനുകൂല്യം ലഭിക്കുക. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോമുകൾ പാലക്കാട് വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ ഓഫീസിൽ ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷകൾക്കൊപ്പം വിദ്യാർത്ഥി നിലവിൽ പഠിക്കുന്ന ക്ലാസ് ഏതെന്ന് വ്യക്തമാക്കുന്ന സ്കൂൾ മേധാവിയുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഫോൺ നമ്പർ പറയാം, 0491251-5157-65. നമ്പർ ആവർത്തിക്കാം, 0491251-5765. ജാലകം സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി എഫ്എം, മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29:22. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി. പ്രഖ്യാപനം തിരഞ്ഞെടുപ്പ് ഫലം വന്ന് 11-ാം നാൾ. ആഗോള സമാധാനവും സുരക്ഷയും നിലനിർത്താൻ ചർച്ചകൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും മാത്രമേ സാധിക്കൂ എന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. ഇടവമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5-ന് തുറക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തെരഞ്ഞെടുത്തു. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് തുടങ്ങിയവർ ന്യൂഡൽഹിയിലാണ് പ്രഖ്യാപനം നടത്തിയത്.
1: Based on all discussion

0: മുഖ്യമന്ത്രി. പ്രഖ്യാപനം തിരഞ്ഞെടുപ്പ് ഫലം വന്ന് 11-ാം നാൾ. ആഗോള സമാധാനവും സുരക്ഷയും നിലനിർത്താൻ ചർച്ചകൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും മാത്രമേ സാധിക്കൂ എന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. ഇടവമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5-ന് തുറക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി VD സതീശനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തെരഞ്ഞെടുത്തു. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് തുടങ്ങിയവർ ന്യൂഡൽഹിയിലാണ് പ്രഖ്യാപനം നടത്തിയത്.
1: ബേസ്ഡ് ഓൺ ഓൾ ഡിസ്കഷൻസ് ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡഡ് ദാറ്റ് ശ്രീ VD സതീശൻ ബി അപ്പോയിന്റഡ് ആസ് ദ ലീഡർ ഓഫ് ദ CLP. താങ്ക് യു സോ മച്ച്.
0: മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ളവരാണ് തീരുമാനം കൈക്കൊണ്ടത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: തെരഞ്ഞെടുപ്പ് ഫലം വന്ന May 4 ശേഷം തിരുവനന്തപുരത്തും ഡൽഹിയിലുമായി നടത്തിയ ചർച്ചകളുടെ തുടർച്ചയായാണ് ഇന്ന് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം തീരുമാനം പ്രഖ്യാപിച്ചത്. ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം May 7 നിയുക്ത കോൺഗ്രസ് MLA യോഗം തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ അഖിലേന്ത്യാ നേതൃത്വത്തെ ചുമതലപ്പെടുത്തുന്ന പ്രമേയമായിരുന്നു May 7 ചേർന്ന യോഗം പാസാക്കിയത്. അതിനിടെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ യോഗത്തിൽ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവിനെ ഔപചാരികമായി തെരഞ്ഞെടുക്കുകയും അതിനുശേഷം ഗവർണറെ കാണുകയും മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യും.
0: എറണാകുളം നെട്ടൂർ സ്വദേശിയായ VD സതീശൻ 61-ാം വയസ്സിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. 2001-ലാണ് പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആദ്യമായി നിയമസഭയിലെത്തിയത്. തുടർന്ന് തുടർച്ചയായി 5 തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം വിജയം നേടി. 2011-ൽ UDF അധികാരത്തിൽ വന്നെങ്കിലും സതീശന് മന്ത്രിസ്ഥാനം ലഭിച്ചില്ല. 2021-ൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ നിന്നും 20,600 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് VD സതീശൻ വിജയിച്ചത്. നെട്ടൂരിലും പനങ്ങാട്ടും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം ദേവര സേക്രഡ് ഹാർട്ട് കോളേജ്, തിരുവനന്തപുരം ലോ അക്കാദമി, ഗവൺമെന്റ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നാണ് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയത്. കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSU ചുമതലകൾ വഹിച്ച സതീശൻ KPCC വൈസ് പ്രസിഡന്റ് പദവി ഉൾപ്പെടെ കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിലും പ്രവർത്തിച്ചു. മികച്ച വാഗ്മിയും വായനക്കാരനുമായ അദ്ദേഹം നിയമസഭയ്ക്കകത്തും പുറത്തും നടത്തിയ പ്രസംഗങ്ങൾ ഏറെ ജനശ്രദ്ധ നേടിയിട്ടുണ്ട്. ആഗോള സമാധാനവും സുരക്ഷയും നിലനിർത്താൻ ചർച്ചകൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും മാത്രമേ സാധിക്കൂ എന്ന് സമീപകാലത്തുണ്ടായ അന്താരാഷ്ട്ര സംഘർഷങ്ങൾ വ്യക്തമാക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ആരംഭിച്ച ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോള വെല്ലുവിളികൾക്കിടയിൽ സമാധാനം, നയതന്ത്രം, സുസ്ഥിര വികസനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആമുഖ പ്രസംഗത്തിൽ ഡോ ജയശങ്കർ ആഹ്വാനം ചെയ്തു. സങ്കീർണവും അനിശ്ചിതത്വവും നിറഞ്ഞ ആഗോള സാഹചര്യത്തിൽ തുല്യത ഉറപ്പാക്കി സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറാൻ കഴിയണം. സാങ്കേതിക മുന്നേറ്റങ്ങൾ സദ്ഭരണത്തിനായി വിനിയോഗിക്കണമെന്നും ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ബ്രിക്സ് രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയിലൂന്നിയുള്ള വികസനമാണ് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 2 ദിവസത്തെ ബ്രിക്സ് സമ്മേളനത്തിന്റെ പ്രമേയം. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരും അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളി രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധി സംഘത്തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അബുദാബി സന്ദർശിക്കും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGEയും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. രൂപീകൃതമായി 20 വർഷത്തിനുള്ളിൽ രാജ്യത്തെ 140 കോടി ജനങ്ങളുടെയും വിശ്വാസം നേടിയെടുക്കാൻ ദേശീയ ദുരന്ത പ്രതികരണ സേനയ്ക്ക് സാധിച്ചതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഖാസിയാബാദിൽ നടന്ന ചടങ്ങിൽ NDRFന് രാഷ്ട്രപതിയുടെ പരമോന്നത ബഹുമതിയായ പ്രസിഡന്റ്സ് കളർ അവാർഡ് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെവിടെ ദുരന്തമുണ്ടായാലും NDRF എത്തുമ്പോൾ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. അന്താരാഷ്ട്ര തലത്തിലും മികച്ച രക്ഷാപ്രവർത്തനമാണ് സേന കാഴ്ചവയ്ക്കുന്നത്. സംസ്ഥാന സേനകൾ, NCC, NSS, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള രാഷ്ട്രപതിയുടെ അംഗീകാരം കൂടിയാണ് ഈ പുരസ്കാരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോഴിക്കോട് പെരുവണ്ണാമൂഴിയിൽ നിന്ന് ഡിജിറ്റൽ സർവേയ്ക്കായി പുറപ്പെട്ട് വനമേഖലയിലകപ്പെട്ട 3 വനംവകുപ്പ് ഉദ്യോഗസ്ഥരും 4 റവന്യൂ ഉദ്യോഗസ്ഥരുമടങ്ങുന്ന സംഘത്തെ കണ്ടെത്തി. വനംവകുപ്പ് നടത്തിയ തെരച്ചിലിലാണ് കണ്ടെത്തിയത്. വയനാട് മാർഗം ഇവരെ നാട്ടിലെത്തിക്കും.

0: പ്രതികൂല കാലാവസ്ഥ കാരണം അവിടെ തങ്ങേണ്ടി വന്നു എന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ കോഴിക്കോട് കരിപ്പൂരിൽ നിന്ന് 969 തീർത്ഥാടകർ ഇന്ന് യാത്ര തിരിച്ചു. രണ്ട് വിമാനങ്ങളിലായി 686 സ്ത്രീകളും 283 പുരുഷന്മാരുമാണ് ഇന്ന് യാത്ര തിരിച്ചത്. ആദ്യ വിമാനം പുലർച്ചെ 12:20 രണ്ടാമത്തെ വിമാനം പുലർച്ചെ 2:25 പുറപ്പെട്ടത്. ഈ മാസം 17 വരെയാണ് കരിപ്പൂരിൽ നിന്നുള്ള വിമാനങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇടവമാസ പൂജയ്ക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5 തുറക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: ഇന്ന് വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശബരിമല നട തുറന്ന് ദീപം തെളിക്കും. ഇന്ന് പൂജകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. നാളെ പുലർച്ചെ മുതൽ നട അടയ്ക്കുന്ന 19 വരെ വിശേഷാൽ പൂജകൾ ഉൾപ്പെടെയുള്ള എല്ലാ പൂജകളും നടക്കും. 19 സഹസ്രകലശാഭിഷേകവും നടക്കും. നട അടയ്ക്കുന്നതിനാൽ അന്ന് വൈകിട്ട് 6 മാത്രമേ തീർത്ഥാടകരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടത്തിവിടുകയുള്ളൂ. തീർത്ഥാടകർ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് വേണം ദർശനത്തിനെത്താൻ.
0: രാജ്യത്ത് നിന്നുള്ള പഞ്ചസാര കയറ്റുമതി കേന്ദ്ര സർക്കാർ അടിയന്തര പ്രാബല്യത്തോടെ നിരോധിച്ചു. ആഭ്യന്തര വിപണിയിലെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനുമായാണ് അസംസ്കൃത പഞ്ചസാര, വെള്ള പഞ്ചസാര, ശുദ്ധീകരിച്ച പഞ്ചസാര എന്നിവയുടെ കയറ്റുമതിക്ക് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് വിലക്കേർപ്പെടുത്തിയത്. ഈ വർഷം സെപ്റ്റംബർ വരെയോ അടുത്ത ഉത്തരവുണ്ടാകുന്നതുവരെയോ നിരോധനം തുടരുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ എന്നീ രാജ്യങ്ങളിലേക്ക് നിശ്ചിത ക്വാട്ട പ്രകാരം നടത്തുന്ന കയറ്റുമതി ഉൾപ്പെടെ ചില പ്രത്യേക കരാറുകൾക്കും പദ്ധതികൾക്കും ഇളവ് നൽകിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ കടുത്ത വേനൽ നേട്ടമാക്കി കുടുംബശ്രീ. ഈ സീസണിൽ തണ്ണിമത്തൻ കൃഷിയിലൂടെ 6.8 കോടി രൂപയുടെ വിറ്റുവരവാണ് കുടുംബശ്രീ നേടിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള തണ്ണിമത്തൻ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടത്തിയ വേനൽ മധുരം തണ്ണിമത്തൻ ക്യാമ്പയിനാണ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത്. 45 ലക്ഷത്തോളം കിലോ തണ്ണിമത്തനാണ് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ വഴി വിറ്റഴിച്ചത്. 6711 അയൽക്കൂട്ട അംഗങ്ങൾ 818 ഏക്കറിലാണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത്. കുടുംബശ്രീ വിപണന കേന്ദ്രങ്ങൾ, മേളകൾ, ചന്തകൾ തുടങ്ങിയവ വഴിയായിരുന്നു വിൽപ്പന നടത്തിയിരുന്നത്. കൃഷി സംഘങ്ങൾക്ക് 25,000 രൂപ വരെ റിവോൾവിംഗ് ഫണ്ടും ലഭ്യമാക്കിയിരുന്നു.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16 കാലവർഷമെത്താൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും ഇടിമിന്നലോടുകൂടി ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധർമ്മശാലയിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 6 ജയിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു രഹസ്യ സന്ദർശനം നടത്തിയെന്ന വാർത്ത നിഷേധിച്ച് UAE. ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്നും ഔദ്യോഗികമായി പ്രഖ്യാപിച്ച അബ്രഹാം ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധമെന്നും UAE വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാൻ യുദ്ധത്തിനിടെ നെതന്യാഹു രഹസ്യമായി UAE സന്ദർശിച്ചതായും പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി സുപ്രധാന ചർച്ച നടത്തിയതായും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് വെളിപ്പെടുത്തിയത്. ഇസ്രായേലുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 406 നേട്ടത്തിൽ 75,015 നിഫ്റ്റി 155 ഉയർന്ന് 23,565 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി പവന് 240 രൂപ വർദ്ധിച്ച് 1,19,040 രൂപയും ഗ്രാമിന് 14,880 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. കോൺഗ്രസ് നേതാവ് VD സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി. പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 11 നാൾ. ആഗോള സമാധാനവും സുരക്ഷയും നിലനിർത്താൻ ചർച്ചകൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും മാത്രമേ സാധിക്കൂവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. ഇടവമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: ആകാശവാണി

0: അമിത സ്ക്രീൻ ടൈം കാരണം കണ്ണുകൾക്കുണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് നേത്രരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ആൻസി അൻസാർ സംസാരിക്കുന്നു.
1: ഒരു ദിവസം നിങ്ങൾ എത്ര സമയം സ്ക്രീനിന് മുന്നിൽ ചെലവഴിക്കും? ഒന്ന് ആലോചിച്ചു നോക്കൂ. സ്ക്രീൻ എന്ന് പറഞ്ഞാൽ മൊബൈൽ, ടാബ്, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ സിസ്റ്റം, ടെലിവിഷൻ എല്ലാം ഉൾപ്പെടും. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ മണിക്കൂറുകളോളം സ്ക്രീൻ യൂസ് ചെയ്യുന്നു. ഓൺലൈൻ ക്ലാസ്സസ്, ഒഫീഷ്യൽ വർക്ക്, സോഷ്യൽ മീഡിയ, സിനിമ, ഗെയിംസ്, വർക്ക് ഫ്രം ഹോം ജോബ്സ്, ഇങ്ങനെ പോകുന്നു നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ്. ജോബിന്റെ ഭാഗമായി 10 മുതൽ 12 മണിക്കൂർ വരെ സ്ക്രീൻ നോക്കേണ്ടി വരുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. സ്ക്രീൻ ടൈം മൂലം കണ്ണിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഡിജിറ്റൽ ഐ സ്ട്രെയിൻ അഥവാ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് പറയുന്നു. എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ? ഡ്രൈ ഐസ് അഥവാ കണ്ണ് വരണ്ടുപോകൽ, കൺകുരു വരാം, കണ്ണിലെ ചൊറിച്ചിൽ, ഇടയ്ക്കിടയ്ക്കുള്ള ചുവപ്പ്, പിന്നെ കണ്ണെരിയുന്നത് പോലെ ചിലർക്ക് തോന്നും, തലവേദന വരാം, കണ്ണുവേദന, ചിലർക്ക് കണ്ണിന് ചുറ്റും ഭാരമുള്ളതുപോലെ ആയിരിക്കും തോന്നുക, ലൈറ്റിലേക്ക് നോക്കാൻ ബുദ്ധിമുട്ട്, കാഴ്ചമങ്ങൽ, ഇവയെല്ലാം ഡിജിറ്റൽ ഐ സ്ട്രെയിൻ മൂലം കണ്ണിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇതിന്റെ കാരണങ്ങൾ ഒന്നൊന്നായി നമുക്ക് നോക്കാം. സാധാരണയായി ഒരു മിനിറ്റിൽ നമ്മൾ അറിയാതെ തന്നെ 15 മുതൽ 20 തവണ വരെ കണ്ണ് ചിമ്മും. ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നതിലൂടെ കണ്ണുനീർ ഐ സർഫസിൽ യൂണിഫോമായി സ്പ്രെഡാകും. അങ്ങനെ കണ്ണുനീർ പാളിയുടെ സ്ട്രെങ്ത് നിലനിർത്തുകയും കണ്ണിലെ നനവ് വറ്റാതെ നോക്കുകയും ചെയ്യുന്നു. പക്ഷെ സ്ക്രീനിൽ തുടർച്ചയായി നോക്കുമ്പോൾ കണ്ണ് ചിമ്മുവാൻ നമ്മൾ മറന്നുപോകും. മിനിറ്റിൽ ഏകദേശം 5 തവണ മാത്രം ബ്ലിങ്ക് ചെയ്യും. ഇത് കണ്ണിന്റെ വരൾച്ച അഥവാ ഡ്രൈ ഐസ് എന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. ഇതെങ്ങനെ പരിഹരിക്കാം? സ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണ് ചിമ്മാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്കൊരു 20-20-20 റൂൾ ഉണ്ട്. എന്താണത്? 20 മിനിറ്റ് സ്ക്രീൻ ഉപയോഗിച്ച ശേഷം 20 സെക്കൻഡ് റെസ്റ്റ് കൊടുക്കണം. എങ്ങനെയായിരിക്കും നമുക്ക് റെസ്റ്റ് കൊടുക്കാൻ പറ്റുക?

0: ഇറങ്ങണം, കളിക്കണം. അവർ കളിച്ചു വളരട്ടെ. ഫ്ളാറ്റുകളുടെ ബാൽക്കണിയിലിരുന്ന് ദൂരെ മരങ്ങളും ആകാശവും കാണട്ടെ. ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അവിടെ കളിക്കട്ടെ. കാഴ്ചക്കുറവ് തോന്നിക്കഴിഞ്ഞാൽ കണ്ണു പരിശോധിച്ച് കണ്ണടയുടെ ആവശ്യമുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഷോർട്ട് സൈറ്റ് ഉണ്ടെങ്കിൽ സ്ഥിരമായി കണ്ണട ഉപയോഗിക്കണം. മാതാപിതാക്കളോടുള്ള പ്രത്യേക അഡ്വൈസസ് ഇവയാണ്. ഒന്ന്, 2 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സ്ക്രീൻ കൊടുക്കാതിരിക്കുവാൻ മാക്സിമം ശ്രമിക്കുക. മുതിർന്ന കുട്ടികൾക്ക് നിങ്ങളുടെ നിയന്ത്രണത്തോടെ കൃത്യമായ ഇടവേളകളിൽ മാത്രം സ്ക്രീൻ കൊടുക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ ഉപയോഗം ഒഴിവാക്കണം. രാത്രി ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുൻപെങ്കിലും സ്ക്രീൻ ഓഫ് ചെയ്യണം. നമുക്ക് നാച്ചുറൽ ആയിട്ട് ബ്രെയിനിൽ ഒരു സ്ലീപ്പ് വേക്ക് സൈക്കിൾ ഉണ്ട്. അതായത് ബ്രെയിനിൽ ഒരു ക്ലോക്ക് ഉണ്ട്. ഉറക്കം വരാനും ഉറങ്ങാൻ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഈ ക്ലോക്കാണ്. അതായത് രാത്രിയിൽ ഇരുട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഉറക്കത്തിലേക്ക് ഉള്ള ഹോർമോൺസ് സ്റ്റിമുലേറ്റഡ് ആവുന്നത്. പക്ഷേ സ്ക്രീൻ നൈറ്റ് യൂസ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ബ്ലൂ ലൈറ്റ് പകൽ പോലെ ബ്രെയിനെ തെറ്റിദ്ധരിക്കുകയും ഉറക്കം നഷ്ടപ്പെടാൻ കാരണമാവുകയും ചെയ്യും. ഇതോടൊപ്പം കണ്ണിന്റെ ആരോഗ്യത്തിന് സമീകൃതമായ ഭക്ഷണം വേണം, ഇലക്കറികൾ വേണം, വൈറ്റമിൻ എ റിച്ചായിട്ടുള്ള ഫുഡ്സ് വേണം, ദിവസവും 3 മുതൽ 4 ലിറ്റർ വരെയെങ്കിലും വെള്ളം കുടിക്കണം, നന്നായി ഉറങ്ങണം. ഇതെല്ലാം കണ്ണിന്റെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. എന്ത് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും സ്വയം ചികിത്സിക്കാതെ കണ്ണുരോഗ വിദഗ്ധരെ കാണിച്ച് കൃത്യമായ ടെസ്റ്റുകൾ ചെയ്യണം. ഡോക്ടറിന്റെ നിർദ്ദേശമനുസരിച്ച് മാത്രം തുള്ളിമരുന്നുകൾ ഉപയോഗിക്കുക. കാഴ്ചക്കുറവുണ്ടെങ്കിൽ കണ്ണട സ്ഥിരമായി ഉപയോഗിക്കുകയും കൃത്യമായ ഇടവേളകളിൽ ഡോക്ടറിനെ കാണിക്കുകയും ചെയ്യണം. കാഴ്ചമങ്ങലിന്റെ കാര്യം പറഞ്ഞില്ലേ? കാഴ്ചക്കുറവ് കുട്ടികളിൽ പ്രധാനമായും 3 തരത്തിലാണ്. ഷോർട്ട് സൈറ്റ് ഹ്രസ്വദൃഷ്ടി അഥവാ മയോപിയ, ലോങ് സൈറ്റ് ദീർഘദൃഷ്ടി, പിന്നെ അസ്റ്റിഗ്മാറ്റിസം. ഒപിയിലെ വിശദമായ പരിശോധനയിലൂടെ ഇപ്പറഞ്ഞവ ഉണ്ടോ എന്നും കണ്ണടയുടെ പവർ എത്രയാണെന്നും മനസ്സിലാക്കുവാൻ പറ്റും. കാഴ്ചക്കുറവുള്ളവർ സ്ഥിരമായി അഥവാ മുഴുവൻ സമയവും സ്ക്രീൻ ടൈം ഉൾപ്പെടെ കണ്ണട ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ എന്താണ് പ്രശ്നം? തലവേദനയുണ്ടാവും, കണ്ണുവേദന വരും, കാഴ്ച ക്രമേണ കുറഞ്ഞുവരും അഥവാ കണ്ണടയുടെ പവർ കൂട്ടേണ്ടി വരും. യഥാർത്ഥത്തിൽ നമ്മൾ കറക്റ്റായ പവറിൽ കണ്ണട ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കാഴ്ച പൂർണ്ണമായും കിട്ടണം. പക്ഷേ സ്ഥിരമായി കണ്ണട ഉപയോഗിക്കാത്ത ആൾക്കാരിൽ ഈ കാഴ്ചയുടെ അളവ് കുറയും. കണ്ണിന്റെ റെറ്റിനയുടെ ഡെവലപ്മെന്റ് കുറഞ്ഞ് കണ്ണുകൾ ലേസി ആവും. അതുകൊണ്ട് കാഴ്ചക്കുറവുള്ളവർ മുഴുവൻ സമയവും കണ്ണട ഉപയോഗിക്കേണ്ടതാണ്. മുതിർന്നവരിൽ 40 വയസ്സിന് ശേഷം വരുന്ന വെള്ളെഴുത്ത് അഥവാ പ്രസ്ബയോപിയയ്ക്ക് കണ്ണട ഉപയോഗിക്കണം. വായിക്കുമ്പോൾ മാത്രമല്ല, സ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ കൂടി ഇവർ കണ്ണട ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇതിനായി പ്രോഗ്രസീവ് ഗ്ലാസുകളാണ് നല്ലത്. പ്രോഗ്രസീവ് ഗ്ലാസുകളിൽ നമുക്ക് 3-in-1 അതായത് 3 കാഴ്ചകൾ കിട്ടും. നമ്മൾക്ക് വായിക്കാൻ പറ്റും. ഇന്റർമീഡിയറ്റ് ഡിസ്റ്റൻസിലാണ് ലാപ്ടോപ്പും കമ്പ്യൂട്ടർ ഡിസ്റ്റൻസും വരുന്നത്. അത് ഉപയോഗിക്കാൻ പറ്റും. ദൂരക്കാഴ്ചയും കിട്ടും. അതുകൊണ്ട് വെള്ളെഴുത്തുള്ളവർ സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രോഗ്രസീവ് ഗ്ലാസുകളായിരിക്കും കൂടുതൽ അനുയോജ്യം. ഈ കണ്ണടകളിൽ സ്ക്രീനിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ആന്റി റിഫ്ലക്റ്റീവ് അതായത് ലൈറ്റിന്റെ റിഫ്ലക്ഷൻ കുറയ്ക്കുന്ന രീതിയിലുള്ള കോട്ടിങ്ങുകൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും. കണ്ണട ഉപയോഗിക്കുന്നവർ 6 മാസം കൂടുമ്പോൾ വിശദമായ കണ്ണു പരിശോധന നടത്തേണ്ടത് ആവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ സ്ക്രീൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. പക്ഷേ സ്ക്രീൻ യൂസ് നമുക്ക് ആരോഗ്യപരമായ രീതിയിൽ കൊണ്ടുവരാം. കൃത്യമായി സ്ക്രീൻ ടൈമിന്റെ ഇടയ്ക്ക് ഇടവേളകൾ എടുത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നമ്മുടെ കണ്ണുകളെ ആരോഗ്യത്തോടെ സംരക്ഷിക്കാം.
1: അമിത സ്ക്രീൻ ടൈം കാരണം കണ്ണുകൾക്കുണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നേത്രരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ആൻസി അൻസാർ.
2: കൊതുകിനെ തുരത്താം, ജീവൻ രക്ഷിക്കാം.
3: ഈഡിസ് കൊതുകുകൾ കെട്ടിനിൽക്കുന്ന തീരെ ചെറിയ അളവിലുള്ള വെള്ളത്തിൽ പോലും മുട്ടയിട്ട് വളരാനിടയുണ്ട്. അതിനാൽ വീട്, സ്ഥാപനങ്ങൾ തുടങ്ങിയ കെട്ടിടങ്ങളുടെ അകത്തും മേൽക്കൂരകളിലും പരിസരത്തും വെള്ളം കെട്ടിനിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാർക്കറ്റുകളിൽ മത്സ്യം സൂക്ഷിക്കുന്ന പെട്ടികൾ, വീട്ടുമുറ്റത്തും പുരയിടത്തിലും എറിഞ്ഞു കളഞ്ഞ പാത്രങ്ങൾ, ചിരട്ടകൾ, തൊണ്ട്, ടയർ, മുട്ടത്തോട്, ടിന്നുകൾ തുടങ്ങിയവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ കൊതുക് വളരാം. അവ വലിച്ചെറിയാതെ നശിപ്പിക്കുകയോ വെള്ളം കെട്ടിനിൽക്കാതെ കമഴ്ത്തി വെക്കുകയോ ചെയ്യുക.
2: റബ്ബർ മരങ്ങളിൽ വെച്ചിട്ടുള്ള ചിരട്ടകളിലും കവുങ്ങിൻ തോട്ടങ്ങളിൽ വീണുകിടക്കുന്ന പാളകളിലും മരപ്പത്തുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും കൊതുകുകൾ മുട്ടയിടാം. അതിനാൽ തോട്ടങ്ങളിൽ കൊതുക് പെരുകുന്നില്ലെന്ന് ഉറപ്പാക്കുക.
3: വീട്ടിനുള്ളിൽ പൂച്ചട്ടികൾക്ക് താഴെ വെള്ളം കെട്ടി നിൽക്കുന്ന പാത്രങ്ങളിലും ഫ്രിഡ്ജിനടിയിലുള്ള വെള്ളം നിൽക്കുന്ന ട്രേയിലും കൊതുക് മുട്ടയിടാൻ സാധ്യതയുണ്ട്. ഫ്രിഡ്ജിനടിയിലെ ട്രേ ആഴ്ചയിൽ ഒരിക്കൽ വൃത്തിയാക്കുക. ജലദൌർലഭ്യമുള്ള പ്രദേശങ്ങളിൽ ജലം സംഭരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും ഭദ്രമായി അടച്ചു

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനകം വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. വി ഡി സതീശൻ കേരള മുഖ്യമന്ത്രി. ന്യൂഡൽഹി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി കോൺഗ്രസ് ഹൈക്കമാൻഡ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ UAE സന്ദർശിക്കും. നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലും പര്യടനം നടത്തും. സമാധാനവും സുരക്ഷയും ആഗോള ക്രമത്തിന്റെ കേന്ദ്ര ബിന്ദുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. 20 വർഷത്തിനുള്ളിൽ ദേശീയ ദുരന്ത നിവാരണ സേന 140 കോടി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര

0: ആഗോളക്രമത്തിന്റെ കേന്ദ്ര ബിന്ദുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കർ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. 20 വർഷത്തിനുള്ളിൽ ദേശീയ ദുരന്ത നിവാരണ സേന 140 കോടി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും ഇടിമിന്നലിലും 60 മരണം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തെരഞ്ഞെടുത്തു. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച നടക്കും. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാ ദാസ് മുൻഷി, AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് തുടങ്ങിയവർ ന്യൂഡൽഹിയിലാണ് പ്രഖ്യാപനം നടത്തിയത്.
1: It has been decided that Shri V.D. Satishan be appointed as the leader of the CLP. Thank you so much.
0: മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ളവരാണ് തീരുമാനം കൈക്കൊണ്ടത്. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി V.D. സതീശനെ പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: തെരഞ്ഞെടുപ്പ് ഫലം വന്ന May 4 ശേഷം തിരുവനന്തപുരത്തും ഡൽഹിയിലും നടത്തിയ ചർച്ചകളുടെ തുടർച്ചയായാണ് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം V.D. സതീശനെ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി പ്രഖ്യാപിച്ചത്. ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം May 7 നിയുക്ത കോൺഗ്രസ് MLA മാരുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ അഖിലേന്ത്യാ നേതൃത്വത്തെ ചുമതലപ്പെടുത്തുന്ന പ്രമേയമായിരുന്നു അന്ന് പാസാക്കിയത്. അതിനിടെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനുശേഷമായിരിക്കും ഗവർണറെ കാണുകയും മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അവകാശവാദം ഔപചാരികമായി ഉന്നയിക്കുകയും ചെയ്യുക.
0: എറണാകുളം നെട്ടൂർ സ്വദേശിയായ V.D. സതീശൻ 61 വയസ്സിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. 2001 പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആദ്യമായി നിയമസഭയിലെത്തിയത്. തുടർന്ന് തുടർച്ചയായി 5 തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം വിജയം നേടി. 2021 അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ നിന്നും 20,000-ൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് V.D. സതീശൻ വിജയിച്ചത്. നെട്ടൂരിലും പനങ്ങാട്ടും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം തേവര സേക്രഡ് ഹാർട്ട് കോളേജ്, തിരുവനന്തപുരം ലോ അക്കാദമി, ഗവൺമെന്റ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നാണ് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയത്. കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. UAE ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. നാളെ അബുദാബി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. ഊർജ സഹകരണം, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ തുടങ്ങിയവ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ 2 പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കറാണ് യോഗത്തിന് നേതൃത്വം നൽകുന്നത്. അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളി രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദേശകാര്യമന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കുന്നു. വിശദാംശങ്ങളിലേക്ക്.
3: പ്രതിരോധം, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മാണം എന്നതാണ് ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയുടെ പ്രമേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മനുഷ്യത്വത്തിന് പ്രഥമ പരിഗണന, ജനകേന്ദ്രീകൃത ദർശനം എന്നിവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് പ്രമേയം. ബ്രസീലിയൻ വിദേശകാര്യമന്ത്രി മൌറോ വിരേര, റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോ, ഇറാനിയൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറാഖ്ചി, ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയാനോ, മലേഷ്യൻ വിദേശകാര്യമന്ത്രി ദത്തോ സെരി ഉത്തമ മുഹമ്മദ് ബിൻ ഹാജി ഹസൻ, UAE വിദേശകാര്യ സഹമന്ത്രി ഖലീഫ ഷഹിൽ അൽ മരാർ, ദക്ഷിണാഫ്രിക്കൻ വിദേശകാര്യമന്ത്രി റൊണാൾഡ് ലമോല തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് ഉച്ചകഴിഞ്ഞ നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. 2 ദിവസമായ നാളെ പ്രമേയത്തിന്മേലുള്ള ചർച്ചകൾ നടക്കും. ആഗോള ഭരണ പരിഷ്കാരങ്ങളും ബഹുരാഷ്ട്ര സംവിധാനവും എന്ന വിഷയത്തിലും ചർച്ച നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സമാധാനവും സുരക്ഷയും ആഗോളക്രമത്തിന്റെ കേന്ദ്രബിന്ദുവായി തുടരുന്നുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കർ. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമീപകാല സംഘർഷങ്ങൾ ചർച്ചയുടെയും നയതന്ത്രത്തിന്റെയും പ്രാധാന്യം അടിവരയിടുന്നതായും അദ്ദേഹം പറഞ്ഞു. വീക്ഷണങ്ങൾ കൈമാറുന്നതിനും ഐക്യരൂപം വികസിപ്പിക്കുന്നതിനുമുള്ള ഒരു വേദിയാണ് ഇന്നത്തെ ബ്രിക്സ് യോഗം നൽകുന്നതെന്നും ശ്രീ ജയ്ശങ്കർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക്

0: പേജിലും AIR News_Thiruvananthapuram ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കോൺഗ്രസ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് വലിയ ഉത്തരവാദിത്തമെന്ന് നിയുക്ത മുഖ്യമന്ത്രി B.D. സതീശൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. വെല്ലുവിളികൾ നേരിടാൻ എല്ലാവരും ഒന്നിച്ച് നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ പിന്തുണയും അദ്ദേഹം അഭ്യർത്ഥിച്ചു. കേരളത്തിൽ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGE ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. 20 വർഷം എന്ന ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ദേശീയ ദുരന്ത നിവാരണ സേന രാജ്യത്തുടനീളമുള്ള 140 കോടി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗാസിയാബാദിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പ്രസിഡന്റ്സ് കളർ അവാർഡ് ദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സേനകൾക്ക് പ്രസിഡന്റിന്റെ കളേഴ്സ് ബഹുമതി ലഭിക്കുന്നത് ഏറെ അഭിമാനകരമാണെന്നും ശ്രീ ഷാ പറഞ്ഞു.
2: NDRF को राष्ट्रपति निशान का सम्मान दिया गया, वो हम सब के लिए गौरव और प्रतिष्ठा की बात. ये सम्मान NDRF के समस्त बल के सेवा, साहस, शौर्य और समर्पण के संचित गुणों का सम्मान है.
1: ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിൽ എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഉത്തർപ്രദേശിൽ ഇന്നലെയുണ്ടായ കനത്ത മഴയിലും ഇടിമിന്നലിലും 60 പേർ മരിച്ചു. 100-ലധികം പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകി. കളിപ്പാട്ട നിർമ്മാണ മേഖലയിൽ വോക്കൽ ഫോർ ലോക്കൽ എന്ന ആശയത്തിന്റെ ശക്തമായ മുന്നേറ്റം ഇന്ത്യൻ നിർമ്മിത കളിപ്പാട്ടങ്ങൾ തിരഞ്ഞെടുക്കാനും പിന്തുണയ്ക്കാനും പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്ത്യയിലുടനീളം 35-ലധികം കളിപ്പാട്ട നിർമ്മാണ ക്ലസ്റ്ററുകളുണ്ട്. മരം, മുള, തുണിത്തരങ്ങൾ കൊണ്ടുള്ള കളിപ്പാട്ടങ്ങൾക്കായി സർക്കാർ മികച്ച പിന്തുണയാണ് നൽകുന്നത്. IPL ക്രിക്കറ്റിൽ നിന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധർമ്മശാലയിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു 6 വിക്കറ്റിന് ജയിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ ബീജിംഗിൽ ആരംഭിച്ചു. ചൈനയും അമേരിക്കയും എതിരാളികളല്ല, പങ്കാളികളാണെന്ന് ഷീ ജിങ് പിങ് പറഞ്ഞു. ട്രംപുമായി ചർച്ചകൾ നടത്തുന്നതിനും ചൈന US ബന്ധം ശക്തമാക്കുന്നതിനും ഒന്നിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. B.D. സതീശൻ കേരള മുഖ്യമന്ത്രി. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. വെല്ലുവിളികൾ നേരിടാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ UAE സന്ദർശിക്കും. നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലും പര്യടനം നടത്തും. സമാധാനവും സുരക്ഷയും ആഗോളക്രമത്തിന്റെ കേന്ദ്രബിന്ദുവെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. 20 വർഷത്തിനുള്ളിൽ ദേശീയ ദുരന്ത നിവാരണ സേന 140 കോടി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും ഇടിമിന്നലിലും 60 മരണം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
0: അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: ആകാശവാണി. അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിവസം.
1: തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു. ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ: പ്രേംകുമാർ, ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എ എസ്, തന്മയ സോൾ, തമന്ന സോൾ, തിരുമല രാമചന്ദ്രൻ, ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ,

0: ഗുഡ് മോർണിംഗ്, രഘുനന്ദൻ സ്പീക്കിംഗ്.
1: വെറും രഘുനന്ദൻ അല്ല, ഡിസ്ട്രിക്ട് കളക്ടർ രഘുനന്ദൻ. എന്താ, ശരിയല്ലേ?
0: അതെ, ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഇതാരാണവ സംസാരിക്കുന്നത്?
1: ഞാനോ? ഞാനേ കേരളദേശം പത്രത്തിൽ നിന്നാണ്. എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ആര് IAS തന്നു എന്നാണ്.
0: അതൊരു പ്രതീക്ഷിക്കാത്ത ചോദ്യമാണല്ലോ. എന്തുപറ്റി? എനിക്ക് IAS കിട്ടിയതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ?
1: എനിക്കല്ല, നാട്ടുകാർക്കുണ്ട് ബുദ്ധിമുട്ട്. ഞങ്ങൾ നൽകുന്ന നികുതി പണമേ, അതാണ് നിങ്ങളുടെ ശമ്പളം. അതും വാങ്ങി നാടിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം, മനസ്സിലായോ? അല്ലാതെ ചാകാൻ കിടന്നവർക്ക് പാട്ടും ഡാൻസും കാണിച്ചു കൊടുക്കലല്ല.
0: ഓ, ഇപ്പോ മനസ്സിലായി നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നതെന്ന്. നോക്കൂ, ഞാനത് സർക്കാരിന് സമർപ്പിച്ച ഒരു സ്കീം മാത്രമാണ്. പരീക്ഷിച്ചു കഴിഞ്ഞ ശേഷം മാത്രമേ അത്.
1: എന്ത് സ്കീമായാലും ശരി, അതിനൊരു ഇൻഫ്രാസ്ട്രക്ചറും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ വേണമല്ലോ. അതിനുള്ള ചെലവ്.
0: സോറി, അതൊരു വലിയ ചെലവുള്ള കാര്യമല്ല. സുമനസ്സുകളായ ഒരുപിടി മനുഷ്യർ മാത്രമാണ് അതിനാവശ്യം. അവരെ ഉദ്യോഗസ്ഥരായിട്ടല്ല, കഥ പറച്ചിലുകാരായിട്ടാണ് ഞാൻ സങ്കല്പിച്ചിട്ടുള്ളത്. കാശ് വാങ്ങിയിട്ടല്ല, കാരുണ്യം കൊണ്ട് കഥ പറയുന്നവരായി.
1: അതെ, നിങ്ങളുടെ പുളിച്ച സാഹിത്യമൊന്നും ഇങ്ങോട്ട് വിളവണ്ട. ഈ സ്കീമിന്റെ പേരിൽ അഴിമതി നടത്താനാണ് ഉദ്ദേശമെങ്കിൽ.
0: സോറി മിസ്റ്റർ കേരളദേശം, തൽക്കാലം എനിക്ക് നിങ്ങളോട് വാദിക്കാനോ വിവരിക്കാനോ സമയമില്ല. ഈ സ്കീമിനെ പറ്റി പത്രത്തിൽ ഞാൻ നടത്തിയ പ്രസ്താവന കണ്ടുവന്ന ചിലരുണ്ട്. എനിക്ക് അവരോട് സംസാരിക്കണം. നമുക്ക് മറ്റൊരവസരത്തിൽ സംസാരിക്കാം. ഞാൻ ഫോൺ വയ്ക്കുകയാണ്. ഓക്കെ.
1: ഹലോ ഹലോ ഹലോ,
2: സർ.
0: ആ, എത്ര പേരുണ്ട്?
2: 4 പേരുണ്ട് സർ, 3 ആണും 1 പെൺകുട്ടിയും.
0: ശരി, ആദ്യം ആ പെൺകുട്ടിയെ വിളിക്കൂ. ഞങ്ങൾക്ക് ചായ വേണം, ബാക്കി അവിടെ ഉള്ളവർക്കും ചായ കൊടുത്തേക്കൂ.
2: ആ ശരി സർ.

0: Good morning, sir.
1: Please, have a seat.
0: Thank you.
1: ഞാൻ ഈ ആപ്ലിക്കേഷൻസിൽ നിന്നും തൻ്റേത് നോക്കുകയായിരുന്നു. സോഷ്യോളജി ആണല്ലേ പഠിച്ചത്? കൂടാതെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് പാട്ടും എഴുത്തും വായനയും.
0: പാടും സർ, വായിക്കുകയും ചെയ്യും. പക്ഷെ എഴുത്തൊക്കെ കഷ്ടിയാണ്, വെറും ആഗ്രഹപ്പെടലാണെന്ന് പറയാം.
1: എന്ന് പറഞ്ഞ് സ്വയം താഴ്ത്തണ്ട, എല്ലാം ഒരുതരം ആഗ്രഹപ്പെടലാണ്. ദേവിക അപ്ലൈ ചെയ്ത എന്റെ ഈ സ്കീമും അങ്ങനെ ഒന്നാണെന്ന് പറയാം.
0: അല്ല സർ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതൊരു മഹത്തായ കാര്യമാണ്. മരിക്കുന്നവർക്ക് സമാധാനവും സന്തോഷവും കൊടുക്കുക. ഇറ്റ്സ് നത്തിങ് ബട്ട് എ ഗ്രേറ്റ് തോട്ട്. ലോകത്തധികമൊന്നും ഞാനിങ്ങനെ കേട്ടിട്ടില്ല. സാർ എങ്ങനെയാ ഇങ്ങനൊരു കൺസെപ്റ്റിൽ എത്തിച്ചേർന്നത്?
1: സിമ്പിൾ, ജോലിയുടെ ഭാഗമായി ഒരു ദിവസം എനിക്ക് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡ് സന്ദർശിക്കേണ്ടി വന്നു. അതാണ് എന്റെ ജീവിതം മാറ്റിമറിച്ചത്. സിദ്ധാർത്ഥൻ ബുദ്ധനായ കഥ കേട്ടിട്ടില്ലേ? അതുപോലെ വല്ലാത്തൊരു തിരിച്ചറിവ്. വയസ്സായവർ, ചെറുപ്പക്കാർ, എന്തിന് കൊച്ചുകുട്ടികൾ വരെ മരണം കാത്തു കിടക്കുന്നു. ചിലർക്ക് 6 മാസം, ചിലർക്ക് 6 ദിവസം, ചിലർക്ക് 6 മണിക്കൂറുകൾ മാത്രം. അതുവരെ അവരെ കാർന്നു തിന്നുന്നത് കടുത്ത വേദനയാണ്. പരിഹാരമില്ലാത്ത, കണ്ണീരുറഞ്ഞുപോയ കടുത്ത വേദന.
0: ക്യാൻസർ ചികിത്സിച്ച് ഭേദപ്പെടുത്താനാവും?
1: അത് നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നവർക്ക്. ഞാൻ ആ അസുഖത്തിന്റെ അവസാന സ്റ്റേജിലെത്തിയവരുടെ കഥയാണ് പറയുന്നത്.
0: മനസ്സിലായി സർ. അങ്ങനെയുള്ളവർക്ക് മരണം മാത്രമേ പ്രതീക്ഷിക്കാൻ സാധിക്കൂ.
1: അതെ, ആ മരണത്തിലേക്ക് എത്തുന്നതിന് മുൻപ് അവരുടെ വേദന കുറയ്ക്കാൻ കഥകൾ പറയുക.

0: അതാണ് ഞാൻ സങ്കല്പിച്ചെടുത്ത ഈ സ്കീം.
1: അതെങ്ങനെ?
0: മരണാസന്നരാകുമ്പോൾ ഇവരിൽ പലരും തീർത്തും ഒറ്റപ്പെടുകയാണ് പതിവ്. ചികിത്സ ഫലിക്കില്ലെന്ന അവസ്ഥയിൽ ഇവരിൽ പലരെയും വീടുകളിലേക്ക് തിരിച്ചയക്കും. വല്ലാതെ തിരക്ക് പിടിച്ച ലോകമല്ലേ. വീട്ടുകാർ വീട്ടിൽ അവർക്കൊരു മുറി നൽകും, മരുന്നുകെട്ടിലും ഭക്ഷണവും നൽകും. അവിടെ പക്ഷേ അവർ പരിപൂർണമായി ഒറ്റപ്പെടുകയാണ് പതിവ്. ഏകാന്തതയിൽ കഠിന വേദനയോടെ മരണവും കാത്തുള്ള കിടപ്പ്.
1: ക്രൂരമായ സത്യം. അതിന് നമുക്ക് എന്ത് ചെയ്യാനാവും?
0: നമുക്ക് ചെയ്യാനാവുന്നത് അവരോട് കൂട്ടുകൂടുക എന്നുള്ളതാണ്. അതെന്ത് എങ്ങനെയെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് ശമ്പളം വാങ്ങിക്കുന്ന ഒരു ജോലിയല്ല, സാമൂഹിക സേവനമാണ്. ദേവികയ്ക്ക് അത് ചെയ്യാനുള്ള മനസ്സുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. എന്തു പറയുന്നു?
2: അപ്പൊ ഞാൻ പറയുന്നത് നിനക്ക് അനുസരിക്കാൻ പറ്റില്ല.
3: പറ്റില്ല, പറ്റില്ല, പറ്റില്ല, പറ്റില്ല. നിങ്ങളോട് ഒരു 100 തവണ പറഞ്ഞു കഴിഞ്ഞതാണ് ഞാൻ ഈ കാര്യം. സി, ഐ എ പ്രൊഫസർ ബൈ പ്രൊഫഷൻ. നിങ്ങളെ പോലെ നാട് നന്നാക്കാനെന്നൊക്കെ പറഞ്ഞ് കറങ്ങിയടക്കാനൊന്നും എനിക്ക് സമയമില്ല.
2: അതേടി, അതെ, ഞാൻ നാട് നന്നാക്കാനെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചു തന്നെയാ. പക്ഷെ അതിന്റെ ഇടയിലേ ഈ വീട് ഞാൻ കുറച്ചൊക്കെ നന്നാക്കിയിട്ടുണ്ട്, നിന്നെയും ഞാൻ നന്നാക്കിയിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? നിനക്ക്
3: പറ്റും. രാഷ്ട്രീയം കളിച്ച് പണ്ട് മന്ത്രിയുടെ പി ആയിരുന്നപ്പോ ഈ വീട് വയ്ക്കാനൊരു ലോൺ ശരിയാക്കി തന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഈ പറഞ്ഞ വീട് നന്നാക്കൽ. പിന്നെ എനിക്ക് വന്ന് ട്രാൻസ്ഫർ ക്യാൻസൽ ആക്കി തന്നു. അതാ ഇപ്പോൾ നിങ്ങൾ എഴുന്നള്ളിക്കുന്ന ഈ എന്നെ നന്നാക്കല്.
2: ഓ, അപ്പൊ അത്രയെങ്കിലും നീ സമ്മതിച്ചല്ലോ.
3: ഏതൊരു ഭർത്താവും സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു തരും. അതിന്റെ അർത്ഥം ഭാര്യ ഭർത്താവിന്റെ ചാകാൻ കിടക്കുന്ന അച്ഛനെ ശുശ്രൂഷിച്ച് വീട്ടിൽ ലീവ് എടുത്തിരിക്കണമെന്നല്ല.
2: എന്റെ രമയെ ആ ജീവനാന്തം നീ ലീവ് എടുത്ത് അച്ഛനെ പരിചരിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നിനക്കറിയാലോ, പാർട്ടിയുടെ ഒരു കേരള പര്യടനമുണ്ട്. അതിന്റെ സെക്രട്ടറി എന്ന നിലയ്ക്ക് എനിക്കതിന് പോകാതിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഇലക്ഷൻ വരാൻ പോകുന്ന സമയ എനിക്കൊരു സീറ്റ് ഉറപ്പാക്കാനുള്ളതാ. ദേ, ഈ പര്യടനം നടക്കുന്ന 1 മാസം, ഒറ്റ മാസം, അതുവരെ നീ ഒന്ന് ലീവ് എടുത്ത് അച്ഛനെ നോക്ക്. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. മാത്രമല്ല, അച്ഛന്റെ അവസ്ഥ ഇത്ര ക്രിട്ടിക്കലായ സ്ഥിതിക്ക് ചിലപ്പോ 1-2 ആഴ്ചയ്ക്കകം തന്നെ എല്ലാ പ്രശ്നവും കഴിഞ്ഞെന്നിരിക്കും. അപ്പൊ പിന്നെ അത്ര പോലും വേണ്ടിവരില്ല. രമേ, നീ ഒന്ന് സഹകരിക്കൂ പ്ലീസ്.
3: ബെസ്റ്റ്, സ്വന്തം അച്ഛൻ എത്ര പെട്ടെന്ന് മരിക്കുന്നു അത്രയും സൗകര്യം എന്ന് കരുതുന്ന ഒരു മകൻ. നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. സൂപ്പർ, സൂപ്പർ എന്ന് പറഞ്ഞ സൂപ്പർ.
4: ഞാനും
2: അച്ഛൻ.
3: അച്ഛനെന്തിനാ മുറിയിൽ നിന്ന് ഇറങ്ങി നടക്കുന്നത്? ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ഇൻഫെക്ഷൻ വരാതെ നോക്കണമെന്ന്? പണ്ട് ജഡ്ജി ആയിരുന്നതുകൊണ്ട് രോഗാണുക്കൾ പേടിച്ചോടി കളയുമെന്നൊന്നും കരുതരുത്.
4: ആ പരിഹാസം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഡോക്ടർ വേറൊന്നും കൂടി പറഞ്ഞിട്ടുണ്ട്, ഇനി ഹോസ്പിറ്റൽ വേണ്ട, വീട്ടിലാകുമ്പോ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും ഒക്കെ ചുറ്റും കാണുമെന്ന്. ആ ബന്ധുക്കളെയും വേണ്ടപ്പെട്ടവരെയും അന്വേഷിച്ചിറങ്ങിയതാ ഞാൻ. നിങ്ങൾ വല്ലതും കണ്ടായിരുന്നോ അവരെ?
2: അച്ഛനെന്താ, ഞങ്ങളെ കളിയാക്കാൻ ഇറങ്ങിയാണോ?
4: അല്ല മോനെ, വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. പണ്ട് ജഡ്ജിയൊക്കെ ആയിരുന്നല്ലോ, എനിക്കിപ്പോ വയസ്സായി, വയ്യാതായി. നല്ല പ്രായത്തിൽ ഭാര്യ മരിച്ചപ്പോ നിന്നെയും നിന്റെ ചേച്ചിയെ നോക്കി മാത്രം.
3: അയ്യോ എന്റെ പൊന്നച്ച, ഈ പഴംപുരാണം പറഞ്ഞ സമയം കൊല്ലല്ലേ. ഇങ്ങനെ ചേച്ചി ലണ്ടനിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോഴും ഇത് തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. പിന്നെന്താ ചേച്ചിക്ക് അച്ഛൻ അങ്ങോട്ട് കൊണ്ടുപോയാലെന്ന് ചോദിച്ചാ അപ്പൊ ഫോൺ കട്ട് ചെയ്ത് കളയും. അതാണ് ഈ പൊന്നു മോനും മോന്റെ ചേച്ചി അച്ഛനോട് ചെയ്യുന്നത്. ഇതിന്റെ ഒക്കെ ഇടയിൽ കിടന്ന് ഞരങ്ങുന്നത് ഞാനും.
4: ആ ശരിയാണ്, എല്ലാ പേർക്കുമുണ്ട് അവരവരുടേതായ ന്യായങ്ങൾ. പക്ഷെ എനിക്ക് രോഗം വരും മുമ്പ് ഇതായിരുന്നില്ല അവസ്ഥ. ഏതായാലും ഒരു കാര്യം മാത്രം എല്ലാവരും ഓർക്കുന്നത് നല്ലതാ. ചില രോഗങ്ങൾ വന്യമൃഗങ്ങളെ പോലെയാ, അപ്രതീക്ഷിത നേരങ്ങളിൽ ക്ഷണിക്കപ്പെടാതെ അത് കാടിറങ്ങി വരും, സർവം നശിപ്പിച്ച് അത് മടങ്ങും. ദൈവം അനുഗ്രഹിച്ച് നിങ്ങൾക്ക് ആ അവസരമുണ്ട്.

0: യെസ്, ഇത് മുകുന്ദനുണ്ണി സാറിന്റെ വീടല്ലേ?
1: അത് പണ്ട് ജഡ്ജി ആയിരുന്നപ്പോ ജഡ്ജി സ്ഥാനം രാജിവെച്ച് അദ്ദേഹം പിന്നീട് വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഇപ്പൊ ഇതേ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണിയുടെ വീടാണ്. അല്ല, നിങ്ങളാരാ? മനസ്സിലായില്ലല്ലോ.
0: ഞാൻ ദേവിക, കളക്ടർ പറഞ്ഞിട്ട്.
2: ഓ യെസ്, യെസ്, ഞങ്ങൾ പൗരവകാശ സംരക്ഷണ സമിതിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാ. നഗലിനോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ കളക്ടറുടെ ആ ജീവിതോത്സവം എന്ന പരിപാടിയെ പറ്റി? ഈ കുട്ടി അങ്ങനെ അച്ഛനെ കാണാൻ വന്നതാ.
1: ആ, ഇപ്പൊ മനസ്സിലായി. കളക്ടറുടെ ആ പരിഷ്കാരമൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായതാണല്ലോ. പിന്നെ ഭരിക്കുന്ന പാർട്ടിക്കാര് ഇത് വെച്ച് മുതലെടുക്കാതിരുന്നാ മതി. അല്ല, ദേവിക ഒറ്റൊരാളാണോ എല്ലാ പേഷ്യൻസിനെയും കാണാൻ പോകുന്നത്?
0: അല്ല സർ, എന്നെ പോലെ വേറെയും വോളണ്ടിയേഴ്സ് ഉണ്ട്. എനിക്ക് കിട്ടിയ അസൈൻമെന്റ് ഇവിടുത്തെ മുകുന്ദനുണ്ണി സാറിന്റേതാണ്.
2: ആ, അതെന്തായാലും കടുത്ത പരീക്ഷണമായിരിക്കും എന്നുള്ളത് ഉറപ്പാ. രാജിവെച്ചെങ്കിലും ഇപ്പോഴും മനസ്സിൽ താനൊരു ജഡ്ജിയാണെന്ന് അച്ഛന്റെ വിചാരം എന്ന് തോന്നുന്നു. ദേവിക സൗഹൃദമൊന്നും പെട്ടെന്ന് പ്രതീക്ഷിക്കണ്ട.
1: നീ ഇങ്ങനെ ആ കുട്ടിയെ നിരുത്സാഹപ്പെടുത്താതിരമേ. ലെറ്റ് ഹർ ട്രൈ ദ ബെസ്റ്റ്. എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമല്ലേ ഇത്? മാത്രമല്ല, നിനക്കറിയാലോ ഈ വീട്ടിൽ അച്ഛൻ ഏറ്റവും നല്ല കമ്പനി അഞ്ജനമോളായിരുന്നല്ലേ. ഡേ, അവളെ നമ്മൾ ഹോസ്റ്റലിലാക്കിയതിനു ശേഷമാണ് അച്ഛൻ ഇത്രയ്ക്കങ്ങ് ഡള്ളായത്. എനിക്ക് തോന്നുന്നതേ ദേവികയെ കാണുമ്പോ അച്ഛൻ അഞ്ജനയെ ഓർമ്മ വരും. അച്ഛന്റെ ആ പഴയ പ്രസരിപ്പൊക്കെ അതോടെ തിരിച്ചു വരുമെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് നോക്കാം.
0: നോ പ്രോബ്ലം മാഡം. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ നിർദ്ദേശം ചെല്ലുന്ന വീടുകളെ സ്വന്തം വീടായി കാണുക എന്നതാണ്. ആദ്യം ഞാൻ പഴയ ജഡ്ജി അദ്ദേഹത്തെ ഒന്ന് കാണട്ടെ. വൈകിട്ട് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് വരാം.
1: ഓക്കേ ദേവിക, വി വിഷ് യു ഓൾ ദി ബെസ്റ്റ്.
0: താങ്ക്സ്, താങ്ക്സ് എ ലോട്ട്.
1: വരൂ, അച്ഛനകത്തുണ്ട്, അങ്ങോട്ട് പോ.
0: സർ, സർ, ഞാൻ അകത്തേക്ക് വന്നോട്ടെ.
3: ആരാ?
0: ഞാൻ ദേവിക. വന്നത് സാറിനെ പരിചയപ്പെടാനും കൂടെ സമയം ചെലവഴിക്കാനുമാണ്.
3: അതെന്ത് ഏർപ്പാടാണെന്ന് മനസ്സിലായില്ല. കൂടെ സമയം ചെലവഴിക്കാനെന്ന് പറഞ്ഞ നിന്നെ ആരാ ഇങ്ങോട്ട് കടത്തിവിട്ടത്? പുറത്താരും ഇല്ലായിരുന്നോ ഈ വീട്ടിൽ?
0: ഉണ്ടായിരുന്നു സർ. അവരുടെ സമ്മതത്തോടു കൂടിയാ ഞാൻ വന്നത്. കുറച്ചു ദിവസം സാറിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ടാവും ഇവിടെ.
3: ഓഹോ, അവർക്കാർക്കോ സമയമില്ലാത്തത് കൊണ്ട് ചാകാൻ കിടക്കുന്ന എന്നെ നോക്കാൻ ഏൽപ്പിച്ച കെയർ ടേക്കർ ആണല്ലേ. ഒരു കണക്കിനുള്ള ബേബി സിറ്റർ.
0: അയ്യോ, അങ്ങനെയൊന്നും കരുതല്ലേ സർ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ.
3: ജസ്റ്റ് എങ്ങനെയെന്ന്? സി, യു സീംസ് ലൈക്ക് എൻ എഡ്യൂക്കേറ്റഡ് ലേഡി. എനിക്ക് ഒരു കെയർ ടേക്കറുടെ ആവശ്യമില്ല. ഡു യു അണ്ടർസ്റ്റാൻഡ്?
0: സർ പ്ലീസ്, ഞാനിവിടെ സാറിനെ ഉപദ്രവിക്കാൻ വന്നതല്ല. ആക്ച്വലി സാറിന്റെ കൊച്ചുമകൾ അഞ്ജന പറഞ്ഞിട്ടാ ഞാൻ സാറിനെ കുറിച്ച് അറിയുന്നത് തന്നെ.
3: അഞ്ജനയെ നിനക്ക് എങ്ങനെ അറിയാം?
0: അത് പിന്നെ, ഞങ്ങള് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ് സർ. അവളിവിടുന്ന് മാറി ഹോസ്റ്റലിലാണെന്നറിഞ്ഞപ്പോ നല്ല വിഷമം തോന്നി. ആക്ച്വലി ഐ മിസ് ഹർ അലോട്ട്. നല്ല കമ്പനിയായിരുന്നു ഞങ്ങള്.
3: യെസ്, എന്റെയും ഏറ്റവും നല്ല കമ്പനി അവളായിരുന്നു. അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആശുപത്രി മരുന്നിനേക്കാൾ ഉപകാരം ചെയ്തേനെ. ജീവിതം കൈപ്പിടിയിൽ നിന്നും പോയതുപോലെ അവളും എൻ്റെ അടുത്തു നിന്ന് പോയി. നൗ ഐ ആം എലോൺ, എ ലോൺലി ഹാർട്ട്.
0: എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അങ്ങനെയാണ് സർ. ആൾക്കൂ

0: ചുറ്റും ചുറ്റുമുള്ളപ്പോൾ നാം ആരും അത് തിരിച്ചറിയാറില്ലെന്ന് മാത്രം.
1: ഓ, ആ പോയിന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ എന്റെ കോടതിയിലായിരുന്നെങ്കിൽ നിന്റെ കേസിന് ഞാൻ അനുകൂലമായ വിധി എഴുതുമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഇന്ന് ന്യായാധിപന്റെ കസേരയിലില്ല. മനസ്സാക്ഷിയുടെ പ്രതിക്കൂട്ടിലാണ് നിൽക്കുന്നത്. ദൈവത്തിന്റെ നിയമപുസ്തകത്തിൽ എനിക്കുള്ള മരണദണ്ഡനയുടെ വകുപ്പുകൾ തിരയുകയാണ് അദ്ദേഹം. ഇറ്റ്സ് ഓൾ ഓവർ, ഓൾ ഓവർ. That's the truth.
0: No, sir. ഒരിക്കലുമല്ല. സാറിന്റെ ഈ അസുഖം ചികിത്സിച്ച് ഭേദമാക്കാൻ
1: മതി. സ്റ്റോപ്പ് ഇറ്റ്.
0: സാർ, പക്ഷേ ഐ എം സോറി സാർ.
1: എന്തു സോറി? എന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ എന്റെ ചേംബറിലേക്ക് കയറാൻ ആരെ നിനക്ക് അനുവാദം തന്നത്? ഐ ഡോണ്ട് നീഡ് യു എനി. ഐ ഡോണ്ട് നീഡ് യു ഹിയർ. ഐ ഡോണ്ട് വാണ്ട് യുവർ സിംപതി. ഗെറ്റ് ഔട്ട്. ഗെറ്റ് ഔട്ട് ഐ സേ.
0: സർ, പക്ഷേ
1: പുറത്തു പോകാൻ.

0: അത് ശരി. അപ്പോ പഴയ ജഡ്ജി അദ്ദേഹം തന്നെ സ്വന്തം കോടതിയിൽ നിന്നും പുറത്താക്കി അല്ലേ?
1: അത് പുറത്താക്കലല്ല സർ, കേസ് മാറ്റിവെക്കലാണെന്നാണ് എന്റെ ഒരു വിചാരം. ഞാൻ വീണ്ടും അവിടേക്ക് കയറി ചെല്ലും. അപ്പോഴദ്ദേഹം കൂടുതൽ സ്വാതന്ത്ര്യത്തോടെയും സൗഹൃദത്തോടെയും എന്നെ സ്വീകരിച്ച് സംസാരിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം.
2: ഗുഡ് ഈവനിങ് സർ. മെനു നോക്കിക്കഴിഞ്ഞെങ്കിൽ ഓർഡർ എടുക്കാമായിരുന്നു.
0: ഏയ്, അങ്ങനെ ഹെവി ആയിട്ടൊന്നും വേണ്ട, എനിക്കൊരു സ്ട്രോങ് കോഫി എടുത്തോളൂ. പിന്നെ എന്തെങ്കിലും സ്നാക്സ് ലൈക്ക് ഒണിയൻ പക്കോട ഉണ്ടാവോ?
2: എടുക്കാം സർ.
0: വെരി ഗുഡ്. ദേവിക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞില്ല?
1: ചായയും കോഫിയും വേണ്ട, ഒരു ഒരു ലൈം ജ്യൂസ് എടുത്തോളൂ വിതൗട്ട് ഐസ്.
2: ഓക്കെ മാഡം.
0: തന്നെ പോലെ മറ്റു പേഷ്യൻസിന്റെ അടുത്ത് അയച്ച 7 പേർക്കും ഇതുപോലെയുള്ള പലതരം അനുഭവങ്ങളാണ്. വയസ്സായവരോട് എന്തിനാ ഈ കഥയും കവിതയും പറയാൻ പോകുന്നതെന്ന ചിലരുടെ ചോദ്യം. ഓൾഡ് ഏജ് ഈസ് ജസ്റ്റ് എ സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്നൊക്കെ പറഞ്ഞ് ഞാനും കുഴപ്പം. അല്ല, ജഡ്ജി അദ്ദേഹത്തിന് ഏത് പുസ്തകം വായിച്ചു കൊടുക്കാമെന്നാണ് തന്റെ ഒരു ആലോചന?
1: ഒരു ഐഡിയ ഇല്ല സർ. ഒന്നാമത് ക്യാൻസർ അവസാന സ്റ്റേജ് ആണെങ്കിലും അദ്ദേഹം ബെഡ് റിഡൻ അല്ല. ഈ അവസ്ഥയിൽ സാധാരണ കാണാത്ത ഒരു ഒരു വരണ്ട ചുമയുണ്ട്, അതാണ് ഏക പ്രശ്നം. ആദ്യം അദ്ദേഹത്തിന്റെ വിശ്വാസം പിടിച്ചെടുക്കണം. പെട്ടെന്നുണ്ടാവുന്ന മൂഡ് സ്വിങ്സ് എങ്ങനെയാണെന്ന് അത് മനസ്സിലാക്കണം. അത് കഴിഞ്ഞാലേ നമ്മുടെ സഞ്ചിയിലെ പാട്ടും കഥയൊക്കെ പുറത്തെടുക്കാൻ പറ്റും.
0: ശരി ശരി, ആയിക്കോട്ടെ. ഒരു കണക്കിന് തനിക്ക് അനുവദിക്കപ്പെട്ട ഈ ജഡ്ജി മുകുന്ദനുണ്ണിയുടെ കേസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തനിക്ക് ക്യാൻസർ ആണെന്നും മരിക്കുമെന്നും ആദ്യം പിടിച്ചുള്ള ഒരു ക്യാരക്ടറൊന്നും അല്ലല്ലോ. ഐ തിങ്ക് ഹീസ് എ ഫൈറ്റർ. തോൽക്കുമെന്നറിഞ്ഞിട്ടും ഫൈറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. സൂപ്പർ അല്ലേ?
1: സൂപ്പറാണ്. ആ ഫൈറ്റർ തന്റെ ഭൂതകാലത്തോടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തന്റെ മക്കളും റിലേറ്റീവ്സും തന്നെ നോക്കാനില്ല, താൻ ഒരു അനാഥനാണെന്നുള്ള ഒരു തോന്നലൊന്നും അദ്ദേഹം വകവെക്കുന്നതേയില്ല. ഹീസ് ഫൈറ്റിംഗ് സംതിങ് ഫ്രം ദ പാസ്റ്റ്. അതെന്താണെന്ന് വേണം കണ്ടുപിടിക്കാൻ.

0: ഹലോ, ആ ഞാൻ ഇറങ്ങി. ഏയ്, ഇല്ലില്ല, ഒരു അരമണിക്കൂറിനകത്ത് എത്തും. ഏയ്, മിനിസ്റ്ററൊക്കെ വരുന്ന പരിപാടിയല്ലേടോ, ഒരു ഒന്നൊന്നര മണിക്കൂറെങ്കിലും മിനിമം ലേറ്റാവും. ഈ രാഷ്ട്രീയക്കാരുടെ പരിപാടിയൊക്കെ ഞാനിത് എത്ര കണ്ടതാടോ. താൻ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഉടനെ അങ്ങ് എത്തും.
1: ഞാൻ റെഡി, ഇറങ്ങാം നമുക്ക്.
0: ആ രമയ, ഒരേ റൂട്ടിലല്ലേ ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്. വരുന്ന വഴിയിൽ അവളെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമെന്ന് കരുതി. ശരി, അപ്പോൾ ഞാൻ ഫോൺ വയ്ക്കുക. അപ്പോൾ മീറ്റിംഗ് സ്ഥലത്ത് വെച്ച് കാണാം.

0: കറക്റ്റ് ടൈമിൽ എത്തിക്കോ. ശരി.
1: അല്ല രമേ, നമ്മൾ രണ്ടുപേരും കൂടി ഒന്നിച്ചു പോയാൽ ഇപ്പൊ എങ്ങനെയാ?
2: അതിനാണല്ലോ ഞാൻ ഇവിടെ ഉള്ളത്. സത്യം, തന്നെ കണ്ടില്ലല്ലോ എന്ന് ഓർക്കായിരുന്നു ഞാൻ. അച്ഛനും ഒന്ന് രണ്ടു തവണ ചോദിച്ചു ആ കുട്ടി വരില്ലേ എന്ന്.
3: ആണോ? ഇന്നലെ പക്ഷേ എന്നോട് വലിയ ദേഷ്യമായിരുന്നു.
1: ഓ, അതിപ്പോ അഞ്ജനയോട് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒരു കാരണവും ഇല്ലാതെ വഴക്കുകൂടും. ഇരുട്ടി വെളുക്കുമ്പോ എന്തിനാണ് വഴക്കുകൂടിയെന്ന് പോലും അച്ഛൻ മറക്കും. അതാ അച്ഛന്റെ സ്വഭാവം.
2: അതെ അതെ, ആൾക്ക് ദേവികയെ നന്നായി ബോധിച്ചെന്നാ തോന്നുന്നത്. ആ കുട്ടി വരൂന്ന് പറഞ്ഞപ്പോ രാവിലെ അച്ഛന്റെ ഒരു ഉത്സാഹം കാണണമായിരുന്നു. ഒരിക്കലും ഇല്ലാതെ ബ്രേക്ക്ഫാസ്റ്റിന് 3 ഇഡ്ഡലി കഴിച്ചു. സാധാരണ ഒന്നുപോലും കഴിക്കാതെ എന്തെങ്കിലും കുറ്റം ഉണ്ടാക്കി പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നതാ.
1: ആ, അതെന്തായാലും നന്നായി. ഇങ്ങനെയാണെങ്കിലേ അച്ഛന്റെ അസുഖം പെട്ടെന്ന് ഭേദമാകുമെന്നാ എനിക്ക് തോന്നുന്നത്.
2: ഡേ മനുഷ്യ, വെറുതെ വിവരക്കേട് പറയല്ലേ. ഡോക്ടർ ദിവസങ്ങൾ എണ്ണി പറഞ്ഞ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടത്. എന്റെ പേടി ഇതപ്പോ അണയാൻ പോകുന്ന തീ ആളി കത്തുകയാണോന്ന്.
4: കത്തുമ്പം നിന്റെ ഈ വീടിന് കേടുപാടൊന്നും വരുത്തില്ല. എന്താ അതുപോലെ?
2: അച്ഛൻ
1: രമേ, പെട്ടെന്ന് ഇറങ്ങ്. എനിക്ക് മീറ്റിംഗിന് പോകാൻ ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. ഇനിയും അച്ഛന ദേവിക നോക്കിക്കോളും. വേഗം ഇറങ്ങ്.
2: ശരി ശരി ശരി, വണ്ടിയെടുക്ക്.

0: മുജ്ജന്മത്തിൽ ശത്രുവാ, ഈ ജന്മത്തിൽ പുത്രനായി പിറക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. എന്റെ കാര്യത്തിൽ അത് സത്യമായി.
1: അങ്ങനെയൊന്നും പറയരുത്, അവരുടെ ഒരു തിരക്കുണ്ട്.
0: നീ അവരെ ന്യായീകരിക്കുകയൊന്നും വേണ്ട. ആയുസെണ്ണിക്കഴിയുന്ന ഓരോരുത്തരുടെയും വിധി ഇങ്ങനെയൊക്കെ തന്നെയാ. കിടക്കയിൽ നാവനങ്ങാതെ സ്തംഭിച്ച് കിടക്കുന്നവർ ഇതെല്ലാം കേട്ട് കണ്ണുകലങ്ങി ഉള്ളിൽ കരയും. ഏതോ ഭാഗ്യത്തിന് എനിക്ക് നാവുള്ളത് കൊണ്ട് ഞാൻ തിരിച്ചു പറയുന്നു, അത്രയേ ഉള്ളൂ. ഏതായാലും അതൊക്കെ പോട്ടെ, നീ വരാൻ കാത്തിരിക്കുകയായിരുന്നു. എനിക്കൊരു സ്ഥലം വരെ പോകണം, നീ വേണം എനിക്ക് കമ്പനിയായിട്ട് കൂടെ വരാൻ.
1: അയ്യോ സർ, സാറിന്റെ ഈ അവസ്ഥയില് യാത്ര ചെയ്യാന്ന് പറഞ്ഞ
0: ഒരു കുഴപ്പവുമില്ല. കുഴപ്പം വന്നാൽ സഹായിക്കാനല്ലേ നിന്നോട് കൂടെ വരാൻ പറഞ്ഞത്?
1: അതൊക്കെ, പക്ഷേ എന്നാലും.
0: ഒരെന്നാലുമില്ല. ചാകും മുമ്പ് കഥയും പാട്ടുമൊക്കെ പറഞ്ഞും പാടിയും മനസമാധാനത്തോടെ ഈ ലോകത്തുനിന്നും എന്നെ പറഞ്ഞുവിടാനാണ് നിന്നെ നിയോഗിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് മനസമാധാനം കിട്ടുന്നത് അച്ചടിമഷി പുരണ്ട കഥയിലും പാട്ടിലും ഒന്നുമല്ല, പച്ചയായ ചില മനുഷ്യജീവിതങ്ങളിലാണ്. എന്റെ കൈക്കുറ്റപ്പാട് കൊണ്ട് തകർന്നു പോയ ചില ജന്മങ്ങളുണ്ട്. എനിക്കതിലൊരാളെ മരിക്കും മുമ്പ് ഒരു നോക്ക് കാണണം. അതൊരല്പ അകലെയാ. ഒറ്റക്കിറങ്ങിപ്പോയ അവിടെ എത്തുമോ എന്നറിയില്ല. ദാറ്റ്സ് വൈ ഐ ആം ആസ്കിംഗ് യുവർ ഹെൽപ്പ്. മരിച്ചാൽ എന്റെ ആത്മാവിന് ഗതി കിട്ടണമെങ്കിൽ നീ എന്നെ ഇതിനെ സഹായിച്ചേ പറ്റൂ. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. ഇനി പറയേ, നീ എന്നെ സഹായിക്കില്ലേ?
1: സാറിന് എവിടെയാ പോകേണ്ടത്?
0: ഒരല്പ യാത്രയുണ്ട്. മലയും കാടുമൊക്കെയുള്ള ഗ്രാമമാ, പേര് നിലമാൻകുന്ന്.

0: നിനക്ക് തണുക്കുന്നുണ്ടോ? ഉച്ച കഴിഞ്ഞ് ഈ വഴി മൂടൽമഞ്ഞ് പതിവ്. ഇന്നിപ്പോ ചാറ്റൽ മഴയും തുടങ്ങിയിട്ടുണ്ട്.
1: സാരില്ല സർ, ഞാനീ നിലമാൻ കുന്നിനെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. ഹിൽ ടോപ്പിലേക്കുള്ള ഈ വളഞ്ഞു കുളഞ്ഞുള്ള റോഡും കുന്നും താഴ്വാരങ്ങളും മഞ്ഞും മഴയും ഒപ്പം ഈ ബസ് യാത്രയും. ഐ ആം സോ എക്സൈറ്റഡ്. ഒരിക്കലും പ്രതീക്ഷിച്ചതേ ഇല്ല ഇത്. ആക്ച്വലി

0: സാറിനിപ്പം വന്നില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടായേനെ.
1: അങ്ങനെ കരുതണ്ട, എന്തു സംഭവിക്കുന്നതിനും ഒരു കാരണമുണ്ടാകുമെന്ന് കേട്ടിട്ടില്ലേ? There is a reason for everything. അങ്ങനെയൊരു റീസൺ ഉണ്ടായിട്ടാണ് ഞാനും ആദ്യം ഈ സ്ഥലത്തേക്ക് വരുന്നത്. ഈ റൂട്ട് അവസാനിക്കുന്നത് ഒരു ഹിൽ സ്റ്റേഷനല്ല, ഒരു ടൂറിസ്റ്റ് പ്ലേസ്. സർക്കാർ സ്പോൺസർ ചെയ്ത ഒരു നാഷണൽ ലീഗൽ കോൺക്ലേവ് നടന്നത് അവിടെ വെച്ചാണ്. 2020 മാർച്ച് മാസത്തിലാണെന്നാണ് ഓർമ്മ. ഒരുപാട് നിയമജ്ഞർ പങ്കെടുത്ത കോൺഫറൻസ്. ഞാനും അതിലൊരാളായിരുന്നു.
0: അയ്യോ സർ, അത് കോവിഡ് സ്പ്രെഡ് ചെയ്തിരുന്ന സമയമല്ലേ?
1: അതെ, കേൾക്കൂ. കോൺഫറൻസ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. പക്ഷേ ഇവിടുത്തെ ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ കാരണം രണ്ടു ദിവസം കൂടെ ഞാൻ ഇവിടെയൊക്കെ അങ്ങ് തെണ്ടി നടക്കാൻ തീരുമാനിച്ചു. ഒരു ന്യായാധിപനായതുകൊണ്ട് നഗരത്തിലൊന്നും എനിക്കൊരു തോന്നിയവാസിയെ പോലെ കയ്യും വീശി കണ്ടതും വാങ്ങി തിന്ന് അലഞ്ഞു നടക്കുക സാധ്യമായിരുന്നില്ല. ഇവിടെ വന്നപ്പോ ആ സ്വാതന്ത്ര്യമില്ലായ്മ കെട്ടുപൊട്ടിക്കുകയായിരുന്നു.
0: സ്വാഭാവികം, നമ്മുടെ നാട്ടിലെ സെലിബ്രിറ്റികളൊക്കെ അന്യദേശങ്ങളിൽ ചെന്നിട്ടാ തെരുവുകളിലേക്കും ആൾക്കൂട്ടങ്ങളിലേക്കും ഒക്കെ കയ്യും വീശി ഇറങ്ങി നടക്കുന്നത്. ആ, എന്നിട്ട് എന്ത് സംഭവിച്ചു സാർ? അത് പറഞ്ഞില്ലല്ലോ. അയ്യോ, വണ്ടി പെട്ടെന്ന് നിന്നല്ലോ, എന്ത് പറ്റിയോ ആവോ.
2: കണ്ടക്ടർ, എന്താ വണ്ടി നിന്നത്?
3: ആ അതെ, വഴിയിലൊരു മരം കടപുഴകി വീണ് കിടക്കുക, മണ്ണിടിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ബ്ലോക്ക് മാറ്റാതെ മുൻപോട്ട് പോക്ക് നടക്കില്ല.
2: അപ്പോഴെങ്ങനെ ഞങ്ങൾക്ക് മുകളിൽ എത്തണ്ടേ?
3: അതിനി ബ്ലോക്ക് മാറ്റാൻ ഫോറസ്റ്റിൽ നിന്ന് ആള് വരണം. ചിലപ്പോ 2-3 മണിക്കൂർ പിടിക്കും. തൽക്കാലം എല്ലാരും കൂടെ ഇറങ്ങി ആ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്ക്. ഞാനൊന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ. മുകളിൽ ബസ് വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് നിങ്ങളെ പിക്ക് ചെയ്യാൻ പറയാം. വീണു കിടക്കുന്ന മരത്തിന്റെ ഇടയിൽ കൂടി എല്ലാരും കൂടെ അപ്പുറത്തേക്ക് ഇറങ്ങി നിന്നാ മതി.
0: നമ്മളിനി എന്ത് ചെയ്യും? രാത്രിക്ക് മുൻപ് ഈ മരയിൽ നിന്ന് തിരിച്ചിറങ്ങാൻ പറ്റൂ?
1: അത് സാരമില്ല, നമുക്ക് എത്തേണ്ടത് ഇവിടെ അടുത്തൊരു ഊരിലേക്കാ. അവിടേക്ക് ഇവിടുന്ന് ഒരു കാട്ടുപാതയുണ്ട്, നമുക്ക് നടക്കാം.
0: അല്ല, ഈ കാട്ടുപാത എന്നൊക്കെ പറയുമ്പോ
1: നീ പേടിക്കണ്ട, കരടിയും പുലിയും ഒന്നുമില്ല. ഒരു 1.25 കിലോമീറ്റർ അത്രയേ കാണൂ. കമ ഓൺ. ഈ നേരിയ മഞ്ഞിനടിയിലൂടെ കാടിന്റെ ശബ്ദതാളങ്ങൾ കേട്ടുകൊണ്ടുള്ള യാത്ര നിനക്കതൊരനുഭവമായിരിക്കും. വാ, ഇറങ്ങാം.

0: നല്ല ഓക്സിജൻ കിട്ടിയപ്പോഴേ എൻ്റെ ചുമ മാറി. എങ്ങനെയുണ്ട്, യാത്രക്ക് സുഖമുണ്ടോ?
1: സൂപ്പർ. സാറ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു പ്രത്യേക എക്സ്പീരിയൻസാണ്, എവർ ലാസ്റ്റിംഗ് മെമ്മറി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ മെമ്മറി പൂർണ്ണമാവണമെങ്കിൽ സാർ എന്നെ ഈ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണെന്നും എന്തിനാണെന്നും അറിയണം. പറഞ്ഞു തുടങ്ങിയതല്ലാതെ സാർ അത് പൂർത്തിയാക്കിയില്ല.
0: പറയാം, പൂർത്തിയാക്കാം. കിട്ടിയ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ നിലമാൻ കുന്നിലെ കാട്ടുവഴികളിൽ അലഞ്ഞു നടന്ന് നടന്നാണ് ഞാൻ ആ ഊരിലെത്തിയത്. 10-20 കുടുംബങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു ആദിവാസി കോളനിയായിരുന്നു അത്. അവിടെ നിന്ന് എനിക്കൊരു കൂട്ടുകാരിയെ കിട്ടി. ദാഹിച്ച എനിക്ക് വെള്ളം തന്നും വേവിച്ച ചേമ്പും ചേനയും മുളകരച്ചതും തന്നു. പകുതി തമിഴിൽ ഒരു വിശേഷങ്ങൾ പറഞ്ഞും കാണിച്ചും തന്ന തുമ്പിയെന്ന് പേരുള്ള ഒരു 17-കാരി.
1: തുമ്പി, സൂപ്പർ പേരാണല്ലോ സർ. പേര് കേൾക്കുമ്പോഴേ മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ട്, ഊരിലൂടെയും കാട്ടിലൂടെയും ചിരിച്ചുല്ലസിച്ച് നടക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി. അവളെയാണോ നമ്മൾ കാണാൻ പോകുന്നത്?
0: ചിലതൊക്കെ മനസ്സിൽ കാണുമ്പോൾ നമ്മൾ വരക്കുന്ന ചിത്രം മനോഹരമായിരിക്കും, പക്ഷെ യാഥാർത്ഥ്യം തികച്ചും വിപരീതവും. തുമ്പിക്ക് പേര് മാത്രമായിരുന്നു മനോഹരം, ജീവിതം ദുരന്തവും.

0: ഞാനത് പിന്നീടാണ് മനസ്സിലാക്കിയത്.
1: എന്തു പറ്റി സർ, അവൾക്ക് എന്തായിരുന്നു പ്രശ്നം?
0: രണ്ടു ദിവസം കഴിഞ്ഞ് മലയിറങ്ങാൻ നിന്ന എനിക്ക് അപ്രതീക്ഷിതമായ സർക്കാർ പ്രഖ്യാപിച്ച ലോക്ക്ഡൌണിൽ രണ്ടു ദിവസം കൂടി ഇവിടെ തുടരേണ്ടി വന്നു. അപ്പോൾ ബോറടി മാറ്റാനുള്ള ഊരുചുറ്റലിനിടയിലാണ് ഞാൻ തുമ്പിയെ കൂടുതൽ അറിഞ്ഞത്, അവൾ പാടിയ നാടൻ പാട്ടിലെ വേദന അറിഞ്ഞത്. അതൊരു വല്ലാത്ത തിരിച്ചറിവായിരുന്നു എനിക്ക്, സഹനങ്ങൾക്കും അപ്പുറമുള്ള തിരിച്ചറിവ്.

0: ഏയ് തുമ്പി, നീ എന്താ ഇവിടെ ഈ അരുവിക്കരയിൽ വന്ന് ഒറ്റയ്ക്കിരിക്കുന്നേ?
1: ഏയ് അതൊന്നുമില്ല അയ്യാ, ഞാൻ വെറുതെ.
0: അത് കള്ളം. എനിക്ക് മനസ്സിലായി തുമ്പി പാട്ടുപാടി പാട്ടുപാടി കരയുകയായിരുന്നെന്ന്. എന്തുപറ്റി? എന്താ തുമ്പിക്കത്തെ സങ്കടം?
1: അത് പെരിയ വാർത്തയൊന്നും അല്ലയ്യാ. ഇന്ന തുമ്പിയുടെ ജീവിതമേ സങ്കടം. താ എനിക്ക് വന്ന് എനിക്ക് പിറന്നാൾ. അത് നനച്ചെന്താ എനിക്ക് സങ്കടം കുട്ടിയിട്ടാറ്.
0: പിറന്നാൾ വന്നാൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അതിനെന്തിനാ സങ്കടം കുട്ടി വരുന്നത്?
1: അതിന് കാരണം ഇറുക്കയ്യാ. എന്നെ പെറ്റിട്ട് പിറകെ താൻ എന്നോട് അമ്മ ഇരുന്നിട്ടാറ്.
0: ഏ, പ്രസവത്തിൽ അമ്മ മരിച്ചോ?
1: അതുമാത്രമല്ലേ, ഇതേ ദിവസം താ എന്നോട് അപ്പ ഒരു ഓഫീസറെ കൊന്നിട്ടാറ്.
0: ഓഫീസറെ കൊന്നോ? എന്തിന്?
2: ഞാൻ പറയാം സാർ അതിന്റെ ഉത്തരം.
0: താനാരാ? മനസ്സിലായില്ല.
2: ഞാൻ ചന്ദ്രൻ, ഇവിടെ ഒരു ലോക്കൽ ഡ്രൈവറാ. സാറ് താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിലെ മാനേജർ പറഞ്ഞു വിട്ടതാ. സാർ ഇവിടെ ഊരിലെവിടെയെങ്കിലും കാണും, കണ്ടുപിടിച്ച് വിളിച്ചുകൊണ്ട് വരാൻ പറ.
0: എന്താ കാര്യം?
2: ഇവിടെ കോവിഡിന്റെ ലോക്ക്ഡൌൺ ആണെങ്കിലും സാറ് വി വി പി ആയതുകൊണ്ട് തിരിച്ച് നാട്ടിലെ ക്വാർട്ടേഴ്സിൽ കൊണ്ടുവിടാൻ സ്പെഷ്യൽ പാസ് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. സാറിനെ എന്റെ കാറിൽ കൊണ്ടുവിടാനാ മാനേജർ ഏൽപ്പിച്ചിരിക്കുന്നത്.
0: ഓ, അത് ശരി. അല്ല, ഈ കുട്ടിയെ തനിക്കറിയാമോ?
2: അറിയാം സാർ. സത്യം പറഞ്ഞാ സാറ് ആ കുട്ടിയോട് കാര്യങ്ങൾ തിരക്കുമ്പോ ദൈവത്തിന്റെ ഓരോരോ കളികൾ ഓർത്ത് അമ്പരക്കുകയായിരുന്നു ഞാൻ.
0: എന്ന് പറഞ്ഞാൽ? എനിക്ക് മനസ്സിലായില്ല.
2: സാറിപ്പോ ചോദിച്ചില്ലേ തുമ്പിയുടെ അച്ഛൻ ഓഫീസറെ കൊന്നോ എന്ന്? വാസ്തവത്തിൽ അതൊരു കൊലയായിരുന്നില്ല. ശക്തമായ പിടിവലികൾക്കിടയിൽ അബദ്ധത്തിൽ തലയിടിച്ച് ഒരാൾ മരിക്കുകയായിരുന്നു. ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ് അതിനെ ഒരു കൊലപാതകമാക്കിയതും അയാൾ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നതും.
0: ജയിലിലോ? അതെങ്ങനെ?
2: 10-12 വർഷം മുമ്പുള്ള കഥയാണ് സാർ. കഥയല്ല, യാഥാർത്ഥ്യം. നമ്മുടെ നാട് എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഈ നിലമാൻ കുന്നും ഇവിടുത്തെ ഊരുകളും ഇലക്ട്രിസിറ്റി പോലും എത്താത്ത ഇരുൾ ഗ്രാമങ്ങളായിരുന്നു സർ. സഞ്ചാരയോഗ്യമായ വഴികളില്ല, വാഹനങ്ങളില്ല, ആശുപത്രികളില്ല. ജനിച്ചു എങ്ങനെയോ ജീവിച്ച് എങ്ങനെയോ മരിക്കുന്ന കുറെ മനുഷ്യർ.

0: അത്രമാത്രം. അപ്പോഴാ കുന്നിന് മുകളിൽ സർക്കാരിന്റെ ടൂറിസ്റ്റ് കേന്ദ്രവും ഗസ്റ്റ് ഹൗസുകളും ക്ലിനിക്കും ഒക്കെ ആരംഭിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കനകന്റെ പൊണ്ടാട്ടി ചിരിതയ്ക്ക് ഒരു പാതിരാ നേരത്ത് പ്രസവവേദന കലശലാവുന്നത്. വയറ്റാട്ടിയുടെ വരിധിയിൽ നിൽക്കില്ലെന്നായപ്പോ കനകൻ നാലു പേരെയും കൂട്ടി കയറ്റുകെട്ടില് ചിരിതയും ചുമന്ന് ക്ലിനിക്കിലേക്ക് നീങ്ങി. അവിടെ ഒരു ഡോക്ടറുടെയും നഴ്സിന്റെയും ചികിത്സ കിട്ടുമെന്ന് അവൻ അറിയാമായിരുന്നു. പക്ഷേ പാതിരാത്രിയിലെ കാട്ടുപാതയിലെ യാത്രയല്ലേ, നാലു പേരിൽ ഒരാളെ പാമ്പ് കടിച്ചു. രണ്ടുപേരെ അയാളെയും കൊണ്ട് വൈദ്യരെ കാണാൻ ഊരിലേക്ക് തിരിച്ചുപോയി. ദയനീയമായി നിലവിളിക്കുന്ന ചിരിതയും കനകനും വഴിയിൽ ഒറ്റയ്ക്കായി. അപ്പൊ തോന്നിയ ഒരു ബുദ്ധിക്കാണ് കനകൻ ഓടി വഴിയിലുള്ള ഫോറസ്റ്റ് ഓഫീസിലെത്തുന്നത്. ഒരു ഓഫീസറും രണ്ട് ഗാർഡുകളും മദ്യപിച്ച് ചീട്ട് കളിച്ച് രസിക്കുന്ന സമയമായിരുന്നു അത്. തന്റെ ചിരിതയെ അവിടുത്തെ ജീപ്പിൽ കയറ്റി എങ്ങനെയും ക്ലിനിക്കിൽ എത്തിച്ചു തരാൻ കനകൻ അവരോട് കാലു പിടിച്ചു പറഞ്ഞു. അവരനങ്ങിയില്ല സാറേ, പകരം കാട്ടുവാസി കനകനെ പുച്ഛിച്ച് വിരട്ടി ഓടിക്കുവാനാണ് അവർ ശ്രമിച്ചത്. അതോടെ കനകന്റെ എല്ലാ സങ്കടങ്ങളും ആളിക്കത്തി കോപമായി മാറി. കാട്ടുവഴിയിൽ കിടക്കുന്ന ചിരിതയുടെ നെഞ്ചു പൊട്ടുന്ന നിലവിളി അവനെ കാട്ടു മൃഗമാക്കി. അവനവരെ ആക്രമിച്ചു. കനകൻ ഒറ്റയ്ക്ക് ഒരു വശത്തും മറ്റു മൂന്ന് ഫോറസ്റ്റ് ഓഫീസർമാർ മറുവശത്തും. അവരവനെ നിലംപരിശാക്കി. പക്ഷെ നിർഭാഗ്യത്തിന് അതിനിടയിൽ തന്നെ മദ്യപിച്ച് ലെക്ക് കിട്ടിരുന്ന ഓഫീസർ തല ഇടിച്ചു വീണു മരിച്ചുപോയി.
1: യെസ്, എനിക്ക് ഓർമ്മ വരുന്നു ഈ കേസ്.
0: അതെ സർ, മദ്യപാനവും കൃത്യബലവും ഒളിപ്പിക്കാൻ അധികാരികൾ എഴുതി ചേർത്തത് കാട്ടുവാസി കനകൻ ഫോറസ്റ്റ് ഓഫീസർമാരെ പതിയിരുന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്നാണ്. അവൻ വനവിഭവങ്ങൾ കൊള്ളയടിക്കുന്നവനാണെന്നും മാൻവേട്ട നടത്തുന്നവനാണെന്നും കള്ളത്തെളിവുകൾ നിരത്തിയവര്. സാറാ, അവന് ജീവപര്യന്ത ശിക്ഷ വിധിച്ചതും അവനെ ജയിലിലേക്ക് അയച്ചതും. ഇന്നും കനകൻ ജയിലില്ല സർ.
1: ദൈവമേ, ഇതൊന്നും ഞാൻ അറിഞ്ഞ കാര്യങ്ങളല്ല. കോടതിയിൽ ഒരിക്കൽ പോലും ആരും ഇതൊന്നും
0: ആര് പറയാനാ സർ. പിറ്റേന്ന് ഊരിലുള്ളവർ കണ്ടത് കാട്ടുവഴിയുടെ ചോര വാർന്ന് മരിച്ചു കിടക്കുന്ന ചിരിതയാണ്. അടുത്ത് അർദ്ധജീവനോടെ ഈ ഞങ്ങളുടെ കൊച്ചു തുമ്പിയേയും.
1: അയ്യോ മോളെ, ഞാനിതൊന്നും തുമ്പിയേ.

0: അയ്യോ സർ, സർ സൂക്ഷിച്ച്, ഞാൻ ഈ കുപ്പിയിൽ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് കുടിക്കാം. കുടിക്കൂ സർ. ചുമ വല്ലാതെ വീണ്ടും തുടങ്ങിയല്ലോ സർ. സാറിന് ഒട്ടും വയ്യെങ്കിൽ നമുക്കങ്ങ് മടങ്ങിപ്പോവാം. നമുക്ക് വേറൊരു ദിവസം.
1: ഇനി വേറെ ഏത് ദിവസം? എന്റെ ദിവസങ്ങളെല്ലാം കഴിഞ്ഞില്ലേ. ഇപ്പോഴുള്ളത് ബോണസാ, ബോണസ്.

0: കുടിക്ക് സർ. ചുമ വല്ലാതെ വീണ്ടും തുടങ്ങിയല്ലോ സർ. സാറിന് ഒട്ടും വയ്യെങ്കിൽ നമുക്കങ്ങ് മടങ്ങിപ്പോവാം. നമുക്ക് വേറൊരു ദിവസം.
1: ഇനി വേറെ ഏത് ദിവസം? എന്റെ ദിവസങ്ങളെല്ലാം കഴിഞ്ഞില്ലേ? ഇപ്പോഴുള്ളത് ബോണസാ. ബോണസ് അത് തീരും മുമ്പ് എനിക്ക് തുമ്പിയെ കാണണം, ചെയ്തു പോയ തെറ്റിന് മാപ്പ് ചോദിക്കണം. ഇനി അതൊന്നും മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ.
0: എനിക്ക് സാറിന്റെ മനസ്സ് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ സാർ ഇതിൽ എന്ത് തെറ്റാ ചെയ്തത്? കോടതിയിൽ വന്ന ഒരു കേസ്, പ്രോസിക്യൂഷൻ തെളിവുകൾ ഹാജരാക്കുന്നു, എഴുതി വെക്കപ്പെട്ട നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷ വിധിക്കുന്നു. ഇതിലിപ്പോ വ്യക്തിപരമായിട്ട്.
1: ഞാൻ വെറുമൊരു വ്യക്തിയല്ല ദേവിക. ഐ വാസ് റെപ്രസെന്റിംഗ് എ സിസ്റ്റം, എ സോഷ്യൽ സെറ്റപ്പ്. അതാണ് തുമ്പിയുടെ മാപ്പ് പറയേണ്ടത്. അവളുടെ അച്ഛൻ കനകനോടും അമ്മ ചിരുതയോടും അനീതി കാണിച്ചത് ആ സിസ്റ്റവും ആ സോഷ്യൽ സെറ്റപ്പുമാണ്. അത് ആ ഊരിന് നല്ല വഴി പറഞ്ഞു കൊടുക്കാത്ത പഞ്ചായത്തും ആശുപത്രി പണിതു കൊടുക്കാത്ത ഭരണവ്യവസ്ഥയും മനുഷ്യത്വമില്ലാത്ത ഫോറസ്റ്റ് ഓഫീസർമാരും അവരെ സഹായിച്ച് കള്ളക്കേസ് എടുത്ത പോലീസുകാരും മാത്രമല്ല, ഇതിനെല്ലാം ഉപരി അവന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ജഡ്ജിയായിരുന്ന ഞാനും കൂടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് അതിന്റെ അടിസ്ഥാന സത്യവും.
0: ശരി, ആയിക്കോട്ടെ. ഈ മാപ്പ് ചോദിക്കലൊക്കെ സത്യം തിരിച്ചറിഞ്ഞ അന്ന് തന്നെ ആയിക്കൂടായിരുന്നു. ഇത്രയും വൈകിപ്പിക്കാൻ എന്താ കാരണം? മരണം അടുത്തറിഞ്ഞപ്പോഴുള്ള പാപബോധമാണല്ലേ ഇപ്പൊ സാറിനെ കൊണ്ട് ഈ സാഹസം ചെയ്യിപ്പിക്കുന്നത്?
1: അതിനൊരു കാരണമുണ്ട്. സത്യം തിരിച്ചറിഞ്ഞതിനടുത്ത ദിവസങ്ങളിൽ തന്നെ ഞാൻ ന്യായാധിപ സ്ഥാനം രാജിവെച്ച് വീണ്ടും വക്കീലായി പ്രാക്ടീസിനിറങ്ങി. വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് കനകന്റെ കേസ് കാര്യകാരണങ്ങൾ നിരത്തി റീഓപ്പൺ ചെയ്യിച്ച് വാദിച്ച് ജയിച്ചു ഞാൻ. നാളെ അയാൾ ജയിൽ വിട്ടിറങ്ങുകയാണ്. അപ്പോൾ അയാളെ സ്വീകരിക്കാൻ തുമ്പി അവിടെ വേണം. നടന്നതിനൊക്കെ മാപ്പ് പറഞ്ഞ് അതിനവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ. അതിനാണ് ഇത്ര ബുദ്ധിമുട്ടി ഞാൻ ഇവിടേക്ക് ഇറങ്ങിത്തിരിച്ചതും. അറിയാതെ ചെയ്തു പോയ തെറ്റിന് വെറും മാപ്പപേക്ഷയല്ല, മാപ്പർഹിക്കുന്ന പ്രവൃത്തി, അതായിരുന്നു എന്റെ ദൗത്യം.
0: സൂപ്പർ ആറ്റിറ്റ്യൂഡ് സർ. സാറിന് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. എന്തായാലും നടന്ന് നടന്ന് നമ്മളിവിടെ ഊരിലെത്തി. ഇത് പക്ഷേ അന്നത്തെ പഴയ കാട്ടുഗ്രാമം അല്ലെന്നാ തോന്നുന്നത്. സർക്കാർ ഏറ്റെടുത്ത് വികസനം നടത്തിയ ഒരു മോഡൽ വില്ലേജാണെന്ന് ബോർഡുണ്ട്. നമ്മൾ കടന്നു വന്നതല്ലാതെ വേറെ റോഡുകളും സ്കൂളും ഹോസ്പിറ്റലും ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇനിയാ തുമ്പിയുടെ വീട് എവിടെയാണെന്ന് മാത്രം കണ്ടുപിടിച്ചാ മതി.
1: ശരിയാണ്, ഞാൻ മാത്രമല്ല നമ്മുടെ സിസ്റ്റവും കാട്ടിലെ മനുഷ്യരോട് ചെയ്ത അനീതിയിൽ പശ്ചാത്തപിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു. സന്തോഷമുള്ള കാര്യം. വരൂ, നമുക്ക് ചോദിക്കാം തുമ്പിയുടെ വീട് എവിടെയാണെന്ന്.

0: ഹലോ ദേവിക, താനെന്താ ഇവിടെ? ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ.
1: മൈ ഗോഡ്, ഞാനും പ്രതീക്ഷിച്ചില്ല. നാട്ടിലെ ജില്ലാ കളക്ടർ എങ്ങനെയാ ഈ കാട്ടിലെ വീട്ടില്?

ചൂടിപ്പോയില്ല. അദ്ദേഹം പറഞ്ഞത് മുഴുവൻ അവൾ കേട്ടു. സ്വന്തം അച്ഛനെ തിരിച്ചു നൽകിയ അദ്ദേഹത്തിന്റെ കാൽപാദങ്ങളിൽ അവൾ നമസ്കരിച്ചു. അവളുടെ മൂർധാവിൽ കൈകൾ വച്ച് അദ്ദേഹം വിതുമ്പിക്കരഞ്ഞു. ഒരു പാപവും പ്രായശ്ചിത്തവും അവിടെ മഞ്ഞൊരുക്കം നടത്തുകയായിരുന്നു.

0: ഹലോ,
1: ആ ഹലോ ദേവിക, നിങ്ങൾ എവിടെയാ? ഇത് അച്ഛനെയും കാണുന്നില്ലല്ലോ. ഇവിടെ
0: സാർ എന്റെ കൂടെ ഉണ്ട് മാഡം. ഞങ്ങൾ തിരിച്ചു വന്നോണ്ടിരിക്കുക. അല്പം വൈകിയാണെങ്കിലും വീട്ടിൽ മടങ്ങിയെത്തും.
1: അല്ല, വൈകുന്ന് പറഞ്ഞ നിങ്ങൾ ഇത് ആദ്യം എവിടെയാണെന്ന് പറ. സുഖമില്ലാത്ത മനുഷ്യനെ കൊണ്ട്
2: വീട്ടിൽ നിന്നാണല്ലേ. ഫോണിങ്ങത്താ, ഞാൻ സംസാരിക്കാം. ഹലോ ഹലോ, ഞാനാ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ നിർബന്ധം കൊണ്ട് ദേവിക എന്നെയും കൂട്ടി ഒരു യാത്ര വന്നതാണ്.
1: എന്തിനാച്ചാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നേ? അങ്ങേരിത് അറിയുമ്പോ എന്നോട് എന്ത് പറയും?
2: നീ ഈ അങ്ങേരെന്ന് പറയുന്നത് എന്റെ മോനാ. അവനോട് പറയേണ്ടത് ഞാൻ പറഞ്ഞോളാം. നീ ഫോൺ വെക്ക്. സോറി, ഇനി അവൾ വിളിക്കില്ല. നീ ഫോൺ ബാഗിലിട്ടേക്ക്.
0: ഇറ്റ്സ് ഓക്കെ സർ, നോ പ്രോബ്ലം. അല്ല, ബസ്സിലിരുന്ന് സാർ നന്നായി മയങ്ങിയെന്ന് തോന്നുന്നു. കുറേ നേരമായിട്ട് കണ്ണടച്ചിരുന്നോണ്ടാ ഞാൻ ശല്യപ്പെടുത്താതിരുന്നത്.
2: മയക്കമല്ല, റിലാക്സേഷൻ. കളത്ത രഘുനന്ദൻ തന്നെ ഭാര്യ തുമ്പിയെന്നാണ് സെൻട്രൽ ജയിലിൽ കൊണ്ടുപോകും അവരുടെ അച്ഛൻ കനകനെ സ്വീകരിക്കാൻ. എന്റെ അവസാന നിയോഗവും കഴിഞ്ഞു. ഇനി വേണം എനിക്കൊന്ന് സ്വസ്ഥമായി മരിക്കാൻ.
0: അയ്യോ സർ, അങ്ങനെയൊന്നും പറയല്ലേ. പ്രത്യേകിച്ചും ഒരു നല്ല കാര്യം നടത്തിയിട്ട് വരുന്ന ഈ മോഡില് മരണത്തെ കുറിച്ച് പറയുന്നത്.
2: മരണം ഒരു ചീത്തക്കാരി അല്ല കുട്ടി, അതൊരു റീസൈക്ലിംഗ് ആണെന്ന് വേണം കരുതാൻ. നിന്റെ കളക്ടർ നിന്നെ ഏൽപ്പിച്ച മിഷൻ ഇട്ട പേരില്ലേ, ജീവിതോത്സവം, അതാണ് എല്ലാത്തിനെയും നമ്മൾ വിളിക്കേണ്ട പേരെന്ന് തോന്നുന്നു. ഈ പ്രകൃതി അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജീവിതം ഒരു ഉത്സവം പോലെ ആഘോഷിക്കുകയാണ് വേണ്ടത്. തല്ലും തലോടലും നമ്മൾ ആഘോഷിക്കണം. പ്രകൃതി സഹജമാണത്. തുമ്പി അനുഭവിച്ച അനാഥത്വത്തിന് പ്രകൃതി നൽകിയ സനാഥത്വമാണ് കളക്ടർ രഘുനന്ദനിലൂടെ നടപ്പിലായത്. അതാണ് ദൈവത്തിന്റെയോ പ്രകൃതിയുടെയോ ബാലൻസിംഗ് ആക്ട്.
0: കൊള്ളാം സാർ, ഇപ്പൊ ഒരു ഫിലോസഫർ ആയല്ലോ. പ്രകൃതിയുടെ ഒരു ബാലൻസിംഗ് ആക്ട്, ജീവിതോത്സവം, സൂപ്പർ.
2: Ha ha ha.

0: ജീവിതോത്സവം നാടകം സമാപിക്കുന്നു. രചന ശ്രീ ജനാർദ്ദനൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: നകുലൻ പ്രേംകുമാർ, ദേവിക ദേവി, മുകുന്ദനുണ്ണി രഘുനാഥ് പലേരി, രമ സോന നായർ, ഡ്രൈവർ ചന്ദ്രൻ ജയൻ ചേർത്തല, കളക്ടർ രഘുനന്ദൻ കണ്ണൻ നായർ, പത്രപ്രവർത്തകൻ ജോബി എ എസ്,
1: തുമ്പിയുടെ ചെറുപ്പം
0: തന്മയാ സോൾ, തുമ്പി തമന്ന സോൾ, ബസ് കണ്ടക്ടർ തിരുമല രാമചന്ദ്രൻ, കൂടാതെ ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ. പശ്ചാത്തല സംഗീതം

0: അനീഷ് നായർ, വിനോദ് കല്ലറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ.
1: സർഗാത്മക സഹകരണം ഫഹദ് റാസ.
0: സംവിധാന സഹായം വി എൻ ദീപ, എൻ സുനിത.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയ താളം. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 51:25. ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ, ആലാപനം ദലീമ.

0: പ്രസവശേഷമുള്ള ഒന്നര മാസകാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
3: Kia, movement that inspires.
4: എസി ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണ്ണേജ് അഥവാ ബി ടി യു ഉള്ള എസികൾ തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണങ്കണ്ടി വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
5: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
6: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷ പാക്കേജ് തന്നെ എടുക്കണം.
5: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
7: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ എസികൾ വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
4: വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.

0: FM പ്രധാന വാർത്തകൾ.
1: കേരളത്തിലെ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന്റെ സത്യപ്രതിജ്ഞാ തീയതി ഗവർണറെ കണ്ട ശേഷം തീരുമാനിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ്. നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം യു ഡി എഫ് ഘടകകക്ഷി എം എൽ എമാരുടെ യോഗം ചേരുമെന്ന് സണ്ണി ജോസഫ് തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യൻ കരസേനയും നാവികസേനയും സഹകരണം ശക്തമാക്കുന്നതിന് ധാരണാപത്രം ഒപ്പുവച്ചു. സേനാവിഭാഗങ്ങൾക്കിടയിൽ മികച്ച ഏകോപനവും പ്രൊഫഷണൽ സൌഹൃദവും വളർത്തുന്നതിനും ഭാവിയിലെ സംയുക്ത പ്രവർത്തനങ്ങൾക്കായി മാർഗ്ഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കുന്നതിനുമാണ് കരാർ ലക്ഷ്യമിടുന്നത്. ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിനും ചെലവ് ചുരുക്കുന്നതിനുമായി ത്രിപുര ഗവൺമെന്റ് ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തി. പുതിയ നിർദ്ദേശപ്രകാരം ഗ്രൂപ്പ് സി ഡി വിഭാഗങ്ങളിലെ 50% ജീവനക്കാർ മാത്രം ഓഫീസിൽ ഹാജരായാൽ മതിയാകും. തായ്ലന്റ് ഓപ്പൺ ബാഡ്മിന്റണിൽ പി വി സിന്ധുവും സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യവും ക്വാർട്ടർ ഫൈനലിൽ. സിന്ധു ക്വാർട്ടറിൽ ജപ്പാന്റെ അകാനി യമാഗുച്ചിയെ നേരിടും. മലേഷ്യൻ സഖ്യത്തെയാണ് ഇന്ത്യൻ പുരുഷ ജോഡി പ്രീ ക്വാർട്ടറിൽ തോൽപ്പിച്ചത്.

0: ട്രെയിൻ നമ്പർ 12075 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് 219-നും നമ്പർ 16324 മംഗലൂരു കോയമ്പത്തൂർ എക്സ്പ്രസ് 249-നും തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 56609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 254-ന് അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
1: ട്രെയിൻ സമയം
0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 1 മണി കഴിഞ്ഞ് 59:47. അല്പസമയത്തിനുള്ളിൽ മിഡ് ഡേ ന്യൂസ് കേൾക്കാം.
2: ഗുഡ് ആഫ്റ്റർനൂൺ. This is Akashvani and I am Valsa Williams with the midday

0: his visit to China. Among the prominent executives accompanying the president are NVIDIA CEO Jensen Huang, Apple CEO Tim Cook, Tesla and SpaceX chief Elon Musk. In badminton, India's PV Sindhu and top men's doubles pair of Sattvik Sairaj, Ranki Reddy and Chirag Shetty advanced to the quarterfinals of Thailand Open with impressive victories today. Two-time Olympic medalist Sindhu defeated Denmark's Amalie Schultz in women's singles. World number 12 Sindhu will now face reigning world champion Akane Yamaguchi of Japan in the quarterfinals. In men's singles, 7 seed Lakshya Sen defeated Chinese Taipei Su Li Yang to enter the last 8. Meanwhile, top seeded Indian men's doubles pair Sattvik and Chirag defeated Malaysia's Brian Jeremy Gunting and Mohammad Haikal to book their place in the last 8. News just in. Election Commission today announced Special Intensive Revision, SIR Phase 3, which will be conducted in a phased manner in 16 states and 3 union territories. The states are Andhra Pradesh, Arunachal Pradesh, Haryana, Jharkhand, Karnataka, Maharashtra, Manipur, Meghalaya, Mizoram, Nagaland, Odisha, Punjab, Sikkim, Tripura, Telangana and Uttarakhand. The UTs are NCT of Delhi, Chandigarh and Dadra and Nagar Haveli, and Daman and Diu. And now before we end the bulletin, the headlines once again. India asserts BRICS expected to play a constructive role amid global uncertainty and economic challenges. Two-day BRICS foreign ministers meeting begins in New Delhi. India and UAE set to take bilateral ties to next level during Prime Minister Narendra Modi's visit to Abu Dhabi tomorrow. Congress leader V.D. Satheesan to be Chief Minister of Kerala. Home Minister Amit Shah says India has emerged as a global leader and first responder in disaster management. U.S. President Donald Trump and Chinese President Xi Jinping hold crucial talks in Beijing. And in badminton, India's PV Sindhu and men's doubles pair of Sattvik Sairaj, Ranki Reddy and Chirag Shetty enter quarterfinals of Thailand Open. With that, we end the midday news.
1: Agashavani.
2: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 19-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, കവിത സഖി, ആശ റാഫി, വിഷ്ണുമോഹൻ വെള്ളനാട്, സജികുമാർ പോത്തൻകോട്. സംവിധാനം പി എ ബിജു.
3: അസംബന്ധ സ്വപ്നങ്ങളിലൂടെ മുങ്ങിപ്പൊങ്ങുകയാണ് റസ്കോൾനിക്കോവ്. ചന്ത, വേശ്യാലയം, തെരുവ്, പുറന്തള്ളപ്പെടുന്ന പാവപ്പെട്ടവന്റെ നൊമ്പരങ്ങൾ എല്ലായിടത്തുമില്ലേ? ഒരു കൊലയാളിയായ നിക്കോവ് വിഭ്രമാകാശങ്ങളിലൂടെ തെന്നിത്തെറിക്കുകയാണ്. പലിശക്കാരിയെ അയാൾ കൊന്നത് ദാരിദ്ര്യവും അനീതിയും പണിതുയർത്തിയ ആദർശ കൊടുമുടിക്ക് മുകളിൽ നിന്നാണ്. ശിക്ഷ അയാളെ അലട്ടുന്നില്ല, പക്ഷെ കുറ്റം അത് നിറം മാറിക്കൊണ്ടിരിക്കുന്നു. പഴയ റഷ്യൻ തലസ്ഥാനമായ പീറ്റേഴ്സ്ബർഗിൽ 19-ാം നൂറ്റാണ്ടിലാണ് കാലാതിവർത്തിയായ ഈ കഥ നടക്കുന്നത്. റസ്കോൾനിക്കോവിൻ്റെ സ്വപ്നങ്ങളിലെ ഭ്രമകൽപ്പനകളിലും അനീതിയുടെ വിയർപ്പുനാറ്റം.
4: ഈ മൂലയിൽ ഒരാൾ ഭാര്യയോടൊപ്പം കച്ചവടം ചെയ്തിരുന്നില്ലേ? അവരെ നിങ്ങൾക്കറിയുമോ?
5: പലതരത്തിലുള്ള ആളുകൾ ഇവിടെ കച്ചവടം നടത്തുന്നുണ്ട്. അയാളുടെ പേരെന്താ?
4: അയാൾക്ക് എന്ത് പേരാണോ ഇട്ടിരിക്കുന്നത് ആ പേര് തന്നെ.
5: നിങ്ങൾക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ?
4: ആ അറ്റത്ത് കാണുന്നതൊരു ഭക്ഷണശാലയല്ലേ?
5: അതെ, അവിടെ ഭക്ഷണം കിട്ടും, ഒപ്പം വലിയ അറ്റം കളിക്കാം. അവിടെ നിങ്ങൾക്ക് രാജകുമാരിയെയും കാണാം, ചക്രവർത്തിയാവാം.

0: ഇവിടെ ന്യൂസ് പേപ്പർ ഉണ്ടോ?
1: ഇത് ചായക്കടയാണ്.
0: ആണെങ്കിലെന്ത് അല്ലെങ്കിലെന്ത്? ആ ഒരു ചായ കൊണ്ടുവരൂ. പിന്നെ 5 ദിവസത്തെ ന്യൂസ് പേപ്പർ തരണം. എങ്ങനെയെങ്കിലും എനിക്കത് സംഘടിപ്പിച്ചു തരണം. നോക്കേ, അത് ഒരു അത്യാവശ്യമാണ്, തന്നേ പറ്റൂ. അങ്ങേ മുറിയിലിരുന്ന് വോഡ്ക കുടിക്കുന്നത് സമത്വല്ലേ? കാണണ്ട, പിന്നെ അയാളുടെ വക അന്വേഷണമാവും. സ്വസ്ഥമാകാമെന്ന് വെച്ചാൽ ഓരോരോ കുരിശുകൾ.
1: വോഡ്ക വേണോ ചായ വേണോ സാർ?
0: എനിക്ക് പത്രം വേണം, അതാണ് പ്രധാനം. പിന്നെ ഒരു ചായ കൂടെ കൊണ്ടുവന്നേര്.
2: ഈ പത്രമെല്ലാം എവിടെ പോയി കിടക്കുന്നു? എനിക്കാണെങ്കിൽ തല ഉറയ്ക്കുന്നുമില്ല, മനസ്സൊട്ടും നിലക്ക് നിൽക്കുന്നില്ല. അതിനിടയ്ക്ക് പത്രം കൊണ്ടുവന്നോ. ഇത് മുഴുവൻ നഗരത്തിൽ നടന്ന പ്രധാന സംഭവങ്ങൾ. നാശം, ഒരു കോണിപ്പടിയിലെ അത്യാഹിതം, സ്പിരിറ്റ് കത്തിച്ച് കടക്കാരന് തീപൊള്ളൽ, പെസ്കിയിൽ തീപിടുത്തം, പീറ്റേഴ്സ്ബർഗിൽ കോട്ടേജിൽ അഗ്നിബാധ, പിന്നെയും വേറെയും അഗ്നിബാധ.
3: എന്താണ്, നല്ല വായനയിലാണല്ലോ.
0: ആ സമറ്റോ,
3: നിങ്ങളിപ്പോൾ ഇവിടെയോ? എന്താണിത്?
0: ഇപ്പോൾ ഞാൻ ഇവിടെയാണ്, കണ്ടല്ലോ.
3: നിങ്ങൾക്ക് സുഖമില്ലെന്നും അബോധാവസ്ഥയിലാണെന്നും ഇന്നലെയാണ് റസുമിഹിൻ എന്നോട് പറഞ്ഞത്. എന്തൊരു അതിശയം! ഞാൻ നിങ്ങളെ കാണാൻ വന്നിരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ?
0: നിങ്ങൾ വന്നിരുന്ന കാര്യം എനിക്കറിയാം.
3: ഞാനത് കേട്ടു. നിങ്ങൾ എന്റെ സോക്സ് അന്വേഷിച്ചിരുന്നു. നിങ്ങൾക്കറിയാമോ, റസുമിഹിന് നിങ്ങളോട് വളരെ ഇഷ്ടമാണ്.
0: നിങ്ങളുടെ ജീവിതം ഉല്ലാസപ്രദമാണ് അല്ലേ മിസ്റ്റർ സമറ്റോ? ഏറ്റവും ആകർഷണീയമായ പ്രദേശങ്ങളിലെല്ലാം നിങ്ങൾക്ക് പണച്ചിലവില്ലാതെ പോകാം. ആരാണിപ്പോൾ തനിക്ക് മദ്യം പകർന്നു തന്നത്?
3: ഞങ്ങളിങ്ങനെ വെറുതെ വന്നു, ഒന്നിച്ചല്പം മദ്യപിച്ചു. എനിക്ക് മദ്യം പകർന്നു തന്നതിനെ പറ്റിയല്ലേ നിങ്ങൾ അന്വേഷിച്ചത്? എന്താണ് അതിന്റെ ഉദ്ദേശം?
0: അതും പ്രതിഫലമായിട്ടായിരിക്കും. നിങ്ങൾ എല്ലാത്തിൽ നിന്നും മുതലെടുക്കുന്നു. നല്ലത് തന്നെ സമറ്റോ. ഞാൻ ദേഷ്യത്തിലല്ല സംസാരിച്ചത്, ഒരു രസത്തിന് സുഹൃത്തിനോട് പറഞ്ഞൊന്ന് കൂട്ടിയാ മതി. ആ വൃദ്ധയുടെ കൊലപാതക കേസിൽ ഡിമിട്രിയോടൊപ്പം പെയിന്റർ വഴക്ക് കൂടുമ്പോൾ പറഞ്ഞതുപോലെ.
3: നിങ്ങൾക്ക് അതിനെ കുറിച്ച് എങ്ങനെ അറിയാം?
0: ഒരുപക്ഷെ അതിനെക്കുറിച്ച് നിങ്ങളെക്കാൾ കൂടുതൽ എനിക്കറിയാം.
3: നിങ്ങൾക്കിപ്പോഴും സുഖമില്ലെന്ന് തോന്നുന്നു. ഈ അവസ്ഥയിൽ നിങ്ങളിങ്ങനെ പുറത്തിറങ്ങി കറങ്ങി നടക്കാൻ പാടില്ലായിരുന്നു.
0: ഓഹോ, നിങ്ങൾക്ക് ഞാനൊരു പ്രത്യേക സ്വഭാവക്കാരനായി തോന്നുന്നുണ്ടോ? അതിശയം തന്നെ.
3: തീർച്ചയായും. നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണോ?
0: കാണുന്നില്ലേ,
3: അഗ്നിബാധയെ പറ്റിയാണ് വാർത്ത മുഴുവൻ.
0: ഞാൻ അഗ്നിബാധയെക്കുറിച്ചുള്ള വാർത്തകളല്ല വായിച്ചുകൊണ്ടിരുന്നത്.
3: പിന്നെ ഏത് വാർത്ത?
0: ഞാൻ വായിക്കുന്നത് എന്തെന്നറിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ആകാംക്ഷ?
3: എനിക്കെന്താ ആകാംക്ഷ?
0: ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എന്റെ പിന്നാലെ?
4: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 19-ാം ഭാഗം സമാപിക്കുന്നു.

0: നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, സെമറ്റോവ് കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, കൂടാതെ കവിതാ സഖി, ആശ റാഫി, വിഷ്ണുമോഹൻ വെള്ളനാട്, സജികുമാർ പോത്തൻകോട്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 28:12. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രം തൂവൽ കൊട്ടാരം. രചന സത്യൻ അന്തിക്കാട്, സംഗീതം ജോൺസൺ, ആലാപനം യേശുദാസ്.

സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

0: ചൂടകറ്റാൻ ഏസി വേണം. എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: തൂവൽ സ്പർശം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം രചിച്ച് ഔസേപ്പച്ചൻ ഈണം നൽകി യേശുദാസ് ആലപിച്ച ഗാനം.

0: ചെറുക്കാൻ ഏസി വേണം. ഒപ്പം വായു ശുദ്ധീകരിക്കാനും അണുക്കള നശിപ്പിക്കാനും കൂടി കഴിഞ്ഞാലോ? പിട്ടാപ്പുലിൽ ഏജൻസി സന്ദർശിക്കൂ. അത്യാധുനിക ഏസികളുടെ കേരളത്തിലെ ഏറ്റവും വിപുലമായ ശേഖരത്തിൽ നിന്നും ഏസി സ്വന്തമാക്കൂ.
1: Right. One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
2: Kia, movement that inspires.
3: Chitram Tudar Katha. ഗാനശില്പികൾ ONV കുറുപ്പ്, SP വെങ്കിടേഷ്. ആലാപനം MG ശ്രീകുമാർ.

0: ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കിൽ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണങ്കണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
1: ചിത്രം തുടരും. രചന വിനായക് ശശികുമാർ, സംഗീതം ജെയ്ക്സ് ബിജോയ്, ആലാപനം എം ജി ശ്രീകുമാറും രാജലക്ഷ്മിയും ചേർന്നു.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 46 മിനിറ്റ് 50 സെക്കൻഡ്.

ഇപ്പോൾ ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. ആദ്യം ഇന്നത്തെ പരിപാടികൾ.

അറിയിപ്പുകളെ തുടർന്ന് FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3 മണിക്ക് ഡയൽ എ സോൺ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 3:57 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4 മണിക്ക് 4 മണിപ്പൂക്കൾ, 4:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. തുടർന്ന് ആകാശവാണി തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:10 ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം, നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം YS പൗർണമി, ശബ്ദം നൽകുന്നവർ ശ്രീമൂലനഗരം പൊന്നൻ, MK കൃഷ്ണൻപോറ്റി, മനീഷ KS, ജയലക്ഷ്മി, കാഞ്ഞൂർ മത്തായി, വി ഉദയകുമാർ തുടങ്ങിയവർ. നിങ്ങൾ കേട്ടത് ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഇനി കേൾക്കാം നാളത്തെ പരിപാടികൾ.

നാളെ രാവിലെ 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പാറൽ അബ്ദുൽ സലാം. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. ഇഞ്ചിക്കൃഷി, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഹോർട്ടിക്കൾച്ചർ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഷാനില നീലിയാട്ട് സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റെയ്ഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം കോട്ടക് സ്പൈൻ ആൻഡ് പെയിൻ കെയർ. എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താ വിഷയം. ഇന്നത്തെ ചോദ്യം: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. 7:05 ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 കേൾക്കാം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യചാലകം. ആമാശയത്തിലും ചെറുകുടലിലും ഉണ്ടാകുന്ന വ്രണങ്ങൾ. തിരൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലെ കരൾ ഉദരരോഗ ചികിത്സാ വിഭാഗം മേധാവി ഡോക്ടർ എം മുരളീകൃഷ്ണൻ സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസെ മൗരോ ദേ വാസ്കോൺസലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ. VM ഗിരിജ അവതരണം ബോബി. 7:20 ന്യൂവിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 ചട്ടിപ്പറമ്പ് സമകാലികം. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. തുടർന്ന് ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേശാൻ തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് കേൾക്കാം CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധൻ ജമാലുദ്ദീൻ മാളിക്കുന്ന് സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ ചേരണി മഞ്ചേരി രസമുകുളം. 8:23 ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 മൈൻഡ് റീചാർജ് തൽസമയ ഫോണിൻ പരിപാടി. 9:20 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 9:30 മൈലാഞ്ചി മുഞ്ച് അവതരിപ്പിക്കുന്നത് ഗാനരചയിതാവ് പുലിക്കോട്ടിൽ ഹൈദരാലി. 9:55 ഇന്നത്തെ പരിപാടികൾ. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 10:00 റേഡിയോ ഹെൽത്ത് ആരോഗ്യ കേരളം സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് ഇസൈ മഴ. 10:50 ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11:00 പ്രധാന വാർത്തകൾ. 11:00 പ്രിയതര ഗീതങ്ങൾ അവതരിപ്പിക്കുന്നത് വി സ്നേഹപ്രഭ. 12:00 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 12:10 ഇശൽ. 12:25 ജാലകം.

12:40 പ്രകാശധാര, 1 അഖില കേരള റേഡിയോ നാടകോത്സവം, നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 2:15 തുടർ നാടകം, 2:30 ചലച്ചിത്രഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, ട്രെയിൻ സമയം, FM പ്രധാന വാർത്തകൾ, 3:00 നാടകഗാനങ്ങൾ, 3:50 മൈലാഞ്ചി മുഞ്ച് പുനഃപ്രക്ഷേപണം, 3:57 FM പ്രധാന വാർത്തകൾ,

3:57 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4:04. 4:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം തുടർന്ന് ആകാശവാണി തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 6:10 ലക്ഷദ്വീപ് വൃത്താന്തം, 6:50 വയലും വീടും, 9:00 അഖില കേരള റേഡിയോ നാടകോത്സവം എന്നിവ കേൾക്കാം. നിങ്ങൾ കേട്ടത് ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
2: ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15
3: എല്ലാവിധ വീക്കായ ബാറ്ററികളും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു. ഫോൺ 7907966544.
4: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി
5: ദിവസവും കാലത്ത് 6:35.
6: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങ.
7: അൽ റെഹാൻ ഉള്ളപ്പോ തീമരം ഉൾപ്പെടെയുള്ള നേത്ര രോഗങ്ങൾ എന്തിനാ പേടിക്കണേ.
2: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
3: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
8: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
9: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
8: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
9: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
1: കാർഷിക വൃത്താന്തം
3: എന്നും രാവിലെ 6:30.
1: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
3: കണ്ടംകുളത്തി പ്രസവരക്ഷ.
10: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
11: Kia, movement that inspires.
12: FM പ്രധാന വാർത്തകൾ.
13: കേരളത്തിലെ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന്റെ സത്യപ്രതിജ്ഞാ തീയതി ഗവർണറെ കണ്ട ശേഷം തീരുമാനിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ്. നിയമസഭാ കക്ഷി യോഗത്തിനുശേഷം യു ഡി എഫ് ഘടകകക്ഷി എം എൽ എമാരുടെ യോഗം ചേരുമെന്ന് സണ്ണി ജോസഫ് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സൈനിക ശേഷിയിലും ഏകോപനത്തിലും ഇന്ത്യയുടെ കഴിവ് തെളിയിച്ച വിജയമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാജ്യരക്ഷാ സഹമന്ത്രി സഞ്ജയ് സേത്ത്. സൈബർ ലോകത്തും ബഹിരാകാശത്തും വെല്ലുവിളികൾ ഉയരുന്ന കാലഘട്ടത്തിൽ ശാസ്ത്രത്തിന്റെ മികവും സൈന്യത്തിന്റെയും ശേഷിയും സംയോജിപ്പിച്ച് വിജയം കണ്ടെത്താൻ ഇന്ത്യയ്ക്കാവുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. ഇന്ത്യൻ കരസേനയും നാവികസേനയും സഹകരണം ശക്തമാക്കുന്നതിന് ധാരണാപത്രം ഒപ്പുവച്ചു. സേനാ വിഭാഗങ്ങൾക്കിടയിൽ മികച്ച ഏകോപനവും പ്രൊഫഷണൽ സൌഹൃദവും വളർത്തുന്നതിനും ഭാവിയിലെ സംയുക്ത പ്രവർത്തനങ്ങൾക്കുമായി മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കുന്നതിനുമാണ് കരാർ ലക്ഷ്യമിടുന്നത്. 11 പേരുടെ മരണത്തിനിടയാക്കിയ ചുവപ്പുകോട്ട സ്ഫോടനത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി 7,500 പേജ് കുറ്റപത്രം സമർപ്പിച്ചു. ഭീകര സംഘടനകളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന 10 പേർക്കെതിരെയാണ് കുറ്റപത്രം. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി ബദർ അബ്ദലാറ്റി ന്യൂഡൽഹിയിലെത്തി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ആഗോള വെല്ലുവിളികളും ചർച്ചയാകുന്ന യോഗത്തിൽ അംഗരാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്നു. ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിനും ചെലവ് ചുരുക്കുന്നതിനുമായി ത്രിപുര ഗവൺമെന്റ് ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തി. പുതിയ നിർദ്ദേശപ്രകാരം ഗ്രൂപ്പ് സി ഡി വിഭാഗങ്ങളിലെ 50% ജീവനക്കാർ മാത്രം ഓഫീസിൽ ഹാജരായാൽ മതിയാകും. എക്സ്പ്രസ് ദിനപത്രത്തിന്റെ ഉടമയും മുഖ്യ പത്രാധിപരുമായിരുന്ന കെ ബാലകൃഷ്ണൻ തൃശൂരിൽ അന്തരിച്ചു. ഭൌതികദേഹം ഷൊർണൂർ റോഡ് കൊരണ്ടാട്ടിൽ ലൈനിലെ മുരുകനിവാസിൽ പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് പൂങ്കുന്നം ബ്രാഹ്മണസഭാ ശ്മശാനത്തിൽ സംസ്കരിക്കും. തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റണിൽ പി വി സിന്ധുവും സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യവും ക്വാർട്ടർ ഫൈനലിൽ. സിന്ധു ക്വാർട്ടറിൽ ജപ്പാന്റെ അകാനി യമാഗുച്ചിയെ നേരിടും. മലേഷ്യൻ സഖ്യത്തെയാണ് ഇന്ത്യൻ പുരുഷ ജോഡി പ്രീ ക്വാർട്ടറിൽ തോൽപ്പിച്ചത്.
12: എഫ് എം പ്രധാന വാർത്തകൾ.
1: ആശാ പവർ എം പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത്.

0: പവർ എം പി പി ടി ചാർജ് കൺട്രോളർ, ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
1: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
3: എന്നും രാവിലെ 8:30.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
0: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ സൈബർ ജാലകം, എന്നും രാവിലെ 8:10.
4: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
5: ട്രെയിൻ സമയം.
6: ട്രെയിൻ നമ്പർ 2269 മാംഗ്ലൂരു കോയമ്പത്തൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 3:09, നമ്പർ 1202 തിരുവനന്തപുരം ലോകമാന്യത്തിലെ ഗരീബ് രഥ് എക്സ്പ്രസ് 3:49 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ഇനി അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ. ട്രെയിൻ നമ്പർ 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
5: ട്രെയിൻ സമയം.
7: സ്പൈൻ ക്ലിനിക്, എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
8: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
7: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
8: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
9: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, പി സി ഒ എസ്, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീ രോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
8: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
9: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 പാരമ്പര്യം,
8: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
9: ഫോൺ 9744555024.
10: ബി ആർ ജി സി എജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുക്കുളം, എന്നും രാവിലെ 8:15. എല്ലാവിധ വീക്കായ ബാറ്ററികളും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു. ഫോൺ 7907966544.
11: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
12: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
11: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽ ഷിഫ എന്ന് ചെയ്താ പോരെ.
12: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ എന്നോ?
11: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
12: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
13: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
12: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
13: കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332999.
14: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
6: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം.

മലയാളത്തിന്റെ ഹൃദയതാളത്തിൽ ഇതാ നിങ്ങൾ കാത്തിരുന്ന ഡയലേ സോങ് എത്തിക്കഴിഞ്ഞു. തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. നിങ്ങൾക്ക് വിളിക്കാം, ഇഷ്ടഗാനങ്ങൾ പങ്കുവയ്ക്കാം. എന്തായാലും ഇന്ന് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ നിങ്ങളുടെ കൂടെ ഞാനുണ്ട്, എൻ സിജേഷ്. സ്റ്റുഡിയോ സഹായവുമായി പി കെ അഞ്ജലി കൃഷ്ണൻ. സാങ്കേതിക സഹായം നൽകുന്നു എം ഷജീർ. വേലായുധൻ അരീക്കോട്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഡയലേ സോങ്ങിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവരും ഒട്ടും സമയം കളയാതെ വിളിച്ചു തുടങ്ങുക. വിളിക്കേണ്ട നമ്പർ നിങ്ങൾക്കറിയാമെന്നറിയാം, എന്നാലും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, 0483295300. മറ്റൊരു നമ്പർ പറയാം, 0483295800. പെട്ടെന്ന് തന്നെ സമയം കളയാതെ വിളിക്കുക, വിളിച്ച് നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഹിന്ദിയിലും മലയാളത്തിലും തമിഴിലും ഒക്കെയുള്ള ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം.

എന്തായാലും ചൂടിനൊക്കെ ഒരു ശമനമായി നല്ല തണുപ്പായി വന്നിരിക്കുകയാണ് അല്ലേ. മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല സുഖമുള്ള കാലാവസ്ഥയൊക്കെയാണ്. ഇതിനിടയിൽ വളരെ ചൂടായതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളെല്ലാവരും അനുഭവിച്ചതാണ് അല്ലേ. എന്നാലും ഈ മഴയത്തും ചില അപകടങ്ങളൊക്കെ പതിയിരിക്കുന്നുണ്ട്, നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ വാർത്തകൾ കേൾക്കുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് പുറത്തിറങ്ങുക, പ്രത്യേകിച്ച് വേനൽ മഴ ഉള്ളപ്പോൾ. കാരണം ശക്തമായ ഇടിമിന്നലും കാറ്റും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ് അല്ലേ. അപ്പം നമുക്ക് അപകടങ്ങളെ എങ്ങനെ കുറയ്ക്കാമെന്ന് ആലോചിക്കാം. വീട്ടിൽ തന്നെ കഴിയുന്നതും സുരക്ഷിതമായി മഴയുള്ളപ്പോൾ നമുക്ക് ഇരിക്കാനൊക്കെ ശ്രമിക്കാം. എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവരെയും ഡയലോഗ് സോങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു.

അപ്പോൾ ഡയലസ് സോങ്ങിൽ നമുക്ക് ആദ്യം തന്നെ നല്ലൊരു പാട്ട് കേട്ട് തിരിച്ചു വന്നാലോ? പാട്ട് കേൾക്കുന്ന സമയത്ത് തന്നെ എല്ലാവരും വിളിച്ചു തുടങ്ങുക. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0483 2950030.

0: ഹലോ, അപ്പൊ നമ്മളുടെ ഡയലെ സോങ്ങിലെ ആദ്യത്തെ അതിഥി എത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ
1: ഹലോ, ആ പറയൂ.
0: ഹായ്, ഡയലെ സോങ്ങിലേക്ക് സ്വാഗതം.
1: ഓക്കെ, ഞാൻ രവികുമാർ.
0: രവികുമാർ?
1: അതെ.
0: ആ രവികുമാർ, എവിടെ നിന്നാണ്?
1: ഞാൻ മണ്ണാർക്കാട്.
0: മണ്ണാർക്കാട്? മണ്ണാർക്കാട് പൂരമൊക്കെ കഴിഞ്ഞില്ലേ?
1: പൂരം കഴിഞ്ഞു
0: കഴിഞ്ഞു. പോയിരുന്നോ കാണാൻ വേണ്ടിയിട്ട്?
1: പിന്നെ
0: പോയിരുന്നു. അതെങ്ങനെ നമ്മൾ ഒഴിവാക്കാനാ അല്ലേ?
1: നമ്മുടെ നാട്ടിലെ ദേശീയോത്സവം.
0: നമ്മുടെ നാട്ടിലെ ദേശീയോത്സവമാണ് അല്ലേ? അങ്ങനെയും പറയാൻ പറ്റും. പിന്നെ ഞാനൊരു അഭിപ്രായം ചോദിച്ചോട്ടെ.

0: താങ്കളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ എല്ലാവർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളായിരിക്കുമല്ലോ ഉണ്ടാവുക. ഈ വെടിക്കെട്ടൊക്കെ ഇങ്ങ് നടത്തുമ്പോഴേ ഓരോ വർഷവും കുറെ ആളുകളുടെ ജീവനൊക്കെ നഷ്ടപ്പെടുന്നില്ലേ? അപ്പൊ നമുക്കിതൊന്ന് മാറ്റി പിടിക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം?
1: അതിന്റെ ആവശ്യമില്ലല്ലോ, കാരണം നമ്മള് ആക്സിഡന്റ് നടക്കുന്നുണ്ട്, അതുപോലെ വണ്ടി ആരും ഉപയോഗിക്കുന്നുണ്ട് പിന്നെ.
0: അതെ അതെ, അപ്പൊ എന്താണെങ്കിലും സുരക്ഷിതമായ രീതിയിൽ നടത്താം എന്നാണ് താങ്കളുടെ അഭിപ്രായം.
1: അതെ അതെ,
0: താങ്കളുടെ അഭിപ്രായം അറിയാൻ വേണ്ടി ഒന്ന് ചോദിച്ചതാണ്. എന്തൊക്കെയുണ്ട് അവിടെ വേറെ വിശേഷങ്ങൾ?
1: വേറെ കുഴപ്പമൊന്നുമില്ല,
0: കുഴപ്പമൊന്നുമില്ല.
1: രണ്ട് സൈഡും മഴ ഉണ്ട്.
0: മഴ ഉണ്ട് അവിടെ അല്ലേ? ചൂടൊക്കെ ഒന്ന് മാറിയില്ലേ?
1: ആ, ഏകദേശം ചൂടൊക്കെ ഒന്ന് മാറി.
0: ആ, എന്ത് ചെയ്യുന്നു താങ്കൾ?
1: ഞാനിവിടെ ജ്വല്ലറിയിൽ മാർക്കറ്റിംഗ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നു.
0: ആ, അത് ശരി. ജ്വല്ലറിയുടെ ഒക്കെ അവസ്ഥകളൊക്കെ ഇപ്പൊ എന്താണ്? ആ, ഇന്നത്തെ റേറ്റ് ഒക്കെ അറിഞ്ഞില്ലേ? ഇന്നും കൂടിയില്ലേ കുറച്ച്?
1: അന്നേരം കൂടി കുറഞ്ഞതാണ്, ഇന്ന് 23 വന്നത് പിന്നെ കുറഞ്ഞ് 19 നിൽക്കുന്നുണ്ട്.
0: അതെ അതെ അതെ. ഈ മലയാളികൾക്ക് അല്ലെങ്കിൽ പൊതുവെ ഇന്ത്യക്കാർക്ക് സ്വർണത്തിനോടുള്ള ഒരു ഭ്രമം കാരണമാണോ ഇതിങ്ങനെ വില കൂടുന്നത്? അവൈലബിലിറ്റിക്ക് അനുസരിച്ചാണ് അല്ലേ? വേൾഡ് മാർക്കറ്റിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചൊക്കെ മാറ്റം വരുന്നതാണ്.
1: ആ,
0: സ്വർണം നമ്മളിങ്ങനെ എട്ട് പ്രദർശിപ്പിച്ച് നടക്കുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? ജീവിക്കാൻ പറ്റുള്ളൂ, നമുക്കും ജീവിച്ച് പോണല്ലോ അല്ലേ? ആ, അതാണ്. അപ്പൊ എല്ലാരും സ്വർണം വാങ്ങാ, ഉപയോഗിക്കുക, അതാണ് പറയാനുള്ളത്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഭാര്യയും രണ്ടു കുട്ടികളും.
0: ആഹാ, കുട്ടികളുടെ ഒക്കെ പേര് പറഞ്ഞോളൂ. ഭാര്യയുടെ ഒക്കെ?
1: ഭാര്യ ദിവ്യ.
0: ദിവ്യ.
1: കുട്ടികൾ, മൂത്ത കുട്ടി അനഗ ഫസ്റ്റിന് പഠിക്കുന്നു, രണ്ടാമത്തെ അനിലുണ്ട്, ഇപ്പൊ 7th ക്ലാസ്സിലേക്ക്.
0: അതെ, ശരി. അപ്പൊ എല്ലാരും ആയിട്ട് സന്തോഷമായിട്ട് പോകുന്നു അല്ലേ?
1: അതെ.
0: അപ്പൊ നമുക്ക് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് പാദമുദ്ര എന്നുള്ള സിനിമയിലെ അമ്പലമില്ലാതെ.
0: അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും അല്ലേ? ആ, പാട്ട് ഒത്തിരി ഇഷ്ടമാണോ? ആ, അതെ അതെ, യേശുദാസും സംഘവും പാടിയതാണ്. ആ, അപ്പൊ നമുക്ക് ഇന്നലെ ആ പാട്ടിലേക്ക് പോയാലോ? അപ്പൊ ഡയലേ സോങ്ങിലേക്ക് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വിളിക്കണം. പാട്ടിലേക്ക് പോകാം. അപ്പൊ ഇന്നത്തെ ഡയലേ സോങ്ങിൽ ആദ്യമായി വിളിച്ചത് രവികുമാർ മണ്ണാർക്കാട് നിന്നുമാണ്. അദ്ദേഹത്തിന്റെ ഇഷ്ടഗാനത്തിലേക്ക് പോകാം. ചിത്രം പാദമുദ്ര. രചന കുടപ്പനക്കുന്ന് ഹരി. സംഗീതം വിദ്യാധരൻ. ആലാപനം യേശുദാസും സംഘവും.

0: ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡയലേ സോങ് ആണ്. നമ്മളെ ഒരു അതിഥിയുടെ പാട്ട് നമ്മൾ കേട്ടു അല്ലേ, ഇഷ്ടഗാനം നമ്മൾ കേട്ടു. പെട്ടെന്ന് തന്നെ വിളിച്ചു തുടങ്ങുക, വിളിക്കേണ്ട നമ്പർ പറയാം, 0483 2950 300. മറ്റൊരു നമ്പർ 0483 2950 800. ഏതായാലും നമുക്ക് അടുത്ത അതിഥി എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ.
1: ഹലോ,
0: ഹായ്, വെൽക്കം ടു ഡയലേ സോങ്.
1: നമസ്കാരം,
0: പേര് പറഞ്ഞോളൂ.
1: ഭാസ്കരൻ.
0: ഭാസ്കരൻ അല്ലേ, എന്തൊക്കെയുണ്ട് മങ്കടയിലെ വിശേഷങ്ങൾ?
1: എന്താ, സുഖമായിട്ട് പോകുന്നുണ്ട്. മഴ അങ്ങനെ സാരിക്കൊണ്ടിരിക്കുന്നുണ്ട് കൂടെ.
0: ആ അത് ശരി, അപ്പൊ നല്ല കാലാവസ്ഥയാണ്.
1: അതെ അതെ.
0: പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷങ്ങൾ, എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഈ ഫെറോ സിമെന്റ് പണി. ഫെറോ സിമെന്റ് ഉണ്ടല്ലേ.
0: മനസ്സിലായില്ല.
1: വീടിന്റെ ഉള്ളിലൊക്കെ ഉണ്ടായിരുന്നു ഷോപ്പ് പീസുകൾ.
0: ആ
1: അതെ, സിമെന്റ് കൊണ്ടുള്ള കച്ചവടം, വീടിന്റെ ഷോപ്പ് പീസുകളൊക്കെ.
0: അതെ അതെ അതെ. അപ്പൊ അത് നമ്മള് റെഡിമെയ്ഡ് ആയിട്ട് വേറെ ഉണ്ടാക്കിയിട്ട് കൊടുക്കും.
1: റെഡിമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് അതിന്റെ പണി എപ്പോ നടന്നിരിക്കണേ.
0: ആ അത് ശരി. നല്ല വർക്കൊക്കെ വരുന്നുണ്ടോ?
1: ആ ഉണ്ട് ഉണ്ട്. എല്ലാ ദിവസവും ഞാൻ റേഡിയോ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും.
0: ആ അത് ശരി, ഒരുപാട് സന്തോഷം. അപ്പൊ മഞ്ചേരി എഫ് എം കേൾക്കാറുണ്ട് അല്ലേ?
1: സ്ഥിരമായിട്ട് കേൾക്കലുണ്ട്, വാട്സപ്പിലൊക്കെ പാട്ടിന് ആവശ്യപ്പെടലുണ്ട്.
0: ആ അത് ശരി. മഞ്ചേരി എഫ് എമ്മിലെ ഏത് പരിപാടി ഏറ്റവും ഇഷ്ടം?
1: എല്ലാ പരിപാടിയും ഇഷ്ടം തന്നെയാണ്. എല്ലാ പരിപാടികളും ഇഷ്ടമാണ്.
0: ആരോഗ്യജാലകം, ആയുരാരോഗ്യം അല്ലേ, അതെല്ലാം ഇഷ്ടമാണ്. അതെ ശരി. അപ്പൊ സ്ഥിരമായി കേൾക്കുന്ന ഒരാളെ കിട്ടിയതിൽ നമുക്ക് ഒരുപാട് സന്തോഷം. അതെ ശരി. പിന്നെ വീട്ടിലെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ല.
1: വീട്ടില് ഞാനും പിന്നെ ഭാര്യ, മൂന്ന് മക്കളാണ്.
0: ആ
1: വലിയ മോള് പി ജി ഒക്കെ കഴിഞ്ഞു.
0: അത് ശരി.
1: രണ്ടാമത്തെ മോള് പി ജിക്ക് പഠിക്കുകയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയില്.
0: ആഹാ.
1: മൂന്നാമത്തെ മോള് പ്ലസ് എം എസ് എൽ സി പരീക്ഷ എഴുതി.
0: ഓ അത് ശരി. അപ്പൊ കുട്ടികളൊക്കെ നന്നായിട്ട് പഠിക്കട്ടെ അല്ലേ. അതാണ്. എങ്ങനെയാ അവരുടെ പഠന കാര്യങ്ങളിലൊക്കെ പ്രോത്സാഹിപ്പിക്കാറുള്ളത്?
1: നല്ല പ്രോത്സാഹിപ്പിക്കും. പഠനത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യാനുള്ള കൂലിപ്പണിയാണെങ്കിലും.
0: ആ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവരെ പഠിപ്പിക്കാൻ തയ്യാറാണ് അല്ലേ.
1: അതെ അതെ.
0: ആ അപ്പൊ അതിന് മക്കൾ പഠിക്കുന്നുണ്ട്.
1: പഠിക്കണമെന്നുണ്ട്.
0: ആ ഒരുപാട് സന്തോഷം. അപ്പൊ നമ്മൾ ഇന്ന് ഡയലേ സോങ്ങില് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: ഞാൻ നെല്ലി എന്നുള്ള സിനിമയിലെ.
0: ആ നെല്ലി എന്നുള്ള സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ട് കേട്ടാ മതിയോ?
1: അതെ അതെ, ഏതെങ്കിലും പാട്ട്.
0: എല്ലാം നല്ല പാട്ടുകളാണ് അല്ലേ നെല്ലിലെ.
1: അതെ അതെ.

സലിൽ ചൗധരിയാണ് ഇതിന്റെ സംഗീതം. അതുകൊണ്ട് തന്നെ നല്ല പാട്ടുകളാണെല്ലാം. വേറെ എന്ത് വിശേഷമാണ് ആകാശവാണിയുമായിട്ട് പങ്കുവെക്കാനുള്ളത്? നമ്മളുടെ തൊഴിലില് എന്താ എന്തെങ്കിലുമൊക്കെ പ്രശ്നം നേരിടാറുണ്ടോ? ഇല്ല അല്ലേ. അപ്പൊ നമുക്ക് അങ്ങനെ പരിഹരിക്കേണ്ടതായിട്ടുള്ള മറ്റുള്ളവർ അറിയേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തൽക്കാലം ഇല്ല. സന്തോഷമായിട്ട് പോകുന്നു അല്ലേ. അത് ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് ഈ പാട്ട് കേട്ടാലോ. അപ്പൊ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കണം. ഒരുപാട് സന്തോഷം. മങ്കടയിൽ നിന്നും ഭാസ്കരനാണ് വിളിച്ചത്. ഭാസ്കരന്റെ ഇഷ്ടഗാനത്തിലേക്ക് പോകാം. ചിത്രം നെല്ല്, ഗാനശില്പികൾ വയലാർ, സലീൽ ചൗധരി, ആലാപനം യേശുദാസും മാധുരിയും ചേർന്ന്.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. മലയാളത്തിന്റെ ഹൃദയതാളത്തിൽ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡയലേ സോങ് ആണ്. ഇഷ്ടഗാനം കേൾക്കാനുള്ള ഒരു സുവർണ അവസരമാണ്. മാത്രമല്ല നമുക്ക് വിശേഷങ്ങളും പങ്കുവയ്ക്കാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0483 2950 0300. മറ്റൊരു നമ്പർ 0483 2900 0800. അപ്പൊ എന്തായാലും നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഇപ്പൊ സ്കൂളൊക്കെ അവധിയാണ് അല്ലെ. എല്ലാവരും ഇങ്ങനെ കളിച്ച് ചിരിച്ച് വിരുന്നൊക്കെ പോയി നടക്കുകയായിരിക്കും. മാവിന്റെ ചുവട്ടിലും മാവിലും ഒക്കെ കയറി നമ്മൾ മാങ്ങയൊക്കെ പറിച്ച് കഴിക്കുന്ന ആ ഒരു കാലഘട്ടം ഒരാൾക്കും മറക്കാനാവാത്തതാണ് അല്ലെ. ഒരിക്കലും തിരിച്ചു കിട്ടാനാവാത്ത ആ ഒരു സുവർണ കാലഘട്ടത്തിലേക്ക് നമുക്ക് മനസ്സുകൊണ്ട് ഒന്ന് പോയി വരികയൊക്കെ ചെയ്യാം. കുളങ്ങളിലൊക്കെ നീന്തി തുടിച്ച് മുതിർന്നവരിൽ നിന്ന് അല്പം ശകാരങ്ങളൊക്കെ കേട്ട് ഇടയ്ക്ക് എല്ലാവരെയും ഒന്ന് സംഘടിപ്പിച്ച് ഒരു സിനിമയ്ക്കൊക്കെ പോയി മലമുകളിലോ ഇഷ്ടമുള്ള സ്ഥലങ്ങളിലോ ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നുണഞ്ഞ് എത്ര രസകരമായ കുട്ടിക്കാലമായിരുന്നു അല്ലേ. അതിൽ നിന്നൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആർക്കും ഭൂമിയിലേക്ക് ഇറങ്ങാൻ സമയമില്ല എന്ന് തന്നെ പറയാം. എല്ലാവരും ഫ്ളാറ്റിലെ ജീവിതത്തിൽ തിരക്കിലാണ്. കുളം, അതുപോലെ കുറ്റിക്കാടുകൾ പിടിച്ച പ്രദേശങ്ങൾ, മാഞ്ചുവട്, ഇതൊക്കെ എല്ലാവർക്കും അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അല്ലേ. അപ്പം എന്താണെങ്കിലും കൂട്ടുകാരൊക്കെ വളരെ ഫ്രീ ആയിട്ട് ഇരിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് അവധിക്കാലം എന്ന് പറയുന്നത്. അല്ലാതെ ഈ അവധിക്കാലത്തും നമ്മൾ കുറേയധികം കോഴ്സിൽ കുട്ടികളെ ചേർക്കുക, അവരെ അപ്പോഴും ബിസിയാക്കി നിർത്തുക, അവരുടെ മനസ്സിന് ഒരു റിലാക്സേഷൻ കൊടുക്കാതിരിക്കുക, അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്കൂൾ തുറന്നു കഴിഞ്ഞാലും അവർക്ക് നല്ല രീതിയിൽ പഠിക്കാനുള്ള മൂഡൊന്നും ഇല്ലാതിരിക്കും. അപ്പോൾ അവരെ നമ്മൾ കൂടുതൽ ഡിസ്റ്റേബ് ചെയ്യാതെ, എന്നാൽ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം പല കോഴ്സുകൾക്കും നമുക്ക് ചേർക്കാൻ പറ്റും. അല്ലെങ്കിൽ അവരെ ഫ്രീ ആയിട്ട് വിടുക, അവരങ്ങനെ കളിച്ച് ചിത്രശലഭങ്ങളെപ്പോലെ പാറി നടക്കട്ടെ. എന്തായാലും നമുക്കൊരു പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: അപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡയലേ സോങ് ആണ്. എന്തായാലും അടുത്ത കോളർ എത്തിയിട്ടുണ്ട്, നമുക്ക് ആരാ നോക്കിയാലോ. ഹലോ, നമസ്കാരം, ഡയലേ സോങ്ങിലേക്ക് സ്വാഗതം.
1: ഹലോ, നമസ്കാരം.
0: ആ നമസ്കാരം, പേര് പറഞ്ഞോളൂ.
1: അബ്ദുള്ള മുത്തന്നൂര്.
0: അബ്ദുള്ള മുത്തന്നൂര് അല്ലേ? ആ അതെ, ശരി. തൃപ്പനച്ചി മുത്തന്നൂരാണോ?
1: അതെ.
0: ആഹാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
1: അങ്ങനെ പോകുന്നോ?
0: സുഖമായിട്ട് പോകുന്നു. ആഹാ, എന്താ ചെയ്യുന്നത്? അപ്പൊ പഴയ കില്ലാടി ആയിരുന്നു അല്ലേ? ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഡ്രൈവറായിരുന്നു. ഈ ഡ്രൈവിംഗ് ജോലിക്ക് ഇടയില് അതില് കുട്ടികൾ കേറില്ലേ, സീറ്റി എന്നൊക്കെ പറയാം, സീറ്റി ചാർജിൽ കുട്ടികൾ കേറാറുണ്ട്. ആ അവരോടുള്ള സമീപനമൊക്കെ എങ്ങനെയായിരുന്നു? നല്ല സമീപനമാണ്. അവരോട് ശരിക്കും എങ്ങനെയാണ് ബസ് ജീവനക്കാർ പെരുമാറേണ്ടത്? എല്ലാ സ്റ്റോപ്പിലും നമ്മൾ നിർത്തി കൊടുക്കൂല. അങ്ങനെ തന്നെ ആവണം അല്ലെ? എല്ലാ പ്രൈവറ്റ് ബസ് ആളുകളും ജീവനക്കാരും കുട്ടികളൊക്കെ കയറ്റണം അല്ലെ? ആ പലരും അവരോടൊക്കെ ഒരു അനീതി കാണിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ടല്ലോ. ആ അതെ അതെ, കാരണം കുട്ടികളൊക്കെ പഠിച്ച് വളരേണ്ട കുട്ടികളാണല്ലേ, നമ്മൾ അവരെ മാറ്റി നിർത്താൻ പാടില്ല. സീറ്റിൽ ഇരിക്കാൻ അനുവദിക്കാതിരിക്കാറുണ്ട്. അതുപോലെ ബസ് വന്നു കഴിഞ്ഞാൽ ആദ്യം ഫുൾ ചാർജ് കൊടുക്കുന്നവർ കയറിയതിനു ശേഷം മാത്രം കുറച്ച് കുട്ടികൾ, അതും എണ്ണപ്പെട്ട കുട്ടികൾ മാത്രം ബസ്സിൽ കയറിയാൽ മതി എന്ന് വാശി പിടിക്കുന്ന ചില ബസ് ജീവനക്കാരൊക്കെ ഉണ്ട് നമ്മളുടെ ചുറ്റും. ആ അപ്പൊ അതൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നല്ലേ? പാടില്ല. ആ അതെ, ശരി. തൃപ്പനച്ചി മുത്തന്നൂർ അവിടെ ഒരു ഒരു ടേഫ് ഒക്കെ ഉണ്ടല്ലോ, ഒരു മഡ് ടേഫ് അല്ലെ, കുട്ടികൾ കളിക്കുന്ന, അതിന്റെ അടുത്താണോ വീട്? ആ അതെ, ശരി. ആ ഗുഹ അറിയാം. അവിടെയാണ് അല്ലേ? അതെ, ശരി. അപ്പൊ ഇങ്ങനെ ഇപ്പൊ സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കുന്നു. അതെ, ചായയൊക്കെ കുടിച്ചോ? ചായ കുടിച്ചു. ഇപ്പൊ എന്താ ചെയ്യാറ്, എങ്ങനെയാണ് സമയം പോവാറ്? പച്ചക്കറികൾ ഉണ്ടാക്കും. ആ അതെ, ശരി. ആ അപ്പൊ നമ്മള് കീടനാശിനികൾ ഒന്നും ഉപയോഗിക്കാതെ പച്ചക്കറികൾ ഉണ്ടാക്കും. ആ ജൈവവളം മാത്രം ഉപയോഗിച്ചുകൊണ്ട് പച്ചക്കറി ഉണ്ടാക്കും അല്ലെ? എന്താ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ? കീടങ്ങളുടെ ആക്രമണമൊക്കെ ഉണ്ടാവാറുണ്ടോ? കീടങ്ങളുടെ ആക്രമണം കാരണമേ നമ്മളുടെ പച്ചക്കറിനെ അത് മോശമായിട്ടൊക്കെ ബാധിക്കാറുണ്ടോ? ആ അത്തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കും അല്ലെ? പുകയില ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള മരുന്നുകൾ, പുകയില വെളുത്തുള്ളിയൊക്കെ ഉപയോഗിക്കും. ആ അതെ, ശരി. അപ്പൊ എന്തായാലും സുഖമായിട്ട് പോകുന്നു. ആ അതെ അതെ. അപ്പൊ നമുക്ക് ഇന്ന് ഡയലേ സോങ്ങിലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? ആ പാട്ടാണോ വേണ്ടത്? ആ ഏതായിരുന്നു സിനിമ പറഞ്ഞത്? തുലാഭാരം അല്ലേ. സിനിമകളൊക്കെ കാണാറുണ്ടോ? സിനിമകൾ കാണാറുണ്ടോ? ആ അതെ, ശരി. എല്ലാ പടങ്ങളും കാണുമായിരുന്നു. ഇപ്പൊ കാണാറുണ്ടോ? ന്യൂജൻ സിനിമകളൊന്നും കാണാറില്ലേ? പുതിയ സിനിമകള് കണ്ടിട്ടില്ല അല്ലേ? ആ അതെ, ശരി. ആ ഈ തുലാഭാരം എന്ന് പറഞ്ഞ സിനിമയില് ദേവരാജൻ മാഷ് സംഗീതം നൽകിയ പാട്ടാണത് അല്ലേ? ആ കലാഭം മണിയുടെ മിന്നാവിനുങ്ങ എന്ന് പറഞ്ഞ പാട്ട് ഇഷ്ടമാണോ? അതും ഇഷ്ടമാണ്. തൽക്കാലം നമുക്ക് എന്തായാലും താങ്കൾ ചോദിച്ച തുലാഭാരം എന്ന ചിത്രത്തിലെ വയലാർ എഴുതി ദേവരാജൻ ഈണം നൽകി യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം അല്ലേ? ആ എന്തായാലും ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചതല്ലേ, നമുക്ക് അത് തന്നെ കേൾക്കാം. അപ്പൊ ഒരുപാട് സന്തോഷം. വീണ്ടും ഇടവേളയ്ക്ക് ശേഷം ഡയലേ സോങ്ങിലേക്ക് വിളിക്കണം, മറക്കില്ലല്ലോ. ആ നമ്മളുടെ പ്രോഗ്രാമിന്റെ പേരെന്താണ്? പ്രോഗ്രാമിന്റെ പേരെന്താ? ആ ഈ പ്രോഗ്രാമിന്റെ പേരെന്താ? അത് പറഞ്ഞിട്ട് ഞാൻ വിടൂ. ചലച്ചിത്രഗാനം എന്ന് പ്രോഗ്രാമിന്റെ പേരല്ലല്ലോ. പ്രോഗ്രാമിന്റെ പേര് ഡയൽ എ സോങ് എന്നാണ് കേട്ടോ. ആ അപ്പൊ എന്തായാലും ഇനിയും വിളിക്കണം ഡയലേ സോങ്ങിലേക്ക്. ഒരുപാട് സന്തോഷം. തൃപ്പനച്ചിൽ നിന്നും അബ്ദുള്ളയാണ് വിളിച്ചത്. അദ്ദേഹത്തിന്റെ ഇഷ്ടഗാനത്തിലേക്ക് പോകാം.

ഹലോ യൂത്തിൽ അടുത്ത കോളർ ആരാ നോക്കിയാലോ നമുക്ക്. ഹലോ, നമസ്കാരം. കോൾ കട്ടായിപ്പോയി. എന്തായാലും കുഴപ്പമില്ല, ഇനിയും സമയമുണ്ട്, എല്ലാവർക്കും വിളിക്കാം. വിളിക്കണ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0483295030. മറ്റൊരു നമ്പർ കൂടെയുണ്ട്, 0483295080. അപ്പം എല്ലാവരും ഇങ്ങനെ ചായയൊക്കെ കുടിച്ചിരിക്കുന്ന സമയമാണല്ലേ. അപ്പം അതിൻ്റെ കൂടെ മധുരകരമായ ഒരു പാട്ടുകൂടെ കേട്ടാൽ എത്ര രസമായിരിക്കും. അതും ആകാശവാണി മഞ്ചേരി FM-ൽ നിന്ന്, നിങ്ങളുടെ സ്വന്തം FM ആണല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ഇഷ്ടഗാനത്തിനായി പെട്ടെന്ന് തന്നെ ഡയൽ ചെയ്യുക. എല്ലാവരും കൂടെ ഒരുമിച്ച് ഡയൽ ചെയ്യുന്നതുകൊണ്ടാണ് കോള് വരാനൊക്കെ പ്രശ്നം. അപ്പം എന്തായാലും നമുക്കൊരു പാട്ടിലേക്ക് പോയി തിരിച്ചു വന്നാലോ. ഇതുവരെ നമ്മളെല്ലാം മലയാള ഗാനങ്ങളാണ് കേട്ടത് അല്ലേ. അപ്പോൾ ഡയലോഗ് സോങ്ങിൽ നമുക്ക് ഹിന്ദിയും തമിഴും ഒക്കെ കേൾക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഒരു തമിഴ് പാട്ട് കേട്ട് തിരിച്ചു വരാം.

അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ അവധിക്കാലമായതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ കരുതിയിരിക്കണം. കാരണം നമ്മളുടെ നാട്ടിൽ പഴങ്ങളൊക്കെ പഴുക്കുന്നൊരു സമയമാണ് അല്ലേ. എല്ലാവർക്കും ഇഷ്ടമാണ് നാട്ടുമാങ്ങകളൊക്കെ കഴിക്കാനും ഒക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള സമയമാണ്. പല തരത്തിലുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഇപ്പം നമ്മളുടെ നാടുകളിൽ പോലും അവൈലബിളാണ്. അപ്പം നമ്മൾ ഇത് കഴിക്കുന്ന സമയത്ത് കുട്ടികളോട് പ്രത്യേകിച്ച് പറയണം, എന്തെങ്കിലുമൊക്കെ കടിച്ച പാടുകളുണ്ടെങ്കിൽ അത് നേരിട്ട് കഴിക്കരുത്, അത് കളയണം, ഫ്രഷായി തോന്നുന്നവ മാത്രം കഴിക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കണം അല്ലേ. എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് ഓരോ അസുഖങ്ങൾ, പുതിയ തരത്തിലുള്ള ഓരോ വൈറസുകളൊക്കെ സമൂഹത്തിലൊക്കെ പടർന്നു പിടിക്കാറുണ്ട്. നിപ്പ വൈറസിനൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതും നമുക്കൊക്കെ പേടിയുള്ളതുമാണ്. അപ്പം നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൈയൊക്കെ നന്നായി സോപ്പ് ഉപയോഗിച്ച് കഴുകാൻ പറയണം ഇടയ്ക്കിടയ്ക്ക്. അതുപോലെ എന്തെങ്കിലും ജീവികളൊക്കെ കടിച്ചതാണ് എന്ന് തോന്നുന്ന പഴങ്ങളുണ്ടെങ്കിൽ അവയൊന്നും കഴിക്കാതെ മാറ്റിവെച്ച് നല്ല ഫ്രഷായിട്ടുള്ള പഴങ്ങൾ മാത്രം കഴിക്കാനൊക്കെ നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കണം. നമ്മളെപ്പോഴും നല്ല ജാഗരൂകരായി ഇരിക്കുന്നത് ഇത്തരം അസുഖങ്ങൾ വരാതിരിക്കാൻ നമ്മളെ സഹായിക്കും. അസുഖങ്ങൾ വന്നിട്ട് പിന്നീട് നമ്മൾ ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും അസുഖങ്ങൾ വരാതിരിക്കാൻ നോക്കുന്നതാണ് അല്ലേ. എന്തായാലും നമുക്കൊരു പാട്ട് കേട്ട് തിരിച്ചെത്താം.

ഡയലേസോങ്ങിൽ അടുത്ത കോളർ എത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഹലോ ഹലോ, ആ കോളും കട്ടായിപ്പോയല്ലോ, എന്ത് ചെയ്യാം അല്ലേ? രണ്ട് കോള് നമുക്ക് കട്ടായിപ്പോയി. എപ്പോഴും ഇങ്ങനെയാണ്, നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ല. നമ്മളും ഒരുപാട് ആഗ്രഹിച്ചു ഡയലേസോങ്ങിലെ അടുത്ത അതിഥി ആരാണ്, അദ്ദേഹത്തെ പരിചയപ്പെടാം, അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാം, ഇനി അദ്ദേഹം ആവശ്യപ്പെടുന്ന ഗാനം ഏതായിരിക്കും എന്നൊരു ക്യൂരിയോസിറ്റിയൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു, നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, കണക്ഷൻ കിട്ടിയില്ല. അദ്ദേഹം നിരാശപ്പെടേണ്ട, വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കാം. ഒന്നെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ മറ്റൊരു ദിവസം ഇതേ പരിപാടിയിലൂടെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാൻ പറ്റും.

അപ്പോൾ എന്തു ചെയ്യാൻ, ഇന്നത്തെ ഡയറി സോങ്ങിൻ്റെ സമയം ഇവിടെ പൂർത്തിയാവാറായിരിക്കുകയാണ്. ഇതുവരെ ഡയറി സോങ്ങിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ എൻ സിജേഷ്. നമുക്ക് സ്റ്റുഡിയോ സഹായം നൽകിയത് പി കെ അഞ്ജലി കൃഷ്ണനായിരുന്നു. അതുപോലെ സാങ്കേതിക സഹായവുമായി എത്തി ഇ എം ഷജീർ, വേലായുധൻ അരീക്കോട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 58 സെക്കൻഡ്.

0: FM പ്രധാന വാർത്തകൾ.
1: വി ഡി സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയാകും. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച രാവിലെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് ആരംഭിക്കും. കോൺഗ്രസ് നേതൃത്വത്തിനും പ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തി നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. വെല്ലുവിളികൾ നേരിടാൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നും ജനങ്ങൾ യു ഡി എഫിനെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കെ പി സി സി ആസ്ഥാനത്ത് എത്തിയ വി ഡി സതീശനെ ആവേശപൂർവ്വം സ്വീകരിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. കോൺഗ്രസ് തീരുമാനത്തെ സ്വാഗതം ചെയ്ത് മുസ്ലിം ലീഗ്. ജനവിധി അംഗീകരിക്കുന്ന തീരുമാനമാണിതെന്നും ഘടകകക്ഷികളെ കേൾക്കാൻ ഹൈക്കമാൻഡ് തയ്യാറായെന്നും ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കർണാടകയും ആന്ധ്രാപ്രദേശുമടക്കം 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. ആഗോള അസ്ഥിരതകൾക്കിടയിൽ ബ്രിക്സിന് ക്രിയാത്മകമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ സാധിക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ യു എ ഇ സന്ദർശിക്കും. പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ യാസിൻ അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് എസ് എസ് എൽ സി പരീക്ഷാഫല പ്രഖ്യാപനം നാളെ വൈകിട്ട് 3. ഗർഭാശയകള ക്യാൻസർ പ്രതിരോധിക്കുന്നതിനായുള്ള എച്ച് പി വി വാക്സിനേഷൻ 31 വരെ എല്ലാ സർക്കാർ ആശുപത്രികളിലും ലഭിക്കും. 14-ഉം 15-ഉം ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികൾക്കാണ് സൌജന്യമായി വാക്സിൻ നൽകുന്നത്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.

0: 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം.
1: FM പ്രധാന വാർത്തകൾ.
2: കൊലുമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
4: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊലുമ്പയിൽ ഹോസ്പിറ്റലിലും.
5: സാന്ത്വനത്തിന്റെ കരസ്പർശം, സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
4: ശനിയും ഞായറും രാവിലെ 7:50.
5: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
6: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം ഇന്നും രാവിലെ 7:35.
7: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
8: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family, take it for a test drive today.
9: Kia, movement that inspires.
10: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, ഇന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
11: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
12: അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി, ആയുരാരോഗ്യം, ഇന്നും രാവിലെ 7:40.
13: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
12: അമ്മയ്ക്ക് കരുതലായി,
13: കുഞ്ഞിന് കാവലായി.
12: അലോഹ ഹോസ്പിറ്റൽ.
14: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 16611, പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ്, 4:05. നമ്പർ 22150, പൂനെ എറണാകുളം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്, 4:23 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 16325, നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ്, 4:11 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
14: ട്രെയിൻ സമയം.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 1 മിനിറ്റ് 28 സെക്കൻഡ്. ഇപ്പോൾ 4 മണി പൂക്കളുടെ സമയം.

മഴക്കാലമായില്ലെങ്കിലും അത്യാവശ്യം മഴയൊക്കെ കിട്ടിത്തുടങ്ങി അല്ലെ. മിക്കവാറും വൈകുന്നേരങ്ങളിലായിരിക്കും വേനൽ മഴ. വേനൽമഴയോടൊപ്പം ശക്തമായ ഇടിയും മിന്നലും സാധാരണമാണ്. അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ ഉയർന്ന പ്രദേശങ്ങളിലേക്കുള്ള യാത്ര കഴിയുന്നതും ഒഴിവാക്കുക. മിന്നലുണ്ടാവുമ്പോൾ കഴിയുന്നതും കെട്ടിടങ്ങൾക്കുള്ളിൽ നിൽക്കാൻ ശ്രമിക്കാം. എന്തായാലും നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ നാല് മണിപ്പൂക്കൾ. ഇന്നത്തെ നാല് മണിപ്പൂക്കളിൽ നിങ്ങളുടെ കൂടെ ഞാൻ എൻ സിജേഷ്.

0: നോട്ട്ബുക്ക് എൽഎമ്മിൽ ഒരു പ്രത്യേക സോഴ്സിൽ നിന്ന് മാത്രമുള്ള ഉത്തരം വേണമെങ്കിൽ എന്തു ചെയ്യും? പരിഹാരവുമായി എത്തുന്നു മുനീർ ആമയൂർ.
1: നോട്ട്ബുക്ക് എൽഎമ്മിൽ നമുക്ക് എത്ര സോഴ്സുകൾ വേണമെങ്കിലും ആഡ് ചെയ്യാം. 10ഓ 20ഓ ഫയലുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ എല്ലാറ്റിൽ നിന്നുമല്ലാതെ ഒരു പ്രത്യേക സോഴ്സിൽ നിന്ന് മാത്രമുള്ള ഉത്തരം വേണമെങ്കിൽ എന്ത് ചെയ്യും? വളരെ എളുപ്പമാണ്. ഇടതുവശത്ത് കാണുന്ന സോഴ്സ് ലിസ്റ്റിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫയലുകൾ മാത്രം ടിക്ക് ചെയ്യുക. അങ്ങനെ ചെയ്താൽ പിന്നീട് നിങ്ങൾ ചോദിക്കുന്ന

നിങ്ങൾക്ക് ആ സെലക്ട് ചെയ്ത ഫയലുകളിൽ നിന്ന് മാത്രമായിരിക്കും നോട്ട്ബുക്കെല്ലാം ഉത്തരങ്ങൾ നൽകുക. വിവരങ്ങൾ കൃത്യമായി വേർതിരിച്ചെടുക്കുവാൻ ഈ വിദ്യ സഹായിക്കും എന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ. ഇനി നിങ്ങളുടെ കയ്യിൽ ഫയലുകളൊന്നുമില്ല, പകരം ഒരു വെബ്സൈറ്റിലെ വിവരങ്ങളാണ് വിശകലനം ചെയ്യേണ്ടതെങ്കിലോ? നോട്ട്ബുക്ക് എല്ലെമിൽ ആഡ് സോഴ്സ് കൊടുക്കുമ്പോൾ വെബ്സൈറ്റ് ലിങ്ക് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മതി. നിങ്ങൾക്ക് ആവശ്യമുള്ള ലേഖനത്തിൻ്റെ ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്യുക. ആ വെബ്സൈറ്റിലെ മുഴുവൻ വിവരങ്ങളും നിമിഷനേരം കൊണ്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൻ്റെ ഭാഗമാകും. ഇന്റർനെറ്റിലെ വലിയ വലിയ ലേഖനങ്ങൾ വായിച്ച് സമയം കളയേണ്ടി വരില്ല എന്ന് ചുരുക്കം.

0: summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection, plus a free top wash. Save more with 20% off on easy car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
1: Kia. Movement that inspires.
2: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45
3: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്

0: പദ്ധതി ദൃശ്യങ്കണ് ആശുപത്രി, കോവിലകത്തുമ്പാടം, തൃശൂർ ആൻഡ് ചേറ്റുവറോഡ്, ചാവക്കാട്.
1: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
2: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി EMI പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ. കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
3: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
4: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിനോ ആപ്പ്, www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
2: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറണ്ട് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പള്ളിൽ ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
3: പിട്ടാപ്പള്ളിൽ ഏജൻസീസ്.
4: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
5: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
4: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
6: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
7: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
6: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: ഫോൺ 9744550424.
8: ചേട്ടാ, ദേ ചൂട് കൂടിക്കൂടി വരുക കേട്ടോ, നോക്കിക്കോ, ഇനി AC യുടെയും വില കൂടും.
9: മോളെ, ചൂട് എത്ര കൂടിയാലും പിട്ടാപ്പള്ളി ഏജൻസീസിൽ നിന്നും നല്ല ബ്രാൻഡഡ് AC കൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും. അത് മാത്രമല്ല, പിട്ടാപ്പള്ളി ഏജൻസീസ് ആകുമ്പോ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ എല്ലാ സർവീസും ഉത്തരവാദിത്തത്തോടെ ചെയ്യും.
8: പിട്ടാപ്പള്ളി ഏജൻസീസ്, ഇനി വില കേട്ടു വിയർക്കാതെ AC വാങ്ങാം.
10: കായിക ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ഡോക്ടർ KT സലീജ്.
11: ലോകം ഒരു പന്തിലേക്ക് ചെറുതാവാൻ കൃത്യം 1 മാസം ബാക്കി. June 11 US കാനഡയിലും മെക്സിക്കോയിലുമായി ഫിഫ ഫുട്ബോൾ ലോകകപ്പിന് തുടക്കമാവുക. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റാണിത്. 1930 പ്രഥമ ലോകകപ്പിൽ ഇറങ്ങിയത് 13 ടീമുകൾ മാത്രമായിരുന്നു. നൂറ്റാണ്ടിന്റെ പോരാട്ടത്തിന് ഒരു പതിപ്പ് മാത്രം ബാക്കിയിരിക്കെ 48 വളർച്ച കൗതുകമുണർത്തുന്നതാണ്. സ്പാനിഷ് ഫുട്ബോൾ ലീഗ് കിരീടം നിലനിർത്തി ബാഴ്സലോണ. എൽ ക്ലാസിക്കോയിൽ റയൽ മാഡ്രിഡിനെ എതിരില്ലാത്ത 2 പരാജയപ്പെടുത്തിയാണ് ബാഴ്സ കിരീടം സ്വന്തമാക്കിയത്. മാർക്കസ് റാഷ്ഫോർഡ്, ഫെറാൻ ടോറസ് എന്നിവരാണ് ബാഴ്സയുടെ സ്കോറർമാർ. 3 ബാക്കി നിർത്തിയാണ് ബാഴ്സ കിരീടം ഉറപ്പിച്ചിരിക്കുന്നത്. ബാഴ്സയുടെ 29 ലാലിഗ കിരീടമാണിത്. IPL ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഗുജറാത്ത് താരം ഉർവിൽ പാട്ടേൽ റെക്കോർഡ് നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ വെറും 13 നിന്നാണ് ചെന്നൈ സൂപ്പർ കിങ്സ് താരം അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയത്. ഇതോടെ IPL ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചുറി എന്ന യശസ്വി ജയ്സ്വാളിന്റെ റെക്കോർഡിനൊപ്പം ഉർവിലും ഇടം പിടിച്ചു. AFC Under-17 വനിതാ ഏഷ്യൻ കപ്പിൽ ആദ്യമായി ക്വാർട്ടർ ഫൈനലിലെത്തിയ ഇന്ത്യയ്ക്ക് മടക്കം. ക്വാർട്ടറിൽ ആതിഥേയരായ ചൈന മറുപടിയില്ലാത്ത 3 തോൽപ്പിച്ചത്. സെമിഫൈനലിലെത്തിയിരുന്നെങ്കിൽ ഇന്ത്യയ്ക്ക് ഫിഫ ലോകകപ്പ് യോഗ്യത ലഭിക്കുമായിരുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അത് മറ്റൊരു ചരിത്രമായേനെ. ഈ സീസണിൽ എവേ മത്സരങ്ങളിൽ കാഴ്ചവെക്കുന്ന മികവ് തുടർന്ന ഫ്രഞ്ച് ക്ലബ് PSG തുടർച്ചയായ 2 യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ. ജർമ്മൻ ക്ലബ് ബയൺ മ്യൂണിക്കിന്റെ മൈതാനത്ത് നടന്ന 2 സെമിയിലെ സമനിലയാണ് നിലവിലെ ചാമ്പ്യന്മാർ കൂടിയായ PSG ഫൈനലിലെത്തിച്ചത്. അലയൻസ് അരീനയിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമും 1 വീതം നേടി. ഫിഫ ലോകകപ്പ്

പിന്റെ ഔദ്യോഗിക ഗാനവുമായി കൊളംബിയൻ ഗായിക ഷക്കീറ. 2010 ദക്ഷിണാഫ്രിക്ക ലോകകപ്പിലെ വക്കാവക്ക വഴി ശ്രദ്ധേയയായ ഷക്കീറയാണ് US മെക്സിക്കോയും കാനഡയും സംയുക്തമായി ആതിഥ്യം വഹിക്കുന്ന ഈ ലോകകപ്പിനും ഔദ്യോഗിക ഗാനമൊരുക്കിയത്. ഡായ് ഡായ് എന്ന് തുടങ്ങുന്ന ഗാനത്തിൽ നൈജീരിയൻ ഗായകൻ ബുർണ ബോയും 49-കാരി ഷക്കീറയ്ക്കൊപ്പമുണ്ട്. ഗ്രാൻഡ്സ്ലാം ടെന്നീസ് ടൂർണമെന്റുകളിൽ മികച്ച പ്രതിഫലം നൽകിയില്ലെങ്കിൽ മത്സരങ്ങൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത് 1 നമ്പർ താരമായ അരീന സബലേങ്ക. ഈ മാസം 18 ഗ്രാൻഡ്സ്ലാം ടൂർണമെന്റായ ഫ്രഞ്ച് ഓപ്പൺ ആരംഭിക്കാൻ ഇരിക്കെയാണ് ബഹിഷ്കരണ ഭീഷണിയുമായി സബലേങ്ക രംഗത്തെത്തിയത്. അടുത്തിടെ ഫ്രഞ്ച് ഓപ്പൺ ടൂർണമെന്റിന്റെ ആകെ പ്രതിഫലം ഏകദേശം 685 കോടി ഇന്ത്യൻ രൂപയായി ഉയർത്തിയിരുന്നു. എന്നാൽ ടൂർണമെന്റിന്റെ ആകെ വരുമാനത്തിന്റെ തുച്ഛമായ വിഹിതം മാത്രമാണിതെന്നാണ് താരങ്ങളുടെ വാദം. പ്രധാന താരങ്ങളെ ഒഴിവാക്കി പാകിസ്ഥാനും ബംഗ്ലാദേശിനുമെതിരായ പരമ്പരകൾക്കുള്ള ടീമുകളെ പ്രഖ്യാപിച്ച് ക്രിക്കറ്റ് ഓസ്ട്രേലിയ. May 30 പരമ്പര തുടങ്ങുന്നത്. IPL കളിക്കുന്ന പ്രധാന താരങ്ങളായ പാറ്റ് കമ്മിൻസ്, മിച്ചൽ സ്റ്റാർക്ക്, ജോഷ് ഹെയ്സൽവുഡ് എന്നിവരെ ഒഴിവാക്കിയാണ് ടീം പ്രഖ്യാപനം. ഇന്ത്യയിൽ ആദ്യമായി ഡാൻസ് സ്പോർട്സ് ഇനങ്ങളായ അക്രോബാറ്റിക്, റോക്ക് ആൻഡ് റോൾ, അക്രോ സ്വിമ്മിംഗ് മത്സരങ്ങളുടെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് കപ്പ് ഡൽഹിയിൽ നടക്കുന്നു. കാഞ്ഞങ്ങാട് വെച്ച് നടന്ന 42-ാമത് യൂത്ത് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോടും ആൺകുട്ടികളിൽ തൃശൂരും കിരീടം നിലനിർത്തി.

0: നിങ്ങളൊരു എ സി വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോൾ ഫീർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന എ സികൾ കണ്ണങ്കണ്ടിയിൽ.
1: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. അത് സംരക്ഷിക്കാൻ 10,990 രൂപ മുതൽ പ്രീമിയം മോഡൽ ചിമ്മിനി ഹോബുകൾ കണ്ണങ്കണ്ടിയിൽ.
2: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
3: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
2: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസൽ ഷിഫേന്ന് ചെയ്താ പോരെ.
3: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസൽ ഷിഫേന്നോ?
2: അതേന്ന്, നമ്മളെ ജോസേട്ടനും എന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
3: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
4: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
3: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
4: കിംസൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.

0: ചൂടകറ്റാൻ ഏസി വേണം. എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ്.
2: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
5: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
7: എന്നും രാവിലെ 8:03.
6: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
8: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connect 2.0, and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
9: Kia, movement that inspires.
10: നിങ്ങൾ എൻഡോസ്കോപ്പി എന്ന് കേട്ടിട്ടില്ലേ? സംസാരിക്കുന്നു തിരൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലെ കരൾ ഉദരരോഗ ചികിത്സാ വിഭാഗം മേധാവി ഡോക്ടർ എം മുരളീകൃഷ്ണൻ.
11: ഗ്യാസ്ട്രോഎൻട്രോളജി വിഭാഗം അഥവാ ഉദര കരൾ രോഗ വിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രോഗനിർണയ സംവിധാനമാണ് എൻഡോസ്കോപ്പി. അഗ്രഭാഗത്ത് ക്യാമറ ഘടിപ്പിച്ചിട്ടുള്ള ഫ്ലെക്സിബിൾ ആയ ഒരു ട്യൂബാണ് എൻഡോസ്കോപ്പ്. എൻഡോസ്കോപ്പ് ഗ്യാസ്ട്രോഎൻട്രോളജി വിഭാഗത്തിൽ പ്രധാനമായും രണ്ട് തരത്തിലാണ് ചെയ്യാറുള്ളത്. ഒന്ന് അപ്പർ GI എൻഡോസ്കോപ്പി അഥവാ OGD സ്കോപ്പി. ഇതുവഴി അന്നനാളം, ആമാശയം, ചെറുകുടലിൻ്റെ ആദ്യ ഭാഗം എന്നിവ നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തേത് കൊളോണോ

ലാറിഞ്ചോസ്കോപ്പി എന്ന ടെസ്റ്റാണ്. ഇത് മലദ്വാരത്തിലൂടെ ചെയ്യുന്ന ടെസ്റ്റും മലാശയം തൊട്ട് വൻകുടൽ മുഴുവനായി ചെറുകുടലിൻ്റെ അവസാന ഭാഗവും നമുക്ക് കൊളോണോസ്കോപ്പ് വഴി കാണാൻ സാധിക്കും. ഇത് കൂടാതെ ചെറുകുടൽ കാണുന്നതിനായി എൻഡ്രോസ്കോപ്പ് എന്ന സംവിധാനവും നിലവിലുണ്ട്. ഇപ്പോൾ കുറച്ചു കാലമായി ഉള്ളതാണ് ക്യാപ്സ്യൂൾ എൻഡോസ്കോപ്പ് എന്ന സംവിധാനം. ഇത് ക്യാമറ ഘടിപ്പിച്ച ഒരു ക്യാപ്സ്യൂളാണ്. ഇത് വിഴുങ്ങുക വഴി നമുക്ക് ചെറുകുടലിൻ്റെ എല്ലാ ഭാഗവും പുറത്ത് ഘടിപ്പിച്ചിട്ടുള്ള ഒരു റിസീവർ വഴി നമുക്ക് കാണാൻ സാധിക്കും. ഇനി ആർക്കൊക്കെയാണ് അപ്പർ ജിയ എൻഡോസ്കോപ്പി നിർദ്ദേശിക്കാറുള്ളത്? സ്ഥിരമായി നെഞ്ചെരിച്ചിൽ അഥവാ പുളിച്ചുതേട്ടൽ ഉള്ളവർ, ഭക്ഷണം കഴിക്കാൻ തടസ്സമുള്ളവർ, സ്ഥിരമായി വിട്ടുമാറാത്ത വയറുവേദന ഉള്ള ആളുകൾ, അൾസർ സംശയിക്കുന്ന രോഗികൾക്ക്, രോഗികൾ രക്തം ഛർദ്ദിച്ചാൽ, അല്ലെങ്കിൽ അകാരണമായി വെയിറ്റ് കുറയുക, അല്ലെങ്കിൽ വിശപ്പ് കുറയുക, കാരണമില്ലാതെ ശരീരത്തിൽ രക്തത്തിൻ്റെ അളവ് കുറയുക, കരളിന് അസുഖമുള്ളവർ എന്നിവർക്കെല്ലാം നമ്മൾ എൻഡോസ്കോപ്പി നിർദ്ദേശിക്കാറുണ്ട്. അപ്പർ ജിയ എൻഡോസ്കോപ്പിക്കുള്ള തയ്യാറെടുപ്പ് 6 മുതൽ 8 മണിക്കൂർ വരെ ഭക്ഷണം കഴിക്കാതിരിക്കലാണ്. ഈ ടെസ്റ്റ് വേദന ഇല്ലാത്തതും 5 മുതൽ 10 മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്തു തീർക്കാവുന്നതുമായ ടെസ്റ്റാണ്. ടെസ്റ്റ് കഴിഞ്ഞ് അന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകാവുന്നതുമാണ്. അടുത്താണ് കൊളോണോസ്കോപ്പി. മുന്നേ സൂചിപ്പിച്ച പോലെ തന്നെ വൻകുടൽ പരിശോധിക്കാനുള്ള ടെസ്റ്റാണ് കൊളോണോസ്കോപ്പി. ഇതിൻ്റെ തയ്യാറെടുപ്പ് ഡോക്ടർ നിർദ്ദേശിച്ച പോലെ മരുന്ന് കഴിച്ച് വയർ പൂർണ്ണമായും ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ചെറിയ സെഡേഷനിലും സെഡേഷൻ കൂടാതെയും ഇത് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മിക്കവാറും എല്ലാ രോഗികൾക്കും ടെസ്റ്റ് ചെയ്ത അന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകാവുന്ന ഡേ കെയർ പ്രൊസീജിയറാണ് കൊളോണോസ്കോപ്പി. കൊളോണോസ്കോപ്പി സാധാരണ ചെയ്യാറുള്ളത് മലത്തിലൂടെ രക്തം പോകുന്ന ആളുകൾക്ക്, വിട്ടുമാറാത്ത വയറുവേദനയുള്ള ആളുകൾക്ക്, ദീർഘകാലമായി മലബന്ധമുള്ള രോഗികൾ, കാരണമില്ലാതെ ശരീരത്തിൽ രക്തം കുറയുക തുടങ്ങി നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും വൻകുടലിലെ ക്യാൻസർ ഉണ്ടെങ്കിൽ അവർക്കും കൊളോണോസ്കോപ്പി നിർദ്ദേശിക്കാറുണ്ട്.

0: എസി ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണ്ണേജ് അഥവാ ബി ടി യു ഉള്ള എസികൾ തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണങ്കണ്ടി, വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
2: കാർഷിക വൃത്താന്തം
1: എന്നും രാവിലെ 6:30
2: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
1: കണ്ടംകുളത്തി പ്രസവരക്ഷ.
3: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
4: ദിവസവും കാലത്ത് 6:35.
5: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങ.
6: അൽ റെഹാൻ ഉള്ളപ്പോ തിമിരുൾപ്പെടെയുള്ള നേത്രരോഗങ്ങൾ എന്തിനാ പേടിക്കണേ.
7: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത്. മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
2: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
2: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
8: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ AC വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
0: വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
9: ചൂടിന് ചെറുക്കാൻ AC വേണം. ഒപ്പം വായു ശുദ്ധീകരിക്കാനും അണുക്കള നശിപ്പിക്കാനും കൂടെ കഴിഞ്ഞാലോ? പിട്ടാപ്പുലിൽ ഏജൻസി സന്ദർശിക്കൂ. അത്യാധുനിക AC കേരളത്തിലെ ഏറ്റവും വിപുലമായ ശേഖരത്തിൽ നിന്നും AC സ്വന്തമാക്കൂ.
10: മഴയൊക്കെ പെയ്ത് മണ്ണൊക്കെ നനഞ്ഞിരിക്കുന്ന സമയമാണ് കൃഷിക്ക് അനുയോജ്യമായ സമയം. ഇഞ്ചി കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഹോർട്ടികൾച്ചർ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ്

0: ഷാനില നീലിയാട്ട്.
1: അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ പ്രിയമുള്ള സുഗന്ധദ്രവ്യമാണ് ഇഞ്ചി. ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഇഞ്ചി കൃഷി ചെയ്യുന്നുണ്ട്. ഇഞ്ചി പ്രധാനമായും ഒരു സുഗന്ധദ്രവ്യമായും ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചിയും മണവും നൽകുന്നതിനുമാണ് ഉപയോഗിക്കുന്നത്. ആയുർവേദ ചികിത്സയിൽ ഉദരസംബന്ധമായ രോഗങ്ങൾ, അജീർണം, അതിസാരം, പ്രമേഹം തുടങ്ങിയ പല പ്രധാന രോഗാവസ്ഥകളിലും മരുന്നായി ഇഞ്ചി ഉപയോഗിക്കപ്പെടുന്നു. ഇഞ്ചി ഉണക്കി ഉണ്ടാക്കുന്ന ചുക്ക് ആയുർവേദത്തിലെ മിക്ക ഔഷധങ്ങളിലും ഒരു പ്രധാന ചേരുവയാണ്. കേരളത്തിലെ മണ്ണും കാലാവസ്ഥയും ഇഞ്ചി കൃഷിക്ക് വളരെ യോജിച്ചതാണ്. മലമ്പ്രദേശങ്ങളിലും കൃഷി ചെയ്യാം. കൂടാതെ ഇഞ്ചി ഒരു തനിവിളയായും ഇടവിളയായും കൃഷി ചെയ്യാം എന്നതിനാൽ കേരളത്തിൽ ഇഞ്ചി കൃഷിക്ക് സാധ്യതകളേറെയാണ്. കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളാണ് ആതിര, കാർത്തിക, അശ്വതി, ചന്ദ്ര, ചിത്ര. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട് പുറത്തിറക്കിയ മുന്തിയ ഇനങ്ങളാണ് ISR വരദ, ISR രജത, ISR മഹിമ, ISR വജ്ര, ISR സുരസ. ബാക്ടീരിയൽ വാട്ടത്തെയും മാണം ചീയൽ രോഗത്തെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഇനങ്ങളാണ് ആതിര, കാർത്തിക. നിമാവിരകളെ അതിജീവിക്കാൻ കഴിവുള്ള ഇനമാണ് ISR മഹിമ. ചുക്കിന് പറ്റിയ ഇനങ്ങളാണ് മാരൻ, വയനാട്, ഹിമാചൽ, കുറുപ്പംപടി, മന്നന്തൊടി, വള്ളുവനാടൻ, ചിത്ര. പച്ച ഇഞ്ചിക്ക് പറ്റിയ ഇനങ്ങളാണ് റിയോഡി ജനീറോ, ചൈന, വയനാട് ലോക്കൽ, അശ്വതി. രണ്ടിനും യോജിച്ച ഇനങ്ങൾ ആതിര, കാർത്തിക, ചന്ദ്ര, ISR വരദ, ISR രജത, ISR മഹിമ. ചൂടും ഈർപ്പവും കലർന്ന കാലാവസ്ഥയാണ് ഇഞ്ചി കൃഷിക്ക് അനുയോജ്യം. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കൃഷിക്കായി നിലമൊരുക്കിത്തുടങ്ങാം. നല്ല വളക്കൂറുള്ള, നീർവാർച്ചയും വായുസഞ്ചാരവുമുള്ള, ജൈവാംശം കൂടുതലുള്ള മണ്ണാണ് കൃഷിക്കായി തിരഞ്ഞെടുക്കേണ്ടത്. മണ്ണിലെ അമ്ലത്വം ക്രമീകരിക്കുന്നതിനു വേണ്ടി കുമ്മായം അല്ലെങ്കിൽ ഡോളോമേറ്റ് 1 സെന്റിന് 2 കിലോ എന്ന തോതിൽ ചേർക്കണം. 1 മീറ്റർ വീതിയിലും 25 സെന്റിമീറ്റർ ഉയരത്തിലും സൌകര്യപ്രദമായ നീളത്തിലും വാരങ്ങളെടുക്കണം. ഇങ്ങനെ എടുക്കുന്ന വാരങ്ങൾ തമ്മിൽ 40 സെന്റിമീറ്റർ ഇടയകലം നൽകണം. വെള്ളക്കെട്ട് അതിജീവിക്കാത്ത ഒരു വിളയായതിനാൽ ഓരോ 25 വാരങ്ങൾക്ക് 1 എന്ന ക്രമത്തിൽ വെള്ളം ഒഴുകിപ്പോകുന്നതിന് ചാലുകൾ നൽകണം. കുമ്മായം ചേർത്ത് 1 ആഴ്ചയ്ക്കു ശേഷം സെന്റ് 1 120 കിലോ ജൈവവളം ചേർക്കണം. ട്രൈക്കോഡർമ സമ്പുഷ്ട ചാണകപ്പൊടി, ചാരം, മണ്ണിര കമ്പോസ്റ്റ് എന്നിവ ജൈവവളമായി ചേർത്തുകൊടുക്കാം.

0: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
1: എന്നും രാവിലെ 7 മണിക്ക്.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
4: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
5: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
6: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷയെടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
7: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
6: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: ഫോൺ 9744555-0424.
8: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയവയ്ക്ക് ഹോമിയോപ്പതിയിൽ നല്ല ചികിത്സ ലഭ്യമാണോ? ഡോക്ടർ ബാസിൽ യൂസഫ് പറയുന്നത് കേട്ടാലോ.
10: പൈൽസ് അഥവാ മൂലക്കുരു എന്ന രോഗവുമായി കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഫിഷർ, ഫിസ്റ്റുല എന്നീ രോഗങ്ങൾ വരികയാണെങ്കിൽ പോലും ആളുകൾ ഇത് പൈൽസാണ് എന്ന് തെറ്റിദ്ധരിക്കാറുമുണ്ട്. മലദ്വാരത്തിന്റെ അവസാന ഭാഗത്ത് ഞരമ്പുകൾ തടിച്ചുണ്ടാകുന്ന അവിടെ ഒരു കുരു പോലെ

രൂപപ്പെടുന്ന രോഗത്തെയാണ് പൈൽസ് അഥവാ മൂലക്കുരു എന്ന് പറയുന്നത്. നമുക്ക് ചോരക്കുരു ഉണ്ടാകുന്നത് പോലെ ഒരു വലിയ കുരുവായിട്ട് അവിടെ തടിച്ചു പൊന്തുന്നതല്ല, മറിച്ച് ഞരമ്പുകൾ വീർത്ത് അവിടെ മലബന്ധവും മറ്റും ഉണ്ടാക്കി പ്രയാസം സൃഷ്ടിക്കുന്ന ഞരമ്പുകളുടെ ഒരു തടിപ്പിനെയാണ് കുരു എന്ന രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് പ്രയോഗിക്കുന്നത്. പൈൽസ് എന്നുള്ള രോഗത്തെ പോലെ തന്നെ ഫിഷർ, ഫിസ്റ്റുല എന്നീ രോഗങ്ങളും മൂലവ്യാധികളായിട്ട് കാണപ്പെടാറുണ്ട്. എന്നാൽ ആളുകൾക്ക് ഇതിൻ്റെ വ്യത്യാസം അറിയാത്തതിനാൽ തന്നെ എല്ലാം മൂലക്കുരു എന്ന ഒറ്റ വാക്കിലാണ് വിളിക്കാറുള്ളത്. മലദ്വാരത്തിൻ്റെ അവസാന ഭാഗത്ത് മലം ഉറക്കുകയും മലം പോകുന്ന സമയത്ത് പൊട്ടലോ വിള്ളലോ ഉണ്ടാവുകയും ചെയ്യുന്ന രോഗത്തെയാണ് ഫിഷർ വിള്ളൽ എന്നെല്ലാം പേരിൽ വിളിക്കുന്ന ഫിഷർ രോഗം വരുന്നത്. മലദ്വാരത്തിൻ്റെ അവസാന ഭാഗത്തുള്ള ഗ്രന്ഥികളിൽ അണുബാധ ഉണ്ടാവുകയും ആ അണുബാധ മലദ്വാരത്തിലൂടെ അല്ലാതെ മറ്റു വഴികളിലൂടെ മലം പുറത്തേക്ക് പോവത്തക്ക രൂപത്തിൽ ഒരു കനാൽ രൂപപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയെയാണ് ഫിസ്റ്റുല എന്ന രോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല ഇവ പാരമ്പര്യമായി വരുന്നതും ജീവിതശൈലി കൊണ്ട് വരുന്നതുമാണ്. പണ്ടെല്ലാം ഈ രോഗം പാരമ്പര്യമായിട്ടായിരുന്നു കൂടുതൽ കണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ജീവിതശൈലി കൊണ്ടാണ് ഈ രോഗങ്ങൾ കൂടുതലായി വരുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതശൈലി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ രോഗത്തെ നിയന്ത്രിക്കാനും വന്നതിനെ ഒരു പരിധിവരെ നിലക്ക് നിർത്തുവാനും ഓപ്പറേഷൻ ഒഴിവാക്കിക്കൊണ്ട് തന്നെ സുഖകരമായി മാറ്റിയെടുക്കാനും കഴിയും. പൈൽസും ഫിഷറും ഫിസ്റ്റുലയും വരാതിരിക്കാൻ ആദ്യം ശ്രദ്ധിക്കേണ്ടത് മലബന്ധം ഒഴിവാക്കുക എന്നുള്ളതാണ്. മലബന്ധം ഒഴിവാക്കുന്നതിന് വേണ്ടി ഭക്ഷണത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പച്ചക്കറികൾ ധാരാളം കഴിക്കുക, നാരുകൾ അഥവാ ഫൈബറുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ ലഭ്യമായിട്ടുള്ള ചക്ക, മാങ്ങ, പപ്പായ, ഇലക്കറികളായിട്ടുള്ള മത്തൻ്റെയും കുമ്പളത്തിൻ്റെയും പയറിൻ്റെയും എല്ലാം ഇലകൾ കറിവെച്ച് കഴിക്കുക. പച്ചക്കറികളായിട്ടുള്ള കക്കരി, മത്തങ്ങ, കുമ്പളങ്ങ, കോവക്ക ഇവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇത് നമുക്ക് സാലഡുകളായി ഉൾപ്പെടുത്തിയാലും വളരെ നല്ലതാണ്. പഴങ്ങൾ കഴിക്കുന്നതോടൊപ്പം തന്നെ ഉണങ്ങിയ പഴങ്ങൾ കഴിക്കുന്നതും നല്ലതാണ്. നമ്മളുടെ ഉണക്കമുന്തിരി വെള്ളത്തിൽ ഒരു 10 എണ്ണം ഇട്ട് വെച്ച് രാത്രി അത് കുടിക്കാം, ഒപ്പം കഴിക്കുകയും ചെയ്യാം. അതല്ലെങ്കിൽ ഇത് രാത്രി വെള്ളത്തിൽ ഇട്ട് വെച്ച് രാവിലെ എഴുന്നേറ്റ ഉടനെ വെള്ളവും മുന്തിരിയും കഴിക്കുന്നതും നല്ലതാണ്. അത്തിപ്പഴം വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ബദാം, അണ്ടിപ്പരിപ്പ് എന്നിവ നമുക്ക് കഴിയുകയാണെങ്കിൽ ഉപയോഗിക്കാം. ഇത്തരം സംഗതികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ തന്നെ എണ്ണമെഴുക്കുള്ളതും കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണശീലം പരമാവധി ഒഴിവാക്കേണ്ടതാണ്. വ്യായാമമില്ലായ്മയും മലബന്ധത്തിലേക്ക് നയിക്കാറുണ്ട് എന്നുള്ളതിനാൽ ദിവസവും 30 മുതൽ 45 മിനിറ്റ് വരെ 5 ദിവസമെങ്കിലും ആഴ്ചയിൽ വ്യായാമം ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. ഉറക്കക്കുറവ് ഒഴിവാക്കുവാൻ വേണ്ടി എല്ലാ ദിവസവും 6 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്.

0: ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കിൽ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണുകണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണുകണ്ടി
1: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
2: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
3: കൊലുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
1: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
5: സാന്ത്വനത്തിന്റെ കരസ്പർശം.
6: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
7: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
6: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
7: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
8: ശുഭചിന്തകളുമായി എത്തുന്നു അജിത്രി.
9: ഓസ്ട്രിയ ഇന്നത്തെ നിലയിൽ ഉയർന്നിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പങ്ക് അവിടുത്തെ അധ്യാപകർക്ക് അവകാശപ്പെട്ടതാണ്. അവർ ജനങ്ങളാൽ ആദരിക്കപ്പെടുന്നു. വർഷം 200,000 ആളുകൾ അധ്യാപനത്തിന്റെ പേരിൽ അവിടെ ബഹുമതികൾ ഏറ്റുവാങ്ങുന്നു. ഒരു കാലത്ത് നമ്മുടെ നാട്ടിലും അധ്യാപകർക്ക് ജനങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്ന ബഹുമതി അസൂയാവഹമായിരുന്നു. അടുത്ത കാലത്തായി ഈ സ്ഥിതിക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഗുരുശിഷ്യ ബന്ധത്തിന് വലിയ ഉലച്ചിൽ തട്ടിയിരിക്കുന്നു. ഈ കോട്ടം തീർത്ത് ഗുരുശിഷ്യ ബന്ധം പൂർവാധികം ബലപ്പെടുത്തേണ്ടതാണ്. ഇക്കാര്യത്തിൽ മുൻകൈയെടുക്കേണ്ടത് അധ്യാപകരാണ്. ഇക്കഴിഞ്ഞ ശിശുദിനത്തിൽ അധ്യാപകൻ പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട വാർത്തയാണ് നമ്മെ തേടിയെത്തിയത്. കുട്ടികളെ വേണ്ട പോലെ പഠിപ്പിച്ചാലും ഇല്ലെങ്കിലും സംരക്ഷിച്ചാലും ഇല്ലെങ്കിലും ശമ്പളം ശരിക്കും

കിട്ടുമെന്ന് കരുതി തങ്ങളുടെ ജോലിയിൽ അശ്രദ്ധയും അലസതയും കാണിക്കുന്നത് കുട്ടികളോടും നാടിനോടും ചെയ്യുന്ന അപരാധമാണ്. സ്വാഭിമാനമുള്ള അധ്യാപകവർഗം അതിനെ ഒരുങ്ങുകയില്ല. ഏത് വിഷയത്തെപ്പറ്റി പഠിപ്പിക്കുന്നുവോ ആ വിഷയത്തിൽ അഗാധമായ ജ്ഞാനം അധ്യാപകന് ഉണ്ടെന്ന വിശ്വാസം വിദ്യാർത്ഥികളിൽ ജനിപ്പിക്കണം. തങ്ങൾ പഠിപ്പിക്കുന്ന വിഷയത്തിൽ മാത്രമല്ല, കാലത്തിനനുസരിച്ച് പൊതു

0: ഒട്ടും അടിസ്ഥാനമില്ലെന്നും പറഞ്ഞുകൂടാ. പഠിപ്പിക്കുന്നതിൽ മാത്രമല്ല, അധ്യാപകർ അവരുടെ പെരുമാറ്റത്തിലും അത്യധികം ശ്രദ്ധ വെക്കേണ്ടതുണ്ട്. സ്കൂളിൽ വെച്ച് കുട്ടികൾ കാണെ ലഹരി വസ്തുക്കളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഭാഷയിലും വേഷത്തിലും നിലവാരം പുലർത്തണം. വിദ്യാർത്ഥികൾക്ക് മാതൃകയായി തീരണം അധ്യാപകർ. സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനം. നാട് മുഴുവൻ ഈ ദിനം ആഘോഷമായി കൊണ്ടാടത്തക്കവണ്ണം ആകർഷകമായി കുട്ടികളിലേക്കും രക്ഷാകർത്താക്കളിലേക്കും ഇറങ്ങിച്ചെല്ലാൻ അധ്യാപക സമൂഹത്തിനും കഴിയേണ്ടതുണ്ട്.
1: ഇന്നത്തെ 4 മണിപ്പൂക്കളിലെ എല്ലാ വിഭവങ്ങളും നിങ്ങൾ ആസ്വദിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ 4 മണിപ്പൂക്കൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ എൻ സിജേഷ്.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 4 മണി കഴിഞ്ഞ് 55:06. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് ആരംഭിക്കും. കോൺഗ്രസ് നേതൃത്വത്തിനും പ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തി നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. വെല്ലുവിളികൾ നേരിടാൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നും ജനങ്ങൾ യു ഡി എഫിനെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കെ പി സി സി ആസ്ഥാനത്ത് എത്തിയ നിയുക്ത മുഖ്യമന്ത്രിയെ ആവേശപൂർവ്വം സ്വീകരിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. കർണാടകയും ആന്ധ്രാപ്രദേശുമടക്കം 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണം നടപ്പിലാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ യു എ ഇ സന്ദർശിക്കും. പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് എസ് എസ് എൽ സി പരീക്ഷാഫല പ്രഖ്യാപനം നാളെ വൈകിട്ട് 3 പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഡി ജി ഇയും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുക. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. ട്രെയിൻ നമ്പർ 1668 കോയമ്പത്തൂർ കണ്ണൂർ മെയിൽ 5:19 നമ്പർ 16707 മാംഗ്ലൂർ തിരുനെൽവേലി എക്സ്പ്രസ് 5:19 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. നമ്പർ 5668 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
1: ട്രെയിൻ സമയം. ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: വായിക്കുന്നത് എൻ സിജേഷ്. കാലവർഷത്തിന് മുന്നോടിയായി പകർച്ചവ്യാധികൾ തടയാനും നഗരശുചിത്വം ഉറപ്പുവരുത്താനുമായി മഞ്ചേരി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ വാർഡുതല മഴക്കാല പൂർവ്വ ശുചീകരണ ക്യാമ്പയിൻ മഴയൊരുക്കം 26 തുടക്കമായി. ശുചീകരണ യജ്ഞത്തിന്റെ മുനിസിപ്പൽ തല ഉദ്ഘാടനം 53 വാർഡായ എറാംബ്രയിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ബീന ജോസഫ് നിർവഹിച്ചു. മുക്കം നഗരസഭാ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെയും മുക്കം ഫയർഫോഴ്സിന്റെയും സഹകരണത്തോടെ നഗരസഭയിലെ അധ്യാപകർക്കായി ഫസ്റ്റ് എയ്ഡ്, സി പി ആർ എന്നിവയിൽ പരിശീലനം സംഘടിപ്പിച്ചു. നീലേശ്വരം ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മുക്കം നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സി എ പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മനീഷ ഉള്ളാട്ടിൽ അധ്യക്ഷയായിരുന്നു.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിൻ്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 59:21. അല്പസമയത്തിനുള്ളിൽ ആകാശവാണി തിരുവനന്തപുരം റിലേ പരിപാടികൾ കേൾക്കാം.

0: ആകാശവാണി സമയം 5 മണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി പാഠം. പഠിപ്പിക്കുന്നത് ഹിന്ദി അധ്യാപിക സ്മിത എസ് വി, പഠിക്കുന്നത് അർപ്പിത ഡി, ചൈതന്യ മോഹൻ എന്നിവർ.
1: നമസ്തേ ബിച്ചോ.
2: നമസ്തേ അധ്യാപിക ജി.
1: ടീക്ക് ബിച്ചോ, ആജ് ഹം ഇധർ റെയിൻ ബസേരയുമേ യാത്രാ വൃത്താന്ത് പഠനെ കെ ലിയെ ജാ രഹി ഹേ. അമൃതലാൽ ബേഗഡ് കെ ബാരേ മേ ആപ്നെ ഇസ്കെ പെഹലെ സുനാ ഹേ?
2: നഹി.
1: ധ്യാൻ സേ സുൻ ലീജിയേ. അമൃതലാൽ ബേഗഡ് കാ ജന്മ 30 ഒക്ടോബർ 1928 മേ ഹുവാ, ഉൻകാ മൃത്യു 6 ജുലൈ 2018 മേ. വേ പ്രസിദ്ധ സാഹിത്യകാർ ഹേ, ചിത്രകാർ ഹേ, ഔവർ നർമ്മദാ പ്രേമി ഥേ. വെ നർമ്മദാ നദി സംഗ്രഹം കെ പ്രമുഖ ഥേ. ഉൻഹോനെ നർമ്മദാ സംരക്ഷൻ മേ ഉല്ലേഖനീയ ഭൂമിക നിഭാത്തി ഥി. അമൃതലാലിന്റെ ജന്മം 1928 ഒക്ടോബർ 3 അദ്ദേഹത്തിന്റെ മരണം 2018 ജുലൈ 6 ആയിരുന്നു. അദ്ദേഹം വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു സാഹിത്യകാരും ചിത്രകാരും ഉള്ളതായിരുന്നു. അതോടൊപ്പം തന്നെ നർമ്മദാ പ്രേമിയായിരുന്നു. നർമ്മദാ പ്രേമി എന്ന് പറയുമ്പോൾ നർമ്മദാ നദി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നർമ്മദാ നദി എന്ന് പറയുന്നത് ഭാരതത്തിലൊരു പ്രമുഖ പവിത്ര നദികളിൽ ഒന്നാകുന്നു. അത് മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. അമർകണ്ടക് പഹാടിയിൽ നിന്നാണ് അത് ഉത്ഭവിച്ചു വരുന്നത്. സംശ്മയാഗ്യ ബച്ചു
2: ഹാജി
1: ചൈതന്യ ബത്തായി അമൃതലാൽ ബേഗഡ് കെ ബാരേ മേ.
2: ഹാജി, അമൃതലാൽ ബേഗഡ് ഉൻകാ ജന്മ 30 ഒക്ടോബർ 1928 മേം ഹേ, ഉൻകാ മൃത്യു 6 ജൂലൈ 2018 മേം ഹേ. വോ പ്രസിദ്ധ സാഹിത്യകാർ ചിത്രകാർ ഓർ നർമ്മദാ പ്രേമി ദേ. വേ നർമ്മദാ നദി സമഗ്ര കെ പ്രമുഖ് ദേ. ഉനോനെ നർമ്മദാ സംരക്ഷൺ മേം ഉലേഖനീ ഭൂമിക നിഭായി ദി. അമൃതലാൽ ബേഗഡ് നേ പര്യവരൺ സംരക്ഷൺ കെ ലിയെ ഉലേഖനീയ കാം കിയ.
1: ठीक है सबाश बच्चो, क्या है यात्रा वृत्तांत? यात्रा वृत्तांत ये है साहित्य की वह विधा है जिसमें लेखक अपनी यात्रा के दौरान देखे गए स्थानों, लोगों, संस्कृति और अनुभवों का सजीव यथार्थवादी और कलात्मक वर्णन करता है. यह केवल यात्रा का विवरण नहीं बल्कि पाठक को स्थान विशेष का आभास कराने वाली एक रोचक कहानी होती है. സാഹിത്യത്തിന്റെ ഒരു വിധയാണത്. അതിൽ ലേഖകൻ പോയ സ്ഥലങ്ങളെ കുറിച്ചും അവിടെ കണ്ട ആൾക്കാരെ കുറിച്ചും അവിടുത്തെ കൾച്ചറിനെ കുറിച്ചും അതിന്റെ അനുഭവങ്ങളെ കുറിച്ചുള്ള ഒരു സജീവമായിട്ടുള്ള യഥാർത്ഥവാദി കലാത്മക വർണ്ണം ചെയ്യുന്നതാണ് യാത്രാ വൃത്താന്ത്. ഇത് കേവലം ഒരു യാത്രാക്കാ വിവരം നഹി ഹേ ബൽക്കി പാഠകർക്കോ അത് വായിക്കുന്ന ആൾക്കാർക്ക് അതിന്റെ സ്ഥാനത്തെക്കുറിച്ചും അതിനൊരു മതിപ്പ് നമ്മളിലേക്ക് എത്തിക്കാനുള്ള പ്രയത്നമാണ് അവരത് ചെയ്യുന്നത്. യാത്രാ വൃത്താന്തക്ക് മുഖ്യ തത്വനെ കുറിച്ച് പറയുവാണെങ്കിൽ സ്ഥാൻ യാ വിവരൺ, അതിൽ സ്ഥാനവും വിവരണം വരുന്നുണ്ട്. പ്രാകൃതിക് സൗന്ദര്യ ദർശനീ സ്ഥൽ വരുന്നുണ്ട്. സംസ്കൃതി ഔർ രഹൻ സഹൻ കെ ബാരേമേ കഹേതോ, സ്ഥാനീയ റിവാസ്, ഭോജൻ, ഭാഷ. ഇപ്പൊ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം വിവിധ തരത്തിലുള്ള ആൾക്കാരാണ്. അവരുടെ വേഷവിധാനങ്ങൾ, അവർ കഴിക്കുന്ന ആഹാരങ്ങൾ, അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ എല്ലാത്തിലും വളരെയധികം വ്യത്യാസം കാണും. അപ്പൊ അതെല്ലാം നമ്മൾ അടുത്തറിഞ്ഞു മനസ്സിലാക്കുക, എന്നിട്ട് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നതാണ് യാത്രാ വൃത്താന്ത എഴുതുന്നവരുടെ ലക്ഷ്യം. ഇതിന്റെ ഐതിഹാസിക് ഭൗഗോളിക് ജാൻകാരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉസ് ജഗഹ് കാ ഇതിഹാസ് ഔർ ഭൂഗോൾ, ആ രാജ്യത്തിന്റെ ഇതിഹാസത്തെക്കുറിച്ചും ഭൂഗോളത്തെക്കുറിച്ചുമുള്ള അറിയിപ്പാണത്. ഇനി വ്യക്തിഗത അനുഭവത്തിലേക്ക് വരികയാണെങ്കിൽ യാത്രാക്കെ ദൗരൻ ആയി ചുനൌത്തിയാം രോമാഞ്ചൗർ ലേഖകി ഭാവനയും അതിൽ വരുന്നുണ്ട്. യാത്രാ വൃത്താന്ത കാ മഹത്വ ഔർ ഉദ്ദേശിക്കെ ബാരേമേ കഹേ ഹേ തോ ഉസ്മേ ജ്ഞാനവർദ്ധൻ അജാത്ത ഹേ. ജ്ഞാനവർദ്ധൻ ക്യാ ഹേ? ജ്ഞാനവർദ്ധൻ പാഠകർക്കു ഭൗഗോളിക ഓർ സാംസ്കൃതിക് ജാൻകാരി മിൽത്തി ഹേ, അതിൽ നിന്ന് നമുക്ക് അറിവ് നേടണം.

0: ആ ഒരു പർട്ടിക്കുലർ പ്ലേസ് എപ്പോഴാണ് രൂപം കൊണ്ടത്, അത് എന്താണ്, ഏതാണ്, അവിടുത്തെ ആൾക്കാരുടെ രീതികൾ എല്ലാം നമ്മൾ മനസ്സിലാക്കണം. അതിനോടൊപ്പം തന്നെ മനോരഞ്ജൻ വരുന്നുണ്ട്. മനോരഞ്ജൻ പാഠക പെർ ബൈട്ടേ യാത്രാക്ക ആനന്ദ ഹോ സക്താ ഹെ. ഇനി അതിൽ വരുന്ന വേറൊരു കാര്യമാണ് സാംസ്കൃതിക് ആദാൻ പ്രദാൻ. വിഭിന്ന സമാജവും കോ കരീബ് സെ സമച്ചനേക്ക മൗക, വിവിധ തരത്തിലുള്ള കൾച്ചറുള്ള ആൾക്കാരെ നമ്മൾ അടുത്തറിയാനും അവരോട് ഇടപഴകാനും അവരുടെ സംസ്കാരത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുമുള്ള ഒരു അനുഭവമാണ് അതിലൂടെ പറയുന്നത്. അടുത്ത ഐതിഹാസിക് ദസ്താവേജ് കെ ബാരേ മേ കഹേ ഹേ തോ ഇതിഹാസ് കെ സമയ സമാജ ഔർ രാജനീതി കോ സമച്ചാനേ കെ ലിയെ പ്രത്യക്ഷ പ്രമാൺ സരൽ ശബ്ദോ മേ യഹ് യാത്രാ കി ഡയറി ക വഹ രൂപ ഹെ ജോ പാഠകോം കോ ലേഖക ആംഗോം സെ നയി ചുനൌതിയാം ദിഖാതാ ഹെ. ഈ യാത്രാ വൃത്താന്തം വായിക്കുന്നതിലൂടെ നമുക്ക് നേരിട്ട് നമ്മൾ അവിടെ ചെന്ന് അവരുടെ സംസ്കൃതിയെക്കുറിച്ചും അവരുടെ വേഷവിധാനത്തെക്കുറിച്ചും അവരുടെ ഭോജന രീതിയെക്കുറിച്ചും അവരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിലാണ് യാത്രാ വൃത്താന്തം നമുക്ക് എഴുതുന്നതും ആ അനുഭവം നമ്മളെ കണ്ണിലൂടെ ആ രീതിയിലുമാണ് ചെന്ന് എത്തുന്നത്. ठीक है, बच्चों समझ में आ
1: गया? हाँ जी. साहित्य की वह विधा है जिसने लेखक अपनी यात्रा को दौरान देखे गई स्थानों, लोगों, संस्कृति और अनुभवों का सजीव, यथार्थवादी और कलात्मक वर्णन करता है. यह केवल यात्रा का विवरण नहीं बल्कि पाठक को स्थान विशेष का आभास कराने वाली एक रोचक कहानी होती है.
0: ठीक है, यात्रा वृत्तांत के मुख्य तत्व के बारे में बता दीजिए अर्पिता.
1: हाँ जी. स्थान का विवरण: प्राकृतिक सौंदर्य, दर्शनीय स्थल, संस्कृति और रहन सहन, स्थानीय रस्म रिवाज, भोजन भाषा, व्यक्तिगत अनुभव, यात्रा के दौरान आई चुनौतियां, रोमांच और लेखक की भावनाएं, ऐतिहासिक भौगोलिक जानकारी, उस जगह का इतिहास और भूगोल है. यात्रा वृत्तांत का महत्व और उद्देश्य: ज्ञान वृत्तन, पाठक को भौगोलिक और सांस्कृतिक जानकारी मिलती है. मनोरंजन, पाठक घर बैठे यात्रा का आनंद ले सकता है.
0: ठीक है अर्पिता, सबाश और चैतन्य, आप सांस्कृतिक आदान प्रदान और ऐतिहासिक दस्तावेज के बारे में बताइए.
2: हाँ जी. विभिन्न समाजों को करीब से समझने का मौका. ऐतिहासिक दस्तावेज: इतिहास के समय समाज और राजनीति को समझने के लिए प्रत्यक्ष प्रमाण. सरल शब्दों में यह यात्रा की डायरी का वह रूप है जो पाठकों का लेखक की आंगों से नई दुनिया दिखाता है.
0: ठीक है बच्चों, अभी पाठ भाग की और देख लीजिए. യാത്രാ വൃത്തം റൈൻ ബസേരെ മേം. റൈൻ ബസേരയൊക്കെ മതലബ് ക്യാ ഹോത്താ ഹെ, രാത്രികാല ഷെൽട്ടർ. അപ്പൊ നമ്മളിങ്ങനെ ലോങ് ട്രിപ്പ് നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ രാത്രി തങ്ങാനായിട്ട് തെരഞ്ഞെടുക്കുന്ന സ്ഥലത്തിനെയാണ് റൈൻ ബസേരെ എന്ന് പറയുന്നത്. അമൃതലാൽ വീഗഡ് ആണ്. നമ്മൾ ഓദറിനെ കുറിച്ച് സംസാരിച്ചു. ദേഖ് ലീജിയെ ബെച്ചോ പാഠഭാഗ്യോർ തീരെ തീരെ നർമ്മദ അമൃതലാൽ വീഗഡ് കി നർമ്മദ പദയാത്രാവും കാ വൃത്താന്ത് ഹെ. പ്രഥം പദയാത്ര ഉനോനെ അപ്പിനെ പചാസ് സാൽ കി ആയു മേം 1977 മേം കി അന്തിം 2009 മേം ഹെ. ഇസ് തൈന്തീസ് വർഷവും കെ ദൌരാൻ കി ഗീ കരീബ് 4000 കിലോമീറ്റർ കി പദയാത്രാവും ക വൃത്താന്ത് ഹെ. തീരെ തീരെ നർമ്മദ ഈ സിൻസിലെ മേം അപ്പനെ സഹായ ഛോട്ടു കെ സാത്ത് 11 ഒക്ടോബർ കോ കി ഗീ പദയാത്ര കോ അനുഭവ യഹാൻ ദിയേ ഗേ ഹെ. തീരെ തീരെ നർമ്മദ എന്ന് പറയുന്നത് അമൃതലാൽ വേഗഡിന്റെ ഒരു നർമ്മദ പദയാത്രയുടെ ഒരു വൃത്താന്തമാണ്. അതിൽ നിന്നുള്ള ചെറിയൊരു ഭാഗമാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പദയാത്ര അദ്ദേഹം തന്റെ 50-ാമത്തെ വയസ്സിലാണ് ചെയ്തത്. അത് 1977 മെയിം കി ഔർ അവസാനത്തെ യാത്ര 2009 അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഈ 33 വർഷ കാലയളവിൽ അദ്ദേഹം ഒരു 4000 കിലോമീറ്റർ പദയാത്രയെങ്കിലും ചെയ്തു കാണും എന്നാണ് അദ്ദേഹം പറയുന്നത്. തീരെ തീരെ നർമ്മദ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പദയാത്രാ സംഗ്രഹത്തിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. ഈ സിൻസിലെ മേയും അപ്പിനെ സഹായക ഛോട്ടു കെ സാത്ത്, അതായത് അദ്ദേഹത്തിന് ഒരു സഹായിയും ഉണ്ടായിരുന്നു. ഈ യാത്രകളിലുടനീളം അദ്ദേഹം തനിച്ചായിരുന്നില്ല, അദ്ദേഹത്തിനൊരു സഹായി ഉണ്ടായിരുന്നു. 1997 ഒക്ടോബർ 11-ാം തീയതിയാണ് അദ്ദേഹം ഇത് പോയിരിക്കുന്നത്. ഈ പദയാത്രയ്ക്ക് അനുഭവ യഹാം ദിയേ ഗേ ഹെ. 1997 ഒക്ടോബർ 11-ാം തീയതി അദ്ദേഹം പോയ ഈ യാത്രയെക്കുറിച്ചാണ് ഇവിടെ നമ്മളിപ്പോൾ പഠിക്കുന്നത്. ദേഖോ രാത്തുകോ തോടെ ദേർ കേലിയെ മേം ബാഹർ നികൽ ആയ ഓർ ആകാശ് തലേ ബൈഠ് ഗയ താരെ ഐസാ ലഗ് രഹേ ഥേ മാനോ കിസീനെ ആകാശ് മേം സഫേദ് ദിൽ ബിഖേർ ദിയേ ഹോ ചാന്ദ് നഹീ ഥാ ഇസ്ലിയെ താരെ ഗുൽകർ

0: സാംനെ ആ ഗേ ഥേ. ഇപ്പൊ രാത്തുകോ തോടി ദേർ കേലിയെ നമ്മൾ പറഞ്ഞു. പറയൻ ബസേരി എന്ന് പറയുമ്പോൾ രാത്രി നമ്മൾ തങ്ങുന്ന ഷെൽട്ടറാണ് പറയുന്നത്. അപ്പൊ പകൽ മുഴുവൻ യാത്ര ചെയ്തതിനു ശേഷം രാത്രി ആ ഷെൽട്ടറിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പൊ തോടി ദേർ കേലിയെ മെയിം ബാഹർ നികല, പുറത്തേക്ക് അദ്ദേഹം ഒന്ന് ഇറങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് കാണാൻ സാധിച്ച കാഴ്ച ഇതാണ്, ആകാശ് തലയെ ബൈട്ട് ഗയ. അപ്പം ആകാശത്തിന്റെ നീച്ചെ താഴേക്ക് ഇരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. താരെ ഐസയിലെ ഗ്രഹേ ധേ, നക്ഷത്രങ്ങളെ അദ്ദേഹത്തിന് ഇങ്ങനെ കാണാൻ സാധിച്ചു. എങ്ങനെ വെച്ചാൽ ആകാശമേ സഫേദ തിൽ ബിഖരേ ഗേ ഹെൻ. തിൽ എന്ന് പറഞ്ഞാൽ എള്ള്. അപ്പം എള്ള് വിതറിയതുപോലെ നമുക്കറിയാം രാത്രികാലങ്ങളിൽ നമ്മുടെ ആകാശത്ത് പ്രത്യക്ഷമാകുന്ന നക്ഷത്രങ്ങളിൽ നമുക്ക് വളരെ വെളുത്ത നിറത്തിൽ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇത്. അമൃതലാൽ വേഗഡിന്റെ കണ്ണുകളിൽ വെള്ള എള്ള് നമ്മുടെ ആകാശത്ത് ആകെ വിതറിയതുപോലെയാണ് അദ്ദേഹത്തിന് തോന്നിയിരിക്കുന്നത്. ചാന്ദ് നഹീന്ത ഇസ്ലിയെ താരെ ഖുൽക്കർ സാമനെ ആ ഗഹീത. അപ്പൊ ഉസ് ദിൻ ആകാശ് മെയും ചാന്ദ് ബിൽഗുൽ നഹീന്ത ഇസ്ലിയെ പൂര താരെ ദിഖ് രഹി ഹെ. അമൃതലാൽ വേഗഡ് കെ ആഖോ സേ ഉസ് അബ് താരെ തിൽ ജൈസെ ദിഖ് രഹാ ഥാ. സമജ് മേ ആ ഗയാ ബച്ചോ?
1: ഹാ ജീ
0: ജീ. ചൈതന്യ ആപ് പഠിയേ.
2: ആ ജീ. രാത് കോ ദോടി ദേർ കേലിയേ മെയിം ബാഹർ നിക്കൽ ആയ ഓർ ആകാശ് തലേ ബൈറ്റ് ഗയ താരെ ഐസേ ലഗ് രഹേ ദേ മാനോ കിസീനെ ആകാശ് മെയിം സഫേദ് ദിൽ ബിഖർ ദിയേ ഹും ചാന്ദ് നഹീം ദാ ഇസ്ലിയേ താരെ ഖുൽക്കർ സാംനേ ആ ഗയേ ദേ.
0: ടീക്ക് ഹേ സബാഷ്, ആഗേ ദേഖ് ലീജിയേ അഗ്ലാ അനുച്ഛേദ്. സൂരജ് ചലതാ ഹെ അകേല താരെ ചലത്തെ ഹെ ജമാത് മെയിം അമാവാസ കി രാത് കോ താരോ കാ ഭണ്ഡാര ഭർത്താ ഹെ ദിൻ കാ ആകാശ ഹെ ഹൗസ് ഓഫ് ലോർഡ്, രാത് കാ ആകാശ ഹെ ഹൗസ് ഓഫ് കാംനസ്. അപ്പൊ സൂരജ് ചലതാ ഹെ, അപ്പം സൂര്യൻ എല്ലാം പോയിരിക്കുന്നു. അകേല, സൂരജ് എങ്ങനെയാണ് പോയിരിക്കുന്നത്? സൂരജ് ചലതാ ഹെ അകേല, സൂരജ് പോയിരിക്കുന്നത് ഒറ്റയ്ക്കാണ്. അപ്പൊ രാവിലെ നമ്മുടെ സൂര്യൻ വരുന്നതും പോകുന്നതും എല്ലാം ഒറ്റയ്ക്കാണ്. ആ സമയത്ത് അവിടെ ആരും അദ്ദേഹത്തിന് കൂട്ടായിട്ട് വരുന്നില്ല. അപ്പൊ താരെ ചലത്തേഹേം ജമാത്തമേം, ജമാത്ത് മതിലും ഗ്രൂപ്പ്, ഒരു ഗാങ് ആയിട്ടാണ് ഈ നക്ഷത്രങ്ങൾ നമുക്ക് ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നത്. ഒരിക്കലും ഒറ്റയ്ക്കല്ല വരുന്നത്. പക്ഷെ സൂര്യൻ വന്നു പോകുന്നത് എപ്പോഴും ഹമേഷ അകേലായ. അമാവാസ കീ രാത്തുക്കോ താരോ കാ ഭണ്ഡാര ഭർത്താ ഹെ. നമുക്കറിയാം അമാവാസി ദിവസങ്ങളിൽ നമുക്ക് നക്ഷത്രങ്ങളെ കാണാൻ പറ്റും. ഭണ്ഡാര എന്ന് വെച്ചാൽ ഒരു സ്റ്റോർ ഹൗസ് പോലെ, അതായത് ഒരു കണ്ണ ഒരു കൂട്ടം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആകാശത്തിൽ നിറഞ്ഞു കാണുന്നുണ്ട്. ദിൻകാ ആകാശ് ഹെ ഹൗസ് ഓഫ് ലോർഡ്, രാത് കാ ആകാശ് ഹെ ഹൗസ് ഓഫ് കാംനസ്. അപ്പം രാവിലത്തെ, അതായത് ദിൻകാ ആകാശ് എന്ന് പറയുമ്പോൾ അതിനെ ഹൗസ് ഓഫ് ലോർഡ് ആയിട്ടും രാത്രിത്തെ ആകാശത്തിനെ ഹൗസ് ഓഫ് കാംനസ് ആയിട്ടുമാണ് ഇവിടെ അമൃതലാൽ വേഗൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോ സൂരജ് ചലതാഹെ അകേല, താരെ ചലത്തേഹേ ജമാത്തമേ, അമാവാസക്ക് രാത് താരോം ഭണ്ഡാര ഭർത്താഹെ, ദിൻകാ ആകാശ് ഹെ ഹൗസ് ഓഫ് ലോർഡ്, രാത് കാ ആകാശ് ഹെ ഹൗസ് ഓഫ് കാംനസ്. സംശയം ആകിയ ബച്ചു?
1: ഹാ ജി.
0: അർപ്പിത ആ പടിയെ ദിസനുച്ഛേദ്.
2: സൂരജ് ചലതാ ഹെ അകേല താരെ ചലത്തേ ഹെ ജമാത്തമേ അമാവാസ് കെ രാത് കോ താരോം കാ ഭണ്ഡാര ഭർത്താ ഹെ ദിൻ കാ ആകാശ് ഹെ ഹൗസ് ഓഫ് ലോർഡ് രാത് കാ ആകാശ് ഹെ ഹൗസ് ഓഫ് കാംനസ്.
0: ठीक है बच्चों, इसमें एक सवाल भी आ रही है. सवाल ये है, दिन का आकाश है हाउस ऑफ लॉर्ड, रात का आकाश है हाउस ऑफ कामनेस. इससे आप क्या समझा? इसका उत्तर ये है, यह वाक्य दिन में रात के आकाश की तुलना ब्रिटिश संसद के दो सदनों से करता है. ഹൗസ് ഓഫ് ലോർഡ് എന്ന് പറയുന്നത് ഉപ്പരി സദനായിട്ടും ഹൗസ് ഓഫ് കാംനസിനെ നീച്ചിലി സദനായിട്ടുമാണ് അവർ അമൃതലാൽ വേഗഡ് പറഞ്ഞിരിക്കുന്നത്. ദോനോം സദനവും കെ അധികാർമേ അന്തർ ഹെ. അപ്പോ വളരെ ഹൈ ലെവലായിട്ടുള്ളതും ലോ ലെവലായിട്ടുള്ളതും, അപ്പൊ രണ്ട് ഇതിലും വളരെ പ്രത്യേകതകൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ദിൻകാ ആകാശ് ശാന്ത് ഔർ സ്ഥിർ ഹെ, ജൈസെ ഹൗസ് ഓഫ് ലോർഡ് ദിൻകാ രാജ സൂര്യ ഹെ. സൂര്യൻ എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ തേജസ്സുറ്റ ഒരു ഗ്രഹമാണ് അല്ലെ. അപ്പൊ നമ്മൾ സൂര്യ തേജസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ വർണ്ണിക്കാറുണ്ട്. അപ്പൊ അതുപോലെ അതിന് കുറച്ച് ഹൈ ലെവലായിട്ടും രാത്രികാല നക്ഷത്രങ്ങളെ കുറച്ചും കൂടെ വളരെ കാംനസ് ആയിട്ടുള്ളതും കുറച്ചും കൂടെ താഴേക്ക് ലെവലുമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. രാത്രിക ആകാശ് ഗതിശീൽ ഹെ ജൈസെ ഹൗസ് ഓഫ് കാംനസ്, രാത്രിക്ക് ആകാശമേയും അനേക താരയും ഓർ ചാന്ദ് ഭി ഹെ. ടീക്ക് സംശയം ആജ്ഞാപിച്ചു?
1: ഹാ ജി
0: ജി. പഹലെ ജി സംശയം ആജ്ഞാപിച്ചു?
1: ഹാ ജി
0: ജി. ചൈതന്യ ആ പഠിയേ ഈ സവൽ കാ ജവാബ്.
2: यह वाक्य दिन और रात के आकाश की तुलना ब्रिटिश संसद के दो सदनों से करता है. हाउस ऑफ लॉर्ड ऊपरी सदन है, हाउस ऑफ कॉमन्स संसद की निचली सदन है. दोनों सदनों के अधिकार में अंदर है. दिन का आकाश शांत और स्थिर है, जैसे हाउस ऑफ लॉर्ड दिन का राजा सूर्य है. रात का आकाश गतिशील है, जैसे हाउस ऑफ कामनेस. रात के आकाश में अनेक तारे और चांद है.
0: ठीक है, आज का कक्षा इधर समाप्त.

ಸಂಗೀತ ಸರಣಿ. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

തുടിതാളത്തിൽ കഥകളി കേളി അവതരിപ്പിച്ചത് കണ്ടല്ലൂർ ശൈലജനും സംഘവും. പങ്കെടുത്തവർ: ഏവൂർ മധുസൂദനൻ നായർ, കണ്ടല്ലൂർ ഉണ്ണി.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. എസ് രമേശൻ നായരുടെ വരികൾക്ക് ഔസിപ്പച്ചൻ ഈണം പകർന്ന് എം ജി ശ്രീകുമാർ, സന്തോഷ് കേശവ് എന്നിവർ പാടിയത് ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്.

0: ആകാശവാണി.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ഞാറ്റുവേലയിൽ ഇന്നാദ്യം കിസാൻ ഹെൽപ്പ് ലൈൻ സെന്റർ സൂപ്പർവൈസർ ശ്രീമതി രജനി ടി എസ് നൽകുന്ന അറിയിപ്പ് കേൾക്കാം.
1: കർഷകന് സഹായിയായി കിസാൻ ഹെൽപ്പ് ലൈൻ സെന്റർ ഇപ്പോൾ കേരളത്തിലും പ്രവർത്തനമാരംഭിച്ചു. രാജ്യത്തുടനീളമുള്ള കർഷകർക്ക് പ്രാദേശിക ഭാഷയിൽ വിദഗ്ധ കാർഷിക ഉപദേശങ്ങൾ നൽകുന്നതിനും പരാതികൾ പരിഹരിക്കുന്നതിനുമായി കേന്ദ്ര കൃഷി മന്ത്രാലയം നടപ്പിലാക്കി വരുന്ന സംവിധാനമാണ് കിസാൻ ഹെൽപ്പ് ലൈൻ സെന്ററുകൾ. ടെലിഫോൺ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലൂടെ 1800 1850 1 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുന്ന ഏതൊരു കർഷകനും കിസാൻ ഹെൽപ്പ് ലൈനിൽ രജിസ്റ്റർ ചെയ്യാം. കർഷകരുടെ കൃഷി സംബന്ധമായ സംശയങ്ങൾക്ക് ഉത്തരം നൽകുക, നിലവിലുള്ള പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുക, കൃഷിയും അനുബന്ധ മേഖലകളുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുക തുടങ്ങിയ സേവനങ്ങളാണ് കിസാൻ ഹെൽപ്പ് ലൈനിലൂടെ കർഷകർക്ക് ലഭ്യമാകുന്നത്. വിളപരിപാലനം, വളങ്ങൾ, കീടനാശിനികൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ, കാലാവസ്ഥാ പ്രവചനങ്ങൾ, പുതിയ കാർഷിക സാങ്കേതിക വിദ്യകൾ സംബന്ധിച്ച വിവരങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില വിവരങ്ങൾ തുടങ്ങി കൃഷി അനുബന്ധ മേഖലകളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും കർഷകർക്ക് സാങ്കേതിക ഉപദേശവും പരാതി പരിഹാരവും കിസാൻ ഹെൽപ്പ് ലൈൻ സെന്ററിലൂടെ നൽകുന്നു. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ കർഷകർക്ക് കിസാൻ ഹെൽപ്പ് ലൈൻ സേവനങ്ങൾ ലഭ്യമാകുന്നതാണ്. ഫോൺ മുഖേന മറുപടി നൽകുന്നതോടൊപ്പം തന്നെ ഉപദേശങ്ങൾ പ്രാദേശിക ഭാഷയിൽ കർഷകന് SMS ആയും നൽകുന്നു. ഹെൽപ്പ് ലൈൻ സെന്ററിലൂടെ നൽകുന്ന സേവനങ്ങൾ സംബന്ധിച്ച് കർഷകരുടെ അഭിപ്രായങ്ങളും പ്രതികരണവും അറിയുന്നതിനായി കിസാൻ ഹെൽപ്പ് ലൈനിൽ രജിസ്റ്റർ ചെയ്ത തിരഞ്ഞെടുത്ത കർഷകരെ തിരിച്ചു വിളിക്കുന്ന സംവിധാനവും നിലവിലുണ്ട്. തിരുവനന്തപുരം ആനേറ വേൾഡ് മാർക്കറ്റിനോടനുബന്ധിച്ചാണ് കേരളം, ലക്ഷദ്വീപ് എന്നിവിടങ്ങൾക്കായുള്ള കിസാൻ ഹെൽപ്പ് ലൈൻ സെന്റർ പ്രവർത്തിക്കുന്നത്.

ഞാറ്റുവേലയിൽ ഇനി വാണിജ്യാടിസ്ഥാനത്തിൽ ഓർക്കിഡ് കൃഷി ചെയ്യുന്ന ഒരു റിട്ടയേർഡ് ഉദ്യോഗസ്ഥന്റെ വീട്ടിലേക്ക് പോകാം. വിവിധയിനം ഓർക്കിഡ് ചെടികൾ പരിപാലിച്ച് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും മിതമായ വിലയ്ക്ക് വിൽപ്പന നടത്തുന്ന തിരുവനന്തപുരം ജില്ലയിലെ കാഞ്ഞിരംകുളം പഞ്ചായത്തിലെ തടത്തിക്കുളം കൃഷ്ണവിഹാറിൽ താമസിക്കുന്ന ശ്രീ ആർ ബാലകൃഷ്ണന്റെ ഓർക്കിഡ് കൃഷിവിശേഷങ്ങൾ കേട്ടുനോക്കാം.

0: എത്ര നാളായി ഓർക്കിഡ് ചെടികളുടെ ഈ ഒരു വർണ്ണ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്നിട്ട്?
1: ഒരു 40 വർഷമായി. അപ്പോൾ ആദ്യം തിരുവനന്തപുരത്ത് കേരള കട്ട് ഫ്ലവർ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി എന്നൊരു സൊസൈറ്റി ഉണ്ടായിരുന്നു. ആ സൊസൈറ്റിയിൽ നിന്ന് തന്നെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് 30 പേരെ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ട്രെയിനിങ്ങിന് പോകാൻ വേണ്ടി തിരഞ്ഞെടുത്തു. അപ്പോൾ അതിൽ ഞാനും ഉണ്ടായിരുന്നു. അവർ ഒരു 3 മാസത്തെ ട്രെയിനിങ് തന്നു. പിന്നെ ഓർക്കിഡ് കൃഷി ചെയ്യേണ്ടത് എങ്ങനെയാണ്, പോളിനേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഗാർഡനിങ് ചെയ്യേണ്ട രീതിയെല്ലാം അവർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ 30 പേരും ഞങ്ങൾ കൃഷി തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് ISRL ജോലി കിട്ടി. ചെടികളെല്ലാം കൂടുതൽ നോക്കാൻ പറ്റാതെയായി. എന്നാലും അന്നൊരു 3000 ആന്തൂറിയൻ ചെടി ഉണ്ടായിരുന്നു. ആ ആന്തൂറിയൻ ചെടി വേറൊരാളിന് കൊടുത്തു. വീണ്ടും കുറേ ഓർക്കിഡ് അന്ന് മുതലേ എൻ്റെ കയ്യിലുണ്ട്. 2020 ഞാൻ മേയിൽ റിട്ടയർഡ് ആവുന്നതിന് മുമ്പായിട്ട് തന്നെ, 1 വർഷത്തിന് മുമ്പായിട്ട് തന്നെ ഞാൻ ഇവിടെ ഒരു പോളി ഹൗസ് കെട്ടി. ഒരു 3000 ഡെൻഡ്രോബിയം ഓർക്കിഡും ഗ്രൗണ്ട് ഓർക്കിഡും ടെറസ്റ്റിയൽ ഓർക്കിഡും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പൂക്കൾ വന്ന് ചോദിക്കുന്നവർക്ക് പൂക്കൾ കൊടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ പൂവോടും കൂടെ നേരെ കുഴിപ്പള്ള നേഴ്സറിക്കാണ് ഞാൻ കൊടുക്കുന്നത്.
0: ഇപ്പോൾ ഏതൊക്കെ ഇനം ഓർക്കിഡുകളാണ് ഇവിടെ ഉള്ളത്?
1: കാറ്റ്ലിയ, ഫൻലോപ്സിസ്, ഡെൻഡ്രോബിയം, ഗ്രൗണ്ട് ഓർക്കിഡ് എല്ലാം ഉണ്ട്. അതിൽ റെനാന്ത്രയും അരാന്ത്രയും ആനി ബ്ലാക്ക് എല്ലാ ചെടിയും, അതെല്ലാം തറയിൽ വെക്കാനും പറ്റും, മുകളിൽ ടെറസിന്റെ മുകളിൽ തൊണ്ടിൽ വെക്കാനും പറ്റും. അതെല്ലാ ചെടികളും ഉണ്ട്.
0: എവിടുന്നാണ് ഈ ഓർക്കിഡ് തൈ ലഭ്യമാകുന്നത്?
1: തിരുവല്ല പായിപ്പാട് എന്നൊരു സ്ഥലത്തു നിന്നാണ് വാങ്ങുന്നത്. രണ്ടാമത് നേരെ റിംഗോ ഓർക്കിഡ്സ് നെടുമങ്ങാട് മുണ്ടേല. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തു നിന്ന് നേരെ തായ്ലൻഡിൽ നിന്ന് വരുന്ന ചെടികൾ 45 ദിവസം ക്വാറന്റൈനിൽ വെച്ചതിന് ശേഷം നമ്മളെ വിളിച്ചറിയിക്കും. നമുക്ക് ആവശ്യമുള്ള ചെടി നേരത്തെ ബുക്ക് ചെയ്തിട്ട് അവിടെ പോയി എടുത്തോണ്ട് വരും. എടുത്തോണ്ട് വന്ന് കറക്റ്റ് വീണ്ടും 1 വർഷം വളവും അതിനുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്താൽ മാത്രമേ പൂവാകത്തുള്ളൂ. ടിഷ്യൂ കൾച്ചർ തൈയാണ് ഞാൻ വാങ്ങുകയാണെങ്കിൽ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ചെന്ന് നേരെ ഫ്ലാസ്ക് വാങ്ങിച്ചോണ്ട് വരും. അതിനെ ഇവിടെ കൊണ്ടുവന്നു ഞാൻ ഗാർഡനിങ് ചെയ്ത് കറക്റ്റ് 2.5 വർഷം കഴിയാതെ പൂക്കില്ല. അങ്ങനെയും ചെയ്യുന്നുണ്ട്. ഫൻലോപ്സിസും ടെൻഡ്രോവിയും ചെറിയ തൈകളും ഞാൻ വാങ്ങി ചെയ്യുന്നുണ്ട്. പിന്നെ 1 മാസത്തിൽ നമുക്ക് ഒരു വരുമാനം വീട്ടിലുള്ള സ്ത്രീകൾക്കും പ്രചോദനമാണ്. കാര്യം അവർക്കും പോയി വളം കൊടുക്കാനും വെള്ളം കൊടുക്കാനും എല്ലാത്തിനും പറ്റും. പിന്നെ അതുകൂടാതെ മറ്റുള്ള കൃഷിയും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്.
0: ഇതിന്റെ പരിചരണമൊക്കെ എങ്ങനെയാണ്?
1: ഡെൻഡ്രോവിയം വാങ്ങിക്കൊണ്ട് വരുന്നതിന് ഞാൻ നേരെ ചകിരിയിലാണ് ചെയ്യുന്നത്. ചണ്ടിയൊന്നുമില്ലാത്ത ചകിരി പ്രത്യേകം വാങ്ങും. പ്രത്യേകം വാങ്ങി 15 ദിവസം വെള്ളത്തിൽ ഊറാൻ വയ്ക്കും. ഊറാൻ വെച്ചതിന് ശേഷം ആ ചകിരിയെ വീണ്ടും എടുത്ത് നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് ഫംഗസൈഡ് മുക്കി വീണ്ടും ഉണക്കാൻ ഇടും. ഉണക്കാൻ ഇട്ടതിന് ശേഷമാണ് അതിനെടുത്ത് നേരം 3 ഇഞ്ച് ഹോളുള്ള ചട്ടിയിൽ ചെടിയെടുത്ത് നടുന്നത്. നട്ട് ആഴ്ചതോറും വളം കൊടുക്കണം. രാവിലെയും വൈകുന്നേരം സ്പ്രേ ചെയ്യും. കൂടുതൽ വെള്ളം അതിനാവശ്യമില്ല. ഡെൻഡ്രോബിയത്തിന് ആവശ്യത്തിന് നേരെ അതിൻ്റെ ഇലയെല്ലാം ഒന്ന് നനഞ്ഞു കിട്ടണം. പിന്നെ വളപ്രയോഗമാണ്. ആഴ്ചയിൽ 1 ദിവസം വൈകുന്നേരവും വെള്ളം സ്പ്രേ ചെയ്ത് 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ഇന്ന് വളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടുത്ത ദിവസം ഫംഗസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കണം. കാര്യം വളത്തിൻ്റെ അളവ് എന്തെങ്കിലും കൂടിയിട്ടുണ്ടെങ്കിൽ ചെടി പഴുക്കുകയോ അഴുകുകയോ ചെയ്യും. അതുകൊണ്ട് അടുത്ത ദിവസം ഫംഗസൈഡ് സ്പ്രേ ചെയ്യണം. പിന്നെ തേങ്ങാവെള്ളം ഉണ്ടെന്നുണ്ട്, തേങ്ങാവെള്ളവും നല്ല ഡൈലൂട്ട് ചെയ്ത് അതിൽ ഫംഗസൈഡൂടെ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കും. അടുക്കള ഉപയോഗിക്കുന്ന ഒരു 2 തേങ്ങ ഉണ്ടെങ്കിൽ 2 തേങ്ങയുടെ വെള്ളവും ഞാൻ നേരെ മാറ്റി വെച്ചിരിക്കും. 2 തേങ്ങ ആയിരുന്നാലും 1 ആഴ്ചയാകുമ്പോൾ 10 തേങ്ങയുടെ വെള്ളം കിട്ടും. അത് പുളിച്ചിരുന്നാലും കുഴപ്പമില്ല. നല്ല തുണി കൊണ്ട് അരിച്ചിട്ട് ഫംഗസൈഡും കൂടെ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കും. 1 ലിറ്റർ തേങ്ങാവെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ മിനിമം 3 ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കും.
0: മുറ്റത്തും മട്ടുപാവിലുമൊക്കെയായി എത്രത്തോളം ചെടികളാണ് ഇവിടെ ഉള്ളത്?
1: ഡെൻഡ്രോബിയം മാത്രം 3000 ഉണ്ട്. 1000 ചെടി കൂടി നേരെ ഗ്രൗണ്ട് ഓർക്കിട്ടുണ്ട്. എന്നുവെച്ചാൽ റെനാന്ത്രയും ആനി ബ്ലാക്കും മറ്റുള്ള ചെടികൾ.
0: വിപണന രീതി എങ്ങനെയാണ്, അതുകൂടി ഒന്ന് പറയാമോ?
1: വിപണനത്തിന് യാതൊരു തടസ്സമില്ല. ഒരുപാട് ആൾക്കാർ നമ്മുടെ വീട്ടിൽ വന്ന് വാങ്ങുന്നുണ്ട്. കുറേ ടീച്ചേഴ്സ് വന്ന് വാങ്ങുന്നുണ്ട്. അതുപോയിട്ട് ഡെൻഡ്രോബിയം ആണെന്നുണ്ടെങ്കിൽ കുഴിപ്പള്ള നഴ്സറിയിൽ ആഴ്ചതോറും അവർ വിളിച്ചു ചോദിക്കും, ഉണ്ടെങ്കിൽ കൊണ്ടുകൊടുക്കും. കാശും കിട്ടുന്നുണ്ട്. 1 മാസത്തിൽ എങ്ങനെ നോക്കിയിരുന്നാലും

0: 10,000 രൂപ വരെ കച്ചവടം നടക്കുന്നുണ്ട്.
1: 40 വർഷത്തോളമായി താങ്കൾ ഈ ഓർക്കിഡ് കൃഷിയിൽ സജീവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർക്കിഡ് കൃഷിയെക്കുറിച്ചുള്ള ധാരാളം അറിവുകളും സ്വായത്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കൃഷിരീതി മനസ്സിലാക്കാനും പഠിക്കാനുമായിട്ട് ആരെങ്കിലുമൊക്കെ സമീപിക്കാറുണ്ടോ?
0: ഇഷ്ടം പോലെ വരുന്നുണ്ട്, ഇഷ്ടം പോലെ. വെള്ളായണി കാർഷിക കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ തന്നെ ഇവിടെ ഒന്ന് രണ്ട് പ്രാവശ്യം വന്നു. അവർക്കൊരു പ്രോജക്റ്റ് തയ്യാറാക്കാൻ പറഞ്ഞു വന്നു. അപ്പോൾ അതിൽ രണ്ട്

0: അപ്പോൾ അതിൽ രണ്ട് കുട്ടികൾ വന്നു നേരെ പ്രോജക്റ്റ് തയ്യാറാക്കിയത്. അവർ രണ്ടുപേരും എക്സാം പാസ്സായി വന്നിവിടെ വന്ന് ലഡുവൊക്കെ കൊണ്ടുവന്നു. നമുക്കും വളരെ സന്തോഷമായിരുന്നു. കാര്യം അവർ പറഞ്ഞ് ഞങ്ങളെ അങ്കിളിൻ്റെ ഈ ചെടിയെ പറ്റിയൊക്കെ ഞങ്ങൾ പ്രോഗ്രാം എഴുതിയിൽ ഞങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടി. അവരെ സന്തോഷം എന്നാണ്. പിന്നെ അത് പോയിട്ട് ചില ടീച്ചേഴ്സൊക്കെ വന്ന് ചോദിക്കുന്ന ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം പറഞ്ഞു കൊടുക്കും. തറയിൽ വെക്കേണ്ടത് തറയിൽ തന്നെ വെക്കണം, തൂക്കിയിടേണ്ട ചെടിയെ തൂക്കി തന്നെ ഇടണം, അതിനെ കൊണ്ട് തറയിൽ വെച്ചാൽ അഴുകിപ്പോകും. പിന്നെ ഹാങ്ങിങ് ഓർക്കിഡായാലും ശരി തന്നെ, ടെറസ്റ്റിയൽ ഓർക്കിഡായാലും ശരി തന്നെ, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് കരിയിലാണ് വെക്കേണ്ടത് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുകയാണത്. വീട്ടിലെ ഒരു കരിയും ഉപയോഗിക്കാൻ പാടില്ല, നീറ്റ് കരി തന്നെ വാങ്ങണം. കാര്യം വീട്ടിലുള്ള കരിയിൽ പൊട്ടാഷ്യൻ്റെ അളവ് കൂടുതലാണ്, അതേസമയത്ത് നീറ്റ് കരിയിലാണെങ്കിൽ പൊട്ടാഷ്യമില്ല. പൊട്ടാഷില്ലാത്തതുകൊണ്ടും അതിന് പ്രത്യേകം ഒരു നമ്മളൊന്ന് കഴുകിയിട്ട് ഫംഗസൈഡിൽ മുക്കിയിട്ടാണ് ഈ ഓർക്കിഡ് നടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ആദ്യം ഞാൻ നേരെ ചകിരിയിൽ വയ്ക്കുന്നെങ്കിലും രണ്ടാമത് വേറൊരാളിന് കൊടുക്കുന്ന സമയത്ത് അവരുടെ പ്രത്യേകം പറയും, ഇനി ചകിരി വേണ്ട, ഇനി ബാക്കിയുള്ള സൈഡ് കംപ്ലീറ്റ് നേരെ കരിയാണ് ഇടേണ്ടത്, കരി ഇട്ടിട്ട് ആഴ്ച തോറും വളം എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. വരുന്നവർക്ക് എല്ലാവർക്കും ഇതേപോലെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. കാര്യം നേരെ ഈ ചെടി എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമുള്ളതാണ്. അത് 10 പേരുടെ വീട്ടിൽ നിന്നേരെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കാര്യം ഈ വാടാതെ നിൽക്കുന്നതാണല്ലോ ഓർക്കിഡ്. നമ്മൾ കട്ട് ചെയ്തെടുത്തിരുന്നാലും ഒരാഴ്ച വാടത്തില്ല.
1: ഓർക്കിഡ് കൂടാതെ ധാരാളം അലങ്കാര ചെടികളും വളർത്തുന്നുണ്ട് അല്ലേ?
0: അലങ്കാര ചെടികൾ ഞാൻ ഇതിൻ്റെ ഓർക്കിഡിൻ്റെ കൂടെ വളർത്തുന്നുണ്ട്. പച്ചക്കറിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ രണ്ടുപേരെ, ഞാനും വൈഫേ വീട്ടിലുള്ളൂ. അപ്പോൾ ഒരു മോളാണ്, അവരിപ്പോൾ താമസിക്കുന്നത് നേറ്റിങ്ങരിയിലാണ്. അവരുടെ വീട്ടിലേക്കും ആവശ്യത്തിനുള്ള പച്ചക്കറി വീട്ടിൽ നിന്ന് കൊണ്ടുപോകും. പിന്നെ കോവക്കയുണ്ട്, കത്തിരിക്കയുണ്ട്, വഴുതനങ്ങയുണ്ട്, പച്ചമുളകുണ്ട്, ചീരയുണ്ട്. ആവശ്യത്തിനുള്ള എല്ലാ മരക്കറിയും വീട്ടിലുണ്ട്. ജൈവവളമായിട്ട് ചാണകവും കോഴിക്കഷ്ടമാണ് ഉപയോഗിക്കുന്നത്. കോവലെല്ലാം ഇഷ്ടംപോലെ നട്ട് കായ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. അതെല്ലാം നേരെ 2 മാർക്കറ്റിലേക്ക് കൊണ്ടുകൊടുക്കും. അപ്പോൾ അങ്ങനെ അതിലും ഒരു വരുമാനമാണ്. ഒരു വർഷത്തിൽ റംബൂട്ടാൻ ഒരു 5000 രൂപയ്ക്ക് മുകളിൽ സെയിൽസ് ഉണ്ട്. 2 മരമുണ്ട്, 2 മരത്തിന് ആവശ്യം പോലെ കായ കിട്ടുന്നത്. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് അകം റെഡാണ്, നല്ല ഡാർക്ക് റെഡുള്ളത്, ഒരു മാസത്തിൽ 3-4 കായ കിട്ടുന്നുണ്ട്. അതും ഇപ്പം വിപുലമാക്കാനുള്ള ശ്രമത്തിലാണ്. കാര്യം ഒരുപാട് അതിൻ്റെ ശിഖരങ്ങളുണ്ട്, മഴ സമയത്ത് ധാരാളം കായ കിട്ടുന്നുണ്ട്. പിന്നെ ടെറസിൻ്റെ മുകളിൽ ഉള്ള സ്ഥലങ്ങളിൽ നേരെ കോട്ടക്കോണവും കലപ്പാടി മാവും എല്ലാം വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് അതിൽ നിന്നും മാങ്ങ കിട്ടുന്നുണ്ട്. റിട്ടയർമെൻ്റ് ആയി ഇതിന് ശേഷം സ്വപ്പം ഫ്രീ കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷേ അതൊന്നുമല്ല, ജോലി കൂടുതലാണ്. പക്ഷേ നല്ല സന്തോഷവനാണ്, പൂർണ്ണ സംതൃപ്തനാണ്. ഇപ്പം ഒരാൾ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന ഒരു പാർട്ടി ഇവിടെ വന്ന് ചെടി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ആ കുട്ടിയാണെന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടിയാണ്. ആ കുട്ടി നേരെ ഓൺലൈനിൽ നേരെ ഇന്ന വെറൈറ്റി ചെടി എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ നേരെ അവർ വിളിക്കും, എൻ്റെ ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പം അത് നേരെ ഇപ്പം ചെടി നേരെ ഇപ്പം മലപ്പുറത്തായാലും ശരി, കണ്ണൂരായാലും കാസർഗോഡായാലും നേരെ അവർ അയച്ചു കൊടുക്കാനുള്ള ക്ഷമയും ഇവർക്കുണ്ടാവണം. ആ അവർ വന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ചെടി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം ഞാൻ ന്യായമായിട്ടുള്ള വിലയ്ക്ക് കൊടുക്കും, അവരതുപോലെ നേരെ വില കൂട്ടി കൊടുക്കുമായിരിക്കും. അത് നമ്മളറിയേണ്ട ആവശ്യമില്ല. കാര്യം ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല എന്ന് കാണേണ്ട ഒരാവശ്യമില്ല. നമ്മൾ മനസ്സ് വെച്ചാൽ ഏത് കൃഷിയും ചെയ്യാം, ഇതൊന്നും നഷ്ടം വരുന്നതല്ല. 200 ചെടി അല്ലെങ്കിൽ 500 ചെടി വാങ്ങിക്കഴിഞ്ഞാൽ ഏറെ പറഞ്ഞാൽ 10 ചെടി ചിലപ്പം നഷ്ടപ്പെട്ടു പോകും, ബാക്കി ചെടി കംപ്ലീറ്റ് നമുക്ക് ലാഭത്തിൽ കിട്ടുന്നതാണ്. പകുതിക്ക് പകുതി ലാഭമാണ്. ഞാനിപ്പോൾ 100 രൂപയ്ക്ക് വാങ്ങുന്ന ചെടി ഞാൻ 200 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഏറെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 10 12 അല്ലെങ്കിൽ 15 രൂപ വരുമായിരിക്കും, ബാക്കി എല്ലാം ലാഭമാണ്.
1: ഓർക്കിഡ് കൃഷി ഒരു സ്ഥിര വരുമാനമായും മറ്റ് ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അധിക വരുമാനമായുമൊക്കെ ഏറ്റെടുത്ത് ചെയ്യാവുന്നതാണ്, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക്. ഓർക്കിഡ് കൃഷിയുടെ വിശേഷങ്ങൾ ഇതുവരെ പങ്കുവച്ചത് തിരുവനന്തപുരം ജില്ലയിലെ കാഞ്ഞിരകുളം പഞ്ചായത്തിലെ തടത്തിക്കുളം കൃഷ്ണവിഹാറിലെ ശ്രീ ആർ ബാലകൃഷ്ണൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കഥകൾ ജനനന്മയ്ക്ക്. പി എം ജൻധൻ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുന്നു.
1: ഭാരത സർക്കാർ പൗരന്മാരുടെ സാമ്പത്തിക ഉൾപ്പെടുത്തലിന് പ്രത്യേക ഊന്നൽ നൽകി വരികയാണ്. കാരണം ഇത് ദാരിദ്ര്യം കുറയ്ക്കുന്നതിന് നിർണായകമാണ്. ഒരു വലിയ വിഭാഗം ആളുകൾക്ക് സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കാത്തത് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. എല്ലാവർക്കും വളർച്ചയുടെയും വികസനത്തിൻ്റെയും ആനുകൂല്യങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന തരത്തിൽ പൗരന്മാരെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്ന ഒരു പദ്ധതി അത്യന്താപേക്ഷിതമായിരുന്ന സാഹചര്യത്തിലാണ് ജൻധൻ യോജന ആരംഭിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉൾപ്പെടുത്തൽ സംരംഭമായി ഇന്നറിയപ്പെടുകയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2014 ഓഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ നിന്ന് ഈ പദ്ധതി പ്രഖ്യാപിച്ചു. 2014 ഓഗസ്റ്റ് 28 രാജ്യവ്യാപകമായി പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിക്കുമ്പോൾ പ്രധാനമന്ത്രി ആ അവസരത്തെ പാവപ്പെട്ടവരുടെ ദുഷിച്ച അവസ്ഥയിൽ നിന്നുള്ള മോചനത്തിന്റെ ആരംഭമായി ആഘോഷമായി വിശേഷിപ്പിച്ചു. സുഖസ്യ മൂലം ധർമ്മധർമ്മസ്യ മൂലം അർത്ഥ അർത്ഥസ്യ മൂലം രാജ്യം എന്ന പുരാതന സംസ്കൃത ശ്ലോകത്തെ പ്രധാനമന്ത്രി ആ സാഹചര്യത്തിൽ പരാമർശിച്ചു. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ജനങ്ങളെ ഉൾപ്പെടുത്തേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഈ ശ്ലോകം പറയുന്നു. സർക്കാർ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നിർദ്ദിഷ്ട ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും സാമ്പത്തികമായി വിവേചനം ഇല്ലാതാക്കാനും സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി ഏകദേശം 7.25 ലക്ഷം ബാങ്ക് ജീവനക്കാർക്ക് ഇമെയിൽ അയക്കുകയുണ്ടായി. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി പ്രകാരം ഏതൊരു വ്യക്തിക്കും ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കാനും അതുമായി ബന്ധപ്പെട്ട മറ്റു സേവനങ്ങൾ പ്രയോജനപ്പെടുത്താനും സാധിക്കും. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇനി പറയുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരിക, എല്ലാ കുടുംബത്തിനും ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന ലക്ഷ്യം നടപ്പിലാക്കുക, പണമിടപാടുകൾ സുഗമമാക്കുകയും സാമ്പത്തിക സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുകയും ചെയ്യുക, പാവപ്പെട്ടവരുടെ സാമ്പത്തിക ഉന്നമനം സാധ്യമാക്കുക. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിയുടെ പ്രധാന ആനുകൂല്യങ്ങൾ ഇനി പറയുന്നു. സൗജന്യമായി ഏത് ഇന്ത്യൻ പൗരനും ബാങ്ക് അക്കൗണ്ട് തുറക്കാം. അക്കൗണ്ട് എടുക്കുന്നവർക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. മിനിമം ബാലൻസ് ഇല്ലാതെ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കാം. സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേരിട്ട് വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കും. കൂടാതെ വായ്പാ സൗകര്യങ്ങളും ലഭ്യമാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി പ്രകാരം ബാങ്ക് അക്കൗണ്ട് തുറക്കാനായി അടുത്തുള്ള ബാങ്ക് ശാഖയിൽ പോയി അപേക്ഷാ ഫോം വാങ്ങി പൂരിപ്പിച്ചു നൽകുക. കൂടാതെ ആവശ്യമായ രേഖകൾ, ആധാർ കാർഡ്, തിരിച്ചറിയൽ രേഖ തുടങ്ങിയവ ഹാജരാക്കുകയും വേണം. ജൻധൻ യോജനയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ അടുത്തുള്ള ബാങ്ക് ശാഖ സന്ദർശിക്കുക, അല്ലെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റ് pmjdy.gov.in സന്ദർശിക്കുക. ഈ പദ്ധതിയിലൂടെ ഒരുപാട് ആളുകൾക്ക് സാമ്പത്തികമായ പല നേട്ടങ്ങളും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ കീഴിൽ കൈവരിച്ച നേട്ടങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായി 2014 ഓഗസ്റ്റ് 23 മുതൽ 29 വരെ ഒരാഴ്ച കൊണ്ട് 1,96,130 ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നതിന് ഭാരത സർക്കാരിൻ്റെ ധനകാര്യ സേവന വകുപ്പിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. മുൻ

0: Xi Jinping today held talks in Beijing. Both leaders stressed on cooperation over confrontation, despite tensions over trade, technology and regional security. The meeting marked Trump's first visit to China during his second stint of presidency. According to the White House, the two sides agreed that the Strait of Hormuz must remain open to support the free flow of energy. Benchmark domestic equity indices surged over 1% today, led by broad-based buying across most sectors. The Sensex gained 790 points to close at 75,399. And that is the end of this news bulletin.
1: ജില്ലാ വൃത്താന്തം ഇന്ന് തിരുവനന്തപുരം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്.
2: ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസി 2026 കീഴിലുള്ള രണ്ടാമത്തെ എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം തിരുവനന്തപുരത്ത് നടന്നു. രണ്ട് ദിവസത്തെ യോഗത്തിൽ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, സൗദി അറേബ്യ, ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, ഇന്തോനേഷ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിൽ, തൊഴിലാളിക്ഷേമം എന്നിവ കൈകാര്യം ചെയ്യുന്ന പ്രതിനിധികൾ പങ്കെടുത്തു. അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ഉൾപ്പെടെ പ്രധാന അന്താരാഷ്ട്ര വിജ്ഞാന പങ്കാളികൾ EWG യോഗത്തിന്റെ ഭാഗമായി. ഒന്നാം EWG യോഗത്തിൽ നടന്ന ചർച്ചകൾ മുന്നോട്ടു കൊണ്ടുപോകുന്നതിനും ഇന്ത്യയുടെ അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള നിർദ്ദിഷ്ട മുൻഗണനകളെയും നേട്ടങ്ങളെയും കുറിച്ച് അംഗരാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ധാരണ വികസിപ്പിക്കുന്നതിനും രണ്ടാമത്തെ EWG യോഗം സാക്ഷ്യം വഹിച്ചു. ബ്രിക്സ് തൊഴിൽ വർക്കിംഗ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട 4 മുൻഗണനാ വിഷയങ്ങളിലുടനീളം പ്രായോഗിക നയസമീപനങ്ങൾ, രാജ്യാനുഭവങ്ങൾ, സഹകരണ മേഖലകൾ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകൾ യോഗത്തിൽ നടന്നു. സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ മുന്നോട്ടു കൊണ്ടുപോകുന്നതിനും തൊഴിൽ വിപണികളുടെ ഔപചാരികവൽക്കരണം ത്വരിതപ്പെടുത്തുന്നതിനും യോഗം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വിവിധ മേഖലകളിലുള്ള തൊഴിലാളികൾക്ക് സാമൂഹിക സംരക്ഷണവും ക്ഷേമ ആനുകൂല്യങ്ങളും ലഭ്യമാക്കുന്നതിലും ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ, പോർട്ടബിൾ സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ, പരസ്പര പ്രവർത്തനക്ഷമമായ ഡിജിറ്റൽ പരിഹാരങ്ങൾ എന്നിവയുടെ പങ്ക് അംഗരാജ്യങ്ങൾ ചർച്ച ചെയ്തു. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തവും ഉൾപ്പെടുത്തലും വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു യോഗത്തിലെ മറ്റൊരു അജണ്ട. തൊഴിലവസര ക്ഷമത, നൈപുണ്യ വികസനം എന്നിവയിലെ സഹകരണത്തെക്കുറിച്ചും രണ്ടാം EWG യോഗം ചർച്ച ചെയ്തു. കേന്ദ്ര സഹമന്ത്രി സഞ്ജയ് സേത്ത് പാങ്ങോട് സൈനിക കേന്ദ്രം സന്ദർശിച്ചു. പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരുമായും സൈനികരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തി. ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ, സ്റ്റേഷൻ കമാൻഡർ, കമാൻഡിംഗ് ഓഫീസർമാർ, മദ്രാസ് റെജിമെന്റിലെയും ഗർവാൾ റെജിമെന്റിലെയും സൈനികർ ചടങ്ങിൽ പങ്കെടുത്തു. മദ്രാസ് റെജിമെന്റിന്റെ RBBS പ്രകടനത്തിന് കേന്ദ്ര സഹമന്ത്രി സാക്ഷ്യം വഹിച്ചു. സൈനികരുടെ പ്രവർത്തനങ്ങളും കഴിവുകളും സ്റ്റേഷൻ കമാൻഡർ കേന്ദ്ര സഹമന്ത്രിക്ക് വിശദീകരിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ മഴക്കാലപൂർവ്വ ശുചീകരണവും മുന്നൊരുക്കങ്ങളും ചർച്ച ചെയ്യുന്നതിനായി ജില്ലാ കളക്ട്രേറ്റിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗം ചേർന്നു. പകർച്ചവ്യാധികളെ തടയുന്നതിന് എല്ലാ മേഖലകളിലും മുന്നൊരുക്കങ്ങൾ ആവശ്യമാണെന്നും ഇതിനായി വിവിധ വകുപ്പുകൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും ADM പറഞ്ഞു. വീടുകളിലും ഓഫീസുകളിലും സ്കൂളുകളിലും മഴക്കാലപൂർവ്വ ശുചീകരണവും പ്രതിരോധ പ്രവർത്തനങ്ങളും ഡ്രൈഡേ ആചരണവും നേരത്തെ തന്നെ ആരംഭിക്കണമെന്ന DMO അറിയിച്ചു. സ്കൂളുകളിൽ വെള്ളിയാഴ്ചയും ഓഫീസുകളിൽ ശനിയാഴ്ചയും വീടുകളിൽ ഞായറാഴ്ചയും ഡ്രൈഡേ ആചരിക്കണമെന്നും യോഗത്തിൽ നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടറേറ്റ് ഹാളിൽ നടന്ന യോഗത്തിൽ ADM നിർമ്മൽ കുമാർജി, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിന്ദുമോഹൻ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം, ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ തിരുവനന്തപുരത്ത് സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. പന്തളം എസ് നവീൻ കേരള വാഗേയകാരന്മാരുടെ കൃതികൾ പാടി. കച്ചേരിക്ക് മുൻപ് നടന്ന സമ്മേളനം ആകാശവാണി തിരുവനന്തപുരം നിലയം മേധാവി ഡോക്ടർ AG ബൈജു ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി തിരുവനന്തപുരം നിലയം

0: പ്രോഗ്രാം മേധാവി പി എ ബിജു ആമുഖ പ്രഭാഷണം നടത്തി. സംസ്ഥാന ശിശുക്ഷേമ സമിതി തിരുവനന്തപുരത്ത് സ്ഥാപിച്ചിട്ടുള്ള അമ്മത്തൊട്ടിലിൽ സർക്കാർ സംരക്ഷണത്തിനായി ഒരു കുഞ്ഞുകൂടി എത്തി. 10 ദിവസം പ്രായവും 2.64 കിലോഗ്രാം ഭാരവുമുള്ള പെൺകുഞ്ഞിന് നൈല എന്ന് പേരിട്ടതായി സംസ്ഥാന ശിശുക്ഷേമ സമിതി അറിയിച്ചു. ഡോക്ടർമാരുടെ സംഘം പരിശോധിച്ചതിൽ നൈല പൂർണ്ണ ആരോഗ്യവതിയാണ്.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെ പറ്റിയുള്ള അറിയിപ്പ്. ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ മികച്ച വിളവും വരുമാനവും നേടാൻ ശാസ്ത്രീയ മഞ്ഞൾ കൃഷി, ഡോക്ടർ ദീപ എസ് നായരുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:35 യുവവാണി പ്രൊഫഷണൽ ദീർഘദൂര റണ്ണർ മനോജ് ആർഎസുമായി അഭിമുഖം. 9:15 കേൾക്കാം വിദ്യാഭ്യാസ രംഗം. നാടകകലയുടെ പ്രാധാന്യം വിദ്യാർത്ഥികളിൽ, മിനി IG സംസാരിക്കുന്നു. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 അഞ്ചാം ദിവസം തൃശൂർ നിലയം അവതരിപ്പിക്കുന്നു സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം YS പൌർണമി. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ ശ്രീമൂലനഗരം പൊന്നൻ, MK കൃഷ്ണൻ പോറ്റി, മനീഷ KS, ജയലക്ഷ്മി സി, കാഞ്ഞൂർ മത്തായി, വി ഉദയകുമാർ, പ്രസാദ് ബാലകൃഷ്ണൻ, മെജോ ഹരീഷ് മേനോൻ, രാജേഷ് വിശ്വംഭരൻ, YS പൌർണമി, പ്രീത പീയൂസ്, വിനിത മന്നമ്മൽ, ഇ.എൻ സജിത, വിനിത ഗോപിനാഥ്, രുക്മിണി അമ്മാൾ, അജീഷ ഹരിദാസ്. നിർവഹണം ജയ CR. നിർവഹണ സഹായം ഷിബു M, ജോസ് മച്ചാട്. ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 അഞ്ചാം ദിവസം. നാളെ രാവിലെ 5:55 സുഭാഷിതം പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരിയിൽ NV കൃഷ്ണവാര്യർ എഴുതിയ ഭാരതപ്പുഴ എന്ന കവിത, ആലാപനം മുഖത്തല തുളസീധരൻ. 6:15 ഉദയഗീതം, സീതാലക്ഷ്മി വെങ്കടേശൻ പാടിയത്. നാളെ രാവിലെ 8:30 നോവൽ സഞ്ചാരം, ഒറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 18 ഭാഗം. 10:15 കേൾക്കാം രാഗാമൃതം, ശ്രീലതാ ശ്രീകുമാർ പാടുന്ന കൃതികൾ, തിരുവിഴ ഉല്ലാസ് G വയലിൻ, കലഞ്ഞൂർ AG ജയകൃഷ്ണൻ മൃദംഗം. 12:00 മാപ്പിളപ്പാട്ടുകൾ, CA അബൂബക്കർ, N കനകമണി എന്നിവർ അവതരിപ്പിച്ചത്. 12:40 പ്രകാശധാരയിൽ ആർത്തവ ശുചിത്വം ആയുർവേദത്തിൽ ഡോക്ടർ സിമി ദിവാൻ സംസാരിക്കുന്നു. 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 പുനഃപ്രക്ഷേപണം.

നാളെ ഉച്ചയ്ക്ക് 2:15 ദസ്തോവിസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം കുറ്റവും ശിക്ഷയും 20-ാം ഭാഗം നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. വൈകിട്ട് 5:45 ഖുറാൻ പാരായണം എ അബ്ദുൽ സമദ് ആലപ്പുഴ പാരായണം ചെയ്യുന്നു. 6:50 കേൾക്കാം വയലും വീടും, തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളും രോഗങ്ങളും, ബിന്ദു ആർ മാത്യൂസുമായ അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:35 യുവവാണി റേഡിയോ ഗൈഡ്, കേരള ചരിത്രം, ജനകീയ മുന്നേറ്റങ്ങൾ എന്ന വിഷയത്തിൽ ശ്രീ വിപിൻ സംസാരിക്കുന്നു.

0: ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെ പറ്റിയുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ കേട്ടത്.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

നാളെ രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം, ജീവശാസ്ത്ര പഠനം പ്രകൃതിയിലൂടെ, കലാജോൺ നടത്തുന്ന പ്രഭാഷണം. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ആറാം ദിവസം. കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൌനസാക്ഷി. രചന സംവിധാനം വിനോദ് ബാബു എച്ച്. മലയാള പരിഭാഷ കെ എസ് സിംഗ്.

0: സമയം 6 മണി കഴിഞ്ഞ് 19:56. ഇനി സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം പ്രവാചകഹ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഹ. വൈശ്വിക അനിശ്ചിതതായാ ആർത്ഥിക സമാഹ്വാനാനാം ച മധ്യേ ബ്രിക്സ് ദേശാഹ രചനാത്മികാം ഭൂമികാം നിർവഹന്തീതി ഭാരതേന ദൃഢതയാ പ്രതിപാദിതം. നവദില്യാം അദ്യ ദ്വിദിവസീയ ബ്രിക്സ് വിദേശമന്ത്രിണാം സമ്മേളനസ്യ ആരംഭഃ അഭവത്. ശ്വഃ പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ അബുദാബി യാത്രായാഃ സമയേ ഭാരത UAE ദേശൌ ദ്വൈപാക്ഷിക സംബന്ധാന് അഗ്രിമസ്തരേ നയിതും സജ്ജതെ സ്തഃ. കോൺഗ്രസ് ദലസ്യ നേതാ VD സതീശൻ വര്യഃ കേരളം രാജ്യസ്യ മുഖ്യമന്ത്രി ഭവിഷ്യതി. ഭാരതസ്യ നിർവാചനായോഗേന സ്പഷ്ടം യഥാർത്ഥം ച മതദാതൃസൂചീം സുനിശ്ചേതും ഷോഡശ രാജ്യേഷു ത്രിഷു കേന്ദ്രശാസിത പ്രദേശേഷു ച SIR ഇത്യസ്യ തൃതീയചരണസ്യ ഘോഷണാ കൃതാ. അപി ച അമേരിക്കാദേശസ്യ രാഷ്ട്രപതിഃ ഡൊണാൾഡ് ട്രംപഃ തഥാ ചീനദേശസ്യ രാഷ്ട്രപതിഃ ഷീ ജിൻഫിംഗ് ഇത്യേഷഃ ച ബീജിംഗ് നഗരേ മഹത്വപൂർണം വാർത്താലാപം കൃതവന്തൌ. അഥ വാർത്താഹ വിസ്തരേണ. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ അദ്യ നവദില്യാം ബ്രിക്സ് വിദേശമന്ത്രിമണ്ഡലസ്യ വിദേശമന്ത്രിഭിഃ സഹ മേലനം കൃതം. റൂസദേശസ്യ വിദേശമന്ത്രി സർഗേയ് ലാവറോവഃ, ഇറാനദേശസ്യ വിദേശമന്ത്രി അബ്ബാസ് അറാഘചി, ദക്ഷിണാഫ്രിക്കാദേശസ്യ വിദേശമന്ത്രി റൊണാൾഡ് ലാമോല, ബ്രാസീലദേശസ്യ വിദേശമന്ത്രി മൌറോ വിയേര ഇത്യാദയഃ അദ്യ പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ സഹ മേലനം കൃതവന്തഃ. ഇദമുപവേശനം നവദില്യാം പ്രചലിതെ ബ്രിക്സ് വിദേശമന്ത്രിമണ്ഡലസ്യ സമ്മേളനാനന്തരം അഭവത്. തതഃ പൂർവം വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കരഃ സ്വസ്യ പ്രാരംഭികെ ഭാഷണേ ഉക്തവാൻ യത് വൈശ്വിക വ്യവസ്ഥായാഃ കേന്ദ്രസ്ഥാനെ ശാന്തിഃ സുരക്ഷാ ചാസ്തി. സഹ അവദത് യത് അദ്യതനീയാഃ സംഘർഷാഃ കേവലം സംവാദസ്യ കൂടനീതേഃ ച മഹത്വം പ്രദർശയന്തി. സഹ അവധാനം ദത്തവാൻ യത് വർത്തമാനസംഘർഷാഃ ആർത്ഥിക അനിശ്ചിതതാഃ വ്യാപാരസ്യ തന്ത്രജ്ഞാനസ്യ ഋതുദശാ സമാഹ്വാനാനി ച വൈശ്വിക പരിദൃശ്യം നിർമീയന്തെ. തഥാ ച അസ്മിൻ വിഷയേ ബ്രിക്സ് ദേശാഃ രചനാത്മക സ്ഥിരതാം ച ആനേതും മഹത്വപൂർണാം ഭൂമികാം നിർവഹന്തി. ഡോക്ടർ ജയശങ്കരഃ സഹഭാഗിദേശാനാം തേസാം ഉപസ്ഥിത്യൈ ബ്രിക്സ് സംരചനായാഃ അന്തഃ സഹകാരം സുദൃഢീകരണായ നിരന്തരം പ്രതിബദ്ധതായൈ ച ധന്യവാദം പ്രദദാത്. ഊർജ്ജായാഃ ആഹാരസ്യ ഉർവരകസ്യ സ്വാസ്ഥ്യസുരക്ഷായാഃ ച വിഷയേ നൈകേ ദേശാഃ നിരന്തരം സമാഹ്വാനാനാം സമ്മുഖീകരണം കുർവന്തഃ സന്തീതി മന്ത്രിണാ ഉക്തം. ശ്വഃ ശുക്രവാസരെ അബുദാബിനഗരെ യദാ പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ UAE ദേശസ്യ രാഷ്ട്രപതിനാ ശേഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നാഹ്യാൻ ഇത്യനേന സഹ മേലനം ഭവിഷ്യതി, തദാ ഭാരത UAE ദേശയോഃ മധ്യേ ദൃഢം സഹഭാഗിത്വം അഗ്രിമസ്തരെ നയിതും സജ്ജതാസ്തി. ഉഭൌ നേതാരൌ സമഗ്ര സാമരിക സഹഭാഗിത്വസ്യ പൂർണവ്യാപ്തിഃ സമീക്ഷിതവന്തൌ. തഥാ ച അനേകേഷാം മഹത്വപൂർണാനാം സന്ധേഹ ആദാനപ്രദാനസ്യ സാക്ഷിഭൂതൌ. ഔപചാരിക സാമരിക രക്ഷാ സഹഭാഗിതായാഃ കൃതെ കാര്യം കർത്തും ആശയപത്രം ഏവ സർവാധികം പരിണാമാത്മകം ആസീതിതി. ദ്വൈപാക്ഷിക സുരക്ഷാ സംബന്ധേഷു പ്രമുഖം സോപാനമാസീത്. ദശദിനാനി യാവത് പ്രചലിതം ഉച്ച നാടകീയതാം ഉത്കണ്ഠാം ച സമാപ്യ കോൺഗ്രസ് ദലേന അദ്യ VD സതീശന ഇത്യസ്യ നാമ കേരളം രാജ്യസ്യ നൂതന മുഖ്യമന്ത്രിരൂപേണ ഘോഷിതം.

0: ङ्गणे पंजाब किंग्स दलम अद्य मुंबई इंडियंस दलम सम्मुखीकरिष्यति। क्रीडायाः आरम्भः सायं सार्ध सप्तवादने भविष्यति। अन्ते मुख्यवार्ताः पुनः एकवारम्। वैश्विक अनिश्चिततायाः आर्थिक समाह्वानानां च मध्ये ब्रिक्सदेशाः रचनात्मिकां भूमिकां निर्वहन्तीति भारतेन दृढतया प्रतिपादितम्। श्वः प्रधानमन्त्रिणः नरेन्द्रमोदिनः आबुधाबी यात्रायाः समये भारत यूएई देशौ द्वैपाक्षिक सम्बन्धान् अग्रिमस्तरे नेतुं सज्जते स्तः। कांग्रेस दलस्य नेता वी डी सतीशन वर्यः केरलम् राज्यस्य मुख्यमन्त्री भविष्यति इति वार्ताः।
1: സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. പുതിയ മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകൾ സജീവം. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും. സംസ്ഥാനം നേരിടുന്ന വെല്ലുവിളികളെ ചെറുക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. യുഎഇ ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് SSLC ഫലപ്രഖ്യാപനം നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ ചുമതലയേൽക്കും. തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. അതേസമയം കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം അല്പസമയത്തിനകം ആരംഭിക്കും. യോഗത്തിനുശേഷം വി ഡി സതീശൻ ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള അവകാശവാദം ഉന്നയിക്കുമെന്നാണ് സൂചന. അതേസമയം പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും. CPIM സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. കേരളം നേരിടുന്ന വെല്ലുവിളികളെ ചെറുക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. പുതുയുഗം സൃഷ്ടിക്കാൻ UDF ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിനുശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾ വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചതെന്നും അവരോടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും ശ്രീ സതീശൻ വ്യക്തമാക്കി. പ്രതിപക്ഷത്തിന്റെയും ജനങ്ങളുടെയും പൂർണ്ണ സഹകരണവും അദ്ദേഹം അഭ്യർത്ഥിച്ചു.
3: കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചത്. ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി ഞങ്ങൾ ചെയ്തു തീർക്കും. കഠിനാധ്വാനം ചെയ്ത് പൂർണമായ അർപ്പണബോധത്തോടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ, കേരളത്തെ മാറ്റിയെടുക്കാൻ, പുതിയ ഒരു കേരളത്തെ സൃഷ്ടിക്കാൻ, ഒരു പുതുയുഗത്തിന് തുടക്കമിടാൻ ഞങ്ങൾ എല്ലാവരും ചേർന്ന് കഠിനാധ്വാനം ചെയ്യും.
2: 61-ാം വയസ്സിലാണ് വി ഡി സതീശൻ കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ അദ്ദേഹം പറവൂരിൽ തുടർച്ചയായി മികച്ച വിജയം നേടിയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലെ നിർണായക സ്വാധീനമായി മാറിയത്. വിശദാംശങ്ങളിലേക്ക്.
4: എറണാകുളം ജില്ലയിലെ നെട്ടൂരിൽ വടച്ചേരി ദാമോദര മേനോന്റെയും വി വിലാസിനി അമ്മയുടെയും മകനായി 1964 മെയ് 31-ന് വി ഡി സതീശൻ ജനിച്ചത്. നെട്ടൂരിലും പനങ്ങാട്ടും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം തേവര സേക്രഡ് ഹാർട്ട് കോളേജ്, തിരുവനന്തപുരം ലോ അക്കാദമി, ഗവൺമെന്റ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി. കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSU ചുമതലകൾ വഹിച്ച സതീശൻ KPCC വൈസ് പ്രസിഡന്റ് പദവി ഉൾപ്പെടെ കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു. 2001-ലാണ് പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആദ്യമായി നിയമസഭയിലെത്തിയത്. തുടർന്ന് തുടർച്ചയായി 5 തിരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം വിജയം നേടി. 2021-ൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ നിന്നും 20,600 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പി ഡി സതീശൻ വിജയിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് പ്രവർത്തകർ. സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിജയാഹ്ലാദ പ്രകടനങ്ങൾ നടന്നു. അതേസമയം നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ AK ആന്റണിയെ സന്ദർശിച്ചു. തിരുവനന്തപുരത്തെ വസതിയിലെത്തിയാണ് സന്ദർശിച്ചത്. ജനവിധിയെ അംഗീകരിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റേതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഘടകകക്ഷികളുടെ അഭിപ്രായം ഒന്നിലധികം തവണ തേടിയതായും ജനാധിപത്യപരമായ എല്ലാ പ്രക്രിയകളും പൂർത്തിയാക്കിയാണ് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമെന്നും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇനി കൂടുതൽ സജീവമാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
5: മെയ് 4 ശേഷം തിരുവനന്തപുരത്തും ഡൽഹിയിലും നടത്തിയ തുടർച്ചയായ ചർച്ചകൾക്ക് ഒടുവിലാണ് കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി വി ഡി സതീശൻ നിശ്ചയിക്കുന്ന തീരുമാനം കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം ഇന്ന് പ്രഖ്യാപിച്ചത്. നിയമസഭാ കക്ഷി നേതാവായി ഔപചാരികമായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഗവർണറെ സന്ദർശിക്കുന്ന നേതാക്കൾ മന്ത്രിസഭ രൂപീകരിക്കാൻ ഔപചാരികമായി ആവശ്യം ഉന്നയിക്കും. പുതിയ മന്ത്രിസഭയിലെ അംഗങ്ങളെയും വകുപ്പുകളെയും കുറിച്ചുള്ള ചർച്ചകൾ ഇനി സജീവമാകും.
2: UAE ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. അബുദാബി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നാളെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സഹകരണം, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ തുടങ്ങിയവ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി യോബ് എട്ടനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് പ്രഖ്യാപനം നടത്തുക. സെക്രട്ടേറിയറ്റ് PR ചേംബറിലാണ് ഫലപ്രഖ്യാപനം നടക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. ശനിയാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദം നിലനിൽക്കുന്നു. ഇതിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. അതേസമയം കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. നിയുക്ത വനിതാ MLA ആദരവായി വനിതാ ഉപഭോക്താക്കൾക്ക് സാധനങ്ങളിൽ വിലക്കുറവ് നൽകി സപ്ലൈകോ. വിമൻസ് 11 എന്ന പേരിലാണ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 11 വനിതാ ജനപ്രതിനിധികൾക്ക് ആദരവ് നൽകുന്ന പദ്ധതിക്ക് സപ്ലൈകോ തുടക്കം കുറിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
7: നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 11 വനിതാ ജനപ്രതിനിധികൾക്ക് ആദരവായി വനിതാ ഉപഭോക്താക്കൾക്ക് 11 ഉൽപ്പന്നങ്ങൾക്ക് 11 ദിവസത്തേക്ക് 11% വിലക്കിഴിവാണ് സപ്ലൈകോ നൽകുന്നത്. വിമൻസ് 11 എന്ന പേരിട്ട പദ്ധതിക്ക് തുടക്കം കുറിച്ചതാകട്ടെ ഈ മാസം 11-ാം തീയതിയും. തിരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങളാണ് വനിതാ ഉപഭോക്താക്കൾക്ക് 11% വിലക്കിഴിവിൽ നൽകുന്നത്. സംസ്ഥാനത്തെ എല്ലാ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും മാവേലി സ്റ്റോറുകളിലും വനിതാ ഉപഭോക്താക്കൾക്ക് ഈ വിലക്കിഴിവ് ലഭിക്കുമെന്ന് സപ്ലൈകോ അധികൃതർ അറിയിച്ചു.
2: ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിച്ചു. ഇടവം 1 നാളെ രാവിലെ 5 നട തുറക്കും. പൂജകൾ പൂർത്തിയാക്കി 19 രാത്രി 10 നടയടയ്ക്കും. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആന്റ് ടെക്നോളജിയിലെ 42-ാമത് വാർഷിക ബിരുദദാനവും 9-ാമത് ജി പാർത്ഥസാരഥി സ്മാരക പ്രഭാഷണവും ശനിയാഴ്ച നടക്കും. അച്യുതമേനോൻ സെന്റർ ഫോർ ഹെൽത്ത് സയൻസ് സ്റ്റഡീസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ മുഖ്യാതിഥിയാകും. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധരംശാലയിൽ രാത്രി 7:30 മത്സരം. 3-ാം ഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രാജ്യത്തെ 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നടപ്പിലാക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ഝാർഖണ്ഡ്, കർണാടക, മഹാരാഷ്ട്ര, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാന്റ്, ഒഡീഷ, പഞ്ചാബ്, സിക്കിം, ത്രിപുര, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് 3-ാം ഘട്ടത്തിൽ വോട്ടർ പട്ടിക പുതുക്കുന്നത്. ഡൽഹി, ചണ്ഡിഗഡ്, ദാദ്രാനഗർ ഹവേലി ആന്റ് ഡാമൻ ഡിയു എന്നിവയാണ് പട്ടികയിലുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 790 പോയിന്റ് നേട്ടത്തിൽ 75,399, നിഫ്റ്റി 277 പോയിന്റ് ഉയർന്ന് 23,689 വ്യാപാരം അവസാനിച്ചു. സ്വർണവില കൂടി. പവന് 240 രൂപ വർദ്ധിച്ച് 119,040 രൂപയും ഗ്രാമിന് 14,880 രൂപയുമാണ് ഇന്നത്തെ വില. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. റഷ്യ, ഇറാൻ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ മന്ത്രിമാർ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ചായിരുന്നു സന്ദർശനം. രാജ്യത്ത് അസംസ്കൃത എണ്ണ, പാചകവാതകം, പ്രകൃതിവാതകം എന്നിവയുടെ ലഭ്യത ഉറപ്പുവരുത്താൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയ വിശദീകരണ യോഗത്തിൽ പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും.

0: കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. പുതിയ മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകൾ സജീവം, പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും. സംസ്ഥാനം നേരിടുന്ന വെല്ലുവിളികളെ ചെറുക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. UAE ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് SSLC ഫലപ്രഖ്യാപനം നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി സന്ധ്യാഗീതം. പി ഭാസ്കരൻ രചിച്ച് ബാബുരാജ് ഈണം പകർന്ന് PB ശ്രീനിവാസ് പാടിയ ഗാനമാണ് ഇന്ന് സന്ധ്യാഗീതത്തിലാദ്യം. ചിത്രം കണ്ടം വെച്ച കൂട്ട്.

സന്ധ്യാഗീതത്തിൽ ഒരു ഗാനം കൂടി. പി ഭാസ്കരന്റെ വരികൾക്ക് MS ബാബുരാജിന്റെ സംഗീതം. ഉമ്മ എന്ന ചിത്രത്തിൽ ജിക്കി പാടിയത്.

0: സന്ധ്യാഗീതം സമാപിച്ചു. ആകാശവാണി ഇപ്പോൾ കേൾക്കാം.
1: വയനും വേണം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. നഷ്ടപ്പെട്ട ധനം നമുക്ക് അധ്വാനത്തിലൂടെ വീണ്ടെടുക്കാം. പക്ഷേ നഷ്ടപ്പെട്ട നിമിഷങ്ങൾ പ്രപഞ്ചത്തിലെ സകല സമ്പത്ത് കൊടുത്താലും തിരികെ ലഭിക്കാറില്ല. സമയം ആരെയും കാത്തിരിക്കാറില്ല, എന്നാൽ സമയത്തെ ബഹുമാനിക്കുന്നവനെ ലോകം കാത്തിരിക്കും. അതിനാൽ നാളെയെ കാത്തു നിൽക്കാതെ ഓരോ നിമിഷവും അർത്ഥവത്തായി ജീവിച്ചു തീർക്കുക. ഓരോ സെക്കൻഡിനും അതിന്റേതായ വിലയുണ്ട്. അത് തിരിച്ചറിയുന്നിടത്താണ് ജീവിതത്തിന്റെ വിജയം തുടങ്ങുന്നത്. ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി മഞ്ഞൾ കൃഷിയെക്കുറിച്ചാണ്. അതിനു മുൻപ് ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: ഏത് പ്രായത്തിലുള്ള കോഴികളിലാണ് പ്രധാനമായും വെളുത്ത വയറിളക്കം ഉണ്ടാകുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. മഞ്ഞൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. ആഹാരം പാചകം ചെയ്യുമ്പോൾ മഞ്ഞൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അത് ആഹാരത്തിലെ വിഷാംശം ഇല്ലാതാക്കുമെന്നാണ് പറയപ്പെടുന്നത്. കരളിന്റെ ആരോഗ്യത്തിന് മഞ്ഞൾ അത്യുത്തമമാണ്. കൂടാതെ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും മഞ്ഞൾ ചേർക്കുന്നുണ്ട്. മഞ്ഞൾ തേച്ചുള്ള കുളി പ്രധാനമാണ്. അത് ശരീരകാന്തി വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ അങ്ങനെ മഞ്ഞളിന്റെ ഗുണങ്ങൾ നിരവധിയാണ്. എന്തിനാണ് മഞ്ഞളിനെ പറ്റി ഇത്രയധികം പറയുന്നത് എന്നാവും അല്ലേ? ഇന്ന് നമുക്ക് മഞ്ഞളിന്റെ കൃഷി രീതിയെക്കുറിച്ചും എങ്ങനെ അതിലൂടെ കൂടുതൽ വരുമാനമുണ്ടാക്കാമെന്നൊക്കെ നോക്കാം. വെള്ളായണി കാർഷിക കോളേജിലെ തോട്ടവിള, സുഗന്ധവിള, ഔഷധ സസ്യ, സുഗന്ധദ്രവ്യ വിള വകുപ്പ് പ്രൊഫസറും ഹെഡുമായ ഡോക്ടർ ദീപ എസ് നായറാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. ഡോക്ടർ ദീപ എസ് നായറുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ ദീപ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു
1: ഡോക്ടർ ദീപ. മഞ്ഞൾ കൃഷിയെക്കുറിച്ച് സംസാരിക്കുമ്പം നമ്മുടെ സംസ്ഥാനത്ത് ഇതിന്റെ അനുയോജ്യമായ കാലാവസ്ഥയും ക്ലൈമറ്റും ആണല്ലേ?
2: മഞ്ഞൾ കൃഷി നന്നായിട്ട് വളരുന്ന ഒരു കാലാവസ്ഥയാണ് നമുക്ക് ഉള്ളത്. സാധാരണഗതിയിൽ ചൂടുള്ളതും അന്തരീക്ഷ ഈർപ്പം കൂടുതലുള്ളതുമായിട്ടുള്ള മഴയും ലഭിക്കുന്ന ഒരു കാലാവസ്ഥയാണ് മഞ്ഞൾ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത്. നടുന്ന സമയത്ത് മിതമായും വളരുന്ന സമയത്ത് സമൃദ്ധമായും മഴ ആവശ്യം വരുന്നു. എന്നാൽ വിളവെടുക്കുന്ന സമയത്ത് മഴ ഉണ്ടാവാതിരിക്കുകയും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുകയും ചെയ്യുന്ന കാലാവസ്ഥയാണ് മഞ്ഞൾ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത്.
1: അതനുസരിച്ച് നടാനുള്ള സമയം ഇപ്പോഴാണ്.
2: അതുകൊണ്ട് തന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് സാധാരണയായി മഞ്ഞൾ കൃഷി ആരംഭിക്കുന്നത്.
1: മഞ്ഞൾ നടാൻ വേണ്ടി നടിൽ വസ്തുവായിട്ട് റൈസോംസ് ആണ്.
2: റൈസോം അല്ലെങ്കിൽ പ്രകന്ധങ്ങൾ പറയുന്ന ഭാഗമാണ് നമ്മൾ മഞ്ഞൾ കൃഷിക്കായി ഉപയോഗിക്കുന്നത്. ഇതിന് രണ്ട് തരത്തിലുള്ള പ്രകന്ധങ്ങളാണ് ഉള്ളത്. ഒന്ന് മദർ റൈസോം അല്ലെങ്കിൽ

0: അതിൽ കണ്ട പിന്നെ ഫിംഗർ റൈസും ലഘു പകന്തങ്ങളെന്നും അതിന് പറയുന്നുണ്ട്. ഈ രണ്ട് രീതിയിലുള്ള വിത്തുകളും നമുക്ക് നടുവാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്.
1: അപ്പൊ ഇത് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട വല്ല കാര്യങ്ങളുണ്ടോ ഈ നടിൽ വസ്തു തിരഞ്ഞെടുക്കുമ്പോൾ?
0: നമ്മൾ നടിൽ വസ്തു തിരഞ്ഞെടുക്കുമ്പോൾ രോഗകീടബാധയില്ലാത്ത മുഴുപ്പുള്ള പകന്തങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത്. കുർക്കുമിൻ എന്ന സംയുക്തമാണ്

0: ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഇനങ്ങൾ ഏതൊക്കെയാണ്?
1: നാടൻ ഇനങ്ങളായ തെക്കൂർപേട്ട, സുഗന്ധം, ഈറോഡ് ലോക്കൽ, മൂവാറ്റുപുഴ കർഷകർ സാധാരണയായി നടാറുണ്ട്. ഇത് കൂടാതെ ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ഉൽപാദനശേഷി കൂടുതലുള്ളതും ഗുണമേന്മയുള്ളതുമായിട്ടുള്ള മഞ്ഞൾ ഇനങ്ങളും ലഭ്യമാണ്. കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് ഉരുത്തിരിച്ചെടുത്ത ഗാന്ധി, ശോഭ, വർണ്ണ, സോന എന്നിവയും കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. ഇതിന് അത്യുൽപാദന ശേഷിയും ഗുണമേന്മയും ഏറെയുണ്ട്. അതുപോലെ തന്നെ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും വികസിപ്പിച്ചെടുത്ത IASR പ്രഭ, പ്രതിഭ, ആലപ്പി സുപ്രീം, കേദാരം എന്നിവയൊക്കെ തന്നെ വളരെ ഗുണമേന്മയുള്ളതും നടാനായി ഉപയോഗിക്കാവുന്നതുമാണ്.
0: നല്ല നടീൽ വസ്തു വേണമെങ്കിൽ അതിന്റെ സംഭരണം നല്ലതാവണമല്ലോ. നമ്മൾ സംഭരിച്ച് വെക്കുന്ന മഞ്ഞളല്ലേ അടുത്ത വർഷം നമ്മൾ നടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
1: മഞ്ഞളിന് നല്ല ബീജ അങ്കുരണ ശേഷി ഉറപ്പുവരുത്തുന്നതിന് തണലുള്ള സ്ഥലത്ത് കുഴിയെടുത്ത് സംഭരിക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞതുപോലെ നല്ല മുഴുത്തതും രോഗബാധ ഇല്ലാത്തതുമായ വിത്ത് വേണം സംഭരിക്കാനായി തെരഞ്ഞെടുക്കാൻ. 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ലായനി തയ്യാറാക്കി അതിൽ 30 മിനിറ്റ് വിത്ത് മുക്കി വെച്ച ശേഷം തണലത്ത് ഉണക്കിയെടുത്താണ് നമ്മൾ സംഭരിക്കേണ്ടത്. ഇതിനായി തണലുള്ള സ്ഥലങ്ങളിൽ കുഴികളെടുത്ത് നമുക്ക് വിത്ത് സംഭരിക്കാവുന്നതാണ്. കുഴിയുടെ അടിഭാഗത്ത് ചാണകവും ചെളിയും കൊണ്ട് മെഴുകി അതിന്റെ മുകളിൽ 5 സെന്റിമീറ്റർ ഖനത്തിൽ മണലോ അല്ലെങ്കിൽ അറക്കപ്പൊടിയോ ഇട്ട് അതിനുശേഷം അതിന്റെ മുകളിൽ പ്രകന്ധങ്ങൾ അടുക്കി വെച്ച് നമുക്ക് ഇത് സംഭരിക്കാവുന്നതാണ്. ഇത് സംഭരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുഴികളിൽ വായുസഞ്ചാരം ഉറപ്പാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ കുഴി മുഴുവൻ നടക്കാതെ കുറച്ച് സ്ഥലം ഒഴിച്ചിട്ടതിന് ശേഷം വേണം നമ്മളിത് തെങ്ങോല കൊണ്ടോ അതല്ലെങ്കിൽ ചെറിയ പലകൾ കൊണ്ടോ മൂടി വയ്ക്കാം. ഇതൊന്നും ഇല്ലാതെ നമുക്ക് സംഭരിക്കാനായി തണലുള്ള സ്ഥലങ്ങളിൽ, നിരപ്പായ സ്ഥലങ്ങളിൽ മൂടിയിട്ട് വേണമെങ്കിലും സംഭരിക്കാവുന്നതാണ്. കുറച്ച് മാത്രമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ സംഭരിക്കാവുന്നതാണ്.
0: സംഭരിച്ച മഞ്ഞൾ നടുന്നതിന്റെ മുന്നേ നമ്മൾ അതിനെ പരിചരണം വല്ലതും ചെയ്യണോ, ട്രീറ്റ്മെന്റ് വല്ലതും?
1: നടുന്നതിന് മുന്നേയും സ്യൂഡോമോണാസ് ലായനിയിൽ 20 ഗ്രാം ഒലിറ്റർ എന്ന തോതിൽ ഉണ്ടാക്കിയെടുത്ത സ്യൂഡോമോണാസ് ലായനിയിൽ മുക്കി വെച്ചതിന് ശേഷം നടുന്നതാണ് ഉത്തമം.
0: ഇതിന്റെ സ്പേസിംഗ് ഒക്കെ എങ്ങനെയാണ്?
1: ഇത് നടുന്നത് സാധാരണ നമ്മൾ കുറച്ച് ഉയരത്തിലാണ് ഇതിന്റെ തടം എടുക്കേണ്ടത്. സാധാരണഗതിയിൽ വെള്ളം ഒരു രീതിയിലും കെട്ടി നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ തടം 30 സെന്റിമീറ്റർ ഉയരത്തിലാണ് സാധാരണ എടുക്കുന്നത്. 3 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള തടങ്ങളാണ് സാധാരണഗതിയായി മഞ്ഞൾ കൃഷിക്ക് നമ്മൾ എടുക്കേണ്ടത്. അതിൽ 25 സെന്റിമീറ്റർ ചെടികൾ തമ്മിലും വരികൾ തമ്മിലും വരുന്ന രീതിയിൽ ചെറു കുഴികൾ എടുത്ത് അതിനകത്ത് വളക്കൂട്ട് ഇട്ടതിന് ശേഷം പ്രകന്ധങ്ങൾ വെക്കുകയാണ് ചെയ്യുന്നത്. 20 മുതൽ 25 ഗ്രാം ഉള്ള പ്രകന്ധങ്ങളാണ് സാധാരണയായി നമ്മൾ നടവാൻ ഉപയോഗിക്കുന്നത്. ഇതിനായി 1 സെന്റിന് 80 കിലോ ചാണകം, 15 കിലോ പണിയിര കമ്പോസ്റ്റ്, 8 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 4 കിലോഗ്രാം ചാരം, 500 ഗ്രാം രാജ്ഫോസ്, 200 ഗ്രാം പൊട്ടാഷ് എന്നിവ ചേർത്ത് വളക്കൂട്ട് തയ്യാറാക്കാം. 20 മുതൽ 25 ഗ്രാം വീതമുള്ള പ്രകന്ധങ്ങൾ ഉപയോഗിക്കണം ഞാൻ പറഞ്ഞു. അത് മുളകൾ മുകളിലേക്ക് വരത്തക്ക വണ്ണം വേണം ഈ കുഴികളിൽ വെക്കുവാനുള്ളത്. എന്നിട്ട് അതിനെ മണ്ണിട്ട് മൂടണം. അതിനുശേഷം പച്ചിലകൾ കൊണ്ട് പുതയിടണം. ഈ തടങ്ങളിൽ 2 മാസം കഴിഞ്ഞ് കള നീക്കി 1 സെന്റിന് 260 ഗ്രാം യൂറിയയും 200 ഗ്രാം പൊട്ടാഷ്യം ചേർത്ത് മണ്ണ് കയറ്റി വീണ്ടും പച്ചിലയിട്ട് പുതയിട്ട് കൊടുക്കണം. കളയുടെ തോതനുസരിച്ച് 4ാം മാസത്തിലും 5ാം മാസത്തിലും കള നീക്കം ചെയ്യേണ്ടതാണ്.
0: രോഗങ്ങളും കീടങ്ങളും ഒക്കെ മഞ്ഞളിനെ അധികമായിട്ട് ബാധിക്കാറുണ്ട്?
1: സാധാരണ രോഗങ്ങളും കീടങ്ങളും ഒക്കെ വളരെ കുറവായിട്ടുള്ളൊരു വിളയാണ് മഞ്ഞൾ. കാര്യമായ രോഗങ്ങളോ കീടങ്ങളോ ഇതിനെ ബാധിക്കാറില്ല. പക്ഷേ ചില സമയത്ത് തണ്ടുതുരപ്പൻ പുഴുക്കളിൽ കാണാറുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ജൈവികമായി അതിനെ നിയന്ത്രിക്കണമെങ്കിൽ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ കൃത്യമായി പരിപാലിച്ചുകൊണ്ടിരുന്നാൽ വരാതെ നമുക്ക് സൂക്ഷിക്കാം. 15 ദിവസത്തിലൊരിക്കൽ 0.5% വീര്യമുള്ള വേപ്പെണ്ണ മിശ്രിതം കൊടുത്തുകൊണ്ടിരുന്നാൽ വരാതെ നമുക്ക് നോക്കാൻ പറ്റും. അത് വന്ന് പോയി കഴിയുകയാണെങ്കിൽ പിന്നെ നമുക്ക് കെമിക്കൽ കൺട്രോളിൽ തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. അതിനായി ക്ലോറാൻട്രിനിപ്പോൾ എന്ന് പറഞ്ഞ കീടനാശിനി 2 ml 10 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ 0.2 ml 1 ലിറ്റർ വെള്ളത്തിൽ
0: കീടനാശികളാണ്.
1: അത് ഇതിന്റെ കടയ്ക്കലാണ് സാധാരണ ഇതിന്റെ ഇത് വരുന്നത്. ആ സ്ഥലത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും മണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതായിട്ട് വരും.
0: മഞ്ഞൾ ഇടവേളയായിട്ടും ചെയ്യാറുണ്ടല്ലോ കർഷകർ, അല്ലെ? അങ്ങനെ

0: ചെയ്താലും വിള നല്ലപോലെ
1: വെള്ളം
0: കിട്ടും.
1: നല്ല പോലെ തന്നെ കിട്ടും. പഴമുറകളിലൊന്നും വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ തന്നെയാണ് ഇതിന് കൊടുക്കേണ്ട പോഷകങ്ങൾ അതുപോലെ കൊടുക്കണമെന്ന് മാത്രം.
0: പിന്നെ പറഞ്ഞ മാതിരി നമ്മൾ ആദ്യം തന്നെ നല്ല പ്രകടനങ്ങൾ നോക്കിയെടുത്ത് നട്ടാൽ നമുക്ക് നല്ല
1: അതെ
0: വിള
1: അതെ
0: കിട്ടും,
1: അതെ.
0: ഇനങ്ങളും
1: പിന്നെ
0: നല്ലത്.
1: ഇതിനകത്ത് സാധാരണ രീതിയിൽ നടുന്നത് നേരിട്ട് നമ്മൾ നിലത്തിലോട്ട് നടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന സാധനവും നടീൽ വസ്തുവും ഒരേ സാധനം തന്നെ ആയതുകൊണ്ട് നടീൽ വസ്തുവിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുവാനായി നമ്മൾ ഏക മുകുള പ്രജനന രീതി അവലംബിക്കാറുണ്ട്. അതിനായി നമ്മൾ പോട്രേകളിൽ മീഡിയം നിറച്ച് അതിൽ ഒരു മുകുളമുള്ള 5 to 8 grams ഉള്ള കഷ്ണങ്ങൾ അതിൽ നട്ടതിന് ശേഷം രണ്ടിലപ്പരവ് വരുന്ന സമയം 30 to 45 days ആകുമ്പോൾ അതിന് നമുക്ക് നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ തടവെടുത്ത് അതിലോട്ട് പറിച്ചു നടാവുന്നതാണ്.
0: നേരിട്ട് നടുമ്പോൾ നമുക്കൊരു 25 ഗ്രാം വരെയുള്ള
1: അതാണ്
0: പ്രകടനം
1: നമ്മൾ
0: വേണം.
1: എന്നത്. ഇതിപ്പം 5 gram മതി, ഏകദേശം 1/5 ആയിട്ട് തന്നെ ഇത് കുറഞ്ഞു വരും. അത്രമാത്രം നമ്മുടെ സീഡ് മെറ്റീരിയൽ അല്ലെങ്കിൽ
0: നടീൽ വസ്തു
1: നടീൽ വസ്തു
0: ലാഭിക്കാൻ സാധിക്കും.
1: ലാഭിക്കാൻ സാധിക്കും.
0: അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിന്റെ വിളവിന് വല്ലതും വ്യത്യാസം വരും?
1: ഇല്ല, മത്തിന് പോലെ തന്നെ വിളവ് ലഭിക്കുമെന്നതാണ് നമ്മുടെ പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്.
0: കർഷകർ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ?
1: കർഷകർ ഒരുപാട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഗ്രോ ബാഗിലും ഇപ്പം കൃഷി ചെയ്യാവുന്നതാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ പ്രകന്ധങ്ങൾ ഉപയോഗിച്ചും ഗ്രോ ബാഗിൽ കൃഷി ചെയ്യാം. അതുപോലെ ഈ തൈ ഉണ്ടാക്കിയും ഗ്രോ ബാഗിൽ കൃഷി ചെയ്യാം. ഇപ്പം പല വീടുകളിലും ആ രീതിയിൽ കൃഷി ചെയ്യുന്നത്.
0: ഇപ്പം മേഡം നമ്മുടെ അത്യുൽപാദന ശേഷിയുള്ള മഞ്ഞൾ ഇനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു. ഇപ്പൊ ഒരു ചെടിയിൽ നിന്ന് ശരാശരി എത്ര മഞ്ഞളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ ചെയ്താൽ?
1: 500 to 1 kg കിട്ടും.
0: പിന്നെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്താലും ഇതൊരു ലാഭകരമായി ചെയ്യാൻ പറ്റുന്ന
1: പറ്റുന്ന
0: കൃഷിയാണ്.
1: കൃഷി ഒരുപാട് പേരിപ്പോ അതിലോട്ട് ഇറങ്ങുന്നുണ്ട്. പിന്നെ അതിന്റെ പ്രോസസ്സിംഗ് ആണ് ഏറ്റവും കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അപ്പം പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഹാർവെസ്റ്റിംഗ് തൊട്ട് തുടങ്ങാം. അപ്പൊ നമ്മൾ ഇത്രയും സമയം പറഞ്ഞത് എങ്ങനെയാണ് ഇത് കൃഷി ചെയ്യുന്നത്. ഇപ്പൊ ഇനിയിപ്പോ ഹാർവെസ്റ്റിംഗ് അല്ലെങ്കിൽ വിളവെടുപ്പ് എന്ന് പറയുന്നത് ഇതമനുസരിച്ച് വിളവെടുപ്പ് കാലത്തിന് വ്യത്യാസം വരും. ചിലത് 7 മുതൽ 8 മാസം, ചില 8 to 9 മാസം, അങ്ങനെ ഓരോ ഇനമനുസരിച്ച് അതിന്റെ ഡ്യൂറേഷന് വ്യത്യാസം വരും. ഇതിന്റെ ഇലയും തണ്ടും ഒക്കെ ഉണങ്ങി തുടങ്ങുമ്പോഴാണ് ഇത് വിളവെടുക്കാൻ പാകമായി എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ആദ്യമായി മഞ്ഞൾ ഹാർവെസ്റ്റ് ചെയ്ത ഉടനെ തന്നെ അതിനെ കഴുകി മണ്ണും പൊടിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി, വേരുകൾ ഉണ്ടെങ്കിൽ ആ വേരുകൾ മുറിച്ച് മാറ്റി അതിനെ വൃത്തിയാക്കിയതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിനെ വേവിക്കുകയാണ്. അപ്പൊ വേവിക്കാതെ തന്നെയും അത് ഉണക്കിയെടുക്കാറുണ്ട് പല വീടുകളിലും. അപ്പൊ അതിന്റെ ഡിഫറൻസ് എന്ന് വെച്ചാൽ വേവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് കൂടുതൽ കാലം സൂക്ഷിക്കാൻ സാധിക്കും. അതിന്റെ നിറം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരും. അതിന്റെ രുചിയിലും വ്യത്യാസം വരും. നമ്മൾ വേവിക്കാതെ ഉപയോഗിക്കുന്ന മണ്ണിൽ ചെറിയ കുത്ത് കാണുന്നതായിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്, റിപ്പോർട്ട്സ് ഉണ്ട്. അപ്പൊ വേവിച്ചെടുക്കുന്ന മഞ്ഞളില് കുറച്ചുകൂടി ഷെൽഫ് ലൈഫ് കൂടുതൽ കാലം സൂക്ഷിക്കാനും അതിന്റെ കളർ നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ഉണങ്ങാനും ഉള്ള സമയവും കുറവാണ് മറ്റേതിനേക്കാൾ.
0: ഉണങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സ്റ്റെപ്പ് പൊടിച്ചെടുക്കാം.
1: ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ പോളിഷിംഗ് ചെയ്യാറുണ്ട്. വീട്ടിലുപയോഗിക്കുമ്പോൾ ചിലപ്പോൾ അത് ചെയ്യാതെ ചെയ്യുന്ന രീതിയുണ്ട്. അതല്ലെങ്കിൽ അതിനെ അതിന്റെ തൊലി കളയുന്ന ഒരു പ്രോസസ്സും കൂടെ ഉണ്ട്. കൂടുതൽ മഞ്ഞളുള്ള സ്ഥലങ്ങളിൽ മെഷീനിലാണ് ഈ പോളിഷിംഗ് ചെയ്യുന്നത്.
0: പോളിഷിംഗ് എന്ന് പറയുമ്പോൾ അതിന്റെ
1: തൊലി മാറ്റുന്നത് നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം കഴുകുന്നു, പിന്നെ വേവിക്കുന്നു, ഉണക്കുന്നു. ഉണക്കിയതിന് ശേഷമാണ് പോളിഷിംഗ് ചെയ്യുന്നത്.
0: പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റില് പൊടിക്കുന്നു.
1: അതിനുശേഷം
0: നമ്മുടെ ഇവിടെ സംസ്ഥാനത്ത് ആൾക്കാർ കുർക്കുമീനൊക്കെ എക്സ്ട്രാക്ട് ചെയ്യാറുണ്ടോ? അങ്ങനെ ആ സംരംഭത്തിലോട്ട് പോയിട്ടുണ്ടോ?
1: ചില പ്രൈവറ്റ് ഏജൻസീസ് ഉണ്ട് കുർക്കുമീൻ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എക്സ്ട്രാക്ഷൻ അത് അത്ര എളുപ്പമല്ലാത്തതുകൊണ്ട് തന്നെ വളരെ സ്കോപ്പുള്ള ഒരു ഏരിയ ആണെങ്കിൽ പോലും ഒരു എക്സ്ട്രാക്ഷൻ ലെവലിൽ വളരെ കുറവാണ് കേരളത്തിൽ നടക്കുന്നത്.
0: പക്ഷെ അത് മേഡം സൂചിപ്പിച്ച മാതിരി അതിന്റെ സാധ്യതകളുണ്ട്.
1: സാധ്യതകളുണ്ട്.
0: നമ്മൾ കേരളത്തിൽ മഞ്ഞൾ കൃഷി നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ച് ഒരു ചർച്ച ചെയ്ത് വളരെ നന്ദി.
1: താങ്ക് യു.
2: മഞ്ഞളിന്റെ കൃഷി രീതിയെയും എങ്ങനെ അതിലൂടെ മികച്ച ആദായം ഉണ്ടാക്കാമെന്നും ഒക്കെ മനസ്സിലായില്ലേ? മഞ്ഞള് നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ്. അതുകൊണ്ട് വീട്ടിലെങ്കിലും കുറച്ച് മഞ്ഞൾ കൃഷി തുടങ്ങാം. മഞ്ഞളിന്റെ കൃഷി രീതിയെക്കുറിച്ചൊക്കെ ഇതുവരെ പറഞ്ഞു തന്നത് വെള്ളായണി കാർഷിക കോളേജിലെ തോട്ടവിള, സുഗന്ധവിള, ഔഷധ സസ്യ, സുഗന്ധദ്രവ്യ വിള വകുപ്പ് പ്രൊഫസറും ഹെഡുമായ ഡോക്ടർ ദീപ എസ് നായറാണ്. ഡോക്ടർ ദീപ എസ് നായറുമായി സംസാരിച്ചത് ഷിബു ജോർജ്.

ഡോക്ടർ ദീപ എസ് നായരുടെ ഫോൺ നമ്പർ 9400443180. ഇനി ഒരു ഗാനം കേട്ടാലോ?

0: ഗാനം കേട്ടല്ലോ.
1: നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി.
2: കണ്ണുദോഷം മാറാൻ പാണൽ എന്ന ചെടി ശരീരത്തിലൊഴിഞ്ഞ് അടുപ്പിലിടുന്നത് പലരും ഇതിനകം ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. പാണലിന് സൂക്ഷ്മ കീടാണുക്കളെ നശിപ്പിക്കുവാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടുതന്നെ ഇപ്രകാരം ചെയ്യുന്നത് ദോഷകരമായ സൂക്ഷ്മജീവികളെ തുരത്താൻ സഹായിക്കുന്നു. കുളി കഴിഞ്ഞാൽ ആദ്യം പുറം തോർത്തുക എന്ന് പ്രായമായവർ നമ്മോട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണിത്. കുളി കഴിഞ്ഞ് ആദ്യം മുഖം തോർത്തിയാൽ മൂദേവി കുടിയേറും. എന്നാൽ ഇതിന് ശാസ്ത്രീയത ഉണ്ടെന്ന് പറയുന്നു. ശരീരത്തിൽ തണുപ്പ് സഹിക്കാൻ ശക്തി കുറഞ്ഞ ഭാഗമാണ് നട്ടെല്ല്. ഒരുപാട് തണുപ്പ് സഹിക്കുന്നത് നട്ടെല്ല് സംബന്ധമായ അസുഖങ്ങൾക്ക് കാരണമാകും എന്നതിനാലാണ് കുളി കഴിഞ്ഞാലുടൻ പുറം തോർത്തണം എന്ന് പറയുന്നത്. ആലിന് ചുറ്റും

0: ഏഴുവലം. ആൽമരം ധാരാളം ഓക്സിജൻ പുറപ്പെടുവിക്കുന്ന ഒരു സസ്യമാണ്. കൂടാതെ ഇതിന്റെ ഇലകൾ കാറ്റിൽ ഇളകിയാടുമ്പോൾ വായുവിൽ ധാരാളം സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കപ്പെടുമെന്നും പറയുന്നു. ഓരോ പ്രദക്ഷിണവും ഹൃദയാരോഗ്യത്തെ വർദ്ധിപ്പിക്കുകയും ധാരാളം ഓക്സിജൻ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. മാത്രമല്ല, ഈ മരത്തിന് ചില അവസ്ഥകളിൽ ക്രാസുലേഷൻ ആസിഡ് മെറ്റബോളിസം എന്ന ഒരു പ്രത്യേകതരം പ്രകാശ സംശ്ലേഷണം രാത്രികാലം നടത്താൻ കഴിയുമെന്നും ശാസ്ത്രലോകം പറയുന്നു.
1: നാളികേര വികസന ബോർഡ് നടപ്പിലാക്കുന്ന സുസ്ഥിര ഉൽപാദനക്ഷമത വർദ്ധനവിനുള്ള സമഗ്ര കേര വികസന പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. സംസ്ഥാനത്ത് നാളികേര കൃഷിയുടെ ഉൽപാദനവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിനൊപ്പം കേര കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. പുതുതായി രൂപീകരിക്കുന്ന കേര കർഷക കൂട്ടായ്മകൾക്കും ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷക ഉൽപാദക സംഘങ്ങൾക്കും ഈ പദ്ധതിയിലേക്ക് നേരിട്ട് അപേക്ഷിക്കാം. കൃഷിഭവനുകൾ, ICAR, KAU, KVK തുടങ്ങിയ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾക്കും നാളികേര വികസന ബോർഡിൽ സജീവ രജിസ്ട്രേഷനുള്ള കർഷക ഉൽപാദക ഫെഡറേഷനുകൾക്കും നാളികേര ഉൽപാദക കമ്പനികൾക്കും നാളികേര ക്ലസ്റ്റർ തിരഞ്ഞെടുത്ത് ഈ പദ്ധതി നടപ്പിലാക്കുവാനുള്ള ഏജൻസികളായി അപേക്ഷ നൽകാം. ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ഉൽപാദന വർധനവിനുള്ള പ്രവർത്തനങ്ങൾ, ശാസ്ത്രീയ പരിപാലന രീതികൾ എന്നിവ നടപ്പിലാക്കും. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ശുപാർശ ചെയ്തിട്ടുള്ള രാസജൈവ വളങ്ങളും വിതരണം ചെയ്യും. അതാത് പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ ഇടവിളകളുടെ നടീൽ വസ്തുക്കളും കർഷകർക്ക് നൽകും. ഈ പദ്ധതിയിലേക്ക് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 22 വൈകുന്നേരം 5 മണി വരെയാണ്.
2: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി.
3: കർഷകരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാന ക്ഷേമ പദ്ധതികളിലൊന്നാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ചുരുക്കത്തിൽ, PM കിസാൻ കൃഷി രാജ്യത്തിന്റെ അടിത്തറയാണെന്ന തിരിച്ചറിവിലാണ് ഈ പദ്ധതി നടപ്പിലാക്കപ്പെട്ടത്. ഈ പദ്ധതി പ്രകാരം യോഗ്യതയുള്ള ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് വർഷം 6,000 രൂപ ധനസഹായം നൽകുന്നു. ഈ തുക 2,000 രൂപ വീതം 3 ഗഡുക്കളായി നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാണ് കൈമാറുന്നത്. വിത്ത്, വളം, കീടനാശിനികൾ തുടങ്ങിയ കൃഷിയുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കായി ഈ സഹായം കർഷകർക്ക് ഏറെ പ്രയോജനകരമാണ്. PM കിസാൻ പദ്ധതിയുടെ ഏറ്റവും പ്രധാന പ്രത്യേകത നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം എന്ന സംവിധാനമാണ്. ഇടനിലക്കാരില്ലാതെ പൂർണമായും സുതാര്യമായി സഹായധനം കർഷകരുടെ അക്കൌണ്ടിലെത്തുന്നു. ഇതുവഴി കർഷകന്റെ ആത്മവിശ്വാസവും സാമ്പത്തിക സ്വാതന്ത്ര്യവും വർദ്ധിക്കുന്നു. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുവാൻ കർഷകർ അവരുടെ ഭൂമി സംബന്ധമായ രേഖകളും ആധാർ നമ്പറും ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും ശരിയായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടാതെ EKYC പൂർത്തിയാക്കുന്നതും അനിവാര്യമാണ്. ഇതിലൂടെ അർഹരായ കർഷകർക്ക് സമയബന്ധിതമായി ആനുകൂല്യം ലഭ്യമാകുന്നു. PM കിസാൻ ഒരു വലിയ തുക നൽകുന്ന പദ്ധതിയല്ലെങ്കിലും കർഷകർക്ക് സ്ഥിരമായി ഒരു സാമ്പത്തിക പിന്തുണയായി ഇത് പ്രവർത്തിക്കുന്നു. വിളവെടുപ്പിന് മുൻപ് ആവശ്യമായ ചെലവുകൾ നേരിടാൻ ഈ സഹായം സഹായകമാകുന്നു. അതോടൊപ്പം കൃഷിയിൽ തുടർന്ന് നിൽക്കുവാനുള്ള പ്രചോദനവും ഇത് നൽകുന്നു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകന്റെ അധ്വാനത്തോടുള്ള രാഷ്ട്രത്തിന്റെ ആദരത്തിന്റെ പ്രതീകമാണ്. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ഉറപ്പാക്കാൻ മുന്നോട്ട് വരണം. കർഷകൻ ശക്തനായാൽ രാജ്യം ശക്തമാകും എന്ന സന്ദേശം ഈ പദ്ധതിയിലൂടെ നമുക്ക് ഉറപ്പിക്കാം.
4: കേരള കാർഷിക സർവകലാശാല പുറപ്പെടുവിച്ച ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. കാലവർഷത്തിൽ ജാതിത്തോട്ടങ്ങളിൽ ക്രമാതീതമായി ഇലകൊഴിച്ചിൽ കണ്ടുവരാറുണ്ട്. 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം മുൻകരുതൽ എന്ന നിലയ്ക്ക് തളിക്കാവുന്നതാണ്. കോപ്പർ ഓക്സി ക്ലോറൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിന് എന്ന കണക്കിൽ നേർപ്പിച്ച് തളിക്കുന്നതും ചുവട്ടിൽ ഒഴിക്കുന്നതും ഈ രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും. കൊമ്പൻ ജില്ലയുടെ ആക്രമണത്തിന് മുൻകരുതൽ എന്ന നിലയിൽ തെങ്ങിന്റെ മണ്ട വൃത്തിയാക്കി കൂമ്പോലയ്ക്ക് ചുറ്റുമുള്ള 2-3 ഓലക്കവിളുകളിൽ പാറ്റകുളി

0: 10 ഗ്രാം, അതായത് 4 എണ്ണം വെച്ച് മണൽ കൊണ്ട് മൂടുക. ഇത് 45 ദിവസം കൂടുമ്പോൾ ആവർത്തിക്കുക. വേപ്പിൻ പിണ്ണാക്ക് അല്ലെങ്കിൽ മരോട്ടി പിണ്ണാക്ക് 250 ഗ്രാം തുല്യ അളവിൽ മണലുമായി ചേർത്ത് കൂമ്പുകളുടെ കവിളുകളിൽ ഇടുക. തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിന് മുൻപും അത് കഴിഞ്ഞും 2 തവണയാണ് ഇത് ചെയ്യേണ്ടത്. ബാക്കുലോവൈറസ് ഒറിക്ടസ് എന്ന വൈറസ് കൊമ്പൻ ചെല്ലിയുടെ ജൈവിക നിയന്ത്രണത്തിന് ഉപയോഗിക്കാം. ഇതിനായി വൈറസ് രോഗബാധയേറ്റ ചെല്ലികളെ 1 ഹെക്ടറിൽ 10-15 എന്ന കണക്കിൽ തുറന്നുവിടുക. ഈ സമയത്ത് വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം ബാധിച്ച ഇലകൾ നീക്കം ചെയ്ത ശേഷം രോഗം നിയന്ത്രിക്കാനായി 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കാവുന്നതാണ്. തളിക്കുമ്പോൾ ഇലയുടെ 2 വശത്തും വീഴുന്നു എന്നുറപ്പാക്കണം. സ്യൂഡോമോണാസ് ബാക്ടീരിയ പൊടി 10 മുതൽ 20 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്. കുരുമുളക് തോട്ടങ്ങളിൽ ദ്രുതവാട്ടത്തിനെതിരെ മുൻകരുതലുകൾ എടുക്കണം. കുരുമുളകിന്റെ താങ്ങുമരങ്ങളുടെ ചില്ലകൾ വെട്ടിമാറ്റി തോട്ടത്തിൽ സൂര്യപ്രകാശം ലഭിക്കത്തക്ക വിധമാക്കണം. കൂടാതെ മണ്ണിൽ പടർന്നുകിടക്കുന്ന കുരുമുളക് വള്ളികൾ കൊമ്പ് നാട്ടി കെട്ടിവയ്ക്കണം. ദ്രുതവാട്ടം വന്ന ഉണങ്ങിയതും കേടുവന്നതുമായ വള്ളികൾ മുറിച്ചുമാറ്റി തീയിട്ട് നശിപ്പിക്കണം. ദ്രുതവാട്ടത്തിനെതിരെ ട്രൈക്കോഡെർമ എന്ന കുമിളിന്റെ കൾച്ചർ ഉപയോഗിക്കുന്നത് ഫലപ്രദമായിരിക്കും. 1 കിലോഗ്രാം ട്രൈക്കോഡെർമ, 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 90 കിലോഗ്രാം ഉണക്കിപ്പൊടിച്ച ചാണകം എന്നിവ ചേർത്ത് തണലുള്ളതും വെള്ളം കയറാത്തതുമായ സ്ഥലത്ത് കൂട്ടിക്കലർത്തി 2 ആഴ്ചയിടുക. ഇടയ്ക്ക് ഇളക്കിക്കൊടുക്കുകയും ചെറിയ ഈർപ്പം നിലനിർത്താനായി വെള്ളം തളിക്കുകയും വേണം. അതിനുശേഷം ഈ മിശ്രിതം ചെടിയുടെ ചുവട്ടിൽ ചേർത്തുകൊടുത്താൽ ദ്രുതവാട്ട രോഗം വരാതിരിക്കുന്നതിന് ഒരു പരിധിവരെ സഹായിക്കും. ഇതുകൂടാതെ 1 കിലോ സ്യൂഡോമോണാസ് 20 കിലോ ചാണകപ്പൊടിയുമായി കൂട്ടിക്കലർത്തി ഇട്ടുകൊടുക്കുന്നതും രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും.
1: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയട്ടെ. ചോദ്യം ഇതായിരുന്നു, ഏത് പ്രായത്തിലുള്ള കോഴികളിലാണ് പ്രധാനമായും വെളുത്ത വയറിളക്കം ഉണ്ടാകുന്നത്? ഉത്തരം, 3 ആഴ്ച വരെ പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളെയാണ് വെളുത്ത വയറിളക്കമെന്ന ഈ രോഗം കൂടുതലായി ബാധിക്കുന്നത്. വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 6950014 എന്ന വിലാസത്തിലോ വയലും വീടും AIR@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
2: വയലും വീടും

ಸಂಗೀತ ಸರಣಿ. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കർഷകരുടെ തോട്ടങ്ങളിലെ മണ്ണ് സാമ്പിൾ പരിശോധിച്ച് തയ്യാറാക്കുന്ന മണ്ണാരോഗ്യ കാർഡുകൾ കർഷകർക്ക് മണ്ണറിഞ്ഞ് കൃഷി ചെയ്യാൻ സഹായകമാണ്. കൃഷിഭവനുകളുമായി സഹകരിച്ച് മണ്ണ് പര്യവേക്ഷണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പഞ്ചായത്തുകളിലെയും ബ്ലോക്കുകളിലെയും മണ്ണ് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധിക്കുന്നതിനായി സംസ്ഥാന വ്യാപകമായി ക്യാമ്പയിനുകൾ നടത്തുന്നു. കർഷകരുടെ കൃഷിയിടങ്ങളിൽ സോയിൽ സർവേ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ മാതൃകാ പരീക്ഷണ കൃഷിത്തോട്ടം എന്ന പദ്ധതിയും നടപ്പിലാക്കി വരുന്നു. ഇതിലൂടെ കർഷകരുടെ തനതായ കാർഷിക മുറകൾ, മണ്ണ് പരിപാലന രീതികൾ എന്നിവയെ സോയിൽ സർവേയുടെ മണ്ണ് വിശകലനത്തിനനുസരിച്ചുള്ള മണ്ണാരോഗ്യ പരിപാലനവുമായി താരതമ്യം ചെയ്യാനും കർഷകർക്ക് ശാസ്ത്രീയമായ രാസവളപ്രയോഗവും ജൈവവളപ്രയോഗവും വഴി മികച്ച വരുമാനവും നല്ല വിളവും ലഭിക്കുന്നതിനും കാരണമാകുന്നു. സർക്കാർ തലത്തിലുള്ള വിവിധ പ്രദർശന മേളകളിൽ കർഷകർക്ക് മണ്ണറിവ് പ്രദർശനവും നടത്തുന്നു. തിരുവനന്തപുരത്ത് പാറോട്ടുകുണത്ത് കേന്ദ്ര മണ്ണ് വിശകലന ലാബിനോട് ചേർന്ന് വകുപ്പിന്റെ നേതൃത്വത്തിൽ സോയിൽ സർവേ വിഭാഗത്തിന് ഒരു മണ്ണ് പ്രദർശനശാലയുണ്ട്. മണ്ണിനെ അറിയാം മൊബൈലിലൂടെ എന്ന മൊബൈൽ ആപ്പ് വഴി മണ്ണിന്റെ പോഷകനില വേഗത്തിൽ അറിയാനും സാധിക്കും. ഇതുകൂടാതെ മണ്ണ് പര്യവേക്ഷണ വകുപ്പിന് സഞ്ചരിക്കുന്ന ഒരു മണ്ണ് പരിശോധന ലബോറട്ടറിയുമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471254176. ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ 1 ലോക ക്ഷീരദിനമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരം പട്ടത്തുള്ള ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ വച്ച് തിരുവനന്തപുരം ജില്ലയിലെ LP UP ഹൈസ്കൂൾ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. ചിത്രരചനാ മത്സരങ്ങൾ LP UP വിഭാഗങ്ങൾക്കും പെൻസിൽ ഡ്രോയിംഗ്, ഉപന്യാസ രചന, ഡയറി ക്വിസ് ഹൈസ്കൂൾ വിഭാഗത്തിനും മാത്രമായും നടത്തുന്നതാണ്. LP UP വിഭാഗങ്ങൾക്കായുള്ള ചിത്രരചനാ മത്സരം ഈ മാസം 21 രാവിലെ 10 മുതൽ 1 വരെയും ഹൈസ്കൂൾ വിഭാഗത്തിന് പെൻസിൽ ഡ്രോയിംഗ് മത്സരം അന്നേ ദിവസം ഉച്ചയ്ക്ക് 2 മുതൽ 5 വരെയും ഉണ്ടായിരിക്കുന്നതാണ്. ഈ മാസം 22 ഹൈസ്കൂൾ വിഭാഗത്തിന് രാവിലെ 10 മുതൽ 11 വരെ ഉപന്യാസ രചന, 12 മുതൽ 1 വരെ ഡയറി ക്വിസ് എന്നിവയും നടത്തുന്നതായിരിക്കും. പങ്കെടുക്കാൻ താൽപര്യമുള്ള വിദ്യാർത്ഥികൾ ഈ മാസം 19 വൈകുന്നേരം 4 മുൻപായി പരിശീലന കേന്ദ്രവുമായി ഫോൺ മുഖേനയോ നേരിട്ടോ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. ഫോൺ നമ്പർ ഇനി പറയാം: 0471244091. മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വരുന്നവർ സ്കൂൾ ഐഡന്റിറ്റി കാർഡ്, പ്രിൻസിപ്പലിന്റെ സാക്ഷ്യപത്രം എന്നിവ നിർബന്ധമായും കൊണ്ടുവരേണ്ടതാണ്. മഴക്കാലത്ത് റബ്ബറിനെ ബാധിക്കുന്ന ഇലരോഗങ്ങളായ അകാലിക ഇലകൊഴിച്ചിൽ, കൊളിറ്റോട്രിക്കം ഇലപ്പൊട്ട് രോഗം കൃത്യസമയത്ത് തൃശൂർ വെള്ളാനിക്കരയിലെ സെന്റർ ഫോർ ഇ ലേണിംഗിൽ വെള്ളായണി കാർഷിക കോളേജിൽ വിവിധ വിഷയങ്ങളിൽ ഈ മാസം 18 മുതൽ 30 വരെ നടത്തുന്ന പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 18 ചക്ക വിളവെടുപ്പാനന്തര സാങ്കേതിക വിദ്യകളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും എന്ന വിഷയത്തിലും, 21 ഫലവൃക്ഷങ്ങളിലെ കായിക പ്രജനന രീതികൾ എന്ന വിഷയത്തിലും, 23 നാളികേരത്തിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന വിഷയത്തിലും, 26 കുരുമുളക് കൃഷി എന്നതിലും, 30 ഇൻഡോർ സസ്യങ്ങൾ, ഇനങ്ങളും നടീൽ രീതികളും എന്നീ വിഷയങ്ങളിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8891154778. ഇനി കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,200 രൂപ, ആലപ്പുഴ 25,500, ചെങ്ങന്നൂർ 28,000, കോട്ടയം 28,500, പാല 26,900, എറണാകുളം 24,600, കൊച്ചി റെഡി 24,800, ആലുവ 26,300, വടക്കൻ പറവൂർ 26,400. കൊപ്ര ക്വിന്റലിന് കൊല്ലം 15,400, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരശ്ശി 21,850, എറണാകുളം 14,600, വടക്കൻ പറവൂർ 14,700. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 14,200 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ, എറണാകുളം, വടക്കൻ പറവൂർ എന്നിവിടങ്ങളിൽ 4,000 രൂപ. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിൻകര 22,000, അടൂർ 18,000, കായംകുളം 21,000, പുളിങ്കുന്ന് 24,000 രൂപ എന്ന നിരക്കിൽ വ്യാപാരം നടന്നു. കമ്പോള വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 54 മിനിറ്റും 56 സെക്കൻഡും. ഇനി അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. മുതിർന്ന കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയാവും. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് പൂർത്തിയായി. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിങ്കളാഴ്ച ഉണ്ടായേക്കും. സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്ത് CPIM സംസ്ഥാന സമിതി യോഗം. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആഗോള അസ്ഥിരതകൾക്കിടയിൽ ബ്രിക്സിന് ക്രിയാത്മകമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാനാകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. മുതിർന്ന കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയാവും. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിങ്കളാഴ്ച തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് പൂർത്തിയായി. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം ഗവർണറെ കണ്ട് MLA മാരുടെ പിന്തുണ കത്ത് കൈമാറും. 10 ദിവസത്തിലേറെ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ന്യൂഡൽഹിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന തീരുമാനം പ്രഖ്യാപിച്ചത്. നിയുക്ത മുഖ്യമന്ത്രിക്ക് ആവേശകരമായ സ്വീകരണമാണ് KPCC ആസ്ഥാനത്തടക്കം കോൺഗ്രസ് പ്രവർത്തകർ നൽകിയത്. സംസ്ഥാനത്തുടനീളം വിജയാഹ്ലാദ പ്രകടനങ്ങളും നടന്നു. എറണാകുളം നെട്ടൂർ സ്വദേശിയായ വി ഡി സതീശൻ 61-ാം വയസ്സിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. സ്കൂൾ കാലം മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന അദ്ദേഹം 2001 മുതൽ 2026 വരെ 6 തവണയാണ് എറണാകുളം ജില്ലയിലെ പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയത്. 2021 മുതൽ 2026 വരെയുള്ള കാലയളവിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. മന്ത്രിസ്ഥാനം 1 തവണ പോലും വഹിക്കാതെ നേരിട്ട് മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന നേതാവ് കൂടിയാണ് ശ്രീ വി ഡി സതീശൻ. KPCC വൈസ് പ്രസിഡന്റ് സ്ഥാനമടക്കം കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാന പദവികൾ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അഭിഭാഷകൻ കൂടിയായ അദ്ദേഹം മികച്ച വാഗ്മി എന്ന നിലയിലും ജനശ്രദ്ധ നേടിയിട്ടുണ്ട്. പുതിയ കേരളം സൃഷ്ടിച്ചെടുക്കാൻ കൂട്ടായ പ്രവർത്തനത്തിലൂടെയേ സാധിക്കൂ എന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള പൂർണ്ണ പിന്തുണ അഭ്യർത്ഥിക്കുന്നതായും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജനങ്ങൾ വലിയ ഉത്തരവാദിത്വമാണ് ഏൽപ്പിച്ചതെന്നും അവരോടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും ശ്രീ സതീശൻ വ്യക്തമാക്കി.
1: കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെ പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള പൂർണ്ണമായ പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കേരളത്തെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ, പുതിയ കേരളത്തെ സൃഷ്ടിക്കാൻ എല്ലാവരും ചേർന്നുള്ള പ്രവർത്തനത്തിനും മാത്രമേ കഴിയുകയുള്ളൂ. നല്ല ഒരു ടീം ഉണ്ടാകണം. കേരളത്തെ രക്ഷിക്കാനുള്ള ആ ടീം ബിൽഡ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി തീർച്ചയായും ഏറ്റെടുക്കും. ഹൃദയം നിറഞ്ഞ നന്ദി.
0: മുതിർന്ന CPIM നേതാവും സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. CPIM സംസ്ഥാന സമിതി യോഗത്തിലേതാണ് തീരുമാനം. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കമായി. ആഗോള അസ്ഥിരതകൾക്കിടയിൽ ബ്രിക്സിന് ക്രിയാത്മകമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാൻ സാധിക്കുമെന്ന് യോഗത്തിന് അധ്യക്ഷത വഹിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ഊർജ്ജം, ഭക്ഷ്യ രാസവള ലഭ്യത, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ വിവിധ രാജ്യങ്ങൾ നേരിടുന്ന വെല്ലുവിളി പരിഹരിക്കാൻ ബ്രിക്സ് കൂട്ടായ്മയ്ക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: Our discussions must advance sustainable development while upholding principles of equity and common but differentiated responsibilities. Technological advancements are reshaping the global landscape. It can be leveraged for good governance and inclusive growth. Peace and security remain central to the global order. Recent conflicts only underline the importance of dialogue and diplomacy. There is also a deeply shared interest in strengthening cooperation against terrorism.
0: ആഗോള തദ്ദേശ തലങ്ങളിലെ സുപ്രധാന വിഷയങ്ങളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചുമാണ് യോഗം ചർച്ച ചെയ്യുന്നത്. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്, ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി, ദക്ഷിണാഫ്രിക്കൻ വിദേശകാര്യമന്ത്രി റൊണാൾഡ് ലാമോല, ബ്രസീലിയൻ വിദേശകാര്യമന്ത്രി മൌറോ വിയാര എന്നിവർ ഇന്ന് പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു. ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് മുന്നോടിയായിട്ടായിരുന്നു കൂടിക്കാഴ്ചകൾ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ 3-ാം ഘട്ടം 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പിലാക്കാൻ തീരുമാനിച്ചു.

0: സമർപ്പിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ഝാർഖണ്ഡ്, കർണാടക, മഹാരാഷ്ട്ര, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാന്റ്, ഒഡീഷ, പഞ്ചാബ്, സിക്കിം, ത്രിപുര, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നിവയാണ് ഈ ഘട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങൾ. ഡൽഹി, ചണ്ഡിഗഡ്, ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും SIR നടപ്പാക്കും. വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പാക്കുന്നതിനായുള്ള സുപ്രധാനമായ ചുവടുവയ്പ്പാണ് ഇതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. 36.73 കോടി വോട്ടർമാരാണ് ഈ ഘട്ടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ ലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി പെട്രോളിയം മന്ത്രാലയം. ഗാർഹിക പാചകവാതക വിതരണം സാധാരണ നിലയിലാണെന്നും എവിടെയും ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. റിഫൈനറികൾ പരമാവധി ശേഷിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. സൊമാലിയിൽ നിന്ന് ഷാർജയിലേക്ക് പോകുന്നതിനിടെ ഒമാൻ തീരത്തിന് സമീപം മുങ്ങിയ MSV ഹാജി അലി എന്ന ഇന്ത്യൻ കപ്പലിലെ 14 ജീവനക്കാരെയും ഒമാൻ കോസ്റ്റ് ഗാർഡ് സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയതായി തുറമുഖ സെക്രട്ടറി മുകേഷ് മംഗൾ അറിയിച്ചു. ഇന്ത്യയിലേക്ക് 90,000 മെട്രിക് ടൺ LPGയുമായി രണ്ട് കപ്പലുകൾ ഇന്നലെ ഹോർമൂസ് കടന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ഒമാൻ തീരത്ത് ഇന്ത്യൻ പതാക വഹിച്ച കപ്പലിനു നേരെ ഇന്നലെയുണ്ടായ ആക്രമണം അംഗീകരിക്കാനാകാത്തതെന്ന് ഇന്ത്യ. വാണിജ്യ കപ്പലുകളെയും നാവികരെയും നിരന്തരം ലക്ഷ്യമിടുന്നത് ഖേദകരമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രസ്താവനയിൽ പറഞ്ഞു. കപ്പലിലുണ്ടായിരുന്ന എല്ലാ ഇന്ത്യക്കാരും സുരക്ഷിതരാണെന്ന് അറിയിച്ച അദ്ദേഹം ഇവരെ രക്ഷപ്പെടുത്തിയ ഒമാൻ അധികൃതർക്ക് നന്ദി രേഖപ്പെടുത്തി. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. നാളെ അബുദാബി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: ഇന്ത്യ UAE ബന്ധം കൂടുതൽ സുദൃഢമാക്കുക ലക്ഷ്യമിട്ട് നാളെ അബുദാബിയിലെത്തുന്ന പ്രധാനമന്ത്രി ഊർജ്ജ സഹകരണമടക്കം വിവിധ പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന അദ്ദേഹം വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് എട്ടനെയും സന്ദർശിക്കും. പ്രതിരോധം, സുരക്ഷ, ഗ്രീൻ ഹൈഡ്രജൻ, അർദ്ധചാലകം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടക്കും. തുടർന്ന് ഞായറാഴ്ച സ്വീഡനിലെത്തുന്ന ശ്രീ മോദി നിർമ്മിത ബുദ്ധി, സ്റ്റാർട്ടപ്പ്, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തും. തുടർന്ന് നോർവേയും ഇറ്റലിയും അദ്ദേഹം സന്ദർശിക്കും. ഇന്ത്യ നോർവേ വ്യവസായ ഗവേഷണ ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം 19 ഇറ്റലിയിലെത്തുന്ന ശ്രീ മോദി ഇറ്റാലിയൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. ടോസ് നേടിയ മുംബൈ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ധർമ്മശാലയിലാണ് മത്സരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും ബീജിംഗിൽ ഇന്ന് ചർച്ച നടത്തി. വ്യാപാരം, സാങ്കേതികവിദ്യ, പ്രാദേശിക സുരക്ഷ എന്നിവയിൽ നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങൾക്കിടയിലും സഹകരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ടായിരുന്നു കൂടിക്കാഴ്ച. ആഗോള ഊർജ്ജ ലഭ്യതയ്ക്കടക്കം തടസ്സം വരാതിരിക്കാൻ ഹോർമൂസ് കടലിടുക്ക് തുറന്നു തന്നെ ഇരിക്കണമെന്ന് ഇരുപക്ഷവും സമ്മതിച്ചതായി വൈറ്റ് ഹൌസ് അറിയിച്ചു. ഷീ ജിൻ പിങ്ങുമായുള്ള കൂടിക്കാഴ്ച നല്ല രീതിയിലാണ് പൂർത്തിയായതെന്ന് ട്രംപ് പ്രതികരിച്ചു. ശനിയാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് VD സതീശൻ കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയാവും. കോൺഗ്രസ് നിയമസഭാകക്ഷി യോഗം തിരുവനന്തപുരത്ത് പൂർത്തിയായി. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിങ്കളാഴ്ച ഉണ്ടായേക്കും. സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്ത് CPIM സംസ്ഥാന സമിതി യോഗം. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആഗോള അസ്ഥിരതകൾക്കിടയിൽ ബ്രിക്സിന് ക്രിയാത്മകമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാനാകുമെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

0: പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി യുവവാണി.

0: യുവവാണിയിൽ ദീർഘദൂര റണ്ണർ മനോജ് ആർഎസുമായി മൃദുൽ ജേക്കബ് നടത്തുന്ന അഭിമുഖം കേൾക്കാം.
1: നമസ്കാരം. ഇന്ന് നമ്മൾ യുവാണിയിൽ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഓട്ടക്കാരനെയാണ്. ഓട്ടക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടം എന്ന കായിക ഇനം ഒരു ജീവിതചര്യയായി സ്വീകരിച്ച വ്യക്തിയാണ് നമ്മളോടൊപ്പമുള്ളത്. സ്വാഗതം. ആദ്യമേ തന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ?
2: എൻ്റെ പേര് മനോജ് എന്നാണ്. ഞാൻ ഒരു പ്രൊഫഷണൽ റണ്ണറാണ്. ഞാൻ തുടങ്ങിയ കാലത്തിൽ ഞാൻ പ്രൊഫഷണലൊന്നും അല്ലായിരുന്നു. ഓട്ടത്തിനെക്കുറിച്ച് യാതൊരു വിവരമോ ഒന്നുമില്ലാതെ തുടങ്ങിയ ഒരാളായിരുന്നു. അതിനുശേഷം ഞാൻ ആദ്യം ഒരു ഇവൻറ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഓട്ടത്തിലോട്ട് കഴിവുണ്ടെന്ന് ഞാൻ സ്വന്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ തുടങ്ങിയ. അതിന് മുമ്പ് എൻ്റെ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് കോച്ചേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഓടാനുള്ള ഒരു ടാലൻ്റ് ഉണ്ട്, ഓടി നോക്കണമെന്ന്. അതിനുശേഷം ഓടി നോക്കി ഇന്റർ കോളേജ് മീറ്റിലെ തേർഡ് പൊസിഷൻ വന്നതിന് ശേഷമാണ് ഞാൻ ഓട്ടത്തിലോട്ട് വന്നത്.
1: മനോജ്, ഓട്ടത്തിലേക്ക് നമ്മൾ കൂടുതൽ കടക്കുന്നതിന് മുമ്പ് മനോജ് ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഓട്ടത്തിന് അല്ലാതെ പഠിക്കുകയാണോ ജോലി ചെയ്യുകയാണോ? അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും.
2: ഞാൻ ഡിഗ്രി ഇവിടെ ട്രിവാൻഡ്രത്ത് മാർവാനീസ് കോളേജിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് പി ജിക്ക് വേണ്ടിയിട്ടല്ല പോയത്, സത്യം പറഞ്ഞാൽ. അവിടെ പോയിട്ട് നന്നായിട്ട് സ്പോർട്സ് ചെയ്യണം, ഇനിയും നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് അങ്ങോട്ട് പോയത്. അതിനുശേഷം ഞാൻ അവിടെ പോയി പി ജി പഠിച്ച്, പക്ഷേ പേപ്പറൊന്നും ക്ലിയർ ചെയ്തില്ല. എനിക്ക് അവിടെ പോയി ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് അവിടുത്തെ എം ജി യൂണിവേഴ്സിറ്റി ഹാഫ് മാരത്തോൺ റെക്കോർഡ് ഇടാൻ പറ്റി. അതെനിക്ക് ഭയങ്കര, എനിക്ക് എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്യണം, അവിടെ പോയിട്ട് എൻ്റെ ഒരു പൊട്ടൻഷ്യൽ കാണിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി.
1: അപ്പോൾ നമുക്ക് ഓട്ടത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ആദ്യമേ തന്നെ പറയാം, ഓട്ടം നിങ്ങൾക്കൊരു ഒരു സ്പോർട്ടാണോ അതോ ഇത് പലർക്കും ഓട്ടം ഇത് സീരിയസ് ആയി കാണുന്നവർക്ക് ജീവിതചര്യയുടെ ഒരു ഭാഗമാണ്, മറ്റെല്ലാം കാര്യങ്ങളും മാറ്റിവെച്ച് ഓട്ടം ജീവിതചര്യയുടെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് മിക്ക നമുക്ക് പരിചയമുള്ള എല്ലാ ഓട്ടക്കാരും ചെയ്യുന്നത്, അങ്ങനെ തന്നെയാണ്? മനോജിന്റെ ഒരു ഓട്ടവുമായിട്ട് മനോജിന്റെ ഒരു ബന്ധം പറയും.
2: ഓട്ടം എൻ്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കാനുള്ളൊരു കാര്യം ഓട്ടം കൊണ്ട് മാത്രമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടത്തിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അവരുമായിട്ടുള്ളൊരു കുറേ അറിവുകൾ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ്. അത് എന്നെ ഒരുപാട് പ്രചോദിപ്പിച്ചിട്ടുണ്ട്, എന്നെ മുന്നോട്ട് എത്തിച്ചിട്ടുമുണ്ട്. മാത്രമല്ല ഡിസിപ്ലിൻ എന്താണ്, ഡിസിപ്ലിൻ എന്നുള്ളൊരു അർത്ഥം ഓട്ടത്തിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. അതിന് മുമ്പ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലായിരുന്നു എനിക്ക്.
1: അപ്പോൾ മനസ്സ് പറഞ്ഞു വരുന്നത് ഓട്ടം ജീവിതചര്യ ഒരു ഭാഗമാണ്, മറ്റു കാര്യങ്ങളിലേക്കുള്ള പലതും കിട്ടുന്നതും ഓട്ടത്തിൽ നിന്നാണ്. മനോജ് ഇപ്പം ഡിസിപ്ലിൻഡ് ആയത് ഓട്ടത്തിന്റെ ഒരു ചര്യ, കൃത്യമായി എല്ലാ ദിവസവും ഓടുക, അല്ലെങ്കിൽ ഓടേണ്ടത് കൃത്യമായി ഓടുക, വെറുതെ ഒരു ഓട്ടമല്ല, കൃത്യമായ ശാസ്ത്രീയമായ രീതി പാലിച്ച് ഓടുക, അതിൽ നിന്ന് ഒരു ഡിസിപ്ലിനിന്റെ പല കാര്യങ്ങൾ പഠിച്ചു. അത് ജീവിതത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ മനോജിന് ഉപകാരപ്പെടുന്നു എന്നതാണ് മനോജ് പറയാൻ ശ്രമിച്ചത്.
2: ഞാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് എങ്ങനെ ഓടണം, ഇഞ്ചുറി വരാതിരിക്കാം എങ്ങനെ, അതിനെ കുറിച്ചൊന്നും യാതൊരു വിവരമില്ലായിരുന്നു. ഞാൻ ബാഗ് മിൽഖാ ബാഗ് എന്ന് പറയുന്ന സിനിമ പല ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു സിനിമ കണ്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടമുണ്ട്, വിച്ചു എന്ന് പറഞ്ഞു, പുള്ളിയാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പരിചയപ്പെടുത്തി കാണിച്ചിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര മോട്ടിവേറ്റ് ആയി. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അതിനുശേഷം എനിക്ക് ഭയങ്കര പ്രചോദനം തോന്നി, ആ ഒരു റേഞ്ചിലോട്ടൊക്കെ എത്തണമെന്നുള്ള ഒരു ആഗ്രഹം. ആ സമയത്ത് റോഡിൽ കൂടെ വെറുതെ ഓടുമെന്നല്ലാണ്ട് എങ്ങനെ ഇഞ്ചുറി വരാതെ ഓടാം എന്നുള്ളൊരു ഐഡിയ എനിക്ക് അപ്പോൾ ഒട്ടുമില്ലായിരുന്നു. സ്ട്രെങ്ത് വർക്ക് ചെയ്യണം, അല്ലാണ്ട് ഇത്ര കിലോമീറ്ററിന് മുകളിൽ നമ്മളെ ബിഗിനർ ഓടാൻ പാടില്ല, അതിന് മുകളിൽ പോയി ഇഞ്ചുറി ഉണ്ടാവും, അതിനെക്കുറിച്ചൊന്നും ഒരു വിവരമില്ലായിരുന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഇനി ഒരു കോച്ചിനെ പരിചയപ്പെട്ട്, ജഗദീഷ് എന്ന് പറഞ്ഞ് സെൻട്രൽ സ്റ്റേഡിയത്തെ പുള്ളിയാണ് എന്നെ ഓടാൻ വേണ്ടിയിട്ട് ആദ്യം വിളിച്ചത്. അതിന് മുമ്പ് ഞാൻ വേറെ ഗെയിമായിരുന്നു, ഞാൻ 7 വട്ടം സോഫ്റ്റ് ബോൾ നാഷണൽസ് കളിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് റണ്ണിങ്ങിലോട്ട് വരണം, അതേപോലെ ഹാൻഡ്ബോളും കോക്കൊക്കെ ഇരുന്ന് കളിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം റണ്ണിങ്ങിലോട്ട് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഓടേണ്ടതെന്നുള്ളൊരു അറിവ്.
1: അപ്പോൾ ഓടി തുടങ്ങുന്നതിന് മുമ്പ് കായികമായിട്ടുള്ള ഒരു പശ്ചാത്തലം മനോജന് ആദ്യമേ തന്നെ ഉണ്ടായിരുന്നു, ആദ്യമേ തന്നെ കായികവുമായി ബന്ധപ്പെട്ടാണ് നിന്നത്. അപ്പോൾ എപ്പോഴാണ് ആദ്യമായിട്ട്, കോളേജ് പഠന കാലത്തിലാണ് സിനിമ കണ്ടിട്ടാണ് ആദ്യമായി ഞാൻ ഓടാം എന്ന് തീരുമാനിച്ചത്? സാധാരണഗതിയിൽ ശാസ്ത്രീയമായി തന്നെ ഓടണം. ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കാണുന്ന കാട്ടിലും മേട്ടിലും കൂടെ ഓടുന്നതല്ല, ഇതിനൊരു നിഷ്ഠയുണ്ട്, ഒരു ചര്യയുണ്ട്, അത് പാലിച്ച് വേണം ഓടേണ്ടതെന്ന് മനസ്സിലാക്കുന്നത് ഈ കോച്ചിങ് തുടങ്ങിയപ്പോഴാണല്ലോ.
2: സിനിമ കണ്ടിട്ട് ഓടി തുടങ്ങിയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഞാൻ സോഫ്റ്റ് ബോൾ നാഷണൽ ക്യാമ്പിൽ കളിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വിഷ്ണു ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ DJ എന്ന് പറഞ്ഞൊരു കോച്ച് ഉണ്ടായി. പുള്ളി പറയുമായിരുന്നു നിനക്ക് ലോങ് ഡിസ്റ്റൻസ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, നീ എന്തായാലും ചെയ്യണമെന്ന്. അതിനുശേഷമാണ് ഞാൻ ഓടി തുടങ്ങുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. അത്

0: കുറച്ചും കൂടി എന്നെ മോട്ടിവേറ്റ് ആക്കിയത്.
1: അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പോ മറ്റൊരു കായിക ഇനത്തിൽ നിന്നാണല്ലോ ഓട്ടത്തിലേക്ക് വരുന്നത്. ഓട്ടം എങ്ങനെ മാനസികമായി എങ്ങനെ മാറ്റി വേറൊരു കായിക ഇനത്തില് മറ്റൊരു രീതി ആയിരിക്കണമല്ലോ നമ്മൾ കാര്യങ്ങളെ സമീപിക്കുന്നത്, വേറൊരു തലത്തിലുള്ള ഒരു പരിശീലനമാണ്. ഓട്ടം എങ്ങനെയാണ് ശാരീരികമായും മാനസികമായും ഓട്ടം എങ്ങനെ ഒരു കായിക ഇനത്തിൽ നിന്ന് മറ്റേതിലേക്ക് എത്തിയപ്പോൾ മനോജിനെ മാറ്റിയെന്ന് മനോജ് തോന്നുന്നത്?
0: ഗെയിമിലാണെങ്കിൽ നമ്മളിപ്പോ ഒരു ഔട്ട് എടുത്താലും നമ്മളൊരു സോഫ്റ്റ് ബോളിൽ ഹോം റൺ എന്ന് പറയും, സിക്സ് അടിക്കുന്നു പറയും, അതേപോലെ ഹോം റൺ എന്ന് പറയും. അടിച്ചാൽ നമുക്ക് പെട്ടെന്നൊരു ഡോപ്പമിൻ ഹിറ്റ് കിട്ടും, പക്ഷേ റണ്ണിങ്ങിൽ പെട്ടെന്നൊരു ഡോപ്പമിൻ ഹിറ്റ് കിട്ടൂല. നമ്മളൊരു വർക്കൗട്ട് നന്നായിട്ട് ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ആ ഒരു ഡോപ്പമിന് ചെറുതായിട്ടെങ്കിലും ഒന്ന് റിലീസ് ആവുള്ളൂ. ഇല്ലെങ്കിൽ മൊത്തം പെയിൻ കൊണ്ടുള്ളൊരു നമ്മൾ ഒരുപാട് ടൈം വർക്ക് ചെയ്ത് ലാസ്റ്റ് ഒരു വിജയം കാണണം. ചിലപ്പോൾ വിജയം കണ്ടെന്നും വരില്ല. നമ്മളെ കാല് ഓടുന്നവർ കാണും, നമ്മൾ ആറാമത് ഏഴാമത് മിഷി, അവിടെ ഒരു PB പേഴ്സണൽ ബെസ്റ്റ് കിട്ടുമ്പോഴായിരിക്കും നമുക്ക് പിന്നെ ഒരു ചെറിയൊരു സന്തോഷം കിട്ടണം. അതിന്റെ ഒരു 100 രേഖയിൽ നമ്മൾ പോകൂലേ, അതേപോലെ പോയാൽ മാത്രമാണ് നമുക്ക് ആ ഒരു സക്സസ് കിട്ടണം ഇതിനകത്ത്. അപ്പം നമ്മൾ അതേപോലെ ഡിസിപ്ലിനും ആവും ഇതിന് വേണ്ടിയിട്ട്, നമ്മൾ അതിന് വേണ്ടി നിൽക്കുമ്പോഴത്തേക്ക് അതേപോലെ ഒരു വര വരച്ചതിലൂടെ നമുക്ക് പോകാൻ പറ്റും. വേറൊരു കാര്യത്തിലോട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യൂല, പോയാൽ ഇത് പോകുമെന്നുള്ള വിശ്വാസം ഉള്ളിൽ കാണും, അതുകൊണ്ട് ആരും പോകില്ല.
1: അപ്പം ജീവിതത്തിലെ മറ്റു കാര്യങ്ങളെല്ലാം ഓട്ടം കേന്ദ്രമാക്കി വെച്ചിട്ട് അതിനോട് ചേർന്നാണ് മനോജന്റെ ജീവിതചര്യ. അപ്പം ഇന്ന് പുൽസവത്തിന് എനിക്ക് പോകാൻ പറ്റില്ല, എനിക്ക് ഓടാനുണ്ട്, അല്ലെങ്കിൽ ഇന്ന് ഒരു കല്യാണത്തിന് പോകില്ല, എനിക്ക് നാളെ ഒരു ഓട്ടമുണ്ട്, അങ്ങനെ ഇതിനെ സമീപിക്കുന്നുണ്ടോ?
0: അതെ, എന്നെ ഇപ്പോൾ ഇവിടെ കൊണ്ടാക്കിയത് എൻ്റെ ഒരു ഫ്രണ്ടാണ്, വിമൽ എന്ന് പറഞ്ഞിട്ട്. എൻ്റെ 12 ക്ലാസ് തൊട്ട് ഒരുമിച്ച് പഠിച്ചാണ്. അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അവൻ്റെ കല്യാണത്തിന് വിളിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. അതേപോലെ ഒരുപാട് കൂട്ടുകാരെ കല്യാണത്തിന് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ആ സമയമെല്ലാം ഞാൻ ഈ വർക്കൗട്ടിനകത്ത് മാത്രമാണ് ഫോക്കസ്ഡ് ആയിട്ടുള്ള. വീട്ടിലെ ഉത്സവം കണ്ടിട്ട് ഇല്ലായിരുന്നു, ഞാൻ ഈ കഴിഞ്ഞ വർഷം കണ്ടിട്ടില്ല, ഈ വർഷം ഞാൻ ഇപ്പോൾ നാട്ടിൽ വന്ന് ഈ സമയത്ത് അവിടെ അമ്പലത്തിൽ ഉത്സവമുണ്ട്, ഞാൻ മെനങ്ങാന്ന് പോയി കണ്ട്. അല്ലാണ്ട് ഞാൻ ഒരു അമ്പലത്തിനോ അങ്ങനെ ഒന്നും എനിക്ക് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇത് ഞാൻ മിസ് ചെയ്യുന്നില്ല എൻ്റെ ലൈഫിലെന്ന്. പക്ഷേ അതും വേണം ഇതും വേണം, കൂടുതൽ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്നതിൽ ആയിരിക്കും ഞാൻ കൂടുതൽ പോയിട്ടുള്ളത്. ഞാൻ ആ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ഈ ഒരു ഇതൊന്നും കണ്ടിട്ടില്ല സത്യം പറഞ്ഞ ലെറ്ററിൽ.
1: അപ്പോൾ ഇനി നമുക്ക് ഇത് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ മറ്റ് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ട്, നമുക്കിനി ഓട്ടത്തിലേക്ക് കൃത്യമായി വരാം. ഒരു റണ്ണർ എന്ന നിലയിൽ ഒരു ദിവസം എങ്ങനെയാണ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ സാധാരണ ഒരു ദിവസം എങ്ങനെയായിരിക്കും?
0: ഞാൻ ആദ്യം തുടങ്ങിക്കൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഞാൻ 5 മണിക്കായിരുന്നു കറക്റ്റ് എഴുന്നേറ്റ്. 5 മണിക്ക് എഴുന്നേക്കും ഞാൻ 5:30 ആകുമ്പോഴത്തേക്കും ഒരു ബസ്സുണ്ട്, അതിൽ കയറി എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് ട്രിവാൻഡ്രം വന്നാണ് പ്രാക്ടീസ് കൊണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ. പിന്നെ അവിടെ നിന്ന് ഞാൻ സായിലോട്ട് വന്ന്, അവിടെ ഡേ ബോർഡറായിട്ടാണ് ആദ്യം കിട്ടുക, ജോയ് ജോസഫ് എന്ന് പറയുന്ന സാറിൻ്റെ അടുത്ത്. അതിനുശേഷം സായിരെ ട്രയൽ ചെയ്ത് സായിൽ കിട്ടി. അതിനുശേഷം 5:30 എഴുന്നേക്കാൻ തുടങ്ങി, 6:30 ഗ്രൗണ്ടിലെത്തണം. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് 7 കിലോമീറ്ററേ ഉള്ളൂ. അപ്പം പിന്നെയും കുറച്ചും കൂടെ ഉറക്കം കിട്ടാന്ന്. നമ്മൾ ഇതിനകത്ത് വേണ്ട റിക്കവറിയാണ്, നമ്മൾ എത്ര വർക്ക് ചെയ്യുന്നു അത്രയും റിക്കവറിയും വേണം. കാര്യം അത്രയും റിക്കവറി കിട്ടിയാലേ മസിൽസൊക്കെ തിരിച്ച് റിക്കവറായി വരുള്ളൂ, ഇല്ലെങ്കിൽ അത് വെച്ച് പിന്നെയും ചെയ്ത് കഴിഞ്ഞാൽ ഓവർലോഡ് കാരണം ഇഞ്ചുറി ഉണ്ടാവും. അപ്പം പിന്നെ അവിടെ വന്നതിന് ശേഷം ആ ഒരു ജനചര്യ മാറി തിരിച്ച് പിന്നെയും കുറച്ചും കൂടി ഉറക്കത്തിലോട്ടൊക്കെ ഫോക്കസ് ചെയ്ത് തുടങ്ങി.
1: അപ്പോൾ ഇത് എനിക്ക് മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത്, എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതാണ് ഓട്ടം, അതായത് എല്ലാ എനിക്കും ഓടാം അല്ലെങ്കിൽ ഒരു കുട്ടിക്കും ഓടാം. ഇപ്പൊ ഇന്ന് ഇപ്പോൾ തുടക്കക്കാരുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് തോന്നുന്നത് ഇതൊരു എളുപ്പമുള്ള ഒരു പരിപാടിയാണല്ലോ ഓട്ടം എന്ന് പറയുന്നത്. എനിക്ക് 2 കാലുണ്ട്, അപ്പോൾ ഒരു ഷൂസ് മേടിച്ച് ഞാൻ നാളെ മുതൽ ഓടിയേക്കാം എന്ന് തീരുമാനിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓട്ടം എന്ന് തോന്നിയിട്ടുണ്ടോ?
0: അങ്ങനെ ചോദിച്ചാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓട്ടം. കാര്യം നമ്മളെ നിർമ്മിച്ചിരുന്നേക്കും നമ്മൾ ഓടിയും അങ്ങനെ അങ്ങനെ വേട്ടയാടിയൊക്കെ ജീവിച്ചവരായിരുന്നു നമ്മൾ. ഇപ്പോഴാണ് നമ്മൾ ഇരുന്നുള്ള പണി എടുത്തു തുടങ്ങിയത്. അപ്പൊ എല്ലാവർക്കും ഓടാൻ കഴിയും, പക്ഷേ ഓടുമ്പം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാര്യം ഒട്ടും സ്ട്രെങ്ത് ഇല്ലാത്ത ഒരാൾ ഓവറായിട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഇഞ്ചുറി ഉണ്ടാവും. അത് ബേസിക് ആയിട്ട് ഞാൻ പറയാതെ തന്നെ എല്ലാ ആൾക്കാർക്കും അറിയാമെന്നുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ഓടുകയും വേണം, അതിൻ്റെ കൂടെ സ്ട്രെങ്തും ചെയ്യണം. ഇപ്പം നമ്മൾ ബോഡി ബിൽഡിങ് ചെയ്യുന്നൊരു സ്ട്രെങ്ത് കൊണ്ട് ഓടാൻ പറ്റണമെന്നില്ല. അതേപോലെ തന്നെ ഓടുന്ന ഒരു സ്ട്രെങ്ത് ഉള്ള ആൾക്കാർക്ക് ബോഡി ബിൽഡേഴ്സ് ചെയ്യുന്നത്ര വെയിറ്റ് ലിഫ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പം ഇതിന് ഓരോന്നിന് ഓരോ സ്ട്രെങ്ത് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതിന് ഓരോരുത്തർക്ക് എന്താണ് അവർക്ക് വേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ ഒരു 21 കിലോമീറ്റർ ഓടുന്ന ആൾ ആദ്യമേ 21 തുടങ്ങണമെന്നല്ല, 3 കിലോമീറ്റർ ഓടാം അല്ലെങ്കിൽ 5 കിലോമീറ്റർ ഓടാം. ഇതിനകത്തൊക്കെ ഓടി തുടങ്ങിയാൽ മതി. തുടക്കക്കാരൻ്റെ കാര്യമാണ് പറയണം. ആദ്യമേ 21 ഓടി ഒരുപാട് ഇഞ്ചുറി ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് 3 കിലോമീറ്റർ 5 കിലോമീറ്റർ തുടങ്ങുന്നതായിരിക്കും എപ്പോഴും.
1: അപ്പോൾ തുടക്കക്കാരോട് പറയുന്നത് ഇതാണ്, എല്ലാവർക്കും ഓടാൻ പറ്റും, പക്ഷേ തങ്ങളുടെ ശരീര പ്രകൃതി മനസ്സിലാക്കി പറ്റുന്നതുപോലെ ചെറുതായി തുടങ്ങി ഒരു കോച്ചിന്റെ കീഴിലോ മറ്റ് സ്ഥലങ്ങളിൽ നിന്നോ പഠിച്ച് ഓടി ദൂരം കൂട്ടിക്കൊണ്ടിരിക്കുക.
0: അതെ,
1: ചിലർക്ക് ദൂരം കൂട്ടാൻ താല്പര്യം ഉണ്ടാകത്തില്ല, അവർക്ക് ഓടുന്ന എത്രയാണോ അവരുടെ ആഗ്രഹം ഓടുക എന്നതാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമമാണ്,
0: എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമമാണ്. എനിക്ക് ഞാൻ ലീനായിരിക്കണോണ്ട് അവന് കൂടുതൽ ഓടാൻ പറ്റും അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ചെയ്യാൻ പറ്റും, പക്ഷേ കുറച്ച് പ്രോട്ടോകോളുകൾ നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്കും സേഫ് ആയിട്ട് ഓടാൻ പറ്റും.
1: ആ സേഫ് ആയിട്ട് ഓടാൻ പറ്റുന്നതിനെ പറ്റി ചോദിച്ചതുകൊണ്ടാണ്, നമ്മുടെ ഇപ്പോൾ ചുറ്റുവട്ടങ്ങളിൽ നമുക്ക് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ ഒരാൾക്ക് റോഡിൽ കൂടെ ഓടാൻ

0: ായിരിക്കും വരിക. വണ്ടികളുണ്ട്, അപ്പൊ അത്തരം സേഫ്റ്റി പ്രശ്നങ്ങൾ മനോജ് നേരിട്ടിട്ടുണ്ടോ?
1: ഉണ്ട്. ഓടുന്നത് ദേഷ്യമായിട്ട് കാണുന്നവരെ പോലെ എനിക്ക് ചില ആൾക്കാരെ തോന്നിയിട്ടുണ്ട്. കാര്യം ഓടുമ്പോൾ എപ്പോഴും നമ്മൾ റൈറ്റ് സൈഡ് പിടിച്ചായിരിക്കും ഓടുന്നത്, വണ്ടിക്ക് ഓപ്പോസിറ്റായിട്ട്. ലെഫ്റ്റ് പിടിച്ച് ഓടുന്നില്ലെന്ന് റോഡ് നിയമങ്ങളിൽ പറയുന്നു. അപ്പം നമ്മൾ ഓപ്പോസിറ്റ് പിടിച്ച് ഓടുമ്പോൾ ഇവ എന്തോ തെറ്റ് ചെയ്തുകൊണ്ട് ഓടുകയാണ്, നമ്മുടെ ഫ്രണ്ടേ ഓടുക, നമ്മളൊക്കെ എതിരെ ഓടുകയാണെന്നുള്ള ഇതിൽ നമ്മളെ ചേർത്ത് കൊണ്ടുവന്ന ആൾക്കാരെ ഒരുപാട് വട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഓടിയിട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കുറച്ച് അവയർനെസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓടുന്നവർക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും.
0: പക്ഷേ അതാണ് റോഡിലൂടെ ഓടുമ്പോൾ
1: നേരിടുന്ന പ്രശ്നം. പിന്നെ കുറെ ആൾക്കാർക്ക് നായയെ പേടിയുള്ളവരുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ പേടിക്കാറില്ല, കാര്യം വേറെ ഒന്നുമില്ല, അതൊന്നും ചെയ്യത്തില്ല. ചില ആൾക്കാർ പേടിച്ചിട്ട് ഓടും, അപ്പൊ അത് കടിക്കാൻ വേണ്ടിട്ട് വരും. നമ്മൾ അവിടെ നിൽക്കുകയെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു പൊക്കോളും.
0: ഇത്തരം കാര്യങ്ങൾ മാനേജ് ചെയ്ത് പഠിച്ച് ഒന്ന് ശ്രദ്ധിച്ച് റോഡിൽ കൂടെ ഓടാം, കുഴപ്പമില്ല. അല്ല, അപ്പോൾ അങ്ങനെ റോഡിൽ കൂടെ ഓടുമ്പോൾ നമുക്ക് ഞാൻ ഇഞ്ചുറിയിലേക്ക് വരാം. അതിനു മുമ്പ് ഇപ്പൊ നമ്മുടെ പല തെറ്റിദ്ധാരണകളുണ്ട്, റോഡിൽ കൂടെ ഓടിയാൽ നിങ്ങളുടെ കാല് പെട്ടെന്ന് ഇഞ്ചേർഡ് ആകും, പെയിൻ ഉണ്ടാകും, അത്തരം പ്രശ്നങ്ങൾ സാധ്യതയുണ്ടോ?
1: സാധ്യതയുണ്ട്, വളരെയധികം ചാൻസ് ഉണ്ട്. കാര്യം റോഡ് ഹാർഡായിട്ടുള്ള ഒരു സർഫസ് ആണ്, ട്രാക്ക് കണക്കല്ല, കുഷൻ ഇല്ല, ഹാർഡാണ്. അപ്പം അത്രയ്ക്കും നല്ല ഷൂസ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ഒരു ബിഗിനറായിട്ടും പെട്ടെന്ന് നമ്മൾ റോഡിൽ ഓടി തുടങ്ങുകയാണെങ്കിൽ അയാൾക്ക് ഷിൻ ബോൺ പെയിൻ വരാൻ വേണ്ടിയിട്ട് വളരെ ചാൻസ് കൂടുതലാണ്. അതാണ് ഞാൻ പറഞ്ഞ സ്ട്രെങ്ത് വർക്കും അതിൻ്റെ കൂടത്തെയാണ്. നമ്മൾ തെറാബാൻഡിലൊക്കെ ഉള്ള ഷിന്നിന് സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സസൈസുകളുണ്ട്. അതേപോലെ തന്നെ നമ്മളെ സ്റ്റൈസിനൊക്കെ സ്ട്രെങ്ത് കുറവായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് സ്ട്രെങ്തനും ചെയ്യണം, അതിൻ്റെ കൂടെ ഓട്ടം രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകണം. ഇതായിരിക്കും സേഫ് ആയിട്ടുള്ള ഒരു വേ.
0: ഓട്ടം റണ്ണിങ് മനോജിനെ ഡിസിപ്ലിൻ പഠിപ്പിച്ചു എന്ന് നേരത്തെ പറഞ്ഞു. മറ്റെന്താണ് ഓട്ടത്തിൽ നിന്ന് മനോജ് പഠിച്ചത്?
1: ഞാൻ പഠിച്ച ഒരു കാര്യം ഇത്, ഞാൻ ഓടുന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കാര്യം എനിക്കൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, അപ്പം ഞാൻ എന്തായാലും ഓടുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആവുമെന്ന് വിചാരിച്ച് ഞാൻ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയതാ. അതിന് നന്ന നല്ല അഭിപ്രായങ്ങളും പിന്നെ ആൾക്കാർക്ക് ഓടാനുള്ള കുറെ പ്രചോദനങ്ങളും കിട്ടുന്നുണ്ട്. എങ്ങനെ ഓട്ടം സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു അവയർനെസ്സും അതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ മെസ്സേജ് വയ്ക്കുന്നുണ്ട്. അതും ഒരു ഇതിന്റെ ഡിസിപ്ലിൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷനും ആൾക്കാരെ ഇടുന്ന കമന്റും മെസ്സേജൊക്കെ എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനാണ്.
0: അപ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മൾ ഓടുന്നതിന്റെ കൂടെ നമ്മൾ വേറെ ഒരുപാട് പേര്,
1: ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ മാത്രമല്ല ഓടുന്നത്, എന്റെ കൂടെ ഓടാൻ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. ഞാൻ തുടങ്ങിയ സമയത്തില്ലായിരുന്നു, ഇപ്പൊ എന്റെ കൂടെ ഓടാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ തന്നെ നമ്മുടെ ഒരു ഗ്രീൻ ഫീൽഡ് റണ്ണേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മ്യൂണിറ്റി, റണ്ണിങ് കമ്മ്യൂണിറ്റി, ഒരു 10 പേരേ ഉള്ളൂ. നമ്മൾ ഇന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പൊ അതേപോലെ ആൾക്കാർ, ഒരുപാട് ആൾക്കാർ റണ്ണിങ്ങിലോട്ട് ഇപ്പൊ വരുന്നുണ്ട്.
0: അപ്പൊ ഓട്ടക്കാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക, കൂടെ ഓടുക, അവർക്ക് ഓട്ടത്തിന്റെ കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരെ ഹെൽപ്പ് ചെയ്യുക,
1: അതെ,
0: അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി, ഒരു കൂട്ടായ്മ ഉണ്ടാക്കി മുന്നോട്ട് പോവുക, അതിൽ സന്തോഷം കണ്ടെത്തുക, ഇത് ഓട്ടത്തിന്റെ ഭാഗമായിട്ട് മനോജിന് ലഭിച്ച ഒരു
1: ഭാഗ്യമാണ്.
0: ഇതൊന്നും ഭാഗ്യമല്ല, ഇത് പരിശീലനത്തോടെ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പൊ അതിനെ ഭാഗ്യം എന്ന് പറഞ്ഞ് മനോജിന്റെ അധ്വാനത്തിന്റെ മേന്മയെ കുറച്ച് കാണണ്ട, അത് ചെയ്തെടുത്ത ഒരു കാര്യമാണ്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് മറ്റൊരു കാര്യം, ഈ നമ്മളിപ്പം ആദ്യമേ സംസാരിച്ചത് ഓട്ടം, ഓട്ടത്തിനെ പറ്റി ഒരുപാട് ധാരണകളും തെറ്റിദ്ധാരണകളും നിലവിലുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഓടണം, അല്ലെങ്കിൽ ഓട്ടം നിങ്ങളുടെ സ്റ്റെപ്സ് പെർ മിനിറ്റ് ഇത്ര ആയിരിക്കണം, ഇത്ര ആയാലും ശരിയാവത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ എൻഡ്യൂറൻസ് ട്രെയിനിങ് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സോൺ 2 ഓടണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് മസിൽസ് ആണ് ഉണ്ടാവേണ്ടതെങ്കിൽ നിങ്ങൾ സോൺ 5-4 ഓടണം. ഇങ്ങനത്തെ ചില ഒരുപാട് ജാർഗണുകളും ടെക്നിക്കൽ വാക്കുകളും ഒക്കെ ഈ ഓട്ടവുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ട്.
1: അപ്പൊ
0: അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയിൽ ഒരു തുടക്കക്കാരൻ ഓട്ടത്തിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്ത് തുടങ്ങണം? ഈ ഇത്തരം ഇൻഫർമേഷൻ ഓവർലോഡിൽ പോയി പെടാതെ നാളെ മുതൽ ഒരാൾ ഓടാൻ തീരുമാനിക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്തായിരിക്കും?
1: ഒരുപാട് മിത്തുകളുണ്ട്. പണ്ട് ഞാൻ കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ലോങ് ഡിസ്റ്റൻസ് ആരെന്തിനാണ് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നതെന്നുള്ള, വെയിറ്റ് ട്രെയിനിങ് ചെയ്യണം, കാര്യം സ്ട്രെങ്ത് ഇല്ലാണ്ട് ഓടാൻ പറ്റൂല. അത് ഒരു മിത്തായിരുന്നു, പഴയ ആൾക്കാരൊട്ടും സ്ട്രെങ്ത് വർക്ക് ചെയ്യൂലായിരുന്നു. കാര്യം ആ സമയത്ത് അവർക്ക് കൂടുതൽ ഇഞ്ചുറി വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇപ്പം ലോങ് ഡിസ്റ്റൻസുകാർ ഒരുപാട് പേര് സ്ട്രെങ്ത് വർക്ക് ചെയ്യുന്നുണ്ട്, അതിന് അഡീഷണൽ പ്ലയോമെട്രിക്സ് കണക്കുള്ള ഒരുപാട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബിഗിനർ സ്റ്റേജിൽ നമ്മൾ ഒരുപാട്, ഞാൻ പറഞ്ഞ കണക്ക് ലോഡ് ട്രെയിനിങ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഒരാൾക്ക്, ഓരോ ആൾക്കാരും ഡിഫറെന്റ് ആണ്. ചിലപ്പോൾ എനിക്ക് ആദ്യം തൊട്ട് തന്നെ 4 മിനിറ്റിന്റെ പേസ്, കിലോമീറ്റർ പേസ് 10 കിലോമീറ്റർ ഓടി ഫിനിഷ് ചെയ്യാൻ പറ്റുമായിരിക്കും. ചിലപ്പോൾ ആള് നേരത്തെ സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്ന ഒരാളാണ്. ഞാൻ ആദ്യമായിട്ട് ഓടുന്ന 38 മിനിറ്റിലാണ് 10 കിലോമീറ്റർ. കാര്യം ഞാൻ കൊച്ചിലെ തൊട്ട് സ്പോർട്സ് ചെയ്യുന്നുണ്ട്, റണ്ണിങ് അല്ലായിരുന്നു. പക്ഷെ അതിന്റെ ഒരു എൻഡ്യൂറൻസ് ബേസ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് എനിക്ക് അത് ഓടാൻ കഴിഞ്ഞത്. ആ ഒരു ബേസ് ഇല്ലാത്ത ആൾക്കാർക്ക് 6 മിനിറ്റും 7 മിനിറ്റിലായിരിക്കും ഓടാൻ പറ്റുന്നത്. ആ 6 മിനിറ്റിലും 7 മിനിറ്റിലും ഓടിയാലും ഒരു കുഴപ്പമില്ല. സോൺ 1, സോൺ 2 ആ ഒരു സോണിൽ നിന്ന് ഓടണമെന്നില്ല, നമുക്ക് ഈ റിക്കവറി ഫേസിൽ ഓടിയാലും കുഴപ്പമില്ല. അതിൽ നമ്മൾ ഡെവലപ്പ് ആവാൻ തുടങ്ങും മെല്ലെ മെല്ലെ. ഈ ടെമ്പോ റണ്, അതേപോലെ ഇന്റർവെല്ല്, അങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യിക്കും. പക്ഷെ പെട്ടെന്ന് തന്നെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് അതിലോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്.
0: അതായത് മനോജ് പറയുന്നത് തുടക്കത്തിൽ നിങ്ങൾ ഇപ്പോൾ മാർക്കറ്റ്

0: ോ നമ്മുടെ ചുറ്റുവട്ടത്തോ അവൈലബിൾ ആയിട്ടുള്ള ഈ ടെക്നിക്കൽ കാര്യങ്ങളെ മറന്നുകൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ഓടിത്തുടങ്ങുക, ഓട്ടത്തിനെ ഒരു ശീലമാക്കി അതേ മാറ്റുക. അതിനുശേഷം മാത്രം ശാസ്ത്രീയമായി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇഞ്ചുറി ഇല്ലാതെ ആദ്യം ഓടിപ്പഠിക്കുക, അതിന്റെ കാര്യങ്ങൾ മാത്രം കണ്ടുപിടിച്ചിട്ട് അതിനുശേഷം മേ ബി ഒരാൾക്ക് വേണമെങ്കിൽ സോൺ റണ്ണിങ്ങോ ഈ ഓട്ടത്തിന് ഇമ്പ്രൂവ് ചെയ്യാനോ ടെമ്പോയോ ഇന്റർവെല്ലോ ഫാട്ടിലേക്കോ ഏത് തരം റണ്ണിങ്ങിലേക്കോ പോകാം എന്നാണ് മനോജ് പറയുന്നത്.
1: നമ്മൾ അങ്ങനെയല്ല, ടെക്നോളജി എപ്പോഴും നമ്മൾ യൂസ് ചെയ്യണം. കാര്യം എൻ്റെ കയ്യിൽ ഇപ്പോഴാണ് നല്ലൊരു വാച്ച് കിട്ടിയത്, ഇതിനു മുമ്പ് എൻ്റെ വാച്ച് ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഓരോ ലാപ്പുകൾ നോക്കി വാച്ചിൽ നോർമൽ വാച്ചിൽ നോക്കി നോക്കിയാണ് ഓടിക്കൊണ്ടിരുന്നത്. ഒരു ലാപ്പ് ഒരു മിനിറ്റും 12 സെക്കൻഡിൽ വന്നു കഴിഞ്ഞാൽ അത് 1 കിലോമീറ്റർ ആകുമ്പോൾ 3 മിനിറ്റിന്റെ പേസ് ആവുമെന്നുള്ള കണക്ക്. നേരത്തെ ഉള്ളവരെല്ലാം അങ്ങനെ ഓടിക്കൊണ്ടാണ്. ഇപ്പോഴാണ് വാച്ചെല്ലാം കിട്ടിയപ്പം കിലോമീറ്റർ എല്ലാം അറിയാൻ പറ്റും. ഒന്ന് നോക്കണ്ട, ഓരോ കിലോമീറ്റർ ആകും ശബ്ദം കേൾക്കും നോക്കും. അപ്പം നേരത്തെ ഒന്നും ആ ഒരു ഫെസിലിറ്റീസ് ഇല്ലായിരുന്നു. പക്ഷേ എപ്പോഴും ഇതൊക്കെ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലത് തന്നെയാണ്. നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് ട്രെയിൻ ചെയ്യുമ്പോൾ അത്രയും നമ്മൾ ഇമ്പ്രൂവും ചെയ്യും. സാധാ ഒരാൾ തുടങ്ങുമ്പം ഒരുപാട് എക്സ്പെൻസ് ആയുള്ള വാച്ചൊന്നും മേടിക്കാനുള്ള കാണൂല എല്ലാവർക്കും. അതേപോലെ നല്ല ഭയങ്കര കൂടിയ ഷൂസൊന്നും മേടിക്കാനുള്ളത് കാണൂല നമുക്കപ്പോൾ. അതിലും വില കുറഞ്ഞുള്ള ഷൂസുകളുണ്ട്, അതൊക്കെ ഇട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബേസിക് ആയിട്ടുള്ള റണ്ണിങ് ഗിയർ നമുക്ക് ഉപയോഗിച്ച് തന്നെ ഓടാം ആദ്യം.
0: ഒരു തുടക്കക്കാരൻ ആദ്യം ഏതെങ്കിലും ബേസിക് ആയിട്ടുള്ള റണ്ണിങ് ഗിയർ വെച്ച് തുടങ്ങുക,
1: അതെ,
0: ചിട്ടയായി ഓടുക.
1: ഇതിനകത്ത് ഡിസിപ്ലിൻ ആയിട്ടും കൺസിസ്റ്റന്റ് ആയിട്ട് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഇയറിലും ടൈം താഴ്ന്നു താഴ്ന്നു വരും. അതെന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഞാൻ 38 മിനിറ്റിൽ ഓടിക്കൊണ്ടിരുന്ന ആൾ 31:03 വരെ എനിക്ക് എത്തിക്കാൻ പറ്റിയത് എന്റെ കൺസിസ്റ്റൻസി കൊണ്ടാണ്. എനിക്കൊരു ഉറപ്പുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ എപ്പോൾ ഓടിച്ചാലും 10 കിലോമീറ്റർ എനിക്ക് 32 മിനിറ്റിനുള്ളിൽ ഓടാൻ പറ്റുമെന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. അതെനിക്ക് കുറച്ച് ട്രെയിനിങ് ചെയ്തു, പക്ഷേ അത് ബോഡി അഡാപ്റ്റ് ചെയ്തതാണ്. അതേപോലെ ട്രെയിൻ ചെയ്ത് വരുമ്പോൾ എല്ലാവർക്കും ഇതേപോലെ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
0: മറ്റൊരു കാര്യം, അപ്പോൾ ഇപ്പോൾ കുറെ കാലമായിട്ട് ഓടുകയാണല്ലോ, അപ്പോൾ മനോജ് പങ്കെടുത്തിട്ടുള്ള ഇവന്റുകൾ അവിടെ ചെല്ലുമ്പോൾ ആദ്യം ആ ഇവന്റുകളെ കുറിച്ചൊന്ന് പറയുക, സമ്മാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും പറയുക. അവിടെ ചെല്ലുമ്പോൾ മറ്റു ഓട്ടക്കാരെ കാണുമല്ലോ, അപ്പോൾ അവരുമായിട്ടുള്ള ഒരു മനോജിന്റെ അനുഭവങ്ങളും ഒന്ന് പറയുക.
1: ഞാൻ 2025 അവസാനം ഓടിയത് തലശ്ശേരിയിലൊരു റണ്ണാണ്. തലശ്ശേരിയിൽ നിന്ന് കോഴിക്കോട് ഓടിയായിരുന്നു. തലശ്ശേരി റണ്ണിങ്ങിന് പോയപ്പോഴത്തേക്ക് കുറച്ച് ആർമിയിലുള്ള ആൾക്കാർ, പിന്നെ ഒരു കെനിയക്കാരൻ, ഞാൻ, അങ്ങനെ കുറച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, പിന്നെ കുറെ നോർമൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഈ കെനിയക്കാരന് ഞാൻ സ്റ്റാർട്ടിംഗ് വീട്ടിൽ ഒരുമിച്ച് ജയിക്കാം, കുറെ ആൾക്കാരുണ്ട്. അപ്പം കാര്യം പറയുന്നുണ്ട്, ഓനെ തന്നെയാണ് ആൾക്കാരെല്ലാം ഉറപ്പിച്ച്, ഓനെയാണ് ഫസ്റ്റ്. അപ്പോൾ ഓട്ടം സ്റ്റാർട്ട് ചെയ്ത് കൂടെ തന്നെ ഓടി, പുള്ളിയുടെ കൂടെ കൂടെ ഓടി ഓടി ഓടി ഫിനിഷ് വരെ എത്തി. ഫിനിഷിൽ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. ഞാൻ ലെഫ്റ്റിലോട്ട് ഓടി, പുള്ളി റൈറ്റിലോട്ട് ഓടി. റൈറ്റിലോട്ടായിരുന്നു ഫിനിഷ്. അതുവരെ ഞാനും പുള്ളിയായിട്ട് ഫൈറ്റായിരുന്നു. അതിന് മുമ്പ് വരെ പുള്ളിയുടെ കുറച്ച് ഫ്രണ്ടിൽ ഞാനായിരുന്നു നിന്നത്. അപ്പം അതുവരെ എനിക്ക് ഓടി എത്താൻ പറ്റി. അപ്പോൾ ആൾക്കാരത് എക്സൈറ്റ് ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ എത്തിയില്ലേ ഒരു ആൾ പുറത്തുനിന്ന് വന്നിട്ട് അയാളോട് ഇത്രയും നേരം പിടിച്ചു നിന്നു എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് ഏറ്റവും ആൾക്കാർ കാണാൻ. അപ്പം ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിൽ ക്രിക്കറ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, കെനിയയിൽ റണ്ണിങ്ങിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പുറം ഇപ്പുറം എല്ലായിടത്തും ക്ലബ്ബുകളുണ്ട്, ഒരുപാട് ക്ലബ്ബുകൾ. അപ്പോൾ എന്തായാലും അവിടുന്ന് ഒളിമ്പിക്സ് മെഡൽ വരാൻ വളരെ എളുപ്പമാണ്. പിന്നെ അവിടെ ജനറ്റിക്സ് എല്ലാം ഉണ്ട് സമ്മതിക്കുന്നത്. പക്ഷേ അവിടെ ആളെണ്ണം കൂടുതൽ റണ്ണിങ്ങിലാണ്, ഇവിടെ ആളെണ്ണം കൂടുതൽ ക്രിക്കറ്റിനാണ്. അത് രണ്ടിനും ഡിഫറൻസ് ഉണ്ട്. നമ്മളെ ഇവിടെയും റണ്ണിങ് കമ്മ്യൂണിറ്റി അത്രയും വളർന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടുന്നും ഇന്ത്യക്കാരും ഒളിമ്പിക്സിലൊരു ആ ഒരു റേഞ്ചിലോട്ട് എത്തുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്.
0: അപ്പൊ അതാണ് പറയാനുള്ളത്, കൂടുതൽ ആളുകൾ ഓടണം,
1: കൂടുതൽ ആൾക്കാർ ഓടണം,
0: കൂട്ടായ്മകൾ ഉണ്ടാവണം,
1: കൂട്ടായ്മകൾ ഉണ്ടാവണം. ഒരു നല്ല കമ്മ്യൂണിറ്റി ഉണ്ടാവുമ്പോൾ അത് സമൂഹത്തിന് വളരെ പ്രചോദനമാവും.
0: മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, മനോജിന്റെ വാക്കുകൾ കേട്ട് കൂടുതൽ ആൾക്കാർ ഓട്ടത്തിലേക്ക് വരണം എന്നതാണ് ആകാശവാണി ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനായി ചോദിക്കുന്നത്, ഓടി തുടങ്ങുമ്പോൾ ആദ്യം ഉണ്ടായ ഒരു ബുദ്ധിമുട്ട്, ഇപ്പൊ മനോജ് നല്ലൊരു ഓട്ടക്കാരനാണ്, ഒരാൾ നാളെ തുടങ്ങുകയാണെങ്കിൽ അയാൾക്ക് എന്തായാലും ഇന്ന ഇന്ന ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുണ്ട്, അത് ആലോചിച്ച് അദ്ദേഹം ഓട്ടം തന്നെ ഉപേക്ഷിച്ചേക്കാം. അപ്പോൾ ഓടിത്തുടങ്ങിയപ്പോൾ മനോജിന്റെ ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണെങ്കിൽ ഓടുന്നവർക്കൊരു പ്രചോദനമായിരിക്കും.
1: എന്നെ സംബന്ധിച്ചും, ഞാൻ കോളേജ് വന്നിട്ടാണ് സ്പോർട്സ് ചെയ്യാൻ തുടങ്ങി. അതിനുമുമ്പ് ഇത് അത്ലറ്റിക്സ് തുടങ്ങിയത്. അപ്പോൾ എന്നെ സംബന്ധിച്ചും കോളേജ് കഴിയുമ്പോൾ ഒരു ജോലി വേണമെന്നുള്ളത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ജോലി ഇല്ലാത്തതും അതിൻ്റെ കൂടെ റണ്ണിങ് കൊണ്ടുപോകുന്നതും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ സൈഡിൽ കൂടി ഞാൻ കോച്ചിങ്ങും കൂടി നോക്കി, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതൊക്കെയായിരുന്നു. പിന്നെ ഇൻസ്റ്റഗ്രാമിലും അത് അങ്ങനെ അങ്ങനെയൊക്കെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാനും, അതുവഴി ചെറിയ ചെറിയ ഇൻകങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും, അതേപോലെ തന്നെ ഈ ലോക്കൽ ഇവൻറ്റ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അവിടെ വിൻ ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ റണ്ണിങ് എന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പം എന്നെപ്പോലൊരാൾക്ക് അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മളൊരു പൊസിഷനിൽ എത്തുന്നവരെ അങ്ങനെയുള്ള സ്ട്രഗിൾസ് നമുക്കുണ്ടാവും. നമുക്ക് ചിലപ്പോൾ സപ്പോർട്ട് കിട്ടൂല വീട്ടിൽ നിന്ന്, നീ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണോ, അങ്ങനെ അങ്ങനെയുള്ള ടോക്കുകൾ ഒരുപാട് വരും. അപ്പം നമ്മളൊരു റേഞ്ച് എത്തുന്നവരെ ഇത് നമ്മൾ സഹിച്ചാലേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് ഇടണം, അത് പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പം. അല്ലാണ്ട് നമ്മളൊരു ഹാപ്പിനെസ്സിന് വേണ്ടി ഓടുകയാണെങ്കിൽ, നമ്മളൊരു പ്രൊഫഷനും കൂടെ സൈഡിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല, നമുക്ക് രണ്ടും കൂടെ സേഫായിട്ട് കൊണ്ടുപോകാം. കൊണ്ടുപോകാൻ പറ്റും,
0: സേഫായിട്ട് കൊണ്ടുപോകാൻ പറ്റും. എനിക്ക് അങ്ങനെ പറയുമ്പോൾ ചോദിക്കാനുള്ളത് ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്തായിരിക്കും ഒരു പുതിയ

തുടക്കക്കാരൻ കാലുവേദന അല്ലെങ്കിൽ മുട്ടുവേദന അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പട്ടിയെ പേടി, അതുപോലെ മറ്റെന്ത് മനോജ് തുടങ്ങിയ കാലത്ത് തോന്നിയിട്ടുള്ള ഞാനിത് എനിക്കിത് പറ്റുന്നില്ല ഇത് ബുദ്ധിമുട്ടാണ് എന്നൊരു പ്രശ്നമുണ്ടായിരുന്നു. മനോജിന്റെ ബുദ്ധിമുട്ട് പറയണം, മനോജ് കോച്ച് ചെയ്തിട്ടുള്ള പുതുതായിട്ട് വരുന്ന ആളുകളിൽ പൊതുവെ കാണുന്ന തുടക്കക്കാർക്ക് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ അവരെ ഒന്ന് നന്നായി ഗൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നന്നായി ഓടിക്കോളും, ഇത് മാറ്റാവുന്ന പ്രശ്നങ്ങളാണ് എന്ന് തോന്നിയിട്ടുള്ള

0: മാറ്റാവുന്ന പ്രശ്നങ്ങളാണ് എന്ന് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ.
1: ആദ്യമായിട്ട് എല്ലാവർക്കും പറഞ്ഞ കോമൺ ആയിട്ടുള്ള പെയിനാണ് ഷിൻ പെയിൻ. ഞാൻ അത് വരാതിരിക്കാൻ വേണ്ടി മാക്സിമം ആൾക്കാരെ നോക്കും. കാര്യം നമ്മൾ സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ അത് കുറയ്ക്കാൻ പറ്റും. സ്ട്രെങ്ത്, അതേപോലെ തന്നെ നന്നായിട്ട് മൊബിലിറ്റി വർക്കുകൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. പിന്നെ ബിഗിനേഴ്സിന് വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. മാക്സിമം നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അതായിരിക്കും ഞാൻ ആദ്യം നോക്കുന്നത്.
0: അതാണ് ആദ്യം. അതെ, ഷിൻ പെയിൻ വരാൻ സാധ്യതയുണ്ട്.
1: ഉണ്ട്, കൂടുതൽ ആൾക്കാരും ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും.
0: മോട്ടിവേഷണൽ ആളുകൾക്ക് കുറവ് വരുന്നതായിട്ട് തുടക്കത്തിൽ ഇന്ന് ഓടാം, ഞാൻ 3 ദിവസം ഓടും, എന്നാൽ 4-ാമത്തെ ദിവസം പോയത് എന്നാ എനിക്ക് മതി, ഞാൻ ഓടുന്നില്ല എന്നുള്ളതായി കണ്ടിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ തോന്നിയാൽ അവരോട് എന്താണ് പറയാനുള്ളത്?
1: എന്നെ സംബന്ധിച്ച് ഞാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് പുറത്തുനിന്ന് ഒരു മോട്ടിവേഷനും ഇല്ലായിരുന്നു. ഞാൻ തന്നെയാണ് എന്നെ പുഷ് ചെയ്ത് പൊക്കോണ്ടിരുന്നത്. പക്ഷെ ഞാൻ ഒരു ഗ്രൂപ്പിനകത്ത് എത്തിയപ്പോഴത്തേക്ക് എല്ലാവരും ഒരേ വൈബിലുള്ള ആൾക്കാരായിരുന്നു. ഇന്ന് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണെന്ന് നമുക്ക് ആദ്യമേ അറിയാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പിറ്റേ ദിവസം തയ്യാറായിട്ടിരിക്കും. അങ്ങനെ ഒരു ഗ്രൂപ്പ് കിട്ടുകയാണെങ്കിൽ, ഒരു മടിയ ഉണ്ടെങ്കിൽ, ആ ഒരു കൂട്ടത്തിൽ ഒരു മടിയനും ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ മടിയനും പോയി ചെയ്യും. ആ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് വട്ടം.
0: അപ്പോ കൂട്ടായ്മകൾ കണ്ടുപിടിക്കുക, കൂട്ടുകാരോടൊപ്പം ഓടുക, അപ്പോൾ അതിന്റെ സന്തോഷത്തിൽ ഈ മടിയൊക്കെ മാറ്റാം.
1: അതെ,
0: മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റാനുള്ള വഴികൾ അവൈലബിൾ ആണ്, കോച്ചുകൾ അവൈലബിൾ ആണ്. അപ്പോ ഓടി തുടങ്ങുക എല്ലാവരും എന്ന് തന്നെയാണ് പറയാനുള്ളത്.
1: മാനസിക ഉല്ലാസവും ശാരീരികമായിട്ടുള്ള ഫിറ്റ്നസും എല്ലാം ഈ ഓട്ടത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും.
0: വളരെ നന്ദി മനോജ്, ഇത്രയും നേരം നമ്മളോട് ഓട്ടത്തിന്റെ ഗുണങ്ങളെ കുറിച്ചും ഓട്ടത്തിന്റെ എന്തുകൊണ്ട് ഓടണം എന്നതിനെ കുറിച്ചും സംസാരിച്ചത് ശ്രീ മനോജാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന വളർന്നു വരുന്ന ഒരു കായിക താരമാണ് ഈ മേഖലയിൽ. മനോജിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഈ ഓട്ടത്തെപ്പറ്റി സംസാരിക്കാൻ വന്നതിന്. ആകാശവാണിയുടെ പ്രത്യേകമായ നന്ദിയും പറഞ്ഞുകൊള്ളുന്നു. വളരെ നന്ദി.
1: എന്നെ ഇവിടെ ക്ഷണിച്ച ആകാശവാണിയുടെ ഒരുപാട് നന്ദി. ഒരുപാട് ആൾക്കാർക്ക് ഇത് ഇൻസ്പിറേഷൻ ആവുന്നുണ്ടെങ്കിൽ അതിലും വലിയ സന്തോഷം.
0: വളരെ നന്ദി.
2: യുവവാണിയിൽ ഇതുവരെ കേട്ടത് ദീർഘദൂര റണ്ണർ മനോജ് RSമായി മൃദുൽ ജേക്കബ് നടത്തിയ അഭിമുഖമാണ്. യുവവാണി.

യുവവാഴി ഇനി നാളെ രാത്രി 7:35. ഇതിൽ കേരള ചരിത്രം, ജനകീയ മുന്നേറ്റങ്ങൾ എന്ന വിഷയത്തിൽ ശ്രീ വിപിൻ സംസാരിക്കുന്നു.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

ಸಂಗೀತ ಸರಣಿ. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: എം ബി ലിപിൻരാജ് സാറാണ്. നമസ്കാരം സാർ.
1: നമസ്കാരം.
0: സാർ ഒരു സിവിൽ സർവന്റ് കൂടിയാണ്, വളരെ തിരക്കേറിയ ഒരു ജോലിയിൽ ഏർപ്പെട്ട വ്യക്തിയാണ്, പക്ഷെ എന്നാൽ എഴുത്തിൽ വളരെ സജീവമാണ്.
1: അതെ.
0: സാറിന്റെ ഈ ഒരു എഴുതാനുള്ള ഒരു കഴിവ് ആദ്യമായിട്ട് തിരിച്ചറിയുന്നത് ആരാണ്? അങ്ങനെ നിനക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട്, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഇത് പറ്റൂന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു ഓർമ്മ സാറിനുണ്ടോ?
1: ഉണ്ട്. ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പം കണക്കിന് മാർക്ക് വളരെ കുറവായിരുന്നു. ഈ മാർക്ക് കുറയുമ്പം സ്വാഭാവികമായിട്ടും കണക്ക് ടീച്ചറിനെ നമുക്ക് പേടിയാണ്. അപ്പൊ ക്ലാസ്സിന്റെ അവസാന ബെഞ്ചിൽ പോയിരിക്കും. മലയാളം പോലെയുള്ള വിഷയങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. മലയാളം പോലെയുള്ള വിഷയങ്ങൾക്ക് നല്ല മാർക്ക് മേടിച്ചാൽ ടീച്ചർമാർ പൊതുവെ അധികം പരിഗണന കൊടുക്കില്ല. മാത്സിന് അല്ലെങ്കിൽ ഹിന്ദിക്ക് അതും അല്ലെങ്കിൽ സയൻസിലെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ ടീച്ചർമാർ മിടുക്കൻ എന്ന് കരുതി ഒന്നാം ബെഞ്ചിൽ ഇരുത്തത്തുള്ളൂ. ഇത് റൊട്ടേഷനൊക്കെ വരുന്നതിന് മുമ്പുള്ള ഒരു കാലമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഞാൻ സ്കൂളിലെ ഒരു മത്സരത്തിന്, കവിതാരചനാ മത്സരത്തിൽ പങ്കെടുത്തു. അപ്പൊ ഇതിന്റെ ഇവാലുവേറ്റർ ആയിട്ട് അന്നത്തെ ഇംഗ്ലീഷ് ടീച്ചറാണ്. അപ്പൊ ഇംഗ്ലീഷ് ടീച്ചർക്ക് എന്തോ ഒരു അസൗകര്യം ഉണ്ടായിട്ട് ഇംഗ്ലീഷ് ടീച്ചർ ഇത് കണക്ക് ടീച്ചറിനെ ഏൽപ്പിച്ചു. അപ്പൊ കണക്ക് ടീച്ചറിനെ ഭയന്നും പേടിച്ചു വരുന്ന ഒരു ദിവസം എന്നെ കണക്ക് ടീച്ചർ ടീച്ചേഴ്സ് റൂമിലേക്ക് വിളിപ്പിച്ചു. അപ്പൊ ടീച്ചർ എന്നെ ഒരു കവിത എടുത്ത് കാണിച്ചിട്ട് വെച്ചു, ഈ കവിത നീയാണോ എഴുതിയത്? ഞാൻ പറഞ്ഞു അതേ ടീച്ചർ. അപ്പൊ ടീച്ചർ ഇങ്ങനെ വിശ്വാസം വരാതെ എന്റെ മുഖത്തേക്ക് നോക്കി, എന്നിട്ട് ചോദിച്ചു, നീ കവിത എഴുതുമോ? ഞാൻ പറഞ്ഞു, ടീച്ചർ ഞാൻ ശ്രമിച്ചു നോക്കിയതാണ്. അപ്പം ഈ കവിതയ്ക്കാണ് ഇത്തവണ ഒന്നാം സ്ഥാനം കിട്ടിയത്. അപ്പം ഞാനിന്ന് യു പി സ്കൂളിൽ പഠിക്കും, നീ ഹൈസ്കൂളിലേക്കുള്ള മത്സരങ്ങളിൽ പങ്കെടുത്തു തുടങ്ങണം. അപ്പം ഇവിടെ സ്കൂളിൽ അന്ന് വിദ്യാരംഗം കലാസാഹിത്യ വേദി എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് തുടങ്ങിയ ഒരു ചെറിയ കുട്ടികളുടെ ഒരു ഈ സാഹിത്യ മേഖലകളിലുള്ള വാസനയുള്ള കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഗ്രൂപ്പാണ്. അപ്പം അതിലെ മത്സരങ്ങളിൽ പങ്കെടുത്ത് അതിനുശേഷം ഈ ടീച്ചർ തന്നെ എന്നെ ജില്ലാതല മത്സരത്തിലേക്ക് വിട്ടു. അപ്പോൾ എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. ജില്ലാതലത്തിൽ എനിക്ക് ഒന്നാം സ്ഥാനം കിട്ടിയപ്പോഴാണ് എനിക്ക് ഈ സാഹിത്യ വാസന ഉണ്ട് എന്ന്
0: തിരിച്ചറിഞ്ഞത്.
1: എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ ടീച്ചർ അന്ന് എൻ്റെ ജില്ല പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ ഒരു പുസ്തകോത്സവം നടക്കുകയാണ്. അവിടെ നിന്ന് ഒ എൻ വി കുറുപ്പിൻ്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതാ പുസ്തകം വാങ്ങിയിട്ട് ആ ടീച്ചർ തിരികെ വന്ന് എനിക്ക് സമ്മാനമായിട്ട് തന്നു. അപ്പോൾ ഒരു കണക്ക് ടീച്ചർ എങ്ങനെയാണ് ഇത്രയധികം സാഹിത്യവാസന ഉണ്ടാവുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ ഞാൻ കഥ എഴുതി തുടങ്ങി, ബാലമാസികൾക്ക് അയച്ചു കൊടുത്തു. ബാലമാസികളെല്ലാം എനിക്ക് എല്ലാ കവിതകളും കഥകളും എല്ലാം തിരിച്ചയച്ചിട്ടുണ്ട്. ഞാൻ ഓരോ തവണയും കഥയും കവിതയും അയക്കുമ്പം തിരിച്ചയക്കാനുള്ള കവർ കൂടെ ചേർത്തയക്കും. അവസാനം ഞാനിത് മടുത്ത് എൻ്റെ പേരിനൊരു പ്രശ്നമുണ്ട്. എം പി ലിപിൻരാജ എന്നാണ് എൻ്റെ പേര്. ഞാൻ എൻ്റെ പേര് എവിടെ അച്ചടിക്കാൻ കൊടുത്താലും ഈ പേര് തെറ്റിച്ചേ വരത്തുള്ളൂ. അപ്പോൾ ആളുകൾ അടിച്ചു വരികയാണെങ്കിൽ ഒന്നുകിൽ ലിബിൻ എന്നടിക്കും, മലയാള ലിപി എന്നുള്ള ലിപിനാണ് എൻ്റെ അക്ഷരങ്ങൾ, അല്ലെങ്കിൽ ലിജിൻ എന്നടിക്കും, ചിലർ രാജ എന്നതിന് പകരം രാജു എന്നടിക്കും. അപ്പം ഇങ്ങനെ ഒരു തവണ ഞാൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ പോയി. അപ്പം അന്ന് എൻ്റെ വിഷയം പ്രസംഗമായിരുന്നു, പിന്നെ കവിതാരചനയും ഉണ്ട്. എനിക്ക് സമ്മാനം കിട്ടി. അടുത്ത ദിവസത്തെ പത്രത്തിൽ എൻ്റെ പേരടിച്ച് വന്നത് ലിജിൻ രാജു എന്നാണ്. ഞാൻ തിരികെ വന്ന് സ്കൂളിൽ വന്നിട്ട് എനിക്ക് ഒന്നാം സ്ഥാനം കിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരാൾ പോലും വിശ്വസിച്ചില്ല. പിന്നീട് മാസങ്ങൾ കഴിഞ്ഞ് വിദ്യാഭ്യാസ വകുപ്പ് നമുക്ക് സർട്ടിഫിക്കറ്റ് അയച്ചു തരും. അപ്പോഴാണ് എൻ്റെ സ്കൂളിൽ മനസ്സിലാവുന്നത് എനിക്കാണ് ഒന്നാം സ്ഥാനം കിട്ടിയതെന്ന്. അപ്പോൾ സ്കൂളിലെ മത്സരങ്ങൾ കഴിഞ്ഞ് പിന്നീട് പ്ലസ് ടുവിൽ പഠിക്കുമ്പം എനിക്ക് കഥയ്ക്ക് ഒന്നാം സ്ഥാനം കിട്ടി. കഥയ്ക്ക് ഒന്നാം സ്ഥാനം കിട്ടിയപ്പോൾ ആളുകൾ പതുക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. മലയാളത്തിന് എനിക്ക് പ്ലസ് ടുവിൽ പഠിക്കുമ്പം 100-ൽ 100 മാർക്കുണ്ട്. അത് വളരെ അപൂർവമായിരുന്നു. ആ വർഷം പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടെ പേരിലുള്ള ഒരു അവാർഡ് കിട്ടി. അപ്പം അങ്ങനെയാണ് ഈ പത്രങ്ങളിലൂടെയൊക്കെ ആളുകൾ അറിയുന്നത്. പക്ഷേ എൻ്റെ പേരടിച്ചു വന്നത് തെറ്റായിട്ടാണ്.
0: അപ്പോഴും
1: ലിജിൻ രാജു എന്നാണ് പേരടിച്ചു വന്നത്. അതിനുശേഷം കോളേജിൽ വന്നപ്പോഴാണ് എനിക്ക് അങ്കണം ചെറുകഥാ പുരസ്കാരം കിട്ടി. അതിനുശേഷം കേരള യൂണിവേഴ്സിറ്റിയുടെ 6, 7, 8 മൂന്ന് വർഷങ്ങളിൽ തുടർച്ചയായിട്ട് എനിക്ക് ചെറുകഥയ്ക്ക് യൂത്ത് ഫെസ്റ്റിവലിന് ഒന്നാം സ്ഥാനം കിട്ടി. അപ്പം അതിനുശേഷമാണ് പതുക്കെ ഞാൻ എഴുത്തിലേക്ക്, ദേശാഭിമാനി ആഴ്ച പതിപ്പിലാണ് ആദ്യമായിട്ട് കവിത അച്ചടിച്ച് വരുന്നത്. അതിനുശേഷം വരുന്നത് മാധ്യമത്തിലാണ്, ദെൻ മാതൃഭൂമി ബാലപംക്തിയിൽ വന്നു. അപ്പോഴാണ് എനിക്കൊരു ആത്മവിശ്വാസം വന്നത് എനിക്ക് എഴുതാൻ കഴിയുമെന്നുള്ളത്.
0: നമുക്ക് ആക്ച്വലി മലയാളത്തിൽ ഇത്രയും നല്ല രീതിയിൽ എഴുതി വരണം, ഇപ്പൊ കവിത ആണെങ്കിലും കഥയാണെങ്കിലും ഒക്കെ വാക്കുകൾ കുറെ ഒരു എന്താ പറയാ നല്ല വായന അനിവാര്യമാണല്ലോ. ഇനി ഈ പറഞ്ഞ വാക്കുകൾ കിട്ടണമെങ്കിൽ കറക്റ്റ് അർത്ഥങ്ങൾ, ഇപ്പം ഒരു കവിത എഴുതുകയാണെങ്കിൽ തന്നെ ആ വരികൾ കറക്റ്റായിട്ട് എഴുതണമെങ്കിൽ അതൊക്കെ എങ്ങനെയാണ് ആ ഒരു കഴിവ് അത്രത്തോളം വളർത്തിയെടുക്കാൻ സാധിച്ചത്?
1: ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവിടെ ഒരു നല്ല ലൈബ്രറിയില്ല, ഒരു സർക്കാർ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. എന്റെ നാട്ടിൻ പുറത്ത് ഒരു പേരിനൊരു ലൈബ്രറി ഉണ്ട്, പക്ഷെ അവിടെ കിട്ടുന്നത് മുഴുവൻ ഡിറ്റക്റ്റീവ് നോവലുകൾ, അല്ലെങ്കിൽ വനിത, ഗ്രഹലക്ഷ്മി, മംഗളം, അല്ലെങ്കിൽ മനോരമ ആഴ്ചപ്പതിപ്പ്, അന്ന് ഈ ജനപ്രിയ നോവലുകളൊക്കെ അടിച്ചു വരുന്നത് ആ അത്തരം ആഴ്ചപ്പതിപ്പുകളിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രസിദ്ധീകരണങ്ങളാണ് ആദ്യം വായിച്ചു തുടങ്ങിയത്. ആദ്യം ഞാൻ വായിക്കുന്നത് മംഗളം ആഴ്ചപ്പതിപ്പാണ്. ആളുകൾ അതിനെ പൈങ്കിളി എന്ന് അധിക്ഷേപിക്കാറുണ്ട്. പക്ഷേ നല്ല മനോഹരമായ വാക്കുകൾ ഉപയോഗിച്ചു

0: ആകാശവാണി സമയം 8 മണി. ഇപ്പോൾ
1: നേർമൊഴി.
2: നേർമൊഴിയിൽ ഇന്ന് എഴുത്തുകാരനായ എം പി ലിപിൻ രാജ് തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോടൊപ്പം സെവിൽ ജിഹാൻ.
3: എല്ലാ പ്രിയപ്പെട്ടവർക്കും നേർമൊഴിയിലേക്ക് സ്വാഗതം. നേർമൊഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി എഴുത്തുകാരനായ

0: ഉള്ള ഉദാഹരണത്തിന് ജോസി വാഗമറ്റം, ജോയ്സി, സി വി നിർമ്മല, സുധാകർ മംഗളോദയം, ഇങ്ങനെയുള്ള ആളുകളൊക്കെ എഴുതുന്ന നോവലുകളാണ് ഞാൻ ആദ്യകാലത്ത് വായിച്ചിട്ടുള്ളത്. അന്ന് ഈ എന്ത് വായിക്കണം, എങ്ങനെ വായിക്കണം, അല്ലെങ്കിൽ എന്താണ് സാഹിത്യ വായന എന്ന്, ഗൗരവമുള്ള വായന എന്നൊന്നും ആരും പറഞ്ഞു തരാൻ നാട്ടിൻപുറത്താരും ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും
1: കിട്ടുന്നു
0: വായിക്കുന്നു. ദെന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഏഴിലോ എട്ടിലോ പഠിക്കുമ്പം ബാലരമയല്ല വായിച്ചിട്ടുള്ളത്, അതിന് പകരം ഈ ലൈബ്രറിയിൽ നിന്നുള്ള മംഗള ആഴ്ച പതിപ്പും മനോരമ ആഴ്ച പതിപ്പുമാണ് വായിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് വായിച്ചിട്ട് ഒരു വെക്കേഷൻ കഴിഞ്ഞ് ഞാൻ സ്കൂളിലെത്തി. അപ്പൊ ഞങ്ങളുടെ മലയാളം അധ്യാപകൻ ഞങ്ങളെ എല്ലാവരെയും എന്തൊക്കെ വായിച്ചു എന്നറിയാൻ വേണ്ടി എഴുന്നേപ്പിച്ചു നിർത്തി. അപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ വായിച്ചത് സതീഷ് കച്ചേരിക്കടവ് എന്ന് പറഞ്ഞ ഒരു നോവലിസ്റ്റിന്റെ ഒരു നോവലാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് സാറ് പറഞ്ഞു, ഇതല്ല വായിക്കേണ്ടത്, യഥാർത്ഥത്തിൽ എന്റെ ഭാഷാശുദ്ധി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാക്കുകളുടെ ഒരു സഞ്ചയം വന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള ആഴ്ചപ്പതിപ്പുകൾ വായിച്ചുകൊണ്ട് തന്നെയാണ്. നമ്മളതിനെ എത്രത്തോളം പൈങ്കിളി നോവലുകളെന്നോ ഗൗരവ വായനയ്ക്ക്
1: പറ്റാത്തതെന്നോ,
0: ഇപ്പൊ പുതിയ കാലത്ത് ജെൻസി ജനറേഷൻ മുഴുവൻ വായിക്കുന്നത് അത്തരത്തിലുള്ള നോവലുകളാണ്, അവർക്ക് ഗൗരവമുള്ള വായന വേണ്ട.
1: അപ്പൊ
0: സ്വാഭാവികമായിട്ടും അന്ന് അധ്യാപകൻ എന്നെ എഴുന്നേപ്പിച്ചിട്ട് പറഞ്ഞു, നീ ഇതല്ല വായിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് എന്നെ അദ്ദേഹം സ്കൂളിലെ ലൈബ്രറിയിൽ കൊണ്ടുപോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഞങ്ങൾ കുട്ടികൾക്ക് ഒരു ലൈബ്രറിയും വേറെ ഒരു ലൈബ്രറിയും ഉണ്ട്, ഞങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഒരു ലൈബ്രറിയും കൂടിയുണ്ട്, അത് അധ്യാപകർക്ക് മാത്രം വായിക്കാവുന്ന അവർക്കുള്ള പഠന സഹായികൾക്കൊണ്ടുള്ള പുസ്തകങ്ങളാണ്. അവിടെ നിന്ന് അധ്യാപകൻ എനിക്ക് ഗളിവറുടെ യാത്രകൾ എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നു, റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്നൊരു പുസ്തകം തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഇതൊരു രണ്ടാഴ്ച സമയം എടുത്തിട്ട് വായിച്ചിട്ട് തിരികെ കൊണ്ടുവരാൻ പറഞ്ഞു, അതിനെക്കുറിച്ച് റിവ്യൂ എഴുതാൻ പറഞ്ഞു. ഞാൻ രണ്ടു ദിവസം കൊണ്ട് ഈ നോവല് മുഴുവൻ രണ്ടും വായിച്ചു, എന്നിട്ട് റിവ്യൂ എഴുതി സാറിന്റെ കൈ കൊണ്ട് കൊടുത്തു. അപ്പോൾ സാറെന്നോട് പറഞ്ഞു, നിനക്ക് ഞാൻ വേറൊരു പുസ്തകം തരാം, അത് വായിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് എം ടിയുടെ നാല് ഘട്ട് ആദ്യമായിട്ട് അദ്ദേഹമാണ് കയ്യിൽ തരുന്നത്. എനിക്ക് നാല് ഘട്ട് ആദ്യം വായിച്ചപ്പോൾ എനിക്കിത് മനസ്സിലായില്ല. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്ക് പോയിട്ട് പറഞ്ഞു, സാർ എനിക്ക് ഇത് ശരിയാവില്ല, റോബിൻസൺ ക്രൂസോയും ഗളിവറുടെ യാത്രകളും അത് കുട്ടികൾക്ക് പറ്റിയ പുസ്തകമാണ്, എനിക്ക് അത്തരത്തിലുള്ള പുസ്തകം തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, നിനക്ക് ഞാൻ വേറൊരു പുസ്തകം തരാം, നീ അതൊന്ന് വായിച്ചു നോക്കാം. അങ്ങനെ അദ്ദേഹം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖി എന്ന് പറഞ്ഞ നോവൽ തന്നു. ഞാനിത് ഒറ്റ ഇരിപ്പിനിരുന്ന് വായിച്ചു. ഞാൻ നെക്സ്റ്റ് ഡേ അദ്ദേഹത്തിന് അടുക്ക് പോയിട്ട് ഞാൻ പറഞ്ഞു, സർ ഇത് ഭയങ്കര ഒരു നോവലാണ്, സുഹറയുടെയും മജീദിൻ്റെയും ഒക്കെ ജീവിതം ഓർത്തിട്ട് ഭയങ്കര വിഷമം വരുന്നു, കാരണം അവസാനം കാല് നഷ്ടപ്പെട്ട ഭാഗമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് സങ്കടം പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ ഈ നോവല് മാത്രമേ ഇത്ര വിഷമമുള്ള നോവലുള്ളൂ, ബാക്കിയുള്ളതെല്ലാം ചിരിക്കുന്ന നോവലുകളാണ്, അത് നീ വായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എനിക്ക് ഇൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു ഈ നോവൽ തന്നു. അടുത്ത ആഴ്ച അത് വായിച്ചിട്ട് തിരിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇദ്ദേഹമാണ് ബാല്യകാലസഖി എഴുതിയെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, കാരണം രണ്ടിലും രണ്ട് വ്യത്യസ്തമായ ഭാഷ, മറ്റേതിലുള്ള ഒരു ഗൗരവമായ വായന അല്ല ഇതിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം എന്നോട് പറഞ്ഞു, ഈ വൈക്കം മുഹമ്മദ് ബഷീറും നിനക്ക് ഞാൻ മുമ്പ് വായിക്കാൻ തന്ന നാലുകെട്ട് എന്ന് പറയുന്ന നോവലും ഒക്കെ ഒരേ കാലഘട്ടത്തിലുള്ള ആളുകൾ എഴുതിയ പുസ്തകങ്ങളാണ്. അപ്പം പറഞ്ഞു, നീ ഇത് ഗൗരവമായിട്ട് വായിച്ച് വായിച്ച് മുന്നോട്ട് വരുമ്പോഴാണ് ഈ മലയാളത്തിലുള്ള നിന്റെ അറിവ് കൂടുകയും, അങ്ങനെ ഞാൻ ബഷീർ സമ്പൂർണ്ണ കൃതികൾ എന്ന് പറയുന്ന ഒരു പുസ്തകം മുഴുവൻ വായിച്ചു. അതിനുശേഷം അദ്ദേഹം എനിക്ക് അസുരവിത്ത് തന്നു. നാലുകെട്ട് തള്ളിക്കളഞ്ഞ് എനിക്ക് അസുരവിത്ത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നീട് ഞാൻ ഇതും തീർത്തിട്ട് തിരിച്ചു തന്നപ്പം അദ്ദേഹം എനിക്കൊരു നോവല് വായിക്കാൻ തന്നു, അതാണ് ഖസാക്കിൻ്റെ ഇതിഹാസം. വായിച്ചിട്ട് അന്ന് രാത്രി എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പം എനിക്ക് ഞാൻ നെക്സ്റ്റ് ഡേ അദ്ദേഹത്തിന് അടുക്കെ ചെന്ന് പറഞ്ഞു, സാറ് ഇതിനകത്തെ ഭാഷ ഞാൻ ഇന്നേ വരെ അനുഭവിച്ചിട്ടുള്ള ഒരു ഭാഷയല്ല. അപ്പം എന്നോട് പറഞ്ഞു, ഈ നോവലാണ് സാഹിത്യത്തെ രണ്ടായിട്ട് അടയാളപ്പെടുത്തുന്ന നോവൽ. അപ്പം എന്നോട് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയാണ് നമ്മൾ ഭാഷയെ പുനർനിർമ്മിക്കേണ്ടത്. നാലുകെട്ടിൽ നിന്ന് ഇന്ദ്രപ്പാപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നതിലേക്ക് വരുമ്പോൾ, ബാല്യകാല സഖിയിലേക്ക് വരുമ്പോൾ, അവിടെ നിന്നും ഞാൻ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലേക്ക് വരുമ്പോൾ, അസുരവിത്തിലേക്ക് വരുമ്പോൾ, ഇതെല്ലാം ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭാഷയാണ്. അദ്ദേഹം അതിനുശേഷം എനിക്ക് രണ്ടാം മൂഴം വായിക്കാൻ തന്നു. രണ്ടാം മൂഴം വായിക്കാൻ നേരത്തെ എന്നോട് പറഞ്ഞു, നീ ഇത് മാത്രം വായിച്ചാൽ പോരാ, ഇതിൻ്റെ കൂടെ വേറെ ഒരു നോവലും കൂടെ വേണം, അത് ഇനി ഞാൻ ഉറങ്ങട്ടെ, പി കെ ബാലകൃഷ്ണൻ്റെ നോവലാണ്, അത് കർണൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള നോവലാണ്, ഇതും കൂടി ചേർത്ത് വായിക്കാൻ പറഞ്ഞു. അപ്പം ഇത് ഞാൻ ആദ്യം രണ്ടാം മൂഴം വായിച്ചപ്പം എനിക്ക് അത്ര മനസ്സിലായില്ല, കാരണം ഇതിനകത്തെ ഒരു പുരാണ ഇതിഹാസങ്ങളുടെ പശ്ചാത്തലമൊക്കെ ഉള്ളത് വായിച്ചപ്പോൾ എനിക്ക് അത്രയ്ക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ ഇത് മാറ്റി വെച്ചിട്ട് ഇനി ഞാൻ ഉറങ്ങട്ടെ വായിച്ചു തുടങ്ങി. ഇനി ഞാൻ ഉറങ്ങട്ടെ വായിച്ചപ്പം കർണൻ എന്ന് പറഞ്ഞ ഒറ്റ ക്യാരക്ടറാണ്, അത് പെട്ടെന്ന് ഉള്ളിലേക്ക് കയറി. അപ്പോൾ എനിക്കിത് ഈ രണ്ടാം മൂഴത്തിൽ എന്താണോ നഷ്ടപ്പെട്ടത് അത് ഇനി ഞാൻ ഉറങ്ങട്ടെ കിട്ടി. അതിനുശേഷം ഞാൻ രണ്ടാം മൂഴം വായിച്ചപ്പോഴാണ് കുറച്ചുകൂടെ ഗൗരവമായ വായന സാഹിത്യത്തിൽ എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് മനസ്സിലായത്. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഒരു വായനക്കാരനാവട്ടെ, എഴുത്തുകാരനാവട്ടെ, അധ്യാപകരാവട്ടെ, അല്ലെങ്കിൽ സാധാരണ വിദ്യാർത്ഥികളാവട്ടെ, ഇങ്ങനെ പലതരത്തിലുള്ള നമ്മുടെ ഭാഷ എത്രത്തോളം വിപുലമാണ് എന്ന് മനസ്സിലാക്കാതെ നമ്മളൊരു അറ്റം മാത്രം വായിച്ച് തിരിഞ്ഞു നടക്കുന്ന ആളുകളാണ് കൂടുതലും. ഇങ്ങനെ വ്യത്യസ്തമായ ഗ്രേഡുകളിൽ ഭാഷയെ കൊണ്ടുപോകും.

0: പോകാൻ കഴിയുന്നത് ഒരു മഹത്തരമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനൊരു എഴുത്തുകാരനാവാൻ തീരുമാനിച്ചത്. എനിക്ക് വായനക്കാരെ എന്താണ് അവരെ സ്വാധീനിക്കുന്നതിനേക്കാൾ ഉപരി ഭാഷയെ ഒരു ചുവട് നമുക്ക് മുന്നോട്ട് നടത്താൻ കഴിഞ്ഞാൽ ഒരു പുസ്തകം എഴുതിയാൽ അതാണ്
1: ഏറ്റവും
0: സാർത്ഥകമായ കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: നമ്മളിപ്പോ വാക്ക് അല്ലെങ്കിൽ പദസമ്പത്തുണ്ടായത് അതിനെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കോളേജ് ലെവലിൽ കോമ്പറ്റീഷൻസിൽ പങ്കെടുത്ത കാര്യങ്ങൾ പറഞ്ഞു. എങ്ങനെയാണ് ഇതിനിടയിൽ സിവിൽ സർവീസിലേക്ക് ഒരു മോഹമുണ്ടായത്?
0: സിവിൽ സർവീസ് ആഗ്രഹം മനസ്സിൽ നിറച്ചത് സത്യത്തിൽ സിനിമകളാണ്. ഞാനത് പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ സിനിമ, ഭരചന്ദ്രൻ IPS കണ്ടിട്ടും കമ്മീഷണർ കണ്ടിട്ടും ഒക്കെയാണ് സ്റ്റൈലൊക്കെയാണ് നമ്മളെ ആദ്യം ആകർഷിക്കുന്നത്. തന്മാത്ര എന്ന് പറയുന്ന സിനിമയിൽ അതിലും വളരെ കൃത്യമായിട്ട് സിവിൽ സർവീസ് പ്രിപ്പറേഷന് ഒരച്ഛൻ എങ്ങനെയാണ് മകനെ സഹായിക്കുന്നത് നമ്മളെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ നിരന്തരം സിനിമകൾ കണ്ടിട്ട് സിനിമകളിലെ ഒരു സ്വാധീനമാണ് സിവിൽ സർവീസ് എന്ന് പറഞ്ഞ ആഗ്രഹം കൊണ്ടുവരുന്നത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് കോളേജിൽ വെച്ചിട്ടാണ്. ഞാൻ ട്രിവാൻഡ്രം മാറി വെനസ് കോളേജിലാണ് പഠിച്ചത്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവിടെ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്നവരെ കൊണ്ട് മുട്ടിയിട്ട് നടക്കാൻ വയ്യ. കാരണം കോളേജിൽ വരുന്ന ഫസ്റ്റ് ബാച്ചിൽ വരുന്നതിൽ ഒരു 60 പേരിൽ ഏകദേശം 30 പേരും സിവിൽ സർവീസ് പരീക്ഷ എഴുതണമെന്നുള്ള ആഗ്രഹം കൊണ്ട് വരുന്നവരാണ്. അപ്പോൾ അവരവരുടെ ഡ്രീം ചോദിക്കുമ്പോൾ ഈതർ കളക്ടർ അല്ലെങ്കിൽ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ
1: കമ്മീഷണർ
0: അതുമല്ല ഇൻകം ടാക്സ് ഓഫീസർ എന്നൊക്കെയാണ് എല്ലാവരും പറയുക. അപ്പം ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഭയന്നുപോയി. കാരണം ഇവർക്കിടയിൽ എങ്ങനെയാണ് സിവിൽ സർവീസ് എന്ന് പറഞ്ഞ ആഗ്രഹവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക. അപ്പം ഞാൻ ലൈബ്രറിയിൽ ചെന്ന് സ്ഥിരമായിട്ട് വായിക്കാൻ തുടങ്ങി. അപ്പം അന്നവിടെ തെക്കൻ തിരുവിതാംകൂറിൽ നിന്നുള്ള ഒരു ഗുണമണി സാറ്, അദ്ദേഹം അവിടുത്തെ ലൈബ്രറിയനാണ്. അപ്പം അദ്ദേഹം ഞാനിങ്ങനെ സ്ഥിരം വായിക്കുന്നത് കണ്ടപ്പം അദ്ദേഹം എനിക്ക് പുസ്തകങ്ങൾ തരാൻ തുടങ്ങി. അതായത് ലൈബ്രറിയിൽ നിന്ന് ഒരു പുസ്തകമേ വീട്ടിൽ കൊണ്ടുപോകാൻ സമ്മതിക്കത്തുള്ളൂ. അപ്പം ഞാൻ പലപ്പോഴും എനിക്ക് 2-3 പുസ്തകങ്ങൾ കൊണ്ടുപോകണമെന്നുള്ളതുകൊണ്ട് അദ്ദേഹം അത് എനിക്ക് പെർമിഷൻ തന്നു. ഒരു ഫസ്റ്റ് ഇയർ ആയപ്പോൾ എൻ്റെ ആഗ്രഹം ഒന്ന് ശരിക്കൊന്ന് ഉറപ്പിച്ചെടുത്തു. സെക്കൻഡ് ഇയർ ആയപ്പോൾ എനിക്ക് ഈ പരീക്ഷ എഴുതിയേ മതിയാവുന്നതായി. തേർഡ് ഇയർ ആയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ തയ്യാറെടുപ്പുകൾ കുറച്ചുകൂടെ വിപുലമാക്കാൻ തുടങ്ങി. ഇങ്ങനെ തയ്യാറെടുപ്പുകൾ നടത്തിയെങ്കിലും ഇപ്പം ഏത് പരീക്ഷയിൽ എഴുതാനൊരു മീഡിയം വേണം. അപ്പം അത് ഞാൻ അന്നേ ഉറപ്പിച്ചിരുന്നു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആവും എൻ്റെ സബ്ജക്ട് അല്ലെങ്കിൽ ഹിസ്റ്ററി. പക്ഷെ എന്ത് മീഡിയത്തിൽ എഴുതണം ഇതായിരുന്നു. കാരണം പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലും ഹിസ്റ്ററിയിലും മലയാളത്തിൽ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. സ്വാഭാവികമായിട്ട് ഞാൻ എഴുതി തുടങ്ങി. ഒരു 3 മണിക്കൂർ സമയം വെച്ച് തുടക്കം തൊട്ട് അവസാനം വരെ ഒരു മോഡൽ ടെസ്റ്റ് എഴുതി. അപ്പം എഴുതി നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മലയാളത്തിലാണ് കൂടുതൽ വേഗത്തിൽ പേജുകൾ എഴുതാൻ പറ്റുന്നത്. സിവിൽ സർവീസ് പരീക്ഷ എന്നത് ഒരു പേജുകളുടെ പരീക്ഷയും കൂടിയാണ്. നിങ്ങൾ എത്രത്തോളം കൂടുതൽ പോയിന്റുകൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ എഴുതുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പം മലയാളത്തിൽ എനിക്ക് കൂടുതൽ പേജ്, അതായത് 1 മണിക്കൂറിൽ മലയാളത്തിൽ എനിക്ക് 8 പേജ് വരെ എഴുതാൻ പറ്റും. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും മലയാളത്തെ അങ്ങനെ തിരഞ്ഞെടുത്തു, മലയാളത്തിൽ എഴുതി. അങ്ങനെയാണ് സിവിൽ സർവീസിലേക്ക് കടന്നു വരുന്നത്.
1: എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സമയത്ത് ഒരുപാട് കോച്ചിങ് സെന്റേഴ്സ് ഉണ്ട്, നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാലഘട്ടത്തിൽ ആക്ച്വലി നമുക്ക് ഈ പറഞ്ഞപോലെ റിസോഴ്സും പരിമിതമാണ്. പിന്നെ എന്ത് പഠിക്കണം, എന്ത് പഠിക്കേണ്ട, അല്ലെങ്കിൽ ഇതിനകത്ത് എങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിക്കണം, അങ്ങനത്തെ ഒക്കെ കുറെ കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഇപ്പൊ നമ്മൾ എടുത്ത് വായിക്കുന്ന പുസ്തകം തന്നെയാണോ ഇതിന് പഠിക്കുന്നത് പോലും നമുക്ക് ഗൈഡ് ചെയ്യാൻ ആളില്ലാത്ത.
0: അപ്പൊ
1: സാറിനെ ആരാണ് അത്തരത്തിൽ ഹെൽപ്പ് ചെയ്ത്?
0: ഇതൊരു പ്രധാനപ്പെട്ട ഘടകം. നിങ്ങൾ ഏത് തരത്തിലുള്ള ആളുകളുമായിട്ടാണ് ഇടപഴകുന്നത്, ഇതിനകത്ത് എത്രത്തോളം കാലം നിങ്ങൾ നീണ്ടു നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കൺസിസ്റ്റൻസി ഒരു പ്രധാനപ്പെട്ട ഘടകം. ഈ കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റിൽ IPS യോഗ്യതയുള്ള ഒരാള് അദ്ദേഹം എന്നെ വന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നത് 5 വർഷമായിട്ട് അദ്ദേഹം സിവിൽ സർവീസിന് വേണ്ടി പഠിക്കുകയാണ്. അപ്പം അദ്ദേഹം പറയുകയാണ് തുടക്കകാലത്ത് ഉണ്ടായിരുന്ന ഒരാൾ പോലും ഇപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഇല്ല. പക്ഷേ റാങ്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ഉപേക്ഷിച്ച് പോയ ആളുകളെല്ലാം അദ്ദേഹത്തെ വിളിച്ച് അഭിനന്ദിക്കാൻ തുടങ്ങി. ഇത് എൻ്റെ കാര്യത്തിലും സംഭവിച്ചിട്ടുണ്ട്. ഞാൻ കോളേജ് പഠിക്കുമ്പം സിവിൽ സർവീസ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി, സിവിൽ സർവീസിന് പഠിക്കാൻ താല്പര്യമുള്ള ആളുകളുടെ ഗ്രൂപ്പ്. അതുകൊണ്ട് എനിക്ക് വലിയ മെച്ചമുണ്ടായി. കാരണം ഒരു ചെറിയ ബുക്ക് 80 രൂപയുടെ സിവിൽ സർവീസിൻ്റെ എല്ലാ വിഷയങ്ങളിലെയും സിലബസ് അടങ്ങിയ ഒരു പുസ്തകം ഞങ്ങളുടെ ഗ്രൂപ്പിനുള്ളിൽ അവിടെ വന്ന ഒരു കുട്ടിയാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നത്. അതേപോലെ ഹിന്ദു വായിക്കണം എന്നുള്ളത് അന്ന് ഹിന്ദു വായിക്കേണ്ട ഒരു വലിയൊരു കാരണമാണ്. ഇന്ന് പക്ഷേ ഹിന്ദു ഒരു കാരണമല്ല. കാരണം ഹിന്ദുവിൽ വരുന്ന വാർത്തകളും കറണ്ട് അഫേഴ്സും ഒക്കെ ഇന്ന്
1: മെറ്റീരിയലായിട്ട്
0: ഇത് കമ്പയർ ചെയ്ത് എല്ലാവർക്കും കിട്ടും. അപ്പം ഈ ഹിന്ദു വായിക്കണമെന്ന് ആ ഗ്രൂപ്പിൽ വരുന്ന ഒരു കുട്ടിയാണ് പറയുന്നത്. വേറൊരു കുട്ടി പറഞ്ഞ് ഹിന്ദു പ്രയാസമാണെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ് വായിച്ചു തുടങ്ങണം, അതിനുശേഷം ഹിന്ദുവിലേക്ക് പോയാൽ മതി. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നത് വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന പലരും ഇടയ്ക്ക് വെച്ചിട്ട് നിർത്തിയിട്ട് പോയി. ഞങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്തു. അതിലെ ആരൊക്കെ ഉണ്ടായിരുന്നോ അവരെല്ലാം ഉന്നതമായ സ്ഥാനങ്ങളിൽ സർവീസിലെത്തി. അതേസമയം അതിന് താഴെയുള്ള ഒരു ചെറിയ ഗ്രൂപ്പിനെ, ഞങ്ങളുടെ ജൂനിയേഴ്സ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ കൂടെ കൊണ്ടുവന്നു. അതിലുള്ളവർക്കും സിവിൽ സർവീസ് കിട്ടിയെന്നുള്ളതാണ്. പക്ഷേ എന്ത് വായിക്കണം എന്ത് വായിക്കണ്ട അത് ഞങ്ങൾ പിന്നീട് കോച്ചിങ്ങിന് വേണ്ടി ഇറങ്ങുന്ന സമയത്താണ്
1: മനസ്സിലാവുന്നത്.
0: അന്ന് ഇത്തരത്തിലുള്ള ഈ കോച്ചിങ് അക്കാഡമികൾ ഇത്രയധികം വലിയ ചാർജ്

0: ഇന്നൊന്നുമില്ല. അന്ന് കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാഡമി മാത്രമേ ഉള്ളൂ. അന്ന് ഇവിടെ ഈ പ്രൈവറ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വിരലിലെണ്ണാവുന്ന മാത്രമേ ഉള്ളൂ. പക്ഷെ അന്ന് ഇത്രയൊന്നും ഫീസില്ല. കാരണം സിവിൽ സർവീസ് പ്രിപ്പറേഷന് യഥാർത്ഥത്തിൽ ഇത്രയധികം ഉയർന്ന ഫീസ് കൊടുത്ത് പഠിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ചില നല്ല ടെസ്റ്റ് സീരീസുകൾ, ഓൺലൈനിലുള്ള മെറ്റീരിയൽ, ഇതെല്ലാം കൂടി ആയാലും നിങ്ങൾക്ക് ഒരു സിവിൽ സർവീസ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10,000 തൊട്ട് ഒരു 25,000 വരെ അത്രമേ ഒരു ഒരു വർഷത്തേക്ക് രണ്ട് വർഷത്തേക്ക് ചിലവാക്കാവും. ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരാൾ സിവിൽ സർവീസ് പഠിക്കാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് വരുന്നു, അവർ ഹോസ്റ്റലിൽ താമസിക്കുന്നു, അവരുടെ ഭക്ഷണം, എന്നിട്ട് അവർ ഇഷ്ടംപോലെ ആവശ്യമില്ലാത്ത പുസ്തകങ്ങളെല്ലാം വാങ്ങിച്ച് ഓരോ അഡ്വർടൈസ്മെന്റിൽ കാണുന്ന പുസ്തകങ്ങളെല്ലാം വാങ്ങിച്ചു വെക്കുന്നു. ഇപ്പോൾ ഇൻഫർമേഷൻ ഓവർലോഡായി. ഇതിൽ യഥാർത്ഥത്തിൽ ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു കുട്ടി ഇന്റർനെറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇന്റർനെറ്റിലൂടെ കിട്ടാവുന്ന ഇ ബുക്സിലൂടെ കിട്ടാവുന്ന ഫ്രീ ബുക്സിലൂടെ കിട്ടാവുന്ന ഫ്രീ മെറ്റീരിയൽസിലൂടെ കിട്ടാവുന്ന കറണ്ട് അഫേഴ്സ് ഇന്റർനെറ്റിൽ ലഭ്യമാണ്. അതിനുവേണ്ടി നമ്മൾ എല്ലാ ദിവസവും പത്രം വായിച്ചാലേ പത്രം വാങ്ങി നോട്ട്സ് തയ്യാറാക്കേണ്ട യാതൊരു ആവശ്യം ഇന്നത്തെ കാലത്തിൽ. ഇന്ന് കുറച്ചുകൂടി എല്ലാവർക്കും തുറന്നു കിട്ടുന്ന ഒരു ജനാധിപത്യപരമായ ഒരു മത്സരത്തിലേക്ക് സിവിൽ സർവീസ് മാറിക്കഴിഞ്ഞു. അന്ന് ഒരു ടെസ്റ്റ് സീരീസ് എഴുതണമെങ്കിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഞാൻ പ്രിലിമിനറിക്ക് മുമ്പായിട്ട് ടെസ്റ്റ് സീരീസ് എഴുതാൻ ചെന്നൈയിൽ പോയിരുന്നു. ഇന്ന് ചെന്നൈയിൽ പോകണ്ട, ഇന്ന് തിരുവനന്തപുരത്ത് ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്. അത് 200 രൂപയ്ക്ക് ഒരു ടെസ്റ്റ് സീരീസ് എഴുതിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്നുള്ളത്. സോ ഇൻഫർമേഷൻ ഓവർലോഡിന് ഉള്ളിൽ കുരുങ്ങിക്കിടക്കാതെ ആവശ്യമുള്ളത് മാത്രം എങ്ങനെ തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി. അതും ഈ പുസ്തകങ്ങൾ വാങ്ങിവെക്കുന്ന പുസ്തകങ്ങളുടെ ഒരു 20% പോലും മിക്കവരും കവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം. ഒരു പുസ്തകം തുടങ്ങുമ്പോഴേക്കും അവർക്ക് ഏതെങ്കിലും വേറെ ഏതെങ്കിലും അക്കാഡമിയുടെ നോട്ട് കിട്ടും. അപ്പോൾ എന്നാൽ പിന്നെ ആ നോട്ട് പഠിക്കാമെന്ന് കരുതി അതിൻ്റെ പുറകെ പോക്കും. യഥാർത്ഥത്തിൽ ഈ കൺസിസ്റ്റൻസി ഇതിൽ നിലനിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഒരു ജോലിയും എടുക്കാതെ സിവിൽ സർവീസ് കോച്ചിങ് എന്ന് പറഞ്ഞ് മാത്രം ഫോക്കസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ ഉടനെ എനിക്ക് ബാങ്കിൽ ജോലി കിട്ടി. ബാങ്കിലിരുന്നു കൊണ്ട് തന്നെ ഞാൻ ഓഫീസർ പോസ്റ്റുകൾ എഴുതി, അവിടെ നിന്നുകൊണ്ട് റിസർവ് ബാങ്ക് എഴുതി, അവിടെ നിന്നുകൊണ്ട് നബാർഡ് എഴുതി. അപ്പോൾ ഇതിലെല്ലാം ക്ലിയർ ആയതിൻ്റെ ഇടയ്ക്ക് ഞാൻ മലയാളത്തിൽ നെറ്റും JRFഉം ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ലെക്ചർഷിപ്പിന് അപ്ലൈ ചെയ്തു. PSC വഴിയുള്ള മലയാളം ലെക്ചർഷിപ്പിന് ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പല എക്സാമുകൾ എഴുതി അതിൽ നിന്ന് കിട്ടുന്ന ഒരു ജോലി എടുത്തുകൊണ്ട് ജോലിയോടൊപ്പം പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ ഇത് എനിക്ക് UPSCയുടെ ഇൻ്റർവ്യൂ ബോർഡിന് പോയപ്പം ഇൻ്റർവ്യൂ ബോർഡിന് നമ്മളെക്കുറിച്ച് ഒരു പ്രതിപത്തി ഉണ്ടാവാൻ ഇത് വളരെയേറെ സഹായിക്കും. കാരണം നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഒരു ജോലിക്കും പോവാതെ നിങ്ങൾ പൂർണ്ണ സമയം കോച്ചിങ് എന്ന് പറഞ്ഞ് നിന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളൊരു ചാൻസിൽ ഇൻ്റർവ്യൂവിന് പോകുമ്പം ഇത്രയും കാലം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന് ഇൻ്റർവ്യൂ ബോർഡ് ചോദിച്ചാൽ നമ്മുടെ മുമ്പിൽ ഒരു ഉത്തരവില്ല. അപ്പോൾ പൂർണ്ണമായിട്ടും രക്ഷിതാക്കളുടെ തണലിൽ സിവിൽ സർവീസ് കോച്ചിങ് നിൽക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഒരു ജോലി കണ്ടെത്തി, ജോലിയിൽ കയറിയതിന് ശേഷം കുറച്ച് സമ്പാദിച്ച ശേഷം എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തതിന് ശേഷം പിന്നീട് ഒരു വർഷമൊക്കെ നിങ്ങൾ അല്ലെങ്കിൽ ഒരു 6 ജോലി എടുക്കാതിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഞാൻ എനിക്ക് അന്നത്തെ സാഹചര്യത്തിൽ ജോലി ഉപേക്ഷിക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം എനിക്ക് ഫർദർ കോച്ചിങ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ പൈസ വേണം. കാരണം ഈ പുസ്തകങ്ങൾ മേടിക്കണം. അന്ന് ഇന്റർനെറ്റിന്റെ കോസ്റ്റ് വളരെ കൂടുതലാണ്. നമ്മൾ ഏതെങ്കിലും ഇന്റർനെറ്റ് കഫേയിൽ പോയിരുന്ന് ഈ പ്രിന്റ് എല്ലാം എടുക്കണം. ഒരു പ്രിന്റിന് അന്ന് 10 രൂപയാണ്. അന്നും മലയാളം നോട്ട്സ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അവിടെ ഇരുന്ന് മലയാളത്തിലുള്ള നോട്ട്സ് തയ്യാറാക്കി അതിന്റെ ഫോട്ടോ കോപ്പി എടുക്കണമെങ്കിൽ നല്ല ചെലവുണ്ട്.
1: പ്രിപ്പറേഷന്റെ കാര്യമായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വളരെയധികം കഠിനാധ്വാനത്തിലൂടെ മൊത്തം വിഷയങ്ങളും എഴുതി പാസ്സായി 224 എന്നുള്ള ഒരു മികച്ച വിജയം നേടാൻ സാധിച്ചു. ഈ സർവീസിൽ പ്രവേശിച്ച ശേഷം പിന്നീട് സജീവമായിട്ട് സർവീസിനൊപ്പം തന്നെ എഴുത്തിൽ വളരെ സജീവമായി. ഇങ്ങനെയുള്ള ഒരു സർവീസിൽ സമയം എങ്ങനെയാണ് കണ്ടെത്തുന്നത് എഴുതാൻ?
0: ഞാൻ സിവിൽ സർവീസുകാരനെ എന്ന അതൊരു എനിക്ക് ജീവിക്കാനുള്ള ഒരു ജോലിയാണ്. അതേസമയം എഴുത്താണ് എന്റെ ഒരു പാഷൻ. മലയാള ഭാഷയെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ, ഞാൻ ഇംഗ്ലീഷിലും എഴുതുന്നുണ്ട്. അപ്പോൾ ഈ ഭാഷയെ എങ്ങനെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എഴുത്ത് എങ്ങനെ ഉണ്ടാവും? യഥാർത്ഥത്തിൽ ഞാൻ ബാങ്കിലിരുന്നപ്പോഴാണ് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരുന്നത്. ബാങ്കിൽ ഞാൻ ഓഫീസറായിരുന്നു. അപ്പോൾ രാവിലെ 9 തൊട്ട് പലപ്പോഴും വൈകുന്നേരം 9 വരെ നീണ്ടുപോകുന്ന തിരക്കേറിയ ഒരു ജോലിയാണ് ബാങ്കിങ് ജോലി. അപ്പം അതിൽ നിന്ന് സിവിൽ സർവീസ് തയ്യാറെടുക്കുക എന്ന് പറയുന്നത്, സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അന്ന് ശനിയാഴ്ചകളിലും ബാങ്ക് ഉണ്ട്. അപ്പം ഞായറാഴ്ച ഒറ്റ ദിവസമേ ഉള്ളൂ വായിക്കാനുള്ള ദിവസം. അപ്പം ഇത് എന്നെ സംബന്ധിച്ച് ആദ്യ സമയത്ത് ഒരു വലിയ ചലഞ്ചായിരുന്നു. സോ ഞാൻ ഇതിനുവേണ്ടി സമയം കണ്ടെത്തിയേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ 9 ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ 10 ഭക്ഷണമെല്ലാം കഴിച്ച് തയ്യാറെടുത്തിട്ട് 10 തൊട്ട് 3 വരെ ഇരുന്ന് പഠിക്കും. 3 കടന്നിട്ട് രാവിലെ 7 എഴുന്നേൽക്കും. ഇതായിരുന്നു എൻ്റെ അന്നത്തെ ഷെഡ്യൂൾ. എനിക്ക് ആദ്യത്തെ സിവിൽ സർവീസ് പരീക്ഷ കിട്ടിയില്ല. വന്ന് ഞാൻ കടുത്ത ഡിപ്രഷനിലായിരുന്നു. ആ സമയത്താണ് ഞാൻ ഈ 10 തൊട്ട് 3 വരെ എന്നുള്ളൊരു സൈക്കിൾ ഉണ്ടാക്കി വെച്ചത്.
1: അതിൽ തന്നെ പാഠം ഒന്ന്, ആത്മവിശ്വാസം.
0: അതെ, അതൊരു ബെസ്റ്റ് സെല്ലർ ആയിരുന്നു
1: ആ പുസ്തകം. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ ബെസ്റ്റ് സെല്ലർ ആയിരുന്നു, ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പുസ്തകം. അതിനെ കുറിച്ച് ഒന്ന് പറയാം.
0: അത് ഞാൻ ആക്ച്വലി എന്റെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം, 60 ശേഷം ഒരു പുസ്തകം.

0: മലയാളത്തിലെ പ്രോമിനന്റ് ആയ രണ്ട് പബ്ലിഷർമാർ, പ്രസാധകർ പ്രസിദ്ധീകരിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വലിയ ആഗ്രഹം. എൻ്റെ 23-ാമത്തെ വയസ്സിൽ മാതൃഭൂമി എൻ്റെ ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ചു. 24-ാമത്തെ വയസ്സിൽ DC ബുക്സ് എൻ്റെ 2-ാമത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ചു. അപ്പോൾ എൻ്റെ വലിയൊരാഗ്രഹം വളരെ കുറഞ്ഞ വയസ്സിലെ നടന്നു. പക്ഷെ എന്നാലും എനിക്കൊരു നോവൽ എഴുതണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വലിയ ആഗ്രഹം. അങ്ങനെയാണ് ഞാൻ മാർഗരീറ്റ എന്ന് പറയുന്ന ആദ്യത്തെ നോവൽ എഴുതുന്നത്. വളരെയേറെ തയ്യാറെടുപ്പുകളോടുകൂടിയാണ്, ഏകദേശം ഒരു 7-8 വർഷത്തെ പഠനത്തിന് ശേഷമാണ് മാർഗരീറ്റ എഴുതുന്നത്. ഒരു 4-5 തവണ എഡിറ്റ് ചെയ്തു, പലപ്പോഴും ഈ പുസ്തകം ഉപേക്ഷിച്ചാലോ എന്ന് തോന്നിയ അവസരങ്ങളുണ്ട്. ഫൈനൽ എഡിറ്റിൽ വരെ ഒരു ഏകദേശം ഒരു 40 പേജോളം ഞാൻ വെട്ടിക്കളഞ്ഞു. അങ്ങനെ സൂക്ഷ്മമായിട്ട് എഡിറ്റിംഗ് ഒക്കെ നടത്തി ആണ് മാർഗരീറ്റ പുറത്തിറക്കുന്നത്. മാർഗരീറ്റയ്ക്ക് ആ വർഷത്തെ പത്മരാജം നോവൽ പുരസ്കാരം കിട്ടി. മാർഗരീറ്റയ്ക്ക് തന്നെ നൂറനാട് ഹനീഫ് നോവൽ പുരസ്കാരം കിട്ടി. അതിനുശേഷം മാതൃഭൂമി തന്നെ ആനയും പുലിയും ഇല്ലാത്ത കഥ എന്ന് പറഞ്ഞൊരു ബാലസാഹിത്യ പുസ്തകം പ്രസിദ്ധീകരിച്ചു.
1: എങ്ങനെയാണ് ഈ ആ ഒരു ഐഡിയ പിന്നെ ഇപ്പം ഇതിലേക്ക് വന്നു?
0: ബാലസാഹിത്യത്തിൽ വരാൻ കാരണം ഞാൻ ഈ കൊച്ചുകുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പം ഇവരുടെ കയ്യിലുള്ള പുസ്തകങ്ങളെല്ലാം ആനയും പുലിയും ഒക്കെ ഉള്ളതാണ്, മൃഗങ്ങളാണ് മുഴുവൻ. പക്ഷെ ഇവരുടെ കയ്യിലെ കഥകളിലെല്ലാം മൃഗങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇവർ വളർന്നു വന്നിട്ട് ഒരു UP സ്കൂളിലൊക്കെ എത്തുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് ഇവരുടെ ചുറ്റിനുമുള്ള മൃഗങ്ങളൊന്നും സംസാരിക്കുന്നു. അപ്പൊ ഞാൻ ഈ ആനയും പുലിയും ഇല്ലാത്ത ഒരു കഥ, ഈ കഥയിൽ മൃഗങ്ങളൊന്നും പാടില്ല എന്ന് കരുതിയിട്ട് ഞാൻ ചെറുപ്പകാലത്ത് ഞാൻ നടന്ന വഴികളെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ്. കുട്ടിക്കാലത്തെ എൻ്റെ സ്കൂൾ അനുഭവങ്ങളാണ് ആ പുസ്തകത്തിൽ. അതിന് മറ്റൊരു പുസ്തകം എഴുതിയ തീൻമേശ കുറിമാനം, അത് ഈ സിവിൽ സർവീസിന്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിൽ ട്രെയിനിങ്ങിന് പോകുമ്പോൾ ഏകദേശം 350-ഓളം സ്ഥലങ്ങളിൽ പോയി ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട്. പല സ്ഥലങ്ങളിൽ നിന്ന് പല ഭക്ഷണങ്ങൾ കഴിച്ചു. അത് രാഷ്ട്രപതി ഭവനിൽ നിന്ന് കഴിച്ച ഭക്ഷണം തൊട്ട് ഡിണ്ടിഗൽ ബിരിയാണി തൊട്ട് ഇവിടെ നിന്ന് രാജസ്ഥാനിൽ നിന്ന് കഴിച്ച ഭക്ഷണം തൊട്ട് നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ നിന്ന് കഴിച്ച ഭക്ഷണങ്ങൾ വരെയുണ്ട്. അപ്പൊ ഇതെല്ലാം ഓരോ വിഭവങ്ങളുമായിട്ട് ചേർത്ത്, അതൊരു പാചക പുസ്തകമല്ല, മറിച്ച് ഓരോ ഭക്ഷണവും രൂപപ്പെട്ട് വന്നതിന് പിന്നിലുള്ള കഥകൾ. ഉദാഹരണത്തിന് ലക്നൗ കബാബ്, ആ കബാബ് രൂപപ്പെട്ടതിന് പിന്നിലുള്ള കഥ എന്ന് പറഞ്ഞാൽ അന്നത്തെ രാജാവിന് പല്ലുകളുടെ എണ്ണം കുറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കബാബ് ചവയ്ക്കാൻ പറ്റുന്നില്ല.
1: അപ്പൊ
0: അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ്
1: ഈ
0: സോഫ്റ്റ് ആയിട്ടുള്ള മൃദുവായിട്ടുള്ള ഈ കബാബ് രൂപപ്പെട്ടത്. ഇപ്പം ഗാംഗ്ടോക്കിൽ പോവുകയാണെങ്കിൽ അവിടെ ഒരു പുസ്തകശാലയുണ്ട്, അവിടെ പോയി പുസ്തകം വായിക്കുമ്പം അതിനോട് ചേർന്നൊരു കോഫി ഷോപ്പും ഉണ്ട്. അപ്പൊ പുസ്തകം വായിക്കുന്നവരുടെ എണ്ണമാണ് അവിടുത്തെ കോഫികളുടെ എണ്ണം നിശ്ചയിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇങ്ങനത്തെ പല വ്യത്യസ്തമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് തീൻമേശ കുറിമാനം.
1: ഇതിലിപ്പം ആക്ച്വലി ഭാരത് ദർശനിലാണെങ്കിൽ ഒരുപാട് സ്റ്റേറ്റുകളിൽ പോകുമല്ലോ.
0: അതെ,
1: ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ആക്ച്വലി കുറിച്ചു വെക്കാറുണ്ടോ?
0: ഇത് എല്ലാ ദിവസവും ഞാൻ ഡയറി എഴുതാറുണ്ട്. ഈ ഡയറിയിലെ ഓരോരോ അനുഭവങ്ങൾ എടുത്തിട്ടാണ് പുസ്തകങ്ങൾ എഴുതും. വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ പോകുമ്പോൾ ആസാമിലെ അനുഭവങ്ങൾ എഴുതും, പിന്നീട് അതിനകത്ത് ഭക്ഷണത്തെക്കുറിച്ചൊരു ഭാഗം കാണും. ഉദാഹരണത്തിന് ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണമാണ് മോമോസ്. ആദ്യമായിട്ട് കഴിച്ചത് സിവിൽ സർവീസ് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഡൽഹി പോയി JNU ക്യാമ്പസിൽ പോകുമ്പം ആണ് അവിടെ നിന്നാണ് മോമോസ് കഴിക്കുന്നത്. പിന്നീട് നോർത്ത് ഈസ്റ്റിൽ പോകുമ്പോൾ, വടക്ക് കിഴക്ക് ഇന്ത്യയിൽ പോകുമ്പോൾ അവിടെ മോമോസ് വളരെ വ്യാപകമാണ്. അതിനുശേഷം ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഭൂട്ടാനിൽ പോയപ്പോൾ അവിടുത്തെ മോമോസ് വ്യത്യസ്തമാണ്. അവിടെ നിന്ന് നേരെ തിരിച്ച് മുംബൈയിൽ വരുമ്പോൾ അവിടെ കിട്ടുന്ന വടാപാവും ഇറാനി ചായയും വ്യത്യസ്തമാണ്. അപ്പൊ ഇങ്ങനെ ഓരോന്നും നമ്മളുടെ ഡയറിയിൽ എഴുതുന്നതിനെ ബേസ് ചെയ്ത് ഇതിനകത്ത് ഭക്ഷണത്തെ കുറിച്ച് എവിടെയാണോ പരാമർശിക്കുന്നത് അതിൽ നിന്ന് ചേർത്ത് കണക്ട് ചെയ്തിട്ട് ഞങ്ങളുടെ ട്രെയിനിങ്ങിലെ അംഗങ്ങളെ വെച്ചിട്ട് ഒരു ഫിക്ഷൻ പോലെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ അതൊരു നോൺ ഫിക്ഷൻ പുസ്തകമാണ്.
1: അതുപോലെ കൗമാരക്കാരെ കുറിച്ച്
0: അടുത്തിടെ ഒരു പുസ്തകം, വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. അതിന്റെ തീം എന്ന് പറയുന്നത് നമ്മുടെ കൗമാരക്കാർ പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ അകപ്പെട്ട് കിടക്കുകയാണ്. ഇപ്പൊ ലഹരിയാവാം, സൈബർ ബുള്ളിങ് ആവാം, ട്രോൾസ് ആവാം, അവർ തന്നെ പുറത്തു പറയാൻ പറ്റാത്ത പല പ്രശ്നങ്ങളും ആയിരിക്കാം.
1: ഇപ്പൊ ഈ മാനസികാരോഗ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് അവരെല്ലാം എല്ലാരെയും ബാധിക്കുന്നുണ്ട് വ്യാപകമായിട്ട് പല കാരണങ്ങൾ കൊണ്ട്. അപ്പോ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ലഹരി ഓരോ കാര്യങ്ങൾ പറഞ്ഞു, അതുപോലെ അപ്പൊ ഒരു സ്റ്റഡി അല്ലെങ്കിൽ ഒരു പഠനം നടത്താറുണ്ട്. ഇപ്പൊ
0: പുസ്തകങ്ങൾ എഴുതുന്നതിന് മുമ്പായിട്ട് ഇത് ഏത് തരത്തിലുള്ള ഒരു ഓഡിയൻസിനാണ് ഇഷ്ടപ്പെടുക എന്നതിനെപ്പറ്റിയും ജനറൽ ഓഡിയൻസിനെ വായിച്ച് മനസ്സിലാവണം എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് തീൻമേശ കുറിമാനം എന്ന് പറയുന്ന പുസ്തകം ഏറ്റവും കൂടുതൽ സർവീസിലെ ഭക്ഷണത്തെ കുറിച്ചാണ് പുസ്തകമെങ്കിലും അതിനകത്ത് എന്തൊക്കെ വിഭവങ്ങളാ ഉണ്ട് എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ പലരെയും ആകർഷിച്ചിട്ടുണ്ട്. ഏത് പുസ്തകം എഴുതുന്നതിന് മുമ്പേ അങ്ങനെ ഒരു തയ്യാറെടുപ്പ് നടത്തും. ഇപ്പൊ ഉദാഹരണത്തിന് ഏറ്റവും പുതിയ DC ബുക്സിന്റെ കാപ്പി കുരുപ്പ് എന്ന് പറയുന്ന പുസ്തകം, അത് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് അതിന് മുമ്പായിട്ട് ഇത് കൗമാരക്കാരിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പരിഹാരം, അതേസമയം ഒരു കുട്ടിക്ക് ഇത്തരത്തിലുള്ള കൗമാരക്കാരുടെ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനുള്ള 18 അപൂർവ കാപ്പിക്കുരുക്കൾ കിട്ടുന്നതും ആ കാപ്പിക്കുരു ഉപയോഗിച്ചിട്ട് കാപ്പി ഉണ്ടാക്കിയാൽ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടക്കാം എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ ഒരു തീം.
1: പിന്നെ ഈ എഴുതണമെന്ന് ആഗ്രഹമുള്ളവരോടായിട്ട് സാറിന് പറയാനുള്ളത് എന്താണ്?
0: ഞാൻ എന്നോട് മലയാളത്തിലെ എഴുത്തുകാരനായ ഷിഹാബുദ്ദീൻ പൊയ്ത്തുകടവ്,

0: അദ്ദേഹം പറഞ്ഞ ഒരു വാക്യം മാത്രമേ ഞാൻ പറയത്തുള്ളൂ. എന്നോട് രണ്ട് പേരാണ് എഴുത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഉപദേശം നൽകിയിട്ട്. ഒന്ന്, ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ലിബിന്റെ ഈ എഴുത്തിന്റെ ശൈലി, ഞാൻ ഈ ഫയൽ നോട്ടുകൾ എഴുതുന്നത് കണ്ടിട്ടാണ്. പലപ്പോഴും ഞാൻ ചില സമയങ്ങളിൽ ഇപ്പം റിസർവേഷൻ റോസ്റ്റർ എന്നെഴുതുമ്പോൾ ഞാൻ ഒരു തവണ എൻ്റെ താഴെ ഉണ്ടായിരുന്ന സ്റ്റാഫ് അത് തെറ്റിച്ചെഴുതി. അപ്പം ഞാൻ അതിൻ്റെ അതിലെഴുതി റിസർവേഷൻ റോസ്റ്ററിനെ റോസ്റ്റ് ചെയ്യരുത്. അപ്പം ഇതൊക്കെ ഞാനിങ്ങനെ ഈ ഫയൽ നോട്ട് എഴുതുന്നത് കണ്ടപ്പോഴാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്, നീ നല്ല പുസ്തകങ്ങൾ എഴുതണം. രണ്ട്, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ പോലെ തന്നെ എഴുത്തുകാരനായ ഷിഹാബുദ്ദീൻ പൊയ്ത്തുകടവനോട് പറഞ്ഞ്, എല്ലാ ദിവസവും എന്തെങ്കിലും എഴുതുക, അത് നമ്മുടെ മൂർച്ച കൂട്ടുന്ന ഒരു കാര്യമാണ്. ഇനിയും ഞാൻ പറഞ്ഞ പോലെ തുടക്കകാലത്ത് ബാലപ്രസിദ്ധീകരണങ്ങൾ എനിക്ക് കവറുകൾ തിരിച്ചയച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ഞാൻ മാതൃഭൂമിയിലെ ബാലപംക്തിയിലൊക്കെ കഥ വരാതെ വളരെയേറെ വിഷമിച്ചിട്ടുണ്ട്. എന്നേക്കാൾ നന്നായിട്ട് അത്ര ഇല്ലാത്ത കഥകൾ വായിച്ചാൽ നമുക്ക് തോന്നുന്ന കഥകളൊക്കെ പലപ്പോഴും അച്ചടിച്ച് വന്നിട്ടുണ്ട്. പക്ഷെ അതൊരു കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ആ കാലഘട്ടം മാറി അടുത്ത കാലഘട്ടം വരുമ്പോൾ പുസ്തകങ്ങൾ വരും. ഇപ്പം ഞാനിങ്ങനെ അവസാനം തീരുമാനിച്ചാണ് 60-ാമത്തെ വയസ്സിൽ ഇനി പബ്ലിഷ് ചെയ്യാൻ മതി. അതും ഞാൻ എൻ്റെ ആദ്യത്തെ രണ്ട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോഴും ഞാനൊരു സിവിൽ സർവീസ് ബാക്ക്ഗ്രൗണ്ട് ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ഞാൻ ഈ പുസ്തകങ്ങൾ അയക്കുന്നത്. കാരണം നിങ്ങളൊരു സിവിൽ സർവീസുകാരനായിട്ട് എഴുത്തുകാരനാവുന്നത് ഒരുപക്ഷെ ആ രീതിയിൽ ആളുകൾ നിങ്ങളുടെ പുസ്തകങ്ങൾ വായിച്ചേക്കും. പക്ഷേ നിങ്ങളൊരു എഴുത്തുകാരനായിട്ട് നിലനിൽക്കുമ്പോൾ ആളുകൾ ആദ്യം അറിയുന്നത് നിങ്ങളുടെ എഴുത്തിന്റെ കാമ്പാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാമ്പ് തെളിയിക്കാനുള്ള പ്രവർത്തനം തുടങ്ങിക്കൊണ്ടേയിരിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്.
1: അപ്പൊ എന്താണെങ്കിലും ഈ തിരക്കേറിയ ഒരു ഷെഡ്യൂളിനിടയിലും നമ്മുടെ ഈ പരിപാടിയിൽ വന്ന് പങ്കെടുത്ത് ഒരുപാട് എഴുത്തിന്റെ അനുഭവങ്ങളും ഒപ്പം തന്നെ ജീവിതാനുഭവവും നമ്മളോട് പങ്കുവച്ചു. അതിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു.
2: നേർമൊഴിയിൽ ഇതുവരെ കേട്ടത് എഴുത്തുകാരനായ MP ലിപിൻ രാജുമായുള്ള അഭിമുഖം. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോടൊപ്പം സെവിൽ ജിഹാൻ.
3: നേർമൊഴി സമാപിക്കുന്നു.

ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 അഞ്ചാം ദിവസം തൃശൂർ നിലയം അവതരിപ്പിക്കുന്നു സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം YS പൌർണമി. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ ശ്രീമൂലനഗരം പൊന്നൻ, MK കൃഷ്ണൻ പോറ്റി, മനീഷ KS, ജയലക്ഷ്മി സി, കാഞ്ഞൂർ മത്തായി, വി ഉദയകുമാർ, പ്രസാദ് ബാലകൃഷ്ണൻ, മെജോ ഹരീഷ് മേനോൻ, രാജേഷ് വിശ്വംഭരൻ, YS പൌർണമി, പ്രീത പീയൂസ്, വിനീത മന്നമ്മൽ, ഇ.എൻ സജിത, വിനീത ഗോപിനാഥ്, രുക്മിണി അമ്മാൾ, അജീഷ ഹരിദാസ്. നിർവഹണം ജയ CR, നിർവഹണ സഹായം ഷിബു M, ജോസ് മച്ചാട്. ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 അഞ്ചാം ദിവസം.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

നാളെ ഉച്ചയ്ക്ക് 2:15 ദസ്തോവിസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം കുറ്റവും ശിക്ഷയും 20-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം. രാജീവ് കുമാർ.

0: ആകാശവാണി സമയം 8:30. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് പരമ്പരയിൽ ഇന്ന് പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ച് ഒരു ലഘുവിവരണം കേൾക്കാം.

0: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി അഥവാ പ്രൈം മിനിസ്റ്റേഴ്സ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി പദ്ധതി 2020 ജൂൺ 1 ആരംഭിച്ച ക്ഷേമ പദ്ധതിയാണ്. കോവിഡും ലോക്ഡൌണും തളർത്തിയ ലക്ഷക്കണക്കിന് വഴിയോര കച്ചവടക്കാരുടെ ജീവിതത്തിൽ ഒരു കൈത്താങ്ങായാണ് PM സ്വനിധി പദ്ധതി ആവിഷ്കരിച്ചത്. തെരുവ് കച്ചവടക്കാർക്ക് കൈത്താങ് പിന്തുണ നൽകുന്നതിനായി ഹൌസിംഗ് ആന്റ് അർബൻ അഫയേഴ്സ് മന്ത്രാലയം ആരംഭിച്ച ഒരു കേന്ദ്രമേഖലാ മൈക്രോ ക്രെഡിറ്റ് പദ്ധതിയാണ് PM സ്വനിധി. 7% പലിശ സബ്സിഡിയോടെ 20,000 രൂപയുടെയും 50,000 രൂപയുടെയും തുടർന്നുള്ള വായ്പകൾക്കൊപ്പം 10,000 രൂപയുടെ പ്രവർത്തന മൂലധന ഈടുരഹിത വായ്പയും ഈ പദ്ധതി സുഗമമാക്കുന്നു. വഴിയോര കച്ചവടക്കാർക്കിടയിൽ ഡിജിറ്റൽ ഇടപാടുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയിലെ ഡിജിറ്റൽ കാൽപ്പാടുകൾ വർദ്ധിപ്പിക്കുന്നതിൽ ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വഴിയോര കച്ചവടക്കാർക്ക് പ്രതിമാസം 100 രൂപ വരെ ക്യാഷ് ബാക്ക് നൽകുന്നു. വഴിയോര കച്ചവടക്കാരെ ഔപചാരികമാക്കാനും ഈ മേഖലയ്ക്ക് സാമ്പത്തിക കുതിപ്പിന് പുതിയ അവസരങ്ങൾ തുറക്കാനുമാണ് PM സ്വനിധി പദ്ധതി ലക്ഷ്യമിടുന്നത്. തെരുവ് കച്ചവടക്കാർ നഗര അനൌപചാരിക സമ്പദ്വ്യവസ്ഥയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകത്തെ പ്രതിനിധീകരിക്കുകയും നഗരവാസികളുടെ വാതിൽപ്പടിയിൽ മിതമായ നിരക്കിൽ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. വിവിധ മേഖലകളിൽ അല്ലെങ്കിൽ സന്ദർഭങ്ങളിൽ വെണ്ടർമാർ, വഴിവാണിഭക്കാർ എന്നിങ്ങനെ അവർ അറിയപ്പെടുന്നു. അവർ വിതരണം ചെയ്യുന്ന സാധനങ്ങളിൽ പച്ചക്കറികൾ, പഴങ്ങൾ, റെഡി ടു ഈറ്റ് സ്ട്രീറ്റ് ഫുഡ്, ചായ, പക്കോട, റൊട്ടി, മുട്ട, തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, കരകൌശല ഉൽപ്പന്നങ്ങൾ, പുസ്തകങ്ങൾ, സ്റ്റേഷനറി മുതലായ സാധനങ്ങൾ ഉൾപ്പെടുന്നു. നഗര തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് കൈവശമുള്ള വഴിയോര കച്ചവടക്കാർ അർബൻ ലോക്കൽ ബോഡി നടത്തിയ സർവേയിൽ തിരിച്ചറിഞ്ഞിട്ടും വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് നൽകിയിട്ടില്ലാത്ത വെണ്ടർമാർ ULB നേതൃത്വത്തിലുള്ള ഐഡന്റിഫിക്കേഷനിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോ സർവേ പൂർത്തിയാക്കിയ ശേഷം വിൽപ്പന ആരംഭിച്ചതോ ആയ വഴിയോര കച്ചവടക്കാർ എന്നിവരാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാൻ അർഹരായിട്ടുള്ളവർ. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് പ്രധാനമന്ത്രി സ്വനിധി സ്കീമിൽ മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാന വിഭാഗത്തിൽ മധ്യപ്രദേശ് 1st നേടി. മധ്യപ്രദേശിന് ശേഷം മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാനങ്ങൾ ഇന്നൊവേഷൻ ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് വിഭാഗത്തിൽ അസം 2nd. ബെസ്റ്റ് പെർഫോമിംഗ് ULB മെഗാ മില്യൺ പ്ലസ് സിറ്റികളുള്ള ലോൺ പെർഫോമൻസ് വിഭാഗത്തിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി 1st, മഹാനഗരപാലികയും അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനും 2nd നേടി. നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷന്റെ അവാർഡുകളും പ്രഖ്യാപിച്ചു. സിസ്റ്റമാറ്റിക് പ്രോഗ്രസീവ് അനലിറ്റിക്കൽ റിയൽ ടൈം റാങ്കിംഗ് വിഭാഗത്തിൽ കേരളം 1st നേടി. ഉത്തർപ്രദേശും രാജസ്ഥാനുമാണ് തൊട്ടുപിന്നിൽ.
1: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുവിവരണമാണ് ഇന്ന് പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പരമ്പരയിലൂടെ നമ്മൾ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

നാളെ വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളും രോഗങ്ങളും, ബിന്ദു ആർ മാത്യൂസുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി നാളെ വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ.

0: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 56 സെക്കൻഡും. ഇനി അല്പസമയത്തിനകം വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. മുതിർന്ന കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയാകും. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിങ്കളാഴ്ച നടക്കും. എല്ലാ മന്ത്രിമാരും തിങ്കളാഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് സൂചനകൾ. തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം വി ഡി സതീശനെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തു. തുടർന്ന് അദ്ദേഹം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്ക്

0: കണ്ട് എംഎൽഎമാരുടെ പിന്തുണ കത്ത് കൈമാറി. 10 ദിവസത്തിലേറെ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ന്യൂഡൽഹിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാരെന്ന തീരുമാനം പ്രഖ്യാപിച്ചത്. നിയുക്ത മുഖ്യമന്ത്രിക്ക് ആവേശകരമായ സ്വീകരണമാണ് കെപിസിസി ആസ്ഥാനത്തടക്കം കോൺഗ്രസ് പ്രവർത്തകർ നൽകിയത്. സംസ്ഥാനത്തുടനീളം വിജയാഹ്ലാദ പ്രകടനങ്ങളും നടന്നു. എറണാകുളം നെട്ടൂർ സ്വദേശിയായ വി ഡി സതീശൻ 61 വയസ്സിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്കെത്തുന്നത്. സ്കൂൾ കാലം മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന അദ്ദേഹം 2001 മുതൽ 2026 വരെ 6 തവണയാണ് എറണാകുളം ജില്ലയിലെ പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയത്. 2021 മുതൽ 26 വരെയുള്ള കാലയളവിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. മന്ത്രിസ്ഥാനം ഒരു തവണ പോലും വഹിക്കാതെ നേരിട്ട് മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന നേതാവ് കൂടിയാണ് ശ്രീ വി ഡി സതീശൻ. പുതിയ കേരളം സൃഷ്ടിച്ചെടുക്കാൻ കൂട്ടായ പ്രവർത്തനത്തിലൂടെയേ സാധിക്കൂവെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള പൂർണ്ണ പിന്തുണ അഭ്യർത്ഥിച്ച അദ്ദേഹം ജനങ്ങൾ വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചതെന്നും വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും വ്യക്തമാക്കി. മുതിർന്ന സിപിഐഎം നേതാവും സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തു. സിപിഐഎം സംസ്ഥാന സമിതി യോഗത്തിലാണ് തീരുമാനം. തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണത്തിന്റെ മൂന്നാം ഘട്ടം 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ജാർഖണ്ഡ്, കർണാടക, മഹാരാഷ്ട്ര, മണിപ്പൂർ, മേഘാലയ, മിസോറം, നാഗാലാന്റ്, ഒഡീഷ, പഞ്ചാബ്, സിക്കിം, ത്രിപുര, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നിവയാണ് ഈ ഘട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങൾ. ഡൽഹി, ചണ്ഡീഗഡ്, ദാദ്രാനഗർ ഹവേലി, ദാമൻ ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും എസ്ഐആർ നടപ്പാക്കും. വോട്ടർപട്ടികയുടെ കൃത്യത ഉറപ്പാക്കുന്നതിനായുള്ള സുപ്രധാനമായ ചുവടുവയ്പാണിതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. 36.73 കോടി വോട്ടർമാരാണ് ഈ ഘട്ടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. നാളെ അബുദാബി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന അദ്ദേഹം വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് എട്ടനെയും സന്ദർശിക്കും. തുടർന്ന് സ്വീഡനും നോർവേയും ഇറ്റലിയും അദ്ദേഹം സന്ദർശിക്കും. കേരളത്തിൽ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGEയും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. June 1 പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സ്കൂളുകളുടെ സുരക്ഷാ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നൽകിക്കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. ഫിറ്റ്നസ് പരിശോധനയ്ക്കായി 17 പോയിന്റുകളുള്ള വിശദമായ ഒരു ചെക്ക്ലിസ്റ്റും വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇടവമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിയിച്ചു. ഇടവമൊന്നായ നാളെ രാവിലെ 5 നട തുറക്കും. പൂജകൾ പൂർത്തിയാക്കി 19 രാത്രി 10 നടയടയ്ക്കുക. ശനിയാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തെ മൊത്തവില സൂചിക പണപ്പെരുപ്പം 42 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ. ഇക്കഴിഞ്ഞ മാർച്ചിൽ 3.88% പണപ്പെരുപ്പം ഏപ്രിലിൽ 8.3% ഉയർന്നു. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് മത്സരം പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ പഞ്ചാബ് 14 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 123 റൺസ് എടുത്തിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 790 പോയിന്റ് നേട്ടത്തിൽ 75,399, നിഫ്റ്റി 277 പോയിന്റ് ഉയർന്ന് 23,689 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 240 രൂപ വർദ്ധിച്ച് 119,040 രൂപയും ഗ്രാമിന് 14,880 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യത്തെ ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ ലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി പെട്രോളിയം മന്ത്രാലയം. ഗാർഹിക പാചകവാതക വിതരണം സാധാരണ നിലയിലാണെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം MJ ചന്ദ്രൻ. MG ശ്രീകുമാർ പാടിയത് ചിത്രം വാലേട്ടൻ.

0: സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റും 55 സെക്കൻഡും. ഇനി അല്പസമയത്തിനകം സമാചാർ സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ.
1: നമസ്കാർ, ആകാശവാണി സി സമാചാർ സന്ധ്യ കി സാത്ത് മേ ആകർഷിത സിംഗ്. प्रधानमंत्री नरेंद्र मोदी ने कहा, इस वर्ष भारत की अध्यक्षता में ब्रिक्स का लक्ष्य है बहुपक्षीय और समावेशी विश्व व्यवस्था. निर्वाचन आयोग ने 16 राज्यों और 3 केंद्र शासित

മറ്റ് വിഷയങ്ങൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു പാസീവ് ലിസണറിൽ നിന്ന് ആക്റ്റീവ്, അതായത് പാസീവ് ലേണറിൽ നിന്ന് ഒരു ആക്റ്റീവ് ലേണർ ആക്കുകയാണ് ഈ ഒരു പദ്ധതിയിലൂടെ വിഭാവന ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് അവരുടെ ആശയവിനിമയ കഴിവ് അല്ലെങ്കിൽ ഒരു എംപതി വളർത്തുക, അവരിൽ സംഘം ചേർന്ന് പ്രവർത്തിക്കുക, ഇമാജിനേഷൻ അല്ലെങ്കിൽ ടീം സ്പിരിറ്റ് ഉണ്ടാക്കുക, ഇത്തരം സംഘം ചേർന്നിട്ടുള്ള ഈ പ്രവർത്തനങ്ങളിലൂടെ ഇവർക്ക് ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്കാഡമിക് പെർഫോമൻസിൽ മികവുണ്ടാകുന്നു. അതേസമയം തന്നെ വ്യക്തിപരമായിട്ടുള്ള അവരുടെ കഴിവുകൾ നമുക്ക് മികച്ചതാക്കാൻ കഴിയുന്നു എന്ന് പറയുന്നതാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ റോൾ പ്ലേ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് അനാലിസിസ്, സ്ക്രിപ്റ്റ് റീഡിംഗ്, അതിൻ്റെ സ്റ്റഡിയിൽ കൂടിയൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെമ്മറൈസിംഗ് ആയാലും ക്രിയേറ്റിവിറ്റി ആയാലും ഇമാജിനേഷനിലായാലും സ്റ്റുഡൻസിനെ നമുക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ, അതായത് അപ്ലൈഡ് തിയേറ്റർ എന്ന് നമ്മൾ പൊതുവേ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, പല ഏരിയകളിലും നമുക്ക് തിയേറ്ററിനെ നമുക്ക് മീഡിയമാക്കാൻ കഴിയും. പല, അതായത് വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല പല ഇടങ്ങളിൽ നമുക്ക് ആരോഗ്യരംഗമായാലും അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ ഏരിയകളിലായാലും ഡെവലപ്മെന്റ് അർഹിക്കുന്ന ഇടങ്ങളിലൊക്കെ നമുക്കൊരു തിയേറ്റർ എന്ന് പറയുന്നത് ഒരു മീഡിയം ആയിട്ട് തന്നെ നമുക്ക് സ്ട്രീറ്റ് പ്ലേസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. അത് എവിടെയും നമുക്കതൊരു ഒരു മീഡിയം ആക്കാൻ കഴിയുന്നതാണ്. അതൊരു സോഷ്യൽ ഡെവലപ്മെന്റിനായാലും ഒരു ഒരു സംഘം ചേർന്നിട്ടുള്ള ഒരു ഒരു എക്കണോമിക് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ എക്കണോമിക് അണ്ടർസ്റ്റാൻഡിങ്, ഒരു സോഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്ങിനൊക്കെ നമുക്കൊരു മാധ്യമമാക്കാവുന്ന ഒരു കാര്യമാണ്. പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളത് നാടകം എന്ന് പറയുന്നത് ഒരു മാധ്യമമാക്കുന്ന കുട്ടികളിലൊക്കെയും ഒരു ബ്രെയിൻ സ്ട്രക്ചറിൽ റീവയറിംഗ് തന്നെയാണ് സംഭവിക്കുന്നത്. അവരുടെ ഐ ക്യു സ്കോർ എന്ന് പറയുന്നത് കൂടുന്നുണ്ട്. അപ്പോൾ അതായത് ഇത് ഒരു ഡെസ്കിന് പിന്നിൽ വെറുതെ ഇരിക്കുകയല്ല, അധ്യാപകരുമായിട്ട് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനിലൂടെ അവർ ഇടപെടുകയാണ്. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ പലതരം അണ്ടർസ്റ്റാൻഡിങ്, ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നു, ക്രിയാത്മകത ഡെവലപ്പ് ചെയ്യുന്നു, ഒരു ഇമോഷണൽ ഇന്റലിജൻസ് വർദ്ധിക്കുന്നു. അതായത് മറ്റുള്ളവരുടെ കൂടെ നമുക്ക് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ എംപതി ലെവലായാലും അല്ലെങ്കിൽ ഒരു സോഷ്യൽ സെറ്റിംഗിൽ എങ്ങനെ നമുക്ക് നമ്മളെ കണ്ടെത്താം അല്ലെങ്കിൽ മറ്റുള്ളവരെ നമുക്ക് ഉൾക്കൊള്ളാം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുന്നു. പിന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് വളരെ നല്ല രീതിയിൽ തന്നെ സംഭവിക്കുന്നു. പിന്നെ സാംസ്കാരികമായിട്ടുള്ള ഒരു അന്വേഷണം, അറിവ്, ഒരു ഹിസ്റ്ററിയെക്കുറിച്ചുള്ള അറിവ്, സാഹിത്യത്തെക്കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ ലോകത്തെക്കുറിച്ച് തന്നെയുള്ള ഒരു അറിവ് ലഭിക്കുന്നു. ആ അറിവുകളും ഒരു ഹ്യൂമൻ ഇൻട്രാക്ഷൻസും ഒക്കെ കൂടി ചേർന്ന് അവരൊരു മികച്ച വ്യക്തികൾ തന്നെയാണ് ആക്കുന്നത്. ടു ഡൂ ആണ് ഡ്രാമ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം. അപ്പൊ അതിലൂടെ നമ്മൾ, അതായത് റോൾ പ്ലേ ആയാലും ഇംപ്രൊവൈസേഷൻ ആയാലും ഗെയിംസിലൂടെ ആയാലും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് എന്ന് പറയുന്നത് ക്ലാസ് റൂം മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ജെൻഡർ സെൻസിറ്റിവിറ്റി എന്നൊക്കെ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഇൻക്ലൂസിവിറ്റി, പിന്നെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി അല്ലെങ്കിൽ ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ്, ഡെവലപ്മെന്റ് റുബ്രിക്സ് അല്ലെങ്കിൽ മാട്രിസസ്. അപ്പോൾ ഏറ്റവും കുട്ടികൾക്ക് ഏറ്റവും പേടിയുള്ള ഒരു വിഷയം അല്ലെങ്കിൽ പലപ്പോഴും ഇഷ്ടമല്ലാത്ത വിഷയമാകാറുണ്ട് മാത്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാത്തമാറ്റിക്സിലൊക്കെ തന്നെയും നമുക്ക് നാടകം നമുക്ക് അവരെ അവർക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉള്ള ഒരു സബ്ജക്റ്റ് ആക്കി നമുക്ക് മാറ്റാൻ കഴിയും. അതോടൊപ്പം സംഘം ചേർന്നിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളിൽ ഈ ഓരോ ഘട്ടങ്ങളിലും ഇവർക്ക് ഈവൻ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു സംഘർഷങ്ങളെ പോലും എങ്ങനെ കൃത്യമായിട്ട് അഭിമുഖീകരിക്കാം, അതിനെ എങ്ങനെ ഒരു സോൾവിംഗ് പ്രോസസ്സിലേക്ക് കൊണ്ടുവരാം എന്ന് പറയുന്ന തരത്തിൽ അവർക്ക് എത്താൻ കഴിയുന്നു. അപ്പോൾ ഇത് ഒരു നാടകം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കലയാണ്. ആ കല എല്ലാവരും കൂടി ചേർന്ന് ചെയ്യുന്നു എന്ന് പറയുന്നതിലൂടെ തന്നെ അവരെ വളരെ എംപത്തറ്റിക്കായി മാറുന്നു. അവരുടെ അക്കാഡമിക് ബ്രില്യൻസിനോടൊപ്പം അവർ ഒരു മികച്ച വ്യക്തികളായി തന്നെയാണ് അവർ മാറുന്നത്. നമ്മുടെ പാഠ്യപദ്ധതിയിൽ അല്ലെങ്കിൽ സ്കൂൾ തലങ്ങളിലായാലും കോളേജ് തലത്തിലായാലും നാടകം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒരു വിഷയമാണ്. അത് നാടകം എന്ന് പറയുന്ന വിഷയം ആസ് ഇറ്റ് ഈസ് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും. അത് മാത്രമല്ല മറ്റു വിഷയങ്ങൾ പഠിപ്പിക്കുവാനും അതിനെ സപ്പോർട്ട് ചെയ്യാനും നമുക്ക് ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അത് മാത്രമല്ല വ്യക്തിപരമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട്, നമ്മുടെ ഒരു സോഷ്യൽ സ്ട്രക്ചറിൽ ഈ ഒരു ഫങ്ഷണൽ സ്കിൽസ് എന്നൊക്കെ പറയുന്നത്, അപ്പോൾ അതൊക്കെയും അതുപോലും നമുക്ക് വേണമെങ്കിൽ, അതായത് ആൺകുട്ടികൾക്ക് ടാബു ആയിട്ട് കരുതപ്പെടുന്ന ഈ ഡൊമസ്റ്റിക് ജോബ്സ് ഉണ്ട്, അതൊക്കെ പോലും നമുക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു വൺസ് ഇൻ എ വീക്ക് നമ്മൾ
ഒരു സബ്ജക്റ്റായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതിനും നമുക്ക്

0: നാടകം എന്ന് പറയുന്ന ഒരു മാധ്യമമായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ പലപ്പോഴും ഈ ഒരു സോഷ്യൽ ഒരു സ്ട്രക്ചറിൽ ഒഴിവാക്കപ്പെടുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് ആ ടാബു എന്ന് പറയുന്നത് ഇല്ലാതെ നമുക്കൊരു സാംസ്കാരികമായിട്ടുള്ള ഒരു ഇടപെടലിലൂടെ നമുക്ക് വളരെ കൃത്യമായിട്ടൊരു ഹെൽത്തി ഒരു സൊസൈറ്റി നമുക്ക് രൂപപ്പെടുത്താൻ ഈ വിഷയത്തിലൂടെ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തിലായാലും നാടക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ഇന്ത്യയിലുണ്ട് നാടക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അപ്പോൾ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുണ്ട്, നാടകം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയും നമുക്ക് സാമൂഹികമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് കുട്ടികൾക്കും വേറൊരു തരം അനുഭവം കൊടുക്കാൻ കഴിയും. കാരണം ഇപ്പോൾ എല്ലാവരും വീടുകളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കഴിയുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെ ഒന്നുകിൽ ടി വിയുടെ മുന്നിൽ അല്ലെങ്കിൽ ഫോണിൻ്റെ മുന്നിൽ അവർ വളരെ പാസീവായിട്ട് അങ്ങനെ ഒരു പ്രത്യേകമായിട്ടൊരു അനുഭവം ഒന്നുമില്ലാതെ കഴിയുന്ന കുറേ ദിനങ്ങളെ നമുക്ക് കുറച്ചും കൂടി ക്രിയാത്മകമാക്കാൻ പറ്റും. അവർക്ക് വളരെ സജീവമായിട്ട് ആ ദിവസങ്ങളിൽ മറ്റാൾക്കാരുമായിട്ട് ഇടപെടാനും അവരുടെ പലതരം കഴിവുകളെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നതാണ്. നോവലുകൾ എടുക്കാം, അല്ലെങ്കിൽ കഥകളെടുക്കാം, കവിതകളെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു സോഷ്യൽ സ്റ്റഡീസിലെ ഒരു ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ് എടുക്കാം, അല്ലെങ്കിൽ പ്രോജക്റ്റ് ആണെങ്കിൽ നമുക്ക് ഒരു സയന്റിഫിക് പ്രോജക്റ്റ് അല്ലെങ്കിൽ ഈവൻ ഒരു മാത്തമാറ്റിക്കൽ പ്രോജക്റ്റ് വരെയും വളരെ കൃത്യമായിട്ട് നമുക്ക് ഒരു സംഘം ചേർന്ന് നമുക്കതിനെ സ്ക്രിപ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യാനും ആദ്യം ആശയമുണ്ടാക്കുക, പിന്നെ അതിനെ സ്ക്രിപ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുക, അത് റോൾ പ്ലേയിലൂടെ അതിനെ ഒരു സ്റ്റേജ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ എപ്പോഴെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞു കേൾക്കുന്നതും അല്ലെങ്കിൽ കാണുന്നതിനേക്കാളും ഒക്കെ നമുക്ക് അനുഭവിച്ച് നമുക്ക് കൊണ്ടുവരുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതെന്നും നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുമെന്ന് പറയുന്നത് അത് എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവും. ആ കുട്ടിക്ക് എപ്പോഴും ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഓർമ്മയിലുണ്ടാവും. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പം നമ്മൾ നോവൽ ചരിത്രം എടുക്കുകയാണെങ്കിൽ ഒരു വെസ്റ്റേൺ നോവൽ ചരിത്രമായാലും അല്ലെങ്കിൽ കേരളത്തിൻ്റെ കഥാചരിത്രം നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഓരോ വ്യക്തികളെയും നമ്മൾ മനസ്സിലാക്കുമ്പോൾ തകഴിയുടെ കഥകൾ അല്ലെങ്കിൽ എം ടിയുടെ കഥകൾ രണ്ടാമൂഴം പോലെയുള്ള അങ്ങനെ ഓരോ നമുക്കതിന് അകത്ത് നമ്മളെ സ്പർശിക്കുന്ന അപ്പോൾ കുട്ടികളെ കൊണ്ട് വായിപ്പിച്ച് അതിലെ ഓരോ ഭാഗങ്ങൾ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ആസ് ഇറ്റ് ഇസ് നാടകങ്ങൾ ആസ് വേണം എന്നില്ല, പക്ഷെ നമുക്ക് പാഠ്യപദ്ധതിയിലുള്ള കഥകളായാലും കവിതകളായാലും അതെങ്ങനെ നമുക്ക് ദൃശ്യവത്കരിക്കാം, എങ്ങനെ നമുക്കതൊരു ഒരു സംഘം ചേർന്ന് ഒരു ദൃശ്യ ശ്രാവ്യ രൂപമാക്കി നമുക്കത് മാറ്റാൻ പറ്റും എന്ന് പറയുന്നത് അതിലൂടെ അവർക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു പഠനം തന്നെയായിരിക്കും അവർ നടത്തുന്നത്. അതിൻ്റെ വാക്കുകളിലൂടെയും ദൃശ്യങ്ങളിലൂടെയും അത് എപ്പോഴും എല്ലാ കാലത്തും അവരിൽ ഒരു ഓർമ്മയായിട്ട് നിലനിൽക്കും. ഈ ഒരു പാഠ്യപദ്ധതിയിൽ നമ്മൾ ഇത് ഉൾപ്പെടുത്തിയതിനു ശേഷം നമുക്ക് പലതരത്തിൽ ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനും അങ്ങനെ മറ്റിടങ്ങളിൽ എങ്ങനെയാണ് ഇതിൻ്റെ പ്രാക്ടീസ് എന്ന് അറിയാനും മറ്റു ഭാഷകളുമായിട്ടും ഒക്കെയും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു കൾച്ചറൽ ഒരു എക്സ്ചേഞ്ച് സാധ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ട്രാവലും കൂടി നമുക്ക് ഈ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അത്തരം ഒരു ക്രിയേറ്റീവ് എക്സ്ചേഞ്ച് സംഭവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ലോകത്ത് ചുരുങ്ങാതെ നമ്മൾ കുറച്ചും കൂടി നമ്മൾ മറ്റ് വേറൊരു തരം കൾച്ചറിനെ മനസ്സിലാക്കാനും ഇപ്പം നമുക്ക് മണിപ്പൂരിലും അസാമിലും അവിടെയൊക്കെയുള്ള ഒരു തിയേറ്റർ സംസ്കാരം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കൾച്ചറൽ ഹെറിറ്റേജ് മനസ്സിലാക്കാനും എക്സ്ചേഞ്ച് നടക്കുകയാണെങ്കിൽ പാസീവായിട്ടുള്ള ഒരു റീൽ വാച്ചിങ്ങിൽ നിന്ന് അവരെ കുറച്ചും കൂടി ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ ഇടപെടുന്ന സമൂഹത്തെ മനസ്സിലാക്കുന്ന ഒരു എംപത്തറ്റിക് ആയിട്ടുള്ള കുറേ വ്യക്തികളാക്കി നമുക്ക് മാറ്റാൻ കഴിയും.
1: നാടകകലയുടെ പ്രാധാന്യം വിദ്യാർത്ഥികളിൽ, ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് എഴുത്തുകാരിയും അഭിനേത്രിയും സംവിധായികയുമായ മിനി ഐജി.
2: സപ്ത സഹോദരിമാർ.
1: ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ
2: ആസാം, ഹിമാലയൻ താഴ്വരയുടെ കിഴക്ക് ഭാഗത്തായാണ് ആസാമിന്റെ സ്ഥാനം. ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുമായി ആസാം രാജ്യാന്തര അതിർത്തി പങ്കിടുന്നു. ബ്രഹ്മപുത്ര നദി ഈ സംസ്ഥാനത്തു കൂടി ഒഴുകുന്നു. തീവ്രവാദ ഭീഷണി കൂടുതലായുള്ള പ്രദേശമായ നോർത്ത് കച്ചാർ ഹിൽസ് ജില്ലയിലൂടെയാണ് ഭാരതത്തിലെ ഏക ബുള്ളറ്റ് പ്രൂഫ് തീവണ്ടി ഗതാഗതമുള്ളത്.

സംസ്ഥാനത്തെ പ്രധാന പട്ടണം ഗുവാഹത്തിയാണ്. ഇതിഹാസ രചനാ കാലഘട്ടത്തിൽ പ്രാഗ് ജ്യോതിഷ് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം പിന്നീട് കാമരൂപ എന്ന പേരിൽ അറിയപ്പെട്ടു. AD 743 കാമരൂപ രാജ്യത്തിലെത്തിയ ചൈനീസ് സഞ്ചാരി ഹുയാൻ സാങ് 11-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ ചരിത്രകാരനായ അൽബറൂണി എന്നിവരുടെ രചനകളിൽ ഈ നാടിനെക്കുറിച്ച് പരാമർശമുണ്ട്. 1228 AD ഈ പ്രദേശത്തേക്കുള്ള അഹോം രാജവംശജരുടെ കുടിയേറ്റമാണ് അസമിന്റെ ചരിത്രത്തിലെ പ്രധാന നാഴികക്കല്ല്. കിഴക്കൻ കുന്നുകളിൽ നിന്ന് വന്ന ഇവർ 6 നൂറ്റാണ്ടോളം ഇവിടം ഭരിച്ചു. ഈ പ്രദേശം കീഴടക്കിയ ബർമ്മക്കാരിൽ നിന്ന് 1826 ബ്രിട്ടീഷുകാർ യാന്തോബോ സന്ധിയിലൂടെ ഭരണം ഏറ്റെടുത്തു. 1963 നാഗാലാൻഡും മേഘാലയ, മിസോറാം എന്നിവ അസമിൽ നിന്ന് വേർപെടുത്തി രൂപീകരിച്ച സംസ്ഥാനങ്ങളാണ്. വിഭിന്ന സംസ്കാരങ്ങളും സമൃദ്ധമായ വനങ്ങളും കൊണ്ട് സമ്പന്നമായ ആസാം എല്ലാ അർത്ഥത്തിലും പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന സംസ്ഥാനമാണ്. ആസാമിലെത്തുന്ന സഞ്ചാരികളെ ഏറ്റവും അധികം ആകർഷിക്കുന്നത് കാസിരംഗ വന്യജീവി സങ്കേതമാണ്. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക ഇടങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചതാണ്. ഗോൾഡൻ ലെങ്കൂർ കുരങ്ങുകൾ, ബംഗാൾ ഫ്ലോറിക്കൻ പക്ഷികൾ, പിക്മി ഹോഗ് എന്ന പന്നിവർഗം, വെളുത്ത തലയും ചിറകുകളോടും കൂടിയ വൈറ്റ് വിങ്ഡ് വുഡ് ഡക്ക് എന്നിങ്ങനെ നിരവധി ജീവികളെ ഇവിടെ കാണാം. വ്യത്യസ്ത രൂപവും പ്രകൃതവുമുള്ള നിരവധി പക്ഷികൾക്കും സുരക്ഷിതമായി ചേക്കേറാനുള്ള ചില്ലയാണ് ഈ സങ്കേതം. കാസിരംഗ വന്യജീവി സങ്കേതത്തിന് പുറമെ യുനെസ്കോയുടെ അംഗീകാരം നേടിയ മറ്റൊരു സംരക്ഷിത മേഖലയാണ് മാനസ് നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ കടുവ സംരക്ഷണ മേഖലയായി അവരോധിക്കപ്പെട്ടത് മാനസ് നാഷണൽ പാർക്കാണ്. ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും നാടാണ് ആസാം. ബിഹു, റോങ്കൻ, ബൈശാഖ്, ജോബിലി മേള എന്നിവ ഈ ആഘോഷങ്ങളിൽ ചിലതാണ്.

0: ആകാശവാണി.
1: ഹൃദയ,
2: അമ്മേ,
0: അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം YS പൗർണമി.
3: ഓ, നീ എന്തെങ്കിലും ഒന്ന് പറയേ. വേണ്ട, അറ്റ്ലീസ്റ്റ് ആ ചായയെങ്കിലും ഒന്ന് കുടിച്ചു തീർക്ക്. എത്ര നേരമായി ഇങ്ങനെ. ഹൃദയ, പ്ലീസ്, ഇന്ന് എനിക്ക് നിന്റെ തീരുമാനം അറിയണം. അപ്പാവ് ചോദിച്ചു നിന്റെ കാര്യങ്ങളെ പറ്റി, ജോലി അങ്ങനെയൊക്കെ.

0: ഒക്കെ കുറെ ചോദിച്ചു.
1: നീ എന്ത് പറഞ്ഞു?
0: നിന്നെയും കൂട്ടി വരാമെന്ന് പറഞ്ഞു.
1: ഇന്നോ?
0: അല്ല, നിന്റെ കൂടെ സൗകര്യം നോക്കിയിട്ട്.
1: മധു, ഞാൻ വരാം, വൈകില്ല. നിന്റെ അപ്പാവിനോട് പറ, ഞാൻ നേരിട്ട് തന്നെ വരാമെന്ന്. എനിക്കറിയില്ല മധു, അങ്ങനെയൊക്കെ വന്ന് അപ്പാവിനോട് സംസാരിക്കാൻ ഇഷ്ടമില്ല എന്നല്ല, എനിക്കിപ്പോ അങ്ങനെ ഒന്നിനും പറ്റുന്നില്ലടോ. ശരിക്കു പറഞ്ഞാൽ ഉറങ്ങാൻ പോലും.
0: എന്താണ് ഹൃദയൻ, എന്താ നിനക്ക് ഇത്രമാത്രം പ്രോബ്ലംസ്?
1: എനിക്കറിയില്ല മധു, എനിക്കെന്താണ് പറ്റുന്നതെന്ന്.
0: ഹൃദയൻ, പിന്നെ ഒരു വലിയ സൊല്യൂഷൻ ആയിട്ടല്ല, നമുക്ക് ഹേമയെ ഒന്ന് കണ്ടാലോ?
1: അത് നിന്റെ ആ പഴയ ഫ്രണ്ട് സൈക്കോളജിസ്റ്റോ?
0: നമുക്ക് പോവാന്നേ ഹൃദയ.
1: ഹലോ ഹലോ മോനെ, ബിൽ.
2: മധു, ഒരിത്തിരി നേരം നീ പാറുവിന്റെ അടുത്തിരിക്കോ, ഞാൻ ഹൃദയനോടൊന്ന് സംസാരിക്കട്ടെ.
0: അശോ, മറന്നു, അവളുടെ ഫേവറേറ്റ് കുക്കീസ്. ഛേ, ഓർത്തില്ല ഹേമെ, കണ്ടാൽ ആദ്യം അവൾ അതായിരിക്കും ചോദിക്കുക.
2: സാരമില്ല, ചെല്ല്. എന്തായാലും അവൾക്കൊരു കമ്പനി കൊടുക്ക. ഹൃദയനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. മ്യൂസിക് ഇഷ്ടമാണെന്ന് പറഞ്ഞു മധു. നന്നായി വായിക്കുമെന്നും അല്പസ്വല്പമൊക്കെ എഴുതുമെന്നും ഒരു മൂവിംഗ് ലൈബ്രറി ആണെന്നും ഒക്കെ.
1: ഓ ഡോക്ടർ, അത്രയ്ക്കൊന്നുമില്ല, വായിക്കാൻ ഇഷ്ടമാണ്, കുറച്ച് സംഗീതവും കൂട്ടിനുണ്ട്, പിന്നെ മനസ്സിൽ തോന്നുന്നതൊക്കെ കുറിച്ചു വെക്കാറുണ്ട്.
2: നല്ലതല്ലേ. ഹൃദയനിപ്പോൾ എന്താണ് പ്രോബ്ലം? ഉറങ്ങാൻ പറ്റുന്നില്ലേ? മധു പറഞ്ഞു, മറ്റൊന്നുമായി കാണണ്ട ഇതിനെ. കാര്യങ്ങൾ കുറച്ച് ഓപ്പണായി പറയാനൊരു പ്ലാറ്റ്ഫോം, അത്രേ ഉള്ളൂ. ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് തുടങ്ങിയാലോ?
1: അതെങ്ങനെ തുടങ്ങും എന്നെനിക്കറിയില്ല. കുറെ ചിതറിയ കാഴ്ചകളാണ് കിടന്ന്. കുറച്ച് സമയം കഴിഞ്ഞാൽ മനസ്സിൽ പതിയെ പതിയെ തെളിഞ്ഞു വരുന്നത്.
2: ഓർമ്മിക്കാൻ പറ്റുന്നുണ്ടോ?
1: അത് ഉറങ്ങിയെന്ന് തോന്നുമ്പോഴേക്കും ആദ്യം ഒരു ബഹളം പോലെ തോന്നും. ആളുകളുടെ ഒരു വലിയ കൂട്ടത്തിൽ നിൽക്കുന്നത് പോലെ ഒരു ഫീൽ. പിന്നെ എന്തൊക്കെയോ അനൗൺസ്മെന്റ്സ് ആണ്, വളകിലുക്കങ്ങൾ. പിന്നെ
2: പിന്നെ
1: പിന്നെ
2: ഹൃദയൻ, ഒന്നുകൂടി ഓർക്കാൻ പറ്റുന്നുണ്ടോ?
1: നല്ല നെയ്യിൽ പ്രിപ്പയർ ചെയ്ത പലഹാരങ്ങളുടെ മണം എല്ലാം കൂടി ഓർത്താൽ ഒരുതരം ഉത്സവങ്ങൾക്കിടയിൽ ഒക്കെ നിൽക്കുന്നത് പോലെ തോന്നും.
2: അത് മാത്രമേ ഉള്ളൂ? മറ്റെന്തെങ്കിലും കാഴ്ചകൾ?
1: ഐ'm സോറി, ഇതൊക്കെയാണ് ഇപ്പോൾ ഈ ഇടയായി ഉറങ്ങാൻ കിടന്നാൽ. ഒരു ശല്യം എന്ന പോലെയല്ല, പക്ഷേ എപ്പോഴും അതുപോലെയുള്ള സ്ഥലങ്ങൾ, അവിടേക്കൊക്കെ എത്താൻ മനസ്സ് വല്ലാതെ ടെംപ്റ്റഡ് ആവുന്നു. മധുവിനോട് ഞാനൊന്നും അങ്ങനെ വിട്ടു പറയാറില്ല, അവളൊരു പക്ഷെ വല്ലാതെ പാനിക്കാവും.
2: ഇറ്റ്സ് ഓക്കെ ഹൃദയൻ, നമുക്ക് അടുത്ത സെഷനിലെ നോക്കാം. എങ്കിലും ഒരു ചെറിയ സജഷൻ, ഒരു ചെറിയ ബ്രേക്ക് എടുത്തൂടെ, ഈ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട്. ഒരു യാത്ര പോലെ ഒറ്റയ്ക്കൊന്ന് പോയിക്കൂടെ?
1: നോ വേ, ഇൻകം ടാക്സ് അല്ലേ, നടക്കില്ല. പിന്നെ മാത്രമല്ല, പുതുതായി ട്രാൻസ്ഫറായി വന്ന സീനിയറിന് എന്നെ അത്ര പിടിച്ച മട്ടില്ല.
2: ഓഹോ,
1: ഞാൻ ഉഴപ്പുന്നു എന്നാണ് പുള്ളിയുടെ കണ്ടുപിടുത്തം. പോരെ,
2: എന്നാലും ഒന്ന് ട്രൈ ചെയ്യൂ ഹൃദയൻ, ശ്രമിച്ചാൽ. അങ്ങനെയല്ലേ ചൊല്ല്.
1: നോക്കാം.
3: ഒരു ഹിയറിംഗ് നടത്തി അതിന്റെ അസസ്മെന്റ് നടത്താൻ ഇതുവരെയും പഠിച്ചില്ലേ? TDS ഇ ഫയലിംഗ് ഡിലേ ആക്കിയ ക്ലയൻസിന് ഇന്റിമേഷൻ മെയിൽ അയച്ചോ? പോട്ടെ, ഇൻട്രസ്റ്റ് മെയിലെങ്കിലും അയച്ചിരുന്നോ?
1: ഡാറ്റ കളക്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല സാർ.
3: ഇതൊക്കെ ഇനി എന്താണ്? ഹൃദയനാഥ്, ഇതിനൊക്കെ ഒരു സമയമുണ്ട്. ഇതൊരു റെസ്പോൺസിബിൾ ഓഫീസ് അല്ലേ. ഇനി തന്റെ ടേബിളിന്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ്?
1: സാർ, ഞാനത്
3: ഇനിയൊന്നും പറയണ്ട. സെൻഡ് ഓൾ ദ ഇൻകംപ്ലീറ്റ് ഫയൽസ് ടു മൈ മെയിൽ ടുഡേ ഇറ്റ്സെൽഫ്. എന്റെ ഇത്രയും കാലത്തെ സർവീസിനിടയിൽ തന്നെ പോലെ ഇത്രയും ഇറസ്പോൺസിബിൾ ആയ ഒരു സബോർഡിനേറ്റിനെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ എന്റെ അണ്ടർ വന്നിട്ട് ഇപ്പോൾ
1: ഒരു വർഷമായിട്ടില്ല.
3: ഫൈനൽ വേർഡ് ഞാൻ പറയുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലത്തെ തന്റെ പെർഫോമൻസ് നോക്കിയിട്ട് ഞാൻ എടുത്ത ഒരു തീരുമാനം, അതെന്താ?

0: എന്തായാലും താൻ അക്സെപ്റ്റ് ചെയ്യണം. പറ്റുമോ
1: സർ?
0: പറ്റുമെന്നോ പറ്റില്ലെന്നോ?
1: ശരി സർ.
0: മറ്റൊന്നുമല്ല, ഒരു സ്റ്റാഫ് ട്രെയിനിങ് പ്രോഗ്രാം ഡൽഹിയിൽ, ഡ്യൂറേഷൻ അബൌട്ട് 1 മന്ത്. കോഴ്സിൻ്റെ ഡയറക്ടർ 1 മിസ്റ്റർ അനന്തരാമൻ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡൽഹി കേഡറിൽ ഹൈ ഡെസിഗ്നേഷനിലിരുന്ന ആളായിരുന്നു. അടുത്ത ആഴ്ച പോകാൻ റെഡി ആയിക്കോളൂ. കൺഫേം ഡേറ്റ് ഞാൻ ഇൻറ്റിമേറ്റ് ചെയ്യാം.
1: സർ അത് ഞാൻ
0: ഇനിയൊന്നും ഇങ്ങോട്ട് പറയണ്ട, വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. താൻ നേരെയാവാനാണെങ്കിൽ ഇതിലറിയാം.
1: I will try, sir.

ഞാനുമായി ഒരിക്കലും ചേർന്നു പോകാനിടയില്ലാത്ത കണക്കുകളുടെ ഈ കൃത്യമായ ലോകത്ത് ഇപ്പറഞ്ഞതൊട്ടുമില്ലാത്ത ഞാൻ എങ്ങനെ എത്തി? ലോകായ ലോകങ്ങളുടെ സൃഷ്ടാവേ, ഇത് എന്നെ എവിടെ കൊണ്ടുവന്ന് എത്തിക്കുമെന്ന് എനിക്കിപ്പോഴും സംശയമാണ്. ഓർക്കുമ്പോൾ വിഷമമുണ്ട്. കരുതലിൻ്റെയോ ഒരിറ്റ സ്നേഹത്തിൻ്റെയോ പച്ചപ്പില്ലാത്ത ഈ മരുഭൂമിയിൽ ഇനി ഒരു മാസം കഴിച്ചു കൂട്ടണം. എന്താകുമോ എന്തോ. എല്ലാം വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം.

0: എന്നെ സംബന്ധിച്ച് ഈ റിഫ്രഷർ ട്രെയിനിങ് സെഷൻ വളരെ മെമ്മറബിളായിരുന്നു. ഒരു മാസം ഞാൻ ശരിക്കും ആസ്വദിച്ചു കേട്ടോ. ആ നിങ്ങൾക്കൊപ്പം തന്നെ. പിന്നെ എടുത്തു പറയാൻ ഈ സെഷനിൽ എന്തോ ആകമാനം ഒരു മലയാളി മണം ഫീൽ ചെയ്തിരുന്നു. അതിന്റെ കിളിക്കൊഞ്ചലും ഉണ്ടായിരുന്നു. പിന്നിപ്പോ എന്താ പറയാ, പണ്ടൊരു പാർട്ടി പറഞ്ഞതുപോലെ അല്ലെങ്കിൽ കേട്ടതുപോലെ, കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും അല്ലേ. ശരിക്കും ആ കുടമുല്ലപ്പൂക്കളുടെ സുഗന്ധം നിറഞ്ഞൊഴുകിയിരുന്നു.
1: യെസ്, ദാറ്റ്സ് ഇറ്റ് സർ.
0: എന്തു പറ്റി ഹൃദയനാഥൻ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അപാകത വന്നോ?
1: നത്തിങ് സർ, ഒന്നുമില്ല. ഞാനങ്ങനെ സാറിന്റെ കാഴ്ചകളിലൂടെ അങ്ങ് പോയി.
0: യെസ്, അതാണ് വേണ്ടത്, അങ്ങ് പോകണം. പിന്നെ ഇവിടെ ഒരല്പം ആനുവൽ സ്റ്റേറ്റ്മെന്റ്സ്, റിപ്പോർട്ട്സ്, അസസ്മെന്റ്സ് ഇതിലൂടെയാണെന്ന് മാത്രം. ആൻഡ് കൺക്ലൂഡ് വിത്ത്, ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാനാണ്. മുൻപ് പറഞ്ഞതുപോലെ ഒരു വീട്ടിൽ എങ്ങനെ നമ്മുടെ സാധനങ്ങൾ ഇനം തിരിച്ച് അടുക്കി പെറുക്കി വെക്കുന്നു, അതുപോലെ തന്നെയാണ് കണക്കിൻ്റെ ലോകവും. കഴിഞ്ഞ കുറച്ച് ദിവസം നമ്മൾ പരിചയിച്ചതുപോലെ ആദ്യം ചെയ്യേണ്ടത് ആദ്യവും ഏറ്റവും ഒടുവിലെത്തിയത് അങ്ങനെയും. പ്രയോറിറ്റി, അതാണ് പ്രധാനം. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾക്ക് ഒരു കഥയും കൃത്യതയൊക്കെ കൈവരും അല്ലേ. അങ്ങനെയല്ലേ വേണ്ടത്? ഓക്കേ, ദാറ്റ്സ് ഓൾ. പിന്നെ ഒരു ചെറിയ ട്രീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എസ് ടി സി വകയായിട്ട്. അപ്പൊ അങ്ങനെ നാളെ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാണ്. പിന്നെ ഒഫീഷ്യലായിട്ടൊന്നുമില്ല, എല്ലാവരും ഹോസ്റ്റലിൽ പോയി ഫ്രഷായി വന്നോളൂ. ഇപ്പോ സമയം 5:45. നമുക്ക് ഒരു 6:30 ഹാളിൽ അസംബ്ലി ചെയ്യാം. ഓക്കെ. ബൈ ദ വേ ഹൃദയൻ, താൻ നാളെ എന്റെ അപ്പാർട്ട്മെന്റിൽ വരെ ഒന്ന് വരണം. വരുമോ?
2: ആ സർ.
0: അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് വെറുതെ ഒന്ന് സംസാരിച്ചിരിക്കാൻ. മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മതി, ബുദ്ധിമുട്ടാവില്ലല്ലോ.
2: ഇല്ല സർ.
0: ഓക്കെ, ദെൻ നാളെ രാവിലെ 9:30 ചാരുടെ അപ്പാർട്ട്മെന്റ്, സർവീസ് ചോക്ക്.
2: എത്താം സർ.
0: ഓക്കെ.

0: ഉദയൻ കമിൻ. അന്വേഷിച്ച് വരാൻ ബുദ്ധിമുട്ടായോ?
1: ഇല്ല.
0: വാ വാ, കിടന്നു വാ, ഇരിക്കെ.
1: സാറിവിടെ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്കാണോ? ഫാമിലി
0: ഒന്നും ഇല്ലടോ. ശരിക്കും തടി ഒരൊന്നര ഒറ്റ. ഹൃദയ, ഒറ്റ സെക്കൻഡ്, ഞാൻ ഈ ചട്നി ഒന്ന് പുറത്ത് കൊട്ടിയിട്ട് വരാം.
1: ഓ
0: അല്ല, താനിവിടെ ഇരിക്കുന്നോ അതോ അടുക്കളയിലേക്ക് പോയിരുന്നോ? ഇവിടെ ആവുമ്പോ സംഗീതം ഉണ്ടാവും, അവിടെ ആവുമ്പോ ഈ നരയനും കൂട്ടനുണ്ടാവും എന്ന് മാത്രം.
1: വയനാട് ഗ്രേറ്റ് പ്ലേസ്, ഞാൻ വരാം.
0: എന്നാ വാടോ.

0: ബട്ടർ ടോപ്പ് ചെയ്ത ചൂട് ദോശയും ചട്നിയും ഉള്ളിച്ചമ്മന്തിയും. അറിയാവുന്നൊരു തമിഴ് പേച്ച് പറയട്ടെ സാർ, നിങ്ങൾ റൊമ്പ കുടുത്തു വെച്ചു വന്നാനെ സമയൽ എന്നാ സമയൽ തീർന്നു കേട്ടോ, എത്ര അറിയൂ.
1: നാട്ടിൽ പാട്ടിയമ്മയുടെ കൈപുണ്യം കുറച്ചൊക്കെ എനിക്കും കാരണമായിരിക്കും. അതൊക്കെ ഒരു കാലം, എന്താ പറയാ ഹൃദയൻ, ഗുഡ് ഓൾഡ് മെമ്മറീസ്.
0: ഭാഗ്യം ചെയ്ത പാട്ടിയമ്മയുടെ പേരെന്ത് സാർ?
1: കനകം. മുഴുവൻ പേര് കനകസുന്ദരമ്പാൾ.
0: ഓ
1: ആ സൊല്ല സുബു. പോയ വാരം കോവിഡ് പണ്ണുമ്പോത് അവർ നല്ല ആംഗ്രാളിന്ന് നനച്ചേ. നീതാണ് ചെന്നേ? പോകട്ടും, കവലപ്പെടാ സുബ്ബു, ഞാൻ പറയൻ. സുമ്മാ പേസത്തില്ലേ, നേരടിയാഹത്താൻ അങ്കവരെ പോരേൻ. ഇപ്പോൾ എന്നെ വേണം ഉനക്ക്? നാനേ അങ്ക വര വേണം. അവള് വരാനേ? വരേൻ, കണ്ടിപ്പാ വരേൻ. പുഷ്പ കാവടെ ചൊല്ലിരുത്തിയ സമയമാറ്റടാ കണ്ണ, സമയമാറ്റ്.
0: എന്തു പറ്റി സാർ?
1: നത്തിങ്. അതെല്ലാം ഒന്നുമില്ല. ഇപ്പൊ പറഞ്ഞ പാട്ടിയമ്മാവുക്ക് തീരെ വയ്യ.
0: സാറിന്റെ മൂഡ് പെട്ടെന്ന് മാറിപ്പോയല്ലോ.
1: ഏയ് ഇടോ ഹൃദയൻ,
0: ഓ
1: തനിക്ക് എന്റെ കൂടെ നാട്ടിലേക്കൊന്ന് വരാൻ പറ്റുമോ?
0: അയ്യോ
1: പാലക്കാട്ടേക്ക്.
0: ഏയ് ഞാനോ?
1: ജസ്റ്റ് ഫോർ വൺ വീക്ക്. തനിക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ചൊക്കെ എന്റെ നാട്ടിൽ കൊണ്ടിടൂ. അവിടെ വന്നാ ഞങ്ങളുടെ രഥോത്സവം ഒന്ന് കൂട്ടിയിട്ട് പോരാം. എന്ത് പറയുന്നു, നാട്ടിലിപ്പോ അതിന്റെ ഒരുക്കങ്ങളായിരിക്കും. എന്നാ പോവല്ലേ.
2: സഹൃദയരെ, കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ചുള്ള ദേശീയ സംഗീതോത്സവത്തിൽ ഇപ്പോൾ ശ്രീ എ അനന്തപത്മനാഭന്റെ
1: ഹൃദയ നല്ല തിരക്കാണല്ലോ. നോക്കിയ ഒരു കാര്യം ചെയ്യാം, ഈ ക്യാബ് അങ്ങ് വിട്ടേക്കാം.
2: ഓ ശ്രീ മൃദംഗം, ശ്രീ തൃപ്പുണിത്തുറ കെ കണ്ണൻ.
0: സാറ് എത്ര കാലമായി ഇവിടെ ഈ നാട്ടിൽ നിന്ന് പോന്നിട്ട്?
1: 10-30 കൊല്ലമൊക്കെ ആയി കാണും.
0: അതിനിടെ ഒരിക്കൽ പോലും തിരികെ
1: ഇല്ല.
3: വടക്കേ മഠത്തിൽ അനന്തൻ താനേ നീ?
1: ഓ ആമാ, ഞാൻ താൻ. വെങ്കിടി മാമ, എന്നാ സമാചാരം?
3: എന്നാടാ ഇത്, എന്നെ പോലും ഇത്. രൂമ്പ നാളായിടിച്ച് ഇങ്ങിരുന്ന് പോയിട്ട് ഇല്ല. എങ്കിലേലെ അങ്ക് വിട്ടിട്ട്?
1: അതൊന്നുമില്ല മാമ, അങ്ങേ കൊഞ്ചം ജാസ്തിയാ വേലയിരുന്നത്.
3: ഫോണിൽ പേശുമ്പോ എപ്പോമേ നീ ഇത് താൻ ചൊല്ലത്. ആട്ടെ പോട്ടോ. ഹാ അനന്ത, വൺ തിങ്, നീ വന്ന് നമ്മ കനകമ്മാവ് പാത്തിയാ?
1: ഇല്ല മാമാ, ഞാൻ വരുമ്പഴുത്താൻ.
3: ഓ ഹോ ഹോ, ഇപ്പൊ റൊമ്പ കഷ്ടമായിരിക്കടാ.
1: എന്നാച്ചു മാമാ കനകപ്പാട്ടി അമ്മാവുക്ക് ഇപ്പൊ എന്നാച്ചു?
3: ഇല്ല കണ്ണാ, റൊമ്പ വയസ്സാച്ചില്ലേ. പ്രിപ്പയറിംഗ് ടു ക്രോസ് ഹെർ 90s. മുതൽ നീ ഒന്ന് സെയ് അങ്ങെ പോയി കനകമ്മാവ് പാത്തപ്പുറം ആത്തക്ക് പോല. അടിക്കടി ഞാൻ അങ്ങെ പോകുമ്പോതെല്ലാം എപ്പോഴും ഓം പത്തി താൻ കേക്കറാൾ. മറക്കാമി നീ അങ്ങ പോണം കണ്ണാ.
1: ശരി മാമ,
3: ശരി വരട്ടുമാ.
0: സാറിന് ഇവിടെ ഒരുപാട് ബന്ധുക്കളാണല്ലേ?
1: അത് തന്നെയാണ് എന്റെ ഗുണവും ദോഷവും ഹൃദയ. ആ അതാ നമ്മളെത്തി, ഞാൻ കാണുന്ന കറുത്ത ഗേറ്റ്, അതാ എന്റെ മഠം.
0: വലിയ വീടാണല്ലോ സാറിന്റെ. അവിടെ ഇപ്പോ
1: എന്റെ ചിത്തപ്പാവയുടെ മക്കളും കുടുംബവും,
0: ഓ
1: അവരുടെ കുട്ടികളും, അവരൊക്കെ അവിടെ താമസം. വലിയ ഫാമിലിയാണ്. അതിൽ കുറെ പേർ പുറത്താണ്. ഞാനീ മഠം അവർക്ക് ഇഷ്ടദാനം ചെയ്ത് പോയതിൽ പിന്നെ അവരെയൊക്കെ കണ്ടിട്ട് ഇപ്പൊ കുറെ കാലമായി. എന്നാലും എപ്പോഴും എനിക്കിവിടെ ഒരു മുറി, അതവരൊഴിവാക്കി വെച്ചിരിക്കും. അതൊരു സമാധാനം.
0: ഭാഗ്യമാണ് സാറിന്റെ ഇതുപോലൊരു ഫാമിലി. പുണ്യം ചെയ്യണം അതിനൊക്കെ. പിന്നെന്താ സാർ ഇതുപോലൊരു ഗ്യാപ്പ് വന്നത്?
1: അതൊക്കെ പറയാൻ നിന്നാല് പെട്ടെന്ന് തീരില്ല ഹൃദയൻ. കുറച്ചധികമുണ്ട് ചരിത്രങ്ങൾ. എല്ലാം പോയി പോയ ഒരു കാലം. ഓർക്കാൻ ഇഷ്ടമുള്ളതും അല്ലാത്തതുമായി.

0: 예하르는 케이크 줬는담마.
1: 오늘 배를 나갔나?
0: 난 벵기 수브라모니엄. 엄마, 얘네를
2: 뜯어 안 그래? 요 야르, 벵기 건자 길 나르거라.
1: 불파, என்ன தெரியல உனக்கு? நான் அனந்தராமனாக்கும் உன் பெரியப்பா.
2: ஆண்டவா, கடவுளே, பெரியப்பாவா? ஐயோ, வாங்க வாங்க உள்ள வாங்க. எவ்வளவு வருஷமாய் உங்களை பார்த்து. கடவுளே, கோபி போட்டு தோ வந்துட்டேன். ஐயையோ, உங்களுக்கு டீயா காஃபியா?
1: கோஃபி ஆகத்துவே, சக்கரை கொஞ்சம் போதும்.
2: சரி, யார் இது உங்களோட ஃப்ரெண்ட் ஆகும்?
1: ஆமா, பேரு ஹிருதயநாதன்.
2: தா வர்றேன். மல்லி, ஓ மல்லிகா.
3: ஓ அம்மா.
2: மல்லி, நம்ம பெரியப்பா வந்துட்டேன்.
3: ஐயோ முருகா,
2: நீ போய் அப்ஸ்டேஸ்ல பெரியப்பாவோட ரூம் ஒரு வாட்டி கூடி நல்லாவே கிளீன் பண்ணிடு, கிட்டியா?
3: ஆ அம்மா.
1: ஏதாயிலும் காப்பி வரட்டே, എന്നിട്ടാകാം അടുത്ത കാര്യങ്ങൾ. പഴയ തലമുറയ്ക്ക് മാത്രമേ അധികവും എന്നെ അറിയൂ, പുതിയവർക്ക് അത്രക്കില്ല. കാലമേറെ കഴിഞ്ഞില്ലേ
4: സർ. വളരെ പഴക്കമുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ്സ് ഇതൊക്കെ.
1: ഒരുപാട് പാരമ്പര്യവും പഴക്കവുമുള്ള ഫാമിലിയാണ്. അതിലെ ഗ്രേറ്റ് ഗ്രാൻഡ് എൽഡേഴ്സിന്റെ ഇമേജസ് അതാണ്. ചെറുതായൊക്കെ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. നല്ല പഴക്കം കാണും.
2: രണ്ടുപേരും കോഫി സാപ്പിട്, ഫ്രഷ് ആവതക്കപ്പുറം ഫുഡ് സാപ്പിളാം.
1: ശരി പുഷ്പ. ദ ട്രഡീഷണൽ അരോമ, ഗ്രേറ്റ്.
4: അത് സ്വന്തം വീടായിട്ടാണ്. അന്ന് ഡൽഹിയിൽ സാർ ഉണ്ടാക്കി തന്ന കോഫിയുടെ ആദ്യ ഫ്ലേവർ.
1: യെസ്, കുടിക്ക്. അത് കഴിഞ്ഞ് വേണം കുളിച്ച് ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയിട്ട് വരാൻ. ജസ്റ്റ് കറക്കം. പിന്നെ വിട്ടുപോയി. താൻ ഇതുവരെ കാണാത്ത രഥോത്സവം, അത് കൂടാനാണ് നമ്മളിപ്പോൾ പോകുന്നത്.
4: ഓ,
1: കണ്ടിരിക്കേണ്ട ഉത്സവങ്ങൾ ഒന്നാണ് കേട്ടോ. എന്നാൽ പിന്നെ വേഗം ആവട്ടെ, താൻ ആദ്യം കുളിച്ച് ഫ്രഷാവ്.
4: ഓക്കെ സർ.
1: അന്നത്തെ കാലത്ത്, അതായത് CA ഹയർ സ്റ്റഡീസിന് കൽക്കത്തേക്ക് പോകുന്നതിന് മുമ്പ്, ഇതിലേക്ക് തന്നെയായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത്. ഈ രഥം വലിക്കുന്നത് ഏറെ പുണ്യമാണത്രേ. മുജ്ജന്മ പാവങ്ങൾ ഒഴിയാനൊക്കെയുള്ള ഒരു വഴി എന്നും പറയുന്നു.
4: അല്ല സാർ, ഈ തേര് വലിച്ചിട്ടുണ്ടോ?
1: ഇഷ്ടപ്രകാരം. അതൊക്കെ ഒരു രസമാടോ.
4: എന്നാൽ എനിക്കിപ്പോ ആ തേരൊന്നും വലിക്കാൻ പറ്റുമോ?
1: നോ, പ്രോപ്പർ പ്രിപ്പറേഷൻസ് കൂടാതെ ഒന്നും ചെയ്യരുത്. അത് ഏത് കാര്യമായാലും എന്തു
5: തന്നെയായാലും.
1: ഓ സീനി, ശ്രീനിവാസ രാഘവൻ, നമ്മ കോളേജിലെ ഭാരതീയ താനേ, യു ഗ്രേറ്റ് വിക്ടോറിയൻ.
5: എത്ര കാലം ആശ്രാ, നീ എങ്കേ ഇപ്പോ എന്നെ വേല പണ്ട? ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാമ. അനന്തു മുതുക്കനായിട്ടേടാ എന്നെ കോലം ഇത്. താത്താവ് കൂടെ ഇത്ര നരച്ചതേ ഇല്ലയേ. ഒരു മാതിരി ആയിട്ടേടാ നീ.
1: പോടാ പൈറ്റക്കാരാ.
5: ഇത് ആരാവും? ഉം ഫ്രണ്ടാ, പേരെന്നാ?
4: ഹൃദയൻ, ഹൃദയനാഥൻ.
5: ഹൃദയനാഥൻ, നല്ല പേര്. ഇനി ഒന്നും ചൊല്ല വേണ്ട. നിങ്ങ രണ്ടുപേരും കണ്ടിപ്പ് ആത്തല വന്ന് ടിഫൻ സാപ്പിട്ടുതാ പോണം. ആ അനന്തു, ഇന്നേക്ക് ഉനക്ക് പിടിച്ച കൊഴുക്കട്ടയും ഇരിക്ക്.
1: നോ നോ രാഘവ, ഇനി ഒരു തടവാകല.
5: നോ നോ നോ നോ, ഇത്തന കാലത്തക്ക് അപ്പുറം ഉങ്ങളെ പാത്തിട്ട് പശിയോടെ കണ്ടിപ്പ വിട മാട്ടേ.
1: ശരി ശരി, വരാൻ രാഘവ. ഹൃദയനാഥൻ, ഇയാൾ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. ഇങ്ങേ ഇരിക്കരുത്, എല്ലാമേ ഒന്ന് അവനക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ.
5: യോ, അവൻ ഒരു യങ് ബ്ലഡ് താനേ. അവൻ തനിയാ പോയി പാക്കട്ടും, എല്ലാം പാത്ത് അതുക്കപ്പുറം അനന്തനെ കോൾ പണ്ണ്. നാങ്ക വന്ന് ഉന്നെ പിക്കപ്പ് പണ്ണുവോ, കേട്ടിയാ?
4: ഓ
5: വരട്ടുമാ രാസ.
4: ഓക്കെ സർ, ഞാൻ വിളിക്കാം.
6: ഹൃദയ,
4: ഹൃദയനാഥനല്ലേ? അതെ.

0: അറിയോ?
1: പിന്നെ അറിയും, ആനന്ദേട്ടന്റെ ഫ്രണ്ട് തന്നെ.
2: പിന്നെ ഞാൻ ഒന്നും കണ്ടില്ല. കിലുകിലെ കിലുങ്ങുന്ന, അങ്ങനെ പാതി തമിഴും മലയാളവും ഒക്കെ കലർന്ന ഒരു രസികൻ ഭാഷ സംസാരിക്കുന്ന ഒരു ഉണ്ടച്ചിക്കുട്ടി.
3: ഇവിടെ വന്നപ്പോഴേക്കും പരിചയങ്ങളൊക്കെ പുതുക്കാൻ തുടങ്ങിയോ?
2: ഏയ്, നോ നോ നോ, ഞാൻ ആദ്യമായിട്ട് കാണാണ്.
3: അതെ, എങ്ങനെ ഇരുന്നു അവരെ കാണാൻ? പറ കേക്കട്ടെ, നല്ല രസമുണ്ട്.
2: ശരിക്കു പറഞ്ഞാൽ നല്ല മിനുമിനുത്ത മുഖം, മുടി അത്രയ്ക്ക് അധികമില്ല എങ്കിലും കുറച്ചല്ല, നിറയെ കുടമുല്ലപ്പൂക്കൾ ചൂടി, കനകാമ്പുരവും കൂട്ടി മെടഞ്ഞ നല്ല വൈരക്കല്ല് മുക്കുത്തി, മൂക്കിന് രണ്ടു വശത്തും കുത്തിയിട്ട്, കാലിൽ നല്ല വീതിയുള്ള പാദസരമിട്ട് ഒരു 20-25 ഏജുള്ള പെൺകുട്ടി. അല്ല, യെസ്, യുവതിയാണ്.
3: പേര് ചോദിച്ചോ?
2: വിശേഷങ്ങളൊക്കെ ചോദിച്ചു, പ്രത്യേകിച്ച് സാറിൻ്റെ. സാറിനെ നന്നായി അറിയുമെന്ന് പറഞ്ഞു, പേരും പറഞ്ഞിരുന്നു കൂട്ടത്തിൽ, പെട്ടെന്ന് മറന്നുപോയി.
3: എന്നെ എന്നെ നന്നായി അറിയുമെന്ന് പറഞ്ഞു?
2: ആ,
3: അതെ. വീടെവിടെയാണെന്ന് ചോദിച്ചോ?
2: ഇവിടെ തന്നെ, ഇവിടെ അടുത്ത് ഈ അഗ്രഹാരത്തിൽ തന്നെയാണെന്നാണ് പറഞ്ഞത്. ആ സാർ, പേര് കിട്ടി, ലക്ഷ്മി, സേതുലക്ഷ്മി എന്നാണ് പറഞ്ഞത്. പിന്നെയും ആ അമ്പലപരിസരത്ത് കുറേ സംസാരിച്ചു. പോകുമ്പോൾ അവർ എനിക്കൊരു പലഹാരം തന്നു, പഴയ തമിഴ് ദിനപത്രത്തിൻ്റെ താളിൽ പൊതിഞ്ഞെടുത്തത്. അവർ എന്നെ നിർബന്ധിച്ച് കഴിപ്പിച്ചു. വായിലിപ്പോഴും അതിൻ്റെ കുഞ്ഞു മധുരമുണ്ട്. നെയ്യിൻ്റെ ഫ്ലേവർ ഇപ്പോഴും, ഓ, കുളി കഴിഞ്ഞിട്ട് പോലും നിൽക്കുന്നുണ്ട്. വാട്ട് എ കോമ്പിനേഷൻ. ഇവിടെ നിന്നായിരിക്കും, ഇവിടെ എവിടെയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. പോകുമ്പോൾ മധുവിന് കൊണ്ടുപോകാൻ, പിന്നെ എൻ്റെ അമ്മയ്ക്കും.
4: എന്താ സാർ, എന്തുപറ്റി?
2: നാളെയല്ലേ പാട്ടിയമ്മയെ കാണാൻ പോകുന്നത്.

0: ഹലോ മധു, അതൊക്കെ കഴിഞ്ഞു. ലെറ്റ് മീ ടെൽ, ഞാനിപ്പോൾ എൻ്റെ ട്രെയിനിങ് ഡയറക്ടറുടെ കൂടെ പാലക്കാട് വരെ വന്നിരിക്കുകയാണ്. ഹാ, അങ്ങനെ വരേണ്ടി വന്നു. അതൊക്കെ വന്നിട്ട് പറയാം. ഇന്നലെ കിടക്കാൻ വളരെ ലേറ്റായി, ഇത്തിരി നേരം കൂടി കിടക്കണം. ഇവിടെ കൽപ്പാത്തിയിൽ അഗ്രഹാരത്തിൽ പുള്ളിയുടെ മഠത്തിലാണ്. ഇല്ല, എണീറ്റിട്ടില്ല. വിളിക്കാം. മധു വെക്ക്. സർ, സർ, ഇന്നല്പം വൈകി കേട്ടോ.
1: നല്ല സുഖം തോന്നില്ല ഹൃദയ. വയ്യ, ചെറിയ ടെമ്പറേച്ചർ ഉണ്ടെന്ന് തോന്നുന്നു.
0: ഓ,
1: മേലാകെ ചെറിയ പെയിൻ.
0: എന്നാൽ ഹോസ്പിറ്റൽ പോവാം. ഞാൻ പുഷ്പമ്മയെ വിളിക്കാം.
1: ഇപ്പോൾ ഒരു പ്രശ്നമുള്ളത്, ആ വെങ്കിടിമാമ പാട്ടിയുടെ അടുക്കെ ചെന്ന് ഇതിനോടകം എല്ലാം പറഞ്ഞു കാണും. ഞാനിവിടെ എത്തിയ വിവരം. ഓ, വയ്യല്ലോ ഇപ്പോൾ ഒന്ന് അവിടം വരെ പോവാൻ. തല ഉയർത്താൻ പറ്റുന്നില്ല, നല്ല തലവേദന.
0: സാർ റെസ്റ്റ് ചെയ്തോളൂ, വിഷമിക്കണ്ട. ഞാൻ പോകാം പാട്ടിയമ്മയുടെ അടുത്തേക്ക്, എന്നിട്ട് വിവരം പറയാം. സാറ് പിന്നെ സുഖമായിട്ട് ചെന്നാൽ മതി.
1: അതിന് തനിക്ക് വഴിയറിയോ? ഇവിടുത്തെ കുറച്ച് ദൂരമേ ഉള്ളൂ. ഞങ്ങളൊക്കെ പണ്ട് നടന്നു പോയിരുന്ന ദൂരമാണ്. ആ, പറ്റിയില്ലെങ്കിൽ ഒരു ഓട്ടോ വിളിച്ചോളൂ കേട്ടോ.
0: ഓഹോ,
1: ചാത്തപുരത്ത് എന്ന് ആരോട് ചോദിച്ചാലും പാട്ടിയമ്മയുടെ മഠം കാട്ടിത്തരും. പണ്ട് വളരെ നല്ല നിലയിൽ ഒരു അച്ചക്കപ്പിയൊക്കെ നടത്തിയിരുന്നതാണ്.
0: എന്താ എന്താ അച്ചക്കപ്പിയോ?
1: ഏടോ പലഹാരക്കട, ലക്ഷ്മി വിജയം അച്ചക്കപ്പിയെന്ന് ചോദിച്ചാൽ മതി, ആരും വഴി കാണിച്ചു തരും. ആ, അങ്ങോട്ട് പോകുമ്പോൾ എന്തെങ്കിലും കരുതിക്കോളൂ, സീറ്റ്സ് പോലെ എന്തെങ്കിലും. വലിയ ഇഷ്ടമായിരുന്നു അവർക്കതൊക്കെ. ആ, ഇപ്പം പിന്നെ എങ്ങനെയാണെന്ന് അറിയില്ല, എങ്കിലും കയ്യിൽ വെച്ചോളൂ.
0: ഡൺ സർ. ഇവിടെ ആരുമില്ലേ?
2: യാരിത്?
0: ഞാനേ ആനന്ദരാമ സാർ പറഞ്ഞിട്ട് വരികയാണ്. കനകസുന്ദര

0: പാട്ടിയമ്പാളെ, സോറി പാട്ടിയമ്മയെ കാണാൻ.
1: വന്ന് നമ്മ വടക്കേ മഠത്തിൽ അനന്തപ്പതാനേ?
0: അതെ.
1: അമ്മാവെ പാക്കണമാ? അവൾ കഷ്ടപ്പെട്ട് ഇരിക്കാങ്കോ. ഇപ്പൊ ഉടമ്പെല്ലാം കീഴ്പ്പെട്ടത് പേസറതുക്ക് രൊമ്പ കഷ്ടാണ്. ഉള്ള വാങ്കോ.

0: அல்ல பாட்டி, இது அனந்த மாமாவோட ஃப்ரெண்டு தானே?
1: ஓ ஆமா.
2: தனா.
0: ஓ அண்ணா.
2: தா சார் தந்தாச்சான, குறச்ச ஸ்வீட்ஸும் வெற்றில அடக்கியൊക്കെയാണ്. പാട്ടിയമ്മയ്ക്ക് അതെല്ലാം ഇഷ്ടമാണെന്ന് പറഞ്ഞു സാർ.
0: അയ്യോ, പാട്ടി ഇതെല്ലാം സാപ്പിടമാട്ടാൾ. അക്ക പോണതക്കപ്പുറം ഇതെല്ലാം സാപ്പിടതേ ഇല്ല അണ്ണ. പാട്ടി, പാട്ടി. അയ്യോ, പാവൻ തൂങ്ങിയാച്ച്.
2: ഇതൊന്ന് വാങ്ങി വെക്കൂ, എന്തായാലും സാർ തന്നയച്ചതല്ലേ.
0: കവലപ്പെട വേണ അണ്ണ, ഇങ്ങനെ ഞാൻ ഇരിക്കല്ലേ, സ്വീറ്റ്സ് താനേ എനിക്ക് രൊമ്പ പിടിക്കും.
2: ഒരു
0: നിമിഷം അണ്ണൻ കോഫി പോട്ടിട്ട് വരേ.
2: അയ്യോ ഒന്നും വേണ്ട തന്നെ.
0: അത് ശരിയല്ല അണ്ണ, നിങ്ങൾ കോഫി സാപ്പിട്ട് താ പോണം, അത് എങ്ങളുടെ വഴക്കം. ഇതോ വന്നിട്ടേ.
2: ഓ ഓ ആയിക്കോട്ടെ.
1: വന്നിട്ടിയടാ അനന്തൻ, വന്നിട്ടിയടാ.
2: ഇല്ല വന്നിട്ടില്ലമ്മ, സാർ വീട്ടിൽ കിടക്കാണ്, ചെറിയൊരു പനി, മാറിയാൽ വേഗം വരും. പാട്ടിയമ്മയെ
1: കാണാനക്കലേ മുത്തു പോനതപ്പുറം പോന പയനം തന്നെ. കേളടാ കണ്ണാ, നാനേ ഒരു കൊലകാരി, ഉനക്ക് തരുമാ എപ്പടി വരുവാൾ, എന്തുക്ക് വരുവാൾ. അവൻ ഇന്ന കൊലകാരിയെ പാക്രതക്ക് എതുക്ക് വരുവാൾ. തുലച്ച് നാൻ അവനുടെ എല്ലാച്ചിയുടെയും വാഴ്കെ ഇന്ത കയ്യാലെ താൻ. എല്ലാത്തെയും പാത്ത് ഞാനിങ്ങെ സാകാതെ എല്ലോർക്കും കഷ്ടം കൊടുത്ത് പടുത്തിട്ട് എൻ സാവുക്ക് കാത്തിട്ടിരിക്കെ എന്ത സഭിക്കപ്പെട്ടവൾക്ക് സാവ് ഇന്നും വരല്. എന്ത മാതിരി ഒരു കെട്ട ജന്മത്തുക്ക് സാവ് എപ്പടി വരും? തെരിയില്ലടാ കണ്ണ, തെരിയില്ല.
2: ധന, ധനലക്ഷ്മി.
0: എന്നെ പാട്ടിയത് അഴാതെ യാരെന്ന് നനച്ചിട്ടിയത്? യാര് എന്നെ ഒന്നും തെരിയാവേ എന്ത വിഷയത്തെ പറ്റി പേശ്രത്? കാപ്പി വേണമോ പാട്ടി?
1: വേണ, ഒന്നും വേണ.
0: നിമ്മതിയ തൂങ്ക പാട്ടിമാ, ഞാൻ ഇങ്ങേ ഇരിക്കല്ലേ. തൂങ്ക, തൂങ്കുമാ. അണ്ണ കലപ്പെടാതിങ്കോ, അടിക്കടി പാട്ടി ഇപ്പിടുതാ. അമ്മ കൊഞ്ച റെസ്റ്റ് എടുക്കട്ടോ. വാങ്ങോ, സിറ്റ് ഔട്ടിലെ ടേബിളിൽ കോഫി എല്ലാം റെഡി പണി വെച്ചിരിക്ക, അങ്ങേ ഇരുന്ന് കോഫി സാപ്പിടലാം. കോഫി സാപ്പിടണ.
2: അല്ല ധനലക്ഷ്മി കാപ്പി കുടിക്കുന്നില്ലേ?
0: ഓ നാ അപ്പുറമ സാപ്പിടേ.
2: ഒന്ന് ചോദിച്ചോട്ടെ?
0: സൊല്ലണ്ണ.
2: പാട്ടിയമ്മ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? കരയുന്നത് കണ്ടപ്പോ വല്ലാത്ത വിഷമം.
0: അത് വന്ന് ഒരു പഴയ പെരിയ കഥയി ചൊല്ലവന്താ കൊഞ്ചം ടൈം ആകും അണ്ണ.
2: ആ മഠത്തിന്റെ പൂമുഖത്ത് നിന്നും ധനലക്ഷ്മി എന്നെ കൊണ്ടുപോയത് അനന്തരാമൻ സാറിന്റെ ഇനിയും ഞാൻ അറിയാത്ത കഥകളുടെ ആഴങ്ങളിലേക്കാണ്. അതിലാ നാട്ടിൽ വലിയ ഒരു അച്ചക്കപ്പിയൊക്കെ നടത്തി ആ നാടാകെയും പലഹാരങ്ങൾ ഉണ്ടാക്കി വിറ്റുപോന്നിരുന്ന ഒരു കുടുംബം. അതിലെ ഒരംഗമായ മുത്തലക്ഷ്മിയുടെയും അവിടുത്തെ തന്നെ ഏറ്റവും വലിയ ധനിക കുടുംബാംഗമായ അനന്തൻ സാറിൻ്റെയും പവിത്രമായ പ്രണയകഥയുടെ അകത്തളങ്ങളിലേക്കാണ്. ഇതേ തുടർന്ന് അനന്തരാമൻ സാർ

0: മഠത്തിലുണ്ടായ ആദ്യത്തെ ശക്തമായ എതിർപ്പൊക്കെ ഇല്ലാതെയാക്കി സാർ തൻ്റെ തിരുമണത്തിനായി കാത്തിരുന്നു. ഒപ്പം ആ രഥോത്സവ നാളുകളിൽ താൻ നോറ്റ പ്രണയം പോയിടുന്നതും കാത്ത് മുത്തലക്ഷ്മി അക്കനും കാത്തിരുന്നു. പക്ഷേ ആ കല്യാണം നടന്നില്ല. മുത്തലക്ഷ്മി അക്കൻ മരണപ്പെട്ടു.
1: അന്നേക്ക് അനന്തപ്പ കൽക്കട്ടയിൽ നിന്ന് പഠിപ്പ് മുടിച്ച് പെരിയ വേലയും കിടച്ച് വന്ന നാളാകും. അന്നേക്ക് ലാച്ചി അക്കാവും രൊമ്പ സന്തോഷമായിരുന്ന ഓടിയും നടന്നും ആത്തലയാകെ പേശിയും സെറിച്ചും ലാച്ചി അക്ക അങ്ങ് എല്ലാം സുത്തിയിട്ടേ ഇരുന്ന അനന്തപ്പ വരുമ്പോൾ അത് കൊടുക്കുന്നതുക്ക് കൊഞ്ചം സ്പെഷ്യൽ സ്വീറ്റ്സ് പണ്ട അവസരത്തിൽ ഇരുന്നാളക്ക. അപ്പതാ അത് നടന്നത്. പാട്ടിയോട് കയ്യിലിരുന്ന് നെയ്ക്കുടം വീണത് നെയ്യെല്ലാം കീഴെ കൊട്ടടിച്ച് നെയ്യ് കൊഞ്ചധികമായിരുന്നത്.
2: അയ്യോ, നെയ്യെല്ലാം തൂവി പോട്ടാളെ. ധനാ, ഓ ധനാ, ധനലക്ഷ്മി.
3: ധനാ സ്കൂളിൽ പോയിട്ടാങ്ക പാട്ടി.
2: ഓ സരി സരി, നാം മറന്നു പോച്ചടി. ലാച്ചി, ദാ കൊഞ്ചം നെയ്യ് കീഴ വീന്തിരിച്ച്. കൊഞ്ചം പാത്ത് താൻ വരണിട്ടിയാ.
3: ശരി പാട്ടി.
2: അനന്തം വന്നിട്ടെന്ന് തോന്നുന്നത്. ദോ അവന് പാത്ത് വരേ. മുത്ത്, സാമ്പാറ് വരവേ കൊട്ടി ഇഡലി ഒരു 5 നിമിഷം കഴിഞ്ഞ് കീഴെ ഇറക്കി വെച്ചിട്ട് നീ വാട്ടിയാ. വാർപ്പിലെ നെയ്യ് നല്ല സൂടായി വരാൻ കൊഞ്ച നേരം കൂടെ ആകും. നാൻ വന്നതപ്പുറം അതിലേക്ക് പൂന്തിയ പോടലാം. കേട്ടിയാ?
3: ആ പാട്ടി.
2: സുബു, ഡാ സുബു.
4: ആ പാട്ടി.
2: ഇങ്ങ നടക്കുമ്പോ പാത്ത് പോണട്ടിയാ, നെയ്യ് കീഴെ വീഴ്ന്നിരിക്ക.
4: ശരി പാട്ടി.
2: അനന്താ കണ്ണാ.
5: ആ പാട്ടി.
2: എന്റെ രാസാ കണ്ണാ, എത്ര നാളാച്ചടാ ഉന്നെ പാത്തിട്ട്.
5: ആ പാട്ടി.
2: ലക്ഷ്മി, ഉന്നെ പറ്റി താൻ ഒരേ പേച്ചടാ. വന്ന് പയനമെല്ലാം നല്ലായിരുന്നതാ.
5: ആമാ പാട്ടി, ഇന്ന് കാലയില് ട്രെയിനിലാ വന്നത്.
2: പെരിയ പഠിപ്പെല്ലാം അങ്കി പിടിച്ച് വേലയും കിടച്ചിട്ടെന്ന് ലക്ഷ്മി ചൊന്നത്.
5: എല്ലാം കടവുകളുടെയും പെരിയവരുടെയും മുങ്കളുടെയും ആശീർവാദം താനേ.
2: എല്ലാം നെച്ച് എപ്പോഴുമേ അവർ ഉൻ കൂടെ ഇരിക്കടാ രാസ. ലക്ഷ്മി, മുത്ത്, അനന്തനൊരു സ്ട്രോങ് കോഫി പോട്ട് കൊണ്ടുവാ. ചക്കര കൊഞ്ച പോതണ്ടിയാ.
3: ശരി പാട്ടി, ദോ വർറേ.
2: അനന്താ കണ്ണാ, ഒന്ന് സ്വല്ലട്ടുമാ.
5: സൊല്ല് പാട്ടി.
2: മുൻപ് സ്വന്നത് താനേ, അനാലും ഒരു വാട്ടി കൂടി തായില്ലാതെ വളർന്ന പൊണ്ണ് എല്ലാച്ചി. ഉൻ അപ്പാവുക്കും അമ്മാവുക്കും എന്ത് വിഷയത്തിലെ യജമാന സമ്മതം താനേ. ചൊല്ലടാ കണ്ണാ.
5: എന്നാ പാട്ടി, ഇന്ന മാതിരി പേച്ചെല്ലാം വേണ. അപ്പടി ഒന്നും സ്വല്ലക്കൂടാത്. ഒന്നും മറ്റും താൻ സ്വല്ലത്, ലക്ഷ്മി എൻ പൊണ്ണുതാ. ബോധുമാ
2: പോതും, അത് പോതും, അത് മട്ടും താൻ പോതും. എല്ലാച്ചി റൊമ്പ് കൊടുത്തു വെച്ചവൾ.
3: എടേ, പാട്ടിയമ്മ വന്നതുക്ക് അപ്പുറം പൂന്തിയെ പോടനാട്ടിയാ. അണ്ണാ അത് ചക്കര.
5: എന്നാച്ചി സുബു, സോളടാ സീക്രം.
4: കീഴെ വീട്ടിൽ നെയ്താൻ ചതിച്ചതാണ്. ലാച്ചി അണ്ണനെ കോഫി കൊണ്ടു വരുമ്പോ കാലയിൽ തന്നെ വാർപ്പിലിരിക്കുന്ന സൂടാന നെയ്യിൽ തമിഴ്ന്ന് കയ്യെ കുത്താൻ വീണ്ടത്.
5: ഓ കടവുളേ,
2: എന്നുടെ അവസരം
5: കൊഞ്ഞ് തേൻ കൊണ്ടുവാടാ ഒരു മുഴു സേലയും. യോ അറിവ് കേട്ടവനെ, ലക്ഷ്മിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് പണം വേണമാ. അതുക്കാക്ക എടുത്തിട്ട് പോകുന്നതുക്ക് ഒരു സേല വേണം. നമ്മ കയ്യാലവളെ പിടിക്കാൻ മുടിയാതെ അതിലെ പോട്ട് താവളെ കൊണ്ടുപോണം. തെരഞ്ഞതാ.

0: അപ്പാവുടെ കാര്യമായിരുന്നു രൊമ്പ കഷ്ടം.
1: അല്ല, ആരുടെ?
0: ഏ അപ്പാ.
1: ഓ,
0: എങ്കളുടെ അപ്പാ വന്ന് കോയമ്പത്തൂരിലെ പെരിയ ഹോട്ടലിലെ സമയൽക്കാരനായിരുന്നാ. അമ്മ പോണതപ്പുറം അപ്പ രൊമ്പ കഷ്ടപ്പെട്ട് താനേ എങ്ങളെ വളർത്തി വിട്ടത്. അപ്പാവുടെ ഏറ്റവും ഇളയ സിസ്റ്റർ താനേ ഇന്ന് കനകസുന്ദരാമ്പാൾ പാട്ടി. നാങ്കളെ വളർത്തതുക്കാകെ അവരുടെ തിരുമണം ഒന്നും വേണ്ടെന്ന് ചൊല്ലിട്ടാ. പാവം.
1: പാട്ടിയമ്മ വിളിക്കുന്നുണ്ടല്ലോ.
2: വരും സിന്നമ്മ, കണ്ടിപ്പാ വരും. ക്യാ അനന്തപ്പാവ് വരും.
0: യാരോ വരാങ്കോ. ദോ പാത്തിട്ട് വരണ.
3: കനകമ്മ, അമ്മ, യാരോ ഇങ്ങേ വന്നിരിച്ചെന്ന് കാഞ്ചന ഇപ്പതാൻ ചൊല്ലിട്ടാൻ. യാരത്? ആ, തൂങ്ങിട്ടാണേ. യാരി, എപ്പടി ഉള്ളേ വന്നേ?
1: അത് ധനലക്ഷ്മി. ഇവിടെ ഇങ്ങ ഇരുന്ന ചെറുപ്പം കുട്ടി, ചെറുപ്പക്കാരി, ഇപ്പോഴുണ്ടായിരുന്നു.
3: ഓ, എപ്പോമേ ഇതേ പേച്ച്. മാമി, ഇങ്ങ ആരും വരലേ, ഒരാള് വന്നിരിച്ച്. ആനാ, അത് അനന്തപ്പനല്ലേ?
4: ആമാ ആമാ, സെറിടാ ആണ്ടവാ മുരുഹാ.
3: നാം ബാലസുബ്രഹ്മണ്യം, ഇങ്ങെല്ലാം സുബ്ബു എന്ന് കൂപ്പിടുവാര്. മാമിയോടെ റിലേറ്റീവ് നേബർ നാൻ താൻ. ആ, ഇനി ചൊല്ല്, യാർ നീ? ഉൻ പേരെന്നാ? ഊരെങ്ക? എപ്പോഴാ നീ ഉള്ളേ വന്നേ?
1: ഞാൻ
3: കാലയിലെ വൈഫ് കാഞ്ചന വന്ന് മാമിയെ ക്ലീൻ പണി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊടുത്തു വന്നാ. അപ്പോ ഉന്നെ ഇങ്ങേ പാക്കില്ലേ? അത് മട്ടുമല്ലേ, കഥക ഉള്ള ക്ലോസ് പണിട്ട് കാഞ്ചന പിന്നാടി വഴിതാ വന്നത്. തൊട്ട് തൊട്ട് ഇരിക്കതെല്ലാം മാമിയുടെ റിലേറ്റീവ്സ് താൻ. തിരിഞ്ഞതാ? മാമിക്ക് എല്ലാ കെയറും നാങ്കൾ കൊടുക്കും. അവക്ക് ഇന്ന മഠത്തിലെ കിടന്ന് താൻ എന്ത് പോണമെന്ന് ഒരേ ആശ.
1: അതല്ല മിസ്റ്റർ ബാലസുബ്രഹ്മണ്യം, ഞാനിവിടെ വന്നപ്പോ എന്റെ പേര് ഹൃദയനാഥൻ, സ്വദേശം തിരുവനന്തപുരത്ത് ശ്രീകാര്യം. പിന്നെ ആ പെൺകുട്ടി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്കൊരു കപ്പ് കാപ്പിയും ഉണ്ടാക്കി തന്നിരുന്നു. ആനന്ദൻ സാർ തന്നുവിട്ട കുറച്ച് സ്വീറ്റ്സും കൊടുത്തിരുന്നു. അത് ആ കുട്ടി വാങ്ങി അകത്ത് വെക്കുകയും ചെയ്തു.
3: 10-20 വർഷത്തേക്ക് മുന്നാടി ഇങ്ങിരുന്ന് അവരുടെ അപ്പ കോതണ്ടപാണിക്കൊപ്പം രാമേശ്വരത്തേക്ക് പോന പൊണ്ണ. ഇന്നും മറ്റെന്താ വന്ന് ഉനക്ക് കോഫി പോട്ട് കൊടുത്താളോ? ഇതേ ഞാൻ നമ്പിക്ക വേണമാ? അവള് ധനലക്ഷ്മി, ഇതുവരേക്കും വരലേ. ആ, ഇനി ചൊല്ല് നിജത്തെ.
1: ഹലോ, ആനന്ദൻ സാർ പറഞ്ഞിട്ടാണ് പാട്ടിയെ കാണാൻ വന്നത്. അപ്പോൾ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നത് ഒരു പെൺകുട്ടി, ധനലക്ഷ്മി എന്ന് പേരും പറഞ്ഞു. ആരോ എനിക്കറിയില്ല, പറഞ്ഞതൊക്കെ കേട്ടു. അവൾ ചോദിച്ചതിന് മറുപടിയും പറഞ്ഞു. ഇട്ടു തന്ന ഒരു കപ്പ് കാപ്പിയും കുടിച്ചു. കൂടുതൽ വിത്തും പേരും ചോദിച്ചില്ല, അത്ര തന്നെ. ഇനി നിങ്ങൾക്കാരെയാ വേണ്ടതെന്ന് വെച്ചാൽ വിളിച്ച് നിങ്ങളുടെ സംശയം തീർത്തിട്ട് പോകാം.
3: മുതൽ അണ്ണനെ തന്നെ കൂപ്പിടലാം.
1: ആ, കൂപ്പിടു.
3: നമ്പർ എങ്കേ? കക്കട്ടാവിൽ നിന്നും അംഗീകരിക്കും പോലും നാൻ താൻ കൂപ്പിട്ടുണ്ടേ. കണ്ടിപ്പാ വന്ന് മാമിയെ പാത്ത് പോണമെന്നും പറഞ്ഞ് ഇപ്പോഴും ചെന്നത് നാൻ താൻ. തെരുമാ ഉനക്ക്?
1: ആ, എനിക്ക് എങ്ങനെ അറിയാം.
5: എന്നെ സുബു, ഇങ്ങ എന്നെ പ്രശ്ന? കാഞ്ചിനി എങ്കടാ?
3: കാഞ്ചി വാഷിങ്ങതാണ് ഇരക്ക്. ഇങ്ങ പ്രശ്ന ഒന്നുമില്ലേ?
6: എന്ന മാമ എന്നാ ഇങ്ങ കലാട്ടാ?
3: അതെല്ലാം ഒന്നുമില്ലേ? ഒരു നിമിഷം ഫോണിൽ കൂപ്പറ.

0: பார்க்க இல்லையா?
1: ஆனா இங்க வந்த
0: ஒரு ஹிருதயநாதன் ஒரு ஆள் வந்திருக்க,
1: அண்ணன் சொல்லி விட்டதும் பரஞ்சு. ஓகே ஓகே,
2: அப்படியா? ஓஹோ,
1: ஆமா ஆமா, சரி சரி, இப்போதான் புரிஞ்சது, நாளை காலையில் தானே. சரி சரி, அப்படி ஆகட்டுமே. மன்னிச்சிடு தம்பி.
3: ஏய், சாரமில்ல பாலசுப்ரமணியம், ஏதாயாലും ആ സംശയം മാറിയല്ലോ. ഞാൻ മോഷ്ടിക്കാൻ കയറിയതൊന്നും അല്ല കേട്ടോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ.
4: ശരി, പോയിട്ട് വാങ്ങ.
5: ശരി.
3: പാട്ടിയമ്മ ഉറങ്ങിക്കാണു.
6: പാട്ടി തൂങ്ങിട്ടയാ? പാട്ടി, ഉനക്ക് യാരി ഇങ്ങ മല്ലികപ്പൂ കൊണ്ടുവന്നിരിച്ച്?
3: എന്നാൽ
1: ശരി തമ്പി, ഒന്ന് മനസ്സിലെ വെച്ചിട്ടാ.
3: ഏയ്, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ശരി എന്നാ.
1: மீனா இப்ப சொன்ன மாதிரி யாரு மல்லிகைப்பூ சூடி இங்க வந்தே? ஆனா எனக்கு கதை எல்லாம் ஆச்சரியமானது. காப்பி போட்ட கப்பெல்லாம் யாரு ஃப்ரெஷ்ஷா கழுவி கமழ்த்தி வச்சது? காஞ்சனி ஆகுமோ? அதெப்படி? காஞ்சனா கிளாஸும் பிளேட் எல்லாத்தையும் கழுவி திரும்பி கொண்டு வந்தது இல்லையா? இனி ஒரு வேளை பையன் சொன்னது யாருக்கு தெரியும்?
5: பெரியப்பா, காஃபி இங்க எடுத்துட்டு வரட்டுமா?
7: புஷ்பா, கொஞ்சம் கழுதான்.
8: அம்மா, வேன் வந்துருச்சு, போயிட்டு வரே.
5: ஓ சரி, பார்த்து போனட்டியா?
8: டா வெங்கி, அங்க நில்லடா, இந்த வாட்டர் போட்டில் எடுத்துட்டு போடா.
9: அக்கா எடுத்துட்டு வா.
7: பின்ன அவடேக்க தெரிஞ்சிட்டு அவளை கண்டில்ல கண்ணலட்சுமி. ஹிருதயன் தானா சிஸ்டத்தில் ட்ராக் 15 ப்ளே செய்ய.
3: இல்ல, கூட்டத்தில் ஆ பாலசுப்ரமணியவும் அதிபீகரமாக அவடையൊക്കെ தெரிஞ்சு கேட்டோம், ആരെയും കണ്ടില്ല. അയാൾക്ക് ഞാനിപ്പോഴും നുണയനാണ്. എന്താ ചെയ്യുക? പക്ഷെ ഒരു കാര്യം സമ്മതിക്കണം, ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു കേട്ടോ ആ കുട്ടിക്ക്. എന്തൊരു ടേസ്റ്റായിരുന്നു ആ കാപ്പിക്ക്. പിന്നെ പെരുമാറ്റം, ആതിഥ്യം ഉപചാരം എന്നൊക്കെ പറഞ്ഞാൽ അത് സർ ഇത് തന്നെയാണ് ഞാൻ ഉറപ്പിച്ചു പറയാം. അയൽപക്കത്തെ ഏതോ പെൺകുട്ടി എന്നെ ഭംഗിയായി ഒന്ന് കളിയാക്കി. സാരമില്ല, എങ്കിലും ഓർക്കാൻ രസമുണ്ട് അവളുടെ ആ കുസൃതി തരങ്ങൾ.
7: ഇല്ലടും, കളിപ്പിച്ചതല്ല.
3: ഏ,
7: അതെ, അവരങ്ങനെയാണ്, അങ്ങനെയായിരുന്നു ഹൃദയൻ.
3: സർ എന്താ പറയുന്നത്?
7: അവളുടെ കുടുംബം എൻ്റെ മുത്തുലക്ഷ്മിയുടെ. ഹൃദയ, ആ കബോർഡിൽ മുകളിലത്തെ ഡ്രോയിൽ എൻ്റെ പേഴ്സുണ്ട്, ഒന്നെടുക്കൂ. ഓ
3: സർ, എന്താ സർ?
7: അല്ല, ഒരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് തോന്നി. യെസ്, ഹിയർ ഇറ്റ് ഈസ്. ഈ ഫോട്ടോ ഇതൊന്ന് നോക്ക്. ഇതിലെ ആളെ തന്നെയാണോ നീ ഉത്സവത്തിനിൽ കണ്ട് പരിചയപ്പെട്ടത്?
3: ആ നോക്കട്ടെ. മൈ ഗുഡ്നസ്, സേതു, സേതുലക്ഷ്മി, ഇത് തന്നെ. അപ്പോ മുത്തുലക്ഷ്മി അക്കൻ?
7: അത് വീട്ടുകാരിട്ട പേര്, സേതുലക്ഷ്മി ഞാനിട്ട പേര്. ധനലക്ഷ്മി അവളുടെ ഒരേ ഒരു അനുജത്തി.
3: അപ്പോ ഞാൻ കണ്ടതൊക്കെ
7: എനിക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്ന, ഇപ്പോൾ നിനക്ക് ചുറ്റുമുള്ള, നിന്റെ കൺമുമ്പിൽ ഒരു മാത്ര തെളിഞ്ഞു മാഞ്ഞുപോയ സത്യങ്ങൾ. മുത്തുലക്ഷ്മിയും ധനലക്ഷ്മിയും
2: എന്റെ സ്വപ്നങ്ങളിലെ നിറം മങ്ങിയ കുറേ ചിതറിയ ചിത്രങ്ങൾ ഇപ്പോൾ കൂടിച്ചേർന്നിരിക്കുന്നു. കൂടുതൽ മിഴിവോടെ, തെളിവോടെ ആശുപത്രി കിടക്കയിൽ പ്രാണവേദനയിൽ മരണപ്പെടുമ്പോൾ പോലും സാറിനോടുള്ള തൻ്റെ പ്രണയമെന്ന സത്യം മനസ്സിൽ കാത്തുപോന്ന ആ രഥോത്സവ നാളുകളിൽ അനന്തേട്ടൻ്റെ കയ്യും പിടിച്ച് അലിഞ്ഞിറങ്ങാൻ മോഹിച്ച് ഒടുവിൽ ഒന്നിനുമാകാതെ സാറിനെ വിട്ടുപോയ അനന്തേട്ടൻ്റെ, അല്ല, എൻ്റെ സേതുലക്ഷ്മി അക്കൻ.

0: ആശുപത്രി കിടക്കയിലെ മൂന്നാം ദിവസമാണ് പോയത്. അതായിരുന്നു ഹൃദയൻ, എന്റെ സേതു, പാട്ടിയമ്മയുടെയും. അവളുടെ മരണശേഷം ചടങ്ങുകളൊക്കെ കഴിച്ച് തന്റെ അപ്പാവോടൊപ്പം രാമേശ്വരത്തേക്ക് എന്ന് പറഞ്ഞ് പുറപ്പെട്ടു പോയ അവളുടെ അനുജത്തി. തനിക്കറിയോ, ആ ട്രെയിനിങ് സെഷനിൽ തന്റെ ആ ഇമോഷണൽ ഔട്ട്ബേസ്റ്റിൽ ഞാൻ ആ വൈബ് സെൻസ് ചെയ്തിരുന്നു. എന്റെ സ്വപ്നങ്ങളിൽ വിടർന്ന ഉടമുള്ള പൂക്കളുടെ സുഗന്ധത്തെയും ഏത് ഇരുട്ടിലും തിളങ്ങിയിരുന്ന വൈരക്കല്ലു മുക്കുത്തിയെയും ആ പാദസ്ഥലങ്ങളിലെ കൊഞ്ചലിനെയും സ്നേഹിച്ചവൻ നീ ഹൃദയനാഥൻ. പിന്നെ താനറിയാതെ തനിക്കൊപ്പം നിന്ന് തന്നെ എന്റെ അടുക്കലേക്ക് എത്തിക്കാനും അതുവഴി നാടും വീടും ഒക്കെ എന്നേക്കുമായി വിട്ടുപോകുന്ന എന്നെ വീണ്ടും ഇവിടെ കടുപ്പിച്ചതും ഒക്കെ എന്റെ സേതുവിന്റെ കൊച്ചു കുസൃതികളായിരുന്നു. തന്നോടും എന്നോടും നാട്ടിൽ നിന്ന് തന്റെ ജോലിസ്ഥലത്തും ഒക്കെ താൻ കണ്ടുവന്ന സ്വപ്നങ്ങളിൽ എല്ലാം അവൾ തനിക്ക് മുന്നിൽ നിവർത്തിയിട്ട കാഴ്ചകളായിരുന്നു. ഹൃദയന് ഇവിടെ വരാനും താൻ നേരിൽ കണ്ട ഈ സാക്ഷ്യങ്ങൾക്കും ഒരു കാരണമായത്. മരണക്കിടക്കയിലും അവൾക്ക് എന്നോടുള്ള ഇഷ്ടത്തിന് ഒരു കുറവുണ്ടായിരുന്നില്ല. പുള്ളി വെന്തടർന്ന നെഞ്ചിൽ എന്റെ കയ്യും ചേർത്ത് പിടിച്ചാണ് പോയത്.
1: സാർ, എനിക്കൊന്ന് കിടക്കണം.
0: എന്ത് പറ്റി? ഹൃദയം വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ.
1: നോ നോ സാർ, ഒരു ഒരു തലചുറ്റൽ പോലെ വല്ലാതെ തല കറങ്ങുന്നു സാർ, തീരെ പറ്റുന്നില്ല.
0: വരൂ. പുഷ്പ, പുഷ്പ, കൊഞ്ച തണ്ണി എടുത്തിട്ട് വാ. കിടക്കു ഹൃദയൻ, പേടിക്കണ്ട കേട്ടോ, ഞാനില്ലേ.
2: ഹൃദയനാഥന് ആരെങ്കിലും ഉണ്ടോ?
3: ഉണ്ട്.
2: ആ പുള്ളിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, ഇനി നോർമൽ ഡയറ്റ് ഫോളോ ചെയ്യാട്ടോ.

0: റൂമിലേക്ക് മാറ്റാം.
1: ഓ, ഒന്ന് കാണാൻ.
0: വേഗം കണ്ടിറങ്ങിക്കോളൂ.
2: തിരുവനന്തപുരത്ത് നിന്നും പാലക്കാട്ടേക്ക് പിന്നെ തിരിച്ചു. മധു, നീ എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്ത്? ക്യാഷൊക്കെ
1: ആളെക്കാളും വരുതല്ലോ ഒന്നും.
2: ടോട്ടൽ എക്സ്പെൻസ് എത്രയാ മധു? ആ ഫോൺ എടുക്ക്.
1: ഇനിയിപ്പോ അത് പേ ചെയ്യാനാണ് തിരക്ക്. എവിടെ പോയാലും ഈ മുരട്ട് സ്വഭാവം വിടരുത് കേട്ടോ. ഇവിടെ ഫോൺ അലൗഡ് അല്ല.
2: ഓ,
1: മിണ്ടാതെ അവിടെ കിടക്ക്. നാളെ റൂമിൽ വരുമ്പോൾ സംസാരിക്കാം. ആ നേഴ്സ് ഇപ്പൊ തിരക്ക് കൂട്ടും.
0: ഹലോ, മോർണിംഗ്.
2: ആ, മോർണിംഗ്.
0: റൗണ്ട്സ് കഴിഞ്ഞ് ഡോക്ടർ ഒരു 9:30 വരും. റിപ്പോർട്ട്സ് ഒക്കെ നോക്കി ഒരു 11 ഡിസ്ചാർജ് സമ്മറി എഴുതിയിട്ട് ബില്ല് സെറ്റിൽ ചെയ്യാൻ പറയാം
2: കേട്ടോ.
1: അപ്പൊ വീട്ടിൽ പോകാൻ പറ്റുമല്ലോ.
0: പിന്നെന്താ, അഡ്മിറ്റ് ആവുമ്പോ കുറച്ച് ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു എന്നതൊഴിച്ചാ ഇയാൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു.
2: ആ, നീ പുറത്തു പോകുമ്പോഴേ കുറച്ച് കേക്ക് അല്ലെങ്കിൽ സ്നാക്സ്, സ്വീറ്റ്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോ. ഐസിയുല നേഴ്സുമാർ നല്ല കെയറിംഗ് ആയിരുന്നു. അവർക്കായി എന്തെങ്കിലും കൊടുക്കണ്ടേ?
1: അമ്മയും കുഞ്ഞോളും ഇങ്ങ് വന്നിട്ട് പോരെ.
2: ആ, നിന്റെ സൗകര്യം പോലെ മതി. എനിക്കേ ഒന്ന് ടോയ്ലറ്റിൽ പോകണം.
1: പിടിക്കട്ടെ.
2: വേണ്ട വേണ്ട വേണ്ട, അത്ര വയസ്സായിട്ടൊന്നുമില്ല.
1: ഓ, പിന്നെ വലിയ വിറ്റായിരിക്കും. ആ, അമ്മയും കുഞ്ഞോളും എത്തിയല്ലോ. എന്തേ, ആരാ?
3: അമ്മ, ഇത് വന്ന് കൊഞ്ചം സ്വീറ്റ്സ് ആകും. എല്ലാം നായേ വീട്ടിൽ ചെയ്വേ. നിങ്ങ വാങ്ങിനാ നല്ലാർക്കും. രൊമ്പ നല്ല സ്വീറ്റ്സ് അമ്മ.
1: സത്യം പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും സ്വീറ്റ്സ് ഒക്കെ വാങ്ങാൻ ഇറങ്ങുകയായിരുന്നു. മലയാളം
3: തെരിയോ അമ്മ?
1: പക്ഷെ ക്യാഷ് അധികമില്ല. ഷോ, ഇതിപ്പോ ആകെ 150 മാത്രമേ ഉള്ളൂ.
3: പോതും അമ്മ, ഇത് പോതും. നിങ്ങൾക്ക് ഉങ്ക വാഴ്ക്കയിലെ എല്ലാവരും കിട്ടിയാ. ഇത് എന്നോട് കടസിയാണ് പൊരുൾ. തിരുമ്പി പോകരുതൊക്കെ നേരമാച്ചമ്മ. അമ്മ, ഉന്നെ പാത്താ എൻ തങ്കച്ചി മാതിരി ഇരിക്ക. അവളോട് പേര് ലക്ഷ്മി, ധനലക്ഷ്മി.
1: അവരിപ്പോ
3: ഇല്ല. ഇല്ലമ്മ, അവളിപ്പോ ഇല്ല, പോയാച്ച്. ഏറാ സാത്തി, ഉനക്ക് നല്ലത് താൻ വരും. വരട്ടമ്മ.
2: ഇതെന്താ ഇവിടെ നല്ല നെയ്യിന്റെ വാസന? അതും നല്ല നറുനെയ്യിന്റെ. ഇത്ര പെട്ടെന്ന് പോയി വന്നോ നീ?
1: ഓരോ ഭാഗ്യം വന്നത് നോക്കണേ. ഒരു തമിഴ് സ്ത്രീ വന്നിരുന്നു തുണി സഞ്ചിയും ഒക്കെ ആയിട്ട്. വീട്ടിൽ ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞപ്പോ വാങ്ങി. ലാഭാണ്. ആകെ 150 മാത്രമേ ആയുള്ളൂ ഇത്രയും സ്വീറ്റ്സിന്.
2: ഡോറടക്ക്. എന്നിട്ട് ആ പാക്കറ്റിംഗ് എന്താ നോക്കട്ടെ. ഇത് കുറേ ഉണ്ടല്ലോ. പഴയ തമിഴ് പത്രം കൊണ്ടുള്ള കടലാസ് മതി. അവൾ എങ്ങനെയിരുന്നു മധു?
1: ഒരല്പം തടിച്ച്, വെളുത്തിട്ട്, മുടിയിലെ കുടമുല്ല പൂക്കളും കനകാംബരവും ചൂടി, മൂക്കുത്തിയിട്ട്, മൂക്കിന്റെ രണ്ടു വശത്തും നല്ല ഐശ്വര്യം ഉണ്ട് അവരെ കാണാൻ. പറയുന്നത് കേട്ടാൽ വാങ്ങാതിരിക്കാൻ തോന്നില്ല. നല്ലൊരു സ്ത്രീ.
2: ഓക്കെ, നീ എത്ര പൈസ അവർക്ക് കൊടുത്തത്?
1: 150. എന്തു പറ്റി ഹൃദയം?
2: ഒന്നുമില്ല, അവൾ നിന്റെ കയ്യിൽ നിന്ന് ആ രൂപ വാങ്ങിച്ചിട്ടില്ല.
1: ഞാൻ കൊടുത്തതാ.
2: ആ പാക്കറ്റ് നിനക്ക് തിരിച്ചു തരുമ്പോ അവള് തിരിച്ച് നിനക്ക് ഒരു ഗിഫ്റ്റായി തന്നതാവും. പൈസ പാക്കറ്റിൽ തന്നെയുണ്ട്, ഭദ്രമായി.
1: ഇക്കാലത്തും ഇങ്ങനെ ബിസിനസ് നടത്തുവോ? എങ്ങനെയാണ് അവർ ഈ കോസ്റ്റ് ടാലി ആക്കുന്നത്?
2: ഹലോ,
4: ഹൃദയനാഥനല്ലേ?
2: അതെ, ആരാണ്? എന്തുപറ്റി? എന്താ
4: അന്നേക്ക് വന്ന ജ്വരം മീണ്ടും ജാസ്തി ആയിടിച്ച്. രാത്രി മുതൽ മീണ്ടും കൂടിയിടിച്ച്. അഡ്മിറ്റ് ആക്കുമ്പോഴേക്കും അവ പോയിട്ടോ. ഞാൻ തലയൊരു പോയിട്ടോ തമ്പി. നിറയെ വേല ഇരിക്ക്. ഫ്യൂണറൽ വെച്ചാൽ ഒന്നല്ല, രണ്ടെണ്ണമാണ്. പാട്ടിയമ്മ തിരിയില്ലയാ, അവങ്കളും പോയിട്ടാങ്ക. മധ്യാഹ്നത്തോടെ ഫ്യൂണറൽ എല്ലാം നാളെ ആക്കും. വസതിയായിരുന്നാ നാളേക്ക് വാങ്ങളേ.
1: എന്താണ്, എന്താ പറ്റിയേ ഹൃദയാ? പറയാ, എന്താ പറ്റിയേ? എന്നോടൊന്ന് പറ.
2: ഒന്നുമില്ലടോ പെൺകുട്ടി. ഒരു തരത്തിൽ ചേരേണ്ടത് ചേരേണ്ടടുത്ത് ചേർന്നു.

0: എന്താ?
1: ഒന്ന് കിടക്കട്ടെ, കിടന്നാൽ എല്ലാം ശരിയാകും.
0: അറ്റാച്ച്മെന്റ് ഒക്കെ ആവാം കുറച്ചൊക്കെ മനുഷ്യന്. ആഫ്റ്റർ ഓൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ട്രെയിനിങ് ഡയറക്ടർ. അതിനപ്പുറം ഒന്നും വേണ്ട, അത്ര തന്നെ. വെറുതെ മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലും. നമുക്ക് വേഗം പോകാം, ബില്ല് കൊണ്ടുവന്നില്ലല്ലോ.
1: അത് വന്നോളും. നീ ഇവിടെ ഇരിക്കെ എന്റെ അടുത്ത്, എന്റെ കാവലും ഏറ്റെടുത്ത്, ഇനിയുള്ള നമ്മുടെ ജീവിതകാലം മുഴുവൻ.
0: ദേ, വലിയ സാഹിത്യമൊന്നും വേണ്ട കേട്ടോ, വന്നിരിക്കുന്നു ഒരു സാറും ശിഷ്യജന്മവും.
2: അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തൃശൂർ നിലയം അവതരിപ്പിച്ച നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.

രചന രാജേഷ് വിശ്വംഭരൻ. സംവിധാനം YS പൗർണമി. നിർവഹണ സഹായം ശബ്ദസന്നിവേശം ഷിബു എം ജോസ് മച്ചാട്. നിർവഹണം ജയ സി ആർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ഹൃദയനാഥൻ, ശ്രീമൂലനഗരം പൊന്നു, സേതുലക്ഷ്മി, പുഷ്പവല്ലി, മനീഷ കെ എസ്, അനന്തരാമൻ, എം കെ കൃഷ്ണൻപോറ്റി, അനന്തരാമന്റെ ചെറുപ്പം മെജോ, ധനലക്ഷ്മി, ജയലക്ഷ്മി സി, കനകസുന്ദരാംബാൾ, YS പൗർണമി, ബാലസുബ്രഹ്മണ്യം, കാഞ്ഞൂർ മത്തായി, ബാലസുബ്രഹ്മണ്യത്തിന്റെ ചെറുപ്പം ഹരീഷ് മേനോൻ, മധുമിത, വിനിത മനമൽ, ഡോക്ടർ ഹേമലത കോലത്, പ്രീത പിയൂസ്, ഇൻകം ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ രാജൻ ബാബു, വി ഉദയകുമാർ, ശ്രീനിവാസ രാഘവൻ, പ്രസാദ് ബാലകൃഷ്ണൻ, വെങ്കിടിമാമൻ, രാജേഷ് വിശ്വംഭരൻ, മല്ലിക, ഇ എൻ സജിത, നേഴ്സ് ബിനിത ഗോപിനാഥ്, അയൽപക്കത്തെ സ്ത്രീകൾ രുക്മിണി അമ്മാൾ, അജിഷ ഹരിദാസ്, ഒപ്പം ബാലതാരം ഇവാൻ മിഖായൽ ഷിബു.

ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ആഴിക്കൊരുമുത്ത് എന്ന ചിത്രത്തിലേത്. ചുനക്കര രാമൻകുട്ടി രചിച്ച്, എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന്, എം ജി ശ്രീകുമാർ, എസ് ജാനകി എന്നിവർ പാടിയത്.

പ്രിയ ശ്രോതാക്കളെ, നാളെ രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ആറാം ദിവസം കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൌനസാക്ഷി. രചനാ സംവിധാനം വിനോദ് ബാബു എച്ച്, മലയാള പരിഭാഷ കെ എസ് സിംഗ്. നാളെ രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026. ചലച്ചിത്ര ഗാനം തുടരുന്നു. ഇനി കേൾക്കാം സുജാത നെടുമുടി വേണു എന്നിവർ ആലപിച്ച ഗാനം. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് സംഗീതം പകർന്നത് ഔസേപ്പച്ചൻ. ചിത്രം വന്ദനം.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം ബിച്ചു തിരുമലയുടെ വരികൾക്ക് രാജാമണി സംഗീതം പകർന്ന് എം ജി ശ്രീകുമാർ, മിൻമിനി എന്നിവർ ആലപിച്ച ഗാനം. ചിത്രം വെൽക്കം ടു കൊടൈക്കനാൽ.

0: ചലച്ചിത്ര ഗാനം സമാപിച്ചു. ആകാശവാണി ഇപ്പോൾ സുഭാഷിതം പുനഃപ്രക്ഷേപണം. പുലിയൂർ എം എൻ പി നമ്പൂതിരി അവതരിപ്പിച്ചത്.
1: ശ്രീനാരായണ ഗുരുദേവന്റെ രചനയാണ് ശ്രീനാരായണ സ്മൃതി എന്ന ഗ്രന്ഥം. സംസ്കൃത ശ്ലോകങ്ങളാണ് ഈ ഗ്രന്ഥത്തിലുള്ളത്. ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതായ തത്വരത്നങ്ങളെയാണ് ഇതിൽ വിവരിക്കുന്നത്. ദേശസ്ഥാന വർണ്ണനം എന്ന പ്രഥമ സർഗത്തിൽ തുടങ്ങി സന്യാസം വരെയായി 10 സർഗങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. ധർമാധർമ്മ വിവേചനം, സാമാന്യ ധർമ്മവിചാരം, ശിശുപാലനം, ആശ്രമസ്വരൂപം, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യധർമ്മം സാമാന്യവിധി, ഗാർഹസ്ഥ്യധർമ്മം വിശേഷവിധി, അപരക്രിയ എന്നിവയാണ് മറ്റു സർഗങ്ങൾ. ശ്രീനാരായണ സ്മൃതിയുടെ 3 സർഗമായ ധർമാധർമ്മ വിചാരത്തിൽ ഗുരുദേവൻ പഞ്ചശുദ്ധിയെ തരം തിരിച്ച് വിശദമാക്കുന്നുണ്ട്. ശുദ്ധി പഞ്ചകം എന്നാണ് അദ്ദേഹം അതിന് നൽകിയിരിക്കുന്ന പേര്. അഥാത സംപ്രവക്ഷ്യാമി സംക്ഷേപശുദ്ധിപഞ്ചകം ശൃണുദ്ധം അവധാനേന ക്രമശുദ്ധിതത്പരാ എന്നിങ്ങനെയാണ് അദ്ദേഹം പഞ്ചശുദ്ധിയെപ്പറ്റി പറയുന്നത്. ധർമ്മപഞ്ചകം കൊണ്ട് സമൂഹം വ്യക്തിക്കു നൽകേണ്ടത് എന്തെന്ന് ഗുരുദേവൻ പറഞ്ഞതിന് ശേഷമാണ് ശുദ്ധിപഞ്ചകം പറയുന്നത്. താൻ പറഞ്ഞ ധർമ്മപഞ്ചകം കേട്ടിരിക്കുന്നവരോടായി അദ്ദേഹം പറയുന്നു. ധർമ്മപഞ്ചകം കേട്ടിരിക്കുന്നവരെ, ഇനി ഞാൻ ശുദ്ധിപഞ്ചകത്തെപ്പറ്റി ചുരുക്കി പറയാം. അത് ശ്രദ്ധയോടെ കേട്ടാലും. ശരീരം, വാക്ക്, മനസ്സ് ഇവയുടെ ശുദ്ധി, ഇന്ദ്രിയങ്ങളുടെയും ഗൃഹത്തിൻ്റെയും ശുദ്ധി, ഇവയെ ചേർത്ത് മനുഷ്യവർഗത്തിൻ്റെ 5 ശുദ്ധികളെയാണ് ഗുരു വിവരിക്കുന്നത്. നിത്യം ശുദ്ധോദകസ്നാനം മലസ്രോതോ വിശോധനം ശുദ്ധിർദന്ത നഖാനാം ച ശുദ്ധവസ്ത്രസ്യ ധാരണം എന്നിവയാണ് ദേഹശുദ്ധിക്ക് അത്യാവശ്യം എന്ന് ഗുരു പറയുന്നു. നിത്യവുമുള്ള ശുദ്ധജലത്തിലെ കുളി, ശരീരാവയവങ്ങളുടെ വൃത്തിയാക്കൽ, പല്ലുകളും നഖങ്ങളും വൃത്തിയാക്കൽ, ശുദ്ധമായ വസ്ത്രം ധരിക്കൽ, ശുദ്ധവായു ശ്വസിക്കൽ, അന്നവും ജലവും ചേർന്ന ആഹാരം ശരിയായ വിധം സേവിക്കുക, കൈകളും പാദങ്ങളും ശുദ്ധിയാക്കി വയ്ക്കാൻ, ഇവയാണ് ദേഹശുദ്ധിയിൽ പ്രധാനം. മനുഷ്യ ശരീരം വൃത്തിയായും ശുദ്ധമായും സൂക്ഷിക്കുന്നതിലാവണം എപ്പോഴും ശ്രദ്ധ ഉണ്ടാവേണ്ടത്. ദേഹശുദ്ധിയെപ്പറ്റി പറഞ്ഞ ശേഷം ഗുരുദേവൻ വാക്ശുദ്ധി

0: വിധിയെപ്പറ്റി പറയുന്നു. ആവർജകത്വം വർണ്ണാനാം സുവ്യക്തിസ്വരമാധുരി പദാനാം സ്ഫുടത ഔചിത്യം ദയോമീ വചസോ ഗുണ. ആകർഷകമായ വാക്കുകൾ, വ്യക്തത, സ്വരമാധുര്യം, പദങ്ങളുടെ സ്ഫുടത, ഔചിത്യം എന്നിവയുടെ ചേർച്ചയാണ് വാക്കിൻ്റെ ഗുണം. അക്ഷരങ്ങൾ വേറിട്ട് നിൽക്കുമ്പോൾ പദങ്ങൾ അർത്ഥത്തിൽ ലയിച്ചു നിൽക്കുന്നു. ഇനി ഗുരു വാക്ക് ശുദ്ധമായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതെന്തെന്ന് പറയുന്നു. തൻ്റെയും കേൾക്കുന്നവൻ്റെയും മനസ്സിന് സുഖം നൽകുന്നതാവണം വാക്കുകൾ. സത്യം പറയുക, വേദശാസ്ത്രങ്ങൾ പാരായണം ചെയ്യുക, എവിടെ നന്മ കണ്ടാലും അതിനെ പുകഴ്ത്തുക, കൊള്ളാം, ഗംഭീരം എന്നിങ്ങനെ കേൾക്കുന്നവരെക്കൊണ്ട് പറയിക്കാൻ കഴിയുക, സ്നേഹം തുളുമ്പുന്ന വാക്കുകൾ ഉപയോഗിക്കുക എന്നീ ഗുണങ്ങൾ വാക്ക് ശുദ്ധമായിരിക്കാൻ സഹായിക്കും. ഇനി വേണ്ടത് മനഃശുദ്ധിയാണ്. നേർബുദ്ധി, കരുണ, സുഹൃദ്ഭാവം, മൃദുത്വം, ധൈര്യം, ലജ്ജ, വെറുപ്പില്ലായ്മ, ഏകാഗ്രത എന്നീ ഗുണങ്ങളാണ് മനുഷ്യനിൽ മനഃശുദ്ധിയെ പ്രസരിപ്പിക്കുന്നത്. ഇനി ഇന്ദ്രിയ ശുദ്ധിയെപ്പറ്റി പറയുന്നു. അപ്രിയ കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുക, അധിക ജോലി നൽകാതെയിരിക്കുക, ലാളിക്കാതിരിക്കുക, യോഗ്യങ്ങളല്ലാത്തവയെ പരിചയപ്പെടുത്താതിരിക്കുക എന്നിവയിലൂടെ പഞ്ചേന്ദ്രിയങ്ങളെ ശുദ്ധമാക്കി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ കടുപ്പമേറിയതും തീരെ ലളിതവുമായവ കഴിയുന്നത്ര ഒഴിവാക്കണം. എപ്പോഴും മിതമായ കാര്യങ്ങളിലാവണം ശ്രദ്ധ വയ്ക്കേണ്ടത്. ഇനി വേണ്ടത് ഗൃഹശുദ്ധിയാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആധാരമായിരിക്കുന്നതുകൊണ്ട് ഗൃഹശുദ്ധി പ്രത്യേകം പ്രാധാന്യമർഹിക്കുന്നു. ഗൃഹശുദ്ധിയിൽ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാമെന്ന് ഗുരുദേവൻ പറയുന്നു. ഉള്ളിൽ സൂര്യരശ്മികൾ നന്നായി കടന്നെത്തുന്ന വിധമാവണം ഗൃഹനിർമ്മാണം. ശുദ്ധവായുവിന് പരക്കാനാവും വിധം വിശാലമായ മുറികളിൽ അശുദ്ധ വസ്തുക്കൾക്ക് സ്ഥാനം നൽകരുത്. മുറി മുഴുവനായി നിത്യവും അടിച്ചുവാരി ശുചിയാക്കണം. മൂത്രവും മലവുമൊന്നും ഗൃഹസമീപത്ത് തള്ളിക്കളയരുത്. വിളക്ക് കത്തിച്ചും സുഗന്ധം പുകച്ചും ഗൃഹങ്ങൾ സന്ധ്യാസമയത്ത് പ്രാർത്ഥനായോഗ്യമാക്കണം. ഇങ്ങനെ ശുദ്ധിപഞ്ചകത്തെ ആചരിക്കുന്ന മനുഷ്യൻ ആരോഗ്യവും ആയുസ്സും നേടുന്നു. ശരീരവും ബുദ്ധിയും ഉപയോഗിച്ച് നിത്യസുഖം പ്രാപിക്കുന്നു.
1: സുഭാഷിതം അവതരിപ്പിച്ചത് പുലിയൂർ MNP നമ്പൂതിരി. സമയം 11 കഴിഞ്ഞ 4:55. ഇനി അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: This is Akashvani, the news read by Renuka. Prime Minister Narendra Modi has said that under India's chairmanship this year, BRICS will work together to strengthen multilateralism, promote sustainable development, enhance economic resilience, and build a more inclusive world order. Interacting with foreign ministers and heads of delegation of BRICS countries who called on Mr. Modi in New Delhi today, Mr. Modi said BRICS has emerged as an important platform for advancing cooperation among emerging economies and giving voice to the aspirations of the Global South. The meetings took place on the sidelines of the BRICS foreign ministers' meeting, which is being held in New Delhi. Earlier, in his opening remarks at the BRICS Foreign Ministers' meeting, External Affairs Minister Dr. S. Jaishankar said that peace and security remain central to the global order.
3: Our discussions must advance sustainable development while upholding principles of equity and common but differentiated responsibilities. Technological advancements are reshaping the global landscape. It can be leveraged for good governance and inclusive growth. Peace and security remain central to the global order. Recent conflicts only underline the importance of dialogue and diplomacy. There is also a deeply shared interest in strengthening cooperation against terrorism.
2: The theme of the event is Building for Resilience, Innovation, Cooperation and Sustainability. It draws inspiration from Prime Minister Narendra Modi's Humanity First and People-Centric Vision for BRICS. In this session themed on BRICS at 20, External Affairs Minister Dr. S. Jaishankar highlighted that BRICS has expanded its agenda and membership in response to changing global realities while remaining focused on people-centric development and practical cooperation. The minister said BRICS is strong because it is independent and includes diverse countries. He said the group supports change and reforms, reflects a multipolar world, helps countries reduce risks by expanding partnerships, and believes in mutual respect and equal rights for all nations. Prime Minister Narendra Modi will arrive in United Arab Emirates capital Abu Dhabi tomorrow on the first leg of his five-nation visit. He will later visit the